0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഫവാസ് ടി കെ ആണ്. മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ സാധ്യതകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഫവാസ് കെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക, പിന്നെ അതിനെക്കുറിച്ചൊരു ബ്രോഡായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി മെക്കാനിക്കൽ എൻജിനീയറിങ് ഇപ്പോൾ ഒരു കുട്ടി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണുള്ളത്?
1: ഇപ്പോൾ നമ്മൾ ഏതൊരു എഞ്ചിനീയറിങ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അതിന് പൊതുവെ നമ്മൾ ഒരു ഇന്ത്യൻ സെനാരിയയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങൾ പിന്നെ IITകളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ. അപ്പം JEE അഡ്വാൻസ്ഡ് എക്സാമിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഒരുവിധം IITകളിലൊക്കെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ IITകളെ IIT മദ്രാസ്, ഡൽഹി, ബോംബെ, അതുപോലെ തന്നെ കാൺപൂർ, ഖരഗ്പൂർ ഒക്കെ പഴയ IITകളിലൊക്കെ തന്നെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത്
0: വിദഗ്ധരായ
1: അധ്യാപകരൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് NITകളുണ്ട്. അത് NITകൾ ഇപ്പം നമ്മളുടെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കോഴിക്കോട്, അതുപോലെ തന്നെ സൗത്തിലുള്ള എല്ലാ NITകളുണ്ട്. കോഴിക്കോട്, ട്രിച്ചി, അതുപോലെ തന്നെ സൂറത്കല്, വാറങ്കല്, ഈ സൗത്തിലുള്ള 4 NITകളും ഒക്കെ എന്താണ് അറിയപ്പെടുന്ന NITകളും നല്ല റാങ്കിങ്ങിലുള്ള NITകളൊക്കെ തന്നെയാണ്. അപ്പം ഇതെല്ലാം എന്താണ് ഇതിലൊക്കെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റ് GFTകളുണ്ട്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊക്കെ ഇപ്പോൾ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, IIST എന്ന് പറഞ്ഞിട്ട് ബംഗാളിലുണ്ട്. അതുപോലെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവുണ്ട്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള നല്ല ഇപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എന്തുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അതുപോലെ അലിഗഡ് മുസ്ലിം
0: യൂണിവേഴ്സിറ്റിയിലുണ്ട്.
1: അത് അങ്ങനെയുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, GEC തൃശ്ശൂർ, അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലുള്ള TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സും നല്ല റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സും നല്ല ക്വാളിറ്റി ഇൻടേക്കും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് ഇവ.
0: ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഇപ്പം വ്യത്യസ്ത കോളേജുകളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഇവയെ നമുക്ക് പിന്നെ നല്ല കോളേജുകൾ ഏതാണെന്നല്ലേ മനസ്സിലാക്കാൻ, ഇപ്പോൾ ഈ പഠിച്ച കുട്ടികൾ പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അന്വേഷിക്കുക, ഇതിന് പുറമെ നമുക്ക് ഏതെങ്കിലും റാങ്കിങ് വെച്ചിട്ട്, ഇപ്പോൾ NIRF റാങ്കിങ് ആ ഒരു രൂപത്തിലുള്ള റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമോ?
1: അതിൽ നമുക്ക് ഒരു ഇപ്പം NIRF റാങ്കിങ് പോലുള്ള റാങ്കിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ NAC പോലുള്ള അക്രഡിറ്റേഷൻ, NAC ഉണ്ട് മൊത്തത്തിലുള്ള ക്യാമ്പസുകൾക്ക്, അതുപോലെ തന്നെ NBA അക്രഡിറ്റേഷൻസ് ഉണ്ട് ഓരോരോ പ്രോഗ്രാംസിന്, അതുപോലെ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ NIRF റാങ്കിങ്ങുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പൊതുവിൽ എന്തുണ്ട് നമുക്ക് ഈ ഒരു IITകൾ അതിൻ്റെ തൊട്ടുതാഴെ
0: ഒരു ഹയറാർക്കി എങ്ങനെയാണ്,
1: NITകൾ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട്, അതുപോലെ തന്നെ പിന്നെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ വരുന്നത്. ഇതൊരു പൊതുവിലുള്ള ഒരു ഹയറാർക്കി.
0: IITകൾ പിന്നെ അതിൻ്റെതായ IIST പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ
1: NITകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഉണ്ട്, അതൊക്കെ IITകളുടെ അതേ ലെവലിലുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൽ നമുക്ക് NIRF റാങ്കിങ്ങിനെ മാത്രം ബ്ലൈൻഡായിട്ട് പിന്നെ അവിടെ ചെറിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റാങ്കിങ്ങിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ടാവും. റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ മാത്രം നോക്കി എസ്പെഷ്യലി
0: പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ
1: അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ ഇപ്പം ഒരു IITകളൊന്നും അവർ ഈ റാങ്കിങ് NIRF റാങ്കിങ്ങിനെ ലക്ഷ്യമാക്കിയിട്ട് വർക്ക് ചെയ്യണവരല്ല,
0: അത്ര തന്നെ അവർ അതിനെ പരിഗണിച്ചോളുന്നില്ല,
1: പരിഗണിക്കുന്നില്ല. അവർ അവരുടെ ഒരു ക്വാളിറ്റിയിൽ പോകുന്നു. അപ്പം അവരുടെ ക്രൈറ്റീരിയയും ഇവിടെ റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ചിലവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചില ഈ IIT ബാക്കിലായി പോയാലോ, NIRF ഇന്ന പ്രൈവറ്റ് സ്ഥാപനം മുന്നിലായി പോയാലോ എന്നുള്ളത്. പക്ഷേ എന്നാലും റാങ്കിങ്ങിൽ
0: ഒരു
1: പരിധിയാണ്. പക്ഷേ അതിന് ആസ് സച്ച് ഒരു ബ്ലൈൻഡ് ആയിട്ട് എടുക്കുമ്പം അതിനുവേണ്ടി ഇവരുപയോഗിക്കുന്ന റൂബ്രിക്സ് അതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ റൂബ്രിക്സും എന്നിട്ട് ഇപ്പോൾ KRF റാങ്കിങ് വന്നു. KRF റാങ്കിങ്ങിൽ ഉള്ള അതൊരു പുതിയ ഒരു സംവിധാനമാണ് ഈ കേരളത്തിൽ വന്നത്. പക്ഷെ അതിനെ നമുക്ക് അബ്സല്യൂട്ടിൽ അതുപോലെ എടുക്കുമ്പോൾ എന്തുണ്ട്, നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഒരു ഫ്രെയിംവർക്ക് അതിൽ കിട്ടുമെന്നുള്ളതാണ് അതിലുള്ളത്. അത് മൂന്നിലുള്ള സ്ഥാപനം മോശമാണ്, രണ്ടിനെക്കാട്ടിലും എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു റൂബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു ഒരു റാങ്കിങ് ആണ്.
0: ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കോർ ഏരിയ എന്നുള്ള രൂപത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പല രൂപത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആണെങ്കിൽ, അപ്പോൾ ആ രൂപത്തിൽ പല രൂപത്തിൽ അതിൻ്റെ ഒരു ഉപവിഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഉപവിഭാഗങ്ങൾ നമ്മളൊന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരിക?
1: ഇപ്പോൾ മെക്കാനിക്കൽ, ഇപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പം കോഴിക്കോട് എന്നിട്ടാണെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നടത്തുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്. അപ്പം ജെ ഇ മെയിനിലൊക്കെ ഒരു ഒത്തിരി റാങ്ക് പ്രോഗ്രാമുള്ളവർക്ക് എന്ത് ചെയ്യും, പൊതുവെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് വരില്ല, പക്ഷേ നല്ല മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എൻ ഐ ടിയിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടും. അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ ബിടെക് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്.
0: ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ് ഉണ്ടാവുക?
1: പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മളുടെ ഇപ്പം നമ്മളുടെ ഒരു മെക്കാനിക്കലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദനം,
0: പ്രൊഡക്ഷൻ
1: മാനുഫാക്ചറിങ് ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഏരിയ ആയിരിക്കും വരിക. ഇപ്പം അത് കുറച്ചും കൂടി പുതിയതായിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ അത് ഓട്ടോമേഷൻ ആയിട്ട് വരും, ഓട്ടോമേഷൻ വരുന്നുണ്ട് അതിൽ. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ റോബോട്ടിക്സ് വരും, അങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ കൂടി എന്ത് ചെയ്യുമ്പോൾ പുതിയ മേഖലകളിൽ നിന്നും, പണ്ടൊരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനം മാത്രം വരുമ്പോൾ ഇപ്പം അതിന് എന്ത് ചെയ്യും, ഒരു ഒരു
0: റോബോട്ടിക്സ്
1: ആയിട്ടുള്ള ഒരു ഇപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് വരും, അതുപോലെ തന്നെ 3D പ്രിന്റിങ് അങ്ങനെയൊക്കെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. ഇപ്പം അത് പുതിയ
0: പ്രൊഡക്ഷൻ
1: എന്നുള്ള ഒരു ഒരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളാണ് അതിൽ വരിക. പിന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് ഒരു മെക്കാനിക്കലിൻ്റെ ഉപവിഭാഗം എന്നും പറയാം. അതേസമയം അതൊരു ഒരു തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്നും പറയും. അത് അതും ഒരു എമർജിങ് ഏരിയ തന്നെയാണ്, കാരണം ഇപ്പം എല്ലാത്തിനും മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ആ നിലക്കുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ മെറ്റലർജി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അതിൽ വരും. അപ്പം അതും കോഴിക്കോട് നേട്ടിയിൽ എന്തുണ്ട്, അതുപോലെ മെറ്റീരിയൽസ് സയൻസ്, ബിടെക് മെറ്റീരിയൽ സയൻസ് ഉണ്ട്, അതുപോലെ ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഇപ്പം സി ടിയിലൊക്കെ എന്താ വെച്ചാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് ബിടെക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതായത് ഈ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനൊക്കെ ഉള്ള ആ നിലക്കുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ചില സ്ഥാപനങ്ങളിൽ എന്തുണ്ട്, ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള എസ് സി ടി എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ചില കോളേജുകളിൽ എന്തുണ്ട്, അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, നമ്മളുടെ ഐ ഐ ടി ഒക്കെ പോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഐ എസ് ആർ ഒയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അത് ജെ ഇ അഡ്വാൻസ്ഡ് മുഖേന അഡ്മിഷനുള്ള ഒരു കോഴ്സാണ്. അവിടെയും ഇതുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അവിടെയും ഈ ബിടെക് എയറോസ്പേസ് ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചസ് എന്തുണ്ട് പലയിടത്തുമായിട്ട് എന്തുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തുണ്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പലയിടത്തും ഉണ്ട്.
0: അപ്പോൾ ഇതിലൊരു കുട്ടി ഇങ്ങനത്തെ ഒരു ഏരിയകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും പിന്നെ ഏതൊരു ഓട്ടോമൊബൈലാണോ, അതല്ല പ്രൊഡക്ഷനാണോ, അതല്ല മെറ്റീരിയൽ സയൻസ് ആണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതിലേക്കാണ് പോകാൻ നല്ലതെന്നുള്ളത്. അപ്പോൾ ആ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു സേഫർ സൈഡ് എന്നുള്ള രൂപത്തിൽ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ ഒരു ഉപരിപഠനത്തിൻ്റെ ആ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ എം ടെക് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ
1: അല്ല, പൊതുവേ ഒരു പൊതുവേ അക്കാദമീഷ്യൻസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിക് ബ്രാഞ്ചസ് എപ്പോഴും ഒരു കോർ, നമ്മുടെ സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ഒരു കോർ ബ്രാഞ്ചസ് എടുക്കുകയും യു ജി ലെവലിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു മാസ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് പോകാം എന്നുള്ളത് പൊതുവെ അക്കാദമീഷ്യൻസൊക്കെ, ഒരു കൺവെൻഷണൽ അക്കാദമീഷ്യൻസൊക്കെ പൊതുവെ പറയുന്ന ഒരു ഒരു ഒരു മെത്തഡോളജിയാണ്. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നല്ലൊരു ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് ഈ കോർ ബ്രാഞ്ചസിന് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും.
0: അതെ.
1: അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ കോറിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഒരു ഒരു ഇപ്പം നമുക്ക് ഒരു ഐ ഐ ടി ഖരഗ്പൂർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐ ഐ ടി മദ്രാസ് എടുക്കുകയാണെങ്കിൽ, അവിടെ ഈ ആദ്യത്തെ ഈ കോർ 5 ബ്രാഞ്ചുകൾക്ക് വളരെ അധികം റാങ്ക് വേണ്ടി വരും.
0: അതെ.
1: എന്നാൽ അവിടെ അവിടെ ചിലപ്പോൾ ഉണ്ടാവും പെട്രോളിംഗ്, ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ഐ ഐ ടി മദ്രാസിലുണ്ടാവും, അല്ലെങ്കിൽ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ട് ഐ ഐ ടി മദ്രാസിലും ഖരഗ്പൂരിലൊക്കെ. അതൊക്കെ ഈ അഡ്വാൻസിൽ കുറച്ചും കൂടി റാങ്ക് പുറകിലുള്ളവർക്ക് കിട്ടും. ഇപ്പം എൻ ഐ ടി കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ എടുത്ത് കിട്ടുന്ന റാങ്കും അതുപോലെ തന്നെ
0: പ്രൊഡക്ഷൻ കിട്ടുന്ന റാങ്കും,
1: അത് പ്രൊഡക്ഷൻ മോശമായതുകൊണ്ടല്ല, പക്ഷേ ഒരു ആളുകൾ കോർ, നേരത്തെ പറഞ്ഞ പോലെ കോർ ബ്രാഞ്ചസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അതർ ബ്രാഞ്ചസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും. എന്നാൽ അവർക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഫെസിലിറ്റീസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ്സിലൊക്കെ പലതിൽ അവർക്ക് ഒരുവിധം നല്ല പ്ലേസ്മെൻറ്റ്സിലൊക്കെ അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ എത്തി അവർ നന്നായി എക്സൽ ചെയ്തിട്ട് അവിടുത്തെ കോർ ബ്രാഞ്ചുകാരുടെ കൂടെ പിന്നെ കോമ്പീറ്റ് ചെയ്ത് നല്ല ജോലിയൊക്കെ വാങ്ങുന്ന കുട്ടികളും ഇതുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കോർ അല്ലാത്ത ബ്രാഞ്ചസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അത് അതും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പലരും ചൂസ് ചെയ്യുന്നുണ്ട് ആ നിലക്ക്.
0: അപ്പോൾ നമ്മൾ പിന്നെ കോർ ബ്രാഞ്ച് കിട്ടുമെന്ന് നോക്കുക. അത് കിട്ടി ഇപ്പോൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോർ ബ്രാഞ്ച് അല്ലെങ്കിലും അതിൻ്റെ അലൈഡ് ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യണമായിരിക്കും നല്ലത് എന്നുള്ളത്.
1: അതായത് ഒരു ഒരു ഒരു ആ കുട്ടിക്ക് ഒരു പ്രത്യേക ബ്രാഞ്ചിനോടൊരു ഒരു താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രത്യേകം ഇന്നെ ബ്രാഞ്ച് തന്നെ വേണം എന്നുള്ളൊരു പാഷനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്കും പൊതുവെ കുട്ടികൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്.
0: ഓക്കെ, ഇതിൽ പിന്നെ പൊതുവിൽ പെൺകുട്ടികൾ ഈ ഒരു മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ പൊതുവെ കുറവായിരിക്കും, അതിൻ്റെ ഒരു കാരണം?
1: ഇപ്പോൾ പെൺകുട്ടികൾ പണ്ടൊക്കെ എന്താ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലും യന്ത്രങ്ങൾ, ഭയങ്കര ഹെവി യന്ത്രങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ, അതിനെ ആ ഒരു നിലക്കുള്ളൊരു ഒരു ഒരു ഹെവിയർ ജോബായിട്ടാണ് പൊതുവെ മെക്കാനിക്കലിനെ കണ്ടിരുന്നത്. ഒരു ഫാക്ടറിയിലെ ഭയങ്കര ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ള അങ്ങനെയുള്ള. പക്ഷേ ഈ പൊതുവെ ഇപ്പോൾ മെക്കാനിക്കൽ ഇപ്പോഴും ഫാക്ടറി ടൈപ്പ് ജോബ്സ് ഉണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ടും മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോബുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവെ കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ള ഒരു ഒരു ഒരു കാലഘട്ടത്തിൽ ഡിസൈൻ ഫീൽഡിൽ അതുപോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡുകൾ എന്തുണ്ട് ഇപ്പം അവർക്ക്, ഒരു ഇപ്പം കമ്പ്യൂട്ടറൈസേഷണൽ ഫ്ലൂ ഡൈനാമിക്സ്, അതുപോലെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ജോബിലേക്ക് പല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റോളുകളും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടികളൊക്കെ തന്നെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ ജെഇയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗേൾസിനൊരു ഒരു ഇത്ര ഒരു ഒരു കോട്ടയുണ്ട്. അപ്പം ആ ഒരു ഇത്ര പെർസെൻറ്റേജ് ഗേൾസിനുള്ള ഒരിതുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ അഡ്മിഷൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടാൻ എന്താണ്, അങ്ങനെയൊക്കെ എൻ ഐ ടി കാലിക്കറ്റിലൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പെൺകുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്.
0: ഇതിൽ ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളിലേക്ക് വരാം നമുക്ക്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഉപവിഭാഗങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോലി സാധ്യത നാട്ടിലും അതുപോലെ തന്നെ വിദേശത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ?
1: അപ്പം അതിൽ നമുക്ക് നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് കേരളത്തിൽ നിന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന മെക്കാനിക്കലിൽ പൊതുവെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതകളാണ്. ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗിനാണ് കൂടുതലായിട്ട് ഇപ്പം PWDയിലും അതുപോലുള്ള പിന്നെ ഇലക്ട്രിക്കലിന് KCP പോലുള്ള സ്ഥാപനങ്ങളിൽ.
0: ഗവൺമെൻറ് സെക്ടറിൽ
1: പൊതുവെ മെക്കാനിക്കലിന് കുറവാണ്. എന്നാൽ പോലും നമ്മുടെ പോളിടെക്നിക്കലിൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അധ്യാപനം, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ഇപ്പം PWDയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള ചില പോസ്റ്റുകളുണ്ടാവും. അതുപോലെ തന്നെ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ഈ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മെഷീനറികളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന അവിടെയൊക്കെ തന്നെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചില ഫാക്ടറികളൊക്കെ തന്നെ ഇപ്പം FACT, അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, അങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടറികളിലും, അതുപോലെ തന്നെ ഇതുപോലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ്, അതൊക്കെ പലതും PSC മുഖേന, കേരള PSC മുഖേന ചേരാവുന്ന ചില മേഖലകളാണ്. പിന്നെ ഇന്ത്യയിലേക്ക് നമുക്ക് വരുമ്പം ഒരു ഇന്ത്യൻ ലെവലിൽ പോകുമ്പം എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ ആ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള സെൻട്രൽ PWD, അതുപോലെ തന്നെ പല
0: മേഖലകളിലും
1: അതുപോലെ തന്നെ റെയിൽവേൻ്റെ കീഴിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയിൽവേ യഥാർത്ഥത്തിൽ ഒരു മെക്കാനിക്കലിന് നല്ല ഒരു റിക്രൂട്ട്മെൻ്റ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ്
0: പവർ പ്ലാന്റുകൾ NTPC പോലെ
1: അത് അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അധികം എന്താ വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പണ്ട് അവരൊക്കെ ഓരോരുത്തരും വേറെ എക്സാംസ് നടത്തുമായിരുന്നു. ഇപ്പോൾ പൊതുവേ ഉള്ളത് അവരും അവരുടേതായിട്ടുള്ള CBT ചിലരൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ പൊതുവേ PSU ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഗേറ്റ്. പണ്ട് ഗേറ്റ് എന്നുള്ളത് ഒരു PG കിട്ടാൻ
0: വേണ്ടിയിട്ടുള്ള,
1: ഇപ്പം അത് ഗേറ്റ് എന്നുള്ളത് PSUs ഒക്കെ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഞ്ചിനീയറിംഗ്, അതായത് അവർക്ക് അവരുടെ ആ ഒരു BTech ബ്രാഞ്ചിൽ അവർക്കൊരു അത്യാവശ്യം നല്ല വിവരമുണ്ട് എന്നുള്ളത് അളക്കാനുള്ളൊരു എക്സാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളെ പിന്നെ അവരവരുടേതായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മുടെ പവർ സെക്ടർ ആണെങ്കിൽ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്, അതുപോലെ തന്നെ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ റിഫൈനറി അങ്ങനത്തെ ഏരിയയിലാണെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം HPCL, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ IOCL, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം BPCL, അതുപോലെ തന്നെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോകെമിക്കൽസ് എം ആർ പി എൽ മംഗലാപുരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ രംഗത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ എയറോനോട്ടിക്സ് ആണെങ്കിൽ എച്ച് എ എൽ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ബെല്ല്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ
0: എസ് ആർ ഒ പോലെയുള്ള
1: അങ്ങനെ. പിന്നെ അതുപോലെ നമ്മുടെ ഈ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഐ എസ് ആർ ഒ, അതുപോലെ തന്നെ ഡി ആർ ഡി ഒ, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഗേറ്റ് മുഖേനയും അവരുടേതായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള അത് അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് അവരൊരു സൗകര്യത്തിന് വേണ്ടി ഗേറ്റ് എടുക്കുന്നു. പക്ഷെ ഗേറ്റ് മുഖേന എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് ഈ നിലക്കുള്ള പബ്ലിക്, അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് നല്ല പേ സ്കെയിലുള്ള ജോബുകളാണ് എന്തുള്ളത് ഈ ഒരു ഗേറ്റ് മുഖേന ഇവർക്ക് ഒരു ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ആ നിലക്ക് എന്തുണ്ട് ഈ ഗവൺമെന്റ് രംഗത്ത് തന്നെ ഉണ്ട്. പിന്നെ കുറെ പ്രൈവറ്റ് ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പം
0: പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളാണ്, പബ്ലിക് സെക്ടറിലെ അണ്ടർടേക്കിങ്സ് ആണ്. ഇനിയിപ്പം ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ പല രൂപത്തിലുള്ള കമ്പനികൾ കേരളത്തിനകത്തും കുറേയധികം പുറത്തുമാണുള്ളത്. അപ്പോൾ ഇതേതൊക്കെയാണ് മേഖലകളുള്ളത്?
1: അപ്പം നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റീൽ കമ്പനികൾ, നമുക്കിവിടെ കേരളത്തിലും തമിഴ്നാടിലും കോയമ്പത്തൂരൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റീൽസ് കാണുന്നുണ്ടല്ലോ, പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീൽസ്. അപ്പം അങ്ങനെ സ്റ്റീൽ കമ്പനികളിൽ വരും, അതായത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ വരും. പലപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല ബ്രാൻഡുകളുടെ എന്തുണ്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ എന്തുണ്ട് പലയിടത്തായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉള്ള വളരെ ഇപ്പം സ്റ്റീൽ സിറ്റി, ഇപ്പം ജംഷഡ്പൂർ, അതുപോലെ തന്നെ ബൊക്കാറ സ്റ്റീൽ സിറ്റി, അങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം അലുമിനിയം കമ്പനികളുണ്ട് പലയിടത്തും. ഗവൺമെൻറ് രംഗത്തുള്ള അലുമിനിയം കമ്പനിയുണ്ട്, പ്രൈവറ്റ് അലുമിനിയം കമ്പനികളുണ്ട്. അവിടെയൊക്കെ തന്നെ എന്തുണ്ട് ഇവർക്ക് ഇതുണ്ട്. പിന്നെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്.
0: ഈ സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഇന്ത്യ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്, സ്വാഭാവികമായിട്ടും അതിൻ്റെതായ കുറെ തൊഴിൽ സാധ്യതകൾ അതിലുണ്ട്.
1: അതെ അതെ, സ്റ്റീലിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം അതൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഇപ്പം ജംഷഡ്പൂർ, ടാറ്റ നഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഏരിയയിൽ എന്താണ് ഈ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ മെഷീൻ ടൂൾസ്, ഇപ്പം എച്ച് എം ടി പോലുള്ള ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്തുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ നിലക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്. പിന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട് ആ നിലക്ക് ഗവൺമെൻറ് രംഗത്തും പ്രൈവറ്റ് രംഗത്തും എന്തുണ്ട് ഇവർക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന് ഗേറ്റ്, അതുപോലെ തന്നെ അതാത് കമ്പനികൾ ചിലപ്പോൾ നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മുഖേനൊക്കെയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് അവ ഒരു ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്.
0: ഓക്കെ, ഇതിൽ ഇപ്പം ഈ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഏകദേശം ഇതിലേക്കൊക്കെ ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ വരാൻ കഴിയും,
1: പോകാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പോകാവുന്ന വേറൊരു ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ളൊക്കെ ജോലികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓവർസീസ് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അവിടെ കുറച്ചും കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടുത്തെ ഒരു ഇൻഡസ്ട്രികളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചുള്ള, ഇപ്പം ഉദാഹരണം ഓയിൽ ആൻഡ് ഗ്യാസ്, അത് നല്ലൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, നമുക്ക് എൻ ഡി ടി എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ക്വാളിറ്റി അഷുറൻസ് ക്യു എ ക്യു സി എഞ്ചിനീയർ എന്ന് പറയും, ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഒന്നിച്ചുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ബിൽഡിംഗ് പ്രൊജക്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റ് പ്രൊജക്റ്റ് ആയിരിക്കാം, അവിടെയുള്ള പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ പി എം പി എന്നുള്ള. അപ്പം അതുപോലെ തന്നെ വലിയ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് അതിലുള്ള ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊക്യർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇ പി സി പ്രൊജക്ട്സുകൾ, അതുപോലെ തന്നെ വലിയൊരു പ്ലാൻസിൻ്റെ ഒക്കെ തന്നെ അവിടെയുള്ള എം ഇ പി ഉണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അത് അതെല്ലാം കൂടിയുള്ള അതിൽ ഒരു ഒരു ഭാഗമാണ് എച്ച് വി എസ് സി എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്, അതിന് വേണ്ട എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്, അതിന് വേണ്ട ഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്ത് എയർ കണ്ടീഷനിങ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിൽ അത് ഈ എം ഇ പിയുടെ ഒരു ഭാഗമായിട്ട് എച്ച് വി എസ് സി നമുക്ക് പറയാം, എച്ച് വി എസ് സി എഞ്ചിനീയർ എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മൊത്തത്തിൽ ആ ഒരു ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഇപ്പം നമ്മുടെ സിമെൻറ്റും മണലും ഒക്കെ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യുമെങ്കിലും ബാക്കി അതിൻ്റെ ഫയർ ഡെക്സ്, അതുപോലെ തന്നെ പൈപ്പ് ലേയിങ്, പൈപ്പ് ലൈൻസ്, അതുപോലെ തന്നെ ഈ എ ഐ സിക്ക് വേണ്ട ഡക്റ്റുകൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അതുപോലെ ഇനി ഇതെല്ലാം കൂടി ഈ എം ഇ പിയും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ഉള്ള ബിം എന്നുള്ളൊരു ഏരിയ ഉണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ ബിം എന്നുള്ള അതിലൊക്കെ തന്നെ സ്പെഷ്യലൈസേഷനിലെ കോഴ്സസുകളൊക്കെ ഉണ്ട് എം ഇ പിയിലും ബിമ്മിലൊക്കെ തന്നെ. അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക്, എൻ ഡി ടിയിലേക്ക്, അതുപോലെ തന്നെ ബിം ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അതുപോലെ സേഫ്റ്റി, ഇപ്പോൾ സേഫ്റ്റിയുടെ ചില കോഴ്സ്, ഇപ്പോൾ നെബോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ തന്നെ ചില ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് സേഫ്റ്റി ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ജോലി സാധ്യതകളും എന്തുണ്ട് മെക്കാനിക്കലുകാർക്കുണ്ട്.
0: ഇതിനിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ കോഴ്സുകൾ കഴിയേണ്ടതുണ്ട്, ചില ട്രെയിനിങ് ചിലപ്പോൾ കഴിയേണ്ടത് കോറായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്
1: കഴിഞ്ഞാൽ അത് ഫീൽഡിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഇന്റർനാഷണൽ ലെവൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ആ ഫീൽഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവർ ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളത്.
0: ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ വ്യത്യസ്തങ്ങളായ പഠന മേഖലകളും അതുപോലെ തന്നെ അതിന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫവാസ്കക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് വഴി കാട്ടി എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം 2 അവതരിപ്പിച്ചത് ഡോക്ടർ ടി കെ ഫവാസ്, കൂടെ ഡോക്ടർ മുബീൻ എം.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: Peace Radio ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ യായ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
5: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമ് കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മമാകെ ബേജാറായി, കുറേ വാതിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, ഫോണിലേ നീ പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളൊരു ആണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ അതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത് അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. ഒപ്പര കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റേ അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ, ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
2: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
3: سيد الاستغفار
2: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അധികമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ആവശ്യമുള്ളതാണോ അനാവശ്യമാണോ എന്ന് നോക്കാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അള്ളാഹു സുബ്ഹാനഹു വതാലയെ ഓർത്തുകൊണ്ട് അവൻ ഇഷ്ടമില്ലാത്തത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മൗനം അവലംബിക്കുക എന്നതാണ് ഗുണകരമായിട്ടുള്ളത്. ഹൃദയത്തിനത് കൂടുതൽ കരുത്തു നൽകുന്നു, മനസ്സിനത് ശക്തി നൽകുന്നു, വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നു. ഈ പ്രഭാതം വാക്കിനേക്കാൾ വലിയ മൗനത്തിൻ്റേതാകട്ടെ. അനാവശ്യവാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ ഈയൊരു ദിനം നമുക്ക് പ്രചോദനമാകട്ടെ എന്നാശംസിക്കുകയാണ്.

ഇന്ന് 2026 ജൂലൈ 2 വ്യാഴം, ഹിജറ വർഷം 1448 മുഹറം 16, കൊല്ലവർഷം 1201 മിഥുനം 18.

0: എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ശ്രോതാക്കളുടെ റേഡിയോയോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം സലാം പറഞ്ഞുകൊണ്ടും പ്രാർത്ഥനാ വാചകങ്ങളുമായിട്ടും കൂടെ ചേർന്നിട്ടുണ്ട്. സലീമ ഒതുക്കുങ്ങൽ, ഹഫ്സ വെള്ളില, ജമീല വി പി കാളിക, മുനീർ ചമ്മനാട്, ഷാജിദ വല്ലപ്പുഴ, ഷബ്ബിന ഹുസൈൻ വി എം എടത്തനാട്ടുകര, അങ്ങനെ തുടങ്ങി റുഷ്ത കാളികാവുണ്ട്, സഫിയ എടപ്പാൾ, അൻവർ എൻ ടി മുട്ടിൽ. സ്ഥിരം റേഡിയോ ശ്രോതാക്കളായ ആളുകൾക്ക് ഞാൻ പറയാതെ തന്നെ ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടാകും. തുടർച്ചയായി എന്നും നന്മയിൽ തന്നെ എത്തിച്ചേരാനും ഒരു ദിവസവും മുടങ്ങാതെ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ശ്രോതാക്കളോട് ഇന്ന് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ഒരു പ്രയാസമുണ്ടായപ്പോൾ, മറ്റാരുടെയെങ്കിലും ഒരു ജീവിതത്തിലെ പ്രയാസത്തെക്കുറിച്ച് ആലോചിച്ച് അത് എൻ്റെ പ്രയാസം അത്ര ഗൗരവമുള്ളതല്ലോ, അത്ര പ്രശ്നമുള്ളതല്ലോ, അവൻ്റെ പ്രയാസമല്ലേ വലിയ പ്രയാസം, അല്ലെങ്കിൽ അവളുടെ ബുദ്ധിമുട്ടല്ലേ വലിയ ബുദ്ധിമുട്ട് എന്ന് ചിന്തിക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഒറ്റവാചകത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ആ സംഭവം എന്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായപ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ഈ പ്രയാസത്തേക്കാൾ വലിയൊരു പ്രയാസം അവനുണ്ടല്ലോ, അല്ലെങ്കിൽ അവൾക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന കാലത്ത് ജീവിച്ച ആളുകൾക്കുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇന്ന വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച, എന്നേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്നാലോചിച്ച എന്തെങ്കിലും ഒരു അവസ്ഥ, അങ്ങനെ നമ്മുടെ ആ ഒരു പ്രയാസം നീങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ഉണ്ട് എന്ന് മാത്രം മറുപടി അയച്ചാൽ മതി. ഇനി അതല്ല ഇന്ന പ്രയാസം ഇന്നയാളുടേത് ആലോചിച്ചപ്പോഴാണ് എൻ്റെ പ്രയാസം ശരിയായത് എന്ന് അല്പം വിശദമായി തന്നെ എഴുതുന്നുണ്ട് എങ്കിൽ അത് കുഴപ്പമില്ല. രണ്ടാണെങ്കിലും നമ്മുടെ മറുപടികൾ പ്രതീക്ഷിക്കുകയാണ്. സലാം പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകൾ പ്രഭാതത്തിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. രാവിലെ ഇനി 4 മണി മുതൽ തന്നെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാ ആളുകളെയും നമുക്കിന്ന് കാണുക, പരിഗണിക്കുക, അവരെല്ലാവരെയും കൂടി നമ്മൾ വായിക്കുക എന്നുള്ളത് എന്തായാലും ഈ ഒരു അവസരത്തിൽ പ്രായോഗികമല്ല എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഇന്ന് മധുരം ഖുർആൻ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ പാരായണമാണ് നമ്മൾ റേഡിയോയിൽ ആദ്യമായി കേൾക്കുന്നത്. ഹാഫിദ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സൂറത്തു അൽ മുഅ്മിനൂനിലെ 5 മുതൽ 18 വരെയുള്ള വചനങ്ങൾ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ളയുടെ വാക്കിലൂടെ നമുക്ക് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിലെ സൂറത്തു അൽ മുഅ്മിനൂൻ ആരംഭിക്കുന്നത്. അങ്ങനെ വിശ്വാസികളുടേതായ ഓരോ പ്രത്യേകതകൾ, ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ്. അതിൽ ഇന്ന് പാരായണം ചെയ്ത വചനത്തിൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ളയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടത് അവർ അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിച്ചു വരുന്നവരാണ് എന്നാണ്. വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ, അവർ ഈ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും എത്രമാത്രം ഗൗരവത്തിലാണ്, അവർ അവരുടെ ഇണകളിൽ അതുപോലെ തന്നെ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരിൽ മാത്രം അത് പരിമിതപ്പെടുത്തുന്നു. അതിനപ്പുറത്തേക്ക് ഫമനി ബത്തഖ വറാ അദാലിക് ഫഉലൈകഹുമുൽ അദൂൻ, അതിനപ്പുറത്തേക്ക് ആരാണോ പോകുന്നത് അവർ അതിക്രമകാരികളാണ് എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് അത് വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ ഒരു കനപ്പെട്ട ഒരു സ്വഭാവ ഗുണം തന്നെയാണ്.
1: ഈമാനികമായി ഒരു വ്യക്തി, അയാൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാണോ, അയാളുടെ ശരിയായ പാതയിലാണോ എന്നത് പരിശോധിക്കാനുള്ളൊരു ടൂളാണിത്. കൃത്യമായ നമസ്കാരം ഉണ്ടാകും, ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണുന്നിടത്തൊക്കെ അയാൾക്ക് ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ സ്വകാര്യതയിൽ അയാൾ ആര് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ സൂറത്തു മുഅ്മിനൂനിലെ 1 മുതൽക്ക് ഇങ്ങനെ ആരംഭിച്ചു പോരുന്ന വചനങ്ങൾ, ആ വചനങ്ങൾ വിജയിക്കുന്ന വിശ്വാസിയുടെ അടയാളങ്ങളായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അവിടെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കാരത്തെക്കുറിച്ച് ഒന്നിലധികം തവണ പറഞ്ഞതിൻ്റെ ശേഷം പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല വളരെ ഗൗരവപൂർവ്വം ചില കാര്യങ്ങൾ ഉണർത്തുന്നത്.
0: ഇവിടെ ഏറ്റവും അവസാനം അവർ സ്വർഗം അനന്തരമായി എടുക്കുന്നവരാണ് എന്ന ഒരു സമാപനത്തോടു കൂടിയാണ് ഈ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അവസാനിപ്പിക്കുന്നത്. ഒരാളുടെ സ്വർഗപ്രവേശനത്തിന് ഏറ്റവും നിർബന്ധമായ ഒരു കാര്യം അയാളുടെ ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ഒരാൾ അയാളുടെ താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ഗുഹ്യാവയവത്തെയും സൂക്ഷിച്ചാൽ അത് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാനവന് സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്.
1: 9 കാര്യങ്ങൾ, 1 മിനിറ്റ്.

0: ഒരുതരം മനോനില. അത് തികച്ചും പൈശാചികമായി ലഭിക്കുന്ന ഇസ്തിംതാ എന്നാണ് അതിനെ പറയാം. പിശാചിന് അതിലൂടെ ഒരു ആനന്ദമുണ്ട്, ഈ വ്യക്തിക്കൊരു ആനന്ദമുണ്ട്. അപ്പോൾ പിശാജ് നൽകുന്ന ഒരുതരം പ്രചോദനമാണത്. അതല്ലാതെ ആ വ്യക്തിയുടെ എന്തെല്ലാമോ അഡ്വാൻറ്റേജ് ആണെന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിച്ച് വെക്കുകയാണ്. അപ്പോൾ അത് ഒഴിവായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് കിട്ടുക. അതോടൊപ്പം ഹൃദയത്തിൻ്റെ വിശുദ്ധി നിലനിൽക്കും എന്നതാണ് മറ്റൊന്ന്. ഒരു കുറ്റബോധം ഉണ്ടാവില്ല. നിരന്തരം ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേട്ടയാടൽ ഭയങ്ങൾ, ആ ചാറ്റൊക്കെ കൂടെ പുറത്തു വരുമോ, ഇനി അതേതെങ്കിലും എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളത് കാണുന്നുണ്ടാകുമോ, ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാവില്ല. മാത്രമല്ല കുടുംബജീവിതം സുരക്ഷിതമായിരിക്കും. ഇങ്ങനെ ഒരു ചാറ്റിൻ്റെ ഇടയിൽ കണ്ട ഒരൊറ്റ കമൻറ്റ് മതി ഒരു ജീവിതം തകർന്ന് തരിപ്പണമാകാൻ. എത്രയോ ഉദാഹരണങ്ങൾ, ജീവിതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ കാഷ്വൽ ടോക്കിൽ തുടങ്ങി ഒരു പ്രശ്നം പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ വേറെ ഒരു പഴയ പിന്നെ സ്കൂൾ 10-ാം ക്ലാസ് ബാച്ചിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു കാര്യത്തിന് ഇടപെട്ടൊരു സ്പേസിൽ നിന്നായിരിക്കും. ഈ ഹൃദയത്തിനുള്ള രോഗമാണിതാണ്. വൈത്തുമാല്ലതീ ഫി ഖൽബിഹി മറളുൻ. ആണും പെണ്ണും പരസ്പരം ഒരു ലെവൽ വിട്ട് സംസാരിച്ചുകൂടാ, കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചുകൂടാ എന്ന് പറയണ്ടായി. അവിടെ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദത്തിലൂടെ തന്നെ പുരുഷൻ്റെ ഉള്ളിലെ രോഗം പ്രത്യക്ഷപ്പെടുകയും അത് പിന്നീട് പ്രയാസങ്ങളാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനൊരു രീതി സ്വീകരിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ധാർമ്മികത സംരക്ഷിക്കപ്പെടും. കുടുംബങ്ങളായി ജീവിക്കുകയും കുടുംബത്തിന് പുറത്തേക്ക് സ്വകാര്യതയിലേക്ക്, ഇരുട്ടിലേക്ക്, ഈ ജീവിതത്തിൻ്റെ ഇടനാഴികകളിലെ പിന്നെ ആളത്തേടിയുള്ള പോക്കിലേക്കൊരു ജനത മുഴുവൻ പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ആത്മാഭിമാനവും വ്യക്തിത്വവും സംരക്ഷിക്കപ്പെടും. ഇതൊക്കെ ആയിരുന്നല്ലേ അവൻ്റെ കഥ എന്നത് പൊളിയുമ്പോൾ ജനമറിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമല്ലോ. അതേപോലെ തന്നെ മനസ്സിന് വലിയ സമാധാനം ഉണ്ടാകും. രഹസ്യബന്ധങ്ങൾ, കുറ്റബോധവും ഭയവും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോകും. പിന്നെ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടാകും. ആരോഗ്യപരമായ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ അറിയാ ആ വ്യക്തികളായിട്ട് അറിയാത്ത ഇത്ര ആളുകളോട്ടുള്ള ബന്ധങ്ങൾ പിന്നീടെത്ത് വേറെ പലയിടത്തുക്കാണ്. അതുണ്ടാക്കുന്ന ലൈംഗിക രോഗങ്ങൾ, മഹാ അപകടങ്ങളൊക്കെ ഉണ്ട്. ഈ വ്യക്തി ഇളയിലേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും. തൻ്റെ ലൈംഗികതയിൽ അയാൾക്ക് പൂർണ്ണതയും തൃപ്തി ഉണ്ടാകും. അവസാനം ഫിർദൌസ് ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനും കഴിയും.
1: അപ്പോൾ ഈ ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കാത്ത ആളുകൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ കൂടി, വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ലാഭങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മളോട് പ്രത്യേകം സൂചിപ്പിച്ചു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ലൈംഗിക വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ഇവിടെ പറയുന്നത് ഇണകളിൽ തങ്ങൾ ഇണകളായി തിരഞ്ഞെടുത്തവരാരാണോ അവരിൽ പരിമിതപ്പെടുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. അതൊരു നോർമൽ കാര്യമാണ് എന്ന് പറഞ്ഞ് ഒരു വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഒരു സാധാരണമാണ് എന്ന് പറഞ്ഞ് ആ തിന്മയെ, വലിയ ഗൗരവമുള്ള തിന്മയെ നിസ്സാരമാക്കി കാണുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല ആ തിന്മ വ്യാപിക്കണം ഇവിടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, അള്ളാഹു പറയുന്നു, നിങ്ങൾക്കിത് ഗുണമല്ല, നിങ്ങൾ നിങ്ങളുടെ ഇണകളിൽ പരിമിതപ്പെടുത്തണം. അപ്പോൾ വിവാഹത്തിന് പ്രായമെത്തിയ ആളുകൾ വിവാഹം കഴിക്കുക, ആ വിവാഹത്തിലൂടെ തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, അത് പുണ്യമാണ് എന്ന് പഠിപ്പിച്ചു. പുണ്യമായത് ചെയ്യുക, പാപമായതിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കാനുണ്ട്.
0: തീർച്ചയായും ഈ ലൈവ് എന്താണ് ലിവിങ് ടുഗദർ പിന്നെ റിലേഷൻഷിപ്പുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ പോണോഗ്രാഫിയുടെ വലിയ ലോകമാണ്. ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്ന് പോണോഗ്രാഫിയാണ്. അതേപോലെ ഭയങ്കര ഹോട്ടായിട്ടുള്ള വീഡിയോ സീരീസുകൾ ഒക്കെ ഇങ്ങനെ ചെറിയ പൈസ കൊടുത്താൽ കിട്ടണൊരു ഭയങ്കരമായ ഒരു ലോകമുണ്ട്. ഒരു പാരൻ്റ് അവരുടെ വീട്ടിൽ ആരോ വാച്ച് ചെയ്യണ ഒരു സാധനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു ലിങ്ക് അയച്ചെന്നപ്പോൾ ആ ലിങ്ക് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു 1 രൂപ കൊടുത്തിട്ട്. ആ സാധനം എന്താണെന്ന് മനസ്സിലായി. അപ്പം ആ സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഭയങ്കര ഇതിൻ്റെ ലോകമാണ്. വേടൊന്നും ഞാൻ പറഞ്ഞില്ല, അബ്ദുറഹ്മാൻ ഞാൻ തമ്മിൽ നേരത്തെ സംസാരിച്ചതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരുപാട് സീരീസുകൾ അതിലുള്ള പ്രത്യക്ഷത്തിൽ ആ സീരീസുകൾക്ക് ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ സീരീസുകളുടെ അനുബന്ധമായി കിട്ടുന്ന പലതും ശുദ്ധമായ നഗ്നതയും അശുദ്ധിയുമാണ് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ വിരൽത്തുമ്പിൽ ഇതൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയെ ജീവിക്കണ

0: ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കിട്ടിയിട്ടില്ലെങ്കിലും ലോകത്ത് എവിടെയൊക്കെ ഉള്ള ആളുകളായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ വലിയൊരു പ്രതിസന്ധിയാണ്.
1: യെസ്, ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടന്ന് സ്വർഗത്തിൻ്റെ വിശാലതയിലേക്ക് എത്തിപ്പെടണമെന്ന സന്ദേശം നമ്മൾ ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. പീസ് റേഡിയോയിൽ നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇനി പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം
1: പുലരിവട്ടം പുലരിവട്ടത്തിൽ പതിവ് പോലെ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ചേരുന്നു. അവർ നമ്മെ ഇട്ടേച്ചു പോയാലോ എന്നാണ് ഇന്നത്തെ ചോദ്യം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ മനഃശാസ്ത്രപരമായ കുടുംബപരമായ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ കേട്ടു. അപ്പം അതിൽ വളരെ ശക്തമായ വിമർശനമാണ് ഈ കപ്പിൾസ് ആയിക്കൊണ്ട്. ഇപ്പം കുട്ടികളും മാതാപിതാക്കളൊക്കെ ഉള്ള കപ്പിൾസ് ഭാര്യ ഭർത്താക്കന്മാരെന്ത് ചെയ്യുക, അവരൊറ്റയ്ക്ക് ടൂർ പോവുക, കുട്ടികളൊന്നും കൊണ്ടാവാതെ ഔട്ടിങ് ടൂറൊക്കെ ആയിട്ട് പോകണതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെ പോകുന്ന ആളുകളെ വിമർശിക്കുന്നവർക്കെതിരെയുള്ള വിമർശനമാണത്. അങ്ങനെ പോകണല്ലോ, കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ വിമർശിക്കാൻ പാടില്ല, അവരത് പോകലാണ്, അതൊരു ആവശ്യമാണെന്ന്. അപ്പം അതൊരു ഇത്രയും ശക്തമായിട്ട് ഇങ്ങനെ മക്കളെയും കുട്ടികളെയൊക്കെ ഇട്ടിട്ട് യാത്ര പോകണം എന്നതിന് വേണ്ടി വാദിക്കുമ്പോൾ എന്താണ് ഇപ്പം അതിലുള്ള ഒരു മൂല്യം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. അപ്പം ആദ്യം മനസ്സിൽ വന്ന ചോദ്യം അങ്ങനെ പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മളെ ഒരു സ്പെഷ്യൽ ഭക്ഷണം നമ്മളെ മക്കളെ കൂട്ടാതെ കഴിക്കാറെന്നാൽ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളൊറ്റയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമാണല്ലോ. പക്ഷെ നമ്മളെ മക്കൾക്ക് കൊടുക്കാതെ നമുക്കത് കഴിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ കുട്ടികൾ ഏറ്റവും ആഗ്രഹിക്കുന്നതാണ് ഇത്തരം യാത്രകൾ. അപ്പോൾ അവരെ വീട്ടിൽ നിർത്തിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാണ്, ഒരു നാല് ദിവസത്തേക്കാണ് പോവുക എന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ യാത്ര നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരെന്നെ ഇപ്പോൾ തടസ്സമായി പറയുന്നത് കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അപ്പോൾ നമുക്ക് ആ യാത്ര തീരെ എൻജോയ് ചെയ്യാൻ പറ്റൂല. ഒരു ഭാര്യ ഭർത്താക്കന്മാരെ നിലക്കുള്ള ഷെയറിങ്ങുകളും കാര്യങ്ങളൊന്നും സ്വകാര്യതകളൊന്നും നടക്കില്ല എന്നാ പറഞ്ഞത്. ഈ കുട്ടികളെ വീട്ടിലിട്ട് പോയാൽ നമ്മൾക്ക് സമാധാനമാവുമോ? അവർ ഭക്ഷണം കഴിച്ചോ, അവർ ഉറങ്ങിയോ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളും ചിന്തിക്കൂലേ ആ സന്ദർഭത്തിൽ? അപ്പോൾ സത്യത്തിൽ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്ര പറഞ്ഞ് പിന്നെ ആളുകൾ അതിനു വേണ്ടി പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്കൊന്നും മനസ്സിലാവണില്ല. വേറൊന്നും നമ്മൾ തിരിച്ച് ചിന്തിച്ചു നോക്കാം. ഇപ്പോൾ ഇപ്പം നമ്മൾ കൊണ്ടായാലേ നമ്മൾ കുട്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ, നമ്മൾ അതിൻ്റെ എക്സ്പെൻസ് എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ കൊണ്ടുപോകില്ല പറഞ്ഞാൽ അവർ വീട്ടിലിരിക്കും അല്ലേ. ഇനിയൊരു പ്രായം വരുമല്ലേ നമുക്ക്, ആ പ്രായം വരുമ്പോൾ എന്ത് ചെയ്യും? മക്കൾ കൊണ്ടായാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, വാപ്പാനിമ്മാനെയും കെട്ടി വലിച്ചു കൊണ്ടുപോയാൽ അവിടെ വലിയ പ്രശ്നമായി കാരണം നമ്മുടെ യാത്രയ്ക്ക് ആകുളാവും. നിങ്ങൾ വീട്ടിലിരുന്നോളിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഏ, കുട്ടിയൊക്കെ ഒരു നല്ല വൈബുണ്ടാവാൻ വേണ്ടി തൽക്കാലം നമ്മൾ വീട്ടിലിങ്ങനെയാണ് കടന്നോളാം എന്നാണോ ചിന്തിക്കുക? എന്നെ കൊണ്ടുപോകാതെ എൻ്റെ മക്കൾ പോയി എന്നാണോ ചിന്തിക്കുക? നമ്മളിതൊക്കെ പരസ്പരം മനസ്സിലാക്കി വേണ്ടേ പോവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ വലിയ അർത്ഥവത്തായ ഒരു കാര്യമാണ്, നമ്മൾ ജനങ്ങളോട് പെരുമാറേണ്ടത് നമ്മളീ പെരുമാറുന്ന പെരുമാറ്റം നമ്മളോട് വേറൊരാൾ പെരുമാറിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ടാണ്. നമ്മളൊരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മളത് കുറേ ന്യായം ഉണ്ടാവും. നമ്മളോടൊരാൾ ദേഷ്യപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? അത് നോക്കിയിട്ടാണ് നമ്മൾ ദേഷ്യപ്പെടേണ്ടത്. നമുക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളിട്ടിട്ട് വേറൊരാൾ പോയാൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വ്യക്തത നമുക്ക് ശരിക്കും മനസ്സിലാവുക. അപ്പം ഞാൻ മനസ്സിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് ആളുകളെ പ്രചോദിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റൂല നമുക്ക്? നമ്മുടെ ഏറ്റവും വലിയ കൺകുളിർമ സന്തോഷം നമ്മുടെ മക്കളല്ലേ? നമ്മളിപ്പോൾ ഒരു റിസോർട്ടിൽ റൂം എടുത്തു, അവിടെ നമ്മുടെ മക്കളൊക്കെ നല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ വളരെ സമാധാനവും സുരക്ഷിതമായിട്ട് കുളിക്കുന്നു. അപ്പോൾ അവരെങ്ങനെയൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ വേണമെങ്കിൽ സ്വകാര്യമായിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, അവരവിടെ ഉല്ലസിച്ച് വരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കെന്താണ്, യാത്രകളിൽ നമുക്ക് സ്വകാര്യത കിട്ടൂലേ? കിട്ടും. ഇനി മക്കൾക്കൊക്കെ വേറെ റൂം എടുത്ത് നമ്മൾ വേറെ റൂം എടുത്ത് താമസിച്ചാൽ എന്താ പ്രശ്നം? അത്ര ചെറിയ കുട്ടികളല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സമാധാനമായിട്ട് അവിടെ കടന്നോളും, അവർ സ്വന്തമായിട്ട് സ്വസ്ഥമായി കളിച്ച്. ഇതൊക്കെ ഒരു കാരണമായി പറഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളെ മാറ്റിനിർത്തി, പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ മാറ്റിനിർത്താനേ പാടില്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിർത്താൻ വേണ്ടത്. ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മുഹു ഹാവിയ എന്ന് പറയുന്നുണ്ട്. നരകം അവിടെ നാസിർ സയ്യിദ് റഹ്മത്തുള്ള കൊടുത്ത തെളിവെന്താന്ന് വെച്ചാൽ ഉമ്മുഹു എന്ന് പറഞ്ഞാൽ അത് മുലാസമത്താണെന്ന്, അതായത് ഉമ്മനെ ഒരു കുട്ടി വിട്ടുപോകില്ലല്ലോ, ഉമ്മ ഒരു കുട്ടിനെ വിട്ടുപോകില്ല എന്ന പോലെ നരകം ഈ നരകാവകാശികളെ വിട്ടുപോകില്ല എന്നാണ്. പിന്നെ അതാബഹ കാന ഖറാമ എന്നുള്ളത് അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികളെ കൂടെ ഉണ്ടാവേണ്ട ആളാണ്, എപ്പോഴും കുട്ടികളെ കൂടെ, എത്രമാത്രം നമ്മൾ കുട്ടികളെ കൂടെ നിൽക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം, അതാണ് അവരുടെയും സന്തോഷം. അതുകൊണ്ട് ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ആളുകളെ പ്രചോദിപ്പിച്ച് നമ്മൾ വെറുതെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കാര്യം ആരെങ്കിലുമൊക്കെ ഒറ്റ എന്നുള്ള ചെയ്യണമെങ്കിൽ അതവർ ചെയ്യട്ടെ നിൽക്കല്ലാതെ ഇതിനെയൊക്കെ പൊതുവൽക്കരിക്കാനും ന്യായീകരിക്കാനും തുനിയേണ്ട ആവശ്യം എന്ത് എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി. അത് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം.
0: മാഷാ അല്ലാഹ്, അരിസ് ബിൻ സലീം നമ്മുടെ CEO എന്നത്തേതും പോലെ ഒരു ഗൗരവമുള്ള സന്ദേശം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. ജീവിതത്തിൽ നമുക്കിതെവിടെ ചേർത്ത് വെക്കണം, ഏത് രീതിയിൽ ഇതിനെ ഏറ്റെടുക്കണം എന്നത് ഓരോരുത്തരും ഗൗരവപൂർവം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നമ്മോടൊപ്പം ഇനിയും ഒരുപാടൊരുപാട് കാലം വൈജ്ഞാനിക യാത്രകൾ നടത്താനുള്ള സാഹചര്യവുമെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.

0: പലപ്പോഴും ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ശീലങ്ങളാണ്, ആവശ്യങ്ങളാണ്. ഒരു ശ്രോതാവിൻ്റെ മനോഹരമായ ഒരു വാചകം ഫീഡ്ബാക്കായി വന്നത് ഇവിടെ കുറിച്ചു വച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശീലമാകുന്നു, ചിലത് ആവശ്യമായി മാറുന്നു. പീസ് റേഡിയോ ഞങ്ങൾക്കൊരു ആവശ്യമായി മാറിയിരിക്കുന്നു. ഒരു ദിവസം കേൾക്കാൻ കഴിയാതിരുന്നാൽ എന്തോ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടതുപോലെ തോന്നും. ഇതൊരു ഭാഗ്യമാണ്, തൗഫീഖാണ്.
1: അതെ,
0: ഒരു ഇങ്ങനെ ഇത് ആയി മാറുക എന്ന് പറയുന്നത് ഒരു വലിയ തൗഫീഖാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇടപെട്ട് പോകുന്ന ആളുകളാണ്. എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ള ചില മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര അസൂയ തോന്നും. എന്തൊക്കെ പറഞ്ഞാലും പീസ് റേഡിയോ കുറച്ച് സമയം കേൾക്കുക എന്നുള്ളത് നമ്മളതൊരു പേഴ്സണൽ അസൈൻമെൻറ്റായി എടുക്കുന്നത്, അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ ഓപ്പണായി പറയുകയാണെങ്കിൽ. എന്നാൽ ഇതിനെ അതിൻ്റെയും അപ്പുറത്തുള്ളൊരു മൈൻഡാണത്. ഇവിടെ ഈ ശ്രോതാവ് എഴുതിയത് അതിൻ്റെയും അപ്പുറത്തുള്ളൊരു പ്രത്യേകതരം മനോനിലയാണ്. ഇത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാകില്ല എന്നുള്ളത്. അപ്പോൾ നന്മകൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമാകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം നിസ്കരിക്കാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. നിസ്കാരം ഭയങ്കര അശ്രദ്ധമാകുന്ന, അത് ജീവിതത്തിൽ അതിനോട് ഒരു ചിട്ടയില്ലാത്ത ആൾക്കാരുണ്ട്. എന്നാൽ നമസ്കാരം അത്രയും കൃത്യതയോടെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു മനോനില ഇതാണ്. ഇപ്പോൾ ജമാഅത്ത് നമസ്കാരം മുമ്പൊരിക്കൽ ഞാൻ ലൈവിൽ പങ്കുവച്ചിട്ടുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവറെ കുറിച്ച്. ഒരു പക്ഷേ അദ്ദേഹം നമ്മളോടൊപ്പം ഈ ഒരു ലൈവിലുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹം 15 വർഷം തുടർച്ചയായി ഒരു വക്തു പോലും ജമാഅത്ത് നഷ്ടപ്പെടാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഒരു വ്യക്തിയുമായുള്ള സംഭാഷണത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അറിയാതെ അങ്ങോട്ട് വായിന്ന് വന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അതെന്നാൽ ഒരു വ്യക്തി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിനനുസരിച്ച് എൻ്റെ അടിമൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് ഓടി ചെല്ലും എന്ന് പറഞ്ഞല്ലോ. അതല്ലെങ്കിൽ ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴമെടുക്കും എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക സിസ്റ്റം പഠിച്ചവനുണ്ട്. അതേത് കാര്യത്തിലുമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ട് അതങ്ങനെയാക്കാൻ ശ്രമിക്കുക. അതെന്തായാലും എൻ്റെ ജീവിതത്തിലുണ്ടാകും എന്നത് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം പീസ് റേഡിയോ അതിൻ്റെ പുതിയ ചില പദ്ധതികളിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്നുള്ള പേരിൽ കോഴിക്കോട് സ്മാൻ ഹോട്ടലിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് പീസ് റേഡിയോ തുടങ്ങിയപ്പോൾ നടത്തിയതുപോലത്തെ ഒരു ഡിസ്കഷനാണത്. പീസ് റേഡിയോ തുടങ്ങുന്ന കാലത്ത് ആ ഡിസ്കഷന് നമുക്ക് ഇത്ര വ്യക്തത ഒന്നുമില്ല. പുതിയ സംരംഭത്തെക്കുറിച്ചുള്ള ചില വലിയ വ്യക്തതകൾ നമുക്കുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ വ്യക്തത ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇൻട്രോയിൽ ആരിസ് മൗലവിൻ്റെ ഒരു ചെറിയ സംസാരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. 1988 മുതൽ ആഴ്ചയിലെ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഞാൻ സേവാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഇപ്പോൾ തഫ്സീർ സാദിയുടെ പരിഭാഷ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അപ്പം എനിക്ക് 2018 മുതൽ എനിക്ക് ഏത് ഒഴിവ് സമയം കിട്ടിയാലും ഞാൻ വേഗം ഓർമ്മ വരിക, അതെഴുതണം എന്നാണ്, അത് പൂർത്തിയാക്കണം എന്നാണ് എന്ന് പറയണ്ടായി. അപ്പോൾ ആ രണ്ട് വാചകങ്ങളും നമുക്ക് വ്യക്തിപരമായ വലിയ പ്രചോദനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ ദീനി രംഗത്ത് ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള വലിയ അവസരങ്ങളുണ്ട്. സമയം അതിനനുസരിച്ച് ഒതുങ്ങി കിട്ടണം. ഞാനിവിടെ ഈ ഒരു പോയിന്റിൽ പറയാൻ ശ്രമിച്ചത് ഇവിടെ ഇപ്പോൾ ഒരു ശ്രോതാവ് ഒരു ഫീഡ്ബാക്ക് അയച്ചതുകൊണ്ടാണ് ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ചിലത് നമുക്ക് ആവശ്യങ്ങളായിരിക്കും, ചിലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശീലങ്ങളായിരിക്കും. ചിലതൊക്കെ നമുക്ക് ശീലങ്ങളാക്കി കൊണ്ടുവരാനും ചിലത് ആവശ്യങ്ങളാക്കി മാറ്റാനും സ്വാഭാവികതയുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക ഒരു ഒരു ഒരു ഒരു സൈക്ലിംഗ് നടക്കുമ്പോൾ ആ ഒരു ചക്രത്തിനുള്ളിലേക്ക് കയറാനുമുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ പീസ് ടൈമിലെ ആ ഒരു മെസ്സേജിനോടുള്ള പ്രതികരണം എന്ന നിലക്ക് രേഖപ്പെടുത്താനുള്ളത്.
1: ഇനി നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകണം. ക്വിസിൻ്റെ സമയമാണിപ്പോൾ. ക്വിസിൽ നമുക്ക് ഒരു ചോദ്യം കേട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മൾ അയച്ചാൽ ഇൻഷാ അല്ലാ ഇന്നത്തെ വിജയികളായി നമുക്ക് മാറാൻ സാധിക്കും. ചോദ്യം വായിച്ച് ഒരു 25 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി നൽകുന്നത്. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത്. ചോദ്യത്തിലേക്ക് പോകലേ?
0: ഓ, സമയമായല്ലോ.
1: ഓക്കെ, ചോദ്യം: ഖുർആനിൽ ഖാത്തമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ മുദ്ര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ഖാത്തമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ മുദ്ര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ് എന്നാണ് ചോദ്യം. വിശുദ്ധ ഖുർആനിൽ അപ്രകാരം വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്?
0: ഒരിക്കൽ കൂടി നമ്മൾ ക്വിസ് ലൈവ് ക്വിസ് വിൻഡോയിലേക്ക് തന്നെ അയക്കണം. പ്രോഗ്രാം സെലക്ട് ചെയ്ത് ലൈവ് ക്വിസ് വിൻഡോയിലേക്ക് തന്നെ അയക്കണം. മറ്റ് വിൻഡോകളിലേക്ക് സ്ഥിരമായി അബദ്ധത്തിൽ അയക്കുന്ന ആളുകളുണ്ട്, അവർ പ്രത്യേകം ശ്രദ്ധിക്കാം. ചോദ്യം: ഖാത്തമുൻ നബിയീൻ, പ്രവാചകന്മാരുടെ മുദ്ര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്?
1: ഓപ്ഷൻ എ, ഈസ അലൈഹിസ്സലാം.
0: ഓപ്ഷൻ ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
1: ഓപ്ഷൻ സി, ആദം നബി അലൈഹിസ്സലാം.
0: ഓപ്ഷൻ ഡി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ഒരിക്കൽ കൂടി ഓപ്ഷനുകൾ പറയാം: എ, ഈസ നബി അലൈഹിസ്സലാം; ബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം; സി, ആദം നബി അലൈഹിസ്സലാം; ഡി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
0: ക്ലൂ പറയാം അല്ലേ? ഒരു ക്ലൂ പറയാം. എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മുദ്ര വെക്കുക.
1: ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ അയക്കുക. ഉത്തരം ഈ ഓപ്ഷനിലേക്ക് തന്നെ, ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് ക്വിസിലേക്ക് തന്നെയാണ് അയച്ചിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. വിജയികൾ ആരാണെന്ന് അറിയാൻ കാത്തിരിക്കുക. ഉടനെ തന്നെ ഇൻഷാല്ലാ നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കും. കുറേ ആളുകൾക്ക് ഉത്തരം അറിയാതെ തോന്നുന്നുണ്ട് അല്ലേ?
0: ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അടിയല്ലേ, ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു തന്നെ.
1: പക്ഷെ കുറച്ച് ആൾക്കാർ എന്നാലും തെറ്റിക്കും. എങ്ങോട്ട് മറ്റേ ടാബ് മാറി അയച്ചിട്ട്, പ്രോഗ്രാം മാറി അയച്ചിട്ട് കുറച്ച് ആൾക്കാർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ
0: പേര് ശരിക്കും പബ്ലിഷ് ചെയ്യാൻ മുതൽ
1: എങ്ങനെ ഒരു ചോപ്പടയാളത്തിൽ ഒരു ഇൻഡ്യൂ ചിഹ്നൊക്കെ ഇട്ടിട്ട്,
0: അതായത് പീസ് റേഡിയോ അങ്ങനെ തുറക്കുമ്പോൾ അതിൽ ആ റിവൈൻഡിൻ്റെ അപ്പുറത്തൊരു സാധനം കൊണ്ടുവരിക, അവിടെ കൊടുക്കുക ഐ എൻ എം, ഇന്റർനാഷണൽ മണ്ടന്മാർ.
1: ഓക്കെ, ഐ എൻ ഡി. ഇന്നെന്തായാലും നലിഞ്ഞവരെ പേര് പറയാൻ പാടില്ല. ഓക്കെ,
0: ഇംതിയാസ് ഏതോ ഒരു സൂറത്തിൽ എന്തോന്ന് വ്യക്താക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തു അഹ്സാബിലെ 33, അത് മറ്റേ നമ്മളെ ഈ കൊഞ്ചിക്കുഴലിനെ കുറിച്ച് പറഞ്ഞതാണോ ഏതോ? എന്തായാലും പോട്ടെ, ആ സന്ദർഭത്തിൽ അയച്ച മെസ്സേജ് ആയിരിക്കും.
1: അതെ, നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തോടെ കുറേയധികം ശ്രോതാക്കൾ പ്രതികരിച്ചിരുന്നു. ഞാനൊരു പാലിയേറ്റീവ് വളണ്ടിയറാണ്. ഓരോ രോഗികളും വീട്ടുകാരും അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ കാണുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല എന്നും, റബ്ബ് എനിക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നും ഓരോ പ്രാവശ്യവും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് സജ്ന കാവന്നൂർ പറയുന്നത്.
0: യെസ്,
1: ഉണ്ടായിട്ടുണ്ട്. എൻ്റെ രോഗത്തെക്കുറിച്ച്, ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മുടെ രോഗം വളരെ ചെറുതാണ് അൽഹംദുലില്ല എന്നാണ് റുഷ്ദ കാളികാവ് പറഞ്ഞത്.
0: ഞാനതൊന്നും കാണില്ല.
1: കുറച്ച് താഴേക്ക് വരണം, ഒരു 6:13 സമയത്ത്.
0: ആ, ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്. ഒരു പറഞ്ഞതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഉണ്ട്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ചെറിയ ഏതെങ്കിലും അസുഖം കാണാൻ പോകുമ്പോൾ, നമ്മൾ അതിലേറെ ബുദ്ധിമുട്ടിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മുടേതൊന്നുമല്ല. നല്ലൊരു മരുന്നാണത്. അതായത് ഈ പിന്നെ ഓർത്തോ വാർഡ്, മെഡിക്കൽ കോളേജിലൊക്കെ ഓർത്തോ വാർഡ്, പീഡിയാട്രിക് വാർഡ്, ക്യാൻസർ വാർഡ്, അതേപോലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർഡ്, ഇവിടെയൊക്കെ ഒന്ന് കയറി ഒരു 2 മിനിറ്റ് ഇങ്ങനെ കറങ്ങി അവിടുത്തെ ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ചിറങ്ങിയാൽ, പിന്നെ നമ്മൾ ഈ നിസ്കാരത്തിൽ ചെല്ലണ അൽഹംദുലില്ലകൾക്ക് വലിയ ആഴുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പ്രതിസന്ധി അനുഭവിക്കണേ മനുഷ്യരുണ്ട്.
1: മുനീർ ചെമ്മനാട് ആ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നേക്കാൾ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിന് ശുക്ർ, അൽഹംദുലില്ല, അൽഹംദുലില്ല. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എന്ത് ബുദ്ധിമുട്ടായാലും അൽഹംദുലില്ല പറയുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
0: സഫിയ കെ തിരൂരങ്ങാടിയും സമാനമായ സന്ദേശം. അസ്സലാമു അലൈക്കും. പ്രയാസങ്ങളൊന്നുമില്ല അൽഹംദുലില്ല. എല്ലാ പ്രയാസങ്ങളൊന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്.
1: എനിക്കും എൻ്റെ കുടുംബത്തിനും പറയാൻ പറ്റുന്ന ഒരു പ്രയാസം അള്ളാഹു തന്നിട്ടില്ല. അൽഹംദുലില്ല എന്നാണ് ഒരു ശ്രോതാവ് വായിച്ചിട്ടുള്ളത്. അള്ളാഹു നന്മയിൽ തന്നെ നിലനിർത്തി തരുമാറാകട്ടെ, ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: ഉമ്മ ഫർഹീൻ കരിപ്പോൾ, ഇന്ന് ഉമ്മാനെയും കൊണ്ട് ആദ്യമായി കീമോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വന്ന അസുഖം സുഖപ്പെടാൻ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സമ്പൂർണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2012 എൻ്റെ ഉപ്പാക്ക് വളരെ ഗുരുതരമായ ക്യാൻസർ ബാധ വയറിന് വന്നിരുന്നു. അപ്പം അങ്ങനെ കീമോക്ക് പോകുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും എന്താണെന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാനോട് നമുക്ക് പറയാനുള്ളത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലണ ഒരു വാചകമുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അള്ളാഹു നൽകിയതൊന്നും തടയാനോ അള്ളാഹു തടഞ്ഞതൊന്നും നൽകാനോ ലോകത്തൊരു വ്യക്തിക്കും സാധ്യമല്ല. അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗം തരുന്നതിൻ്റെ ഒരു ഇതാണിത്. അതായത് ഇപ്പം ചില വ്യക്തികൾക്ക് അള്ളാഹു വലിയ പരീക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? അതിൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് വലിയ സമ്മാനങ്ങൾ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. അവർ ഇബാദത്ത് കൊണ്ടോ അദ്ക്കാറുകൾ കൊണ്ടോ സദഖകൾ കൊണ്ടോ ഒന്നും അവിടേക്ക് എത്തിക്കൊള്ളണം എന്നില്ല, അവരുടെ സാഹചര്യം കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും ഒന്നും. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് കുറച്ച് പരീക്ഷണം ഇട്ട് കൊടുക്കും. ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു നിമിഷത്തെ കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു രോഗമായിരിക്കും, ചിലപ്പോൾ ഒരു നിലപാടെടുക്കലായിരിക്കും. ഒരു നിലപാട്, ആ പ്രഗ്നൻസി തുടരണമോ വേണ്ടയോ, അത് കലക്കണമോ വേണ്ടയോ, ഒറ്റ കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു പോളിസി വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ കൊടുക്കുക. ചിലപ്പോൾ കൊടുക്കുക രോഗങ്ങളായിരിക്കും, ചിലപ്പോൾ കൊടുക്കുക കടങ്ങളായിരിക്കും, ചിലപ്പോൾ മക്കളിലൂടെയുള്ള പരീക്ഷണമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ദീനിയായി അതിജീവിക്കാൻ കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയക്കേണ്ട കാര്യമില്ല. കീമോ എന്നൊക്കെ പറയുമ്പം നാട്ടിലിപ്പോൾ ഇന്ന് പൊതുവെ കേട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരാൾക്ക് അസുഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നാണ്ട് മൊത്തം നാട്ടിലെ എല്ലാ രോഗികളെക്കുറിച്ചും അവരുടെ മരണവും അവരുടെ രോഗവും സമ്മർദ്ദമൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം, ഈ കീമോ ചെയ്ത് കഴിഞ്ഞൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ആരും പോകാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങൾ മക്കൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയണം. നിങ്ങൾ പറഞ്ഞാൽ മതി, പിസ്റ്റഡ് ഒന്നിങ്ങനെ പറഞ്ഞിരുന്നു, പിന്നെ ഡോക്ടറും പറഞ്ഞിരുന്നു, എന്ത് കീമോ ചെയ്ത രോഗിൻ്റെ അടുത്തേക്ക് കാണാനും മറ്റു കാര്യങ്ങൾക്കൊന്നും വരരുത്. അത് വളരെ സ്ട്രിക്റ്റായിട്ട്, കാരണം അതൊരു രോഗപകർച്ചയ്ക്ക് വലിയ സാധ്യതയുള്ള സമയമാണ്. കീമോ എന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ മരുന്ന് കൊടുത്ത് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഈ മരുന്ന് ഇങ്ങനെ ക്യാൻസർ സെല്ല് മാത്രം നോക്കിപ്പോകില്ല, ടോട്ടൽ സെല്ലുകളെയാണ് അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രതിരോധശേഷി കുറഞ്ഞൊരു സമയമായിരിക്കും ഇത്. അപ്പോൾ പല നാട്ടിൽ പല ജാതി പനികളൊക്കെ ഉള്ള സമയമാണ്, ഈ രോഗിക്കത് പെട്ടെന്ന് പകരും. അപ്പോൾ പേരക്കുട്ടികളെ ഉമ്മൊടുക്കലും ഇങ്ങനത്തെ കാര്യങ്ങളും സംഗതിയും, പേരക്കുട്ടികളൊക്കെ എല്ലാ രോഗാണുക്കളും വഹിക്കുന്നതാണ് ചെറിയ കുട്ടികളുടെ ശരീരമൊക്കെ. അപ്പോൾ ആ ഉമ്മാനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉമ്മ ഫർഹീൻ്റെ ഉമ്മാനോട് എനിക്ക് പറയാനുള്ളത്, പീസ് റേഡിയോ കുടുംബാംഗങ്ങൾ മുഴുവൻ ആയിരങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ രാവിലെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അവരെല്ലാവരും മനമുരുകി പ്രാർത്ഥിക്കും. ഇനിയും ഒരുപാട് കാലം കുടുംബത്തിലും ബന്ധത്തിലും സമൂഹത്തിലും കുളിർ പരത്തി ജീവിക്കാൻ കഴിയണം. വ്യക്തിപരമായി നിങ്ങൾക്കുള്ള എന്തെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങളുടെ ആരാധനയിലോ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളിലോ ഒക്കെ പരിമിതികളോ പ്രശ്നങ്ങളോ തിരുത്തുകളോ ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം, സ്വയം ആലോചിച്ച് തിരുത്തണം. പഠിച്ചവൻ അങ്ങനത്തെ ചില സിഗ്നലുകൾ നമുക്ക് തരികയാണ്. അവർക്ക് മാത്രമല്ല അവരുടെ വീട്ടിലുള്ളവർക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ അത് പരീക്ഷണമാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഡീൽ ചെയ്യുന്നു, ആരൊക്കെ സഹിക്കുന്നു, ആരൊക്കെ ഏറ്റെടുക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
1: ഈ ക്യാൻസർ അതുപോലെ ക്യാൻസർ അനുബന്ധമായ രോഗങ്ങളൊക്കെ വരുന്ന ആളുകൾ, ഇതൊരു ഫൈനലാണ്, ഇതൊരു ഫൈനൽ സ്റ്റേജാണ്, ഇതോടുകൂടി എൻ്റെ തീരെയാണ് എന്നാണ് ആളുകൾ പലരും ചിന്തിക്കുക. ഇപ്പോൾ ശാസ്ത്രം എത്ര വളർന്നു, മെഡിസിനുകൾ എത്രമാത്രം കണ്ടെത്തി, എന്തെല്ലാം പുതിയ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടായി എന്നൊക്കെയുള്ള അത് മാത്രം പരിശോധിക്കുക. അപ്പോൾ പടച്ചോൻ ഇനി ഈ ട്രീറ്റ്മെൻറ്റുകളുടെ സംവിധാനമൊന്നും വളർന്നിട്ടില്ലെങ്കിലും കുൻ ഫയ കുൻ,
0: അത്രയുള്ളൂ.
1: അസുഖം മാറിക്കോ എന്ന് പറഞ്ഞാൽ മാറി, അത്രയിലുള്ളൂ. ഞാൻ പറയുന്നത് ഭൗതികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് തന്നെ ഇതിനൊക്കെ എത്രമാത്രം വലിയ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഒന്ന് പരാജയപ്പെട്ട അടുത്തുണ്ട്, അതും പരാജയപ്പെട്ട അടുത്തുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് അടുത്ത് പറയാനുണ്ട്, സംവിധാനങ്ങൾ പലതുണ്ട്, അതിലൂടെ രോഗം മാറ്റിയെടുക്കാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ക്ഷമ വേണം, സഹിച്ച് നിൽക്കണം, ചില ഒരു എന്താണ് ഇത് മാറും എന്ന് പ്രതീക്ഷിക്കണം, മനസ്സിന് കരുത്തു കൊടുക്കണം, ഞാൻ അത് ഇതിനെ തോൽപ്പിക്കും, പടച്ചോ എനിക്കിതിനെ മാറ്റിത്തരും എന്ന പ്രതീക്ഷ വേണം. അങ്ങനെ മുന്നോട്ട് പോയാൽ എല്ലാം ഓക്കെ ആകും, അതൊരു പ്രശ്നമല്ല. ഇത് അവസാനമാണ് ചിന്തിച്ച് ഇത് കഴിഞ്ഞു എന്ന് ചിന്തിക്കണം ഒരു രോഗം വരുമ്പോഴേക്ക്. അതാണ് ആളുകൾ മാനസികമായി തകരുന്നോണ്ടാണ് ആളുകൾ ആളുകൾക്കും.
0: അതേസമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടായിട്ട് മരിക്കുകയാണെന്ന് വിചാരിക്കുക, എന്തായാലും മരിക്കണം. പോണ വഴിക്ക് ഒരു കാല് എന്താ പറയുക, ഒരു കല്ലിൽ വെച്ച് കുത്തി തലയടിച്ച് വീണു, പെട്ടെന്ന് അങ്ങോട്ട് ക്ലോസായി, ആരോടും എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ പറയാനോ ഒന്നും ഒരു ഒരു ഒരു കാര്യങ്ങളൊന്നും പറയാൻ പോലും എന്ത് ചെയ്യണില്ല, സമയം കിട്ടണില്ല. നേരെ മറിച്ച് നമുക്കൊരു അസുഖം വരുമ്പോൾ ആ അസുഖം അത് കുറച്ച് ഗുരുതരമായ അസുഖമാണെങ്കിൽ എൻ്റെ ദിവസങ്ങൾ ഞാൻ ജനിച്ചപ്പോൾ എണ്ണപ്പെട്ടതാണ്, ജനിച്ച അന്നറിയാം എന്നാൽ മരിക്കുക എന്ന് പഠിച്ചോന്നറിയാം, അതിലേക്ക് ഇങ്ങനെ പോവാണ്, മരണത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നടക്കുകയാണ്. അതിൻ്റെ ഇടക്ക് നമ്മൾ കാണുന്ന കാഴ്ചകളും സന്തോഷങ്ങളൊക്കെയാണ് ഈ ബാക്കിയൊക്കെ. അൾട്ടിമേറ്റ് ആ ഒരു നിമിഷത്തിലേക്കുള്ള ഓക്സിജൻ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ എണ്ണൻ്റെ അടയാളം കാണിക്കുമല്ലോ, പെട്രോളിൻ്റെ അടയാളം ഇങ്ങനെ കാണിക്കുക, സിഗ്നൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ നമ്മളതൊക്കെ ചിലപ്പോൾ സിഗ്നൽ ഇങ്ങനെ അടിക്കുന്നുണ്ടാവും, മനസ്സിലായല്ലേ. ഇന്ന് അസർക്ക് ശേഷം നമ്മളാക്കും വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചിലപ്പോൾ വട്ടം കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അത്ര ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് രോഗം ഉണ്ടാകുമൊന്നും വേണ്ട. അപ്പം നമ്മൾ ഇനിയിപ്പോൾ മരിച്ചാൽ തന്നെ പ്രശ്നമില്ല എന്നുള്ള മൈൻഡിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. എൻ്റെ ഉപ്പാനോട് ഇവിടെ ഉള്ള ഷാജി ഡോക്ടറുണ്ട്, അനിയൻ നൂറുദ്ദീനും ഉപ്പിയും കൂടിയാണ് വന്ന്, നിങ്ങൾക്ക് ക്യാൻസറാണ് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക്
1: ഫസ്റ്റ് ആയിട്ട്.
0: അപ്പോൾ സിമ്പിൾ കഴിഞ്ഞു, ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ എടുത്തു. അപ്പോൾ നമ്മളെ വീട്ടിലെന്തായാലും അപ്പോൾ ഞാനിവിടെ നിന്ന് വീട്ടിൽ പോകുമ്പോൾ അനിയനും വാപ്പിയും കൂടി ഇറങ്ങുന്നുണ്ട്. അന്ന് 2012 ഈ പ്രാസ്ഥാനിക തലത്തിൽ ചില പ്രാധാന്യങ്ങളുള്ളൊരു സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ബസ്സിന് പോരാണ് കോഴിക്കോട്ട് നിന്ന് തറഞ്ഞിട്ട്, ഫസ്റ്റ് തറഞ്ഞ് മീറ്റിങ്ങിൻ്റെ മധ്യത്തിലേക്കാണ് വിളി വരുന്നത്. അപ്പം വീടൊരു മാനേജ്മെൻ്റ് ആവശ്യമുണ്ടല്ലോ, ഞാനിങ്ങനെ ബസ്സിലിരുന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്ന് മണ്ണാർക്കാട് പോയിട്ട് ഇറങ്ങി. ആ കാരണം വലിയൊരു, ഞാനന്ന് പാർട്ട് ടൈം അധ്യാപകനാണ്, വലിയൊരു സാമ്പത്തികം വേണം, വീട്, എൻ്റെ മാനേജ്മെൻറ്റ്, ഉപ്പ. ഉപ്പാക്ക് അസുഖമൊന്നുമില്ല, എൻ്റെ മുമ്പൊരു അസുഖമോ വാപ്പാക്കില്ല, ഒരു വട്ടം പോലും വാപ്പ കുളി കുടിക്കണത് എന്ത് ചെയ്തിട്ടില്ല,
1: കണ്ടിട്ടില്ല,
0: ഞാൻ കണ്ടിട്ടില്ല. വലിയൊരു പാത്രമുണ്ട് ഞങ്ങളെ വീട്ടിൽ, അതിലാണ് ഭക്ഷണം കഴിക്കുക വാപ്പ, ഏറ്റവും കൂടുതൽ ഫുഡ് വാപ്പാക്കാണ് വിളമ്പ. പക്ഷേ അലഹമ്മദില്ല പൊക്കായി, വാപ്പ ഇപ്പോഴും സ്വസ്ഥമായിട്ട് ഇന്നിപ്പോൾ ഞങ്ങളൊന്നിച്ച് സുബൈക്ക് നിസ്കരിച്ചു. ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ചെറിയ ഭക്ഷണം കഴിക്കുന്ന ആളായിട്ട് വയറ് കട്ട് ചെയ്ത് ഇതായി. പക്ഷെ മുപ്പര മുപ്പരതായ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ.
1: ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തായാലും നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഈ ഒരു ഫീഡ്ബാക്ക് അയച്ചതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് പിന്നെ മെസ്സേജുകൾ അയച്ച് പ്രാർത്ഥനാ വാചകങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോയിൽ ഇനി വൺ മിനിറ്റ് ടോക്കാണ് നമ്മൾ കേൾക്കുന്നത്. വൺ മിനിറ്റ് ടോക്കിൽ അവധി നീട്ടി നൽകാം, പരലോക തണൽ നേടാം എന്ന വിഷയത്തിൽ ഷമീർ മദീനിയാണ് നമ്മളോട് സംസാരിക്കുന്നത്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് സാമ്പത്തികമായി സഹായങ്ങൾ അല്ലെങ്കിൽ വായ്പകൾ വാങ്ങിപ്പോകുന്ന ആളുകളുണ്ടാകും. അവരാത്മാർത്ഥമായി ആ കടം വീട്ടാൻ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും അയാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ പ്രയാസം കണ്ടറിഞ്ഞ് അയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുക എന്നതും അയാളുടെ കടബാധ്യത ഒഴിവാക്കിക്കൊടുക്കുക എന്നതും പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന കിട്ടാനും അള്ളാഹു ചൂടുള്ള ആ സമയത്ത് നമുക്ക് തണൽ നൽകാനും അത് നിമിത്തമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടറിയുവാനും അവർക്ക് ഇളവുകൾ നൽകാനും ആശ്വാസം നൽകുവാനും നാം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അമീൻ യാ റബ്ബൽ ആലമീൻ. 1908 ദിവസങ്ങളായി ഓരോ നിമിഷങ്ങളിലും നല്ല ചിന്തകളും അറിവുകളും പകർന്നു നൽകി ഒരൊറ്റ മിനിറ്റ് കൊണ്ട് വലിയൊരു സന്ദേശമാണ് വൺ മിനിറ്റ് റോക്ക് നമുക്ക് നൽകുന്നത്. ഇത് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിൽ, വിസ്ഡം സ്റ്റുഡൻസ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിൽ ഓരോ ദിവസവും വൺ മിനിറ്റ് റോക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ദലൈറ്റ് ഗ്രൂപ്പിൽ വൺ മിനിറ്റ് റോക്ക് നമുക്ക് ലഭിക്കും. അത് സ്റ്റാറ്റസ് വെക്കാനും കേൾക്കാനും അതിലൂടെ ഒരു അറിവ് നേടിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കുക. പീസ് റേഡിയോ വഴി എല്ലാ പ്രഭാതത്തിലും രാവിലെ 5:24 നേർവഴി നമ്മൾ സംപ്രേഷണം ചെയ്യാറുണ്ട്. അത് വീണ്ടും 5 മിനിറ്റ് കൊണ്ട് ഒരു സന്ദേശമാണ് നേർവഴിയിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത്. വീണ്ടും റിവൈൻഡിലൂടെ അത് കേൾക്കും ചെയ്യാം. അങ്ങനെ ചെറിയ സമയം കൊണ്ട് വലിയ വിജ്ഞാനങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കാം.

0: നേരത്തെ നമ്മുടെ സൂറത്തു മുഅ്മിനൂനിലെ വചനങ്ങൾ കേട്ട സമയത്ത്, അപ്പോൾ ഇപ്പോൾ തഫ്സീർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സൂറത്തു മുഅ്മിനൂനാണ്, നമ്മുടെ ക്യു എച്ച് എൽ എസിൻ്റെ സിലബസ് അതാണല്ലോ. അപ്പോൾ അതിൻ്റെ സിലബസിൽ ഉള്ളൊരു ഭാഗം, ഒരു ചരിത്രം അത് ഓർമ്മ വന്നു. അത് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആലാൻഹു പറയാണ്, എന്നെ അതുപോലെ എൻ്റെ ഉപ്പ ഹുസൈൽ ഞങ്ങളെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുകയായിരുന്നു. അപ്പോൾ ഞങ്ങളോട് മക്കയിലെ ഖുറൈശികൾ, അവിടുത്തെ മുശ്രിക്കുകളായ ആളുകൾ ഞങ്ങളെ തടഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വിശ്വാസം സ്വീകരിക്കാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യാനും വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ പോണത്? അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്, അത്ര ഉള്ളൂ, ഞങ്ങൾ മദീനത്ത് പോവുകയാണെന്ന് തന്നെയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവർ തമ്മിൽ കരാറിലെത്തിയതാണ്, കരാർ ഇതാണ്, നിങ്ങൾ മദീനത്ത് പോവുക, പക്ഷേ മുഹമ്മദിൻ്റെ ഒപ്പം ചേർന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ വരാൻ പാടില്ല എന്നതാണ് കരാർ.
1: അതെ.
0: അപ്പോൾ ആ കരാർ എന്തായാലും അവർ ഏർപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തുന്ന സമയത്ത് അവർ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനൊരു കരാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി അവരോട് ഒരിക്കലും പറഞ്ഞില്ല, അതിപ്പോ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യൂലേ എന്ന് നബി പറഞ്ഞില്ല.
1: കള്ള കാഫിര്യങ്ങളല്ലേ,
0: നമ്മളിപ്പോ എന്തൊക്കെ നമ്മൾ ചെയ്തോല്, നമ്മൾ അങ്ങോട്ടും അങ്ങനെ തന്നെ, അത്ര ഉള്ളൂ എന്നും നബി പറഞ്ഞില്ല. ഓ, അവലോട് പറഞ്ഞ വാക്കിന് ഇപ്പൊ എന്ത് വിലയുള്ളത്, നമ്മൾ പടച്ചോണ്ടുള്ള വാക്കല്ലേ വിലയുള്ളൂ എന്നും മറുപടി പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നഫി ബിൽ അഹദ്, നമ്മൾ ഈ കരാറ്, അവരോടുള്ള കരാറ് പാലിക്കും. വനസ്തഈനുല്ലാഹ അലൈഹിം, എന്നിട്ട് അവരുടെ മേൽ വിജയം നേടാൻ നമ്മൾ അള്ളാഹുവോട് സഹായം ചോദിക്കും. അവരോട് നമ്മൾ വെച്ച കരാർ അള്ളാഹുവിൻ്റെ പേരിലുള്ള കരാറാണ്. അപ്പം അള്ളാഹിൻ്റെ പേരിൽ നമ്മളൊരു കരാറ് പറഞ്ഞാൽ അത് ആരോട് പറഞ്ഞതാണെങ്കിലും അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നാണ്. അപ്പം കരാറുകൾ ഉണ്ടായാൽ അത് എങ്ങനെയായാലും ലംഘിക്കാൻ പറ്റില്ല, അത് ആരോടാണെങ്കിലും.
1: ഈ ചരിത്രത്തിൽ വാപ്പിയും മോനും കൂടിയാണ് വരുന്നത്.
0: അതെ.
1: അപ്പോൾ അവരെത്തുമ്പോൾ ഈ ഇത് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ്. അതാണെങ്കിൽ അവിടെ ഒരുപാട് പരിമിതികളുണ്ട്. ആൾബലമില്ല, ആയുധമില്ല, ആദ്യത്തെ ഒരു യുദ്ധമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കരാറിനെ അവിടെ 100% പാലിക്കുകയാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ പ്രവാചക ജീവിതത്തിലുണ്ട്. മക്കയിലേക്ക് മദീനയിൽ നിന്ന് ഉംറ ആവശ്യാർത്ഥം പ്രവാചകൻ പുറപ്പെടുന്നു. അപ്പം വഴിയിൽ വെച്ച് ശത്രുക്കൾ പ്രവാചകനെ തടയാനുള്ള പദ്ധതികളുമായി വരുന്നു. ഹുദൈബിയയിൽ അവർ സന്ധിക്കുന്നു. അവിടെ ഹുദൈബിയയിൽ സന്ധി സംഭാഷണത്തിനിരിക്കുന്നു. അപ്പോൾ സുഹൈൽ ബിൻ അംറാണ് എതിർപക്ഷത്ത് നിന്ന് അവരുടെ ഒരു ഇൻ്റലക്ച്വൽ പേഴ്സണായിട്ട്, അവരുടെ ബൗദ്ധികമായി കാര്യങ്ങളിൽ കരാർ വാചകങ്ങളും അങ്ങനത്തെ ഉഭയകക്ഷി ചർച്ചകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത്. അവർ രണ്ടുപേരും എഴുതുന്ന കരാർ വാചകങ്ങൾ പ്രത്യക്ഷത്തിൽ ഒന്നുപോലും പ്രവാചകനോ വിശ്വാസികൾക്കോ അനുകൂലമല്ല. ഒന്ന്, അവരിപ്പോൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാഭിമാനം അവിടെ വെച്ചിട്ട് അത് എനിക്ക് പോകണമെന്നാണ് എൻ്റെ അർത്ഥം. അവരുടെ സ്വന്തം ദേശം, അവരുടെ സ്വന്തം മണ്ണ്, അവരുടെ സ്വന്തം നാട്, അവിടെ നിന്ന് ആട്ടിയിറക്കപ്പെട്ടവരാണ് ഇവർ. ആട്ടിയിറക്കപ്പെട്ട ജനത ആ നാട് കാണാൻ ആഗ്രഹിച്ച, അതിലുപരി പരിശുദ്ധ കഅബാലയത്തിൻ്റെ പുണ്യങ്ങളും ആ പരിശുദ്ധ കഅബാലയത്തിൻ്റെ മഹത്വങ്ങളും അറിയുന്നവർ, ആ അവിടേക്ക് എത്താനുള്ള കൊതി അവർക്കുണ്ട്, അത് നഷ്ടപ്പെടുകയാണ്. ഇനി അതൊക്കെ സഹിക്കാം. കരാറിലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത നിശ്ചിത ഒരു കാലം വരെ അങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും ഇനി മക്കയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് ഇവിടെ വന്നാൽ അവരെ തിരിച്ച് അയക്കണം. അവിടെ അവരെ മദീനയിൽ നിർത്താൻ പാടില്ല. ഒരു കാരണവശാലും മദീനയിൽ നിർത്താൻ പാടില്ല. മദീനയിൽ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവരെ മക്കത്തേക്ക് പറഞ്ഞേക്കും വേണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം, ഞങ്ങൾ നല്ല മേട്ടം മേടും. നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചാൽ ഓരോടെ നിർത്താൻ പാടില്ല, ഓരെന്ത് ചെയ്യണം, നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ധാരാളം പ്രശ്നങ്ങളുള്ള കരാറാണ്. അപ്പോൾ ഈ കരാർ പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അബൂജന്തൽ വരുന്നത്. കാലിൽ ചെങ്ങല കിലുക്കി അബൂജന്തൽ വന്നിട്ട് നബിയെ എന്ന് വിളിക്കുകയാണ്. അള്ളാഹുവിൻ റസൂൽ നിരാശയോടെ വിഷമത്തോടെ നിന്നു എന്നല്ലാതെ അവിടെ വൈകാരികമായിട്ട് ഇടപെടണില്ല. കരാറ് കരാറാണ്. ഇസ്ലാം സ്വീകരിച്ചു വന്ന ഒരാളെ കാര്യത്തിൽ അവിടെ ഒരു കരാറെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇതിനെ ചില വികാരജീവികൾ അതിനെ എടുക്കണ ഒരു സമീപനമുണ്ട്. അത് പക്ഷേ അബൂജന്തൽ എന്ത് ചെയ്തു, അദ്ദേഹം വേറൊരു സ്പേസിലേക്ക് മാറി, ഇവരുടെ കൂടെ പോയില്ല. ഇവരുടെ നിർണായകമായ കച്ചവട യാത്രകൾ നടത്തുന്ന വഴിയിൽ അദ്ദേഹം അവിടെ പോയി സ്റ്റേ ചെയ്തു. പിന്നെ മക്കത്തു നിന്ന് ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ അവിടെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടെ ആ കരാർ അവർക്ക് ലംഘിക്കുക, ആ കരാറിലൊരു ഇത് വേണം, ആ കരാർ നമുക്ക് ഒഴിവാക്കാം എന്ന് അവർക്ക് പറയേണ്ടി വന്നു. യുദ്ധം പൂർണ്ണമായി നിരാകരിക്കപ്പെട്ട ഈ ഒരു കാലയളവിൽ മദീനയിൽ നിന്ന് മക്കയുടെ പ്രാന്തങ്ങളിലേക്ക് വരാനും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരം സഹാബത്തിന് കിട്ടി. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കണം, നിർഭയം ഇസ്ലാം പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇന്ന ഫതഹനാക ഫതഹൻ മുബീന, നിങ്ങൾക്ക് വ്യക്തമായ വിജയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷാത്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അബ്ദു പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് ഈ കാര്യം ചേർത്ത് വെച്ചത്. അവിടെ ഭയങ്കര നിർണായകമാണ്. സ്വന്തം പ്രിയപ്പെട്ടവരെ ശത്രുക്കൾക്ക് കൈമാറേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടും അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുകൾ എന്ത് ചെയ്തിട്ടില്ല, ലംഘിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ്, ആ വാക്ക് പാലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഉണ്ട് ഒരു ഒഴിക്കല് ഞാൻ വരാം ചെയ്യാം നോക്കാം എന്ന് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം.
0: ഈ കച്ചവടത്തിലൊക്കെ എഴുതിയ കരാറുകൾ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ കച്ചവടം തുടങ്ങുമ്പോൾ വാക്കാൽ സംസാരിച്ച വിഷയങ്ങൾ ഉണ്ടാവും. കച്ചവടക്കാവുമ്പോൾ എന്തായാലും എഴുതിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയേണ്ടത്. പക്ഷേ എഴുതി വെച്ച കാര്യങ്ങളാണെങ്കിൽ പോലും കച്ചവടത്തിൽ ഈ കൂട്ടിൽ എന്താ പറയുക, ഷെയർ ഉള്ള ആളുകളെ പരസ്പരം പറ്റിക്കണ, അല്ലെങ്കിൽ അത് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാത്ത, പിന്നീട് ആ പണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത അവസ്ഥകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇത് ഏത് തരത്തിലാണെങ്കിലും കച്ചവടത്തിലാകാം. ഇപ്പോൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ, നമ്മളെല്ലാവരും തമ്മിൽ പരസ്പരം ഒരു കരാറുണ്ട്. അത് നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ആ കരാറുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ കരാർ എന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ഈ കരാറുകൾ എന്തൊക്കെയാണെങ്കിലും അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വലിയ ഉത്തരവാദിത്വം തന്നെയാണ്.
1: അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഒരു വലിയ കരാറല്ല എന്നാണ് ചില ആളുകളുടെ വിചാരം. അപ്പോൾ അത് പറഞ്ഞതൊന്നും പൊതുവേ എന്ത് ചെയ്യാറില്ല, പാലിക്കാറില്ല. പ്രത്യേകിച്ച് ഈ വിവാഹം നോക്കണേയും കാണുന്ന സമയത്ത് പഠിപ്പിക്കാം ചെയ്യാം എന്നൊക്കെ പറയും, പിന്നെ ചെയ്യൂല. ആവശ്യങ്ങളും സന്ദർഭങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഈ ബന്ധപ്പെട്ട വ്യക്തിയെയും അതിൽ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
0: അപ്പോൾ എന്തായാലും വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അതാണ് വിജയിക്കുന്ന വിശ്വാസികളുടെ ഒരു ഗുണം. അവരവരുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണെന്ന്, അഹദുകൾ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവുമായിട്ടാണ് ശരിക്കും ആ കരാറുള്ളത്, അള്ളാഹുവിൻ്റെ പേരിലാണ് ആ കരാറുള്ളത്. അപ്പോൾ വ്യക്തികളുമായി നമ്മൾ പറഞ്ഞൊരു കരാർ ലംഘിക്കുന്നു എന്നുള്ളതൊരു നിസാരമായ കാര്യമല്ല, അത് അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ അവിടെ പറ്റിക്കുന്നത് എന്നൊരു ചിന്ത കൂടി നമുക്കുണ്ടാകണം.
1: ഓക്കെ, നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ തുടർച്ചയായ പ്രക്ഷേപണങ്ങൾ തുടരുന്നു. ധാരാളം പ്രതികരണങ്ങളും ഫീഡ്ബാക്കുകളും ഉണ്ട്. എല്ലാറ്റിലേക്കും നമ്മൾ എത്തുന്നില്ല. തുടർച്ചയായ നല്ല വലിയ ഗുണപാഠങ്ങൾ നൽകുന്ന മെസ്സേജുകൾ തന്നെ പലരും എഴുതിയിട്ടുണ്ട്. നുസ്രത് പി സി കുഴിപ്പുറം, അസ്സലാമു അലൈക്കും, എൻ്റെ മകനും ക്യാൻസർ ബാധിച്ചിരുന്നു. അന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇനി ഈ രോഗം മാറില്ല എന്ന്. അൽഹംദുലില്ല, ഇപ്പോൾ ഒരു അസുഖവുമില്ല, അവൻ ജോലിക്ക് പോയി തുടങ്ങി. അൽഹംദുലില്ല എന്നാണ് അവരെഴുതിയത്. ഇത് എനിക്കുള്ളത് ബഷീർ ഖാൻ്റെ മോൻ്റെ കാര്യമാണ് അവർ ടെക്സ്റ്റ് ചെയ്തത് എന്നാണ് എനിക്ക് അവരെ താൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ കുട്ടീനെ നേരിട്ട് അവിടെ വേറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവന് ക്യാൻസറാണെന്നൊന്നും തോന്നില്ല, അവൻ ഭയങ്കര ബോൾഡായിട്ട് നല്ല ധൈര്യത്തിൽ. അത് അവരുടെ വീടും പാരൻസും ഒക്കെ ഒരുക്കുന്നൊരു തരം കുടയാണ്, ഒരു തണലാണ്. അതിൽ അൽഹംദുലില്ലാ അവൻ്റെ രോഗം പൂർണ്ണമായി മാറി, അവൻ ജോലിക്ക് പോയി തുടങ്ങി എന്നൊക്കെ അറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള തോഫിയൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
0: ജീവിതത്തിൽ ഏതൊരു പരീക്ഷണം വരുമ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു ദുആ ആണ് താജുക്ക പറഞ്ഞ നിസ്കാര ശേഷമുള്ള ദുആ. ഏതൊരു പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ ആ ദുആ ഓർത്ത് സമാധാനിക്കലുണ്ട്. അൽഹംദുലില്ല, ആ ഉമ്മാക്കും കുടുംബത്തിനും അള്ളാഹു സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മയോടൊരപേക്ഷയുണ്ട്. ഈ സമയത്ത് നമ്മളോട് പലരും പല ചികിത്സാ രീതികളെക്കുറിച്ചും പറയും, പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ എന്നാണ് സഫ്ന മുഹമ്മദ് പാണക്കാട് എഴുതിയിട്ടുള്ളത്.
1: വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇത്. ലൈവിൽ നമ്മൾ കേൾക്കുന്ന ആളുകളോടൊക്കെ പറയാണ്, ലൈഫിലെ തന്നെ ഒരു നിർണായകമായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഒരു കേവല ചിന്തയിൽ നിന്നോ ഒരു വൈകാരികതയിൽ നിന്നോ എടുക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പീസ് റേഡിയോ ഫാമിലിക്ക് സംവിധാനമുണ്ട്.
0: അതെ,
1: നിങ്ങൾ നമ്മളോടൊക്കെ ബന്ധപ്പെടണം. നമ്മൾക്ക് നമ്മളുടെ ഡോക്ടേഴ്സിനോടും ബാക്കിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചെറിയ സമയം കിട്ടണ ഒരു ഒരു ദിവസത്തെ, ഒരു രണ്ട് ദിവസത്തെ, ഒരു മൂന്ന് ദിവസത്തെയൊക്കെ സമയമെടുക്കാവുന്ന കാര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞതിപ്പോൾ ഇപ്പോൾ പീസ് റേഡിയോയിൽ നമ്മുടെ എല്ലാം എല്ലാമായ സലാം ക, അദ്ദേഹം കഴിഞ്ഞ ദിവസം പിന്നെ അദ്ദേഹത്തിനൊരു കാർഡിയാക് അറസ്റ്റ് വന്ന് അദ്ദേഹം ഇപ്പോൾ ഐ സി യു ഇന്ന് ഇപ്പോൾ ഒന്ന് ഇന്ന് ഇറങ്ങണ്ടാവും. ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടപ്പാണ്, 100% ബ്ലോക്കായിരുന്നു. പീസ് റേഡിയോയിലെ പിന്നെ വാഹനങ്ങൾ, ഇവിടുത്തെ നമ്മുടെ ഫാക്കൽറ്റികളുടെ യാത്രകൾ, ഇവിടുത്തെ അങ്ങക്കയക്കണ ഓരോ ഗിഫ്റ്റും അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് സലാംക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം, അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെ മക്കളൊക്കെ നോക്കണ പോലെയാണ് ഇപ്പോൾ ഒരു വണ്ടി നോക്കുക. ഒരു വണ്ടി മാത്രമല്ല, നമ്മളുണ്ടൊക്കെ നമ്മളെല്ലാവരെയും വണ്ടിയും കാര്യവും അങ്ങനെ ഒരു വളരെ പേഴ്സണലായിട്ട് ഒരു ഭയങ്കര കെയർ തരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു, അത് നമുക്ക് ഒരുപാട് ഡിസ്കഷൻ എടുക്കാൻ പറ്റില്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. അതല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ കണ്ടെത്തിയാൽ പല പല ഐഡിയയും കൊണ്ട് ഓരോരുത്തർ വരും, ഇയാൾ അവിടെ അങ്ങനെ മാറിയിട്ടുണ്ട്, ഇവിടെ അങ്ങനെ മാറിയിട്ടുണ്ട്, അവിടെ ഒരു നാച്ചുറോപ്പതി ഉണ്ട്, അവിടെ ഒരു ഇതുണ്ട്, അതുണ്ട്, ഇതൊക്കെ പലതും വലിയ തട്ടിപ്പാണ്. നമ്മൾ ഈ പിന്നെ അലോപ്പതി മെഡിസിനിൽ ഭയങ്കര തട്ടിപ്പുണ്ടെന്നറിയും. ശരിയായ വ്യക്തിയിലേക്കും ശരിയായ മെഡിസിനിലേക്കും എത്തുക എന്നുള്ളതാണ് ഏതിലാണെങ്കിലും സംഭവിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ചർച്ചകളിലൂടെ അതൊരു ധാരണയിലേക്ക് എത്തണം എന്ന് സാന്ദർഭികമായിട്ട് പറയണം. ആ ഉമ്മയോട് പറയാനുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞ് എഴുതിയതുകൊണ്ട് പറയാം, ഈ മെസ്സേജ് അയച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മയോട് ഉമ്മാക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കീമോക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അവരെഴുതിയിട്ടുള്ളത്. ഇത് ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനമായിരിക്കും, പലപ്പോഴും അതൊരു ശരിയായ തീരുമാനമല്ല. നമ്മൾ ടൈം എടുത്ത് എന്ത് ചെയ്യണം പറയാണ് വേണ്ടത്.
0: അതെ,
1: അതൊരു കീമോയിലേക്ക് എത്തണ പ്രോസസ്സ് എന്ന് പറയണത് പൊടുന്നനുണ്ടാണ് പ്രോസസ്സല്ലോ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഉമ്മാനെ അത് ബോധ്യപ്പെടുത്തുമായിരുന്നു വേണ്ടത്. ഇങ്ങനെ നമുക്ക് ട്രീറ്റബിളായിട്ടുള്ളൊരു ഇതുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രൂപം. അപ്പം അവർക്ക് ഒന്നുകൂടി അറിഞ്ഞ് പ്രാർത്ഥിക്കാനും അവർക്കൊന്നുകൂടി ജീവിതം ക്രമീകരിക്കാനും ഒക്കെ ഉള്ളത് കിട്ടും. ഇനി ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം, ഏതെങ്കിലും ഒരു താത്ത ഉണ്ടാവും നാട്ടിലെ അനൗൺസ്മെൻറ്റ് ഏറ്റെടുത്ത് ഇത് അവർ പറഞ്ഞാണ് എന്ത് ചെയ്യുക, ഇവരിതറിയാം. അപ്പം അങ്ങനെയല്ല വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ കീമോക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുക, നിങ്ങൾക്ക് എവിടെയാണ്, നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെവിടെയാണെന്നല്ല, ക്യാൻസർ നിങ്ങളെവിടെയാണെന്ന് അതിൻ്റെ അർത്ഥം. ആ മൂപ്പർക്ക് ക്യാൻസർ ഇന്നടത്താണെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ആ പരിസരത്ത് നിന്ന് കിട്ടും. അപ്പോൾ അവർക്ക് ഭയങ്കര ഷോക്കായിരിക്കും. അപ്പം ചിലപ്പോൾ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെ ബന്ധത്തിലോ കുടുംബത്തിലോ സൗഹൃദത്തിലോ ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി സംസാരിക്കാൻ പറ്റിയ ആൾക്കാരോട് എന്ത് ചെയ്യണം, അത് പറയിക്കണം. നമ്മളെ അർഷദ് താനൂരിൻ്റെ ഉപ്പ അലോദ്യത്തിന് ഖബർ വിഷല്ലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവസാനം എത്തിയിരുന്നു മൂപ്പര്, നമ്മൾ മൂപ്പരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അർഷു പറഞ്ഞിട്ട് ഞാനും ഡോക്ടർ മാലിക്കും പോയത് തന്നെ ഓർക്കാണ്. അപ്പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു. ആ അപ്പോൾ ലാസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു അസുഖമാണ്. ഓ ആണല്ലേ, അൽഹംദുലില്ലാ. ഇപ്പം ഇങ്ങനെ മൊളി. ആ ഓക്കെ, പറഞ്ഞു ചികിത്സിച്ച് മാറാം, ചിലപ്പോൾ മാറാതിരിക്കാം. ആ അത് സാരമില്ല, ഭയങ്കര സിമ്പിളായിട്ട്. ആ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ മാലിക്കിൻ്റെ ഉപ്പാൻ്റെ അസുഖം സംസാരിക്കാൻ വേണ്ടി പോയി നമ്മൾ. മാലിക്കിൻ്റെ ഉപ്പാക്കും അവസാനം കുറച്ചൊരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പം ഞാൻ പറയണത് പറയണ വേണ്ടതെന്നാണ് തോന്നണത്.
0: ഓക്കെ, എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസുഖം ബാധിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.

0: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുകയാണ്. പള്ളിയിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയോ എന്ന ചിന്ത നൽകുന്ന ഒരു പ്രവാചക വചനമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതി അലൻ നാസ് സമാനൻ യതഹല്ലഖൂന ഫീ മസാജിദിഹിം വലൈസ ഹിമ്മതുഹും ഇല്ല ദുനിയ ലൈസ ലില്ലാഹി ഫീഹിം ഹാജതുൻ ഫലാ തുജാലിസുഹും. ക്രിഷദകളെ, ഇമാം അൽ ഹാകിം തന്റെ മുസ്തദ്റക്കിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അനസ് ബിൻ മാലിക് അന്നജ്ജാരി അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബു ഹംസ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. ഹിജ്റക്ക് മുമ്പ് 10 ജനിക്കുന്നത്. ഹിജ്റ 93 ബസ്രയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. നബിയോടൊപ്പം 10 സേവനം ചെയ്ത സഹായിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി നബിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം ജീവിച്ചു. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. അനസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാനുൻ, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യതഹല്ലഖൂന ഫീ മസാജിദിഹിം, യതഹല്ലഖൂന ഫീ മസാജിദിഹിം, അവർ അവരുടെ പള്ളികളിൽ വട്ടമിട്ടിരിക്കും. യതഹല്ലഖൂന യജ്ലിസൂന അലാ ശക്കിലി മജ്മുആത്തിൻ ഔ ദവാഇർ എന്നാണ്. വട്ടമിട്ടിരിക്കുക, കൂടിയിരിക്കും അവർ പള്ളികളിൽ. വലൈസ ഹിമ്മത്തുഹും ഇല്ല ദുന്യ, എന്നാൽ ആ കൂടിയിരിക്കുന്നതിൽ വല്ല നന്മയുണ്ടോ? ഇല്ല, അവർ ഭൗതികമായ കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ ദുനിയാവിൻ്റെ ചർച്ചകളാണ്, ദുനിയാവിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി പള്ളികളിൽ വട്ടമിട്ടിരിക്കുന്ന കൂടിയിരിക്കുന്ന ആളുകൾ കൂടിയിരിക്കുന്നൊരു കാലം വരാനുണ്ട്. ദുനിയാവാണ് അവരുടെ ചർച്ച. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ശക്തമായ താക്കീതെന്നോണം പറയുന്നു, ലൈസലില്ലാഹി ഫീഹിം ഹാജതുൻ, ലൈസലില്ലാഹി ഫീഹിം ഹാജതുൻ, അവരിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിനൊരാവശ്യവുമില്ല, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നില്ല, അവരെ അള്ളാഹു താല്പര്യപ്പെടുന്നില്ല, അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല. അതുകൊണ്ട് ഫലാത്തു ജാലിസൂഹും, അങ്ങനെയുള്ളവരോടൊപ്പം നിങ്ങൾ ഇരുന്നു പോകരുത്. അവിടെ സംസാരം നടക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകണം എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ പള്ളികളിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നവരോട് ശക്തമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലും പല രൂപത്തിലും ഇത് നൽകിയിട്ടുണ്ട് എന്ന് കാണാം. പള്ളി എന്ന് പറഞ്ഞാൽ അത് പവിത്രമാണ്, അത് പരിശുദ്ധമാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്, റഹ്മാനായ റബ്ബിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ്. അവിടെ നടക്കേണ്ടതുണ്ടെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, അതേ അവിടെ നടക്കാവൂ. അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ മാത്രം, പ്രാർത്ഥനകൾ, നമസ്കാരം, ദിക്റുകൾ, അതേപോലെ തന്നെ ദീൻ പഠിക്കുന്ന മജ്ലിസുകൾ, ഖുർആൻ പാരായണം, എഴുത്തിക്കാഫ് തുടങ്ങി അവിടെ അതുക്കാർ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങളെ അവിടെ സംഭവിക്കാവൂ. ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ് പള്ളികൾ, അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടൊരു ചിഹ്നമാണ്. അവിടെ ഭൗതിക ചർച്ച നടക്കുന്നതും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതും തർക്കങ്ങൾ ഉണ്ടാകുന്നതും ഒരിക്കലും പാടില്ലാത്തതാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ ഗൗരവതരമായ ചിന്തകൾ ഉണ്ടാകണം. ചിലപ്പോഴെങ്കിലും ചില പള്ളികളെങ്കിലും ഈ രൂപത്തിലേക്ക് പോകുന്നു എന്നത് പള്ളിയെ അനാദരിക്കലാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ തിരസ്കരിക്കലാണ് എന്ന ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരിക്കൽ അറിയാമല്ലോ, കച്ചവടം നടത്താൻ പാടില്ല പള്ളിയിൽ വെച്ച്. അത്യാവശ്യമാണെങ്കിൽ പോലും ഒരു ബിസിനസ്, ഒരു ചെറുതോ വലുതായ ഒരു കച്ചവട സംസാരം അവിടെ വെച്ചുണ്ടാകാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ ലാ റബ്ബഹല്ലാഹു തിജാറത്തക്, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു നിനക്ക് യാതൊരു തരത്തിലുള്ള ലാഭവും വിഹിതവും നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് അനുവദിച്ചിരുന്നില്ല എന്നതാണ്. അതേപോലെ എത്രത്തോളം എന്നാൽ ഹദീസിൽ നമുക്ക് കാണാം, ഒരു നഷ്ടപ്പെട്ടൊരു വസ്തു അന്വേഷിക്കുന്നത് പോലും, പള്ളിയിൽ വെച്ച് അന്വേഷിക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പറഞ്ഞു. പള്ളിക്ക് പുറത്താകണം, അങ്ങനെ വല്ലവരും ചെയ്യുന്നത് കണ്ടാൽ അല്ല റദ്ദുള്ളാഹു അലൈക്ക്, അള്ളാഹു നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂൽ അത് വെറുത്തിരുന്നു എന്നതാണ്. അതുകൊണ്ട് പിന്നെ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുന്നത് പോലും പാടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിഷിദ്ധമായ കാഴ്ചകൾ പള്ളിയിൽ വെച്ച് കാണുന്നവർ, പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ഇതൊക്കെ ഗുരുതരമായ പിഴവുകളായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതിനെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് ചുരുക്കം. ചില ആളുകൾക്ക് സ്വന്തമെന്ന നിലക്കാണ് പള്ളിയെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികമായി ചർച്ച നടത്തുന്നു, ഭൗതിക സംഭാഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ സ്വന്തം വീട് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും തനിക്ക് അവകാശപ്പെട്ടാകുന്ന നിലക്കാണ് പള്ളികളെ പലരും ഭൗതിക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർ, ചർച്ച ചെയ്യുന്നവർ പള്ളിക്ക് പുറത്തു പോവുക എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ഫോൺ സംസാരങ്ങൾ പോലും പള്ളിയിൽ വെച്ച് യാതൊരു മര്യാദയുമില്ലാതെ ശബ്ദത്തിൽ ഫോണിൽ സംസാരിക്കുന്നവർ, ദുനിയാവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നവർ, ഒന്ന് പള്ളിക്ക് പുറത്തുപോയി സംസാരിക്കാവുന്നതേയുള്ളൂ, അതിനുപോലും മനസ്സ് കാണിക്കാത്തവർ, വിഭാഗത്തിൽ മുഴുകുന്നവർക്ക് ശല്യമാകുന്നവരൊക്കെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ താക്കീത് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നതാണ് ഒന്ന്. മറ്റൊന്ന്, അവരോടൊപ്പം ഇരിക്കരുത് എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, സംസാരങ്ങൾ, താക്കീതുകൾ ഒക്കെ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് ഒന്നും നഷ്ടപ്പെടുന്നവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ചില നിർദ്ദേശങ്ങൾ, ചില സന്ദേശങ്ങൾ, ചില താക്കീതുകൾ നൽകുന്നത്. ഇവിടെ പള്ളിയിൽ ഭൗതിക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരമായ കാര്യമാണ്. അനിവാര്യമല്ലാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കരുത്, പള്ളിയുടെ പവിത്രത നഷ്ടപ്പെടുത്തരുത് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിപ്പോൾ കേട്ടത് തിരുമൊഴികളാണ്. തിരുമൊഴികളിൽ നമ്മളോടൊപ്പം ഉസ്താദ് കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് സംസാരിച്ചു. ഓരോ ദിവസവും ഹദീസുകൾ ഓരോന്ന് പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണ്. വേറെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹത്വചനം പഠിക്കുന്നത് പോലെയോ ഒന്നുമല്ല നബി വചനം എന്നുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പറഞ്ഞതിലൊന്നും തന്നെ ഒഴിവാക്കാനില്ല, അത് പൂർണ്ണമായി സ്വീകരിച്ചാലും ഒരു വഴികേടും സംഭവിക്കില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ പ്രത്യേകത. കാരണം അതെല്ലാം വഹയിൻ്റെ പിൻബലമുള്ള വാക്കുകളാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ, ഹദീസുകൾ പഠിക്കാനുള്ള ഒരു അവസരം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
3: ഓക്കെ, സാജിദ നല്ല നമ്മുടെ ശ്രോതാവ്, അവരുടെ പേര് അവർ കൊടുത്തിട്ടില്ല. ഉപ്പയെക്കുറിച്ചുള്ള പാട്ട് വേദനിപ്പിച്ചു. ഉപ്പ മരണപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ നന്മയുടെ ഓഹരി ഖബറിൽ വകവെച്ച് കൊടുക്കട്ടെ. നാളെ ഒന്നിച്ചു കൂടാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. ടെക്നിക്കൽ ഡെസ്കിൽ ഇന്ന് ആരാണ്? ഇടക്ക് വരുന്ന പാട്ട് ഹൃദയത്തെ തൊട്ടുണർത്തുന്നതാണ് എന്ന് റുഷ്ദ കാളികൾ പറഞ്ഞിട്ടുണ്ട്.
3: അജ്സലും
0: ജാസിമുണ്ട്,
3: പിന്നെ മിഷാലും, പിന്നെ തൻസീലുണ്ട്.
0: തൻസീലുണ്ട്.
3: പിന്നെ ഒരു വലിയ വാർത്ത ഉള്ളത്, അജ്സലിന്റെ പെണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ആ, അത് കേസ് എന്തായെന്നൊക്കെ ചോദിച്ചു. എനിക്ക് ആരോ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു.
0: നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അജ്സലിന് പെണ്ണ് ആലോചിക്കണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇപ്പോ ജാസിമ് ഗ്ലാസ് കൂടെ തട്ട് വെക്കുന്നുണ്ട്.
3: എനിക്കും പെണ്ണ് ആലോചിക്കണമെന്ന് പറയാനല്ലേ.
0: മോൻക്ക് ആലോചിക്കണ്ടെന്ന് നിങ്ങൾ പറയുന്നു പറയാൻ വേണ്ടിട്ട്.
3: അല്ല, മൂന്നാം ക്ലാസ് ആരെങ്കിലും കിട്ടിക്കലുണ്ടോ? ഞാൻ അങ്ങനെ പറയണത് പോലും ഭയങ്കര പ്രശ്നമാണ്. ഇനിയോടോ ചിരിച്ചൊക്കെ കാണിക്കുമെങ്കിലും ഓലോടോ പറയല്ലോ. എന്താ വെച്ചാ ഒമ്മൂപ്പര് ഓരോന്നാണ് പറയും. അപ്പൊ ഏതായാലും മോന് ആയിട്ടില്ല. ആവുമ്പോ നോക്കാം.
0: എന്തായാലും നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ നല്ല ഒരുപാട് കുറേയധികം നന്മകൾ ഉള്ള ഒരുപാട് നല്ല സാഹചര്യങ്ങൾ ജീവിക്കുന്ന നല്ല ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്.
3: എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഒരാഴ്ചയിലധികമായി രോഗം ബാധിച്ച് വളരെ പ്രയാസത്തിലാണ്. സംസാരശേഷിയും കേൾവിയും ഇല്ലാത്ത ആളാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷമങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. സംസാരശേഷിയും കേൾവിയില്ല, ഒരു എന്താണ് വിഷമം എന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ, ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹം ആംഗ്യങ്ങളൊക്കെ കാണിച്ച് ആദ്യം വന്ന് ഡോക്ടർക്ക് മനസ്സിലായിട്ട് വേണം. അപ്പം ശരിക്കൊരു ദൗത്യമായിട്ട് ഏറ്റെടുക്കേണ്ടതാണ് നമ്മൾ ഇങ്ങനത്തെ ആളുകളുടെ ഭാഷ പഠിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം അബ്ദു അങ്ങനത്തെ ഒരു ടീമുമായിട്ട് ഇരുന്നിരുന്നല്ലോ.
0: അതെ.
3: അപ്പോൾ നമ്മളൊക്കെ ഒഴിവ് സമയമുള്ള ആളുകളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈൻ ലാംഗ്വേജ് പഠിക്കണ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വലിയ ദൗത്യങ്ങളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്.
0: അതിൻ്റെ പ്രബോധന മേഖല എന്തായാലും വലിയ രീതിയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. സാധാരണ അവരുടെ കമ്മ്യൂണിക്കേഷനുകളും മറ്റൊക്കെ അവർ തമ്മിൽ നടക്കാറുണ്ടെങ്കിലും ദീനിയായ ഒരു ചെറിയ നിസാരമായ അറിവ് പോലും പകർന്നു കിട്ടുന്നിടത്ത് ഒരുപാട് പരിമിതികൾ കേൾവി പരിമിതർക്കുണ്ട്. കാഴ്ച പരിമിതർക്ക് കേൾക്കാം എന്നൊരു സൗകര്യമുണ്ട്, സംസാരിക്കാൻ പറ്റുമല്ലോ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ കേൾവി പരിമിതർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ സാധിക്കാത്ത നല്ലൊരു പ്രയാസം പല ദീനി വിഷയങ്ങളിലുണ്ട്. അപ്പോൾ അതിന് സാധിക്കുന്ന ആളുകൾ പറയാം, അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് അറിയണ ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അതിൽ ദീനി ബോധമുള്ള സൈൻ ലാംഗ്വേജ് അറിയണ ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരെ നിർദ്ദേശിക്കുകയും ചെയ്യാം. പ്രൊജക്ടിൽ നമുക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തി ഭാഗമാക്കി മുന്നോട്ട് പോകാൻ പറ്റും ഇൻഷാല്ലാ.
3: അങ്ങനത്തെ ഒരു രോഗിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ടേ അയാളുടെ കൂടെ ഒരു ഡോക്ടറെ അടുത്ത് പോയി കൊടുത്താൽ അതിന് കിട്ടുന്ന കൂലി എത്രയാകും അല്ലേ?
0: അതെ.
3: ഒരു എന്താണ് എൻ്റെ പ്രശ്നം എന്ന് അയാൾക്ക് പറഞ്ഞാൽ എന്തുല്ല വേറുള്ളവർ പറഞ്ഞാൽ മനസ്സിലാകണമെന്ന് വെച്ച് ഡോക്ടർ

0: ും ഇംഗ്ലീഷിനില്ല. കാരണം അങ്ങനത്തെ ഒരു വ്യവസ്ഥാപിതമായ പഠനം സ്കൂളിൽ പോയിട്ടുണ്ടാവും, പക്ഷെ സാധ്യമാകൂല. അങ്ങനെ വലിയ പരിമിതി അതിൽ എഴുതാനും ഉണ്ടാവും.
1: കാഴ്ച പരിമിതരെക്കാളും വലിയൊരു പ്രതിസന്ധി ഉള്ള മേഖലയാണ് ഈ കേൾവി പരിമിതി എന്ന് പറയുന്നത്.
0: അതെ,
1: ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ ആളുകൾ വളരെ പേഴ്സണലായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ട് ധാരാളം പരീക്ഷണങ്ങൾ, പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നൊത്തിരി അറിവോടെ ജീവിതത്തെ നേരിടാൻ കഴിയുന്നു എന്ന് നാദിറ ഷാഫി, അവർ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്.
0: അബൂവിയെ, ഞങ്ങളുടെ ശാഖാ പ്രസിഡന്റ് ഈ രോഗാവസ്ഥയിലാണ് ഇപ്പോൾ, ദുആ ചെയ്യുമല്ലോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: അതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നമുണ്ടായി.
0: എന്താണ്?
1: നമ്മളെ സഫിയ താത്താൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു ടീം 7-ന്റെ ദിവസമുള്ള ഇറച്ചി കൊണ്ടുവന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇത് ഞങ്ങൾ കഴിക്കാറില്ല എന്ന്. നല്ല പരിചയമുള്ള ആളാണ്, അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടും കുഴപ്പമുണ്ടോ? പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, സാരല്ല, നീ ചെയ്തത് നന്നായി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് 100% ശരിയാണെന്ന് മാത്രമല്ല, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്.
0: അതെ,
1: കാരണം അവിടെ നമ്മൾ ഒരു വ്യക്തിബന്ധത്തെക്കാളും അള്ളാഹുവുമായുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. അത് നമ്മൾ പറയുമ്പോൾ ഏറ്റവും മാന്യമായും ഏറ്റവും ശാന്തമായും അവരെ ബോധ്യപ്പെടുത്തി പറയാൻ ശ്രമിക്കുക. ഇനി ഏതായാലും ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇറച്ചി കൊണ്ടുവരില്ല.
0: അതെ,
1: പിന്നെ അവരെന്തായാലും ഒരു 4-5 ആളോട് പറഞ്ഞോളൂ, അപ്പോൾ പിന്നെ ഓരും കൊണ്ടുവരില്ല. അങ്ങനെയാണ് ഇതൊക്കെ തീരുമാനമാക്കല്.
0: ഓക്കെ, എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മതപരമായ ഒരു വിഷയമാണല്ലോ. അത് പറയുമ്പോൾ അത് തീവ്രമാകണം, ഗൗരവമാകണം, ദേശത്തിലാകണം എന്നല്ല. അത് ഏറ്റവും മാന്യമായി എങ്ങനെയാണോ പറയേണ്ടത് ആ രൂപത്തിൽ അത് പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കൂല. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് നമ്മൾ നന്മക്ക് വേണ്ടിയാണല്ലോ. നമ്മളൊരു തെറ്റായ ഒരു കാര്യം ചെയ്തിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നന്മയായ ഒരു കാര്യം നമ്മൾ നല്ല ഭാഷയിൽ സംസാരിച്ചിട്ടും ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ദോഷമുണ്ടായി, അതിൻ്റെ കാര്യത്തിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യം എന്തായാലും ഇല്ല. ഇൻഷാല്ലാ,
1: ഒരു കാര്യത്തിലേക്ക് ചേർത്ത് പറയാൻ തോന്നുന്നുണ്ട്. ചില ആളുകൾക്ക് എന്തിനാ ഇത്ര ഒരു വാശി കണിച്ചതാന്നൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത് അത് സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥവർ അവർ അള്ളാഹുവിനെ ശപിക്കട്ടെ എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു മാംസം കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല, നബിയെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചത് അവിടെ ജാഹിലിയത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങളോ ബിംബങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നാൽ പറ്റില്ല എന്നാണ്. അറുക്കണതാ വിഗ്രഹത്തിനോ ബിംബത്തിനോ ഒന്നുമല്ല, പക്ഷെ അവിടെ പണ്ടൊരു വിഗ്രഹം ഉണ്ടായിരുന്നു, വിഗ്രഹമൊക്കെ വെച്ചിരുന്നൊരു ഏരിയ ആയിരുന്നു, അതുകൊണ്ട് അവിടെ പോയി പോലും അറക്കരുത് എന്നാണ്. അത്ര കണിശമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾ നിർഭയം തീരുമാനമെടുത്ത് പോവുകയാണ് വേണ്ടത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമായാലും നമുക്കതിലൊരു വിഷമമല്ല, നമുക്ക് അതിൽ വിഷമമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ്.

സ്തോത്രം. പീസ് റേഡിയോയിൽ ധാരാളം പ്രോഗ്രാമുകൾ, ഒട്ടനവധി അവതാരകർ, എല്ലാവരും ചേർന്ന് മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച് ഓരോ ദിവസവും വളരെ വൈജ്ഞാനികമായി ആസ്വാദനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോയുടെ എല്ലാ പ്രോഗ്രാമുകളും എന്തൊക്കെയാണ് അതിലുള്ളത് എന്നത് കേൾക്കാൻ ഒരു പക്ഷേ ഒരു ദിവസം പൂർണ്ണമായി കേട്ടാൽ മാത്രം സാധിച്ചുകൊള്ളുന്നില്ല. ഒരാഴ്ച തന്നെ തുടർച്ചയായി കേട്ടാലാണ് ആഴ്ചയിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. എന്തായാലും റേഡിയോയിലെ ഏതാനും ചില പ്രോഗ്രാമുകൾ നമ്മൾ മോർണിംഗ് ലൈവിൽ പ്രത്യേകം പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റേഡിയോയിലെ അടിത്തറകൾ എന്ന പ്രോഗ്രാമാണ്. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഉച്ചയ്ക്ക്

0: 3:50 ലൈവായിട്ട്, അതുപോലെ തന്നെ തുടർച്ചയായി പിന്നീട് 24 മണിക്കൂർ അതിൻ്റെ റിവൈൻഡിലും നമുക്ക് കേൾക്കാവുന്ന പ്രോഗ്രാമാണ് അടിത്തറകൾ. അപ്പോൾ അടിത്തറകളിൽ പിന്നെ നമുക്ക് ഇസ്ലാമിൻ്റെ അടിത്തറകൾ മനസ്സിലാക്കാനും പഠിക്കാനുള്ള നല്ലൊരവസരമാണ്.
1: അതായത് ആ ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അയാളുടെ വിശ്വാസത്തെ ബാധിക്കും. അങ്ങനത്തെ വിഷയങ്ങളാണ് പൊതുവേൽ വരിക. അതായത് വൈജ്ഞാനികമായിട്ട് ഇസ്ലാമിലെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വർഗം വരെ നഷ്ടപ്പെടാവുന്ന സാഹചര്യമുണ്ട്. മദ്യപാനവും വ്യഭിചാരവും കൊലപാതകവും മാത്രമല്ല നരകത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനത്തെ വിഷയങ്ങളാണ് അടിത്തറകളിലൂടെ സംപ്രേഷണം ചെയ്തു വരുന്നത്. നമ്മൾ ഇന്ന് ഷമീർ മദീനി അടിത്തറകളിൽ അവതരിപ്പിച്ച ഒരു വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേൾക്കുന്നത്.
0: ഇസ്ലാമും ചിന്താ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ ഷമീർ മദീനി അവതരിപ്പിച്ച അടിത്തറകളുടെ ഏതാനും ഭാഗം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ സല്ലല്ലാഹു അലാ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي اللَّهُمَّ عَلِّمْنَا مَا يَنفَعُنَا وَانفَعْنَا بِمَا عَلَّمْتَنَا رَبِّ زِدْنَا عِلْمًا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അവ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിനോട് തഖ്വയുള്ള നന്ദിയുള്ള ദാസന്മാരായി ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ പോകുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ അതിൻ്റേതായ ഗൗരവത്തിൽ നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അറിയിക്കാൻ മടിക്കരുത്. അപ്രകാരം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അങ്ങനെ പരസ്പരം സഹകരിച്ച് നന്മയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ആദരിച്ച ഒരു സൃഷ്ടി വിഭാഗമാണ് മനുഷ്യർ എന്ന് നമുക്കറിയാം. ആ മനുഷ്യൻ്റെ സവിശേഷതകളിലൊന്നാണ് ചിന്തയും പഠനവും മനനവുമൊക്കെ. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തായി അള്ളാഹു അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹലിൽ 78-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. അള്ളാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന്, വയറുകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ, അഥവാ നിങ്ങളെ നിങ്ങളുടെ മാതാവ് പ്രസവിച്ച ആ സന്ദർഭത്തിൽ ശിശുവായിരിക്കെ, കുഞ്ഞായിരിക്കെ കൈകാലിട്ടടിച്ച് വാപൊളിച്ച് കരയാനല്ലാതെ, മോണ കാട്ടിച്ചിരിക്കാനല്ലാതെ നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. وجعل لكم السمع والابصار والافئده. ആ പടച്ചറബ് നിങ്ങൾക്ക് കേൾവിശക്തിയും കാഴ്ചശേഷിയും ചിന്താശേഷിയും എല്ലാം നൽകി, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു നൽകിയ ഈ കഴിവുകൾ, കണ്ണ്, കാത്, ഹൃദയം, ഇവയെല്ലാം നിങ്ങൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ആ കഴിവുകളെ സംബന്ധിച്ച്, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള താക്കീതും ഖുർആൻ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ നീ പോകരുത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, കെട്ടുകഥകളുടെ പിന്നാലെ അങ്ങനെ ഒന്നും പോകരുത്. മറിച്ച് നിനക്ക് കൃത്യമായ അറിവും തെളിവും ഒക്കെ കിട്ടിയിട്ട് അതിൻ്റെ ഒരു വ്യക്തതയിലായിരിക്കണം നിന്റെ മുന്നോട്ടുള്ള പ്രയാണം. കാരണം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു കുല്ലു ദാലിക കാന അൻഹു മസ്ഊല കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും നിങ്ങളുടെ കേൾവിശക്തി, കാഴ്ചശേഷി, ചിന്താശേഷി ഇവയെ സംബന്ധിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ മതത്തെ നിരാകരിക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ നിലപാടുകളും സമീപനങ്ങളും വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ളത്, അവരൊക്കെ ബുദ്ധിയുടെയും ചിന്തയുടെയും പഠനത്തിൻ്റെയും ആൾക്കാരും മതത്തിൻ്റെ വക്താക്കൾ, വിശിഷ്യ ഇസ്ലാമിൻ്റെ വക്താക്കൾ 6-ാം നൂറ്റാണ്ടിൽ പ്രാകൃത ജീവിതം നയിക്കുന്നവരാണ്. അവർക്ക് പഠനമില്ല, ചിന്തയില്ല, മനനമില്ല, ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് പറയുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെയും വീക്ഷണഗതികളും നിലപാടുകളും ഒന്ന് നമ്മൾ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, അഫമൻ യംഷി മുഖിബൻ അല വജ്ഹിഹി അഹദ അമ്മൻ യംഷി സവിയൻ അല സിറാത്തി മുസ്തഖീം. സൂറത്തുൽ മുൽക്കിലെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞതുപോലെ, മുഖം കുത്തി വീഴുന്ന, വ്യക്തമായി സഞ്ചരിക്കാൻ നേരെ ചൊവ്വേ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരാളാണോ, അതല്ല നേരായ പാതയിലൂടെ നിർഭയനായി വളരെ വേഗത്തിൽ സംതൃപ്തിയോടെ മുന്നേറുന്ന ഒരാളാണോ സന്മാർഗം സിദ്ധിച്ചവൻ. ആ രണ്ട് വിഭാഗത്തിൻ്റെയും രണ്ട് തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ, ഇസ്ലാമിനെ ആദർശമായി സ്വീകരിച്ച, മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസിയും മതത്തെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ മറുപക്ഷത്ത് അല്ലെങ്കിൽ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്ക് പുറത്തു നിന്ന ആളുകളുടെയും അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് അവർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ തന്നെ പലയിടങ്ങളിൽ അത്തരം ആളുകളെ ആക്ഷേപിച്ചു പറഞ്ഞിട്ടുണ്ട്.
1: ആദരണീയനായ ഷമീർ മദീനി അടിത്തറയിൽ അവതരിപ്പിച്ച വിഷയമായിരുന്നു നമ്മൾ കേട്ടത്. കുറച്ചൊരു 10-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സെഷനാണ് നമ്മളതിവിടെ കൊണ്ടുവന്നത്. ആ ഒരു അടിത്തറകൾ എന്നുള്ള പരിപാടി പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നിങ്ങളെ റിവൈൻഡിൽ പോയാൽ ഉറപ്പായിട്ടും എല്ലാ ദിവസവും അടിത്തറകളിലെ ഒരു ടോക്ക് ഉണ്ടാകും. പല പല ഏരിയയിൽ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും ഒക്കെ, ഇമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഉൾപ്പെടുന്നൊരു മേഖലയാണ് പൊതുവെ ചർച്ചയ്ക്ക് വരാറുള്ളത്. അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
0: അസ്സലാമു അലൈക്കും. ഇതുപോലെ ഞങ്ങളുടെ അയൽവാസിയുടെ ഉമ്മ നോമ്പ് 10-ന് മരിച്ചത്. അന്നത്തെ ദിവസം അവർ എല്ലാ വർഷവും ഉമ്മാക്ക് വേണ്ടി നോമ്പുതറ നടത്തുന്നത് കൊണ്ട് ഭക്ഷണം കൊണ്ടുവന്നു. ഉമ്മ മരിച്ച ദിവസമാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ മേടിച്ചില്ല, അതിൽ വല്ല തെറ്റുമുണ്ടോ? മനസ്സിന് വിഷമമായി, എന്തു ചെയ്യും? ഈ വർഷവും അവർ കൊടുക്കുന്നു, ഞങ്ങൾ മൗലൂദ് ഓതുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ ദിവസമാണ് നോമ്പുതറ നടത്തുന്നത്, എന്തു ചെയ്യണം എന്നൊരു ചോദ്യം ഒരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാവ് സ്ഥിരം മെസ്സേജ് അയക്കുന്ന, നമ്മളുടെ കൂടെ നിരന്തരം യാത്ര ചെയ്യുന്നൊരു ശ്രോതാവ്, അവർ ഈ മെസ്സേജ് അയക്കുമ്പോഴാണ് ഈ വിവരം നമ്മൾ അറിയുന്നത്. അസ്സലാമു അലൈക്കും, എൻ്റെ എല്ലാമെല്ലാമായ ഭർത്താവ് നാഥൻ്റെ വിളിക്കുത്തരം നൽകി പോയിട്ട് ഇന്നേക്ക് 15 ദിവസം. മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പീസ് റേഡിയോ തുറന്നതാണ്. അപ്പോഴാണ് ക്യാൻസറിനെ പറ്റിയും കീമോയെ പറ്റിയും ഒക്കെ കേട്ടത്. അൽഹംദുലില്ലാ, ആ വഴിയിലൂടെയൊക്കെ വന്നയാളാണ് ഞാൻ. പക്ഷേ ഹസ്ബൻഡിൻ്റെ വിയോഗം പെട്ടെന്നായിരുന്നു. അവരുടെ പരലോക ജീവിതം സുഖസുന്ദരമാകുമാറാകട്ടെ, അമീൻ. എന്തായാലും ഉമ്മാനെ അവരുടെ രോഗവിവരം അറിയിക്കണമായിരുന്നു എന്നാണ് എൻ്റെയും അഭിപ്രായം എന്നാണ്. അത് നോക്കിയിട്ട് അവർ അവർ പറയൂ ഇൻഷാല്ലാ, അത് ക്രമേണ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്തായാലും പൊടുന്നനുണ്ടാകുന്ന വിയോഗങ്ങൾ നമ്മുടെ മനസ്സിന് തരുന്ന ഒരു വേദന വളരെ വലുതായിരിക്കും. നല്ല ബന്ധങ്ങളും ആത്മബന്ധങ്ങളും പാലിക്കുന്നവർ ആവുക കൂടി ചെയ്യുമ്പോൾ അതേറെ പ്രയാസകരമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക വിഷമങ്ങളെ അതിജീവിക്കാനും വൈധവ്യത്തിൻ്റെ പ്രതിസന്ധികളില്ലാതെ വളരെ സന്തോഷപൂർവ്വം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് റബ്ബ് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് അവരുടെ ഭർത്താവിന് അള്ളാഹു ബർസഖി ജീവിതം ഖൈറാക്കി കൊടുക്കുമാറാകട്ടെ എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു.
0: എൻ്റെ ചെമ്മനാടുള്ള ഒരു സഹോദരന് ഏകദേശം 7 വർഷം മുമ്പ് രോഗം വന്ന് എറണാകുളം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ കൈയൊഴിഞ്ഞു. കുറേ ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എല്ലാവരുടെ ദുആ കൊണ്ട് രോഗം ശിഫയായി അൽഹംദുലില്ലാ. ഇപ്പോൾ ആ സഹോദരൻ ജോലി ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു വിചാരിച്ചാൽ രോഗം ശിഫയാക്കാൻ ചെറിയ സമയം മാത്രം മതി. നമ്മൾ മരുന്ന് എടുക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ നിർവഹിക്കുകയും ചെയ്യുക എന്ന് മുനീർ ചെമ്മനാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: മഹാകവി അമീർ ടി എടത്തനാട്ടുകര എഴുതിയൊരു കവിത വന്നിട്ടുണ്ട്. ഇന്നലെ നട്ടു നനച്ചൊരു ചെടി തൻ ഇളം നാമ്പിൽ മുട്ടിട്ട സ്നേഹം, കരുതലായി മക്കൾ തൻ ഉള്ളിൽ നാം വിത്തായി വിതച്ചൊരു സ്നേഹം, കാലം തെളിയിച്ചു വഴികളിൽ പലത് വളർന്നു വലുതായി മക്കളും, നമ്മുടെ വാർദ്ധക്യ സന്ധിയിൽ തെളിയുന്നു ആ സ്നേഹത്തിൻ വെളിച്ചം, കണ്ണിലെ നനവാർന്ന കാഴ്ചയിൽ കൈപിടിച്ച് നടക്കും കരുതൽ, നാം കൊടുത്ത സ്നേഹം തിരിച്ചു തരും നമ്മുടെ മക്കളുടെ ആർദ്രമാം വാക്കുകൾ, ഇന്നലെ നാം നൽകിയ സ്നേഹത്തിൻ വിത്തുകൾ മുളച്ചു തണലായി, സമാധാനമെന്നൊരു സ്നേഹത്തണലിൽ വാർദ്ധക്യം. യെസ്. അപ്പോൾ ഞാൻ പ്രസിദ്ധപ്പോൾ ഇങ്ങോട്ട് ഓടി
0: പോയോ
1: കഴിഞ്ഞു പോയി. ഇത് മോറ് കൊടുത്തപ്പോൾ പോയതാണ്. എന്താ മോറ് കൊടുക്കുമ്പോൾ പോകാൻ പാടില്ലല്ലോ. ഓക്കെ, അല്ല പൂർത്തിയാക്കണം.
0: വാർദ്ധക്യം കാവലായി മാറുന്നു.
1: ആ അത്രേ ഉള്ളൂ അല്ലേ?
0: അത്രേ ഉള്ളൂ.
1: ഏതായാലും അമീർ അടിപൊളി, സൂപ്പർ. ഞാൻ മുമ്പൊരിക്കൽ അമീറിനെ കുറിച്ച് ഒരു കമൻറ്റ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഫാമിലി ആ കമൻറ്റ് മാത്രം മുറിച്ചിട്ട് ഒരു ഫാമിലി ഗ്രൂപ്പിലൂടെ ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കിട്ടി. കിട്ടിയപ്പോൾ അമീറിൻ്റെ ബ്രദറുണ്ട്, നമ്മളെ പിന്നെ ഒരു അവതാരകൻ കൂടിയാണ് സക്കീർ മൗലവി, നല്ല അടിപൊളി ഖിറാത്താണ്. ഞങ്ങളെ പള്ളിയിൽ ആദ്യമായിട്ട് റമദാൻ ഇമാം എന്നത് അദ്ദേഹമാണ്. പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ മുമ്പ് സക്കീർ മൗലവിനെയാണ് നമ്മൾ ഇമാമാക്കി നിർത്തിയത്. അപ്പം അദ്ദേഹം മെസ്സേജ് അയച്ചു, അമീറിൻ്റെ സഹോദരനാണ് അറിയുമെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു വാചകം, ഇപ്പോൾ ഓരോ കുടുംബ പ്രശ്നമാകുമോയെന്ന് എനിക്കറിയില്ല, അച്ഛങ്ങനെ കൂടെ കുടുങ്ങിയിരുന്നു പറഞ്ഞു. പണ്ടേ ഒന്നിലും ഉണ്ടായില്ല, സംഗതി എടത്തനാട്ടുകരയും ഒക്കെ ആണ്, പക്ഷേ ദീനി രംഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ അവരുടെ പരിശ്രമം പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ തോഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ അദ്ദേഹം സജീവമായി ദീനി രംഗത്തേക്ക് എത്തിയിരിക്കുന്നു.
0: അൽഹംദുലില്ലാ,
1: സന്തോഷമുള്ള കാര്യമാണ്.
0: ഇപ്പോൾ റേഡിയോയുടെ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി അതിൻ്റെ ഒരു സ്ഥിരം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതിൻ്റെ ടീമിൽ അംഗമാണ്. ബാറക്കല്ലാഹു ഫീ. താജുക്കായ, ഈ ഉപ്പാനെക്കുറിച്ചുള്ള ഗാനം സ്വരത്തിലിടാമോ എന്ന് റുഷ്ദ കാളികാവ് ചോദിച്ചിട്ടുണ്ട്.
1: ഇടാം അല്ലേ?
0: ഓക്കെ.
1: ക്രിസ്ത്യൻ്റെ ഉപ്പ കുറച്ച് പെട്ടെന്നായിരുന്നു മരണപ്പെട്ടത്. അപ്പോൾ അതങ്ങനെ പാട്ടൊക്കെ കേട്ടാൽ കരഞ്ഞ് സീനാകാനാണെങ്കിൽ നമ്മൾ ഇടൂല
0: അല്ലേ?
1: പാട്ട് കേട്ടാൽ കുഴപ്പമില്ല.
0: അപ്പോൾ സ്വരം

0: ഉറപ്പായിട്ടും
1: ഒരു
0: ഉറപ്പായിട്ടും ഈ ജന്മത്തിൽ അങ്ങനെ ഒന്ന് ഇല്ല. പാട്ടിലെ ആ വരിയിൽ ഒരു ഭംഗിക്കുറവുണ്ട്. ശരിക്ക് പാട്ടിൻ്റെ ഭയങ്കര ഭംഗി ആസ്വദിച്ച് ഭയങ്കര ഇമോഷണലായ ആൾക്കാരോടാണ് പറയണത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റേതായ വിധിയുടെ ഒരു രീതിയുണ്ട്. ചിലപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ പാരൻസിനൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ വാപ്പ ആ സമയത്ത് മരിച്ചു പോയതേക്കാളും ഹയറ്, വാപ്പാൻ്റെ പരലോകത്തിനും ഒക്കെ ഹയറ് അതായിരിക്കും. അങ്ങനെ എടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമാണ്. നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ എല്ലാ ദിവസവും ഒരു ചിന്തിക്കാവുന്നൊരു വിഷയം നമ്മൾ ഉയർത്താറുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ വയനാട്ടിൽ നിന്നുള്ള ഒരു ചെറിയ മോനെ, ഒരു യു പി സ്കൂൾ പ്രായത്തിലുള്ള കുട്ടിയെയാണ് കൊണ്ടുവരുന്നത്. അവനെ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വൈറലായിരുന്നു, ചില ആളുകളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവന് സ്കൂൾ ബസ് കാത്തി നിൽക്കുകയാണ്. സ്കൂൾ ബസ് കാത്തി നിൽക്കുമ്പോൾ അവൻ ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ആകെ വൃത്തികേടായിട്ട് കണ്ടു. അപ്പോൾ അവൻ അടിക്കാൻ തുടങ്ങി. അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പോലീസുകാരനത് ശ്രദ്ധിച്ചു. ഒരു പോലീസുകാരനിത് തുടക്കം മുതൽ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്ത് അവനിങ്ങനെ അടിച്ചു വരിങ്ങനെ തിരിയുമ്പോൾ പോലീസുകാരൻ ഷൂട്ട് ചെയ്യണാണ് കാണുന്നത്. അപ്പോൾ അവനാകെ നാണായി. വാർത്തയിലെ ആ ഭാഗം ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: സമീപത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ അനീഷ് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഫവാസ് നാണിച്ച ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അനീഷ് എല്ലാം പകർത്തി SI അയച്ചു കൊടുത്തു. പിന്നെ താമസിച്ചില്ല, പോലീസ് ഉദ്യോഗസ്ഥർ TTIയിലെത്തി ഫവാസിനെ അനുമോദിച്ചു.
0: ഓക്കെ, അപ്പോ ആദ്യം ആ പോലീസുകാരനൊരു ബിഗ് സല്യൂട്ട് അല്ലേ? സാധാരണ പോലീസുകാർ സല്യൂട്ട് അടിക്കലുള്ളൂ. ശരിക്കും അദ്ദേഹം വലിയൊരു ദൗത്യമാണ് ചെയ്തത്. അദ്ദേഹം അത് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് ആ ഒരു വളരെ മാതൃകാപരമായ ഒരു കാര്യം വന്നത്. അപ്പം അവനോട് ചോദിച്ചു എന്താണ് എൻ്റെ കാര്യം എന്ന് വെച്ചപ്പോൾ അവന് ഇത് അടിച്ചു വരണത് ഈ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് അവൻ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം.
3: ഞാൻ ബസ് പോയപ്പോ ഞാന് വെറുതെ അടുത്ത ബസ് കുറച്ച് കഴിയുമ്പോ അതുവരെ ഞാൻ വെറുതെ പോറടിച്ചപ്പോ ഞാൻ വെറുതെ അടിച്ചു.
0: എന്ത് സിൻസിയർ ആയിട്ടാണ് അവൻ പറയണേ അല്ലേ? അതല്ലാതെ അവൻ ഭയങ്കര ഡെക്കറേഷൻ ഒന്നും ഫിറ്റ് ചെയ്യണില്ല. അത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയല്ലേ, അങ്ങനെ ഒന്നും ചോദിക്കണില്ല. സിമ്പിളായിട്ട് അവിടെ കണ്ടു, ഞാനത് ക്ലീനാക്കി. അപ്പം ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു മാനസികാവസ്ഥ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ചുറ്റും നമ്മളായിട്ട് ക്ലീൻ ചെയ്യേണ്ട കുറേ വേസ്റ്റുകളുണ്ട്. വേസ്റ്റ് എന്നൊരു വലിയ വിഷയമാണ്. വേസ്റ്റ് മാനേജ്മെൻ്റ് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇതിൽ നിന്ന് ഒരുപാട് ആംഗിൾ നമുക്ക് ഡിസ്കഷൻ എടുക്കാനുണ്ട്. സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് രണ്ട് ആംഗിൾ എടുക്കുകയാണ്. നമ്മളായിട്ടുള്ള വേസ്റ്റ് വേറൊരാൾക്ക് വൃത്തിയാക്കാൻ കൊടുക്കാതിരിക്കുക, നമ്മുടെ വേസ്റ്റുകളെ, നമ്മുടെ സ്പേസിലെ വേസ്റ്റുകളെ നമ്മളായി മാനേജ് ചെയ്യുക എന്നത് ചെയ്താൽ തന്നെ അത് വലിയ ദൗത്യമാണ്. ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ വൃത്തിക്കും ശുദ്ധിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളിലുണ്ട്. അത് വ്യക്തിപരമായ ശുചിത്വം മുതൽക്ക് ഒക്കെ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 600 പ്രാകൃതരായ അറബികളെ നഖം വെട്ടാൻ പഠിപ്പിച്ചു. മീശ, ചുണ്ടിലേക്ക് ഇറങ്ങുന്ന മീശ വെട്ടി വൃത്തിയാക്കാൻ പഠിപ്പിച്ചു. ഗുഹ്യ രോമങ്ങളും കക്ഷത്തിലെ രോമങ്ങളൊക്കെ ക്ലീനാക്കാൻ പഠിപ്പിച്ചു. കുളിക്കാൻ പഠിപ്പിച്ചു. ശരീരം വൃത്തിയായി കൊണ്ടു നടക്കുന്നത് അയാളുടെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പഠിപ്പിച്ച പ്രവാചകൻ, വേസ്റ്റ് കൊണ്ടും മറ്റു ഉള്ളതുകൊണ്ടും ചുറ്റുമുള്ളവരെ ദ്രോഹിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പ്രചോദനമാകണം ഒന്ന്. അതോടൊപ്പം ആ കുട്ടിയുടെ പാരൻസിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ടാങ്കിലുള്ളതല്ലേ ടാപ്പിലുണ്ടാവുള്ളൂ, വിത്തിൻ്റെ ഗുണമല്ലേ ചെടിക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആ പാരൻസ് അതിലെന്തോ ഒരു റോൾ എടുത്തിട്ടുണ്ട്. ശരിക്കും അവരോടൊന്ന് സംസാരിക്കേണ്ടതാണ്, അവർക്കൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ടതാണ്. അവിടെ ഒരു ചൂല് കണ്ടു, ആ ചൂല് കൊണ്ട് അവന് നല്ല വൃത്തിക്ക് വീഡിയോയിൽ അത് കറക്റ്റ് കാണാം. വൃത്തിക്ക് ചെയ്യുന്ന പണി ഭയങ്കര വൃത്തിക്ക് അവൻ ചെയ്യുന്നു, എന്തെങ്കിലും ഒപ്പിക്കല്ല, കാരണം അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ എങ്ങനെ കിടന്നാൽ പോരാ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മളിനി നമ്മളുള്ള ബസ് സ്റ്റോപ്പും നമ്മളുള്ള കടകളും ഒന്നും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു 80 എന്ന് പറയണത് എൻ്റെ വേസ്റ്റൊന്നും ഞാനിങ്ങനെ ഒരു 7-ാം ക്ലാസ്സുകാരന് അടിച്ചു വാരേണ്ട ഒരവസ്ഥയിലേക്ക് ഇട്ടുകൊടുക്കൂല. എൻ്റെ വണ്ടിയിലുള്ള വേസ്റ്റ് കാറിലതിനൊരു സ്പേസ് ഉണ്ടാകും, എൻ്റെ വീട്ടിലെ സ്പേസ് വേസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യും. പലപ്പോഴും എന്താ വെച്ചാൽ ഈ മൂക്കൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ തുടച്ചിട്ട് അത് ബസ്സുമൊക്കെ ഇങ്ങോട്ട് തേക്കുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വളരെ ഓപ്പണായി തന്നെ പറയാണ്, സ്വന്തം വേസ്റ്റുകളെ വേറുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളായി കൊടുക്കുന്ന ആളുകളെ പൊതുവേ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും.
1: ഈ കുട്ടിക്ക് ഇത് ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിൻ്റെ ഉത്തരവാദിത്വം നല്ല ചെയ്യാന്നുള്ളത്, അവനായി ചെയ്യേണ്ട യാതൊരു ബാധ്യതയില്ല, പക്ഷേ അവനത് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് ചെയ്യുമ്പോൾ ആളുകൾ അവനെ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു, അങ്ങനെയൊക്കെ ആകണം ലോകം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇതിനപ്പുറത്തുള്ള ഒന്നും ഞാൻ നിർവഹിക്കൂല. നേരത്തെ നമ്മൾ പറഞ്ഞ അവനവൻ്റെ ഉത്തരവാദിത്തം തന്നെ നിർവഹിക്കാത്തവരെ പറ്റിയാണ് വേസ്റ്റ്, അവനവൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഇത് പൊതുവായ കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ നമുക്ക് ചെയ്യാൻ ഇടമുള്ളിടത്ത് മറ്റുള്ളവർക്കൊരു സഹായകരമാകുക എന്ന് വിചാരിച്ച് നിസ്വാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുക. ഈ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. ചെയ്യുമ്പോൾ ഒന്നും പ്രതീക്ഷയല്ല. പിന്നീട് കിട്ടിയത് പ്രശസ്തി ഉണ്ടാകും, അഭിനന്ദനങ്ങൾ ഉണ്ടാവും, ചില സമ്മാനങ്ങളൊക്കെ കിട്ടും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ പൊതു നന്മയായ കാര്യങ്ങൾ ഒരാൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഇപ്പോൾ ഇനി ഇങ്ങനെ ഒരു സംഗതി ചെയ്തു, ഇതുപോലെ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുപാട് മുതിർന്ന ആളുകളുണ്ടാവും, ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെ പറ്റി. അവർ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമല്ല. ഇപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്നതിനിടക്ക് ആളുകൾക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു മുള്ള് അല്ലെങ്കിൽ ഒരു മരക്കൊമ്പ്, അത് വെട്ടിയതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗം കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വഴിയിലൊരു മുള്ളാണ് അല്ലെങ്കിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന മരക്കഷ്ണാണ്, അത് വെട്ടി മാറ്റിയാൽ സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കും. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് നിശ്ചയിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രതിഫലം പരലോകത്ത് കിട്ടും.
0: ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറൊരു വ്യക്തി അറിയണം, ഒരു വിസിബിലിറ്റി പോയിന്റിൽ വരണം എന്ന് ആളുകൾ പൊതുവെ ചിന്തിക്കും. അതാരാ ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മരണത്തിന് ശേഷം എനിക്കൊരു പുണ്യം കിട്ടാനുണ്ട് എന്ന് ചിന്തിക്കാൻ അവസരമില്ലാത്തവരാണ് അത്തരമൊരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഞാൻ പേഴ്സണലി പറയണമെങ്കിൽ, എൻ്റെ സ്കൂളിലെ രണ്ട് കുട്ടികൾ ഈ കോവിഡ് കാലത്ത് കടത്തിണ്ണയിലിങ്ങനെ പിന്നെ അലക്ഷ്യമായി കടന്ന ഒരു വയോധികന് ഭക്ഷണം കൊടുത്തു. ഇതേപോലെ ആരോ അതൊന്നും എന്ത് ചെയ്തു, ആ കുട്ടികൾ വന്ന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പുറത്തിട്ട് ചാനലിലൊക്കെ അത് വാർത്തയായിരുന്നു. അപ്പോൾ നമ്മളും കുട്ടികളൊക്കെ വിചാരിക്കേണ്ടത്, എല്ലാവരും വിചാരിക്കേണ്ടത് വാർത്തയാകാൻ വേണ്ടി അല്ല ചെയ്യുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ എന്ത് ചെയ്യും, ആകേണ്ട വിധം അത് വാർത്തയായിക്കോളും, അല്ലെങ്കിൽ അത് ഇനി എവിടെയും വാർത്തയായിട്ടില്ലെങ്കിലും അതിന് അർഹമായൊരു പുണ്യം തീർച്ചയായും ലഭിച്ചോളും. ഈ ഇനി ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊന്ന്, സ്കൂൾ എന്ത് പ്രതികരണം ചെയ്തു എന്നുള്ളതാണ്. പെട്ടെന്ന് പോലീസ് വണ്ടി ഇങ്ങനെ ചെന്നിട്ട് ഈ കുട്ടിനെ അന്വേഷിക്കുന്നു, കുട്ടിനെ വിളിപ്പിക്കുന്നു, SI ഒരു മെഡൽ കൊടുക്കുന്നു. ശരിക്കും ഒരു വളരെ സർപ്രൈസിങ് ആണല്ലോ. അപ്പം ആ സർപ്രൈസിങ് മൊമെന്റിൽ തന്നെ ആ സ്കൂളിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റി. ആ സ്കൂളിലൊരു അധ്യാപകൻ പ്രതികരിക്കുന്നുണ്ട്.
4: ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥി ഫവാസ് കുട്ടികൾക്കും സ്കൂളിനും എല്ലാം വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയിറ്റിംഗ് ഷെഡ് നാളെയും വൃത്തിയാക്കി വെക്കേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ സ്കൗട്ട് ഗൈഡ്സ് കുട്ടികൾ അതുപോലെ DL2 കുട്ടികൾ ഉപയോഗിച്ചു കൊണ്ട് എല്ലാ ആഴ്ചയും ഇനി മുതൽ ഇത് വൃത്തിയായി സൂക്ഷിക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം.
0: ഓക്കെ, അപ്പം ഫവാസിന്റെ പ്രവൃത്തിയിലൂടെ ആ പ്രവൃത്തിയൊന്നും ഓർക്കപ്പെടുകയാണ്. ഇനി സ്കൗട്ട് ആൻഡ് ഗൈഡ് അത് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുക പറയുക. അപ്പം അങ്ങനെയൊക്കെ ശരിക്കും ശീലിപ്പിക്കണം. പക്ഷേ അധ്യാപകർക്കൊന്നും ഇന്ന് ധൈര്യമല്ല. കാരണം ബാലവേലയുടെ വകുപ്പ്, ചൈൽഡ് ലൈന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഒന്ന് സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്ന് അടിച്ചു വരിക എന്നൊക്കെ പറയണത് ഭയങ്കര മാരകമായ കുറ്റമായിട്ട് എന്ത് ചെയ്യും ചിലപ്പോഴൊക്കെ രക്ഷിതാക്കൾ പരിഗണിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ആ കുട്ടി ഒരു ചൂലെടുത്ത് അവിടെ അടിച്ചു വരി, അവൻ്റെ സ്പേസ് അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ അവൻ അടിച്ചു വരുമ്പോൾ അവൻ മാത്സും സയൻസും ഇംഗ്ലീഷും ഒക്കെ പഠിക്കണേലേറെ വലിയൊരു കാര്യമാണത്. അവിടെ ഒരു ജീവിത പാഠമുണ്ട്. ആ ജീവിത പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ തലമാണ്, വലിയൊരു തത്വമാണ്.
1: ഈ സ്കൂളിലേക്ക് വരുന്നത് ഇപ്പോൾ വിദ്യ നേടാനാണ്, അറിവ് തേടിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മുമ്പാണെങ്കിൽ അറിവ് തേടാൻ കുറച്ച് സെർച്ച് ചെയ്താൽ കുറച്ച് അറിവുകൾ വായിക്കാലോ എന്നുത്തരം ഉണ്ടായിരുന്നു. സെർച്ച് ചെയ്ത് അറിവുകൾ കണ്ടെത്താം, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് സ്വന്തമായി പഠിക്കാം. ഇപ്പോൾ സ്വന്തമായി വായിച്ചാൽ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട് എന്നായിരുന്നു കുറച്ച് മുമ്പുള്ള വേറൊന്ന്. ഇപ്പോൾ സ്വന്തമായി വായിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ പല തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, അതിന് അയച്ചു കൊടുത്താൽ വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും ലളിതമാക്കി പറഞ്ഞു തരുന്ന, സംശയം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു തരുന്ന ഒരുപാട് AI സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അറിവ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഒരു വിദ്യാലയത്തിൽ നടക്കുന്നത്. ഇത്തരം കുറേ സാമൂഹിക ബോധങ്ങൾ ലഭിക്കുക, പ്രവർത്തന പരിചയം ലഭിക്കുക, സംസാരത്തിലെ രീതി മെച്ചപ്പെടുത്തുക, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തിയെടുക്കുക, അതിനൊക്കെ അപ്പുറത്ത് ഒരു ബെല്ല്, അടുത്തൊരു ബെല്ല്, അതിനിടക്ക് അച്ചടക്കത്തിലിരിക്കുക, അതിലൂടെ പഠിച്ചെടുക്കുന്ന കുറേ ജീവിതപാഠങ്ങളുണ്ട്. കുറേയധികം വിമർശനങ്ങളും മറ്റൊക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ, പരിഹാസങ്ങൾക്കിടയിലൊക്കെ ജീവിക്കുമ്പോൾ ജീവിതം കരുത്താർജിക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാലയത്തിലൂടെ അങ്ങനെ ഒരുപാട് നന്മകൾ കൂടി കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം.
0: ഏതായാലും ഫവാസിന് നമ്മൾ പ്രത്യേക പീസറേഡിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഫവാസിൻ്റെ കുടുംബത്തെ നമ്മൾ പ്രത്യേകം പിന്നെ അവർ ആദരപൂർവ്വം അവർക്കുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനും SI-ക്കും ആ നടപടിയിൽ അവരെയും നമ്മൾ പ്രത്യേകം പ്രശംസിക്കുന്നു. അത് വാർത്തയാക്കിയ മീഡിയകളെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കുന്നു.
1: ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ അവസരം കൊടുത്ത ആ വിദ്യാലയത്തിനും അവിടുത്തെ അധ്യാപകർക്കും പ്രത്യേകം നന്ദി.

0: ഓക്കെ, അസ്മാബി പെരിന്തൽമണ്ണ നമുക്കൊരു പിക്സലോട്ട് തന്നിട്ടുണ്ട്. ആ മോനും അവതരിപ്പിച്ച് നിങ്ങൾക്കും പിക്സലോട്ട് എന്നാണ് അവര് കമന്റ് ചെയ്തത്. പിന്നെ സഫ്ന മുഹമ്മദ് പണക്കാട്, നാം ഇന്ന് വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും നാളെ പരിസ്ഥിതിയെ ബാധിക്കുന്നു. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരു ശീലം മാത്രമല്ല, സമൂഹത്തോടും പ്രകൃതിയോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞത് അസ്സലാമു അലൈക്കും, നല്ലൊരു ചിന്ത. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരിക, നല്ലത് പറഞ്ഞു കൊടുക്കുക. വൃത്തിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഞാനെപ്പോഴും പേരമക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാ, മക്കൾ നല്ലവരായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. ആമോൻ ചെയ്തത് വളരെ നല്ല മാതൃകയാണ് എന്ന് സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് സുലൈഖ തിരുവാലി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു രോഗം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ.
0: 80 വയസ്സ് കഴിഞ്ഞ ഉപ്പാൻ്റെ ഉപ്പാനെ കുറിച്ച് ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്നൊരു ശ്രോതാവിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്.
1: എൻ്റെ 2 വയസ്സിൽ എനിക്ക് ഉപ്പാനെ നഷ്ടപ്പെട്ടു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മയും, ഇന്ന് ഉപ്പയുടെ എല്ലാ സ്നേഹവും തന്ന് എൻ്റെ പാതി എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഉപ്പയുടെയും ഉമ്മാൻ്റെയും ഖബറിടം വിശാലമാക്കണേ അല്ലാ എന്ന് സാജിദ ശംസു കാസർകോട്.
0: മൈമൂന ചീക്കിലോട് നല്ല മാതൃകയുള്ള കുട്ടിയാണ്, അവന് പീസ് റോഡിൽ കൊണ്ടുവരണം എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാ.
1: ഈ പാട്ട് സ്വരം കേൾക്കുമ്പോൾ എൻ്റെ മോൾ മാറി നിൽക്കും, ഫോണിൻ്റെ വോളിയം കുറക്കും. അവളുടെ ഉപ്പ പോയിട്ട് 3 വർഷം കഴിഞ്ഞു എന്ന് ഒരു ശ്രോതാവ് അയച്ചിട്ടുണ്ട് മെസ്സേജ്.
0: മഹിയ കണ്ണൂർ, ഇന്നത്തെ പല ചൈൽഡ്ലൈൻ നിയമങ്ങളും നമ്മുടെ മക്കളെ ഒന്നിനും കൊള്ളാത്തവർ ആക്കുന്നതാണ്. നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്ന പല നന്മകൾക്ക് പിറകിലും നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരുടെ ശാസനകളും ചേർത്ത് നിർത്തലുകളും എല്ലാം ഉണ്ട് എന്നാണ് എഴുതിയത്.
1: 35 വർഷം മുമ്പ്, അതായത് എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയ എൻ്റെ ഉപ്പാൻ്റെ മുഖം ഓർമ്മ വന്നു ഈ പാട്ട് കേട്ടപ്പോൾ. അള്ളാഹു ഉപ്പാൻ്റെ പരലോക ജീവിതം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
0: ഷാമില ശംസുദ്ദീൻ വയൽക്കര, ഇന്ന് ഫുൾ തിരക്കിലാണ്, ഫീഡ്ബാക്ക് ഇടാൻ ടൈം കിട്ടിയില്ല. സ്വരം മാഷാല്ലാ സൂപ്പറായി. എന്തോ കാര്യമായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോന്ന് സംശയമുണ്ടോ വീട്ടിൽ? ആദ്യം ഇടിച്ച്, പിന്നെ പൊരിച്ച്, പിന്നെ മുറിച്ച്, പിന്നെ അങ്ങനെ കണ്ടല്ലോ, അങ്ങനെയുള്ള എന്തോ ഒരു ഫുഡാണ് ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്.
1: ഈ ഉപ്പയെക്കുറിച്ചുള്ള ഗാനം ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാത്തിലേക്കും നമുക്ക് എത്താൻ കഴിയൂല, കാരണം അത്രയധികം ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: അപ്പോൾ ക്വിസിൻ്റെ വിജയികളെ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് മറന്നു പോകും.
1: ക്വിസിൻ്റെ വിജയികളെ പറയാം. അതിൻ്റെ മുമ്പ് ക്വിസിൻ്റെ ശരി ഉത്തരം എന്താണെന്നുള്ളതൊന്ന് വേഗത്തിൽ പറയാം. ഖത്തമുൻ നബിയീൻ എന്ന് പേര് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള, അഥവാ പ്രവാചകന്മാരുടെ മുദ്ര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ആരെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഈസാ നബി, ഇബ്രാഹിം നബി, ആദം നബി, മുഹമ്മദ് നബി, എങ്ങനെ 4 ഓപ്ഷനുകളായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുഹമ്മദ് നബി എന്നതാണ് ഉത്തരം.
0: ഓക്കെ, അപ്പോൾ ഉത്തരം ശരിയാക്കിയ ആളുകളായിരിക്കും ഭൂരിപക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നുന്ന ഒരു ചോദ്യം, എന്നാൽ പൊതുവേ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അത് ഉത്തരം എത്രത്തോളം ആളുകൾ ശരിയാക്കി എന്നുള്ളത് നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ അതിലേക്ക് എത്തുന്നു ഇൻഷാ അല്ലാ. ഒരുപാട് ഒരുപാട് മെസ്സേജ് ഉണ്ട്, വായിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിങ്ങനെ ഒന്ന് സ്ലോ ഡൗൺ ആണ്. ആരത് വായിക്കും, ഏത് വായിക്കും, വായിച്ചു തന്നെ വീണ്ടും വായന വരാതിരിക്കുക എന്നുള്ളതാണ് പൊതുവേ നമ്മുടെ ഒരു പോളിസി.
1: യെസ്, നമ്മളൊരു അലിജാബയിലൊരു ചോദ്യവും ഉത്തരവും വേഗം കേട്ട് തിരിച്ചു വരാം. ഷബീബ് സലാഹിയാണ് ഇന്ന് ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നത്.
2: ഉമ്മ മരണപ്പെട്ടു പോയാൽ ഉമ്മയുടെ സ്വർണം ഉപ്പ വീണ്ടും വിവാഹം കഴിക്കുമ്പോൾ പുതിയ ഭാര്യക്കുള്ളതാണോ, അതോ മരണപ്പെട്ടു പോയ ഉമ്മയുടെ മക്കൾക്കുള്ളതാണോ? ഉപ്പ വാങ്ങിക്കൊടുത്തതും അതിലുണ്ടെങ്കിൽ ഇസ്ലാമികമായി എന്താണ് ചെയ്യേണ്ടത്?
3: മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്ത് ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികൾക്ക് ശരീഅത്ത് എപ്രകാരമാണോ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ നൽകുകയാണ് വേണ്ടത്. ഇവിടെ ഒരു സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുള്ളത്, അവർക്ക് മക്കളും ഭർത്താവുമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ മക്കളുള്ള സ്ത്രീക്ക് ആ സ്ത്രീയുടെ സ്വത്തിൻ്റെ 1/4 അവകാശിയാണ് ആ സ്ത്രീയുടെ ഭർത്താവ്. ബാക്കിയുള്ള സ്വത്ത് ആൺമക്കളുടെയും പെൺമക്കളുടെയും ഇടയിൽ ലിദക്കരി ഹല്ലുൽ ഉൻസയൈൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആണിന് രണ്ട് പെണ്ണിൻ്റെ ഓഹരി നൽകിക്കൊണ്ടാണ് വീതം വെക്കേണ്ടത്. അതല്ലാതെ പരിപൂർണമായി അത് ഭർത്താവിൻ്റെ സ്വത്തായി മാറുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: ഓക്കെ, ഹലിജാബയിൽ ഓരോ ശനിയാഴ്ച അല്ല, ഓരോ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 ഇതുപോലെ നമ്മുടെ കർമ്മശാസ്ത്ര സംബന്ധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ 7:30 മുതൽ 8:30 അലിജാബ ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്
4: ഇൻഷാല്ലാഹ്.
0: വഴിവിളക്ക് ആണ് ഇന്നത്തേത്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗാളി, മറാഠി തുടങ്ങിയ ഭാഷകളിലൊക്കെ അത് ലഭ്യമാണ്.

0: ഇന്നത്തെ നമ്മുടെ സന്ദേശം ലഹരി വിരുദ്ധ മുന്നേറ്റത്തെ പിന്തുണക്കുക എന്നതാണ്. വ്യക്തിയെയും സമൂഹത്തെയും തകർക്കുന്ന മഹാവിപത്താണ് ലഹരി. കുടുംബവും സമൂഹവും സുരക്ഷിതമാകാൻ നാട് ലഹരിമുക്തമാകണം എന്ന വലിയ സന്ദേശമാണ് ഇന്നത്തെ വഴിവിളക്ക് നമുക്ക് നൽകുന്നത്.
1: തീർച്ചയായും വഴിവിളക്കിൻ്റെ അനുബന്ധമായൊരു കമൻ്റ് നമ്മൾ പറയുന്നു. തൂഫാൻ എന്നുള്ള പേരിൽ നമ്മുടെ കേരള ആഭ്യന്തര വകുപ്പ് വലിയൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ബോധവൽക്കരണം കൊണ്ട് മാത്രം ഒരിക്കലും ലഹരിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. ലഹരിയുടെ വേരറുക്കുന്ന, അതിൻ്റെ കണ്ണികൾ മുറിച്ചു നീക്കുന്ന കൃത്യമായ നടപടികൾ, അത് വളരെ പ്രധാനമാണ്. അതിനെ നമ്മൾ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. അത് ആര് ചെയ്താലും നമ്മളത് അതിനെ ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കും. കാരണം ആളുകൾക്ക് നമ്മളെന്തെങ്കിലും ഒരു കമൻ്റ് പറയുമ്പോൾ അതൊക്കെ ഒരു പാർട്ടി ചിഹ്നത്തിൻ്റെയും നിറത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എടുക്കുക. ഞാൻ ഇന്നലെ യുടേൺ ഒരു തെറ്റല്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം ആ ടൈറ്റിൽ മാത്രം വായിച്ച് കുറേ ആളുകളിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ കാര്യമായിട്ട് നിലവിലുള്ള സർക്കാരിനോടും അവരുടെ സമീപനങ്ങളോടൊക്കെയാണ് എന്ത് ചെയ്യണത്, നമ്മൾ അതിൽ പലതും വിയോജിക്കുന്നത്. പക്ഷേ അതിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഇത് എന്തൊരു തരം അടി, ഭയങ്കര കമൻസ് ഉണ്ട്. ഒരാളുകൾക്കും കിട്ടി ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കും കിട്ട സൈക്കായിട്ട് അവർ പി എമ്മിൽ വന്നുകൊണ്ട് പിന്നെയും കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആസ്വദിച്ചു അയാളുടെ ഒരു അപ്പത്തെ ഒരു മനോനിലയും കാര്യങ്ങളൊക്കെ. ആ ഒരു പോസ്റ്റിൽ ആകെ ഒരു 20-25 വരികയുള്ളൂ, അത് വായിക്കാനുള്ള നേരം കൂടി ആളുകൾക്കില്ല. അസ്വസ്ഥമാകുന്നത് കണ്ടപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ പീസ് റേഡിയോയിൽ ഫുള്ളിപ്പോൾ UDF സർക്കാരിൻ്റെ എന്താണ് അഭിനന്ദന പ്രവാഹമാണെന്ന് പറയേണ്ട വിചാരിച്ചിട്ട് പറഞ്ഞാണ്. ആര് ചെയ്താലും നമ്മളെന്ത് ചെയ്യും, ലഹരിയെ വേരറുക്കുന്ന 3000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കി. അപ്പോൾ പലരും പുറത്തു വന്നപ്പോൾ അതിൻ്റെ നിയമനിർമ്മാണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നലെപ്പോൾ ആഭ്യന്തരമന്ത്രിയെ നമ്മുടെ ലീഡർഷിപ്പ് കണ്ട് നമുക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളും ഡോക്യുമെൻസൊക്കെ അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
0: എന്തായാലും ലഹരി വിരുദ്ധ മുന്നേറ്റത്തെ അത് ഏതൊരളവിലാണോ നമുക്ക് സഹായിക്കാൻ പറ്റുക, അതിന് എല്ലാവിധ സപ്പോർട്ടുകളും പീസ് റേഡിയോയുടെ ഭാഗത്തു നിന്നുണ്ടാകും, അതിൻ്റെ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് കുടുംബങ്ങൾക്ക് സമാധാനം നൽകുന്ന, കുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു മഹത്തായ പ്രവർത്തനമാണ് എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു പറയും.

0: ജനറൽ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടേ പോട്ടെ, ഞങ്ങളുടെ സ്കൂളിൽ ലഹരി വിരുദ്ധ ഇതുണ്ടായിരുന്നു, പ്രതിജ്ഞയും പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ സോങ് ഇട്ടിട്ട് ഞങ്ങളൊരു ടീച്ചർ ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഫോട്ടോസും ബാക്കിയൊക്കെ. അപ്പോൾ നല്ല പാട്ടാണ്, ഈ പാട്ടൊക്കെ നിങ്ങൾ മക്കളെ ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കണം.
1: അതെ
0: അല്ലേ, അതിലൊരു നല്ലൊരു സ്ഥലമുണ്ട്. ഇന്ന് ഈ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉള്ള സാധനത്തിന് പകരം ഇങ്ങനത്തെ പാട്ടൊക്കെ ഇട്ടിട്ട് വന്നോളൂ.
1: അതെ, നല്ലൊരാശയവുമാണ്. പുതിയൊരു തലമുറക്ക് വേണ്ടിയാണ്, എന്താണ് ആ ലഹരിക്ക് എതിരായി നമ്മൾ ചെയ്യേണ്ടത്, ശക്തമായ മുന്നേറ്റം ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന നല്ല ആശയങ്ങൾ കൂടി ആ ഒരു പാട്ടിൻ്റെ പിന്നിലുണ്ട്. യെസ്.

0: ഈ ഫസീല മുളവൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാവ് ഈ സോങ് സ്റ്റാറ്റസ് ആക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്നാണ് ഉത്തരം. എന്താ അറിയോ, ഇവരൊന്നും തീരെ ഫീഡ്ബാക്കിലൊന്നും വരാത്ത ഒരാളാണ് അല്ലേ. അപ്പൊ അവർക്ക് ഫീഡ്ബാക്ക് അയക്കാൻ അറിയിട്ടില്ലല്ലോ. പാട്ട് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ, കിട്ടും ഇൻഷാല്ലാ. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ, ഈ വേർഡ് വെച്ച് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ പീസ് റേഡിയോ, പിന്നെ നമ്മുടെ ഒഫീഷ്യൽ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ പറയാം. ദ ലൈറ്റ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യാൻ പറയാം. ദ ലൈറ്റ് ഗ്രൂപ്പിലും ഒഫീഷ്യൽ പീസ് റേഡിയോ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് മോർണിംഗ് ലൈവിൽ വരുന്ന ആളുകൾക്ക് വാജിബായിട്ടുള്ള കാര്യമാണ് അല്ലേ.
1: അതെ. ഓക്കെ, ഇനി നമ്മളെ മേൽ വാജിബായ വേറൊരു കാര്യമുണ്ട്, വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആ വാജിബ് നിർവഹിച്ചിട്ടില്ല, ഇവിടെ വലിയ പ്രശ്നം വരും.
0: ഓക്കെ, അത് നിങ്ങളെന്നെ പ്രഖ്യാപിച്ചോളൂ, നിങ്ങളാണല്ലോ ക്വിസിന്റെ ആള്.
1: വിജയികളുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ശരി ഉത്തരം അയച്ച എല്ലാ ആളുകളും വിജയികളാണെങ്കിലും 13 പേരെയാണ് നമ്മൾ പ്രത്യേകം പരാമർശിക്കുന്നത്. 1 നുസ്രത്ത് പി സി കുഴിപ്പുറം, 2 ജുമൈല, 3 ഹസീന മണ്ണാത്തിവയൽ.
0: പിന്നെ വിജയികളുടെ ലിസ്റ്റിൽ വരുന്നത് റുഷ്ദ കാളികാവ്,
1: ഷാഹിദ പരപ്പനങ്ങാടി,
0: നുസ്രത്ത്,
1: ഷമീറ മോൾ വളാഞ്ചേരി,
0: താജുദ്ദീൻ അബ്ബാസ്,
1: ഷുഐബ എ സി അഴീക്കൽ കണ്ണൂർ,
0: നിമ ഹാജിയാർ പള്ളി,
1: കാസിം വി കെ വി പി കെ അഴീക്കൽ കണ്ണൂർ,
0: സുബൈദ പുളിക്കൽ,
1: ഉമ്മു മറിയം റിയാദ്.
0: അപ്പൊ ഇനി ഇനി നമുക്കേ ഈ പേരിന്റെ കൂടെ സ്ഥലം കൊടുക്കാത്ത ആളുകളെ അവര് വിജയികളുടെ ലിസ്റ്റിൽ വന്നാലും അവരെ ഒഴിവാക്കുന്ന ഒരു തീരുമാനം എടുക്കണം ശരിക്കും. എന്നാലേ ഇവരൊക്കെ ഈ സ്ഥലമൊക്കെ കൊടുക്കുള്ളൂ.
1: അതെ, തീരുമാനം കർശനാക്കണം. അപ്പം
0: അപ്പൊ തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ പോകും. വൈകാതെ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തും എന്ന കാര്യം ശ്രോതാക്കളെ അറിയിക്കുകയാണ്.
1: മോർണിംഗ് ലൈവിൽ ലൈവ് ഷോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പ്രത്യേകം കാര്യം ഉണർത്താനുള്ളത്, 36-ാമത്തെ 500-ൻ്റെ ക്ലാസ്സാണ് നമ്മൾ നാളെ രാത്രി 10 മണിക്ക് കേൾക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുറാൻ്റെ വെറും 7 വചനങ്ങൾ മാത്രമാണ് ഈ ഒരു 10-35 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ ആഴമേറിയ ഒരു പഠന സംവിധാനമാണ്, നമ്മളതിൻ്റെ ഭാഗമായിട്ടില്ല എങ്കിൽ ഭാഗമാകുക. ക്ലാസ്സുകൾ കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഇൻഷാല്ലാ.
0: ഈ ഇന്നിവിടെ വന്ന ഇപ്പോൾ സമയമായി, ഇന്നിവിടെ വന്ന 2 ക്വസ്റ്റ്യൻസ്, 1 ഉപ്പയുടെ, അങ്ങനെ ചോദ്യം വന്നില്ലേ, ഉമ്മയുടെ പിന്നെ സ്വർണം ഉപ്പയുടെ 2-ാമത്തെ ഭാര്യക്കുള്ളതാണോ എന്നൊക്കെ ചോദിച്ചല്ലോ. എൻ്റെ ഫിഖ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. അതേപോലെ ഒരേ വേഷം കല്യാണ ദിവസം ഔറത്ത് മരണത് എല്ലാവരും ധരിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളും നമുക്ക് അലിജാബയിലും ബാക്കി സെഷനുകളിലൊക്കെ ആകാം. നമ്മളിതിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിലെ ചില പ്രകടനപരതകളും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ലിബറൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സെറ്റായിട്ടുള്ള ചില കോർ വാല്യൂസും ഉണ്ട്. അത് നമ്മളിങ്ങനെ ഭയങ്കര തെളിവും പ്രമാണം വെച്ച് സ്ഥാപിച്ച് നമ്മളതാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഒറ്റവാചകത്തിൽ പറയാനുള്ളത്. ഏതായാലും ഇന്നത്തെ ദിവസം നമ്മുടെ ലൈവ് സെഷൻ അതിൻ്റെ ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. ഈ ദിവസം ഈ ഒരു വൈജ്ഞാനിക യാത്രയിൽ ഒന്നിച്ചു നിൽക്കാൻ തോഫിക്ക് നൽകിയ അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് കൂടുതൽ മാറ്റങ്ങളോടെ, കൂടുതൽ പുതുമകളോടെ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്കെത്തും. അണിയറയിൽ അതിൻ്റെ പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു.
1: മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സ്റ്റുഡിയോയിൽ റേഡിയോ വൈബ്സ് ആരംഭിക്കുന്നു. വൈബ്സിൽ ഇന്ന് നമ്മളോടൊപ്പം ഹനീഫ വണ്ടൂരും മുസ്തഫ അൻസാരിയും ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈ റസൂലില്ലാഹി വഅല ആലിഹി വസാബി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് സെഷൻ അവസാനിച്ചു. ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എന്നോടൊപ്പം മുസ്തഫ അൻസാരി ആണ് കൂടെയുള്ളത്. എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വൈബ്സിൽ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഇൻസൈറ്റിൽ യേശു പറഞ്ഞ സുവിശേഷങ്ങളുമായി സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ലാ നബിയ അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يديه من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب ബഹുമാനമുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലൊക്കെ വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രയേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹിസ്സലാമക്ക് മുമ്പ് ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന പ്രവാചകനായിരുന്നു മൂസാ അലൈഹിസ്സലാം, അതായത് മോശെ പ്രവാചകൻ. മൂസാ അലൈഹിസ്സലാമക്ക് അള്ളാഹു താല അവതരിപ്പിച്ചു കൊടുത്ത ദൈവീക വേദഗ്രന്ഥമായിരുന്നു തൗറാത്ത്, തോറ. ആ തൗറാത്തിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് മൂസാ അലൈഹിസ്സലാം പഠിപ്പിച്ച ദൈവീകമായ അധ്യാപനങ്ങളുടെ വലയങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ അതിപ്രസരം കാരണം അതിൽ നിന്ന് മാർഗഭ്രഷ്ടരായി പോയ ആളുകൾ ഉണ്ടായിരുന്നു. ആ മാർഗഭ്രഷ്ടരായി പോയ ആളുകളെ ദൈവീകമായ സൽപന്താവിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ സന്തതികളിലേക്ക് മോശെ പ്രവാചകന് ശേഷം, മൂസാ അലൈഹിസ്സലാമക്ക് ശേഷം നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഈസാ അലൈഹിസ്സലാം, യേശു ക്രിസ്തു. ആ ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിച്ച ഒരു സുവിശേഷം, ആ സുവിശേഷം എന്താണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു എന്നൊക്കെ ബൈബിളിൻ്റെ നാല് സുവിശേഷ ഗ്രന്ഥങ്ങളിലെല്ലാം വിശദമായി ചർച്ച ചെയ്തതായി കാണാൻ കഴിയും. ക്രിസ്തു യേശു സംസാരിച്ച ദൈവത്തിൻ്റെ സുവിശേഷം അതേതാണ്? അത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം കടന്നു വന്നത് ആരിലേക്കാണ് എന്നും ഈസാ അലൈഹിസ്സലാം തന്നെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, മഹാനായ ഈസാ അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്, ഖുർആനിൻ്റെ 61-ാം അധ്യായം സൂറത്ത് സഫിൻ്റെ 6-ാമത്തെ വചനം. വ ഇദ് ഖാല ഈസ ബ്നു മറിയം, മറിയമിൻ്റെ മകൻ മസീഹ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. യാ ബനി ഇസ്രായീൽ, എൻ്റെ ഇസ്രായേൽ സന്തതികളെ, എൻ്റെ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. ഈസാ അലൈഹിസ്സലാമയെ ഒരു ലോകരക്ഷകനായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന് പറയാനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ്? ഈസാ അലൈഹിസ്സലാമയുടെ നേർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നേർക്ക് അത്തരമൊരു ആരോപണം നമ്മൾ വെച്ച് കെട്ടിക്കൊടുക്കും മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഈസാ അലൈഹിസ്സലാമക്ക് അത്തരം ഒരു വാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് താൻ ലോകത്തേക്കുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന വാദമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ക്രിസ്തു യേശു എപ്പോഴെങ്കിലും, ഈസാ അലൈഹിസ്സലാം എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. പരിശുദ്ധ ഖുർആനൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. എന്നാൽ ക്രിസ്തു യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്രയേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആട്ടിൻ പറ്റങ്ങളുടെ അടുക്കലേക്കാണ് ഞാൻ കടന്നു വന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള വചനങ്ങൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആനും ഇതേ കാര്യമാണ് പ്രതിപാദിക്കുന്നത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. അപ്പം ഇസ്രയേൽ സന്തതികളെ തോറയുടെ തൗറാത്തിൻ്റെ സത്യ സന്ദേശത്തിൽ നിന്ന്, അതിൻ്റെ ദൈവീക വലയത്തിൽ നിന്ന് തെറ്റിപ്പോയ ആ ഇസ്രായേൽ സന്തതികളെ രണ്ടാമതും സത്യപന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസാ അലൈഹി ഇസ്ലാം. ആ ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പിൻപറ്റൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെഞ്ചിലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മരണാനന്തര ലോകത്ത് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മാർഗം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം എന്തായിരുന്നു? ഇസ്രായേൽ മക്കളെ കേട്ടാലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഫെരിസയക്കാരെ കൂടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജ്ഞാനി, ഒരു പണ്ഡിതൻ ക്രിസ്തു യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തുവെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മോശെ പ്രവാചകനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തോറയിൽ പ്രതിപാദിക്കപ്പെട്ട അതേ കാര്യം തന്നെയാണ് ഈസാ അലൈഹി ഇസ്ലാം ക്രിസ്തു യേശു ആവർത്തിച്ചത്. തൗറാത്തിൻ്റെ, അതായത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ പഞ്ചപുസ്തകങ്ങൾ എന്ന് പറയുന്നതാണല്ലോ അവർ വിശ്വസിക്കുന്ന തോറ, അതിലെ പഞ്ചപുസ്തകങ്ങളിൽ ആവർത്തന പുസ്തകം, ആവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഇതേ കാര്യം തന്നെയാണ് ക്രിസ്തു യേശു ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ ആവർത്തിക്കുന്നത്. ഫരിസേക്കാരിൽപ്പെട്ട ഒരു ജ്ഞാനി ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ക്രിസ്തു യേശു പറഞ്ഞത്, ഇസ്രായേൽ മക്കളെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇവിടെ യേശു ക്രിസ്തു ഏതൊരു ദൈവത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്? ഇസ്രായേലരെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചില്ലേ? അതേതൊരു ദൈവത്തെക്കുറിച്ചാണ്? അതേതൊരു സ്രഷ്ടാവിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ സൃഷ്ടിച്ച, കന്യാമറിയമ്മനെ സൃഷ്ടിച്ച, മോശ പ്രവാചകനെയും അബ്രഹാം പ്രവാചകനെയും ഒക്കെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവില്ലേ? ആ സ്രഷ്ടാവാണ് സാക്ഷാൽ ഈശ്വരനായ അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സന്ദേശമാണ് ഏകദൈവാരാധന എന്ന് പറയുന്നത്. ആ ഏകദൈവ വിശ്വാസത്തെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ വരച്ച് കാണിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനാണ് ഈസാ അലൈഹി ഇസ്ലാം. ആ ഈസാ അലൈഹി ഇസ്ലാമിയുടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ മുഴച്ചു നിന്ന ഒന്നാമത്തെ കാര്യം തന്നെ എന്താണ്? ഏകദൈവാരാധനയും ഏകദൈവ ആരാധനയുടെ പ്രബോധന പ്രവർത്തനവുമാണ്. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് വന്നു നോക്കൂ നിങ്ങൾ. ഖുർആൻ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം എന്താ? ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞു, ഇന്ന അല്ലാഹ റബ്ബി വ റബ്ബുക്കും, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅബുദുഹു ഹാദാ സിറാത്തു മുസ്തഖീം, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, ഇതാകുന്നു നേരായ മാർഗം. ഈസാ അലൈഹി ഇസ്ലാം നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക. ഖുർആനിൻ്റെ 3-ാം അധ്യായം ആല ഇമ്രാനിൻ്റെ 51-ാമത്തെ വചനത്തിലും 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 36-ാമത്തെ വചനത്തിലും ഇത് പ്രതിപാദിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ പറയുകയാണ്, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, അഹ്ലി കിതാബിൻ്റെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. വഖാലു, അവർ വാദിക്കുകയായിരുന്നു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നിങ്ങളുടെ ആരാധ്യൻ അള്ളാഹു ഏക ആരാധ്യനല്ലാതെ മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. അപ്പോൾ അള്ളാഹു ഏകനാണ്, ത്രിയേകത്വമല്ല ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഏകദൈവ വിശ്വാസമാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളിൽ, ആ മഹാപ്രവാചകൻ്റെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നതും വായിക്കുന്നതും. ആ ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഏകനായ അള്ളാഹുവിന് പകരം ത്രിയേകത്വം ഉൾക്കൊണ്ടാൽ, അല്ലെങ്കിൽ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു പകരം അവൻ്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അത് ഷിർക്കാണ്, ഏറ്റവും വലിയ പാപമാണ്. വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവൻ്റെ മേലിൽ നൽകുന്ന ശിക്ഷ എന്താണ്? അവന് സ്വർഗം നിഷിദ്ധമാക്കും. വമവാഹു നാർ, നരകം അവന് ശാശ്വതമാക്കും. വമാലി ദ്വാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് പരലോകത്ത് സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ക്രിസ്തു യേശു തൻ്റെ ജനതയെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാന പാഠമെന്ന് പറയുന്നത് ത്രിയേകത്വമോ, എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാനാണ് ഈ ലോകത്തിൻ്റെ രക്ഷകനെന്നോ ഒന്നുമല്ല. നേരെ മറിച്ച് എന്നെയും നിങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് സഹായം തേടൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷങ്ങൾ കൃത്യമായി വായിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് പോലും ഈ കാര്യം ബോധ്യമാകും എന്നുള്ളതാണ്. വേദഗ്രന്ഥങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന ദൈവീക വേദഗ്രന്ഥമായി അവശേഷിക്കുന്ന ഏക വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ വേദഗ്രന്ഥത്തെ നിങ്ങൾ തുറന്നൊന്ന് വായിച്ചു നോക്കൂ. അതിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഈസാ അലൈഹി ഇസ്ലാമയുടെ മാതാവിൻ്റെ പേരാണ്, 19-ാം അധ്യായം, മറിയം. ഈസാ അലൈഹി ഇസ്ലാമയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആശയങ്ങളെ ഒന്ന് അറിയാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യമാകുമെന്നുള്ളതാണ് യേശു സംസാരിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളാണ്, അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങളാണ് അദ്ദേഹം തൻ്റെ ജനതയോടും തൻ്റെ ജനങ്ങളോടും പറഞ്ഞത്. അതറിയാൻ നാം കൃത്യമായി വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ദൈവീക വേദഗ്രന്ഥമായ ഖുർആൻ ആ കാര്യം നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അറിയാനുമുള്ള ഒരു സന്മനസ്സ് കാണിക്കണം. സർവലോക രക്ഷിതാവായ അള്ളാഹു നമുക്കതിനെല്ലാം

0: മാഷാല്ല, വളരെ മനോഹരമായൊരു ഗാനം കേട്ടുകഴിഞ്ഞു. ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ഒരു ആനന്ദം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്വരം. ഏതായാലും ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. ഇനി നാം പ്രവേശിക്കുന്നത് ഡോക്ടർ സുമിത് മാലിക്, തൈറോയിഡ് വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്ത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ തൈറോയിഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റൽ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക്. താങ്കൾക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയും അതിനോട് സംബന്ധിച്ചുള്ള അസുഖങ്ങളെക്കുറിച്ചുമാണ്. തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അതിനാൽ അവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും പ്രാധാന്യമേറിയതാണ്. ശരീരത്തിൽ കഴുത്തിൻ്റെ നടുക്കായി മുൻവശത്തായി ശ്വാസനാളിയോട് ചേർന്ന് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാനം തൊലിയോട് വളരെ അടുത്താണ് എന്നതിനാൽ കാഴ്ചയിൽ ഇതിൽ വരുന്ന മുഴകളും വീർപ്പുകളും വളരെ എളുപ്പം കാണാൻ സാധിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്.

0: ഇതുപോലെയുള്ള ഗ്രന്ഥികൾക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അവ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിലേക്ക് നേരിട്ട് അതിനെ ഇറക്കി വിടുകയും ചെയ്യുന്ന ഗ്രന്ഥികൾക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നു. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോക്സിൻ എന്നാണ് പറയുന്നത്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിക്കും അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന അസുഖങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഈ വേർതിരിവ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ. രണ്ടാമത്തേത്, ഗ്രന്ഥിക്ക് വരുന്ന മുഴകൾ. മൂന്നാമതായി, ക്യാൻസർ രോഗങ്ങൾ. ഇന്നത്തെ ചർച്ച പ്രധാനമായും ആദ്യത്തെ രണ്ട് തരം അസുഖങ്ങളെക്കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൈറോയ്ഡ് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. അവയിലെ പ്രധാനമായും വരുന്ന രോഗം ഹോർമോൺ സംബന്ധമായതാണ്. ഇത് ഒന്നുകിൽ ഹോർമോൺ കൂടുകയോ അല്ലെങ്കിൽ ഹോർമോൺ കുറയുകയോ ചെയ്യലാവാം. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രധാനമായും രണ്ടാണ്, T3, T4 എന്ന് അറിയപ്പെടും. ഇത് അയോഡിൻ എന്ന ലവണം എത്ര എണ്ണമുണ്ട് എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തത. ഈ രണ്ട് ഹോർമോണിനും ശരീരത്തിൽ ഏകദേശം ഒരേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ അളവിൽ മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്. T3ഉം T4ഉം കൂടാതെ കാൽസിറ്റോണിൻ എന്നൊരു ഹോർമോണും തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യം കുറവാണ്. തൈറോയ്ഡിനുണ്ടാവുന്ന അസുഖങ്ങൾ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന് ഉള്ള കൃത്യമായ ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഹോർമോൺ കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഹോർമോൺ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഇതിൽ ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുതലായും നാം ഇവിടെ കണ്ടുവരുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിലെ മിക്ക കോശങ്ങൾക്കും അവയുടെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. അത് തലച്ചോറ് മുതൽ കരൾ, വൃക്ക, കുടൽ, ഗർഭാശയം, അണ്ഡാശയം മുതൽ തുടങ്ങിയ എല്ലാവയുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെയുള്ള ഇനി സാങ്കേതിക ഭാഷയിൽ മെറ്റബോളിസത്തിന് ആവശ്യമുള്ള ഹോർമോൺ എന്ന രീതിയിലാണ് ഇതിനെ പറയുന്നത്. ഈ ഹോർമോണിൻ്റെ അഭാവം കൊണ്ട് മെറ്റബോളിസം കുറയുകയാ ചെയ്യുക. ഹോർമോൺ കൂടുമ്പോൾ മെറ്റബോളിസം കൂടും. അതിനാൽ അതിൻ്റെ ലക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെയായിരിക്കും. ആദ്യം ഹൈപ്പോ തൈറോയിഡിസത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: ക്ഷീണം, ഉറക്കം കൂടുതൽ, ഭക്ഷണത്തിനോട് വിരക്തി അല്ലെങ്കിൽ ഭക്ഷണം അധികം ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ തൂക്കം കൂടുന്നു, തണുപ്പിനോട് വെറുപ്പ്, തണുപ്പ് സഹിക്കാൻ പറ്റാതിരിക്കുക, മലബന്ധമുണ്ടാവുക, മാസമുറയിൽ സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസങ്ങളുണ്ടാവുക, സാധാരണ ബ്ലീഡിംഗ് കൂടുകയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ചെയ്യുക. ഇതുകൂടാതെ മാനസിക രോഗം പോലെയും തൈറോയ്ഡ് ഹോർമോൺ കുറവ് അസുഖം കാണിക്കാം. വിഷാദ രോഗം പോലെയുള്ള രോഗത്തിനോട് സാമ്യമായ മാനസികാവസ്ഥ ഹൈപ്പോ തൈറോയിഡിസത്തിൽ കാണാൻ സാധിക്കും. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ: ഒന്ന്, തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. തൈറോയിഡൈറ്റിസ് എന്നുദ്ദേശിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരുന്ന പ്രത്യേകതരം ഒരു അസുഖമാണ്. ഈ അസുഖം വരുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി സ്വന്തം കോശങ്ങൾ കൊണ്ട് തന്നെ ലിംഫോസൈറ്റ്സ് എന്നുദ്ദേശിക്കുന്ന രക്തത്തിലുള്ള രക്താണുക്കൾ കൊണ്ട് തന്നെ അവ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി നശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇല്ലാതാകും. പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. രണ്ടാമത്തെ കാരണം സർജറിയാണ്. എന്തെങ്കിലും കാരണത്തിനായി തൈറോയ്ഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്രന്ഥി ശരീരത്തിൽ ഇല്ലാതാവുന്നു. അതിനാൽ ഹോർമോണിൻ്റെ അഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏകദേശം വിപരീതമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിലും ശരീരത്തിലും കൂടുകയാണ് ചെയ്യുന്നത്. ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉറക്കം കുറയുകയാണ് ചെയ്യുക, കൂടുതൽ വിയർക്കും, ആളിനൊരു അസ്വസ്ഥതയുണ്ടാവും, എപ്പോഴും കിതപ്പുണ്ടാകും, തടി കുറയും, ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിരിക്കും എന്നാലും തടി കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുക. സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസമുണ്ടാവും. സാധാരണ മാസമുറ ബ്ലീഡിംഗ് കുറയുകയാണ് ചെയ്യുക. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും ഒന്നുകിൽ അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം ഗ്രന്ഥി മുഖേന കൂടുക, അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ കിടക്കുന്ന ഹോർമോൺ അളവിൽ കൂടുതൽ രക്തത്തിലേക്ക് അലിയുക. ഇങ്ങനെ ചെയ്യുന്ന രണ്ട് സിറ്റുവേഷനിലാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത്. ഉൽപ്പാദനം കൂടുന്ന കാരണങ്ങളിൽ ഒന്ന് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. ഇതും ഒരു പ്രത്യേകതരം അസുഖമാണ്. വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ടില്ല. സ്ത്രീകളിലാണ് ഗ്രേവ്സ് ഡിസീസ് കൂടുതൽ കാണുക. തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ഇഷ്ടത്തിന് തൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് കാണാൻ സാധിക്കും. കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീർപ്പും അതിനൊപ്പം കാണാം. പിന്നെ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം നോർമലോ അതോ ചിലപ്പോൾ കുറവോ ആയിരിക്കാം, സാധാരണഗതിയിലായിരിക്കാം. പക്ഷേ അത് രക്തത്തിലേക്ക് വരുന്നത് അളവ് കൂടും. ഇത് തൈറോയിഡൈറ്റിസ് എന്നൊരു അവസ്ഥയിലാണ് ഇങ്ങനെ കാണുന്നത്. തൈറോയിഡൈറ്റിസിലെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരികയാണ് ചെയ്യുക. തുടക്കത്തിൽ നീർക്കെട്ട് വരുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി അലിയുകയാണ് ചെയ്യുക. രക്തത്തിലേക്ക് ഹോർമോൺ കൂടുതലായി അലിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുക. ഈ രോഗികൾക്ക് ശരിക്കും തൈറോയ്ഡ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം ശരിക്കും കുറയുകയാണ് ചെയ്യുക. പക്ഷേ നേരത്തെ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന ഹോർമോൺ ശരീരത്തിലേക്ക് അലിയും, കൂടുതലായി അലിയും. ഈ രോഗികൾ 5-6 മാസം കഴിയുമ്പോൾ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ഹോർമോൺ കംപ്ലീറ്റ് തീരുകയും പിന്നീട് ഹൈപ്പോ തൈറോയിഡിസം അഥവാ ഹോർമോൺ കുറഞ്ഞ അവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇനി ഈ രണ്ടവസ്ഥ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാനാകും എന്നുള്ളതാണ്. ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് അളന്നു നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ടെസ്റ്റ്. ഇതിനെ കോമണായി TFT എന്നാണ് പറയുക, അഥവാ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്നുവെച്ചാൽ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനുള്ള. ഈ ടെസ്റ്റിൽ പ്രധാനമായും ചെയ്യുന്ന 3 ഹോർമോണുകളുടെ അളവാണ്. 1 T3, 2 T4, പിന്നെ TSH. ഇതിൽ T3 ഉം T4 ഉം തൈറോയ്ഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. TSHO തലച്ചോറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. TSHന്റെ ജോലി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം അതിൻ്റെ കൃത്യ അളവിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് TSH കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിക്കും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുന്ന അവസരങ്ങളിൽ T3 T4 കുറയുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള TSH അളവ് കൂടും. അപ്പോൾ രക്തപരിശോധനയിൽ T3 T4 കുറഞ്ഞിരിക്കുകയും TSH കൂടിയിരിക്കുകയും ചെയ്യുകയാണ് കാണുക. ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുക. T3 T4 കൂടുകയും TSH കുറയുകയാണ് അതിൽ ചെയ്യുക. ഇതുകൂടാതെ ഉള്ള ടെസ്റ്റുകൾ ഒന്ന് കഴുത്തിലെ സ്കാൻ ചെയ്യുക എന്നാണ്. അൾട്രാസൗണ്ട് സ്കാൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന കഴുത്തിലെ സ്കാനിങ്. അതിന് പ്രകാരം വേറെ സ്കാനുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. ഇതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് കുത്തിയെടുത്തുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. അത് മുഴയുള്ള തൈറോയ്ഡിന് വീർപ്പോ മുഴയോ ഉള്ളൊരു കണ്ടീഷനിലാണ് അത് ചെയ്യുക. ഇതുകൂടാതെ ഒരു വരുന്ന സ്പെഷ്യൽ ടെസ്റ്റുകൾ ഒന്നാണ് റേഡിയോ അയോഡിൻ ടെസ്റ്റ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്ന സമയത്ത് അയോഡിൻ ശരീരത്തിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലായി വലിച്ചെടുക്കും. ഈ സന്ദർഭങ്ങളിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രോപ്പർട്ടിയുള്ള അയോഡിൻ ശരീരത്തിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇവ കൂടുതലായി തൈറോയ്ഡിലേക്ക് കയറിപ്പോകുന്നത് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാകും. ചില അവസരങ്ങളിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ അസുഖമാണോ കൂടുതൽ രക്തത്തിലേക്ക് അലിയുന്ന അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി റേഡിയോ അയോഡിൻ സ്കാൻ ചെയ്യാനൊക്കും. ഇത് ഹോർമോൺ കൂടുന്ന അവസ്ഥയിലാണ് കൂടുതലും ഉപകരിക്കുക. ഇനി ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയിൽ എന്തെല്ലാം ചികിത്സാരീതികളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷനാണെങ്കിൽ അഥവാ ഹോർമോൺ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാനുള്ളത് ശരീരത്തിലുള്ള T4 എന്ന അതേ കെമിക്കൽ നമുക്ക് ഗുളിക രൂപത്തിൽ അവൈലബിളാണ്. പലതരം പേരുകളിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൽ പ്രധാനപ്പെട്ടത് എൽട്രോക്സിൻ, തൈറോനോം, തൈറോക്സ് എന്നീ പേരുകൾ ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇവ ദിവസം ഒരു നേരം എന്ന കണക്കിൽ കഴിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഈ ഹോർമോൺ മറ്റു ഹോർമോണുകളെ, പ്രത്യേകിച്ചും ഇൻസുലിൻ എന്ന ഹോർമോണുമായിട്ടുള്ള വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഗുളിക രൂപത്തിൽ കഴിക്കാം. ഇൻസുലിൻ ആണെങ്കിൽ കുത്തിവെക്കുക തന്നെ ചെയ്യണം. ഹോർമോൺ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും രക്തത്തിൽ കാണുന്നതും. അതിനാൽ ഏറ്റവും ഉത്തമമായ സമയം രാവിലെ നേരത്തെ കഴിക്കുക എന്നതാണ്. ഹോർമോൺ ഗുളികയുടെ മറ്റൊരു ആവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുകയോ അതോ മറ്റു ഗുളികകളോടൊപ്പം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്ന അളവിൽ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും ഇത് വെറും വയറ്റിൽ കഴിക്കാനാണ് ആവശ്യപ്പെടുക. ഇനി ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷനായ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നതാണോ അതോ ഉൽപ്പാദനം കൂടുകയല്ല ശരീരത്തിലെ രക്തത്തിലേക്ക് അലിയുന്നത് കൂടുന്നതാണ് എന്നതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള ഗുളികകളുണ്ട്. അതിന് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് എന്ന് പറയും. ഈ ഗുളികകൾ തുടർച്ചയായി ആറുമാസമോ ഒരു വർഷമോ കഴിക്കുകയാണെങ്കിൽ പലതരം ഹൈപ്പർ തൈറോയിഡിസം നമുക്ക് നിയന്ത്രിക്കാനാവും. മിക്ക അവസരങ്ങളിലും ഹൈപ്പർ തൈറോയിഡിസം ഗുളികകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒന്നുകിൽ തൈറോയിഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയേഷൻ എന്നുദ്ദേശിക്കുന്നത് അയോഡിൻ കൊണ്ടുള്ള റേഡിയേഷനാണ്. ഈ റേഡിയോ അയോഡിൻ കൊടുത്തു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി അവിടെ നശിച്ചു പോവും. അങ്ങനെ തൈറോയ്ഡിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ തൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഈ ആൻറ്റി തൈറോയ്ഡ് ഡ്രഗ്സ് ഉപയോഗിച്ച് ആദ്യം നോർമൽ ലെവലിലേക്ക് എത്തിക്കേണ്ടത് തൈറോയ്ഡ് റേഡിയേഷൻ തെറാപ്പിക്കും സർജറിക്കും ആവശ്യമുള്ളതാണ്. തൈറോയ്ഡ് കൂടുതൽ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അലിയുന്ന അവസ്ഥയിൽ ഈ മേൽപ്പറഞ്ഞ ചികിത്സകളുടെ ആവശ്യം ഇല്ല. തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാവും, ഹോർമോൺ കൂടുതലുള്ളതിൻ്റെ ലക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ മതിയാവും. സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന ഹൈപ്പർ തൈറോയിഡിസം താൽക്കാലികമായിരിക്കും. 6 മാസം മുതൽ 1 വർഷം വരെയേ അങ്ങനെയുള്ള ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അതിൻ്റെ ലക്ഷണം ഒഴിവാക്കാനുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള രോഗികളെ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. എപ്പോഴാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് തൈറോയ്ഡ് ഹോർമോൺ ഗുളികകൾ അവർ കഴിക്കേണ്ടി വരും. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരാവുന്ന മറ്റു പല അസുഖങ്ങളെക്കുറിച്ച് ഇനി പറയാം. ഇതിലൊന്ന് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന വീർപ്പാണ്. വീർപ്പ് വരുന്ന ചില അവസരങ്ങൾ അത് രോഗങ്ങളല്ല, അത് ശരീരത്തിൻ്റെ തന്നെ ഉള്ള ഒരു മാറ്റം മാത്രമാണ്. ഇങ്ങനെ കാണുന്ന സന്ദർഭങ്ങൾ ഏതാന്ന് വെച്ചാൽ, കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് വളർച്ച കൂടും. തൈറോയ്ഡ് ഹോർമോൺ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. അതിനാൽ കൂടുതൽ ശരീരത്തിന് ഹോർമോൺ ആവശ്യം വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ടാണ് അതിന് വീർപ്പുണ്ടാവുന്നത്. ഇതൊരു അസുഖമായ അവസ്ഥയല്ല. ഇതേപോലെ സ്ത്രീകൾ ഗർഭിണിയാവുമ്പോഴും നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഗർഭിണിയാവുന്ന അവസ്ഥയിൽ കൂടുതൽ ഹോർമോൺ ആവശ്യമുള്ളതിനാലാണ്. പിന്നെയുള്ള ഒരു അസുഖം ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ അധികം കാണാത്ത ഒരു അസുഖമാണ്, അയോഡിൻ്റെ കുറവ് മൂലമുള്ള തൈറോയ്ഡ് അസുഖങ്ങൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉപ്പിലും അയോഡിൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ കേരളം മൊത്തം കടൽക്കരയോട് അടുത്ത് നിൽക്കുന്നൊരു സംസ്ഥാനം കൂടിയായതുകൊണ്ട് അയോഡിൻ്റെ അളവ് നമ്മുടെ വെള്ളത്തിലും അത്യാവശ്യം ഉണ്ട്. ഇത് കാരണം അയോഡിൻ്റെ കുറവ് കൊണ്ടുള്ള തൈറോയ്ഡ് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തീരെ കാണാനില്ല എന്ന് വേണം പറയാൻ. തൈറോയ്ഡിന് പിന്നെ വരാനുള്ളത് തൈറോയ്ഡിൽ വരുന്ന മുഴകളാണ്. അതിൽ MNG എന്ന് പറയുന്ന കണ്ടീഷൻ, അഥവാ മൾട്ടി നോഡുലാർ ഗോയിറ്റർ. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒന്നിൽ കൂടുതൽ ചെറു ചെറിയ മുഴകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു മുഴ കാണാൻ സാധിക്കും. ഈ രോഗികൾക്ക് ഹോർമോണിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. പകരം കഴുത്തിൽ മുഴ മാത്രമേ കാണുകയുള്ളൂ. ഈ മുഴയുടെ വലിപ്പമനുസരിച്ചാണ് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുക. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ അത് ശ്വാസനാളയോട് അന്നനാളത്തിനോടും ശ്വാസനാളത്തിനോടും ചേർന്നിരിക്കുന്നതുകൊണ്ട് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുമാണ് സാധാരണയായി കണ്ടുവരിക. പിന്നെ തൈറോയ്ഡ് മുഴ, ഇത്രിങ്ങനൊരു മുഴ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വരുന്നത് ചിലവർക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു അതൃപ്തി ഉണ്ടാവാനും കാരണമാകുന്നു. MNG എന്ന കണ്ടീഷനിൽ ഹോർമോണിന് വ്യതിയാനമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ വലിപ്പമനുസരിച്ചുള്ള ലക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുക. ചെറിയ MNG ആണെന്നുണ്ടെങ്കിൽ ചികിത്സയുടെ ആവശ്യമില്ല. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ ശാസ്ത്രക്രിയ വഴി അത് നീക്കം ചെയ്യൽ മാത്രമേ ഒരു പരിഹാരമുള്ളൂ. തൈറോയിഡിൻ്റെ അസുഖം വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. രോഗികളിൽ പല സംശയങ്ങളും ഇതിനെക്കുറിച്ചുണ്ടാവാറുണ്ട്. സാധാരണമായി ഉണ്ടാവുന്ന ചില സംശയങ്ങളും ദൂരീകരിക്കുന്നതാണ്.
1: കഴുത്തിൽ ഒരു ചെറിയ വീർപ്പ് അഥവാ മുഴ പോലെ കാണുന്നു. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വലുതുമാണോ? ഇത് കണ്ടുപിടിക്കാൻ രക്തപരിശോധന മറ്റോ ഇതിലൂടെ കഴിയുമോ?
0: പലപ്പോഴും പല രോഗികളും തൈറോയിഡ് ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞ് ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. ആരെങ്കിലും കഴുത്തിന് വീർപ്പുണ്ട് എന്ന് പറയുമ്പോഴാണ് അവരിതിലേക്ക് ശ്രദ്ധിക്കുക. മിക്ക ആളുകളും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് അതിന് ചെയ്യുന്നത്. കഴുത്തിന് വീർപ്പ് കണ്ടിട്ട് തൈറോയിഡാണോ എന്നൊരു സംശയം വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മിക്കവാറും അത് അറിയാൻ സാധിക്കുകയില്ല. കാരണം ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ ഹോർമോൺ അളവിനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഹോർമോണിൻ്റെ അളവിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടുള്ള തൈറോയിഡ് അസുഖങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ളൂ. ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അസുഖമല്ലാതെ ഒരുപാട് അസുഖങ്ങൾ തൈറോയിഡിന് വരാം. അതിലെ പ്രധാനപ്പെട്ടതാണ് തൈറോയിഡ് ഉണ്ടാവുന്ന വീർപ്പ്. ഈ വീർപ്പ് പലതരമുണ്ട്. അതിൽ കുഴപ്പമില്ലാത്തവ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്തവയുണ്ട്, ക്യാൻസർ ആയവയുണ്ട്. ക്യാൻസർ ആയവയോ ക്യാൻസർ അല്ലാത്തതോ ആയ മുഴകളെക്കുറിച്ച് അതെന്ത് അസുഖമാണെന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റിലൂടെ സാധ്യമല്ല. അതിനാൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നത് തൈറോയിഡ് അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളൊരു പരിഹാരമല്ല. ഹോർമോണിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും.
1: ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്ന് രക്തപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ ഒരു രോഗി ഇനി എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്ത് ചികിത്സാരീതിയാണ് ഞാൻ തുടരേണ്ടത് എന്ന് അറിയേണ്ടത്?
0: ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ തൈറോയിഡ് ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയാണ്. അത് രണ്ട് തരമാണ്. ഒന്ന്, തൈറോയിഡ് ഗ്രന്ഥി ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളൊരവസ്ഥ. രണ്ടാമത്തത്, ഹോർമോൺ ഉൽപ്പാദനം കൂടുതലല്ല, പക്ഷേ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്തിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി ലയിച്ചു തീരുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഇത് രണ്ടിലും ലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. ഹോർമോൺ ഉൽപ്പാദനം തൈറോയിഡിൽ കൂടുന്നത് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പിന്നെ വളരെ അപൂർവമായി തലച്ചോറിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. തലച്ചോറിൻ്റെ അസുഖം വരുമ്പോൾ TSH എന്ന ഹോർമോൺ അളവിൽ ശരീരത്തിൽ കൂടുകയും അത് തൈറോയിഡ് ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് അധികം നമ്മൾ ആലോചിക്കേണ്ടതില്ല. രണ്ടാമത്തെ അവസ്ഥ, തൈറോയിഡിൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് കൂടുതലായി കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോയിഡ്. ഈ സിറ്റുവേഷനിൽ അത് എക്സാക്ട്ലി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തേത്. ഒന്ന്, തൈറോയിഡിൽ വല്ല മുഴയുണ്ടോ എന്നുള്ളതാണ്. ഈ മുഴയാണോ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിനായി അൾട്രാസൗണ്ട് സ്കാനിങ്ങും റേഡിയോസ് അയോഡിൻ സ്കാനിങ്ങും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. ഈ മരുന്നുകൾ സാധാരണഗതിയിൽ നമ്മൾ ഹോർമോൺ നോർമലാക്കുന്നത് വരെയേ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം ശാശ്വതമായ പരിഹാരം കിട്ടുന്ന മറ്റ് ചികിത്സയിലേക്കാണ് പോവുക. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ശാസ്ത്രക്രിയയും രണ്ട്, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയെ റേഡിയേഷൻ വഴി കരിച്ച് കളയുക. ഈ ഒരു ചികിത്സ, രണ്ട് ചികിത്സയാണുള്ളത്. തൈറോയിഡ് ഗ്രന്ഥിക്ക് മുഴകളോ അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കുകയോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ ചികിത്സ സർജറിയാണ്. ഇതില്ലാതെ തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തമായിട്ടും വീർപ്പ് വന്നിരിക്കുകയാണ്, അതിൽ മുഴകളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഗ്രന്ഥിക്കുള്ള വലിപ്പ കൂടുതൽ അധികമില്ല, ചെറിയ വലിപ്പേ ഉള്ളൂ, ഒരു ചെറിയൊരു വീർപ്പേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റേഡിയോ അബ്ലേഷൻ, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് വെച്ചാൽ റേഡിയോ അയോഡിൻ, റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയോഡിൻ കഴിക്കുക, ഗുളിക രൂപത്തിലാണ് അതുണ്ടാവും അല്ലെങ്കിൽ തുള്ളിമരുന്ന് രൂപത്തിൽ ഇത് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് ചെന്ന് അവിടെ ആ ഗ്രന്ഥിയെ മുഴുവനായിട്ടും കരിച്ചു കളയാണ് ചെയ്യുക. ഈ ഒരു ചികിത്സാരീതിയാണ് ചെയ്യുക. ഈ രണ്ട് ചികിത്സാരീതിയിലും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നീട് തൈറോയ്ഡ് ഹോർമോൺ ഒട്ടും തന്നെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക. ഹോർമോൺ കൂടുന്നതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാലാണ് ചികിത്സിക്കാൻ എളുപ്പം. അങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അഭാവം പരിഹരിക്കാൻ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഗുളിക, തൈറോക്സിൻ ഗുളികകൾ നമ്മൾ ദിവസം ഓരോന്ന് വെച്ച് കഴിക്കേണ്ടി വരും. ഇത്രയും ചികിത്സാ അവസ്ഥകളാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗിക്ക് ഉള്ളത്.
1: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറും ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവക്കുള്ള മറുപടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. തൈറോയ്ഡ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം കേട്ടത്. നമ്മുടെ കൂടെ ചേർന്നത് ഡോക്ടർ സുമിത് മാലിക് ആയിരുന്നു. ഇനി നാം പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. മയ്യത്ത് നിസ്കാരത്തിലെ അധിക പ്രാർത്ഥന, അത് ഭാഗം ഒന്ന് ആണ് ഇന്ന് നാം കേൾക്കുന്നത്. സഫീർ അൽഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ജനാസ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ജനാസ നമസ്കാരം നമുക്കറിയാം, ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും രണ്ടാം തക്ബീറിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തും മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചത്. അതല്ലാതെയും വേറെയും പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മൂന്നാമത്തെ തക്ബീറിന് ശേഷമോ അല്ലെങ്കിൽ നാലാം തക്ബീറിന് ശേഷമോ ഒക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മൂന്നാമത്തെ തക്ബീറിലോ അതല്ലെങ്കിൽ നാലാം തക്ബീറിന് ശേഷമോ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന മറ്റു പ്രാർത്ഥനകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥന വളരെ എളുപ്പമാണ്. സമാനമായ ആവർത്തിച്ചു വരുന്ന തരത്തിലുള്ള ചില പദങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഒന്ന് ശ്രദ്ധ വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നതായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ തുടക്കവാചകം ഇപ്രകാരമാണ്: അല്ലാഹുമ്മഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന. അല്ലാഹുമ്മഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന. അല്ലാഹുമ്മഗ്ഫിർ, അല്ലാഹുമ്മഗ്ഫിർ, ഗൈൻ എന്ന അക്ഷരമാണ് ഇഗ്ഫിർ. ഗൈൻ പുള്ളിയുള്ള ഐനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നുമാണ് പുറപ്പെടേണ്ടത്. ഇഗ് അല്ലാഹുമ്മഗ്, അത് ഗൈനിന് സുക്കൂനാണ്. അല്ലാഹുമ്മഗ്ഫിർ ചേർത്തി പറയുമ്പോൾ അല്ലാഹുമ്മഗ്ഫിർ എന്നാണ്, ഒറ്റയ്ക്ക് പറയുമ്പോൾ ഇഗ്ഫിർ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാഹുമ്മഗ്ഫിർ, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കേണമേ എന്നാണ് അതിന് അർത്ഥം. ലിഹയ്യിന, ഹയ്യിന, ഹ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്. അല്ലാഹുമ്മഗ്ഫിർ ലിഹയ്യിന അൽഹംദു എന്നുള്ളിടത്തുള്ള ഹ ആണ്. ലിഹയ്യിന, അല്ലാഹുവേ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കേണമേ. വമയ്യിതിന, അല്ലാഹുവേ മരണപ്പെട്ടു പോയ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. മയ്യിത്തിന, അവിടെ യാ ഇന് സുക്കൂനുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. മയ്യി, മയ്യിത്തിന. വശാഹിദിന, അല്ലാഹുവേ ഇവിടെ ഹാജറുള്ള ആളുകൾക്ക്, ഷാഹിദായ ഇവിടെ നമ്മളിൽ ഹാജറായ ആളുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. ഷാഹിദിന എന്നത് കെട്ടുള്ള ഹ ആണ്, തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. വഗായിബിന, വഗായിബിന, അല്ലാഹുമ്മഗ്ഫിർ എന്നിടത്തുള്ള അതേ ഗൈനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. ഗായിബിന, ഗായി ഗായി രണ്ടാമത്തെ ഇ എന്ന ഹംസയാണ്. ഇ ഗായിബിന, ബാഇന കസ്റത്താണ്, ഗായിബിന എന്നാണ്, ഗായിബ്ന എന്നല്ല, സുക്കൂനല്ല ബാഇനുള്ളത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഗായിബിന, ഇവിടെ ഹാജർ ഇല്ലാത്ത ആളുകൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വശാഹിദിന വഗായിബിന. അള്ളാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന, അള്ളാഹുവേ നമ്മളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും നീ പുറത്തു കൊടുക്കണമേ. വശാഹിദിന വഗായിബിന, ഇവിടെ ഇപ്പോൾ ഹാജരുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും റഹ്മാനെ നീ പുറത്തു കൊടുക്കണമേ എന്നാണ്. അള്ളാഹുവേ മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഹാജരുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അള്ളാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വശാഹിദിന വഗായിബിന. ഇനി എൻ്റെ കൂടെ നിങ്ങൾ ഉച്ചരിക്കണം, അള്ളാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വശാഹിദിന വഗായിബിന. അള്ളാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വശാഹിദിന വഗായിബിന. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കളും മറ്റു പ്രിയപ്പെട്ടവരും ഒക്കെ ഏറെ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായൊരു വിഷയമാണ് മയ്യത്ത് നമസ്കാരം, അതിലെ പ്രാർത്ഥനകൾ. അത്തരമൊരു പ്രാർത്ഥനയാണ് എൻ എസ് സഫീർ അലിക്കമി പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് നൽകിയത്. ഇൻഷാല്ലാ ഇനി നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കുട്ടികളുടെ വിഷയത്തിലൊക്കെ ആശങ്കകളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
4: പൂമരത്തണലിൽ പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ പ്രോഗ്രാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പൂമരത്തണലിലെ കൂട്ടുകാരൻ നിങ്ങളോടൊപ്പം ഈ സമയം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ, കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകൾ കാതോട് ചേർത്ത് വച്ച് നന്മയുടെ നേർവഴിയുടെ വരകൾ വരച്ചു കാണിച്ചു തരുന്ന പൂമരത്തണലിൻ്റെ ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടുവർത്തമാനങ്ങൾ? പറയൂ കൂട്ടുകാരെ. പല ആളുകളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളുമായി തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും കഴിച്ചു കൂട്ടുകയാണല്ലേ കൂട്ടുകാരെ. അതിനിടയിൽ ഒരല്പം ഏത് സമയത്തും അസ്തമിക്കാവുന്ന ഒരു ജീവനുമായാണ് കൂട്ടുകാരെ നമ്മളെല്ലാവരും ഈ ഭൂമി ലോകത്തുള്ളത് അല്ലേ. ഈ ലോകത്ത് നിന്ന് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകണ്ടേ അല്ലേ.

കൂട്ടുകാരെ, നമ്മുടെ ദിനത്തിൻ്റെ ഓരോ ദിനങ്ങളും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കോഴികൾ കൊക്കരക്കോ വിളിച്ചുകൂവി കോഴികൾ ഉണരുമ്പോൾ പാറിപ്പറക്കുന്ന കിളികൾ ശബ്ദങ്ങളുണ്ടാക്കി മനോഹരമായ പാട്ടുകൾ പാടി തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കിളികളും കോഴികളും പക്ഷികളുമെല്ലാം പരക്കമ്പായും ഓരോ ദിനത്തിൻ്റെ പ്രഭാതത്തിലും. കൂട്ടുകാരെ അല്ലേ, എല്ലാവരും പക്ഷികളും എന്ത് രസമാണല്ലേ, നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ മാ

അല്ലെ കൂട്ടുകാരെ? അതിശയത്തോടുകൂടി നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. രാവിലെ കിളികളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്ന സാഹചര്യം നമ്മളൊന്ന് രാവിലെ എഴുന്നേറ്റുന്നു നോക്കി നോക്കിയേ, എന്ത് രസമാണ് കാണാൻ അല്ലേ? കിളികളെല്ലാം ഇങ്ങനെ മനോഹരമായ മാനത്ത് പാറി പറക്കും കിളി അല്ലേ? കിളികളൊക്കെ ഇങ്ങനെ മാനത്ത് പാറി പറക്കൻ മാനത്ത് പാറി പറക്കും കിളി. ആ കിളികൾ ഇങ്ങനെ മാനത്ത് പാറി പറക്കുമ്പോ അത്ഭുതത്തോടുകൂടി കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. എന്തപ്പോ ഇത്, എന്ത് രസാണ്! ഇതെല്ലാം ആരാ പടച്ചത് കൂട്ടുകാരെ? ആരാ പടച്ചത്? ആരാ കൂട്ടുകാരെ? ഓടിച്ചാടി നടക്കാൻ നമുക്ക് കാല് നൽകിയതും അള്ളാഹുവാണ് അല്ലേ? അല്ലേ, നമ്മുടെ കാഴ്ചകൾ കാണാനുള്ള നമുക്ക് കണ്ണു നൽകിയത് ആരാണ് കൂട്ടുകാരെ? അള്ളാഹുവാൻ. ഈ സുന്ദരമായ ഈ ലോകം മുഴുവനും ഒന്ന് കാണുവാൻ, അതൊന്ന് ആസ്വദിക്കുവാനുള്ള തൗഫീഖു ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ചത് ആരാണ് കൂട്ടുകാരെ? ആരാ ആരാണ് പറയൂ? അള്ളാഹു അല്ലേ? എല്ലാം എല്ലാം സൃഷ്ടിച്ചവനാം, അല്ലാഹുവിനെ വണങ്ങേണം. എങ്ങനെയുണ്ട്? എല്ലാം പടച്ചു പരിപാലിക്കുന്ന വളരെ സുന്ദരമായ ഈ ഭൂമിലോകത്തെ കാണാൻ കണ്ണു നൽകിയ ആ ഭൂമിലോകത്തിലെ പച്ചപ്പുകളും പാറിപ്പറക്കുന്ന കിളികളും അതിനുള്ള ചിറകുകളും ആ ചിറകുകൾക്ക് ചാരുത നൽകിയ അല്ലാഹു, ആ അല്ലാഹുവിനെ, ആ അല്ലാഹുവിനെ നമുക്ക് സ്നേഹിക്കാം എന്നതാണ് കൂട്ടുകാരെ ഇന്ന് ഈ പൂമരത്തണലിൻ്റെ തണലത്തിരിക്കുന്ന നമ്മൾ, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ ചുറ്റിലുമിരുത്തി പറഞ്ഞു തരുന്ന കാര്യം കേട്ടോ. ആ അല്ലാഹുവിനെ നമുക്ക് സ്നേഹിക്കാം. സ്നേഹിക്കണ്ടേ, സ്നേഹിക്കണ്ടേ? എല്ലാം നൽകിയതാരാ? അല്ലാഹുവാൻ. അൽഹംദുലില്ലാ അല്ലേ? എല്ലാം നൽകിയതിന് അല്ലാഹുവിന് നമുക്ക് സ്തുതി പാടാം.

0: അലഹംദു പാടി അള്ളാഹുവിനോട് പാപമോചനം നമുക്ക് തേടാൻ കൂട്ടുകാരെ. വേണ്ടേ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കഴിവുള്ളവൻ അള്ളാഹു. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നത് അള്ളാഹു. ആ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ ഇങ്ങനെ ഓതിട്ട് അല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവേ ഈ സർവലോക രക്ഷിതാവായ, ഈ സർവലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവേ നിനക്കാകുന്നു അല്ലാ സർവസ്തുതിയും. ആ റബ്ബിന് മാത്രം, ആ റബ്ബിനോട് മാത്രം, ഈ അള്ളാഹുവിനോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം, ആ അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെ, നമ്മൾ ഇനി കുറേ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും ചവിട്ടി ചവിട്ടി നമ്മുടെ ജീവിതത്തെ നന്നാക്കാനുണ്ട്. ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം കടപ്പാട് ഉള്ളത് ആരോടാണ് കൂട്ടുകാരെ? നമ്മുടെ ഈ ജീവിതമല്ലേ, ഈ നൈമഷികമായ ഏത് സമയത്തും അവസാനിക്കാവുന്ന അല്ലേ, ആരും വിളിക്കാതെ ആരും ക്ഷണിക്കാതെ ആരാരും ഒരക്ഷരം മിണ്ടാതെ നമ്മളടുക്കലേക്ക് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടും എവിടെ പോകും? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകും. ഇറഫീഖുല്ലാ, ഉന്നതനായ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക്. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. അപ്പോൾ അതിനു മുമ്പുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വായു നൽകിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. വാപ്പ നമുക്ക് എന്തെങ്കിലും വാങ്ങിത്തരുമ്പോൾ വാപ്പാനോടുണ്ടാകുന്ന നമ്മുടെ സ്നേഹം, എൻ്റെ വാപ്പച്ചി വല്ലാത്ത സ്നേഹമാണ് എന്നോട് അല്ലേ, എൻ്റെ ഉപ്പച്ചി എന്നോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ ഉമ്മച്ചി എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഉമ്മച്ചിക്കൊരു ഉമ്മ എടുത്ത്, വാപ്പച്ചിക്കൊരു ഉപ്പാക്കൊരു ഉമ്മ എടുത്ത് അല്ലേ, വല്ലാത്ത സ്നേഹമാണ് ഉമ്മാനോടും വാപ്പാനോടും, കൂട്ടുകാരന്മാരോട് എന്തോരം സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കണം എല്ലാവരെയും, അകമടിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. സ്നേഹത്തിൻ്റെ പ്രവാചകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞ കൂട്ടുകാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമുക്കും ആരെ സ്നേഹിക്കാം? അള്ളാഹുവിനെ സ്നേഹിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനോട് തന്നെ, അവനാണല്ലോ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം ഒരുക്കി നൽകിയത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അല്ലേ കൂട്ടുകാരെ. ആ അള്ളാഹുവിനോടാണ് നമുക്ക് ധാരാളം ധാരാളം സ്നേഹം ഉണ്ടാകേണ്ടത്. കാരുണ്യവാനായ അള്ളാഹ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്നു. അവൻ ഒരുക്കി തന്നതും അവൻ തന്നെ അവനെ ധിക്കരിക്കുന്നത് പോലും കാരുണ്യവാനായ അള്ളാഹു ധാരാളം ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ സദാ ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹിനെ അനുസരിക്കാത്തവനും അള്ളാഹുവിനെ അനുസരിക്കുന്നവനും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനും അള്ളാഹുവിനെ വെറുക്കുന്നവനും അള്ളാഹു ഒരേപോലെ അനുഗ്രഹങ്ങളിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹ്, ആ അള്ളാഹുവിന് നമുക്ക് ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ചൊരിഞ്ഞു തരുന്നുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ നന്ദിയായിട്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം, അകമഴിഞ്ഞ് സ്നേഹിക്കണം. നോക്കൂ കൂട്ടുകാരെ, ആ സൃഷ്ടാവിനെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. അത് വിശ്വാസ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാം. അള്ളാഹുവും അവൻ്റെ പ്രവാചകരെയും മറ്റാരെക്കാളും അവന് പ്രിയപ്പെട്ടവരായിരിക്കുക. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിന് സ്നേഹിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവന് വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകരും മറ്റാരെക്കാളും അവന് പ്രിയപ്പെട്ടവരായിരിക്കുക. ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, കൂട്ടുകാരേക്കാൾ, കൂട്ടുകാരികളെക്കാൾ, നമ്മുടെ ജീവിതത്തിലെ ഈ എല്ലാരെക്കാളും നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് മരിക്കണമെങ്കിൽ കൂട്ടുകാരെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുട്ടികളായി മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി നമ്മൾ തീരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? റബ്ബ് സുബ്ഹാനഹു തആലയുടെ തൃപ്തി കിട്ടണം. അതിനെന്തു ചെയ്യണം? മറ്റെല്ലാരെക്കാളും ആരെ സ്നേഹിക്കണം? നമ്മൾ നമ്മുടെ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. നോക്കൂ കൂട്ടുകാരെ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എപ്പോഴാണ് പ്രവാചകരെ അന്ത്യനാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല, ഒരക്ഷരം പ്രതിമിണ്ടാതിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരത്തെ അന്ത്യനാളിനെക്കുറിച്ച് ചോദിച്ചയാളെവിടെ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാ പ്രവാചകരെ, ഞാനിവിടെ ഉണ്ടിട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അന്ത്യനാളിനായി നീ എന്താണ് ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത്? നോക്കൂ കൂട്ടുകാരെ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, പ്രവാചകരെ, എന്ന് അന്ത്യനാൾ? അപ്പോൾ അന്ത്യനാളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരെ എന്താ അവസ്ഥ അല്ലേ? ഈ ലോകമാകെ എല്ലാവരും, ലോകത്തുള്ള സർവജീവങ്ങളും നശിച്ചു പോകുന്ന, എല്ലാവരും മണ്ണായി മാറുന്ന അല്ലേ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന, ഒരവശിഷ്ടം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ലോകം അവസാനിക്കുന്ന ഒരു നാൾ, അന്ത്യനാൾ, ആ നാളിനെക്കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താൻ എന്താ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്? അന്ത്യനാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കുറേ സ്വത്തുക്കളാണോ? അല്ലെങ്കിൽ നമുക്ക് വാപ്പജി ഉമ്മജി വാങ്ങിത്തന്ന, ഉപ്പയും ഉമ്മയും വാങ്ങിത്തന്ന കളിപ്പാട്ടങ്ങളാണോ ഉള്ളത്? കളിക്കോപ്പുകളാണോ നമ്മൾ അന്ത്യനാളിന് വേണ്ടി ഒരുക്കി വെക്കേണ്ടത്? ആണോ കൂട്ടുകാരെ? അല്ല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ എരിവരി കൊള്ളുന്ന ആ അള്ളാഹുവിൻ്റെ കോടതിയിൽ അല്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിക്കുകയാണ്, എന്ത്, എന്താണ് താങ്കൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അന്ത്യനാളിന് വേണ്ടിയിട്ട്? അപ്പോൾ കൂട്ടുകാരെ നോക്കണേ, അദ്ദേഹം മറുപടി പറഞ്ഞു, അധികം നിസ്കാരമോ നോമ്പോ ഒന്നും ഞാൻ ഒരുക്കി വച്ചിട്ടില്ല, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും നീ. ഒരാൾ ആരെ സ്നേഹിക്കുന്നുവോ അവനോടൊപ്പമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായ പാഠം? ഇതൊരു കഥയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു കഥ. ആ ഒരാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, അന്ത്യനാൾ എന്നാണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതേപോലെ അന്ത്യനാളിന് വേണ്ടി താൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകനോട് മറുപടി പറയുകയാണ്, അധികമൊന്നും പ്രവാചകരെ നമസ്കാരമോ നോമ്പോ ഒന്നുമില്ല, പക്ഷേ ഞാൻ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടുന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകിയ അള്ളാഹുവിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ആൾ പറയുകയാണ്, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ആരാരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പം ആയിരിക്കും അവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ നമ്മുടെ വാപ്പയെയും ഉമ്മയെയുമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ ആരൊപ്പം ആയിരിക്കും? വാപ്പാടെയും ഉമ്മാടെയും ഒപ്പം. വാപ്പ തെറ്റ് ചെയ്താൽ നമ്മളും തെറ്റ് ചെയ്തവനായി അല്ലേ? ഇന്നത്തെ കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയണോ കാര്യം, അവരൊക്കെ ഇങ്ങനെ കളിക്കാരന്മാരെയും സിനിമ നടന്മാരെയും നടിമാരെയും ഒക്കെ ഇങ്ങനെ ആശ്രയിച്ചു അവരെ പോലെ ആയിത്തീരാൻ, അവരോട് കൂടുതൽ ഇമ്പം കാണിച്ച്, അവരോട് കൂടുതൽ സ്നേഹം കാണിച്ച് അവരെ പോലെ ഇങ്ങനെയായി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആരെപ്പോലെ ആയിത്തീരും? ആരെപ്പോലെ ആയിത്തീരും? അവരെപ്പോലെയായി മാറും. അവരെപ്പോലെയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയാണ് സ്നേഹിച്ചതെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. മറിച്ച് അതല്ല, നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിലോ നമുക്ക് നരകമായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ പ്രകടമാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കലും അവൻ വിലക്കിയ കാര്യങ്ങളെയും വർജിക്കലുമാണ് അതിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങൾ. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിലുപരി അത് നമ്മുടെ പ്രാവർത്തിയത്തിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും എന്തെങ്കിലും ചെയ്യാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം? ചെയ്യണം. റബ്ബിന് വേണ്ടി നമ്മൾ നമസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് നൽകണം, ഹജ്ജ് ചെയ്യാൻ പോകണം അല്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്താകുള്ളൂ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുള്ളൂ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിനോട് കാണിക്കുന്ന സ്നേഹം അത് പ്രകടമാക്കണമെന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങളെക്കുറിച്ചും ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന സൂറത്തു അന്നൂറിലെ 51-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, തങ്ങൾക്കിടയിൽ റസൂൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസിയുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുക മാത്രമായിരിക്കും അവർ തന്നെയാണ് വിജയികൾ. കൂട്ടുകാരെ, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലേ ഒരു പരിഹാരം എന്താ? നമ്മുടെ അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചു തന്ന, അവർ പഠിപ്പിച്ചു തന്ന, അവർ നമ്മളോട് കാണിച്ച് പഠിപ്പിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന ആ മാതൃക, ആ ഒരു ശൈലി ഈ ലോകത്തിൻ്റെ ഏക സൃഷ്ടാവായ അള്ളാഹു, അവനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട കാര്യം എന്തെന്നാണെന്നറിയോ? ആദ്യമായി ഈ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ പാടണം. നമ്മൾ ശുക്ർ പാടിക്കൊണ്ട്, നന്ദി പാടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകണം എന്നതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകണമെന്നതാണ് ഒന്നാമത്തെ കാര്യം. ഈ ലോകത്തിൻ്റെ ഏക സൃഷ്ടാവായ അള്ളാഹു അല്ലേ? നമ്മൾ ആലോചിക്കുക, ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു. കടൽ കണ്ടിട്ടുണ്ടോ നമ്മൾ? ഉണ്ടോ? ഉണ്ടല്ലേ. ആ കടലിൻ്റെ വലിപ്പം എത്രയാണ്? ആ കടൽ കടന്ന് ചെല്ലുന്ന സ്ഥലം എവിടെയാണ്? എത്രത്തോളം, എത്രയോ വലുതാണ് കൂട്ടുകാരെ കടൽ. ആ കടലിൻ്റെ ആഴങ്ങൾ അതിൻ്റെ ആഴമെത്രയാണ്? അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്രത്തോളമാണ് വലുത് ആ കടൽ? അത് അല്ലാഹു സൃഷ്ടിച്ചതല്ലേ കൂട്ടുകാരെ? അതുപോലെ തന്നെ പുഴകൾ എത്ര മനോഹരമാണ്! പുഴകൾ കളകളാ ഒഴുകുന്ന ശബ്ദം അല്ലേ? അത് കാണാൻ, ആ കാഴ്ച കാണാൻ എന്ത് മനോഹരമാണത് കൂട്ടുകാരെ! എത്രയോ സുന്ദരമാണ് ഈ അല്ലാഹുവിൻ്റെ ഈ ഭൂമിലോകം. ഇത് സംവിധാനിച്ചത് കൂട്ടുകാരെ ആരാ? നമുക്ക് വേണ്ടി. അപ്പോൾ ആ ഏകനായ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കുവാനും അതിലുപരി ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. പൂമരത്തണിലെ കൂട്ടുകാർ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന കുട്ടികളായി മാറാൻ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കാം എന്ന വിഷയത്തിലുള്ള മനോഹരമായ ഒരു അവതരണമാണ് അൽ ഫഹദ് പുന്തറ പൂമരത്തണിലൂടെ അവതരിപ്പിച്ചത്.
2: നാം ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇൻഷാല്ലാ, നമ്മളെ ജീവിതത്തിലേറെ സുപ്രധാനമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം നമുക്കറിയാം, വായനയുടെ ലോകം വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ വായിക്കാനുള്ള പലതും

0: എന്നു അയാൾ. ഒരു ഭാഗം തളർന്നു കിടക്കുന്ന അയാളെ സ്ഥാപനത്തിൻ്റെ മാനേജർ പരിചയപ്പെടുത്തി, അഡ്വക്കേറ്റെന്ന്. ഓർമ്മപ്പിശകില്ലാത്ത അദ്ദേഹം തളരാത്ത വലതുകൈ ഉയർത്തി, പിന്നെ ഞങ്ങളെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ പ്രദേശത്തെ അയാളുടെ പരിചയക്കാരെക്കുറിച്ച് അന്വേഷിച്ചു. പതിയെ അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. സാമൂഹ്യപ്രവർത്തകനും കരുണയുള്ള വക്കീലുമായിരുന്ന അയാളെ പരിചരിക്കാൻ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരില്ലാത്തതിനാലാണ് ആ ഓൾഡ് ഏജ് ഹോമിൽ അയാൾ എത്തപ്പെട്ടത്. കൂടുതൽ നേരം ആ ദയനീയ സ്ഥിതി കണ്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ആറുപേരടങ്ങിയ ഞങ്ങളിലെ മൂന്ന് പേരും അക്കാരണത്താൽ തന്നെ നേരത്തെ മുറി വിട്ടിരുന്നു. വക്കീലിനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചു. തിരക്ക് പിടിച്ച റോഡിൽ വെച്ചാണോ, അതോ കോടതിക്ക് സമീപത്തെ ഇടുങ്ങിയ വഴിയിലാണോ? പുഞ്ചിരി എറിഞ്ഞുകൊണ്ട് ധൃതിയിൽ നടന്നുപോയിരുന്ന അയാളെ ഞാൻ കണ്ടിരുന്നത് കുടുംബമൊത്ത് ചെറിയ ഒരു യാത്രയിലാണ്. അങ്ങനെ ഒരാശയം വന്നത്, മൂത്ത മകൻ്റെ ആദ്യ വരുമാനത്തിൽ നിന്ന് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സ്റ്റൈപ്പൻഡിൽ നിന്ന് ഒരു ചെലവ്, അത് അശരണരുടെ അത്താണിയായ ഒരു സ്ഥാപനത്തിൽ ഒരു നാൾ ഭക്ഷണം നൽകിയാവാം. അവരോടൊത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ചു. ഭാര്യയും രണ്ട് മക്കളും അടുത്ത രണ്ട് കൂട്ടുകാരുമൊത്താണ് ആ വൈകുന്നേരം അവിടെ എത്തിയത്. ആണും പെണ്ണുമായി 50 അന്തേവാസികൾ. ശരീരം പാടെ തളർന്നു കിടക്കുന്നവർ കുറവാണ്. കൈകാൽ അവശതകൾ അനുഭവിക്കുന്നവർ കുറച്ചുണ്ട്. പ്രായത്തിൻ്റെ ആകുലതകളും പ്രയാസങ്ങളും അനാഥത്വവും അലട്ടുന്നവരാണ് കൂടുതൽ. മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന ചെറുപ്പക്കാരികളുമുണ്ട് കൂട്ടത്തിൽ. സ്ഥാപനത്തിലെ ജീവനക്കാർ ഓരോരുത്തരെയും വിശദമായി നാടും വീടും സവിശേഷതകളും വിവരിച്ച് പരിചയപ്പെടുത്തി. പരിചരിക്കാൻ വീട്ടിൽ ആളില്ലാത്തതിനാൽ, അഥവാ അവരെ പരിപാലിക്കാൻ വീട്ടിലിരുന്നാൽ തൊഴിലിന് പോകാനാവാതെ കുടുംബം മൊത്തം പട്ടിണിയാവും. ഞങ്ങളെ അടുത്തു വിളിച്ച് വീട്ടുവിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി കാണുകയാണെന്നതോ ഇനിയൊരിക്കലും കാണാമെന്ന പ്രതീക്ഷയില്ലെന്നതോ അവരെ പിന്തിരിച്ചില്ല. കൂടുതൽ നേരം അവർക്കൊപ്പം ചെലവഴിക്കാൻ ധൈര്യം കിട്ടാത്തതുകൊണ്ട് പുറത്തിറങ്ങി. ഹൗസ് സർജൻസി ചെയ്യുന്നതുകൊണ്ടാവാം മൂത്ത മകൻ വീണ്ടും അവരോട് കാര്യങ്ങൾ കാര്യമായ ടെൻഷനില്ലാതെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ഓഫീസിൽ മകൻ ഒരു നാളത്തെ ചെലവിന് പണമടച്ചു. കൂടെ വന്ന ജ്യേഷ്ഠ സുഹൃത്ത് ഒരു 5 സംഖ്യ സംഭാവന നൽകി. പതിവ് പോലെ ഞങ്ങളെ ഞെട്ടിച്ചു. പണം, കുടുംബം, ജോലി, ആരോഗ്യം, പദവി, സ്വാധീനങ്ങൾ എല്ലാം നിഷ്ഫലമായി പോകുന്ന ചില അവസരങ്ങൾ ആർക്കും വന്നേക്കാമെന്ന സന്ദേശമാണ് ആ യാത്ര പകർന്നു നൽകിയത്. ഇടക്ക് വരണം, അവർ സ്നേഹത്തോടെ തലോടണം, അവരോട് വിശേഷം പറഞ്ഞ് കൂടെ ഇരിക്കണം. പണത്തേക്കാൾ അവരതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. നടത്തിപ്പുകാരൻ്റെ വാക്കുകൾ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല.
1: മാഷാല്ല, വളരെ വിശേഷമായ ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇപ്പോൾ നിർമ്മകളിൽ കേട്ടത്.
2: സനാഥരായ അനാഥകൾ,
1: യെസ്,
2: ശബ്ദം നൽകിയത് സാദിഖ് ഇബ്നു സലീം.
1: മാഷാല്ല, റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
2: അസ്മാഉൽ ഹുസ്ന
1: ഷമീർ മദീനിയാണ് നമുക്ക് ഇന്നത്തെ വിശാചനം നടത്തുന്നത്.
2: അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ട അൽ അദീം എന്ന നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അത് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കുക, ഇതെല്ലാം പുണ്യകരമായ കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമമെന്നുള്ളത് അൽ അലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ അലീമാണ് ഈ നാമം നമുക്കറിയിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ, അതുപോലെ തന്നെ പരമോന്നമായ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. വിശാലമായ അള്ളാഹുവിൻ്റെ ജ്ഞാനം അതെത്ര ആഴത്തിലും പരപ്പിലും ഉണ്ട് എന്നതാണ് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ അള്ളാഹു അൽ അലീം എന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ

0: ഈ അൽ അലീം എന്ന നാമം അത് നേർക്കുനേർ തന്നെ വന്നിട്ടുണ്ട്. ആശയങ്ങൾ വന്ന മറ്റു ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്, ആയത്തുകളുണ്ട്. എന്നാൽ നേർക്കുനേർ അൽ അലീം എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ 32 സ്ഥലങ്ങളാണുള്ളത് വിശുദ്ധ ഖുർആനിൽ. 32 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അൽ അലീം എന്ന നാമം പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതിൽ തന്നെയും സൂറത്തുൽ ബഖറയിലെ 32-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. അവിടെ അള്ളാഹു ഹക്കീമാണ്, അലീമാണ് എന്ന് അവനെക്കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയയിൽ വഹു വസ്സമീഉൽ അലീം, അള്ളാഹു കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ അലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 32 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യമാക്കി വെച്ചതും പരസ്യമാക്കി വെച്ചതും നമ്മുടെ നെഞ്ചകങ്ങൾക്കുള്ളിൽ ചിന്തിച്ചതും ഇങ്ങനെ തുടങ്ങിയെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നാം ചിന്തിച്ചതും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതുമായ കാര്യങ്ങളെ വരെ അറിയാൻ കഴിയുന്നവൻ 7-ാം ആകാശത്ത് നിന്നപ്പുറം അർശിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിനറിയും. അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വ ഇൻ തജ്ഹർ ബിൽ ഖൗൽ, ഒരു വാക്ക് അത് നമ്മൾ രഹസ്യമാക്കി വച്ചാലും ശരി, ഫ ഇന്നഹു യഅലമു സിർറ വ അഖ്ഫ, ഗോപ്യമാക്കിയതും രഹസ്യമാക്കിയതും അള്ളാഹു അറിയുന്നു എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ മനസ്സകങ്ങളിൽ ചിന്തിക്കുന്നത് പോലും നമ്മൾ രഹസ്യമായി ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ, ഒരു 4-5 ആൾക്കാരുള്ള സന്ദർഭത്തിൽ പോലും ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള 3 പേർ കേട്ടിട്ടില്ലെങ്കിലും 3-ാമനായി അള്ളാഹു സുബ്ഹാനഹു വതാല കേൾക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതറിയുന്നു, അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എവിടെ സൃഷ്ടിക്കണമെന്നും ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, മുൻകൂട്ടി അറിയുന്നവനാണ്. ഇനി സൃഷ്ടിപ്പ് നടന്നാൽ തന്നെയും അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുപോലും അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഇതാ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് പറയുമ്പോൾ, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയഫ്സിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഈ മലക്കുകളുടെ പ്രതികരണം എന്തായിരുന്നു, എന്തിനാണ് ഭൂമിയിൽ രക്തം ചിന്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ഞങ്ങളിതാ നിനക്ക് സുജൂദ് ചെയ്തുകൊണ്ട് തസ്ബീഹ് ചെയ്തുകൊണ്ട് ദിക്റെടുത്തുകൊണ്ട് ജീവിക്കല്ലേ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കാത്ത അറിയാത്ത കാര്യങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും, അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ ജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മുൻകൂട്ടി ഉണ്ട് എന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള, അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്തുന്നവനും അതോടൊപ്പം ആ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ സൃഷ്ടികൾക്കുള്ള ജ്ഞാനമെന്ത്, അവരെന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിയും, അവർക്കെന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി അറിയും, അവർക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം സംവിധാനിക്കാൻ കഴിഞ്ഞവൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു, യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിച്ചതിനെ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അങ്ങനെ സൃഷ്ടിക്കാൻ അറിവുള്ളവനും കഴിവുള്ളവനും അള്ളാഹു ആകുന്നു എന്നാണ്. അപ്പോൾ ആരെ സൃഷ്ടിക്കണമെന്നും എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എല്ലാം കൃത്യമായി അറിയുന്നവൻ അതല്ല മാത്രമാണ്. ആ അള്ളാഹു ആ രൂപത്തിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാകുന്നു എന്ന് മാത്രമല്ല, ഈ ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായി അവൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്, സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അന്നഅമിൻ്റെ 59-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഗൈബിയായ അദൃശ്യമായ മനുഷ്യനല്ല ഏതേത് സൃഷ്ടികൾക്കും അദൃശ്യമായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വഇന്ദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോലെന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതായത് അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ലായ അലമുഹ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയുമില്ല. വയഅലമു മാ ഫിൽ ബജ്രി വൽ ബഹർ, ഭൂമിയിലും അതായത് കരയിലും കടലിലും എന്താണ് ഉള്ളത് എന്നത് കൃത്യമായി അറിയുന്നവൻ. ഭൂമിയിലെ ഓരോ മണൽത്തരികളെക്കുറിച്ചും അറിയും, അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയും. അങ്ങനെ കൃത്യമായി അറിയുന്നവൻ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല കൊഴിയുന്നത് പോലും, എത്രയെത്ര വൃക്ഷങ്ങളാണുള്ളത്, എത്രയെത്ര ചെടികളാണുള്ളത്, അതിൽ നിന്ന് ഒരു ഇല ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ അതുപോലും അറിയുന്നവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനം എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ ജ്ഞാനമെന്നുള്ളത് അള്ളാഹു അൽ അലീം എന്ന നാമത്തെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ആയത്താണിത്. അള്ളാഹു ഈ ലോകത്ത് കൊഴിഞ്ഞു വീഴുന്ന കോടാനു വൃക്ഷങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന് ഒരു ഇല, അങ്ങനെ കോടാനുകോടി വൃക്ഷങ്ങൾ ചെടികളിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും, അതിൽ നിന്ന് ഒരു ഇല ഈ ഭൂമി ലോകത്തേക്ക് പഴുത്തങ്ങ് വീഴുമ്പോഴേക്ക് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ അള്ളാഹു അതിനെക്കുറിച്ചറിയും. അത് ദാ കൊഴിയാനായിരിക്കുന്നു എന്നറിയും, കൊഴിഞ്ഞു വീഴുമ്പോൾ അറിയും, കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാലറിയും. ഇങ്ങനെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് അറിവുണ്ട് എന്നതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ഈ ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ച് അറിയുന്നവൻ. പ്രത്യേകിച്ചു മനുഷ്യൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ബല ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളെന്തൊന്നാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചറിയുന്നവൻ അലീമാകുന്നു അള്ളാഹു. അള്ളാഹു അൽ അലീമൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, അങ്ങനെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് അള്ളാഹു. ഇനി നമ്മുടെ ഹൃദയാന്തരങ്ങളിലുള്ളതുപോലും അള്ളാഹു അറിയുന്നു എന്നാണ്. അതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം ആരുമറിയാതെ, നാം തൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് അല്ലെങ്കിൽ തൻ്റെ കൂടെ കിടക്കുന്നവൻ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചത് അതുപോലും അറിയുന്നവനാരാ? ഏഴാം ആകാശത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അർശിൻ്റെ മുകളിലിരിക്കുന്ന റബ്ബാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിഞ്ചകങ്ങൾക്കുള്ളത് ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അല്ലാഹു ആകുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നാം തേടിക്കഴിഞ്ഞാൽ അതറിഞ്ഞ് നമുക്ക് നൽകാൻ കഴിവുള്ളവൻ. അത് നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് തരപ്പെടുത്തി തരാൻ കഴിവുള്ളവനാകുന്നു, അറിയുന്നവനാകുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാകുന്നു അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും കൂടി കഅബ പുതുക്കി പണിതതിന് ശേഷം, വ ഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മളൊരു പുണ്യകർമ്മമാണ് ചെയ്തതെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടില്ല. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഒരു നാമം, രണ്ടു നാമങ്ങളെ എടുത്തു വച്ച് മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻത സമീഉൽ അലീം, അള്ളാഹുവേ നീ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. അൻത സമീഉ, നീ കേൾക്കുന്നവനാണ്. അതുപോലെ തന്നെ അലീം, ഞങ്ങളുടെ ഈ തേട്ടത്തെക്കുറിച്ച് നീ അറിയുന്നവനുമാണ്. അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ, നീ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ നീ സ്വീകരിക്കണേ, സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അവിടെയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നാമം മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ നന്മകൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന ഏറെ കരുണീയമാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങൾ, ആ പ്രാർത്ഥന കേൾക്കാനും അറിയാനും കഴിവുള്ളവൻ ആരു മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. ഒരു കബറാളിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, ഒരു നബിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി കേട്ടു എന്ന് വിചാരിച്ചാൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ തേട്ടത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുവാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ അറിവ് എന്നത് വളരെ നിസാരമാണ്, വളരെ കുറഞ്ഞത് മാത്രമാണ്. അറിവ് കൊണ്ട് അഹങ്കരിക്കുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും. ഒരിക്കലും അറിവ് കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്നതാണ് അൽ അലീം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അറിവ് അല്ലാഹു സുബ്ഹാനു തആല ഈ ലോകത്തുള്ള ആളുകൾക്ക് എത്ര വലിയ അറിവുള്ള ആളുകളാണെങ്കിലും ശരി, വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഈ ദുനിയാവിൽ ആരെടുത്തു വെച്ച് നോക്കിയാലും ശരി, എത്ര വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാലും ശരി, എത്ര വലിയ കൊടുമുടി അടക്കി ഭരിച്ചവനാണെന്ന് പറഞ്ഞാലും ശരി, അവനൊക്കെ കിട്ടിയത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ചരിത്രം വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും ഖിദിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും കാണാൻ സാധിക്കും. മൂസ നബി അലൈഹി ഇസ്ലാം ആരാ? തൗറാത്ത് ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനാണ്. ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഖിദിർ അലൈഹി ഇസ്ലാം എന്ന മറ്റൊരു നബിയെ നമുക്ക് കാണാൻ സാധിക്കും. നബിയാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട് എങ്കിലും, ഏതായാലും ഖിദിർ അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മൂസ നബി അലൈഹി ഇസ്ലാം പോകുന്നുണ്ട്. എന്തായിരുന്നു കാരണം? മൂസ നബി അലൈഹി ഇസ്ലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ സംശയമേതുമില്ലാതെ ഞാനാണെന്ന് പറഞ്ഞു. പറയാൻ വകുപ്പുണ്ടായിരുന്നു, കാരണം നബിയാണ്, വഹി ലഭിക്കുന്നു, തൗറാത്ത് ലഭിച്ച വ്യക്തിയാണ്. എന്നാൽ ആ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി മൂസ നബി അലൈഹി ഇസ്ലാം തന്നെയാണ്. പക്ഷേ അത് അള്ളാഹുവിലേക്ക് ചേർത്തു പറയാതെ മടക്കാതെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല തിരുത്തി കൊടുത്തു. മൂസ അങ്ങനെ പറയാൻ പാടില്ല. മൂസ നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ ഖിദിർ അലൈഹി ഇസ്ലാമിനെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞയച്ചു. ഖിദിർ അലൈഹി ഇസ്ലാം പിന്നീട് കണ്ടുമുട്ടി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കാരുണ്യം നൽകിയതും അതുപോലെ തന്നെ അവനിൽ നിന്നുള്ള ഇൽമ് പകർന്നു നൽകിയതും ആർക്കാണ്? ഖിദിർ അലൈഹി ഇസ്ലാമിനാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഖിദിർ അപ്പുറത്ത് മൂസ, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും അവസാനം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു കുരുവി വന്ന് ആ കപ്പലിൻ്റെ ഓരത്തിരുന്ന് കൊടുക്കുന്നു. ആ ഓരത്തിരുന്ന് കടലിലേക്ക് തലയിട്ട് രണ്ടു പ്രാവശ്യം അതിൻ്റെ കൊക്കിലേക്ക് വെള്ളം നിറച്ചു. ഖിദിർ അലൈഹി ഇസ്ലാം അവിടെ വലിയ അറിവുള്ള വ്യക്തിയാണ്. മൂസ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് കിട്ടുകയും അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അങ്ങനെ അറിവിൻ്റെ വിഷയത്തിൽ ഉന്നവരായ രണ്ടാളുകൾ അവർ ഒരുമിച്ച് സമ്മേളിച്ച സമയം ഈ കുരുവിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ ഖിദർ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിനോട് പറയാണ്, മാ നഖസ ഇൽമി വ ഇൽമുക്ക്, എൻ്റെയും നിങ്ങളുടെയും ഇൽമ കൊണ്ട് കുറയുകയില്ല. മിൻ ഇൽമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂറു മിനൽ ബഹരി, ഈ കടലിൽ നിന്ന് ഈ കുരുവി എത്രയാണോ അതിൽ നിന്ന് വെള്ളം ഒപ്പിയെടുത്തത് അത്രമാത്രമല്ലാതെ കുറയുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം, അള്ളാഹുവിൻ്റെ അറിവ് എന്നത് ഈ കടലോളം വിശാലമാണ്. നമ്മുടെ അറിവ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പ്രവാചകനാണ്, ഇപ്പുറത്ത് അള്ളാഹു ഇൽമ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ്. ഇങ്ങനെ രണ്ടുപേരുടെയും ഇൽമിനെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പോലും ആ കുരുവി വിശാലമായ കടലിൽ നിന്നൊരൽപ്പം വെള്ളം അതിൻ്റെ വായിലേക്ക് ഒപ്പിയെടുത്തതുപോലെ മാത്രമാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എത്ര വിശാലമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനാണ് ഈ ഒരു ചരിത്രം ഞാനിവിടെ ഉദ്ധരിച്ചത്. ഏതായാലും അല്ലാഹു അൽ അലീം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ അൽ അലീം എന്ന നാമം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടം അല്ലാഹുവിൻ്റെ ജ്ഞാനമാണ്. എല്ലാത്തിനേക്കാളും വലിയ ജ്ഞാനം അല്ലാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ഈ ലോകത്തുള്ള സർവർക്കും ലഭിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിൽ, അതുപോലെ തന്നെ കടലിൽ, കടലിൽ അതിൻ്റെ സമുദ്രത്തിലെ വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ഒരു വിരലൊന്ന് മുക്കി തിരിച്ചെടുക്കുമ്പോഴേക്ക് എത്രയാണോ ആ വിരലിൽ പറ്റിയിരിക്കുന്ന ജലകണികകൾ, അത്രമാത്രമാണ് ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ അല്ലാഹുവിൻ്റെ അറിവാണ്. ആ അറിവ് അല്ലാഹു സുബ്ഹാനഹു തആല പരമോന്നതിയിലാണ്. ആ അറിവുകൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുള്ളിലുള്ളതുപോലും അറിയുന്നു, രഹസ്യമാക്കി വയ്ക്കുന്നതറിയുന്നു, പരസ്യമാക്കിയതറിയുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്നതറിയുന്നു, റൂമിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ചെയ്യുന്നതറിയുന്നു, മനസ്സിൽ ചിന്തിച്ചതറിയുന്നു. ഇങ്ങനെ എല്ലാം അറിയുന്നവൻ എത്രത്തോളം ഒരു ഇല കൊഴിഞ്ഞ് വീഴുന്നത് പോലും അല്ലാഹു അറിയുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ അറിവിൻ്റെ മഹനീയമായ, പ്രവിശാലമായ അറിവിനെക്കുറിച്ചാണ് നമുക്കിവിടെ അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവ്, ഒന്നും അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നാണ്. അല്ലാഹു അറിയാത്ത ഒരു സംഗതിയും ഈ ലോകത്ത്, പ്രപഞ്ചത്ത് നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അല്ലാഹുവിൽ നിന്ന് മറഞ്ഞതായി ഒന്നുമില്ലതാനും. അതുകൊണ്ട് റബ്ബ് നമ്മെ കാണുന്നു എന്ന ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. രഹസ്യത്തിലും പരസ്യത്തിലും സദാ നമ്മെ അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുതകുന്ന ഏറ്റവും നല്ല പാഠമാണ് അൽ അലീം എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നന്മയിൽ മുന്നേറാൻ, അല്ലാഹു എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, അസ്മാഉൽ ഹുസ്നയിൽ നാം കേട്ടത് ഷമീർ മദീനി അവതരിപ്പിച്ച അൽ അദീം എന്ന അല്ലാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള അവതരണമാണ്.
2: അതെ, ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. കുട്ടികളുടെ അങ്കിൾ വീട്ടി അങ്കിളാണ് എന്നും നമ്മോട് കഥ പറയുന്നത്. വീട്ടിനകത്ത് ഒരു പൂന്തിലാവ്, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 13 ഇന്ന് കഥ പറയാൻ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 13. വീട്ടിനകത്ത് ഒരു പൂനിലാവ്. ചെറിയാപ്പക്ക് മധുരം പറ്റുമോ? പറ്റുമോളെ, പടച്ചോൻ്റെ കൃപ കൊണ്ട് രോഗങ്ങളൊന്നുമില്ല. സുമയ്യ അകത്തുപോയി. ചായയും ഒരു വലിയ പ്ലേറ്റ് നിറയെ ചൂടുള്ള നെയ്യപ്പവും ചെറിയാപ്പയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. അദ്ദേഹത്തിന് അത്ഭുതമായി. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് നീ നെയ്യപ്പം ചുട്ടത്? എവിടെയും പോയി വാങ്ങിക്കൊണ്ടുവരാൻ സമയവും ആയിട്ടില്ല, വേറെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അയാൾ അത്ഭുതപ്പെട്ടു. ചെറിയാപ്പയുടെ ചോദ്യം സുമയ്യയെ പരുങ്ങലിലാക്കി. നെയ്യപ്പക്കച്ചവടക്കാരിയായതുകൊണ്ട് കൂട്ടിവെച്ച മാവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നെയ്യപ്പം ചുട്ടത് എന്നാണ് പറയേണ്ടത്. പക്ഷേ തൻ്റെ ദയനീയാവസ്ഥ ചെറിയാപ്പയെ അറിയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവൾ പ്രയാസപ്പെട്ടു. പെട്ടെന്ന് ഒരു മറുപടി മനസ്സിലുദിച്ചു. അത് ചെറിയാപ്പ നെയ്യപ്പം തിന്ന ശേഷം സാവധാനത്തിൽ പറയാം, അവൾ പറഞ്ഞു. ഉപ്പയും ചെറിയാപ്പയും ജാഫർ മോനും ചായയും നെയ്യപ്പവും കഴിക്കുന്നത് സുമയ്യ സന്തോഷത്തോടെ നോക്കി നിന്നു. റുഷ്ടമോളെ ചെറിയാപ്പ വിളിച്ചെങ്കിലും അവൾ കൂടെ ഇരുന്ന് കഴിക്കാൻ മടിച്ചു. എന്തൊക്കെയാ അഹമ്മദലിക്ക നിങ്ങളെയും പെണ്ണുങ്ങളെയും വർത്താനം? ചെറിയാപ്പ കുശലാന്വേഷണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ സുമയ്യ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണു തറപ്പിച്ച് ചുമരിൽ ചാരി നിന്നു. ഞങ്ങൾക്ക് രോഗം വന്നും പോയും അങ്ങനെ കളിക്കുക. എന്നാലും പടച്ചോൻ വല്ലാതെ കുഴക്കിയിട്ടില്ല. മോനിപ്പം എവിടെയാ? മോൻ കുറച്ച് ദൂരെയാ. ദൂരാന്ന് വെച്ചാൽ ഗൾഫിലോ? ഗൾഫിൽ നിന്നും എത്രയോ ദൂരെയാണ് എൻ്റെ മോൻ. അത് പറയുമ്പോൾ അഹമ്മദലിക്കയുടെ തൊണ്ട ഇടറുന്നത് അയാൾ ശ്രദ്ധിച്ചു. റുഷ്ദ ഉപ്പയുടെയും ചെറിയാപ്പയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഉപ്പയുടെ വാക്ക് അവളുടെ കണ്ണു നനയ്ക്കാൻ തുടങ്ങി. ഹസനലി, ഒക്കെ വിധിയാ. എൻ്റെ മോനിപ്പം കബറില. കണ്ണീരിൻ്റെ ഒരു പേമാരി ഭയന്ന് ഹസൻ അലി കൂടുതലൊന്നും ചോദിച്ചില്ല. കൈ കഴുകി മുറ്റത്തേക്കിറങ്ങി. സദസ് പിരിയലാണ് ഉദ്ദേശ്യം. കൂടിയിരുന്നാൽ കൂട്ടക്കരച്ചിലായെന്ന് വരും. മുറ്റത്ത് കിടന്നിരുന്ന ഷട്ടിൽ ബാറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോനെ ഇതിൻ്റെ കണ്ണി പൊട്ടിയല്ലോ, ഞാൻ പുതിയ ബാറ്റും ഷട്ടിലും വാങ്ങിത്തരാം. മോൻ ഷർട്ടെടുത്തിട്. അവൻ ഉമ്മയുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി. പൊയ്ക്കോളൂ, ഷർട്ട് മാറ്റിക്കോ, ഇത്താത്താനും കൂട്ടിക്കോ, സുമയ്യ പറഞ്ഞു. ചെറിയാപ്പ ഇത് പറഞ്ഞപ്പോൾ റുഷ്ത അകത്തേക്കൂടി. രണ്ട് മിനിറ്റ് കൊണ്ട് ഒരുങ്ങി മുറ്റത്തെത്തി. മോള് പോരുന്നോ? ഹസനലിക്ക സുമയ്യയോട് ചോദിച്ചു. ഓല് രണ്ടും പോന്നാ മതി ചെറിയാപ്പ. മക്കളെയും കൂട്ടി ചെറിയാപ്പ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അല്പനേരം മുമ്പുണ്ടായ ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ സുമയ്യയുടെ മനസ്സിൽ നിന്നും നീങ്ങി. മരിച്ച ഉപ്പ തിരിച്ചു വന്ന പോലെയാണ് ചെറിയാപ്പയെ കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത്. മോള് പോരുന്നോ എന്ന ചോദ്യത്തിന് എന്തൊരു മധുരം! അത് കേട്ടപ്പോൾ ചെറിയാപ്പയുടെ കൈപിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നടക്കാൻ തോന്നിയതാണ്. ഉമ്മയെയും ഉപ്പയെയും തനിച്ചാക്കി കുട്ടികളോടൊപ്പം താനും പോകുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. മാത്രമല്ല, ചെറിയാപ്പക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം. കാര്യമായി ഒന്നും വീട്ടിലില്ല. മോളെ, ഞാനൊന്ന് പുറത്തിറങ്ങി വരട്ടെ, ഒരു കോഴിനെ വാങ്ങണം, വല്യപ്പ പറഞ്ഞു. ബാപ്പ അവിടെ ഇരുന്നോളി, അധികം നടക്കാനായിട്ടില്ല, ഞാൻ കുറച്ചു കഴിഞ്ഞ് പോയി കൊണ്ടുവന്നോളാം, സുമയ്യ പ്രതികരിച്ചു. അവൾ മുറ്റത്തേക്കിറങ്ങി. പച്ചക്കറിത്തോട്ടത്തിൽ നീളൻ പയറും വെണ്ടയുമുണ്ട്. ചെറിയാപ്പക്ക് ഇത് രണ്ടും ഇഷ്ടമാണ്. കൈ നിറയെ വെണ്ടയും പയറും പറിച്ച് ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉമ്മ ഇത് നുറുക്കുമ്പോൾ ഞാൻ കോഴി വാങ്ങി വന്നാലോ, അവൾ ചോദിച്ചു. ഉമ്മ തലയാട്ടി. അവൾ പർദ്ദയും മഫ്തയും അണിഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. ഒരു ഓട്ടോറിക്ഷ വരുന്നത് കണ്ടു. മടക്ക് ട്രിപ്പിൽ അതിൽ കയറാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് ധൃതിയിൽ നടന്നു. ഉമ്മ ഉമ്മ, ഓട്ടോറിക്ഷ മുന്നിൽ നിർത്തി. ചെറിയാപ്പയും കുട്ടികളുമായിരുന്നു അതിൽ. മോളെ എവിടുക്കാ പോകുന്നത്? ചെറിയാപ്പ ചോദിച്ചു. ഒന്ന് രണ്ട് അത്യാവശ്യ സാധനം വാങ്ങാനുണ്ട് ചെറിയാപ്പ. ഈ വീട്ടിൽക്ക് നടക്ക്, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിത്തരാം, ചെറിയാപ്പ പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ കേസ് അവളുടെ കയ്യിൽ കൊടുത്തു. റുഷ്ദയും ജാഫർ മോനും ചെറിയ കേസുമായി പുറത്തിറങ്ങി. പിറകെ കനമുള്ള രണ്ട് കേസുകളുമായി ഹസൻ അലിക്കയും. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ സുമയ്യ എല്ലാ കവറുകളിലേക്കും നോക്കി. ഒന്ന് തുണിഷാപ്പിൽ നിന്നുള്ളതാണ്. ജാഫറിൻ്റെ കയ്യിലുള്ളത് നുറുക്കിയ കോഴി. ഒരാഴ്ചത്തേക്കുള്ള എല്ലാ സാധനങ്ങളുമുണ്ട് ചെറിയാപ്പയുടെ കേസിൽ എന്നവൾക്ക് മനസ്സിലായി. വരാന്തയിലേക്ക് കയറുമ്പോൾ അവൾ ഓർത്തു, കുട്ടികളുടെ ഉപ്പ മരിച്ചതിനു ശേഷം വന്ന ആദ്യത്തെ സന്തോഷ ദിവസമാണിന്ന്. മനസ്സിൽ നിറയെ സ്നേഹവുമായിട്ടാണ് ചെറിയാപ്പ വന്നിരിക്കുന്നത്. ഉമ്മയും ബാപ്പയും ഭർത്താവും നഷ്ടപ്പെട്ട തനിക്ക് ചെറിയാപ്പയെ കണ്ടപ്പോൾ കൂടുതൽ ആരോഗ്യം വെച്ച പോലെ തോന്നുന്നു. ഭക്ഷണമുണ്ടാക്കി കഴിച്ചിട്ട് വേണം ചെറിയാപ്പയുടെ കുടുംബകാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ, അവൾ മനസ്സിൽ വിചാരിച്ചു.
1: മാഷാല്ലാ, വളരെ മനോഹരമായൊരു കഥ നാം കേട്ടു കഴിഞ്ഞു. കുട്ടികളുടെ മനസ്സുകളിലേക്ക് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല അനുഭൂതി നൽകുന്ന മറ്റൊരു കഥയുമായിട്ടാണ് ഇന്ന് വിട്ടി അബ്ദുസലാം നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ,
2: ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. യൂനുസ് അത്തിക്കോട്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടിയാണ് ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ.
1: കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ജനക്ഷേമത്തിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും കൃഷിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണല്ലോ. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ കൃഷി രീതിയിലും പ്രവർത്തനത്തിലൊക്കെ സ്വാഭാവികമായും വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത് കൃഷി രീതിയിലുള്ള ആധുനിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിലുള്ളത്. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ അതിഥിയായി വന്നിട്ടുള്ളത് കാർഷിക എഞ്ചിനീയറിംഗിൽ ബിരുദവും കാർഷിക യന്ത്രവൽക്കരണത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ഇപ്പോൾ വയനാട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിംഗ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള യൂനുസ് അത്തിക്കോട്ടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ
4: സർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം പരിപാടിയിൽ താങ്കളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള കൃഷി അല്ലെങ്കിൽ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് മുമ്പായിട്ട് സാറുടെ ഒരു ചെറിയൊരു പ്രൊഫൈൽ എന്താണ് ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് നന്നോ.
5: ഞാൻ നരിക്കുനി സ്വദേശിയാണ്, കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി സ്വദേശിയാണ്. എൻ്റെ ഹൈസ്കൂൾ ജീവിതമൊക്കെ നരിക്കുനി ഇലറ്റിൽ വട്ടോളി സ്കൂളായിരുന്നു. അതിനുശേഷം പ്ലസ് ടു കാലഘട്ടത്തിലായിരുന്നു എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു വെറ്റിനറി ഫീൽഡായിരുന്നു. അപ്പം വെറ്റിനറി അത് ചില കാരണത്താൽ കിട്ടിയില്ല. അപ്പം അതുപോലെ തന്നെ ഉള്ളൊരു ഫീൽഡാണ് അഗ്രികൾച്ചർ. വെറ്റിനറി കൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ അഗ്രികൾച്ചർ. അങ്ങനെയാണ് അഗ്രികൾച്ചർ മേഖലയിൽ പ്ലസ് ടുവിന് ശേഷം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അത് മലപ്പുറം ജില്ലയിൽ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള മലപ്പുറം ജില്ലയിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കോളേജാണ്, ഗവൺമെൻറ് കോളേജാണ്. അതിനുശേഷം 4 വർഷം അവിടെ ബിരുദം കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ യന്ത്രവൽക്കരണത്തോടൊരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ബിരുദത്തിന് ശേഷം 2 വർഷം അവിടെ തന്നെ കാർഷിക യന്ത്രവൽക്കരണം ഫാമഷനറിയിൽ എംടെക്കും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ കുറച്ചു കാലം വർക്ക് ചെയ്തു, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി വയനാട് ജില്ലയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ്ങിൽ വർക്ക് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു.
4: അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല തന്നെയാണ് പറഞ്ഞല്ലോ. അപ്പോൾ യന്ത്രവൽക്കരണം എന്ന് പറയുമ്പോൾ പിന്നെ ഇന്ന് പലപ്പോഴും നമ്മളൊരു ട്രഡീഷണൽ കൃഷി രീതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിയാത്തത് കൊണ്ട് എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്താണ് ശരിക്കും ഈ കാർഷിക യന്ത്രവൽക്കരണം എന്ന് കേൾക്കുന്നുണ്ടാവുള്ളൂ. എന്താണ് യന്ത്രവൽക്കരണം? അത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്? യന്ത്രവൽക്കരണം എല്ലാറ്റിലും ഉണ്ടാവും, അതൊക്കെ പാടം നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും, നമുക്ക് തന്നെ മതി. പക്ഷെ എന്തുകൊണ്ട് ഇത് പ്രധാനമാകുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും?
5: നമ്മൾ ആലോചിച്ച് നോക്കിയ നമ്മൾ എല്ലാവരും കർഷകരാണ്. ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യുന്നവരാണ്. ഒരു ചെറിയ പച്ചക്കറിയോ പച്ചമുളകോ അതേപോലെ വലിയ രീതിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി, തെങ്ങ്, അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന എല്ലാവരും കർഷകരാണ്. പക്ഷെ പലപ്പോഴും പല ആളുകളും പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇപ്പം കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പല കാര്യങ്ങളിലും യന്ത്രവൽക്കരണം വന്നു. കാർഷിക യന്ത്രവൽക്കരണം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആധുനിക കാലത്ത് ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. ആ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ അതിൽ കൃഷിക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക, അതേപോലെ ആധുനിക കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് യന്ത്രങ്ങളുണ്ട്. പല പല യന്ത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ ആധുനിക സാങ്കേതിക വിദ്യയും ആധുനിക കാർഷിക യന്ത്രങ്ങളും കൃഷിയിലേക്ക് മാക്സിമം ഉപയോഗിക്കുന്നതാണ് കാർഷിക യന്ത്രവൽക്കരണം എന്ന് പറയാം. എന്താണ് ഇതിന് പ്രാധാന്യം ചോദിച്ചു? ഇതിൻ്റെ പ്രാധാന്യം വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്നതാണ് മണിക്കൂറുകളോളം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ കർഷകരല്ലേ തൊഴിലാളികൾ പണിയെടുക്കും. ആ ഒരു പണി നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം ചെയ്യുന്ന ഒരു തൊഴിലാളി ചെയ്യുന്ന ഒരു അധ്വാനം, വളരെ അധ്വാനം പിടിച്ച പണി നമുക്കൊരു മണിക്കൂർ കൊണ്ടോ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ കുറഞ്ഞ സമയം കൊണ്ട്
4: കൂടുതൽ
5: ചെയ്യാൻ പറ്റും. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം.
4: അപ്പോൾ അതിവിടെ കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയൂടെ നമുക്ക് ഉണ്ടാവും, നമുക്ക് കടന്നു പോകാം. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് ഒന്നുകൂടിയും ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ കാർഷിക യന്ത്രവൽക്കരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാധാന്യം പറഞ്ഞു, അത് എന്തിനു എന്നുള്ളൊരു ചോദ്യം കൂടി ചേർത്തിട്ട് എങ്ങനെ പറയാൻ പറ്റും?
5: അതെ അതെ, എന്തിനു വെച്ചാൽ ഇന്ന് നമുക്കറിയാം കൃഷിയുടെ ചിലവ് വളരെ കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രാധാന്യം എന്താ വെച്ചാൽ കൃഷിയുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നൊരു കാര്യമാണ് തൊഴിലാളികളെ ലഭ്യത. നമുക്ക് കൃഷി മേഖല എന്നല്ല, ബാക്കി എല്ലാ മേഖലയിലും തൊഴിലാളികൾ ലഭ്യത കുറവാണ്. അപ്പോൾ തൊഴിലാളികൾ ലഭ്യത കുറവ് നമുക്ക് പരമാവധി പരിഹരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഭയങ്കര അധ്വാനമാണ്. ഒന്നാമത്തെ പുറമ്പിലാണ്, ഔട്ട്സൈഡാണ്. അപ്പോൾ സൂര്യപ്രകാശം, അധ്വാന ചളി കാര്യങ്ങൾ, അങ്ങനത്തെ അധ്വാനം, കാർഷിക നല്ല ശാരീരിക അധ്വാനം വേണ്ടിയ ഒരു ജോലിയാണ് കൃഷി. അപ്പോൾ അത് പരമാവധി യന്ത്രവൽക്കരണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആധുനിക കാര്യങ്ങൾ വരുമ്പം യുവാക്കൾ ഒരുപാട് കൃഷിയിലേക്ക് ആകർഷിക്കാൻ പറ്റും. മറ്റിന്ന് പരമ്പരാഗതമായിട്ട് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് അവരെയും
4: അതേപോലെ
5: തലമുറ നമുക്ക് ഈ കൃഷിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ അധ്വാനം. വളരെ അധ്വാനം നമുക്ക് ഇപ്പോൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ സമയവും, വലിയൊരു മേഖലയിൽ ചെയ്യുന്ന വലിയൊരു സമയം ചെയ്യുന്ന പരിപാടികൾ നമുക്ക് ചെറിയൊരു സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്തിനാണ് വെച്ചാൽ അതാണ് മെയിൻ, നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. നമ്മൾ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യം. അതേപോലെ തന്നെ ഉൽപ്പാദന ശേഷമുള്ള നഷ്ടങ്ങളുണ്ടാവും, മൂല്യവർദ്ധന ശേഷമുള്ള നഷ്ടങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാനും പറ്റും. ഇതാണ് എന്തിനു എന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുക്കി പറയാം.
4: എനിക്ക് തോന്നുന്നു സാറേ, ഇപ്പോൾ പിന്നെ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയായിട്ട് മറ്റൊരു ജോലിയൊന്നും ഇല്ലാതെ കൃഷി മാത്രമായിട്ട് പോകുന്നൊരു തലമുറയെന്ന് മുമ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ യന്ത്രവൽക്കരണം ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് പിന്നെ തോന്നിയൊരു ചിന്ത വെച്ചാൽ, നമ്മൾ വേറെ എന്ത് ജോലി എടുക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് നമുക്ക് കൃഷിക്കാരനെ കൂടി ആവാം.
5: അതെ അതെ, നമുക്ക് അതിനെ കൂടെ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് രാവിലെ കുറച്ച് സമയം മാറ്റി വെച്ചോ, വൈകിട്ട് ആഴ്ചകളിലൊക്കെ സമയം മാറ്റി വെച്ച് നമുക്ക് കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.
4: അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിപ്പോൾ എങ്ങനെയാണ്, എന്താണിത് എന്ന് അറിയാനുള്ള, ഏത് രൂപത്തിലാണ് യന്ത്രവൽക്കരണം? അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ ഈ കാർഷിക യന്ത്രവൽക്കരണം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെയാണ് അത് യന്ത്രങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിക്കാം.
5: തീർച്ചയായും. ഇപ്പം നമുക്കിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കൃഷിയാണ് നെല്ല്. നെല്ല് തെങ്ങുകൂടി ഒരുപാടുണ്ട്. നമുക്ക് നെൽകൃഷി മാത്രമേ
4: നെൽകൃഷി
5: നെൽകൃഷി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നതല്ലെ അവിടെ ചെയ്യേണ്ട പണി ജോലികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമായി ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ നിലം ഒരുക്കുക എന്നുള്ളതാണ്. നിലം നല്ല വൃത്തിയാക്കണം. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാളകൾ വെച്ച് ഉയ്ത് മറിക്കുക എന്നുള്ളത് പണ്ടത്തെ രീതിയിൽ. അത് നല്ല സമയമെടുക്കും. നമുക്ക് ആ ഒരു ജോലി നമുക്ക് വലിയ യന്ത്രങ്ങൾ, ട്രാക്ടർ പോലത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന പണികൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം ചെയ്യുന്ന
4: ജോലി. ഒന്നാമത്
5: അതിനുശേഷം രണ്ടാം ചെയ്യുന്നതാണ് ഈ ചളിപ്പൂട്ട്. നെല്ല് ചളിയിലാണ് നടുക. അപ്പൊ ആ ചളി ഒരുക്കുന്നതിന്, അത് ഇംഗ്ലീഷിലാണ് പഡ്ലിംഗ് എന്ന് പറയും. അപ്പൊ അത് ഒരുക്കുന്നതും അതും കാളകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ട്രാക്ടറിൽ വേറെ യന്ത്രങ്ങൾ, റോട്ടവേട്ടർ, കേജ് വീല്, പഡ്ലർ അങ്ങനെ ചില യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷമുള്ള പരിപാടിയാണ് വരമ്പെടുക്കുക. നെല്ല് ഓരോ കണ്ടം കഴിച്ച് വരമ്പെടുക്കണം. വരമ്പെടുക്കുന്ന ആൾക്കാർ കൈക്കോട്ട് കൊണ്ട് നിന്ന് കളിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇത് വരമ്പെടുക്കുന്ന മെഷീൻ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്, റിഡ്ജ് പ്ലാസ്റ്റിക് മെഷീൻ.
4: പക്ഷെ അത് അങ്ങനെ കാണലില്ലല്ലോ.
5: അത് പലതും വന്ന ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ.
4: ഇപ്പൊ
5: ഈ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്ത് വരമ്പത്തൂടെ പോയി
4: കഴിഞ്ഞാൽ
5: റിഡ്ജ് പ്ലാസ്റ്റർ ചെയ്ത് വരമ്പ് ആൾക്കാർ കൈക്കോട്ടോണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിലും ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട്
4: കുറഞ്ഞ
5: സമയത്ത് റിഡ്ജ് പ്ലാസ്റ്റിക് മെഷീൻ. അതാണ് വരമ്പെടുക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ അടുത്ത കാര്യം ഞാറ് നടുക എന്നുള്ളതാണ്. ഞാറ് നടുക എന്നുള്ള കാര്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ മറ്റൊരു സ്ഥലത്ത് ഞാറ്റിഴ് തയ്യാറാക്കിയിട്ട് അവിടുന്ന് പറിച്ച് വിടുന്ന അത് വളഞ്ഞു നിന്ന് കുഴിഞ്ഞു നിന്ന് ചെയ്യേണ്ട ശാരീരിക അധ്വാനം ഉണ്ടാവും. അതേപോലത്തെ ഒരുപാട് സമയം എടുക്കും. അതിന് ഇന്ന് യന്ത്രം അവൈലബിൾ ആണ്, ട്രാൻസ്പ്ലാന്റർ എന്ന് പറയും. ട്രാൻസ്പ്ലാന്ററിന് രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് നടന്നുകൊണ്ട്, ചെറിയതൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒന്ന് ഇരുന്ന്, വലിയൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് ഓടിക്കും പോലെ,
4: അല്ല
5: നമ്മളെ ഓടിച്ചാൽ മതി, എന്റെ ബാക്കിൽ ഞാറ് നട്ടോളൂ. നമ്മളിരുന്ന് വണ്ടി ഓടിക്കും പോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഞാറ്റടി ഇതിൽ ഫില്ല് കൊടുക്കും.
4: മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വീഡിയോസിൽ നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ
5: ഇന്ന് കോഴിക്കോട്, പേരാമ്പ്ര, വയനാട്, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വന്നു തുടങ്ങി ഞാറ്റടി. അതേപോലെ ഞാറ്റടി തയ്യാറാക്കാനും യന്ത്രം വന്നു കഴിഞ്ഞു. നേഴ്സറി റൈസിംഗ് മെഷീൻ എന്ന് പറയും. നമ്മൾ ഒരുപാട് ട്രേകളായിരിക്കും. അതിൽ ഒരു ട്രേയിൽ നമ്മൾ ഒരു നെല്ല് വെച്ചു കൊടുക്കുക, മണ്ണ് വെച്ചു കൊടുക്കുക, വളം വെച്ചു കൊടുക്കുക. ഈ ട്രേ അങ്ങനെ പോകുമ്പോൾ അത് മൂന്നും ഫില്ലായിട്ട് ഞാറ്റടിയുടെ ട്രേ ആവും. അത് ഏഴാം ദിവസം മുളച്ചു വരും. അതിന്റെ പ്രായമാകുമ്പോൾ അതെടുത്തിട്ട് ഈ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ സ്പീഡുകൾ കൺട്രോൾ ചെയ്യാം, ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഏതാണ് രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാറ് നട്ട് കഴിഞ്ഞു, ഞാറ് നട്ട് കഴിഞ്ഞാൽ അടുത്തത് കള പറിക്കുക എന്നുള്ളതാണ്. കള പറിക്കുന്നത് ആൾക്കാർ കൈകൊണ്ട് പോയി പറിക്കുന്ന രീതിയാണ് ചെയ്തിരിക്കും. ആ സ്ഥാനത്ത് ഇന്ന് പല വീഡറുകൾ, മാനുവലി ഉപയോഗിക്കുന്ന ചെറിയ യന്ത്രങ്ങൾ, കോണോ വീഡർ പോലത്തെ വീഡറുകളുണ്ട്. മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി പവർ വീഡറുകൾ അവൈലബിൾ ആണ്. അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നെല്ലിന് ഉപയോഗിക്കുന്നതാണ് മരുന്നടിക്കും. മരുന്നടിക്കുന്ന ആൾക്കാർ പോയിട്ട് മരുന്ന് അത് നമുക്ക് പറമ്പിൽ വരമ്പത്ത് നിന്നുകൊണ്ട്, ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് പവർ സ്പ്രെയർ ഉപയോഗിച്ച് വലിയൊരു ഏരിയയിൽ തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും സ്പ്രേയറുകളും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഹാർവസ്റ്റിംഗ്, കൊയ്യുക എന്നുള്ളത്. അതൊരു ഉത്സവം പോലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതും വളരെ
4: ഒരു
5: ആധുനിക അധ്വാനം വരുന്നൊരു ഇതാണ് കൊയ്ത്ത് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് യന്ത്രം അവൈലബിൾ ആണ്. കൊയ്യുന്നതിന് വേണ്ടി റീപ്പർ എന്ന് പറഞ്ഞ യന്ത്രമുണ്ട്. കൊയ്ത് ഒരു സൈഡിലേക്ക് വെച്ച് തരും. അതിനും പുതിയ യന്ത്രമാണ് റീപ്പർ ബൈൻഡർ. നെല്ല് കൊയ്ത് കെട്ടിത്തരുന്ന യന്ത്രം അവൈലബിൾ ആണ്, കറ്റ കെട്ടിത്തരും. അതും ഇപ്പം അതും മാറിക്കഴിഞ്ഞ് കൊയ്ത്ത് മെതിയന്ത്രം വന്നു കഴിഞ്ഞു. ഈ വലിയൊരു യന്ത്രം പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നെല്ല് കൊയ്ത് മെതിച്ച് നെല്ല് വേറെയും പുല്ല് വേറെയാക്കി തരും. നെല്ല് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് വലിയൊരു ഏക്കർ, ഒരു അഞ്ചാറ് ഏക്കർ കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് സൈഡിൽ കൊണ്ട് കൊയ്ത് തട്ടിയാൽ മതി. ആ ഒരു യന്ത്രം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ അടുത്തതാണ് ഇപ്പം നെല്ല് കൈകൊണ്ട് കൊയ്യുകയാണെങ്കിൽ അത് പിന്നെ മെതിക്കണം. ആൾക്കാർ തച്ചിട്ടാണ് മെതിക്കുക. അതിന് പകരം ത്രഷറുകൾ വന്നു കഴിഞ്ഞു, മെതിയന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ നെല്ലും പതിരും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒന്നെങ്കിൽ ഫാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ പഴയ ഓല വെച്ച് കാറ്റ് പോലെ ആക്കും, മെതിക്കാന്ന് പാറ്റിയാന്ന് പറയും. അപ്പം അതിന് ഇന്ന് വിന്നോവർ മെഷീൻ അവൈലബിൾ ആണ്. നെല്ലും പതിരും വേർതിരിക്കാൻ പറ്റും. പിന്നെ വൈക്കോല ആൾക്കാർ പാടത്ത് കൊയ്തിട്ടും മെതിച്ചതിന് ശേഷം അത് ഇന്ന് കൈ കെട്ടും. അത് കെട്ടാൻ യന്ത്രം അവൈലബിൾ ആണ്, ബെയിലർ. ട്രാക്ടർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നെല്ല് കെറ്റാക്കിയിട്ട് ബെയിൽ ചെയ്യാൻ പറ്റും. ബെയിലറുകൾ അങ്ങനെ തുടങ്ങി നെൽകൃഷിയിൽ ഇന്ന് ഏകദേശം
4: വന്നു
5: കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും.
4: അതില് നമുക്ക് അവരവരുടെ സാമ്പത്തിക ഇതനുസരിച്ച് എന്തും വാങ്ങിയെടുക്കാം, ഉപയോഗിക്കാം.
5: എല്ലാം ഒരാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് അതിൽ വേണ്ട ഏതെങ്കിലും ട്രാക്ടർ ഉപയോഗിച്ച് ആദ്യത്തെ ഓപ്പറേഷനുകൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ട്രാൻസ്പ്ലാന്റർ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെല്ലാം ചെയ്ത് ഒരിക്കൽ കമ്പനി ഹൗസ് വാങ്ങിക്കാനോ വാടകയ്ക്ക് എടുക്കാനോ ഉപയോഗിക്കാൻ പറ്റും.
4: ഓക്കെ, പിന്നെ അപ്പൊ ഇതിലിപ്പോ ഉള്ളത് ചിലപ്പോ ഇങ്ങനെ ഇതൊക്കെ യന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെന്താ പണി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവിടെ ഓരോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരാൾക്ക് ഇതിനായിട്ട് ജോലി എടുക്കണ്ട, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് സമയത്തെ ലാഭിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിനി അടുത്തത് ഈ ചെറുകിട കർഷകരായിരിക്കുമല്ലോ, പിന്നെ വലിയ വലിയ ഇപ്പോൾ പിന്നെ ഒരു വലിയ സാമ്പത്തിക പിന്നെ ലാഭം ആഗ്രഹിച്ചുകൊണ്ട് വലിയ കർഷകരാകുന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷേ ചെറിയ കർഷകരെ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ യന്ത്രവൽകൃത സമീപനം സഹായകമാവുക?
5: തീർച്ചയായും ഇപ്പം നമ്മൾ ഒരുപാട് വലിയ വലിയ യന്ത്രങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതേപോലെ ചെറുകിട ആൾക്കാർക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടാകാം, ഒരു ഏക്കർ രണ്ട് ഏക്കർ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകാം. അങ്ങനത്തെ അവർ അത് മൊത്തമായിട്ട് അവരൊറ്റക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളി വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് വളരെ സമയം ഉപയോഗിക്കും, എടുക്കും. ആ സ്ഥാനത്ത് അവർക്ക് ചെറിയൊരു ട്രാക്ടറോ അല്ലെങ്കിൽ ചെറിയ മണ്ണളക്കുന്ന ഗാർഡൻ ടില്ലറുകളുണ്ട്, അതേപോലെ പവർ ടില്ലറുകൾ, ചെറിയ ട്രാക്ടറുകൾ, അതേപോലെ കുയ്യെടുക്കുന്ന യന്ത്രങ്ങൾ, മരം മുറിക്കുന്ന യന്ത്രങ്ങൾ, കാട് വെട്ടുന്ന, അങ്ങനെ ചെറിയ ചെറിയ യന്ത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കും വലിയൊരു സമയം ചെയ്യുന്ന അധ്വാനം ചെറിയൊരു സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും.
4: അതാണ് ഒരു ചെറുകിട കർഷകരെ സഹായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ ഈ യന്ത്രവൽക്കരണത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് കാർഷിക യന്ത്രങ്ങൾ, ഇപ്പം നെൽകൃഷിൻ്റെ നമ്മൾ ഏറ്റവും ഇതിന് നമ്മൾ പറഞ്ഞു, പക്ഷേ നെൽകൃഷി മാത്രമല്ല, വാഴയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ വൈവിധ്യമാർന്ന കേരളത്തിൻ്റെതായ കുറേ സംഗതികളുണ്ട്. അപ്പം ആ അതിലെന്തൊക്കെ ഇതുപോലെ അപ്ഡേഷനിൽ യന്ത്രവൽകൃത മേഖലയിൽ വന്നിട്ടുണ്ടോ?
5: അതുപോലെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെല്ലാണ്. അപ്പോൾ നെല്ലിൻ്റെ നമ്മൾ ഏറ്റവും സെറ്റ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേ നെല്ല് പോലെ തന്നെയുള്ള ഒരു പ്രധാനമാണ് തെങ്ങ്. തെങ്ങ് കേരളത്തിൽ നല്ലൊരു കൃഷിയാണ്. അപ്പോൾ തെങ്ങിൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെങ്ങിൽ കയറുന്നൊരു ബുദ്ധിമുട്ടാണ്. തെങ്ങിൽ കയറാൻ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ തെങ്ങിൽ കയറുന്ന പല പല മെഷീൻസ് ഉണ്ട്, പല നമ്മളെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തും പുറത്ത് ഡെവലപ്പ് ചെയ്തതായിട്ട് പല പല യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മറ്റവർക്ക് തെങ്ങിൽ കയറുന്ന ആൾക്കാർക്ക് അധ്വാനം കുറയ്ക്കാൻ പറ്റും, വളരെ ആയാസരഹിതമായിട്ട് കയറാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി യുവാക്കളൊക്കെ ഇതിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം തെങ്ങുമായി ബന്ധപ്പെട്ട്. അതൊരു വിധം ഒരു
4: പരിധിവരെ
5: പരിഹരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യമാണ്, അത് അതിന് കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്, മെഷീൻ വെച്ച് ആൾക്കാർ കയറുന്നത്. ഇത് ആൾക്കാർ കയറാതെ തന്നെ മോട്ടറൈസ്ഡ് മെഷീൻ ഇന്ന് വന്നു തുടങ്ങി. നമ്മൾ കയറിയിരുന്നാൽ മതി, ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ബൈക്കിൻ്റെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ തെങ്ങിൻ്റെ മുകളിൽ പോയിട്ട് തേങ്ങ പറിച്ച് ഇത് ഇത് കേരളത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്നിനെ കുറച്ച് ഡെമോൺസ്ട്രേഷൻ നടന്നു. ഏകദേശം 100,000 രൂപേൻ്റെ അടുത്ത് വില ഉണ്ട്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു പുതിയ സാധനം വരുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ടാവും. അപ്പോൾ അതും കേരളത്തിൽ വന്നു തുടങ്ങി. ഡെമോൺസ്ട്രേഷൻ മലപ്പുറം പല ഭാഗങ്ങളായിട്ട് വന്ന് കഴിഞ്ഞു, ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. കയറിയിരുന്നാൽ മതി, അത് തന്നെ നമുക്ക് കവുങ്ങിൽ ഉപയോഗിക്കാം. അതിൻ്റെ ചെറിയ ഡയമെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കൊടുത്ത് തെങ്ങിൻ്റെ മുകളിൽ കയറാൻ പറ്റും. പിന്നെ തെങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തെങ്ങ് തുറക്കുക എന്നുള്ളത്, നമ്മൾ വർഷാവർഷം ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ തെങ്ങ് തുറന്ന് വളം. അപ്പോൾ ഇത് ആൾക്കാർ കൈക്കോട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. അതായത് പക്ഷേ ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ എടുക്കുന്ന പണിയാണ്. അതിന് യന്ത്രങ്ങളുണ്ട്, ഗാർഡൻ ടില്ലറുകൾ അല്ലെ പവർ ടില്ലർ. പവർ ടില്ലറിൻ്റെ മുകളിൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് തുറക്കാൻ പറ്റും. ഒരാൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ചെയ്യുന്ന പരിപാടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ടോ തെങ്ങ് തുറക്കാൻ പറ്റും. തെങ്ങ് ബന്ധം ഈ രണ്ട് കാര്യമാണ് ഉള്ളത്. പിന്നെ ഒന്നുള്ള കാര്യം തേങ്ങ പൊളിക്കുക എന്നുള്ളത്. തേങ്ങ പൊളിക്കുക, നമുക്ക് വീട്ടിൽ ചെറിയ തേങ്ങ പൊളിക്കാം. അതും ഈ ഒരു കാർഷിക യന്ത്രമാണ്, കേരമിത്ര എന്ന് പറയും. കേരമിത്ര എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തൊരു യന്ത്രമാണ്, നമ്മൾ വീട്ടിൽ കാണുന്ന കേരമിത്ര. പക്ഷേ ഒരു കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ സദാ പാരൻ്റെ മുകളിൽ ആൾക്കാർ ഇരുന്നിട്ട് ചെയ്യാണ്. അപ്പം അത് കുറച്ച് അപകടം പിടിച്ച പണിയാണ്. അതിന് ഇന്ന് കാർഷിക യന്ത്രം തേങ്ങ പൊതിക്കുന്ന യന്ത്രങ്ങൾ അവൈലബിൾ ആണ്. ഒരു മണിക്കൂറിൽ 300 മുതൽ 500 വരെ തേങ്ങ പൊളിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ തെങ്ങുമായി ബന്ധപ്പെട്ട് പിന്നെ അതേപോലെ തേങ്ങ ഉണക്കുന്നതിന് പണ്ടൊക്കെ ആണെങ്കിൽ ചേ എന്ന് പറയും, തേങ്ങ ഇങ്ങനെ കൊപ്ര തേങ്ങ കമത്തി വെച്ച് അടിയിൽ തീ കൊടുക്കും. അപ്പൊ അതും ചില അപകടങ്ങൾ ചേ മൊത്തം കത്തിപ്പോകാനുള്ള പല സ്ഥലങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഡ്രയറുകൾ അവൈലബിൾ ആണ്. ചെറിയ ഡ്രയർ 100 തേങ്ങ ഉണക്കണമെങ്കിൽ ചെറിയ ഡ്രയർ ഉണ്ട്, 1000 തേങ്ങ ഉണക്കണമെങ്കിൽ അങ്ങനത്തെ ഡ്രയർ, വലിയ വലിയ ഡ്രയറുകൾ, അത് ഇലക്ട്രിക് ഓപ്പറേറ്റഡ് ഉണ്ട്, വിറക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ വെളിച്ചെണ്ണ ആട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ എക്സ്പെല്ലറുകൾ, പല ടൈപ്പുള്ള ചെറുതും വലുതുമായ എക്സ്പെല്ലർ, നമ്മുടെ വീട്ടിൽ ചെറിയ കൊപ്ര ആട്ടണമെങ്കിൽ ചെറുത് അവൈലബിൾ ആണ്, വീട്ടിൽ തന്നെ എക്സ്പെല്ലറുകൾ അവൈലബിൾ ആണ്.
4: മുകളിൽ
5: നമുക്ക് കുറച്ചൊരു കിലോ കൊപ്ര ഉണക്കി വെച്ചാൽ ആവശ്യ സമയത്ത് ആട്ടിയെടുക്കാൻ പറ്റുന്ന എക്സ്പെല്ലർ അവൈലബിൾ ആണ്. വലിയ നമുക്കൊരു മില്ലായി തുടങ്ങണമെങ്കിൽ പലതരം എക്സ്പെല്ലറുകളും അവൈലബിൾ ആണ്. ഇത് തെങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയണേ. പിന്നെ നമ്മുടെ, ഞാൻ വയനാടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വയനാടിനെ മരിച്ചുകൊണ്ട് തന്നെ തേയിൽ, ഏറ്റവും കൂടുതൽ തേയിലുള്ള ഒരു സ്ഥലമാണ് വയനാട് മൂന്നാർ മംഗല്. തേയിൽ ആൾക്കാർ പോയിട്ട് കൈകൊണ്ട് തളിര് നുള്ളിയെടുക്കണം. അതിന് മെഷീൻസ് യന്ത്രം അവൈലബിൾ ആണ്, ടീ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മെഷീൻസ്. അത് ഏകദേശം ഒരു തൊഴിലാളി ഒരു ദിവസം ചെയ്യുന്നത് പണി, ഒരു മണിക്കൂർ കൊണ്ട് അത്രയ്ക്ക് കിട്ടും തേയില നുള്ളിയെടുക്കാൻ പറ്റും, തേയില ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വാഴക്കൃഷി, കേരളത്തിലുള്ളൊരു വാഴക്കൃഷിയാണ്. വാഴക്കൃഷിയിൽ ഇപ്പോൾ വാഴൻ്റെ ഊന്ന് കൊടുക്കുന്നതിന് കുഴിയെടുക്കാൻ യന്ത്രം, വലിയ വാഴക്കന്ന് കുഴിച്ചിടാൻ യന്ത്രം, കുഴിയെടുക്കുന്ന യന്ത്രങ്ങൾ അവൈലബിൾ ആണ്. വാഴക്കുല മൂടുന്നതിന്, വാഴക്കുല മൂടി തുണി പോലത്തെ ക്ലോത്ത് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ എലി തത്ത അങ്ങനത്തെ അറ്റാക്കുകൾ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ആ കായയുടെ തനി കളറും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള വാഴക്കുല മൂടുന്നതിനുള്ള യന്ത്രം അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ നാട്ടിൽ ചെയ്യുന്നതാണ് കാള വെച്ച് നിലം ഉയ്യുന്നത്. അതിന് ട്രാക്ടർ വെച്ച്, ട്രാക്ടർ ഓപ്പറേറ്റർ വെച്ച് നിലം ഉയ്യുന്ന യന്ത്രങ്ങൾ, ട്രാക്ടർ ഓപ്പറേറ്റർ റോട്ടവേറ്റർ വെച്ച് നിലം ഉയ്യാൻ പറ്റും. എന്തായാലും അതേപോലെ വരമ്പെടുക്കുന്നത്, നേരത്തെ പറഞ്ഞ റിഡ്ജ് ബ്ലാസ്റ്റിംഗ്, അതുപോലെ തന്നെ വേറൊന്ന് ഫെറോ ഓപ്പണർ അല്ലെങ്കിൽ റിഡ്ജർ, ബണ്ട് ഫോർമർ അങ്ങനെ പറഞ്ഞാലുമ്പോൾ ഇപ്പോൾ വരമ്പെടുത്ത് കൃഷി നടന്ന് ഇപ്പോൾ കൃഷികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം മഞ്ഞൾ, കപ്പ, കൂർക്ക അങ്ങനത്തെ വരമ്പെടുത്തിട്ടാണ് നടണ്ട്. അപ്പോൾ അതിന് ബണ്ട് ഫോർമർ വിളണം. ഇപ്പോൾ ട്രാക്ടർ അങ്ങോട്ട് ഓടിച്ച് പോയി കഴിഞ്ഞാൽ പുറകിൽ ഒരു വമ്പ വരമ്പായി നട്ടാൽ മതി. അങ്ങനത്തെ യന്ത്രം ഇന്ന് കേരളത്തിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ നമ്മളെല്ലാം കാണുന്നതാണ് പുല്ല് വെട്ടുന്നത്, റോഡ് സൈഡിലൊക്കെ കാണാൻ കാട് വെട്ടുന്ന യന്ത്രം, ബ്രഷ് കട്ടർ. അത് സുലഭമായി കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ ലേറ്റസ്റ്റ് ഉണ്ട്, ട്രാക്ടറിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന യന്ത്രങ്ങളുണ്ട്. അത് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഒരു ഏക്കർ കാട് വെട്ടാൻ പറ്റും. ഫ്ലെയിൽ മോവർ എന്ന് പറയും, കാട് മൊത്തം വലിയൊരു ഏരിയയിൽ ചെറിയ സമയം കൊണ്ട് കാട് വെട്ടാൻ പറ്റുന്ന യന്ത്രങ്ങളുണ്ട്. പിന്നെ മരുന്ന് തളിക്കുന്നതിന് സ്പ്രെയറുകൾ, മാനുവൽ സ്പ്രെയറുകൾ, എഞ്ചിൻ പ്രവർത്തിക്കുന്ന സ്പ്രെയറുകൾ, അങ്ങനെ സ്പ്രെയറുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കമ്പ് വെട്ടുന്ന നിലത്ത് നിന്നുകൊണ്ട് തന്നെ പ്രൂണറുകൾ അവൈലബിൾ ആണ്. പിന്നെ പലതല തോട്ടികൾ, ഫുഡ് പ്ലക്കർ, ചക്ക മാങ്ങ പറിക്കുന്നതിനുള്ള തോട്ടികൾ നിലത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആണ്. പിന്നെ നെല്ല് ഉണക്കുന്നതിന്, നെല്ല് മാത്രമല്ല പല കാര്യങ്ങൾ, ജാതി, ഏലം തുടങ്ങിയ കാര്യങ്ങൾ ഉണക്കുന്നതിന് ഡ്രയറുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് വറക്കുന്ന റോസ്റ്ററുകൾ അങ്ങനെ തുടങ്ങിയവിലാണ്. പിന്നെ അത് കവുങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കവുങ്ങുമായി ബന്ധപ്പെട്ട് ഇതേപോലെ കവുങ്ങിൽ കയറുക എന്നുള്ളതൊരു അധ്വാനം ഉള്ള പണിയാണ്. കവുങ്ങിൽ കയറാതെ തന്നെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടക്ക പറിക്കാൻ പറ്റും. പിന്നെ അടക്ക പൊളിക്കുക എന്നുള്ളത് അതിലും വലിയൊരു പണി. അതിന് അടക്ക പൊളിക്കുന്ന ചെറിയ യന്ത്രങ്ങളും അതേപോലെ വലിയ യന്ത്രങ്ങളും, അടക്കം ഇട്ട് കൊടുത്താൽ പൊളിച്ചു തീരുന്ന യന്ത്രങ്ങളും അവൈലബിൾ ആണ്. പിന്നെ അർബാന, നമ്മളെല്ലാം സുലഭമായി കാണുന്നതാണ്. അതിന് മോട്ടോർ വന്നു കഴിഞ്ഞു, നമ്മൾ വെയിറ്റ് നമ്മൾ എടുക്കണ്ട, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നാല് ചാക്ക് തേങ്ങയോ വളോ എന്ത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഇരുന്ന് ഉപയോഗിക്കുന്ന വന്ന് ആക്റ്റീവ് പോലത്തെ ഇരുന്ന് ഉപയോഗിക്കുന്ന മോട്ടോ കാർട്ടുകൾ വന്നു കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞു വരമ്പെടുക്കുന്ന, അതേപോലെ തന്നെ ചാലെടുക്കുന്ന യന്ത്രം, ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ചാലെടുത്ത് അതിനും ട്രാക്ടറിൻ്റെ ഉപയോഗത്തിൽ ഫെറോ ഓപ്പണറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാലെടുക്കുന്ന യന്ത്രം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇന്നിപ്പം നിൽക്കുന്ന ഏറ്റവും ഒരു മോഡേൺ യന്ത്രമാണ് അഗ്രികൾച്ചർ ഡ്രോൺ. ഡ്രോൺ വന്ന്, ഇതൊക്കെ ചെറിയ ചെറിയ യന്ത്രങ്ങളാണ്, കാർഷിക ഡ്രോൺ. അപ്പം നമ്മൾ കാണുന്നത് ക്യാമറ ഡ്രോൺ ആണ്. അഗ്രികൾച്ചർ ഡ്രോൺ വന്നു കഴിഞ്ഞു. ഡ്രോൺ വന്നു കഴിഞ്ഞാൽ ഡ്രോൺ മെയിൻലി ഉപയോഗിക്കുന്നത് വെച്ചാൽ വളം തളിക്കുന്നതിന്, അതേപോലെ മരുന്ന് തളിക്കുന്നതിന്. ഇപ്പൊ നെല്ലിനൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് 500 മീറ്റർ റേഡിയസിൽ മരുന്ന് തളിക്കാൻ പറ്റും, വലിയൊരു ഏരിയ. അതും ഒരു ഏക്കർ നമുക്ക് 8 മിനിറ്റ് കൊണ്ട് മരുന്ന് തളിക്കാൻ പറ്റും. ഒരു ഏക്കർ അല്ലാതെ ജനങ്ങൾ കർഷകൻ ചെയ്യുകയാണെങ്കിൽ ദിവസത്തെ സാധ്യമാണ്, നമുക്ക് 8 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഈ ഡ്രോൺ ഉപയോഗിച്ച് വിത്തിടുന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. അപ്പൊ വരും കാലഘട്ടത്തിൽ അത് വിത്തിടുന്നത് വരെ
4: വൻകിട കൃഷി രീതികൾക്കാണ് കൂടുതൽ.
5: അതെ അതെ, ഈ ഡ്രോണൊക്കെ വലിയൊരു ഏരിയയിലെ ചെയ്യാൻ പറ്റും. ഡ്രോൺ മെയിൻലി ഡ്രോൺ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂല. ഈ നെൽകൃഷി, അതേപോലെ തേയിലൊക്കെ മരുന്നടിക്കുക, ഹൈറ്റ് കുറഞ്ഞ കൃഷികൾക്ക് മരുന്നടിക്കാനാണ് ഡ്രോൺ പറ്റും.
4: റബ്ബറിന്,
5: റബ്ബറിന് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡ്രോൺ നമുക്ക് കാണണം, റബ്ബറിന്റെ ഇടയിൽ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രോൺ കാണില്ല, മരത്തിന് പേടിക്കും. അപ്പോൾ പരന്ന മെയിൻലി നെല്ലാണ് നമുക്ക് ഏറ്റവും സ്യൂട്ട്, നെല്ല്, പച്ചക്കറികൾ, ഇഞ്ചി, അതങ്ങനത്തെ തേയില, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രോൺ നമുക്ക് കണ്ടാലേ ഉപയോഗിക്കാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റും. റബ്ബർ ആണെങ്കിൽ റബ്ബറിന്റെ റബ്ബർ നിൽക്കുന്നതിന്റെ മുകളിലൊരു സ്ഥലം നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
4: ഈ റബ്ബറിന് പണ്ട് ഹെലികോപ്റ്ററിൽ റബ്ബറിന് അങ്ങനെ ചെയ്യുന്ന
5: രീതി, അതത്രയും മുകളിലാണ്. അത്രയും ചുരുക്കി പറയുകയാണെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ചില ചില യന്ത്രങ്ങളാണ്, കുറച്ച് യന്ത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞത്.
4: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് യന്ത്രവൽക്കൃതവുമായി ബന്ധപ്പെട്ട ചെറുകിട വൻകിട കൃഷിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ വിപുലമായ സംവിധാനങ്ങളും സാങ്കേതിക രീതികളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ജനക്ഷേമ പരിപാടി നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള യൂനിസ് അത്തിക്കോട് സാറിന് ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
5: വഅലൈക്കും അസ്സലാം.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തിൽ യൂനിസ് അത്തിക്കോടും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. നാം ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി നമ്മൾ ഏവരും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിക്കൊണ്ട് നമ്മുടെ മനസ്സുകൾക്ക് കുളിർത്തന്നലായി നമ്മോടൊപ്പം എന്നും നിലകൊള്ളുന്ന സ്നേഹക്കൂട് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
8: ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലാഹി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്ര.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ സ്നേഹക്കൂട് നമ്മൾ ചർച്ചക്കെടുക്കാറുള്ളത് റേഡിയോ ശ്രോതാക്കളും റേഡിയോയെ ആദ്യമായി അറിഞ്ഞ ആളുകളുമൊക്കെ അവരുടെ മാനസിക വിഷമങ്ങൾ അയച്ചു തരുന്നത്, അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സ്നേഹക്കൂടിൻ്റെ ചർച്ചകൾ എടുക്കാറുള്ളത്. ആർക്കും റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ, പരിസര പ്രദേശത്തുള്ള അറിയുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ സമൂഹത്തിന് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഏത് വിഷയവും റേഡിയോയോട് തുറന്ന് ചോദിക്കാനുള്ള അവസരമുണ്ട്. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു സ്നേഹക്കൂട് എന്നുള്ള പ്രോഗ്രാം മാത്രമല്ല, ധാരാളം ഉപകാരപ്രദമായ പരിപാടികൾ റേഡിയോയിലുണ്ട്. അതിൻ്റെ യൂട്യൂബ് ചാനൽ പീസ് റേഡിയോ എന്ന പേരിൽ, അതുപോലെ തന്നെ സ്നേഹക്കൂട് മാത്രമായി സംപ്രേഷണം ചെയ്യുന്ന സ്നേഹക്കൂട് പീസ് റേഡിയോ എന്ന ചാനൽ, അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ ഫേസ്ബുക്ക് പേജ്, ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയും അതിലൂടെ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാനും പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. നമുക്ക് ഇന്ന് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ കടന്നു പോകാമെന്ന് തോന്നുന്നു. റേഡിയോയിലേക്ക് ഒരു സഹോദരൻ അയച്ചത് ഇങ്ങനെയാണ്, ഒരു ആയത്ത് തുടക്കത്തിൽ എഴുതിക്കൊണ്ടാണ് അതിലുള്ളത്: വൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും എന്ന് തുടങ്ങുന്നൊരു ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയണത് ഇത് സൂറത്തു നൂറിലെ ആയത്താണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? ഇന്ന് വിവാഹ ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഒരു സത്യവിശ്വാസിയായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സാധാരണക്കാരനാണെങ്കിൽ വിവാഹം ഒരൽപ്പം പ്രയാസമായി തോന്നുന്നു. അള്ളാഹുവിനറിയാം. പ്രവാചകൻ്റെ ചരിത്രത്തിലും ഒന്നുമില്ലാത്തവരെ പ്രവാചകൻ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഫിത്നകളുള്ള കാലത്ത് ഒരു സത്യവിശ്വാസിയായ വ്യക്തിക്ക് വളരെ പ്രയാസമാണ് കല്യാണം കഴിക്കാതെയുള്ള ജീവിതം, അല്ലെങ്കിൽ കല്യാണം വൈകിപ്പിക്കുന്നത്. പക്ഷേ ആരും ഇന്നത് കണ്ടറിയുന്നില്ല. അല്പം ദീനുള്ളവർ പോലും ഇത്തരം വിഷയത്തെപ്പറ്റി പറയുമ്പോൾ അവർ ഭൗതികത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. വീടായിട്ടില്ലല്ലോ, ജോലിയായിട്ടില്ല, അല്ലെങ്കിൽ പ്രായം 22-23 ആയിട്ടല്ലേ ഉള്ളൂ, ഇനിയും ധാരാളം സമയമുണ്ട്. അവർ അവരുടെ പഴയ ചിന്ത വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്നാൽ അവർ ഇതിൻ്റെ ഗാംഭീര്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ഒരു ദീനുള്ള കുടുംബത്തോട് വിവാഹത്തെപ്പറ്റി അന്വേഷിച്ചാൽ തന്നെ അവരുടെ മകളും ഉപ്പയും ഉമ്മയും ദീനുള്ളവരാണെങ്കിലും മാതാപിതാക്കളും ഭൗതിക കാര്യത്തിൻ്റെ പേരിൽ ഭയപ്പെടുന്നു. എന്താണിതിന് പ്രതിവിധി? എൻ്റെ ഒരു നിഗമനമാണ്, നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൻ്റെ പേരിൽ ഇപ്പോഴും ക്ലാസുകൾ അല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ ആയി വരുന്നേയുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ പണ്ടു മുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കുകയും ആ കാലഘട്ടത്തിലുള്ള ഫിത്നകളെ ഭയന്ന് നിങ്ങൾ വേഗം കല്യാണം കഴിക്കുകയും കല്യാണം കഴിക്കാത്തവരെ കഴിപ്പിച്ചു കൊടുക്കുകയും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് നിലവിൽ അവർക്ക് ജോലിയൊന്നുമില്ലെങ്കിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും തവക്കുലും കൊണ്ട് വിവാഹം അന്വേഷിച്ചുകൂടെ?
10: വളരെ ഡീറ്റെയിലായ ക്വസ്റ്റ്യനാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം, ഈ കുറേ പുര നിറഞ്ഞു നിൽക്കണ ചെറുപ്പക്കാരുണ്ട് എന്നതാണ്. സാധാരണ ഈ പെൺകുട്ടികളെ കല്യാണ കാര്യത്തിൽ പാരൻസിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ തന്നെ ആകെ ബേജാറിൽ തുടങ്ങും. മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ കെട്ടിക്കാനുള്ളതാണ് അതുകൊണ്ട് അടിച്ചവർ, പിന്നെ നിന്നെ കെട്ടിക്കാനുള്ളതാണ് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനെ പഴമക്കാരങ്ങനെ പറഞ്ഞ് ഇന്ന് വളരെ നെഗറ്റീവായി പെൺകുട്ടികളെ അതെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സന്ദർഭത്തിൽ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് അത്ര തന്നെ ടെൻഷൻ ഇല്ല. അത് പിന്നെ ഒരു ടെൻഷനിലേക്ക് എത്തലെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് 25 പിന്നിട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു 27 ആകുമ്പോൾ പെൺകുട്ടികളെ കാര്യത്തിൽ ഒരു 16 ടെൻഷനായതുപോലെ എന്ത് ചെയ്യും, ടെൻഷനാണ് ഒരു ചുറ്റുപാടാണ് ഉള്ളത്. അത് ഉത്ബോധനങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നിനക്ക് അഭിപ്രായമല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ആവേണ്ട ഒരളവിൽ ചർച്ചയാവുന്നുണ്ട് നിക്കാഹിൻ്റെ സദസ്സുകളിലും ബാക്കിയൊക്കെ പൊതുവെ. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള സ്കോളേഴ്സ്, പ്രഭാഷകർ, സഹപ്രവർത്തകരൊക്കെ അത് പൊതുവെ നന്നായി പറയുന്ന ആൾക്കാരാണ്. എന്നാൽ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങളിൽ സാമ്പ്രദായികമായ കുറേ രീതികൾ സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ആ സുഹൃത്ത് ഇതിൽ ഉത്ബോധനങ്ങളില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഉത്ബോധിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തന്നെ കോട്ടിയതായത്തുണ്ടല്ലോ, വങ്കിഹുൽ അയാമാമിക്കും വസ്വാലിഹീനമിൻ ഇബാദിക്കും വ ഇമാഇക്കും ഈയക്കുൻ ഫുഖറ യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ അടിമകളെയും അല്ലാത്തവരെയൊക്കെ വിവാഹം കഴിച്ച് കൊടുക്കുക, സ്വതന്ത്രന്മാരെയും അടിമകർക്കൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുക. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മദീനയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കുറേ പെൺകുട്ടികളെ ഫോട്ടോ ഒരു ആൽബം ഇങ്ങനെ തൊക്കത്തും വെച്ചിട്ട് ഒരാളിങ്ങനെ നടക്കുക, അയാൾക്ക് ബ്രോക്കർ എന്നാണ് പേര്, അയാൾ 100 നുണ പറഞ്ഞ് പറ്റിച്ച് ഒപ്പിച്ച് ഒരു കല്യാണം ഉണ്ടാക്കി അതിൽ നിന്നുള്ളൊരു പൈസ വാങ്ങി അങ്ങനെ പോവുക എന്നതല്ല. അല്ലെങ്കിൽ വളരെ ബ്ലാങ്ക് സ്പേസിലേക്ക് മെസ്സേജ് അയച്ചിട്ടിട്ട് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതുമല്ല. അതിലൂടെ പരിശോധിച്ച് ശരിയായ ഒരാളെ കണ്ടെത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. മറിച്ച് ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ വിവാഹകാര്യത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബമാണെങ്കിൽ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, സമൂഹമാണെങ്കിൽ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, അവർക്ക് യുവതീ യുവാക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ ശരിയായ ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ കുടുംബത്തിലുണ്ട്, അയൽപ്പക്കത്തുണ്ട്, നമ്മുടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ പരിസരത്തുണ്ട്. ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹകാര്യത്തിൽ ഒന്ന് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അതൊരു സാമൂഹിക ബാധ്യതയാണ്. സാമൂഹിക ബാധ്യത വ്യക്തിബാധ്യതയായി മാറുന്നത് വിവാഹം കഴിക്കേണ്ട വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് കൂടുതൽ കടപ്പാടായി വരിക.
9: ഈ സാമൂഹിക ബാധ്യത എന്ന് പറഞ്ഞത് ശരിക്ക് ഫർള് കിഫായ,
10: ഫർള് ഐൻ, അതെ,
9: ആ രൂപത്തിൽ തന്നെയുള്ള നിലവാരത്തിലേക്ക് അത് എത്തുന്നതാണ്.
10: അങ്ങനെ ഖുർആന്റെ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അത് അങ്ങനെ തന്നെയാണെന്ന് പറയാനുള്ള ഒരു കാര്യം, വിവാഹം എന്നുള്ളത് ഇസ്ലാമിൽ മുമ്പ് നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ചോയ്സ് അല്ല. യാ മാഷറ ശബാബ് മനിസ്തത അമീൻകുമുൽ ബാ ഫൽ യതസവ്വജ്, വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരോട് വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് അതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫൈനഹു അഗല്ലുൽ ബസർ വഹസനുൽ ഫർജ്, അത് കണ്ണിനെ അടച്ചു കളയുന്നതാണ്. അതേപോലെ തന്നെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നതാണ്. ഇത് പാരൻസ് മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാർ അവർ പാറി പറന്ന് നടക്കണം. അവരവരുടെ ജോലി സ്ഥലത്തും ബാക്കിയുള്ളടത്തൊക്കെ അവർക്ക് അവരുടേതായ പ്രൈവസികളുണ്ട്. അപ്പം നമ്മൾ ഒരു ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ടും അവരെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടും താല്പര്യപ്പെടുത്താത്തത് കൊണ്ടും അവസരം ഒരുക്കാത്തത് കൊണ്ടും അവർ ഇതുപോലത്തെ കാര്യങ്ങളിൽ ലൈംഗിക രംഗത്തൊക്കെ അവർക്ക് വീഴ്ച പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്കായിരിക്കും. മാതാപിതാക്കൾ അതിൽ കണിശമായ വിഷയം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ എന്ന് മാത്രമല്ല പാനീയന്മാരൊക്കെ ഉണ്ടാവും.

0: അനുബന്ധങ്ങളും സാമ്പത്തികം ഒക്കെ ഉണ്ടാവുക എന്നുള്ളതും അതിൽപ്പെട്ട തന്നെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ പ്രായമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഓൻ്റെ പരിപാടി TVS ആണ്, തെക്ക് വടക്ക് സർവീസാണ്. നേരം വെളുക്കുമ്പോൾ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഓനോണ്ട് ഇറങ്ങും, എന്നിട്ട് ഉച്ചക്ക് ചോറ് കഴിക്കാനാകുമ്പോൾ വരും, എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇറങ്ങിങ്ങാണ്ട് വേറൊരു കുപ്പായിട്ട് കണ്ടാണ് പോവും, പിന്നെ രാത്രി ആകുമ്പോൾ വരും. അയ്യമ്മ ഇപ്പം കല്യാണം ഏൽപ്പിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, കൃത്യമായൊരു എന്തെങ്കിലും ഒരു 10 rupees അവസാനം അവൻ്റെ വൈഫിന് അവളുടെ ഇന്നർവെയേഴ്സ് വരെ വാങ്ങാനും വാപ്പാൻ്റെ അടുത്ത് പോയിങ്ങാണ്ട് പൈസ കേൾക്കാൻ പറ്റില്ലല്ലോ, അതിലൊന്നും സംശയമല്ല, അതൊരു പ്രശ്നമാണ്. എന്നാൽ അതേ സമയത്ത് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവനാകെ 10-25 rupees സാലറി ഉള്ളൂ, അതൊരു പ്രശ്നമാണ്. അവന് PSC കിട്ടട്ടെ, അവന് PSC കിട്ടുന്നെന്താ ഉറപ്പ്,
1: അതെ,
0: അവന് അങ്ങനൊരു ജോലി കിട്ടട്ടെ, ഇങ്ങനെ ഒരു ജോലി കിട്ടട്ടെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രായം കുറേ വൈകും, പ്രായം കുറേ വൈകിയ പിന്നെ ഈ വിവാഹ അന്വേഷിച്ചെല്ലണ കുട്ടികൾ ഇയാൾക്ക് എന്തുകൊണ്ട് ഇത്രയും കാലം പെണ്ണ് കിട്ടിയില്ല, അപ്പോൾ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണ് എത്തുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിയാനോട് പറഞ്ഞൊരു സംഭവം കഴിഞ്ഞൊരു നമ്മുടെ എപ്പിസോഡിൽ അബ്ദുറഹ്മാൻ കോട്ട് ചെയ്തിരുന്നല്ലോ. ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പ്രവാചകൻ ചോദിച്ചു, അലാ തതസവ്വജ് യാ റബിയ നീ കല്യാണം കഴിക്കണില്ലേ? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലുള്ളാഹ്, ഇല്ല നബിയേ, മാ ഉരീദു അൻ അതസവ്വജ്, വിവാഹം എൻ്റെ പ്ലാനിലില്ല. അപ്പോൾ റസൂലുള്ള വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, മാ ഇന്ദി മാ യുഖീമുൽ മർആ, ഒരു പെണ്ണിനെ കൊണ്ട് നടക്കാനുള്ളത്, കാമറണ നിന്നു എന്നാണ്, കാമ യുഖീമു പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ, കൊണ്ട് നടക്കാനുള്ള സംഗതികൾ എൻ്റെ അടുത്തില്ല. വമാ ഉഹിബ്ബു അൻ യുഷ്ഗിലനി അൻ കശൈ, അങ്ങനെ കൊണ്ട് നടക്കാനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഞാൻ സമ്പാദിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സേവനം ചെയ്യുക, നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് നഷ്ടപ്പെടും, ഞാൻ ജോലിക്കൊക്കെ പോകേണ്ടി വരും, ഇപ്പോൾ ഫുൾ ടൈം നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, ഫഇന്നക ഇൻ തസവ്വജ്ത ജാഅക റിസ്ഖുഹ, നീ അവളെ കല്യാണം കഴിച്ചാൽ അനക്കുള്ള റിസ്ക് വരും, അനക്കുള്ള റിസ്ക് വരും. അപ്പം വിവാഹം എന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാമ്പത്തിക ജീവിതത്തിനും മുന്നോട്ട് പോക്കിനൊക്കെ വഴി തുറക്കുന്ന ഒന്നാണ്. അത് ഖുറാനിലെ നമ്മൾ ഈ ആദ്യത്തെ ആയത്തിലുണ്ട്, ഇയക്കൂനു ഫുഖറ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി, അവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല അവരെ എന്ത് ചെയ്യും, സമ്പന്നരാക്കും എന്നാണ്. സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി ഔനുഹും, മൂന്ന് വിഭാഗത്തെ അള്ളാഹു സഹായിക്കുന്നു പറഞ്ഞാൽ, ഒരു വിഭാഗം അന്നാക്കിഹു യുരീദുൽ അഫാഫ്, ചാരിത്രം വിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട്, ലൈംഗിക രംഗത്തെ ശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നതാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അത്യാവശ്യം ഒരു കുട്ടിയെ തീറ്റിപ്പോറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരവസ്ഥയിൽ അവൻ്റെ കൂടെ ചേരുന്ന ഒരു കുട്ടിക്കും കുടുംബത്തിനും അവൻ പിന്നീട് വികസിക്കുമ്പോൾ അതെന്തല്ല, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, രക്ഷിതാക്കൾ ഇതിൽ ഗൗരവതരമായ ചിന്തക്ക് വിധേയമാകണം. പിന്നെ ഈ ചെറുപ്പക്കാരും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു പക്വത എത്തി, ഇവനിപ്പോൾ കെട്ടിക്കാനൊക്കെ ആയി എന്ന് രക്ഷിതാക്കൾക്ക് തോന്നിയപ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ തെക്ക് വടക്ക് സർവീസ് മാത്രമാകാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങി, പാരൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അധ്വാനിച്ച് 1 kg ഇറച്ചിയും 2 kg കോഴിയും കുറച്ച് പച്ചക്കറിയൊക്കെ പെരീക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പാരൻസിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇവനതിനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആകുള്ളൂ. പൂതിയും വെച്ച് മാത്രം നടന്നുകൊണ്ട് എന്ത് ചെയ്യില്ല, പെണ്ണ് കിട്ടൂല, ഉറപ്പാണ്. അവൻ എന്താണ് ഏർപ്പാട് എന്ന് എന്ത് ചെയ്യും, കെട്ടിക്കണൊരു ആളുടെ പിന്നെ
1: രക്ഷിതാക്കൾ
0: അന്വേഷിക്കും. അത് വലിയൻ്റെ ഉത്തരവാദിത്തമാണ്, ആ കുട്ടിക്ക് ഈ വീട്ടിൽ കിട്ടണ സൗകര്യമെങ്കിലും അവിടെ കിട്ടുമോ എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫേക്കായിട്ട് അതും ഇതും അറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിച്ച് കെട്ടരുത്, കാരണം രാവും പകലും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരാളാണ് കൂടെ വരുന്നത്. അവിടെ തൊഴിലുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഇന്നത്തെ ചെറുപ്പക്കാർ പഠിച്ച കോഴ്സിലെ തൊഴിൽ മാത്രം തിരഞ്ഞ് നടക്കുന്ന കുറേ ടീമുണ്ട്. അങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യൂല, വേറെ എന്ത് തൊഴിൽ കിട്ടിയാലും അതൊന്നും എടുക്കില്ല. വേറൊരു എക്സ്റ്റെൻഡ് ഉള്ളത് പഠിച്ചൊരു കോഴ്സ് അവിടെ കിടക്കുന്നുണ്ടാവും, അതൊക്കെ അവിടെ ഇട്ടിട്ട് അവന് വേറെ ഒരു സാധനത്തേക്ക് പോവും. ഇത് രണ്ടും പ്രശ്നമാണ്, ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സ്റ്റാൻഡാണ് വേണ്ടത്. ധാരാളം തൊഴിലുകളുണ്ട്, ആ തൊഴിലുകൾ ശരിയായി പരിശോധിച്ച് പോകുക. വേറൊരു ടീമുണ്ട്, എവിടെയെങ്കിലും ഒന്ന് കയറിയാൽ പിന്നെ അവിടെ നിന്ന് പോകില്ല. ഞാൻ പറയണ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു സംഗതിയിലെത്തുന്നതിനെ കുറിച്ചല്ല,

0: മറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റൈൽസിലോ ഷോപ്പ് കീപ്പറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ഷോപ്പ് ഫുൾ ഓനായിരിക്കും കൊണ്ടെടുക്കുന്നത്. ഒരു വേറെ വേറെ ബ്രാഞ്ച് തുടങ്ങി തുടങ്ങി തുടങ്ങി പോകും. അവനീ സാലറി തന്നെ അപ്പോഴും ഉണ്ടാവുള്ളൂ. മുതലാളി ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ടാവും. അവന് ആ കൃത്യം പൈസ എന്തിനുണ്ടാവുള്ളൂ, കിട്ടുന്നുണ്ടാവുള്ളൂ. വേറെ ടീമുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കും. ഒന്നൊന്നൊന്നൊക്കെ ഇങ്ങനെ ചാടും, അടുത്ത ടീമെന്ന് അടുത്ത ടീമൊക്കെ ചാടും. ഇഷ്ടംപോലെ കട ഉണ്ടാകും. ഇതൊന്നും ശ്രദ്ധിക്കാത്തവരുണ്ടാകും. അപ്പോൾ ഒരു ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കാവുന്ന വിധമുള്ള സുരക്ഷിതമായ ഒരു തൊഴിൽ, ഒരു ധന സമ്പാദന മാർഗം അതുണ്ടാക്കി വെക്കണം. അപ്പോഴേ കുടുംബത്തിനും അതേപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടിക്കും അവരുടെ കുടുംബത്തിനൊക്കെ അത് ബോധ്യപ്പെടുള്ളൂ. ആവർത്തിച്ച് പറയുന്നു, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഈ ആൺകുട്ടികളെ കല്യാണ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ റൂം ഇങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട്. റൂമുള്ള റൂമും ഉള്ള സൗകര്യവും മതി. മുമ്പൊരിക്കെ വിവാഹം ഏകദേശം 26-27 വയസ്സൊക്കെ ആയിട്ടും മോനെ കല്യാണം കഴിപ്പിക്കാൻ ഒരു ചെറിയ ചിന്ത പോലും നടത്താത്തൊരു വാപ്പാനോട് നിങ്ങളും മോൻ്റെ അമ്മയും മാറിക്കിടന്നല്ലേ അല്ലാപ്പം എന്താ കാട്ടുക എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയേണ്ടി വന്നു. കാരണം അവന് അത്രയും ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. ഭയങ്കര ഡിപ്രസ്ഡാണ് അവന്. ഫുള്ളിങ്ങനെ താടിക്കും കൈ കൊടുത്തിങ്ങനെ ഇരിക്കും. ഇയാൾ വളരെ നമുക്ക് അടുത്തറിയുന്ന ആളാണ്. അപ്പോഴാണ് മൂപ്പർക്ക് എന്ത് ചെയ്യണത് മനസ്സിലാണ് വിഷയങ്ങളൊക്കെ കുറച്ച് ഗൗരവമാണ്. അടുത്താഴ്ച മൂപ്പര് ചാടി പുറപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തു. അത്രേ ഉള്ളൂ. വീട്ടിൽ അസൗകര്യങ്ങളുണ്ടെങ്കിൽ അവൻ്റെ ജോലി സ്ഥലത്ത് ഒരു വാടകയ്ക്ക് എടുത്ത് താമസിച്ചോട്ടെ. എന്നാ ഈ ജീവിതത്തിൽ എന്താ പറയുക, ഒരു ശരിയായ സംസ്കൃതമായ ജീവിതം പാലിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമാണ് എന്ന് ആണ് ആ സുഹൃത്തിനോട് പറയാനുള്ളത്. അപ്പോൾ തവക്കുൽ മാത്രം പോരാ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. തവാക്കുൽ എന്നാണ് അതിന് പറയാം. അള്ളാഹു നമ്മളെ സമ്പന്നരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേഗം ഒരു പണ്ണൊക്കെ പോയി കെട്ടിയിട്ട് അള്ളാഹു സമ്പന്നനാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാൽ അതിന് തവാക്കുൽ എന്നാണ് പറയുക. നമ്മളായിട്ട് എടുക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ പഠിച്ചവൻ എന്ത് ചെയ്യും, എവിടെയും കുടുങ്ങാതെ നമ്മളെ കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കി തരുന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം.
1: ഈ ചോദ്യത്തിൽ സൂചനയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് ഇപ്പോൾ വിവാഹം ഇങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇത്ര ഇത്ര വലുപ്പുണ്ടാവണം, അതിൻ്റെ ചിലവുകളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ സമൂഹം ഒരാളുടെ വിവാഹം ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന ജോലി ഉണ്ടായിരിക്കണം, ഇന്നൊരു നിലവാരത്തിലെത്തണം, ഇത്ര ശമ്പളം ഉണ്ടാവണം, അത് രക്ഷിതാക്കൾക്കൊക്കെ അമിതമായ ചില പ്രതീക്ഷകളും താല്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ കാരണത്താൽ വിവാഹം വൈകിപ്പോകുന്നതിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ.
0: തീർച്ചയായും. ഇപ്പോൾ ഇതേപോലെ വളരെ അടുത്തറിയണ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കല്യാണം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പാരൻസ് ഭയങ്കരമായി ചിന്തിക്കുകയാണ്. 4 പവൻ 3 or 4 പവൻ മഹർ കൊടുക്കണം, കാരണം ആർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അന്ന് കൊടുക്കുന്ന കാലത്ത് 10,000 rupees, ഇപ്പം 75,000 rupees. അപ്പം എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, പിന്നെ കല്യാണം അത്ര ഇത്രയൊക്കെ വലിയ കല്യാണം വേണം, അതിന് പറ്റൂലെങ്കിൽ എന്നെ കാര്യം നോക്കിക്കോ, ഇതൊക്കെ ആരാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ ഈ കുട്ടിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, വിളിച്ചാൽ ഞങ്ങൾ വിളിച്ചു നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെ വീട്ടിൽ അടിയാവും.
1: അതെ.
0: അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു രക്ഷിതാവാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ ചിന്തിക്കണത്. അയാൾ വളരെ ഉയർന്ന് ചിന്തിക്കുന്നു വിചാരിക്കണ രക്ഷിതാവാണ്. ഞാൻ പറഞ്ഞ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം പറയണേ. അപ്പോൾ ഈ കല്യാണം ആകെയുള്ളൊരു കല്യാണമാണ് ഒന്നാമത്തെ കല്യാണമാണ്. അപ്പോൾ 2,000 ആളെ വെച്ച് നടത്തണം, 3,000 ആളെ വെച്ച് നടത്തണം. പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ പിന്നെ പെങ്ങന്മാർക്കും മൊത്തം പെങ്ങന്മാരെ കുട്ടികൾക്കും പെന്നാളാരെ പറഞ്ഞിട്ടു. പിന്നെ ഞാൻ കാക്കൂനോട് പറയാതെ ഒരു കൂട്ടം കൊണ്ട് എടുത്തു, അല്ല ബില്ലുള്ളിൽ കൂടെ കഴിച്ചിലായി പോയിക്കോളുമല്ലോ. ഡിഗ്രി പ്രായത്തിലൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് ഈ പറയണത്. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം വരുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ സംഗതികൾ വലിച്ചു കൂട്ടി ലക്ഷങ്ങൾ കണക്ക് കൂട്ടി അതാകാത്തത് കൊണ്ട് കല്യാണം നടത്താതിരിക്കുക. ഈ പറയണ ചെറുപ്പക്കാരന് ഓനിപ്പോൾ കല്യാണത്തിൻ്റെ നേരമൊന്നും ആയിട്ടില്ല എന്നാണ് പറയാം. ഓനിപ്പോൾ ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല, ഓനിപ്പോൾ വെള്ളം കുടിക്കാനൊന്നും ആയിട്ടില്ല, ഓന് വെള്ളം വേണമെന്ന് അറിയുമ്പോഴേ എന്ന് പറയണ പോലത്തെ ഒരു ഡയലോഗാണത്. അപ്പോൾ ഇതിങ്ങനെ ഈ സങ്കീർണവൽക്കരിച്ച് കല്യാണം നടത്തിക്കാത്ത പ്രശ്നം പലപ്പോഴും രക്ഷിതാക്കളെടുത്തുണ്ടാകും, ആൺകുട്ടികളുടെ കുടുംബങ്ങളെടുത്തുണ്ടാകും. സമാനമായി തന്നെ നമുക്ക് പറയാൻ പറ്റും പെൺകുട്ടികളുടെ രക്ഷിതാക്കളും കുറേ വലിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത, ഒരു ജോലിയും കൂലിയൊന്നും ഇല്ലാത്തത് നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മോശമല്ലാത്ത അവസ്ഥയിലുള്ള ഒരാൾ വരുമ്പോൾ അവര് കല്യാണങ്ങൾ ഇങ്ങനെ പറഞ്ഞു തട്ടു, അവരെ നമ്മൾക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഇതാ ജാഅക്കും മൻ തറല്ലാഹു ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ, നിങ്ങളടുത്ത് സ്വഭാവം കൊണ്ടും ദീനു കൊണ്ടും പൂർണ്ണമായും തൃപ്തിപ്പെട്ട ഒരാൾ വന്നാൽ നിങ്ങളെ മോളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കൂ. ഇല്ലാ തഫ്അലു, നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ തക്കും ഫിൽ അർളി ഫിത്തനത്തിനോ ഫസാദുൻ ആരിയൽ, ഭൂമിയിൽ പലതരം കുഴപ്പങ്ങളും അതുകൊണ്ട് ഉണ്ടാകും എന്നാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ്റെ തൊഴിലെന്താണ്, അവൻ്റെ ഫാമിലി സ്റ്റാറ്റസ് എത്രയാണ്, ഈ സാധനങ്ങളൊക്കെ വളരെ ചെറിയ ലെവലിൽ മാത്രമേ നമ്മളെ മോളെ ലൈഫിനെ സ്വാധീനിക്കുള്ളൂ. അടിസ്ഥാനപരമായി വേണ്ടത് അവൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഒരു ചേർച്ച, മനസ്സിൻ്റെ ചേർച്ച, അവരുടെ ബെഡ്റൂം, അവർ തമ്മിലുള്ള പെരുമാറ്റം. അതുകൊണ്ടാണ് മൻ തറല്ലൗന ദീനഹു വഖുലുഖഹു, സ്വഭാവം ദീനും, ഈ ദീനിൽ നിന്ന് സ്വഭാവത്തെ വേറെടുത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു മുഖ്യ വിഷയമാണ്. അപ്പോൾ ആ വ്യക്തിയിൽ പരിശോധിക്കേണ്ടത്, ആ വ്യക്തിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, വളർച്ചാ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് അയാൾ ആരൊക്കെ കൂടെയാണ് ജീവിച്ചത്, അയാളുടെ രീതി എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അയാൾ ഒരു വ്യക്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച രണ്ട് മൂന്ന് മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങളിൽ അയാളുമായി ഇടപെട്ട വ്യക്തികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നുമില്ലാതെ വേറെ ആകെ വീടും പറമ്പും സംഗതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് പൊട്ടിയാൽ ഇത് ഫുള്ള് പോവും. ഇത് കണ്ടാണ് കെട്ടിച്ചെങ്കിൽ അല്ലേ. എന്നാൽ ദീന് അടിസ്ഥാനമാക്കുമ്പം ആ അവനെന്തുണ്ടാവും, തൻ്റെ ഭാര്യയോടുള്ള കടപ്പാടുകളും അതിൻ്റെ ഉജൂബിയത്തും അതിൻ്റെ നിർബന്ധാവസ്ഥയൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതുണ്ട്, അതിമ കല്യാണങ്ങൾ മുടങ്ങാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഓരോ കുട്ടികളും ജീവിച്ചൊരു ജീവിതാവസ്ഥ ഉണ്ടാകും. ആ ജീവിതാവസ്ഥക്ക് അനുസൃതമായ സംഗതികൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത്ര തന്നെ ദീനിയല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, അവർ പ്രയാസപ്പെടും. ഇപ്പോൾ വീട്ടിൽ ഫുള്ള് സെർവൻറ്റിനൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടി, അങ്ങനത്തെ ഒന്നുമില്ലാത്ത ആ സെർവൻറ്റ് എടുക്കണീലേറെ പണി എടുക്കേണ്ട ഒരു വീട്ടിൽ വരുമ്പോൾ ഉണ്ടാണ് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ധാരണയാക്കി വരുന്നതിന് പ്രശ്നമല്ല, അതൊന്നും ധാരണയാക്കാതെ വരുമ്പോൾ അതൊക്കെ വലിയ ക്ലാഷുകൾക്ക് എന്ത് ചെയ്യും, കാരണമാകും. ഫുഡിൻ്റെ ഒരു മെനു, അത്യാവശ്യം ഭയങ്കര മെനുള്ള ഫുഡൊക്കെ മാത്രം കഴിച്ച് ശീലിച്ചൊരു കുട്ടി, അത്ര തന്നെ മെനു ഒന്നും ശക്തമല്ലാത്തൊരു സ്പേ, അതാണ് കുഫു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാ കുഫുവുകളെയും നേടിത്തരുന്ന കാര്യമാണ് ദീനു എന്ന് പറയുന്നത്. ഉള്ളിൽ ദീനും നിലപാടും വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ ഇതായിട്ടൊക്കെ മാച്ചാകാനും ഭയങ്കര ആനന്ദത്തിൽ ജീവിക്കാനൊക്കെ പറ്റുമെന്നുള്ളതാണ് തോന്നുന്നത്.
1: ഈ ഇപ്പോൾ പുര നിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവർക്ക് വിവാഹം കഴിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അത്തരം ദീനുള്ള ആളുകൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ അവരെ കുറേ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് അവരുടെ വിവാഹവും മകളുടെ വിവാഹവും രണ്ടും വൈകിപ്പിക്കാതെ സമൂഹത്തിൽ വിവാഹങ്ങൾ വേഗം നടക്കാനുള്ള പ്രവർത്തനത്തിലാണ് എല്ലാവരും ഇടപെടേണ്ടത്. അവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംശയമുള്ളത്, ഇവർ വിവാഹത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ വിവാഹം അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ അന്വേഷിക്കേണ്ടത്, എന്താണ് അയാളുടെ ഒരു നിലപാടുണ്ടാവേണ്ടത്?
0: ഭയങ്കര ക്വസ്റ്റ്യനാണത്. അതെച്ചാല് 8 കൊല്ലം 10 കൊല്ലമൊക്കെ തരും. അതിൻ്റെ കാരണം കൃത്യമായൊരു പ്ലാന് തിരച്ചിലുണ്ടാവില്ല, 100-200 ആളുകളൊക്കെ കാണും, അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും പെണ്ണിട്ടില്ല. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പെണ്ണ് അന്വേഷിക്കുന്ന ദൂരത്തിനൊരു പരിധി ഉണ്ടാകും. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അതിർത്തിയിട്ടാൽ ഒരു നിശ്ചിത ദൂരത്തായിരിക്കും പെണ്ണ് അന്വേഷിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 100-200 ആളെ കണ്ടു പറഞ്ഞാൽ, ഒരു 50 മുതൽ 200 വരെയുള്ള ആളുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു 5-6 വ്യക്തികളോട് ആ പ്രദേശത്തെ ആളുകളോട് ഈ സാധനം ചോദിച്ചിട്ടുണ്ടാവും. ചോദിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് പൊതുവേ ചോദിക്കുക ഏകദേശം ഒരാൾക്കാരോടെ ആയിരിക്കും. അപ്പോൾ ഇവനെ പറ്റിയിട്ടിങ്ങനെ ചോദ്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവായ മറുപടി ഇൻബിൽട്ടായിട്ട് വരും, ഉള്ളെന്ന് വരില്ല, മീൻസ് ജനറലി നോർമലി വരില്ല. അതിപ്പോ ആ ഇതിമ കല്യാണം തുടങ്ങും എയ്മേ, അതിപ്പോ ആരെ നമ്മളെ മറ്റേയാളെ മോനാ, ആ ഇത് മതി കല്യാണം തുടങ്ങാന്, മനസ്സിലല്ലേ? അപ്പോ നമ്മൾ ചെറുപ്പക്കാരോട് അവരുടെ കുടുംബങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ അതിനെത്ര റാമുണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ, നല്ലൊരു ഷർട്ട് വാങ്ങുകയാണെങ്കിൽ ഒക്കെ നല്ല നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അത് വാങ്ങുക. അപ്പം നമ്മളുടെ കൺസെപ്റ്റിൽ നമ്മുടെ ഇണ ആരാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെൺകുട്ടികളോടും പറയണത് ആരാണ് എൻ്റെ ഇണ എന്നതിൽ ഒരു നല്ല വ്യക്തത വേണം. ആ വ്യക്തതയിൽ നമുക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരണം. അപ്പം ആ വ്യക്തതയിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യം സംബന്ധിച്ച കുറേ സങ്കല്പ പ്രശ്നങ്ങളുണ്ടാവും. സോഷ്യൽ മീഡിയയൊക്കെ സ്ഥിരമായി വാച്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് പൊതുവേ സൗന്ദര്യത്തെക്കുറിച്ച സങ്കല്പം എന്ന് പറയുന്നത് ഭയങ്കര ഈ ചർമ്മങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകൾ, ഗ്ലാസി ആയിട്ടുള്ള ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ തൊട്ടാലിവിടെ ഇങ്ങനെ ആടെ അങ്ങനത്തെ ഈ കൊറിയൻ കെ ഡ്രാമ ഒക്കെ പോലുള്ളതൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഈ കുട്ടികൾ പോലും വിചാരിക്കാതെ അവരുടെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു ചിന്ത ഉണ്ടാവും.
1: അതെ,
0: ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടൊരു സാധനം ഇങ്ങനെ കാണുമ്പോൾ അതാകും നമ്മുടെ ഒരു കൺസെപ്റ്റ്, അതാകും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഇണയെ സംബന്ധിച്ച ജീവിച്ചവരുടെ വിവാഹത്തിലൂടെ വിജയിച്ച് ജീവിച്ചവരുടെ അനുഭവങ്ങളും ഇസ്ലാമികമായ പ്രമാണങ്ങളും നമ്മളെന്ന വ്യക്തിയുടെ ബയോളജിക്കൽ ഫിസിക്കൽ പശ്ചാത്തലങ്ങളൊക്കെ വെച്ചിട്ട് ജീവശാസ്ത്രവും ശാരീരശാസ്ത്രവുമായ ഒക്കെ വെച്ചിട്ട് ഈ മൂന്നിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഇണയെ നമ്മൾ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ആ ഇണയെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോധ്യം വേണം, നമ്മൾക്കെത്ര നിറമുണ്ട്, നമ്മൾക്കെത്ര നീളമുണ്ട്, നമ്മൾ ആരാണ് എന്നൊക്കെ നമുക്ക് ബോധ്യം വേണം. ഹീറോയിനുകളെയും സെലിബ്രിറ്റികളെയൊക്കെ കണ്ട് അതെന്നെ കണ്ട്, അവരുടെ ശരീരം കണ്ട്, അവരുടെ കട്ടിമീശ കണ്ട്, അവരുടെ മുടി കണ്ട്, അവരുടെ കോലം കണ്ട്, അവരുടെ മൂക്ക് കണ്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇണയെ തിരയുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിയുടെ വയസ്സ് തൊട്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വയസ്സ്, നീളം, ഈ സാധനങ്ങളൊന്നും അറിയണമെങ്കിൽ അവിടെ പോയി കാണുന്നതും വേണ്ട. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. ഞാൻ അങ്ങനെ തന്നെയാണ് ഈ വിഷയം പറയുക, ശരിയായ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. ആ ചെക്ക് ലിസ്റ്റ് അതന്നെയാണോ വേണ്ടതെന്ന് എന്ത് ചെയ്യണം, ശരിക്ക് പഠിച്ചുറപ്പ് വരുത്തണം. 18-ാം വയസ്സിലെ ചെക്ക് ലിസ്റ്റ് ആവില്ല 22-ാം വയസ്സിലുണ്ടാകുക, 22-ാം വയസ്സിലെ ചെക്ക് ലിസ്റ്റ് ആവില്ല 28-ാം വയസ്സിലുണ്ടാകുക. ഈ അടുത്ത ദിവസം നമ്മുടെ അടുത്തൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു, 7 വർഷമായിട്ട് രണ്ടാളും പ്രണയത്തിലാണ്, വാപ്പാക്കും മാക്കും അറിയില്ല, എല്ലാ നിലക്കും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം രണ്ടാളും വീട്ടിൽ പോയി പറഞ്ഞു. അറിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ, ആര്, പാരൻസ് അറിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പം നമ്മൾ അവരോട് ചോദിച്ചു, ഒറ്റ ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ, ഇത് നിങ്ങളുടെ പ്ലസ് വൺ പ്രായത്തിൽ ആരംഭിച്ച ബന്ധമാണ്, ഈ പ്ലസ് വൺ പ്രായ ഇത് രണ്ടാക്കും ദീനൊന്നും പറഞ്ഞാൽ മനസ്സിലാണ് ആൾക്കാരല്ല, ഭയങ്കര ബുദ്ധിജീവികളാണ് രണ്ടാളും. അപ്പോൾ അവരോട് അവിടെ ദീന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അവരോട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, 21-ാം വയസ്സിൽ നിങ്ങളുടെ തലച്ചോറിനുള്ള ഒരു പരിമിതിയുണ്ട്, നിങ്ങൾ ഒരു ടീനേജ് കടന്നു വരുന്ന ഒരു ഏജാണ്, ആ ഒരു ഏജിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി 100% തലച്ചോറിനില്ല, ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എടുക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് താരതമ്യേന ഒരു വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു ഏജാണത്. അപ്പം അന്നെടുത്ത തീരുമാനമാണ്, ആ തീരുമാനത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു അതുണ്ടാവില്ല, കാരണം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചാണ്, അപ്പോൾ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്ലൈൻഡായിട്ട് വളരെ അന്ധമായി ഇഷ്ടപ്പെട്ടു പോയാൽ ചിലതൊന്നും കാണൂല, ഒന്നും കാണൂല. ഇനി ഇത് രണ്ടാളും നിങ്ങൾ കാണും, നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ. ഇപ്പോൾ രണ്ടാളും ഒന്നിച്ചുറങ്ങുകയോ അല്ലെ, അതൊന്നും ഉണ്ടായിട്ടില്ല, രണ്ടാളും അങ്ങനെ സംസാരിക്കും, വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പിണങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഒറ്റപ്പെട്ട പിണങ്ങാൻ വന്ന എല്ലാ സമയത്തും നിങ്ങൾ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് കത്തിത്തുടങ്ങി, വിഷയം കത്തിത്തുടങ്ങി. അപ്പം രണ്ടാളോ അപ്പുറത്ത് പോയിരുന്ന് ഒരു 10 മിനിറ്റ് വരെ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഞങ്ങൾ രണ്ടാളും ആ ഏജ് മുതൽ അമ്മയിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വിലയിരുത്തുമ്പോൾ ഞങ്ങൾ രണ്ടാളീ പ്രൊഫഷൻ അടക്കം പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കാഴ്ചപ്പാടിൽ വിഷയങ്ങളുണ്ട്, ഒരാൾക്ക് ഒരിക്കലും ഇന്ത്യയിൽ ജോലി കിട്ടൂല, അങ്ങനത്തതാണ്, ഒരാൾക്ക് ഏകദേശം ഇന്ത്യയിൽ മാത്രമേ എന്തുള്ളൂ
1: കിട്ടുള്ളൂ,
0: നല്ല തൊഴിൽ സാധ്യതയുള്ളൂ. അപ്പോൾ രണ്ടാളും ഒന്നിച്ചൊരിക്കലും ഉണ്ടാവില്ല, രണ്ടാളും ജോലി കോംപ്രമൈസ് റെഡിയല്ല, അങ്ങനെയുള്ള വളരെ ഭൗതികമായ. അപ്പം എന്നുവെച്ചാൽ നമ്മളെ ഇണയെ കൂട്ടുമ്പോൾ നമുക്ക് മക്കളുണ്ടാകും, നമ്മൾ ഒറ്റക്ക് താമസിക്കും, ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റൊരു പ്ലാന് വേണം. ആരെയാണ് നമ്മൾ കാണേണ്ടത്? ആ പ്രൊഫൈലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? കാണേണ്ടുള്ളൂ. ആ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ ആ പ്രൊഫൈലിൽ തന്നെ രണ്ട് തരം സംഗതികളുണ്ടാവും. ഒന്ന്, വളരെ താൽക്കാലികമായ പ്രശ്നങ്ങൾ. രണ്ട്, കുറച്ചൊരു ലോങ് ടൈം ഇഷ്യൂസ്. ഇപ്പോൾ ഞാൻ താൽക്കാലിക പ്രശ്നം എന്നുള്ളത് പറയുകയാണെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കുട്ടിക്ക് ഒരു 3 വർഷത്തേയും കൂടി പഠനമുണ്ട്. ലോങ് ലൈഫ് കാണുമ്പോൾ ജീവിതം ഒരു ദീർഘമായ സാധനമാണ്. കല്യാണം കഴിച്ചൊരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും ഈ ലോകത്ത് തീരണില്ല. ദുഖുലുൽ ജന്നത്താനത്തും വസ്വാജുക്കും തുഹബറു, നിങ്ങൾ നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. അപ്പം അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആ 3 വർഷം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താവില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. 3 വർഷത്തെ കോഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ അതിനൊരു താൽക്കാലിക വിഷയമായിട്ടേ കാണേണ്ടതുള്ളൂ. ആ 3 വർഷം കുറച്ച് സഹിക്കേണ്ടി വരും, അതെങ്ങനെയെല്ലാം സഹിക്കേണ്ടി വരും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ 3 വർഷം നല്ല ടൈമായിരിക്കും. ചില ആളുകൾക്ക് 3 വർഷം ഒരു 3 മാസത്തിൻ്റെ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റും. ചില ആളുകൾക്ക് 3 വർഷം ഒരു 30 കൊല്ലത്തിൻ്റെ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ധാരണേൻ്റെ ശേഷം കാണാൻ എന്തിനേ പോകേണ്ടുള്ളൂ? ശരീരത്തിൻ്റെ അവസ്ഥയും മീൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വീട്, അതിൻ്റെ ചുറ്റുപാട് കാര്യങ്ങൾ, ആരോഗ്യം, അനുബന്ധങ്ങൾ, ഇങ്ങനത്തതൊക്കെ നേരത്തെ ഉറപ്പുവരുത്തി ഓക്കെ ആയതിൻ്റെ ശേഷമേ പോകേണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. നല്ലോണം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ജീവിതത്തിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ വേണ്ടത് സ്വാലിഹത്തായ സ്വാലിഹായ ഇണയെ വേണമെന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പഠിച്ചവൻ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് തരും. അപ്പോൾ അവിടെ പോയി സംസാരിച്ച് ആ സംസാരിച്ചതിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ആ നിലക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പറഞ്ഞതിൻ്റെ ചുരുക്കത്രേ ഉള്ളൂ, നല്ലോണം ധാരണയാക്കി വേണം കാണാൻ പോകാൻ. കാണാൻ പോകുക എന്നുള്ളത് ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് അതിൽ കുറേ ടെൻഷൻ ഉണ്ട്. 3-4 ആൾ മുന്നിൽ പോയി നിൽക്കുന്നതോടുകൂടെ തന്നെ കുട്ടികളൊക്കെ വിഷമിക്കും. അപ്പം അത് പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ആണിനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ച് എല്ലാ ഭാഗവും അന്വേഷിച്ച് ഓക്കേൻ്റെ ശേഷം കാണേണ്ട ഘട്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, വന്ന് കണ്ടാൽ മതി തന്നെയാണ് വിചാരിക്കേണ്ടത്.
1: അപ്പോൾ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പെണ്ണന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെക്കനന്വേഷിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അത് വളരെ വിശദമായി നമ്മുടെ മഹബ്ബ പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പ് സെഷനുകളിൽ പിന്നെ എടുക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് പിന്നെ ഒപ്പം ഇരുത്തി പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്, എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി അത് പറയാം. നമ്മുടെ ഫീഡ്ബാക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് പിന്നെ നിങ്ങൾ അവതരിപ്പിക്കാറുള്ള ആ ഒരു ഏരിയ, കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കാറുള്ളതാണ്. അപ്പോൾ അത് പൂർണ്ണമായി ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് ഇൻഷാല്ലാ നമുക്ക് മഹബ്ബ വർക്ക്ഷോപ്പ്
0: ആളുകൾ വേറെ തെറ്റിദ്ധരിക്കും. അതായത് നമ്മൾ ഈ മഹബ്ബ ആളുകൾക്ക് വേണ്ടി പറയണം, ഈ മഹബ്ബ വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുമ്പോൾ ചെറിയ ഫീസ് വാങ്ങലുണ്ട്. എന്തിനാ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും പിരിച്ചാണ് നടത്തുന്നത്. ഈ പിരിവ് നടത്താൻ ആകെ നിശ്ചിത ആൾക്കാരുള്ളൂ, വാങ്ങാനും നിശ്ചിത ആൾക്കാരുള്ളൂ, കൊടുക്കാനും നിശ്ചിത ആൾക്കാരുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തികച്ചും ഇൻഡിവിജ്വൽസ് ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു നിലയും വലിയ ഉണ്ടായിക്കോട്ടെ എടുത്തിട്ടാണ് ഫീസ് വാങ്ങണത്. ഭയങ്കര ഫീസൊന്നുമില്ല, ചെറിയ പൈസ ഒരു 1000-1500 ആ എമൗണ്ടൊക്കെ മഹബ്ബക്ക് വരാറുള്ളൂ.
1: അതെ, അതതിൻ്റെ ഹാളും അതുപോലെ ഭക്ഷണവും ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെലവിന് വേണ്ടി തന്നെയാണ് നമ്മളത് സംഘടിപ്പിക്കാറുള്ളത്. ഇതിൽ മറ്റൊരു വിഷയം കൂടി ഉള്ളത്, ഒരു രക്ഷിതാവ് ഒരു കുട്ടി, ആ കുട്ടി നല്ലൊരു ചെക്കനാണ്, അപ്പോൾ നമ്മളെ പരിചയത്തിലുള്ളൊരു കൂട്ടുകാരൻ, അടുത്തറിയണൊരു ചങ്ങാതി, അപ്പോൾ അവൻ്റെ ഒരു കല്യാണം ഉണ്ടാക്കണ്ടേ എന്ന നിലക്ക് പിന്നെ അവൻ്റെ നാട്ടുകാരനായ ഒരു നമ്മളെ പരിചയക്കാരനായ ഒരാളോട് ഞാൻ സംസാരിച്ചു. അവനക്ക് കല്യാണം അന്വേഷിക്കണ്ടേ, അങ്ങനെ നോക്കണ്ടേ. അപ്പോൾ ഓല് കല്യാണം അന്വേഷിക്കുന്നുണ്ട്, പിന്നെ അദ്രഹ്മാനം എന്തായാലും ഇടങ്ങാറായി ഓൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങണ്ട. ഓൻ്റെ വാപ്പാക്ക് കുറേ നിബന്ധനകളുണ്ട്, ആ നിബന്ധനകളൊന്നും പാലിച്ചിട്ട് ഓനക്ക് ഇപ്പോഴത്തൊന്നും കല്യാണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ഇദ്ദേഹം കല്യാണമൊക്കെ ഉണ്ടാക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ കുറേ അന്വേഷണങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് എൻ്റെ ഒരു അധ്വാനം വെറുതെ നഷ്ടമാവും എന്ന ഒരു ടോണിലേക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം മാറി, അതൊരു വശത്ത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരാൾക്ക് കല്യാണം അന്വേഷിക്കാനായി എന്നതിൽ കുറേ നിബന്ധനകൾ, മറ്റു നിബന്ധനകൾ. കസിൻസിൻ്റെ കല്യാണം കഴിയണം, സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠാനിയന്മാരെ കാര്യം മാത്രമല്ല, കസിൻസിൽ മൂത്ത ആളുകളുടെ ആദ്യം കഴിയണം, അങ്ങനത്തെ കുറേ നിബന്ധനകളുള്ള ആളുകളുണ്ടാവും. അത്തരക്കാരോടൊരു ചെറിയൊരു നിർദ്ദേശം കൂടി ആവശ്യമുണ്ട് തോന്നുന്നു.
0: ഈ കല്യാണം മുടങ്ങണതിൻ്റെ അല്ലെങ്കിൽ നടക്കാതെ പോണതിൻ്റെ ഒരു കാരണമാണിത്. അതായത് ഈ രക്ഷിതാക്കൾ ഇതിനെ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ചങ്ങാതി കാണാൻ പോയി സൗന്ദര്യം പറ്റാതെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഈ രക്ഷിതാക്കളുടെ ആവശ്യമില്ലാത്ത നിബന്ധനകൾ, അതുകൊണ്ട് എന്ത് ചെയ്യും, ആ കുട്ടിക്ക് തിരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളടത്തേക്ക് എത്തും. ഈ കുട്ടി പിൻകറിഞ്ഞൊരു കുട്ടിയുണ്ട്, അങ്ങനെ ദീനിയാണ്, നല്ല കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പഠിക്കും ഒക്കെയാണ്. അപ്പോൾ ഏത് കല്യാണം കൊണ്ടുവന്നാലും പിന്നെ മൗനമായിരിക്കും. അതിനൊറ്റ കാരണമുള്ളൂ, അവർ നല്ല സാമ്പത്തിക മെച്ചമുള്ളതാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ നല്ല പ്രായമായി തുടങ്ങി, ഇനി നല്ലൊരു ബന്ധമൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാരണം പെൺകുട്ടികളൊരു നിശ്ചിത പ്രായത്തിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇന്ന് ആൺകുട്ടികളൊരു 23-24 കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. എന്നെ അവരവരുടെ ഒരു പവിത്രത വിചാരിച്ചിട്ട് രക്ഷിതാക്കളും പൊതുവേ അതിന് തയ്യാറാണ്. ഇപ്പോൾ എനിക്കറിയുന്ന ഒരു കേസിലെ ഒരു കുട്ടി, അവൾ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളായിരുന്നു. അപ്പോൾ നല്ല ദീനീ രംഗത്തൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മുടെ ക്യാമ്പുകളിലും പരിപാടികളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവളുടെ കാര്യം പൊതുവെ എല്ലാവരും ഡിസ്കസ് ചെയ്യും, അവൾക്ക് കല്യാണം വേണമല്ലോ, MTech കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്. അപ്പോൾ വാപ്പാക്കാണെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ഒരാൾ തന്നെ കിട്ടണം, എഞ്ചിനീയർ മാത്രമായ പോരാ, എഞ്ചിനീയറിങ്ങിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് തന്നെ വേണം. അപ്പോൾ ആ കുട്ടി നമ്മുടെ അടുത്ത്, എൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ്, ഞാനത് ഇടയ്ക്ക് പറയലുണ്ട്. എനിക്കൊരു മീൻ കച്ചവടക്കാരനായാലും കുഴപ്പമില്ല, പക്ഷെ ദീന് വേണം, എനിക്ക് ഈ ബ്രാഞ്ച് ഇതൊന്നും വിഷയമല്ല. അപ്പം ആ മനസ്സാ കുട്ടിക്കുള്ളതുകൊണ്ട് ആ കുട്ടിക്ക് അവളുടെ ഉപ്പ ആഗ്രഹിച്ച പോലത്തെ ഒരു ബന്ധം അവസാനം കിട്ടി. പക്ഷെ എത്രയോ വിവാഹങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു, ആർക്കും ആ കുട്ടിക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് എത്തിയിരുന്നു. ചുറ്റും ജീവിക്കുന്നവർ ഒരാൾക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക്, കല്യാണം കഴിക്കേണ്ട ആണും പെണ്ണും എത്തിക്കും, അവരുടെ പാരൻസും എത്തിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ ഒരാൾ ഉണ്ടായിരിക്കെ വേറൊരാളുടെ വിവാഹം, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്ററാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ ഇപ്പോൾ പെങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഇടങ്ങാറാണ് അവസ്ഥയാണ് ഉണ്ടാകുക. ഈ പെൺകുട്ടിയുടെ കല്യാണം, അത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ സമയത്ത് നോക്കൂല.
1: അതെ,
0: പഠനം പഠനം പഠനം പഠനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടാക്കിയിട്ട് സമയം തെറ്റും.
1: അത് രക്ഷിതാക്കളും ചിലപ്പോൾ കാരണക്കാരും, ചിലപ്പോൾ കുട്ടികളും
0: കാരണക്കാരാവും. കുട്ടികളിപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ നേരത്തെ വേണം, താല്പര്യം ഉണ്ടാകും. പക്ഷേ രക്ഷിതാക്കൾ ഇതിങ്ങനെ പി ജി കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ താത്താൻ്റെ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്. താത്താക്ക് വൈകുന്നേരമായിട്ട് ചോറ് മതിയാവും, അല്ലെങ്കിൽ കാക്കാക്ക് ചിലപ്പോൾ രാത്രി ചോറ് മതിയാവും. ഈ കുട്ടിക്ക് ഉച്ചക്കന്നെ വേണ്ടി വന്നാൽ താത്തക്ക് രാത്രിയാണ് വെയ്ക്കലെന്ന് പറയില്ലല്ലോ. അതേപോലത്തെ കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയലുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ നമ്മളൊക്കെ പറയും. പൊതുവെ അതുതന്നെ അറിയില്ല, നമ്മളെ ടീമിലെ ആളുകളൊക്കെ പറയും. അങ്ങനെ പറയാറുണ്ട് കുട്ടികൾ, ഞെട്ടലോടുകൂടെ രക്ഷിതാക്കൾ കേൾക്കാറുമുണ്ട്, സന്തോഷത്തോടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൽ പക്ഷേ ചില കുടുംബങ്ങൾ വളരെ ഇഴ ചേർന്ന് ജീവിക്കുന്നവരായിരിക്കും. അപ്പോഴാണ് ഈ കസിൻസ് ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ പോവുക. അതിൻ്റെ മതപരമായ എൻ്റെ ആവശ്യമല്ല, അതെല്ലാവർക്കും വളരെ പേഴ്സണലാണ്. ഓരോരുത്തർക്കും കല്യാണം ഉണ്ടാകാൻ പഠിച്ചൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെയും വിഷമിപ്പിച്ച് കണ്ട് ആക്കരുത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തി. അത് ഈ കല്യാണം ആരതാണോ നടത്തേണ്ടത് അവർ മുന്നിട്ടിറങ്ങണം വേണ്ടത്. പെങ്ങന്മാർ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട്, കാക്കൻ്റെ കല്യാണം നടന്നോട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്ന് പറയണേ. പിന്നെ അങ്ങനൊരു പെൺകുട്ടി വീട്ടിലിരിക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ഭാര്യയും അയാളും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അത് അവരുടെ ഇടപെടലിലും വളരെ പബ്ലിക്കായി ഭാര്യ ഭർത്താക്കന്മാരാകാൻ പാടില്ല. അങ്ങനത്തെ വീട്ടിൽ വളരെ പബ്ലിക്കായി ഭാര്യ ഭർത്താക്കന്മാരായ കാരണം മനസ്സിലായല്ലോ, അത് മനസ്സിലാക്കാനുള്ള വിവേകം സ്നേഹക്കൂടിൻ്റെ ശ്രോതാക്കൾക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ, അനാഥ കുട്ടിയുടെ മുന്നിൽ സ്വന്തം കുഞ്ഞിന് ഉമ്മ കൊടുക്കരുത് എന്നൊരു അടിസ്ഥാനം ഉണ്ടല്ലോ, അതേ അടിസ്ഥാനം ഇതിലൊക്കെ ബാധകമാണ്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും.
1: യെസ്, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ വിവാഹം അന്വേഷിച്ച സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന് മറ്റൊരാൾ വിവാഹ അന്വേഷണത്തിൻ്റെ സമയത്ത് പറഞ്ഞു കൊടുത്തൊരു പോയിൻ്റ് അത് പറഞ്ഞു തന്നു. അത് ഇതാണ്, നമുക്ക് കുറേ നിബന്ധനകൾ ഉണ്ടാകണം. ആ നിബന്ധനകളിൽ നമ്മൾ ചുവന്ന വര കൊണ്ട്, ചുവന്ന നിറം കൊണ്ട് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിബന്ധനകൾ നമ്മൾ ആദ്യം എഴുതണം. ബാക്കി പിന്നെ കറുപ്പ് കൊണ്ടും മറ്റു നിറങ്ങൾ കൊണ്ടും നീല കൊണ്ടൊക്കെ എഴുതാം. അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നിബന്ധനകളാണ് എഴുതേണ്ടത്. അപ്പോൾ അത് വിവാഹം അന്വേഷിക്കുന്നവർക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിബന്ധനകൾ. അതിവിടെ പറഞ്ഞ പോലെ ദീനും സ്വഭാവമൊക്കെയാണ് ശരിക്കായി വരേണ്ടത്. ഞാൻ അതിൻ്റെ കൂടുതൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിശ്ചയിക്കുകയും ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത് വിവാഹങ്ങൾ വേഗം യുവാക്കളുടേത് യുവതികളുടേത് നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ തന്നെ നമ്മുടെ ചോദ്യത്തിൽ വന്ന മറ്റൊരു വശം, സമൂഹം അതിൽ ശ്രദ്ധിക്കേണ്ട സഹായിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ മറ്റു എപ്പിസോഡുകളിൽ നമുക്ക് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഏതായാലും പുര നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരോട്, യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ഇത്തരത്തിലുണ്ടെങ്കിൽ അത് പീസ് റേഡിയോയിലേക്ക് അയക്കുക. നിങ്ങളുടെ വിഷയത്തിലുള്ള കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ ഇൻഷാല്ലാ സ്നേഹക്കൂടിലുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, സ്നേഹക്കൂടിൽ നല്ലൊരു വിഷയത്തെക്കുറിച്ചുള്ള അവതരണമാണ് ബഹുമാനരായ താജുദ്ദീൻ സുലായിയും ജംഷീർ സുലായിയുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ജീവിതത്തിലുടനീളം മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ സ്നേഹക്കൂട് നമുക്ക് കാരണമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ.
3: അതെ, ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സുന്നത്തുകൾ പഠിച്ച രീതി എന്നാണ് ഇന്ന് അൽ ഉസൂലിൽ നാം കേൾക്കുന്നത്.
2: അബ്ദുൽ മാലിക് സലഫിയാണ് നമുക്ക് വിഷയം അവതരിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും രണ്ടു രീതികളാണ് നാം വിശദീകരിച്ചത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളും അവർ കേൾക്കും. പല വിഷയങ്ങൾക്കും അവർ സാക്ഷികളാകും. ചിലപ്പോഴെങ്കിലും പല സംശയങ്ങളും അവരുടെ മനസ്സുകളിൽ മുളപൊട്ടിയേക്കാം. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുമാർ മറുപടികൾ നൽകും. സാന്ദർഭികമായ വിശദീകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ വഹയിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുക. ആ നിർദ്ദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ക്രോഡീകരിച്ച് അത് മനഃപ്പാഠമാക്കി നമുക്ക് വിശദീകരിച്ച് നൽകും. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അതല്ലെങ്കിൽ വൈയക്തിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ആ വിഷയത്തിലുള്ള മർമ്മമെന്താണ് എന്നതാണ് അവർ ചോദിച്ച് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ വരെ, സ്വന്തം കിടപ്പറയിൽ നിന്ന് ഒരു രാജ്യാന്തര നിയമങ്ങൾ വരേക്കുമുള്ള നിയമങ്ങളൊക്കെ തന്നെയും സ്വഹാബത്ത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇൽമ് പഠിക്കുന്നതിൽ ഒരു ലജ്ജ അവർക്കുണ്ടായിരുന്നില്ല. ഇൽമിനെ ഹയാ തടഞ്ഞിരുന്നില്ല എന്നർത്ഥം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മതിയ ധാരാളമായി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വുളുവിൻ്റെയും വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി. അത് വസ്ത്രത്തിലായാൽ, അത് പുറത്തേക്ക് വന്നാൽ വുളു ചെയ്യേണ്ടതുണ്ടോ, എന്താണോ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അന്വേഷിക്കാൻ ഒരു ലജ്ജ തോന്നി. കാരണം മരുമകനാണ്. മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം ചോദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിൽ ദഖറഹു വയതവല്ലാ, അവൻ്റെ ഗുഹ്യഭാഗം അവൻ കഴുകുകയും അവൻ വുളു എടുക്കുകയും ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച് പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും അറബികളായ ആളുകൾ, ഗ്രാമീണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ സഹാബത്ത് ഉത്സാഹത്തോടുകൂടി അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം സഹാബത്തിന് ചോദിക്കാൻ പേടിയുള്ള പലതും അറബികൾ ചോദിക്കാറുണ്ട്. അവർക്കൊരു പക്ഷേ പ്രവാചകൻ്റെ സദസ്സിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ, അതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിൻ്റെ അദബുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സ്വഹാബത്തുകൂടി പഠിച്ചിരുന്ന ഒരു ചര്യ, ഒരു രീതി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം നോക്ക് നിങ്ങൾ. ലമാം ബിൻ സഅലബ, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു, എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു, എന്നിട്ട് ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ ചാരിയിരിക്കുന്ന വെളുത്ത് തുടുത്ത മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദാണോ? അതെ, അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളാണ്, നിങ്ങൾ എന്നോട് കോപിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോടൊന്നും മനസ്സിൽ നിങ്ങൾക്ക് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ അമ്മാ ബദാലക്, നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബലക, അല്ലാഹു അർസലക ലിന്നാസി കുല്ലിഹിം, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവാണോ നിങ്ങളെ ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവനും അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസേന 5 വക്ത് 5 സമയത്ത് നിർവഹിക്കണം, നമസ്കാരം നിർവഹിക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. മാസത്തിൽ 1 തവണ നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. സദഖ, ധനികരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്ന് അല്ലാഹു അമറക്ക്, അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, നാം. അങ്ങനെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു ബിമാ ജിതബി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലുമൻ വറായി മിൻ ഖൗമി, എൻ്റെ ഖൗമിലേക്കുള്ള, എൻ്റെ സമൂഹത്തിലേക്കുള്ള ഒരു ദൂതനാണ് ഞാൻ, അഥവാ ഈ ഒരു കാര്യം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ലമാം ബിൻ സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഉള്ള ചോദ്യോത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നടക്കാറുണ്ട്. ഈ രീതിയിലും പ്രവാചകന്റെ സ്വഹാബത്ത് ഹദീസുകൾ മനഃപ്പാഠമാക്കി പഠിച്ച് വരാറുണ്ട്. അഥവാ സാന്ദർഭികമായി ചോദ്യരൂപേണയോ അതല്ലെങ്കിൽ പ്രവാചകന്റെ സവിധത്തിലോ സന്നിധാനത്തിലോ നടന്ന സംഭവങ്ങൾ മുഖേനയൊക്കെ പുതിയ പുതിയ അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കാറുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. വീട്ടുകാര്യങ്ങളാണെങ്കിലും ഖുർആനികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രവാചകനോട് ചോദിച്ച് അവർ പഠിക്കാറുണ്ട്. മറ്റു സഹാബിമാരുടെ രീതിയും വ്യത്യസ്തമല്ല. ഇനി അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ സംസാരത്തിലോ വീക്ഷണത്തിലോ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അവർ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുനും ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായി. രണ്ടു കൂട്ടരും ഒരായത്ത് വ്യത്യസ്തമായ രീതിയിലാണ് പാരായണം ചെയ്തത്. രണ്ടുപേരും പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഓതിയതും ശരിയാണ്. ഇന്ന ഹദൽ ഖുർആൻ ഉൻസില അലാ സബഅത്തി അഹ്റുഫ് ഫഖ്റു മാ തയസ്സർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഏഴ് രൂപേണ ഏഴ് ഹറഫുകളിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഈ രൂപത്തിലുള്ള ഫത്വകളെക്കൊണ്ടും അതുപോലെ തന്നെ ഖളാഅകളെക്കൊണ്ടും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായും പ്രവർത്തനങ്ങളായും ഫത്വകളായും നിർദ്ദേശങ്ങളായും ഒക്കെ സഹാബത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ അവർ ഒരിക്കലും മറന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി നമുക്ക് കൈമാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ അവർ സ്വായത്തമാക്കുകയും ഹദീസുകൾ അവർ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഒരു രീതി. നാലാമത്തത് വഖായിഉ വഹവാദിസ് ശാഹദ ഫീഹ അസ്സഹാബ തസറുഫാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസറുഫാത്തുകൾ, പ്രവാചകന്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, അതിനൊക്കെ സഹാബത്ത് സാക്ഷികളാണ്. ആ സാക്ഷികളായ രീതി എന്താണ്? പ്രവാചകൻ ഇന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു? പ്രവാചകൻ ഇന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് അതിന് സാക്ഷികളായ പ്രവാചകന്റെ അനുചരന്മാർ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരും. പ്രവാചകന്റെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, യാത്ര, താമസം, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, പ്രത്യേകിച്ചും ഇബാദത്തുകളും മുആമലാത്തുകളും പ്രവാചകന്റെ സീറത്തും അടക്കമുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പ്രവാചകൻ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. كان آخر كلام رسول الله صلى الله عليه وسلم الصلاة الصلاة اتقوا الله فيما ملكت أيمانكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ, ആ വാക്കുകളിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു: നമസ്കാരം, നമസ്കാരം, നിങ്ങൾ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് പ്രവാചകന്റെ ഒരു അവസാന നിമിഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇങ്ങനെ പ്രവാചകന്റെ മരണമാണെങ്കിലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണെങ്കിലും, പ്രവാചകന്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നൃത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, തമാശകൾ, ഖുതുബകൾ, അതുപോലെ തന്നെ യാത്രകൾ, റസൂലുള്ളാഹിന്റെ എഴുത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തന്നത് നമുക്കുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്
5: അതിന് സാക്ഷികളായി പ്രവാചകൻ എങ്ങനെയാണ് ജനാസയിൽ പങ്കെടുത്തത്, ജനാസയിൽ പങ്കെടുത്തപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു, അവിടുന്ന് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്, എന്തൊക്കെയാണ് പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്തത്, രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു, റസൂലുള്ളാഹിയുടെ യാത്രയിലൂടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്, ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും പ്രവാചകൻ എത്ര നമസ്കരിച്ചു എന്നിത്യാദി മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ്റെ സഹാബത്ത് സാക്ഷികളായതിനെ അവർ നമുക്ക് റിവായത്ത് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് ദൃശ്യരൂപേണ സുഹബത്തിലൂടെ അഥവാ പ്രവാചകൻ്റെ പ്രവാചകനുമായിട്ടുള്ള സഹവാസത്തിലൂടെ സഹാബത്ത് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകൻ്റെ സഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ. അല്ലുസൂലിൽ നാം ഇതുവരെ കേട്ടത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തുകൾ പഠിച്ച രീതിയെ സംബന്ധിച്ചാണ്. വളരെ ഗ്രാഹ്യമായ, ഗഹനമായ, അങ്ങേയറ്റം ആഴത്തിലുള്ള വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിനുള്ള അവസരമാണ് അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിലൂടെ നമുക്ക് നൽകിയത്.
3: നാം ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
7: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 101-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: أكثرهم لا يعلمون
1: بل أكثرهم لا يعلمون
0: بل أكثرهم

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എഫ് എ പ്രവേശനം ഇപ്പോൾ അപേക്ഷിക്കാം. 4 വർഷ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് അഥവാ ബി എഫ് എ പ്രവേശനത്തിന് www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് വഴി July 8 വരെ അപേക്ഷിക്കാം. 600 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 300 രൂപ. July 12 പ്രവേശന പരീക്ഷ. അപേക്ഷാ സമയത്തു തന്നെ കോളേജുകളും സ്പെഷ്യലൈസേഷനുകളും സംബന്ധിച്ച ഓപ്ഷൻ നൽകാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ച് അലോട്ട്മെന്റ് നടത്തും. +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 2026 December 31 17 വയസ്സ് പൂർത്തിയായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: BSNL 115 ഒഴിവ്. BSNL രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ July 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ. ശമ്പളം 16,400 ആണ്. തുടക്കം 40,500 രൂപ വരെ. BSNL ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50. ശമ്പളം 225,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ. BSNL 115 ഒഴിവ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in. സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകരുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി. ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ. പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ. കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം. എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ സന്തോഷത്തിൽ.

0: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ നുറുങ്ങുകൾ.
1: അന്നം. രചന ഫൈസൽ അനന്തപുരി. ഞാനും സുഹൃത്തും ഗവേഷണാർത്ഥമാണ് കോളേജിൽ നിന്നും പുറത്തിറങ്ങിയത്. ആഴ്ചയിലെ ഒരേ ഒരു അവധി ദിവസമായ വെള്ളിയാഴ്ചയെ ക്രിയാത്മകമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയായിരുന്നു ലക്ഷ്യസ്ഥാനം. രാവിലെ 11 മണിക്ക് തന്നെ ഞങ്ങൾ അവിടെ എത്തി. വിശാലമായ ക്യാമ്പസിന്റെ ഹൃദയഭാഗത്താണ് വിഖ്യാതമായ CH ലൈബ്രറി. 1.5 മണിക്കൂറോളം ആ ഗ്രന്ഥാലയത്തിനുള്ളിൽ ഞങ്ങൾ നിർബാധം വിഹരിച്ചു. ഇതിനുള്ളിൽ കുറച്ചുകാലം താമസിക്കാനായെങ്കിൽ എന്ന് കൊതിച്ചുപോയി. അനന്തരം ജുമാ നമസ്കാരത്തിനായി ഞങ്ങൾ കോഹിനൂർ ജംഗ്ഷനിലെ സലഫി മസ്ജിദിലെത്തി. നമസ്കാരം കഴിഞ്ഞ് വീണ്ടും യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കവേ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, അളിയ, അതിശക്തമായ ജഠരാഗ്നി ഒരു മൃഷ്ടാന ഭോജനത്തിനെപ്പറ്റി എന്തു പറയുന്നു? ഈ ചോദ്യം തന്നെ ബാലിശമാണ്. ഫോളോ മീ എന്ന ഡയലോഗും തട്ടിവിട്ട് അവൻ അതിവേഗം മുന്നോട്ട് ഗമിച്ചു. വളരെ പണിപ്പെട്ട് അവനോടൊപ്പമെത്താൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ അവൻ ചെന്ന് ബ്രേക്കിട്ടത് ബസ് സ്റ്റോപ്പിനു സമീപമുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുന്നിലാണ്. ആദ്യം തന്നെ ഭക്ഷണത്തിനുള്ള ടോക്കണെടുത്ത് ഞങ്ങൾ തിരക്കൊഴിഞ്ഞ ഒരു മൂലയിൽ ചെന്നിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് ടേബിളിൽ നിന്നും ഒരു കുടുംബം അപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ. വെയിറ്ററുടെ ആഗമനത്തിനായി അല്പനേരം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴാണ് അരികിലെ ടേബിളിലേക്ക് കയ്യിലൊരു ടോക്കണുമായി ഒരാൾ വന്നത്. ശുഭ്രവസ്ത്രധാരിയായ, തലയിൽ തൊപ്പിവെച്ച ഒരാൾ. അവിടെ എത്തിയതു മുതൽ അദ്ദേഹം അടുത്തുള്ള ടേബിളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടേക്ക് നോക്കിയപ്പോൾ ഞാനും അത് കണ്ടു. ഒരു പ്ലേറ്റ് ബിരിയാണി. അല്പം മാത്രമേ അതിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. നേരത്തെ മടങ്ങിയ കുടുംബത്തിലെ ചെറിയ കുട്ടിക്കു വേണ്ടി വാങ്ങിയതായിരിക്കാം. വളരെ കുറച്ചുമാത്രം കഴിച്ച് അത് ഒഴിവാക്കിയിരിക്കുന്നു. താമസിയാതെ ടോക്കൺ വാങ്ങാനായി വെയിറ്റർ ഞങ്ങൾക്കടുത്തെത്തി. ഞങ്ങളുടെ ടോക്കൺ വാങ്ങിയ ശേഷം അവൻ ആ ശുഭ്രവസ്ത്രധാരിയുടെ അടുത്തേക്ക് പോയി. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം ടോക്കൺ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടതില്ല, ഞാൻ പറഞ്ഞതിനു ശേഷം കൊണ്ടുവന്നാൽ മതി. വെയിറ്റർ അകത്തേക്ക് പോയി. വീണ്ടും ഞാൻ ആ വെള്ളവസ്ത്രക്കാരനെ ശ്രദ്ധിച്ചു. എന്തിനായിരിക്കും അയാൾ ഇപ്പോൾ ഭക്ഷണം കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞത്? തൊട്ടടുത്ത മേശയിലുണ്ടായിരുന്ന ബാക്കി വെച്ച ബിരിയാണിയുടെ പ്ലേറ്റ് അയാൾ എത്തിച്ചെടുക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അനന്തരം ആ പ്ലേറ്റിലുള്ള ഭക്ഷണം അയാൾ കഴിക്കാനാരംഭിച്ചു. അതിലുള്ള അവസാനവറ്റും അയാൾ തിന്നു തീർത്തു. ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് അള്ളാഹുവിന് സ്തുതികളർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. ഞങ്ങൾക്കരികിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കി ഹൃദ്യമായി മന്ദഹസിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു അക്ബർ! അത് വെറുമൊരു കാഴ്ചയായല്ല, കവിതയായാണ് തോന്നിയത്. തീരെ കണ്ടുപരിചയമില്ലാത്ത ആ രംഗം മനസ്സിലുണ്ടാക്കിയ ചലനം ചെറുതായിരുന്നില്ല. CH ലൈബ്രറിയുടെ 2-ാം നിലയിലെ റഫറൻസ് സെക്ഷനിൽ പുസ്തകങ്ങൾ പരതുമ്പോൾ മനസ്സ് ആ കാഴ്ചയിലേക്ക് അറിയാതെ മടങ്ങി. അന്നത്തിന്റെ വിലയറിയുന്ന മാന്യൻ. കോടിക്കണക്കിനാളുകൾ ഈ ലോകത്ത് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്നു. ഒരു നേരത്തെ അന്നം പോലും അവർക്ക് കിട്ടാക്കനിയാണ്. മറുവശത്ത് ഒരു വിഭാഗം ധൂർത്തും ദുർവ്യയങ്ങളുമായി കഴിയുന്നു. മുന്തിയതരം ഭക്ഷണങ്ങൾ ചവറ്റുകുട്ടയിലെറിഞ്ഞ് പാഴാക്കുന്നു. പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന ഖുർആൻ വചനം വിശ്വാസികളുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്.

0: ലഭിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അതിന് നന്ദി കാണിക്കുവാൻ നാം ബാധ്യസ്ഥരാണെന്ന് തിരിച്ചറിയുക.
1: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ 145-ാം ഭാഗവുമായി ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകൾ അനേകം കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇനി മൊത്തത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വെളിച്ചം നൽകുന്ന ചില കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അതായത്, ഇസ്ലാം മൊത്തത്തിലെടുത്താൽ ഇസ്ലാമിൻ്റെ വിശ്വാസം, അതിൻ്റെ ജീവിത ദർശനം, ഇസ്ലാമിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലെങ്കിൽ ഓരോന്നോരോന്നായി പഠന വിധേയമാക്കിയാൽ ഏത് വിഷയമെടുത്താലും അതിൻ്റെ അതുല്യത നമുക്ക് ബോധ്യമാകും. ഇസ്ലാമിൻ്റെ അഖീദ എടുത്താൽ അത് ഏറ്റവും ഉന്നതമായ അഖീദ വിഷയങ്ങളാണ്, വിശ്വാസകാര്യങ്ങളാണ്. ഇതുപോലെ ഇസ്ലാമിൻ്റെ ഓരോന്നും അതെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആരാധനാക്രമങ്ങൾ, ഇസ്ലാം ഉണ്ടാകണമെന്ന് പറയുന്ന സ്വഭാവങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച ഇടപാടുകൾ, ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഏതൊക്കെയുണ്ടോ അതെല്ലാം വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോധ്യമാകും ഇതിൻ്റെ മഹത്വം. എന്തുകൊണ്ടാണ് ഇത് അള്ളാഹുവിൻ്റേതാണ്? ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അതുപോലെ ഇസ്ലാം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അത് ഏതെങ്കിലും ഒരുത്തൻ്റെ നിർമ്മിതിയല്ല, അതേതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്വപ്നമല്ല, അത് മനുഷ്യർ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കിയതല്ല. മറിച്ച് സകല ചിന്തകളെയും സകല രോഗങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അവൻ ഇറക്കിയ അവൻ്റെ വഹിയാണ്, അവൻ പഠിപ്പിച്ച വിഷയമാണ് എന്നതുകൊണ്ട് അത് ഏറ്റവും മികച്ചതാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഈ കാര്യം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പല വചനങ്ങളിലൂടെയുണ്ട്. ഒരു വചനം ഇങ്ങനെയാണ്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅ്മലൂന സ്വാലിഹാത് അന്ന ലഹും അജ്റൻ കബീറ. തീർച്ചയായും ഈ ഖുർആൻ അത് ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ഉന്നതമായതിലേക്ക് നയിക്കുന്നു. അതുപോലെ വയുബശ്ശിറുൽ മുഅ്മിനീൻ അല്ലദീന യഅ്മലൂന സ്വാലിഹാത്ത്, സുഹൃതങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് അത് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അന്നലഹും അജ്റൻ കബീറ, തീർച്ചയായും അവർക്ക് മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ വിശ്വാസമാണെങ്കിൽ, ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം, ആ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേറ്റവും നല്ലതാണ്, ഏറ്റവും ചൊവ്വായതിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ മറ്റുള്ള ദർശനങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ അത് ഏറ്റവും ഉന്നതമായതിലേക്ക്. ഇവിടെ ഒരു തഫ്സീറിൻ്റെ വാചകം ഞാൻ വായിക്കാം. ഷെയ്ഖ് സഅദി പറയണം, യുഹ്ബിറു തആല അൻ ഷറഫിൽ ഖുർആൻ വ ജലാലത്തിഹി, പരിശുദ്ധ ഖുർആൻ്റെ മഹത്വവും അതിൻ്റെ ഉന്നതിയെയും പറ്റി അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അറിയിക്കുന്നു. വന്നൗ യഹ്ദി ലില്ലത്തിഹി അഖ്വമു, അത് ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക് അത് നയിക്കുന്നു. ഐ അഥവാ അഅദലു വ അഅല, ഏറ്റവും നീതിപൂർവമായതിലേക്ക്, ഏറ്റവും ഉന്നതമായതിലേക്ക്. അതേതൊക്കെ വിഷയം? മിനൽ അഖായിദ് വൽ അഅമാൽ വൽ അഖ്ലാഖ്, അത് പഠിപ്പിക്കുന്ന അഖീദകൾ മുഴുവനും അത്യുത്തമമായ അഖീദയാണ്. വൽ അഅമാൽ, അതുപോലെ അത് ചെയ്യണമെന്ന് പറയുന്ന അമലുകൾ, അത് ഏറ്റവും ഉന്നതമാണ്. വൽ അഖ്ലാഖ്, അതുപോലെ സ്വഭാവങ്ങൾ. ഫമൻ ഇഹ്തദ ബിമ യദു ഇലൈഹിൽ ഖുർആൻ കാന അക്മല അന്നാസ്, അതുകൊണ്ട് ഖുർആൻ ക്ഷണിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ഹിദായത്ത് ഒരാൾ കിട്ടി. ശുദ്ധ ഖുർആൻ്റെ അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു നേർവഴി ഒരാൾക്ക് ലഭിച്ചു എന്ന് വെക്കുക. എങ്കിൽ കാന അക്മല അന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പൂർണ്ണതയുള്ള വ്യക്തിയായി അയാൾ മാറും. വ അഖ്വാമഹും വ അഹ്ദാഹും, ഏറ്റവും നേരെ ചൊവ്വ നിലകൊള്ളുന്ന, ഏറ്റവും വലിയ നേർവഴി സിദ്ധിച്ച, ഫി ജമീ ഉമൂരി, അയാളുടെ എല്ലാ വിഷയത്തിലും. അപ്പം ഈ പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിശ്വാസങ്ങൾ, അതിൻ്റെ കർമ്മങ്ങൾ, അത് പറയുന്ന സ്വഭാവങ്ങൾ, ഇടപാടുകൾ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് ജീവിക്കാനാണ് ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയതെങ്കിൽ, അങ്ങനെയാണ് ഒരാൾ തൗഫീഖ് കിട്ടിയത് എങ്കിൽ, അയാൾ ഈ ലോകത്തിലെ ഏറ്റവും പൂർണ്ണത നേടിയ മനുഷ്യനായി മാറും. അപ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരൊക്കെ ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതന്മാരായിരിക്കും. ഇതനുസരിച്ച് ജീവിച്ച കാലഘട്ടം അതിന് സാക്ഷിയുമാണ്. ഇപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ നബി തിരുമേനി ലോകത്തോട് വിട പറഞ്ഞു, രണ്ടു വർഷത്തോളം ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടം, അതൊക്കെ എത്ര സുന്ദരമായ കാലഘട്ടമായിരുന്നു. ഇതുപോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് 10 വർഷത്തോളം ഭരണം നടത്തി, എന്തൊരു നല്ല ഭരണമായിരുന്നു. അവിടെ 100% നീതി നടപ്പിലാക്കി. എന്താ പരിശുദ്ധ ഖുർആൻ പറയുന്ന നീതി? ഇതുപോലെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ജീവിത രീതി, അതനുസരിച്ച് ജീവിച്ച ആ തലമുറ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇത് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറയുന്നതല്ല, ഇതനുസരിച്ച് ജീവിച്ച സമൂഹത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന, മുമ്പോട്ട് വെക്കുന്ന അഖീദകൾ, അഖ്ലാഖുകൾ, അതുപോലെ ആദാബുകൾ, ഇബാദാത്തുകൾ, ഇതനുസരിച്ച് ജീവിക്കാൻ ആർക്കെങ്കിലും തൗഫീഖ് ലഭിച്ചാൽ അവർ ഈ ലോകത്തിലെ അത്യുത്തമന്മാരായിരിക്കും. അതിന് തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ദീന് റബ്ബിൻ്റേതാണ്, അതുകൊണ്ടാണ് ഇത് അത്യുത്തമമായത്. ഇത് മനുഷ്യരുടെ സൃഷ്ടിയല്ല, ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഈ ദീന് മാത്രം അവൻ സ്വീകരിക്കുകയുള്ളൂ. മറ്റതൊക്കെ ഒന്നുകിൽ മനുഷ്യന്മാർ കൈകടത്തി, മുൻവേദങ്ങളിലൊക്കെ അവരുടെ കരവിരുതുകൾക്ക് സ്ഥാനം കിട്ടിയതുകൊണ്ട്, അതല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറി ഞങ്ങൾക്ക് തന്നെ സ്വയം ചില തത്വശാസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ രംഗത്ത് വന്നവരൊക്കെ ഉണ്ടല്ലോ, മനുഷ്യർ നിർമ്മിച്ച കാര്യങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പോലെയല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. അതുകൊണ്ട് മനുഷ്യർ ഏറ്റവും നല്ല രൂപത്തിലാവണമെങ്കിൽ അത് സ്വീകരിക്കുക മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് വേറെ പലതും ആരൊക്കെ പറഞ്ഞാലും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല, ഇത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കാരണം മനുഷ്യനറിയുന്ന മനുഷ്യൻ്റെ റബ്ബ് അവർക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ അവൻ തന്നെ നൽകുകയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്, എങ്കിലേ മോചനം ലഭിക്കുകയുള്ളൂ ഈ ലോകത്തും പരലോകത്തും, ഒരു സംശയമില്ല. അതുകൊണ്ട് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും മതം അള്ളാഹുവിൻ്റെ അടുത്ത് അൽ ഇസ്ലാം മാത്രമാണ്. വമൻ യബുതഗി ഗൈറൽ ഇസ്ലാം ദീനൻ, മതമായി ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആരെങ്കിലും തിരഞ്ഞെടുത്താൽ ആഗ്രഹിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കും. സൂറത്ത് ആലി ഇമ്രാൻ 85-ാമത്തെ വചനമാണിത്. ഇന്നദ്ദീന ഇന്ദല്ലാഹി ഇസ്ലാം എന്ന വചനം ആലു ഇമ്രാൻ തന്നെ 19-ാമത്തെ വചനം. അപ്പം ഈ ദീന് മാത്രം റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യമാവുള്ളൂ? ആ കാര്യം പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മതമാണ് മനുഷ്യർക്കുള്ളത്. ഇത് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മതമാണ്. അതുകൊണ്ട് ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇങ്ങനെ ഒരു മതമുണ്ട് എന്ന് പറഞ്ഞതല്ല, മറിച്ച് ആ മതത്തെ ആരാണോ നൽകി, ആ റബ്ബ് തന്നെയാണ് ഇത് ലോകത്തിൻ്റെ തുടക്കം മുതൽ നൽകിയത്. ഈ ലോകത്തെ ആദ്യത്തെ സൃഷ്ടി, മനുഷ്യരുടെ കൂട്ടത്തിലുള്ള സൃഷ്ടി, അത് ആദം അലൈഹിസ്സലാമാണ്. ആ ആദം അലൈഹിസ്സലാമിനും ഈ സന്ദേശം തന്നെയാണ് അത് നൽകിയത്, ഇതേ ഇസ്ലാം. ചില ശരീഅത്തിൻ്റെ വിഷയത്തിലൊക്കെ എല്ലാവരും ചില്ലറ വ്യത്യാസങ്ങളുണ്ടാവാം. അതേസമയം വിശ്വാസകാര്യങ്ങൾ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ ഒരേ സന്ദേശമാണ്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് ആദം അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വ ഉമിർത്തു അൻ അക്കൂന മിനൽ മുസ്ലിമീൻ, അദ്ദേഹത്തോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അക്കൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന്. അവ റബ്ബിൻ്റെ സന്ദേശമായ അൽ ഇസ്ലാം, കീഴൊതുങ്ങലിൻ്റെ സമർപ്പണത്തിൻ്റെ ആ മതം എന്ന് പറഞ്ഞാൽ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് കീഴൊതുങ്ങലിൻ്റെ, അവൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്നതിൻ്റെ ആ മതം, അത് ഇന്നോ ഇന്നലെ പൊട്ടിമുളച്ചതല്ല. അത് മനുഷ്യരെ സൃഷ്ടിച്ച അന്ന് മുതൽ മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന സന്ദേശമാണത്. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, അമ്പിയാക്കളുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ ഇതേ കാര്യം തന്നെയാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചത്. അള്ളാഹിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ലോകത്തുള്ളവർ മുഴുവനും അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആദം അലൈഹിസ്സലാമിനോട് റബ്ബ് കൽപ്പിച്ചത് അങ്ങനെയാണ്. ഇതുപോലെ ഇപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനേകം വചനങ്ങൾ, അദ്ദേഹത്തെപ്പറ്റി ഉള്ള അധ്യാപനങ്ങൾ ഖുർആനും സുന്നത്തുമൊക്കെ നമുക്കെടുത്താൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഈ വിഷയം പ്രത്യേകം വന്നിട്ടുണ്ട്. അദ്ദേഹവും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബ നിർമ്മിച്ചു. അതിനുശേഷം അവർ നടത്തുന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന്, റബ്ബന വജാലന മുസ്ലിമേനിലക്കാം, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ മുസ്ലിങ്ങളാക്കി മാറ്റണമേ, നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവർ, നിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നവർ, റബ്ബിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ചാലേ രക്ഷയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം, അതിന് തൗഫീഖ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ ആവാൻ വേണ്ടി റബ്ബിനോട് ദുആ ഇരക്കണം. അതാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. അവ യഥാർത്ഥ മുസ്ലിമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഞങ്ങളെ മാത്രമല്ല, വമിൻ ദുര്യത്തിന, ഞങ്ങളുടെ സന്താനങ്ങളെ, അവരെയൊക്കെ നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിങ്ങളാക്കി നീ മാറ്റണമേ. അതുപോലെ ഉമ്മത്തെ മുസ്ലിമത്തല്ല, നിനക്ക് കീഴൊതുങ്ങുന്ന മുസ്ലിമത്തായ ഒരു സമൂഹമാക്കണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അതുപോലെ ഇസ്മായിൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു വചനം, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാമൻ സഫിഹ നഫ്സഹു, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം പിന്തുടരാത്തവർ, അത് വെറുക്കുന്നവർ, അവർ സ്വന്തത്തെ വിഡ്ഢികളാക്കിയവരാണ്. വലിയ വിഡ്ഢികളാണവർ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മുസ്ലിമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജീവിതമൊക്കെ റബ്ബിന് സമർപ്പിച്ചവനായിരുന്നു. എന്താണ് റബ്ബ് പറയുന്നത് അത് നോക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറി വേറെ പലതും ഉണ്ടാക്കി നിർമ്മിച്ചുണ്ടാക്കി അത് ആണ് ഉയർന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വിഡ്ഢിയാണ് അത്തരം ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ദീന് വിട്ട് വേറൊന്ന് സ്വീകരിക്കുമ്പോൾ അവർ എത്രമാത്രം വിഡ്ഢിത്തത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. വൈന്നഹു ഫിൽ ആഖിറത്തിൽ ലമിനസ് സ്വാലിഹിൻ, പരലോകത്തിലും അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. വ വസ്വാ ബിഹ ഇബ്രാഹിം, എന്നിട്ട് ഇദ്ഖാല ലഹു റബ്ബു അസ്ലിം, അദ്ദേഹത്തോട് തന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? അസ്ലിം, താങ്കൾ മുസ്ലിമാവുക, കീഴൊതുങ്ങുക. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം അതാണ്, കീഴൊതുങ്ങുക. റബ്ബിന്റെ നിയമങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുക, റബ്ബിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക, അതാണ്. അതുപോലെ സിൽമ് എന്നത് സമാധാനം എന്നർത്ഥമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ വഴിയാണ് അൽ ഇസ്ലാം എന്നത്. കാരണം അത് ഈ ലോകത്ത് സമാധാനമുണ്ടാവണം എന്ന് റബ്ബ് പറഞ്ഞ അതേ റബ്ബ് തന്നെയാണ് ഇസ്ലാം എന്ന സമാധാനത്തിന്റെ, സമാധാനമുണ്ടാക്കുന്ന മതം നമുക്കിവിടെ ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് മുസ്ലിമാവുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കല മുസ്ലിമായി. എന്നിട്ട് വസ്വാബിഹ ഇബ്രാഹിം ബനീഹി വയാക്കും, ഇതേ കാര്യം തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളെയൊക്കെ ഉപദേശിച്ചു. അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാമും അദ്ദേഹം പറഞ്ഞു, യാ ബനിയ ഇന്നല്ലാ സ്തഫാലുക്കുമുദ്ദീൻ, എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീൻ അഥവാ ഇസ്ലാം ദീൻ പ്രത്യേകമായി തെരഞ്ഞെടുത്തു തന്നു. ഇനി ഫലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമുൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. അപ്പൊ യാക്കൂബ് അലൈഹിസ്സലാം മുസ്ലിമായിരുന്നു. മക്കളോടും പറയുന്നു, ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകരുത്, കാരണം ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ തെന്നിപ്പോകും. അള്ളാഹ് നൽകിയ ഈ സന്ദേശത്തിൽ നിന്ന് മനുഷ്യന്മാർ വ്യതിചലിക്കും. അതുകൊണ്ട് അങ്ങനെ ഇടവരരുത്, ഇടപെടരുത് എന്ന് പ്രത്യേകമായി അമ്പിയാക്കളൊക്കെ തൻ്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അം കുംതും ഷുഹദ, ഇത് ഹെലറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നുവോ? എന്നിട്ട് യാക്കൂബ് അലൈഹിസ്സലാം ആ മരണ സമയത്ത് തൻ്റെ മക്കളോട് പറയണം, ഇത് കാലലി ബനി മാ താബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ എന്താണ് ആരാധിക്കുക, ആരെയാണ്? കാലു, അവർ പറഞ്ഞു, അബുദു ഇലാഹ വ ഇലാഹ അബാ ഇബ്രാഹിം വ ഇസ്മായിൽ, ഞങ്ങൾ നിങ്ങളുടെ ആരാധ്യനെ നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം ആരെയാണ് ആരാധിച്ച? അതേ അള്ളാഹുവിനെ. ഇലാഹം വാഹിദൻ, ഒരേ ഒരു ആരാധ്യനെ. വ നഹ്നു ലഹു മുസ്ലിം, ഞങ്ങൾ അവന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായിരിക്കും. അപ്പൊ ഇവരൊക്കെ മക്കളെ ഉപദേശിക്കുകയാണ്, മരിക്കാൻ സമയത്ത് പോലും മുസ്ലിമായിട്ട് തന്നെ മരിക്കണം, വ്യതിചലിക്കരുത് എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ അള്ളാഹ് സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാമാണെന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബി കൊണ്ടുവന്ന എന്തോ ഒന്നാണ് ചിലർ മനസ്സിലാക്കുന്നുണ്ട്. അത് മുഹമ്മദ് നബിക്ക് ഇറക്കിയ അതേ റബ്ബ് തന്നെയാണ് മുമ്പുള്ള അമ്പിയാക്കൾക്കൊക്കെ ഇതേ മതം ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ഉന്നതമാണ്, ഇത് പണ്ടേ ഇത് തന്നെയാണുള്ളത്, അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ഭാഗം ഇൻഷാല്ലാ നമുക്ക് അടുത്ത സംസാരത്തിൽ കേൾക്കാം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: ജസാകുമുല്ലാഹു ഖൈറാ. സലഫി ദുറൂസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ 145-ാം ഭാഗവുമായി ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ, പൂർവികരുടെ മാർഗം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് ദാനിഷ് സുലമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ജീവിത പാഠങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സച്ചരിതരുടെ മാർഗത്തെക്കുറിച്ചാണ്. മുൻഗാമികളുടെ മാർഗം, സച്ചരിതരുടെ മാർഗം, സലഫിൻ്റെ മാർഗം, മൻഹജു സലഫ് തുടങ്ങിയ പല പേരുകളിൽ നമുക്ക് പരിചിതമായ ഒരു കാര്യമാണ് മുൻഗാമികളുടെ മാർഗം അനുസരിച്ച് ദീന് മനസ്സിലാക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീന് നമുക്ക് തോന്നിയ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് ഒരിക്കലും വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി ഭവിക്കുകയില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിപ്പെട്ട മതമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും അതിൻ്റെ ആ പ്രമാണങ്ങളെ നടപ്പിൽ വരുത്തുന്ന രീതികളുമെല്ലാം കൃത്യമായും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നത് പോലെ തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന, ദീന് പഠിപ്പിക്കുന്ന പ്രവാചകൻ ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് പഠിപ്പിച്ചോ അത് ദീനായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നമുക്ക് എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ആ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, ആ റസൂൽ എന്തൊന്ന് വിരോധിച്ചുവോ അതിനെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നൊരു കാര്യമാണ് തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാം. റസൂൽ പറയുകയാണ് ലൻ തൊലുല്ലുമാ തമസ്സക്തും ബിഹിമ, അവ രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നു കിതാബുല്ലാ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് സുന്നത്തു നബിയഹി ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുമാണ് അവ. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കൃത്യമായി കേട്ട് മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയ ആളുകളാണ് സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് നാം ഏവരും അതിയായി ആഗ്രഹിക്കാറുണ്ട്. നാം സത്യത്തിൻ്റെ കൂടെയാവണമെന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവുകയും വേണം, എങ്കിൽ മാത്രമേ നാളത്തെ ലോകത്ത് വിജയിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ അടുത്തൊരു ഇലക്ഷനിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല ദീന് നമ്മൾ പാലിക്കുന്നത്. മറിച്ച് ദീന് നമ്മൾ കൊണ്ടു നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് പരലോക ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പരലോകത്ത് നമുക്ക് വിജയിക്കണം, ദുനിയാവിൻ്റെ ഏത് കാര്യങ്ങളിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം, എന്നാൽ ആഖിറത്തിൻ്റെ കാര്യത്തിൽ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ, അവിടെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ദീനിൻ്റെ കാര്യത്തിൽ ഒരു നിലക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. പറഞ്ഞു വന്നത് കൃത്യമായി വിലയിരുത്താനും പഠിക്കാനും പകർത്താനുമൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനൊരു മെത്തഡോളജി ഉണ്ടായേ പറ്റുകയുള്ളൂ. ഖുർആനിലെ ഒരു ആയത്ത്, ആ ആയത്തിനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ആ ആയത്തിന് ഗൂഗിളിൽ അതിൻ്റെ അർത്ഥം നോക്കി വാക്കർത്ഥങ്ങൾ വെച്ചുകൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കാനും സാധ്യമല്ല. ഇന്നഹ തദ്ക്കിറ എന്നൊരു ഖുർആനിലെ ആയത്തെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു ടിക്കറ്റാകുന്നു എന്നാണ് ഗൂഗിളിലെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ ഒരു ഡിക്ഷണറി വെച്ച് ഖുർആനിനെ പഠിക്കാൻ നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമുക്കത് ബോധ്യപ്പെടുക. എന്നാൽ വിശുദ്ധ ഖുർആൻ അവിടെ സൂറത്ത് അബസയിലൊക്കെ ഉദ്ധരിച്ച വാക്കുകളെടുത്ത് നോക്കുകയാണ് എങ്കിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഇതൊരു ഉത്ബോധനമാകുന്നു എന്ന ഒരു ആശയം. അത് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഖുർആൻ അവതരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് ഇപ്പോൾ നേരിട്ട് ഖുർആൻ കേട്ട് പഠിക്കാനും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ കേട്ട് പഠിക്കാൻ അവസരം ലഭിച്ചവരാണ് സഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. മാത്രവുമല്ല, ആ സ്വഹാബത്ത് അവരിൽ നിന്ന് കൃത്യമായി ദീന് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയവരാണ് താബിഓകൾ. അവരിൽ നിന്നും ദീന് പഠിച്ച് മനസ്സിലാക്കിയവരാണ് തബൌ താബിഓകൾ. താബിഓകൾ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു വരുന്നവർ, സ്വഹാബത്തിനെ പിന്തുടർന്നു വന്നവർ. തബൌ താബിഓകൾ എന്ന് പറഞ്ഞാൽ അവരെയും പിന്തുടർന്നു വരുന്നവർ. എന്തിനാണ് ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ആമുഖമായി പറഞ്ഞത്? നമുക്കറിയാം, ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അധ്യാപകൻ്റെ ആ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൃത്യമായി അറിയുന്നവർ ആ സമയത്ത് ആ ക്ലാസ്സിൽ ഹാജറായിട്ടുണ്ടായിരുന്ന കുട്ടികളാണ്. അത് ഏവർക്കും അറിയാം. അന്ന് ലീവായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ അധ്യാപകൻ ആ ഒരു പാഠഭാഗം എങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നറിയാൻ സ്വാഭാവികമായും അന്ന് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ച് ഇരുന്ന, അത് അധ്യാപകനിൽ നിന്നും കൃത്യമായി ഗുരുമുഖത്ത് നിന്ന് പഠിച്ചെടുത്ത വിദ്യാർത്ഥികളോടാണ് പോയി ചോദിക്കുക. പ്രത്യേകിച്ച് ആ അധ്യാപകൻ്റെ കാലശേഷമാണ് എങ്കിൽ കൃത്യമായും ആ അധ്യാപകനിൽ നിന്നും ആ ഒരു കാര്യം പഠിച്ചെടുത്തവരിൽ നിന്നാണ് അത് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചെടുക്കാൻ സാധിക്കുക. ഇത് തന്നെയാണ് ദീനിൻ്റെ കാര്യത്തിലും. സ്വഹാബത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കൃത്യമായി ദീന് പഠിച്ച് മനസ്സിലാക്കിയവർ. അതുകൊണ്ട് ആ സ്വഹാബത്തിൽ നിന്നും എങ്ങനെയാണ് ആ ആയത്തിൻ്റെ വിശദീകരണം, എങ്ങനെയാണ് ആ ഹദീസിൻ്റെ ആശയം, അതിനെ എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്നത് കൃത്യമായി കണ്ട് അറിഞ്ഞ, കേട്ട് പഠിച്ച, അത് ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പകർത്തി ജീവിച്ച ആളുകളാണ് സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ സ്വഹാബത്തിൽ നിന്ന് പിന്നീട് അത് കേട്ട് പഠിച്ചവരാണ് താബിഓകളും തബൌ താബിഓകളും. അതുകൊണ്ട് ഒരു കാര്യം ദീനിൽ സ്ഥിരപ്പെട്ടതാവണമെങ്കിൽ, ഒരു ആയത്തിന് ഒരു വിശദീകരണമുണ്ട് എങ്കിൽ, ഒരു ഹദീസ് അതിൻ്റെ ആശയം ഇന്നതാണെന്ന് നമുക്ക് പറയണമെങ്കിൽ, ആ ആയത്തിനെ ആ ഹദീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു രൂപത്തിലാണോ ഏതൊരാശയത്തിലാണോ അവതരിപ്പിച്ചത് ആ ആശയത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ കൃത്യമായും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് കേട്ട് പഠിച്ച സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കും ആ ആയത്തിൻ്റെയോ ഹദീസിൻ്റെയോ ആശയങ്ങൾ കൃത്യമായി തെറ്റുകൂടാത്ത രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ ചിലപ്പോൾ എന്താണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം, ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം, ഇതെങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്നതിൻ്റെ കൃത്യമായ പ്രമാണങ്ങളുടെ അതിനെ നടപ്പിൽ വരുത്തിയ മെത്തഡോളജി എന്നുള്ളതാണ് സ്വഹാബത്തിൻ്റെയും താബിയുകളുടെയും തബൂ താബിയുകളുടെയും ഒക്കെ അതിനെ മനസ്സിലാക്കിയ രീതി. മലയാളത്തിൽ അതിന് നമുക്ക് രീതിശാസ്ത്രം എന്ന് പേര് വിളിക്കാം. എന്തായിരുന്നാലും ഇനി ഈ പറഞ്ഞ കാര്യം പ്രായോഗിക തലത്തിലാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇനി പ്രാമാണികമായി നോക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സലഫിൻ്റെ മാർഗം പിന്തുടരണം എന്നതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് പിന്തുണയുണ്ടോ? അതല്ല, നമുക്കൊക്കെ നമുക്ക് തോന്നിയ രൂപത്തിൽ, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ പഠനത്തിനനുസരിച്ച് ഖുർആനിനെയും ഹദീസുകളെയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ? നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫ്തരിഖു ഉമ്മത്തി അലാ സലാസി വസബഈന ഫിർഖ, എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായിക്കൊണ്ട് വേർപിരിയും. കൊല്ലഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ല മില്ലത്തൻ വാഹിദ, ഒരു മില്ലത്തൊഴികെ, ഒരു ആശയം ഉൾക്കൊണ്ട ആളുകളൊഴികെ. അപ്പോൾ കാല സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലെ, ആരാണ് ആ ഒരു കൂട്ടർ നരകത്തിലകപ്പെടാതെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു കൂട്ടർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലാണ് ഉള്ളത്, അത് സ്വീകരിക്കുന്നവർ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നത് സ്വഹാബത്തിൻ്റെ മാർഗം, സലഫിൻ്റെ മാർഗം, മുൻഗാമികളുടെ മാർഗം പിൻപറ്റണം എന്നുള്ളത് തന്നെയാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളത് ദീനിൻ്റെ മാർഗമാണ്, അതല്ലെങ്കിൽ വിജയത്തിൻ്റെ മാർഗമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമുക്കിടയിലുള്ള കുറച്ചാളുകൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നത് പോലെയല്ല ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദീന് മനസ്സിലാക്കേണ്ടതിൻ്റെ, പ്രമാണങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ മെത്തഡോളജിയാണ് സലഫിൻ്റെ മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം, മുൻഗാമികളുടെ മാർഗം എന്നുള്ളത്. അപ്പോൾ സച്ചരിതരായ സലഫിൻ്റെ അഥവാ മുൻഗാമികളുടെ മാർഗം പിന്തുടരുക എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ആരാണ് സലഫുകൾ എന്നത് നമുക്ക് ഡൗട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നു, ഖൈറു നാസു ഖർനി, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ, ഏറ്റവും ഉത്തമർ എന്നുള്ളത് ഖർനി, എൻ്റെ നൂറ്റാണ്ടിലുള്ളവർ. സുമല്ലദീന യലൂനഹും, പിന്നെ അതിനെ തുടർന്ന് വരുന്നവരാണ് അഥവാ താബിഉകളാണ്. സുമല്ലദീന യലൂനഹും, പിന്നെ അതിനെ തുടർന്ന് വരുന്നവരാണ് അഥവാ ആദ്യ മൂന്ന് നൂറ്റാണ്ടിലെ മുഅ്മിനുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷത കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം എന്തിന് പിൻപറ്റണം എന്നുള്ളതാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള മറുപടി, അവരുടെ മാർഗത്തെ റബ്ബ് തൃപ്തിപ്പെട്ടു എന്നുള്ളതാണ്. പ്രധാനമായും സ്വഹാബത്തിൻ്റെ മാർഗം അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട മാർഗമാണ്. റബ്ബിൻ്റെ തൃപ്തി കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെന്താണ് വേണ്ടത്? വിശുദ്ധ ഖുർആനിൻ്റെ 9-ാമത്തെ അധ്യായം 100-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون ആദ്യമായി മുൻഗണന ആളുകൾ. ആരെ? മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും. والذين اتبعوهم بإحسان, പുണ്യത്തിൽ അവരെ പിന്തുടർന്ന് വന്ന ആളുകൾ, അവരെക്കുറിച്ച് റബ്ബ് പറയുകയാണ്, ഈ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മാർഗത്തെക്കുറിച്ച് റബ്ബ് തുടർന്ന് പറയുകയാണ്, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളു അൻഹു, അല്ലാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു, വഅദ്ദലഹും, അവർക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തിൻ, സ്വർഗീയ തോപ്പുകൾ, തെജിരി, ഒഴുകുന്നു, തഹ്തഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്, ഖാലിദീന ഫീഹാ അബദ, അവർ അവിടെ എന്നെന്നും നിത്യവാസികളായിരിക്കും, ദാലിക്കൽ ഫൗസുൽ അലീം, മഹത്തരമായ വിജയം എന്നുള്ളത് അതാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുകയാണ്. അഥവാ മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും മുൻഗണന്ന് വന്നവരായ ആളുകൾ, സഹാബത്തിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. അഥവാ ഹിജ്റ പോയ സഹാബത്താണ് മുഹാജിറുകൾ. ഹിജ്റ വന്ന ആളുകളെ, മുഹാജിറുകളായി വന്ന ആളുകളെ സ്വീകരിച്ച മദീനയിലുണ്ടായിരുന്ന സഹാബത്താണ് അൻസ്വാറുകൾ. ഇവരെ രണ്ട് കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടു എന്ന് കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗമാണ് അവരുടെ മാർഗം. സ്വാഭാവികമായും അവർ വിശ്വസിച്ചതുപോലെ, അവരനുഷ്ഠിച്ചതുപോലെ, അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ ഖുർആനിനെയും ഹദീസിനെയും സ്വീകരിച്ചാൽ ഒരിക്കലും തന്നെ വഴിപിഴച്ചു പോവുകയില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മറ്റൊരു കാര്യം, അവർ ഹിദായത്തിലാണ് എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ്, ഫഇൻ ആമനു ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലു വഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹും അല്ലാഹു വഹുവ സമീഉൽ അലീം. എത്ര വ്യക്തമായിട്ട് റബ്ബ് പറയുകയാണ്, ഫഇൻ ആമനു, ഇനി അവർ വിശ്വസിക്കുകയാണ്, ഏതുപോലെ, ബിമിസ്ലിമാ ആമൻതും ബിഹി, നിങ്ങളീ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചു കഴിഞ്ഞാൽ, ഫഖദ് ഇഹ്തദൂ, അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അഥവാ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അവിടെയുള്ള മുഅ്മിനീങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹു അറിയിക്കുകയാണ്. അഥവാ ആയത്തിറങ്ങുന്ന സമയത്ത് ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുഅ്മിനുകൾ ആരാണ്? സ്വഹാബത്താണ്. അവരുടെ മാർഗത്തിൽ അവർ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കുകയാണ് എങ്കിൽ അവർ നേർമാർഗത്തിലായിത്തീരും. ഇനിയോ വഇൻ തവല്ലോ, ഇനി അതല്ലാത്തൊരു മാർഗത്തിലേക്ക് അവർ തിരിഞ്ഞു പോവുകയാണ് എങ്കിലോ റബ്ബ് പറയുകയാണ് ഫഇന്നമാഹും ഫീ ശിഖാഖ്, തീർച്ചയായും അത് അങ്ങനെയുള്ള ഒരു രൂപത്തിലേക്ക് അവർ തിരിഞ്ഞു കളയുന്നത് അവരുടെ കക്ഷി മാത്സര്യം കൊണ്ട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ഇത്ര വിഭാഗങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെയായി പലരും പലരുടെ രീതിയിലും പല രീതിയിൽ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഇക്കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, അന്ന് റബ്ബ് പറയുകയാണ് സലഫിൻ്റെതല്ലാത്ത, മുൻഗാമികളുടേതല്ലാത്ത, സ്വഹാബത്തിൻ്റെതല്ലാത്ത രൂപത്തിൽ വിശ്വാസ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ് എങ്കിൽ അവർ തിരിഞ്ഞു കളയുന്നത് എങ്ങോട്ടാണ്? അവർക്ക് തോന്നിയ രൂപത്തിലേക്ക് അവർക്ക് തിരിഞ്ഞു കളയുന്നത് എന്ത് കാരണത്താലാ? ഫീ ശിഖാഖ്, കക്ഷി മാത്സര്യം കൊണ്ട് മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷിത്വത്തിൻ്റെ പേരിൽ മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ മറ്റാശയങ്ങളിലേക്ക് തിരിഞ്ഞു കളയുന്നത് എന്നാണ്. എന്നിട്ട് റബ്ബ് പറയുകയാണ് വഹുവ സമീ അൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഫസയക്ഫീകഹുമുള്ളാ, അള്ളാഹു സുബ്ഹാനഹു വതാലയെ കുറിച്ച് പറയുകയാണ് അവരിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മദീ, വഹുവ സമീ അൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലൂടെയും അള്ളാഹു പറയുന്നു സ്വഹാബത്ത് അവർ ഹിദായത്തിലായവരാണ്, അവർ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കുകയാണ് എങ്കിൽ അവർക്കും ഹിദായത്തിലാകാം എന്ന് അള്ളാഹു പഠിപ്പിക്കുക. ഇനി മറ്റൊരു കാര്യം, അവരുടെ മാർഗം കൈയൊഴിഞ്ഞാൽ നരകമാണ് എന്നതുകൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഗൗരവത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. നമ്മൾ തീർച്ചയായും വിശ്വസിച്ചേ പറ്റുകയുള്ളൂ, അനുഷ്ഠിച്ചേ പറ്റുകയുള്ളൂ, മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. എങ്ങനെ? ഈ സ്വഹാബത്തിൻ്റെ അതേ മാർഗത്തിൽ. ഇത് നമുക്കെവിടെ നിന്ന് ലഭിക്കും? ശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാഇൻ്റെ 115-ാമത്തെ ആയത്തിലൂടെ റബ്ബു സുബ്ഹാനഹു വതാല അമ്മയെ പഠിപ്പിക്കുകയാണ് വമൻ യുഷാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്തൊരു മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്യുകയാണ് എങ്കിൽ, റബ്ബ് പറയുകയാണ് അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് അന്ന് മുഅ്മിനീങ്ങളായിട്ടുള്ളത് ആരാ? അത് സ്വഹാബത്താണ്. അവരുടേതല്ലാത്തൊരു മാർഗം പിൻപറ്റി റസൂലിനോടെതിരിട്ട് ആരെങ്കിലും നിൽക്കുകയാണ് എങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് തന്നെ അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവൻ്റെ സങ്കേതം നരകമായി തീരും. വസാഅത്ത് മസീറ, എത്ര മോശം പര്യവസാനമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സലഫുകളാണ് വിജയിച്ച കക്ഷികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്നല്ല. അതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാം സ്വഹാബത്തിൻ്റെ, സലഫുകളുടെ മാർഗം പിൻപറ്റുക എന്നതാണ് വിജയത്തിലേക്കുള്ള മാർഗം. സ്വഹീഹായ ഹദീസുകളെയും ശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു രീതിയിലാണ്, ആ ഒരു രീതി ശാസ്ത്രത്തിലാണ്, സലഫുകൾ മനസ്സിലാക്കിയ രൂപത്തിലാണ് എന്ന് നാം ഉൾക്കൊള്ളുക. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാഅല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, പൂർവികരുടെ മാർഗം. ക്ലാസ് എടുത്തത് മുഹമ്മദ് ദാനിഷ് സുല്ലമി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും. പീസ് റേഡിയോ.

പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സൊഫാണ് പാരായണം ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബൂബക്കർ അശ്ശാത്രി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. വിശുദ്ധ ഖുർആനിൽ നിന്നും വളരെ ഹൃദ്യമായ ചില വചനങ്ങളായിരുന്നു അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. സൂറത്തു സഫാണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അൽ ശാത്രി.
1: വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഡയലോഗ് എന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകുന്ന പ്രോഗ്രാമിൽ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ISIS കേരളത്തിൽ നിന്നും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ മാലിക് സലഫി.
2: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുറച്ചു നാളുകളായി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചില മേഖലകളിൽ നിന്ന് വളരെ ആസൂത്രിതമായ ചില നിഴൽ യുദ്ധങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴേക്കും അതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും തലയിൽ കെട്ടിവച്ച് ഇസ്ലാമാണിതിൻ്റെയൊക്കെ കാരണം, അതുകൊണ്ട് ഇസ്ലാം അപകടമാണ്, മുസ്ലിമീങ്ങൾ അപകടകാരികളാണ് എന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറഞ്ഞത്. ISIS റിക്രൂട്ട്മെൻ്റ് നടക്കുന്ന ഒരു സ്ഥലമാണെന്നും മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ISIS പോയിട്ടുണ്ടെന്നും ചില ആളുകൾ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുമൊക്കെയുള്ള ചിലരുടെ അർത്ഥശൂന്യമായിട്ടുള്ള പ്രസ്താവനകൾ, ഇവിടെ ചില സത്യങ്ങൾ ഈ വിഷയത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തിൻ്റെ മതമായ പരിശുദ്ധ ഇസ്ലാം, ആ പരിശുദ്ധ ഇസ്ലാമിനെ ആദർശമായി സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് പോലും തീവ്രവാദിയാകുന്നത് പോയിട്ട് തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഇസ്ലാമിക പ്രമാണങ്ങൾ അവൻ അനുവാദം നൽകുന്നില്ല. ലോകത്തുള്ള ഏത് തീവ്രവാദ സംഘടനകളായിരുന്നാലും അതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നിഷിദ്ധമാണ്, അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ശരി. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആളുകൾ പോയി എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്ലാം ഉത്തരവാദിയാണോ? ഈ നാട്ടിൽ ജീവിക്കുന്ന നല്ലവരായ മുസ്ലിമീങ്ങൾ ഉത്തരവാദികളാണോ? അവർ ചെയ്തിരിക്കുന്ന പാതകം, ഈ രാജ്യം വിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പരിഹസിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും സത്യനിഷേധികളാക്കി മുദ്രകുത്തി ഭീരുക്കളാക്കി അവതരിപ്പിച്ച് ഈ രാജ്യം വിട്ടുപോയി ചില ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് ഇസ്ലാമിനോടുള്ള ക്രൂരതയാണ്, ഈ സമൂഹത്തോടുള്ള അന്യായമാണ്, ഈ രാജ്യത്തോടുള്ള അതിക്രമമാണ്. പല തരത്തിലും പല അർത്ഥത്തിലും നമുക്കത് വിശദീകരിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമികമല്ലാത്തൊരു രാജ്യത്ത് ജീവിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്ന വികലമായ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചില ഒളിച്ചോട്ടങ്ങൾ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ചില ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ ആശയമല്ലെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. സൂറത്തുൻ നിസായിലെ 92-ാമത്തെ ആയത്തിൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ശത്രു രാജ്യത്തുള്ള ആളാണെങ്കിൽ പോലും അവിടെ ഒരു മനുഷ്യന് മുഅ്മിനായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുന്നു. ഇവിടെ ഏതു മതക്കാർക്കും അവരുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകപ്പെടുത്ത രാജ്യത്ത് അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ജിഹാദിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ പോയപ്പോൾ അത് മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ ചില ആളുകൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ പോക്ക് തന്നെയും ഒരു തെറ്റായ സന്ദേശം. ഇസ്ലാമിക പ്രമാണങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ടല്ലാതെ ഇത്തരക്കാർക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഹിജറ പോകുന്നു എന്നാണ് ചില ആളുകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓഡിയോയിലൂടെയും അതുപോലെ തന്നെ മുഖം മറച്ചുള്ള വീഡിയോകളിലൂടെയും ഒക്കെ അവർ പറയുന്നു, നിങ്ങൾ ജിഹാദിന് വരൂ. ഏത് ജിഹാദിന്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ അള്ളാഹ് പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ജിഹാദ് എന്താണ് നമ്മൾ ഇവിടെ കേട്ടുകഴിഞ്ഞു. ആ ജിഹാദിനാണ് അവർ വിളിക്കുന്നത് എങ്കിൽ അവർ ആരാണ്? ഇസ്ലാമിൽ അങ്ങനൊരു ജിഹാദില്ല. ഇസ്ലാമിൽ അങ്ങനെ ഇവർ പോയ രൂപത്തിൽ ഒരു ഹിജറയുമില്ല. എന്ത് ഹിജറയാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയാണ് മുസ്ലിമീങ്ങൾക്ക് മാതൃകയായിട്ടുള്ളത്. പ്രവാചകൻ എങ്ങനെയെങ്കിലും ഒരു രാജ്യത്തു നിന്ന്, പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയതാണോ പ്രവാചകൻ്റെ ഹിജറ എന്ന് പറയുന്നത്? അല്ലല്ലോ. മക്കയിൽ ജീവിക്കാൻ സ്വൈര്യം തരാത്ത അവസ്ഥ വന്നപ്പോൾ താൻ വിശ്വസിച്ച ആദർശം പ്രബോധനം ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ പോയി. പ്രവാചകന് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പോകുമ്പോഴും താൻ മദീനയിലേക്കാണ് പോകുന്നതെന്നും ആ മദീനയിലേക്ക് ചെന്നാൽ തൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മനസ്സിലാക്കിയ പ്രവാചകൻ അവരുമായി കൊണ്ട് കരാറുണ്ടാക്കിക്കൊണ്ടാണ് ഹിജറ പോയിട്ടുള്ളത്. എന്നാൽ ഈ ഒളിച്ചോടിയ ആളുകൾക്ക് ആരുമായിട്ടാണ് കരാറുള്ളത്? അതുകൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള യാതൊരു ഹിജറയും അവിടെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കുമില്ല. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ എവിടെ പരിശോധിച്ചാലും, ഏത് രീതിയിൽ പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള ഇസ്ലാമികത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഒളിച്ചോട്ടങ്ങൾ അത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലേക്ക് വരവെക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇസ്ലാം അനുസരിച്ചു കൊണ്ടാണ് പോകുന്നതെങ്കിൽ അവർ മതം പഠിച്ചവരാകണ്ടേ? ഇത്തരത്തിൽ പോയി എന്ന് പറയപ്പെടുന്ന ആളുകൾ ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ലോകത്തിലെ എവിടെയെങ്കിലും ഒരു മതകലാലയത്തിൽ ചേർന്നുകൊണ്ട് മതം പഠിച്ചവരാണോ? ആണെന്ന് തെളിയിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ഉറക്കമിളച്ചിരുന്നു കൊണ്ട് രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ ഇൻ്റർനെറ്റിൽ പരതുകയും അവിടെ നിന്ന് ഏതെങ്കിലും പേരില്ലാത്തതും ഊരുള്ളതും ഊരില്ലാത്തതും ഏതെങ്കിലും ശേഖന്മാരുടെ എന്ന് പറയപ്പെടുന്ന വ്യക്തികളുടെ വികരമായ ആദർശങ്ങൾ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ട് അതിൽ ആവേശം പൂണ്ടുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്നതിൻ്റെ പേര് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഹിജറ എന്നല്ല. ഇവിടെ മതം പഠിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. മതം ഏതെങ്കിലും ആളില്ലാത്ത ഇൻ്റർനെറ്റിൽ നിന്നും അത് പഠിക്കേണ്ട ഒന്നല്ല. അത് ആ രീതിയിൽ തെറ്റായ രീതിയിൽ മതം പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. യഥാർത്ഥ രീതിയിൽ മതം പഠിച്ച ഒരു വ്യക്തിക്ക് പോകാൻ സാധ്യമല്ല. ഒരു ഉസ്താദിൻ്റെ കീഴിൽ നിന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തതിൻ ദഖാഉം വഹർസും വജ്തിഹാദും വബുലഗതുൻ വഇർശാദു ഉസ്താദിം വതൂലു സമാനി. മതം പഠിക്കുന്ന വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ആറ് ഗുണവിശേഷങ്ങൾ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട് റഹ്മഹുള്ളാ. അതിലൊന്നാണ് ഇർശാദു ഉസ്താദ്. ഒരു ഉസ്താദിൻ്റെ ഗൈഡൻസ് വേണം. ഏതെങ്കിലും സൈറ്റുകളിൽ കയറി ഇസ്ലാമിൻ്റെ സംജ്ഞകളെ സംബന്ധിച്ച് പഠിക്കുകയും അത് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകും. ഇനിയോ ഇസ്ലാമിൻ്റെ ഹിജറ എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ പിണക്കുകയും ആ മാതാപിതാക്കളെ വിട്ടേച്ചുകൊണ്ട് അവിടെ സേവനങ്ങൾ നിർത്തിവെച്ച് അവരെ അനാഥരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്താണിയില്ലാത്തവരാക്കിക്കൊണ്ട് കടന്നു പോകുന്നതിൻ്റെ പേരല്ല ഇസ്ലാമിൽ ഹിജറ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇവർ പോയിട്ടുള്ളത് എന്താണ്? കുടുംബത്തെ വലിച്ചെറിഞ്ഞ് രഹസ്യമായി രാജ്യത്തിൻ്റെ നിയമങ്ങളെ കണ്ണുവെട്ടിച്ചു കൊണ്ട് പോകുന്നു. നിങ്ങൾ നോക്കൂ, ഇതിനെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരായ പണ്ഡിതന്മാർ വളരെ ശക്തമായ രീതിയിൽ താക്കീത് നൽകിയിട്ടുണ്ട്. ഇത് ഫിത്നത്തു ദാഇഷ് എന്ന് പറയുന്ന ഷെയ്ഖ് അല്ലാമ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ബിൻ ഹമദ് അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കൃതിയാണ്. ഐഎസിൻ്റെ ഫിത്നകൾ ലോകത്ത് ഉടലെടുത്ത സന്ദർഭത്തിൽ അതിലേക്ക് ചില ആളുകൾ

അവരെ പോകുന്നില്ലെന്ന് അവർ തടയും. ഫഹർജു മിൻ ബൈനിൽ ആബായി വൽ ഉമ്മഹാത്തി വൽ അമാമി വൽ അമ്മാത്ത്. അവർ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നും അതുപോലെ തന്നെ അമ്മാവന്മാരിൽ നിന്നും അങ്ങനെയുള്ള അടുത്ത കുടുംബങ്ങളിലൊക്കെ വിട്ടേച്ചു കൊണ്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലം യഅലമു അന്നഹു മിൻ അക്ബറിൽ കബായിർ. ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ തിന്മയല്ല, വലിയ തിന്മകളിൽ വലിയ തിന്മയാണ്. വദ്ദുനൂബിൽ മുബീഖാത് വൽ അളായിമ വൽ ഖതിആത് വഅന്നഹു മിമ്മാ യുസയ്യിനു ലഹും ഇബ്ലീസ്. ഇതിനാരാണ് അവർക്ക് പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇബിലീസാണ് എന്ന് കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ന്യൂനപക്ഷം വരുന്ന ആളുകൾ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് കോടാനുകൂടി വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവൻ സംശയത്തിൽ നിലനിർത്താൻ ചില ഗൂഢമായ ശക്തികൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, 1 കോടിക്കടുത്ത് ജനസംഖ്യ വരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ എത്ര പേർ പോയി? ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ പോലും 0.0002% ആണ്. ഇവിടുത്തെ പോയ ആളുകളുടെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയാം, യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സംഖ്യയാണോ? ഇനി ആ സംഖ്യയുടെ വണ്ണത്തിനും വലുപ്പത്തിനുമല്ല, ഇതൊരു മുസ്ലിമീങ്ങളുടെ തലയിൽ എച്ചുകെട്ടി ഇവിടുത്തെ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും തകർക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം ഇവർക്ക് പിന്നിൽ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മഹാഭൂരിപക്ഷം ആളുകളും ഒരു സംഘടനാവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുമായിക്കൊണ്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരത്തിൽ പോയ ആളുകൾ ഏതെങ്കിലും ഒരു കേരളത്തിൽ, അത് ഏത് സംഘടനയാകട്ടെ, ഒരു മതസംഘടനയുമായിക്കൊണ്ട് ചേർന്ന് പ്രവർത്തിക്കാത്ത അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ ഏറ്റെടുക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ളത്? അതുകൊണ്ട് അത്തരത്തിലുള്ള പുകമറകൾ ഇതോടുകൂടി അവസാനിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഉണ്ട് എന്ന് ചില ആളുകൾ ദിനേനയെന്നോളം പത്രപ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളോട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, അങ്ങനെ വല്ല ഏജൻസികളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടുത്തെ നിയമപാലകൾ അറിയിക്കണം. ആ ഏജൻസികളെ പൂട്ടിക്കുവാൻ വേണ്ട എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഒരൊറ്റ മുസ്ലിമും കേരളത്തിലെന്ന ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമും ഒരു IS പോയിട്ട് അര IS പോലും അംഗീകരിക്കുന്ന ഒരു നിമിഷം പോലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. മാത്രവുമല്ല സഹോദരന്മാരെ, ഇവിടെ IS ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ അവർ ഫിത്രിയുമായി കടന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ IS കരുതിയിരിക്കണമെന്നും അവരെ സൂക്ഷിക്കണമെന്നും അതിനെതിരെയുള്ള കൃത്യമായ പ്രചരണങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി നടത്തിയ ചരിത്രമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു പുകമറ ഇവിടെ തകരുകയാണ്. ഇനി അതിനേക്കാൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഈ റിക്രൂട്ട്മെൻ്റ് ഏജൻസികളുണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അത് കൃത്യമായി കൊണ്ട് ദിനേനയെന്നാണ് പറയുന്ന ആളുകൾ, അവരും ഈ വിഷയത്തിൽ ചില സംശയത്തിന് നിലനിൽക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം ഈ അടുത്ത കാലത്ത് IS പോയി എന്ന് പറയപ്പെടുന്ന ആളുകളെ ആ രാജ്യത്തുള്ള ചില ഭരണാധികാരികൾ തിരിച്ചയച്ചിട്ടുണ്ട്. പക്ഷേ ആ തിരിച്ചു വന്നവരെ സ്വീകരിക്കാൻ ഇവിടുത്തെ ചില കേന്ദ്രമന്ത്രിമാർ തയ്യാറായി എന്ന് മാത്രമല്ല, ആ തിരിച്ചു വന്ന ആളുകളുടെ പേര് നോക്കുമ്പോൾ അവരൊരിക്കലും മുസ്ലിം നാമധാരികൾ പോലുമല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവർ പറയുന്ന റിക്രൂട്ട്മെൻ്റ് ഏജൻസി മുസ്ലിമീങ്ങളുടെ ഭാഗത്തില്ല എന്ന് കൃത്യമായി തെളിയിക്കാൻ നമുക്ക് കഴിയും. അതേസമയത്ത് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ, അത് ചില ദുരൂഹതകൾ നമ്മുടെ മുന്നിലേക്ക് വലിച്ചേൽക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് IS എന്നുള്ള പറയുന്ന തീവ്രവാദ സംഘടന അതിൽ ഇസ്ലാമികമായി കൊണ്ട് കൂട്ടിക്കെട്ടാനോ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് മുസ്ലിമീങ്ങളെ അവതരിപ്പിക്കാനോ തൽക്കാലം അത് മീഡിയകളായിരുന്നാലും ആരായിരുന്നാലും അത് ഭരണാധികാരികളായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും വളരെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ആളുകളോട് ചെയ്യുന്ന അക്രമം കൂടിയാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ ഉള്ള അനുവാദം ഇസ്ലാമിക പ്രമാണങ്ങൾ അവന് നൽകുന്നില്ല. എന്നിരിക്കെ ഇസ്ലാമിക സമൂഹത്തിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങൾ അത് നടത്തുന്നവർക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട്. ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സൗഹാർദ്ദവും അതുപോലെയുള്ള മാനവികതയും ഒക്കെ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുകയും
അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ മാത്രം

0: മാണ് ഇത്തരത്തിൽ പ്രചണ്ഡമായ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, വിലയിരുത്തണം. അള്ളാഹു സുബ്ഹാനഹു തമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
1: നാം ഇതുവരെ കേട്ടത് വിസ്ഡം ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗം. ISIS-ലേക്ക് കേരളത്തിൽ നിന്നും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പൊ അവര് വരുമ്പോ ആ കമ്പനിയിൽക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോ ഫാക്ടറിയില് പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിന്റെ പല പാർട്സുകൾ പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ്, അസംബ്ലിയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് പിന്നെ അതിൽ കുടിൽ വ്യവസായത്തിന്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ. അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്തോ അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെ കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് അവൻ്റെ ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിൾ ആവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിൾ ആവാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മളെ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യൻ്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കിളികൾ പക്ഷികൾ അവരുടെ അവ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യനെ പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടുകൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതവിടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രം എനിക്ക് അതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കഴിയില്ല.
5: അതെ,
4: ഇതാണ് ആ ഒരു സംഭവമായി.
5: നല്ലൊരു മെസ്സേജാണ്, ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അഫീസ് റോഡിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയ്ക്ക് ആയിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച്. പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവേ വന്നോളന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ വന്നിരുന്ന് ഇരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ്. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ഇവർ ക്യാൻസറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, അതിനെന്താ, ക്യാൻസർ ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജ് അല്ലേ, പിന്നെന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സെക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല, ഇനി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള ഒരു. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിലൊരു മർമ്മപ്രധാനമായ ഒരു ഒരു തലമാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിമനോഹരമായ ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരം ഞാൻ പറയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് കൂടെ തന്നു കഴിഞ്ഞു, ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്, ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനം മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാളുടെ തലയടിച്ച് നിലത്ത് വീണു, അയാളുടെ മെമ്മറി ടോട്ടൽ ലോസായി, സീറോ. അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയില്ല, അയാളുടെ പാൻ കാർഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല.
4: ശരി,
5: മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണത്. ഇപ്പം എല്ലാവരും പൊതുവെ മരണത്തെ കുറിച്ചാണല്ലോ പറയാം, ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇത് എൻ്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ് ഇതാണ് ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ അവിടെ കണ്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇതുണ്ടല്ലേ, ഞാൻ എൻ്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെയും അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരവസ്ഥ ചെറുതല്ലല്ലോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നും അല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളൊക്കെ പറഞ്ഞത് ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു, മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6 മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി ഓരോന്നും, അതെന്താന്ന് ഇങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഏകദേശം എല്ലാതും ഇല്ല, നല്ലൊരു 10 എണ്ണറ്റേ ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം, ഇതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നേക്ക് ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണേ നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ടെന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് പിന്നെ ആൾക്കൂട്ടം കണ്ടുവിടുക, ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 ആളിലധികം മൂപ്പേർക്ക് ഉള്ളൊരു സ്ഥലത്ത് മൂപ്പേർക്ക് നിൽക്കാൻ കഴിയില്ല. ബസ്സിലൊക്കെ കയറി 2-3 കിലോമീറ്റർ യാത്രേൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഇറങ്ങും, അസ്വസ്ഥമായിട്ട്. അതോടെ അയാൾ ഭാര്യയാളെ ഉപേക്ഷിക്കുകയാണ്, മക്കളെ അയാൾ ഉപേക്ഷിക്കുകയാണ്. അയാൾ പഴയ പ്രവാസിയാണ്, 25 കൊല്ലം പ്രവാസം കഴിഞ്ഞ് ഉറങ്ങാനിടമില്ലാതെ ജീവിക്കാൻ വകയില്ലാതെ തിന്ന ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ലാതെ ഈ ഒറ്റ ഡിസോർഡറിന്റെ പേരിലൊരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊരു നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊടുക്കും, നഖേ ഇങ്ങനെ വെട്ടിയപ്പോഴേ. അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാല് ആ മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയാ, പിയ്യാൻ കുത്തും അല്ലേ. ഇത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു ലാംഗ്വേജിന്റെ ആൾക്കാരാണ്. തൽക്കാലം ക്ഷമിക്കുക. അത് അതിന്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാകും. ഒരു മൈഗ്രെയിൻ വന്നാല് അയിമ ഓഫാക്കുന്ന ടീമാണ് നമ്മള്, മൊത്തം സിസ്റ്റം ഓഫാക്കും.
4: അല്ല, നമ്മൾ എന്നൊരു ഒരു സർക്കിളിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോഴേ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാക്കേ മുന്നോട്ടും കഴിയുള്ളൂ.
5: അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്ത് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തുന്ദുറു ഇലാ മൻ ഹുവ ഫൗകുകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈക്കും. നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളുമായി ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണേ കുറേ മനുഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്. നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ, നമ്മൾ കൂർക്കം വലി സഹിക്കണില്ല എന്നാ പരാതി അല്ലേ. അതൊരു സത്യമാണ്. നമുക്ക് ഒരു പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉറങ്ങണ കുറേ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ജെ സി ബി വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിൻ്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ തീർച്ചയായും. അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാല്ലാ വലിയ കാര്യം.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പയറുവർഗ വിളകളുടെ സംസ്കരണത്തിനും പാക്കേജിംഗിനും ധനസഹായം അപേക്ഷിക്കാം. പയറുവർഗ വിളകളുടെ സംസ്കരണത്തിനും പാക്കേജിനും ധനസഹായം നൽകുന്ന പൾസസ് മിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രോസസ്സിംഗ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ധനസഹായം ലഭിക്കും. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ, വ്യക്തികൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിക്കുന്നവയും പദ്ധതി ചെലവിൻ്റെ 15% സ്വന്തം വിഹിതമായി കണ്ടെത്താൻ ശേഷിയുള്ളവരുമായിരിക്കണം. വ്യക്തിഗത അപേക്ഷകർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരേ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ധനസഹായം ലഭിക്കൂ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലയോര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും സംഘങ്ങൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിൻ്റെ 33% വരെ പരമാവധി 25 ലക്ഷം രൂപ സബ്സിഡിയായി ലഭിക്കും. ശേഷിക്കുന്ന തുക സ്വന്തം നിക്ഷേപം, AIF പോലുള്ള മറ്റു സർക്കാർ പദ്ധതികൾ എന്നിവ വഴി കണ്ടെത്തണം. ബാങ്ക് വായ്പ നിർബന്ധമാണ്. മണിക്കൂറിൽ കുറഞ്ഞത് 300 കിലോഗ്രാം സംസ്കരണ ശേഷിയുള്ള പുതിയ യൂണിറ്റുകൾക്കാണ് ധനസഹായം ലഭിക്കുന്നത്. കെട്ടിടം, ഗോഡൗൺ, സംഭരണ സൗകര്യങ്ങൾ, പ്ലാന്റ് മെഷീനറികൾ എന്നിവയ്ക്കാണ് സഹായം അനുവദിക്കുക. ഭൂമി വാങ്ങൽ, വൈദ്യുതി ചാർജ്, തൊഴിലാളി വേതനം തുടങ്ങിയ ചെലവുകൾക്ക് ധനസഹായം വിനിയോഗിക്കാൻ കഴിയില്ല. ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0471 2304481.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയതും നിലവിൽ 5-8 ക്ലാസുകളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്ന് പഠനം നടത്തുന്നതുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോം ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടണം.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ.
0: വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ ഓരോ ദിവസവും മനഃപ്പാഠമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹുജറാത്തിലെ ഒരു ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഹുജുറാത്തിലെ ഒമ്പതാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം വരെ ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്ത് പൂർണ്ണമായി ഒന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാല്ലാ ആയത്തിൻ്റെ അവസാന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യണമെന്ന് ഇന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഹുജുറാത്തിലെ ഒരായത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ ഹാഫിദ് ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.
2: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കോപം അപകടം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സുഹൈൽ പറവന്നൂർ നമുക്കൊപ്പം ചേരുന്നു.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം കോപം അപകടം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് കോപം, അതല്ലെങ്കിൽ ദേഷ്യം. ദേഷ്യം മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കുകയും അത് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയും മനസ്സിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വികാരമാണ്. എന്നാൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് കോപത്തെ അല്ലെങ്കിൽ ദേഷ്യത്തെ നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമായിക്കൊണ്ട് കൈകാര്യം ചെയ്യാനുമാണ്. അതിനുള്ള മാർഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകി. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തനാരാണ്? അതിന് സ്വഹാബത്ത് മറുപടി നൽകിയത്, പുരുഷന്മാർക്ക് തോൽപ്പിക്കാനാവാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അല്ല, അതല്ല, മറിച്ച് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും അത് നിയന്ത്രിക്കാൻ ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും വളർത്താൻ നാം എങ്ങനെയായിരിക്കണമെന്നും അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് നബിയുടെ വസിയത്തിനെ നാം സ്വീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഒരു ഉപദേശം നൽകൂ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നീ കോപിക്കരുത്, ലാ തഅബൽ, നീ കോപിക്കരുത്. വീണ്ടും ആവർത്തിച്ചു ചോദിക്കുകയാണ്, എനിക്കൊരു ഉപദേശം നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം, ലാ തഅബൽ, നീ കോപിക്കരുത്. കോപമെന്നുള്ളത്, ദേഷ്യമെന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ ചില മേഖലകളിൽ, കുടുംബജീവിതത്തിലാകട്ടെ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാകട്ടെ, സാമൂഹികമായ മേഖലയിലാവട്ടെ, നമ്മുടെ ജോലിസ്ഥലത്തോ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ ഏതൊരു സന്ദർഭത്തിലായിരുന്നാലും ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും ദേഷ്യത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിങ്ങൾ ദേഷ്യത്തെ നിയന്ത്രിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ കാരണം, കാരണം അത് എല്ലാ തിന്മകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഹുമൈദ് ബിനു അബ്ദുറഹ്മാനിൽ നിന്നും നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യനെ വന്നിട്ട് നബിയെ എന്നെ ഉപദേശിച്ചാലും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നബിയെ എന്നെ ഉപദേശിച്ചാലും എന്ന് പറയുമ്പോൾ ആ മനുഷ്യനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത് ലാ തഅബലനി, കോപിക്കരുത് അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത്. കാരണം നാം ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ തിന്മകൾ, ഒരുപാട് തിന്മകൾ നമ്മളിലേക്ക് എത്തിച്ചേരും. അതുവഴി കോപത്തിൻ്റെ സന്ദർഭത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ വരാൻ, തെറിവാക്കുകൾ, അസഭ്യങ്ങൾ, വളരെ മോശമായ സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, അതല്ലെങ്കിൽ അക്രമങ്ങൾ, അനീതികളൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുള്ള, ഉണ്ടാക്കുന്ന അങ്ങനെ പ്രയാസങ്ങളുണ്ടാക്കുന്ന, അപകടങ്ങളുണ്ടാക്കുന്ന ഒരു വികാരമാണ് ദേഷ്യമെന്നുള്ളത്. ദേഷ്യം കാരണം തകർന്നുപോയ എത്രയെത്ര നല്ല നല്ല ബന്ധങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിലുമുള്ളത് എന്ന് നാം ആലോചിക്കണം. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ദേഷ്യം കാരണം നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായേക്കാം. അതൊക്കെ നിയന്ത്രിക്കാനാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. ആ കൽപ്പനയെ മാനിക്കുന്ന ആളുകൾക്കാണ് സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതോടൊപ്പം തന്നെ അത്തരക്കാർക്കാണ് ശാശ്വതമായ സ്വർഗവും സ്വർഗാനുഭൂതിയും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ചാലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വരുന്ന വല്ല പ്രവർത്തനങ്ങളും ആരെങ്കിലും ചെയ്താൽ നബി അത് ദീനുമായി ബന്ധപ്പെട്ട് മതപരമായ വല്ല വിഷയങ്ങളിലുമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അത് ദേഷ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഐഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ചിത്രമുള്ള അല്ലെങ്കിൽ ചിത്രയുള്ള ഒരു തിരശീല കാണുകയും അത് ദേഷ്യത്താൽ അത് കീറി മാറ്റുകയും അത് ഒഴിവാക്കുകയും ചെയ്ത ഒരു ചരിത്രം നാം എത്രയോ തവണ കേൾക്കുകയും കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വിഷയത്തിൻ്റെയും ഗൗരവത്തെ എത്രത്തോളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചിരുന്നത് എന്നുള്ളതാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രയാസമെങ്കിൽ പ്രവാചകൻ അവിടെ ക്ഷമ കൈക്കൊള്ളുകയും മൗനം പാലിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഈ ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത നിലപാട് മൗനം, പ്രയാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദേഷ്യം വരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം അവലംബിക്കുമായിരുന്നു എന്ന് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വലിയ ഒരു മാതൃക നമുക്ക് ഏത് മേഖലയിലും പ്രവാചകനിലുണ്ട് എന്നത് വീണ്ടും വീണ്ടും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റി അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളായിട്ട് മാറാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം കോപം അപകടം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഉമർ അൽ നബറാവി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
3: നമുക്കൊരു ചെറിയൊരു ഗാനം കേട്ടാലോ? അതെ, സ്വരം സ്വരത്തിലേക്ക് പ്രവേശിക്കാം. മണിമുത്ത് റസൂലിൻ്റെ എന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാമൊക്കെ പല നിലക്കുമുള്ള വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. പഠിക്കുന്നവരാണെങ്കിൽ അവർ പഠിക്കുന്ന വിഷയത്തിലുള്ള വിജയം, പരീക്ഷ എഴുതുന്നവർ പരീക്ഷയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റു ഉദ്യോഗങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിലെ വിജയം പ്രതീക്ഷിക്കുന്നു, മത്സരാർത്ഥികൾ ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവർ അതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കായികമായ മത്സരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കലാപരമായ മത്സരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ വിജയം ആഗ്രഹിക്കുന്നു. അതിൽ പരാജയപ്പെട്ടാൽ നമുക്ക് വലിയ സങ്കടമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു. അതിൽ വിജയം നേടിയാൽ നമുക്ക് വലിയ വലിയ ആഹ്ലാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ക്ഷണികമായ ഈ ജീവിതത്തിലെ നിസ്സാരമായ ആ വിജയങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള വല്ല പ്രസക്തിയുമുണ്ടോ? ആത്യന്തികമായി നമുക്ക് എന്നെന്നും ഉപകാരപ്പെടുന്ന വല്ല വിജയവുമുണ്ടോ? അതിനെക്കുറിച്ചൊന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, ആലോചിക്കാറില്ല. എന്നാൽ വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ മഹത്തായ ഒരു വിജയത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 185-ാമത്തെ വചനത്തിലാണ് ആ മഹത്തായ വിജയത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഖുർആൻ പാഠങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ആയത്തും ഈ ആയത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എല്ലാ നഫ്സും എല്ലാ ദേഹവും ദായിഖത്തുൽ മൗത്ത്, മരണം ആസ്വദിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചുപോകും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം അത് പരിപൂർണമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൽ നാർ, അന്ന് ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഐഹിക ജീവിതമെന്നത് ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. വളരെ ശ്രദ്ധേയമായൊരു വചനമാണിത്. അതിൻ്റെ ആദ്യത്തിൽ പറയുന്നത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിച്ചുപോകും. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മരണം സുനിശ്ചിതമാണ് എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് പറയുന്നത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവൃത്തികളുടെ പ്രതിഫലം അത് ഖിയാമത്ത് നാളിലാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ, ഈ ലോകം അവസാനിച്ച് മറ്റൊരു ജീവിതം തുടങ്ങുന്ന ഒരു ലോകമാണ് യൗമുൽ ഖിയാമ, അന്നാണ് നിങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന വിജയം അത് ഈ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന വിജയമല്ല എന്ന് വ്യക്തമായി. പിന്നെ മരണാനന്തര ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിജയത്തെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും മരിക്കുമെന്ന് പറയുകയും പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം പൂർത്തീകരിക്കപ്പെട്ട് നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം മത്സരിക്കുന്ന വേദി യഥാർത്ഥത്തിൽ മരണത്തിന് മുമ്പുള്ള ജീവിതമാണ് എന്ന് വ്യക്തമായി. ആ ജീവിതമാണ് നമ്മളുടെ മത്സരം, അല്ലെങ്കിൽ നാം എഴുതുന്ന പരീക്ഷ, അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിലാണോ ഇവിടെ വിജയവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, ആ വിജയം നേടിയെടുക്കുവാൻ ആവശ്യമായ ഭൂമിക അത് മരണം വരെയുള്ള ഈ ലോകത്തിലെ ജീവിതമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഈ പരീക്ഷയിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും നിലക്കുള്ള സ്ഥാനമാനങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല. ദുനിയാവിൽ നാം കണക്കാക്കിയ വിജയങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഫമൻ സുഹ്സിഹ അനിൽ നാർ, ആരാണോ അന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന വിജയം,

0: പിന്നെയോ വഉദ്ഖിലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ അവൻ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ വിജയം എന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്, യഥാർത്ഥ വിജയം എന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടലാണ്. പക്ഷേ ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മത്സരം നടത്താൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊരു വിജയത്തെ ഗൗരവത്തോടുകൂടി കണ്ട് അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം. ശേഷം പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്നത് വഞ്ചനയുടെ ഒരു വിഭവം മാത്രമാകുന്നു. എന്നാൽ ആ വഞ്ചനയുടെ വിഭവമാണ് എന്ന് പറയപ്പെട്ട ഈ ദുനിയാവിലെ നേട്ടങ്ങളെ, ഈ ദുനിയാവിലെ വിജയങ്ങളെ വലിയ വിജയമായി, വലിയ വിജയലക്ഷ്യമായി നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി താൻ ഏതൊരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്, ആ ക്ലാസ്സിൽ ഉന്നത മാർക്കോടുകൂടി വിജയിക്കാൻ വേണ്ടി എത്രമാത്രം അധ്വാനിക്കുന്നു, എത്രമാത്രം സമയം ആ വിദ്യാർത്ഥി ചെലവഴിക്കുന്നു, അത് ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളാകട്ടെ, അതല്ല വലിയ വലിയ കോഴ്സുകൾ എഴുതുന്ന മുതിർന്നവരായ ആളുകളാകട്ടെ, അവരൊക്കെ തങ്ങളുദ്ദേശിച്ച ഒരു വിജയത്തിന് വേണ്ടി എത്ര സമയം അവർ ചെലവഴിക്കുന്നുണ്ട്, എത്ര പണം അവർ ചെലവഴിക്കുന്നുണ്ട്, എത്രമാത്രം പുസ്തകങ്ങൾ അവർ റെഫർ ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്, അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായ വിജയമെന്ന് പറയപ്പെട്ട നരകമോചനത്തിന് വേണ്ടി ഇതേപോലൊരു അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സ്വർഗം ലഭിക്കുക എന്ന മഹത്തായ വിജയത്തിനു വേണ്ടി ഇതേപോലെ ഒരു അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറിച്ചു പലപ്പോഴും ക്ഷണികമെന്നും വഞ്ചനയുടെ വിഭവമെന്നും അള്ളാഹു പറഞ്ഞിട്ടുള്ള വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതമെന്നത് വഞ്ചനയുടെ വിഭവമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ള ഈ ഒരു ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ മത്സരിക്കുന്നതും അധ്വാനിക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വചനത്തിൽ പറഞ്ഞ സൂറത്തു ആലു ഇമ്രാനിലെ 185-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഈ ഒരു മഹത്തായ വിജയത്തിനു വേണ്ടി മത്സരിക്കണം. അത് മത്സരിക്കാനുള്ള ലോകമെന്നത് ഈ ദുനിയാവിലെ ജീവിതമാണ്. പക്ഷേ അത് എപ്പോൾ അവസാനിക്കും എന്ന് ആർക്കുമറിയില്ല. ദുനിയാവിലെ പരീക്ഷകളൊക്കെ ഒരു നിർണിതമായ സമയമുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അതേതാണോ സമയം എന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അള്ളാഹു അറിയിച്ചു തരാത്തൊരു കാര്യമാണ് ഈ ദുനിയാവിൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും എന്നത് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് മരണം നാം പ്രതീക്ഷിക്കാതെ വന്നെത്തുന്നതിന് മുമ്പ് മരണാനന്തര ജീവിതത്തിലെ വിജയത്തിനു വേണ്ടി, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ആ മഹത്തായ വിജയത്തിനു വേണ്ടി നാം ഓരോരുത്തരും കഠിനമായി പ്രയത്നിക്കുക, അധ്വാനിക്കുക. സർവശക്തൻ അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും കനിഞ്ഞു നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങളിതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ഏറ്റവും മഹത്തായ വിജയം, വിഷയം അവതരിപ്പിച്ചത് സിറാജ് ബാലിശ്ശേരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുടെ ഉടമയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും 1000 ആശയങ്ങൾ പകർന്നു തരുന്ന ഒരു വസന്തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഏട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം 2nd ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലം ഖലീഫയായിരുന്ന വ്യക്തി കൂടിയാണല്ലോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഖാദിസിയ യുദ്ധം നടക്കുന്നത്. പേർഷ്യയിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന യുദ്ധമായിരുന്നു ഖാദിസിയ യുദ്ധം. ആ യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളെ ഒരുക്കിയത് മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവരുടെ സൈനിക തലവനായി അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ അവർ പോയി ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി പേർഷ്യയുടെ വാതായനങ്ങൾ തുറക്കാൻ വേണ്ടി അവർ പോയി. പോയ അന്ന് മുതൽ ഖലീഫ അവരെ തിരിച്ചു വരവും കാത്തിരിക്കുകയാണ്, അവരെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിൽ അദ്ദേഹം മദീനയുടെ അതിർത്തിയിൽ പോയിരിക്കും. ആരെങ്കിലും ഖാദിസിയയിലെ എന്തെങ്കിലും വാർത്തയുമായി ദൂതുമായി വരുന്നുണ്ടോ എന്ന് അങ്ങനെ ആ അതിർത്തിയിൽ വിദൂരതയിലേക്ക് കണ്ണും നട്ടിരിക്കും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങകലെ മരുഭൂമിയിൽ ഒരു കുതിരയുടെ രൂപം കണ്ടു. ആ കുതിരമേൽ ഒരാളുണ്ടായിരുന്നു. ആ കുതിര അടുത്തടുത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലെത്തി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും വിചാരിച്ചു അത് ഖാദിസിയയിലെ ദൂതുമായി വന്ന ഒരു ദൂതനാണ്. അദ്ദേഹം ആ കുതിരക്കാരനെ നിർത്തി, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ്, എവിടേക്കാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഖാദിസിയയിൽ നിന്നാണ്, ഞാൻ ഖലീഫയുടെ അടുക്കലേക്കാണ്. അപ്പോൾ ഇദ്ദേഹം ഉമർ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു എന്താണ് ഖാദിസിയയിലെ വിശേഷം, അതെന്നെ അറിയിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഖലീഫയുടെ അടുക്കലേക്കാണ്, എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമല്ല, ഞാൻ വേഗം എനിക്ക് ഈ വിവരം ഖലീഫയുടെ അടുക്കലെത്തിക്കണം. ഇത് ഖലീഫയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ തൻ്റെ വ്യക്തിത്വം പലയിടങ്ങളിലും എന്താണ് രഹസ്യമാക്കി വെക്കുന്ന ആളാണ്, പരസ്യമാക്കാതിരിക്കുക, പ്രദർശിപ്പിക്കാത്ത ആള്. പല സന്ദർഭങ്ങളും അങ്ങനെ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആരും അറിയാതെ തന്റെ വ്യക്തിത്വം തന്റെ ഐഡന്റിറ്റി വെളിവാക്കാതെ അദ്ദേഹം ചെയ്ത നന്മകൾ. ഇവിടെ അദ്ദേഹം താനാണ് ഖലീഫ എന്നത് ആ മനുഷ്യനെ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വിനയം അതിനനുവദിച്ചില്ല, ഉമർ റളിയല്ലാഹുവിന്റെ വിനയം അനുവദിച്ചില്ല. പിന്നെ ഇയാൾ പോയി ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ദർബാറിലേക്ക് പോവുകയാണ്. ഉമർ റളിയല്ലാഹുവിന് അദ്ദേഹത്തിന്റെ പുറകെയും പോയി അദ്ദേഹത്തെ കാണാൻ. അങ്ങനെ ഇയാൾ ഉമർ റളിയന്റെ അടുക്കൽ എത്തി, അഥവാ വീടിന്റെ മുറ്റത്തെത്തി ഉമർ റളിയല്ലാഹുവിനെ അന്വേഷിച്ചു. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു അദ്ദേഹം പുറത്താണ്, എല്ലാവരും അമീറിൽ മുഅ്മിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ കുറേ സമയം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിനെ എത്തുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹുവിനു ഇയാൾ വന്ന് അദ്ദേഹത്തിൻ്റെ പുറകെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ഈ കുതിരൻ്റെ പുറത്തിരിക്കുന്ന ആൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ നേരത്തെ കണ്ട വ്യക്തി അദ്ദേഹമാണ്, അമീറുൽ മുഅ്മിനീൻ ഖലീഫ ഉമർ അൽ ഫാറൂഖ് എന്ന മനുഷ്യൻ എപ്പോഴാണ് തിരിച്ചറിയുന്നത്. അയാൾ വേഗം കുതിരമെന്ന് ചാടിയിറങ്ങി അഫുവൻ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും തന്നോട് ക്ഷമ പറയുന്ന വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുടെ ആ ഒരു സംസാരം ശ്രദ്ധിക്കുന്നേയില്ല ഉമർ റളിയല്ലാഹു അത് മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം നിങ്ങൾ ഖാദിസിയയിലെ വിവരം പറയൂ, ഖാദിസിയയിലെ വർത്തമാനം പറയൂ, എന്തായി അവിടുത്തെ കാര്യം, നമ്മുടെ സഹോദരങ്ങൾ വിജയം നേടിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഖാദിസിയ നമുക്ക് അള്ളാഹു സന്തോഷമായി നൽകി എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. അദ്ദേഹം റബ്ബിനു ശുക്രോദി, എന്നിട്ട് ചോദിച്ചു, വേദനയോടെ ചോദിച്ചു, ആരൊക്കെയാണ് നമ്മോട് വിട പറഞ്ഞത്, ഷഹീദിൻ്റെ ആ ഒരു പദവിയിലേക്ക് എത്തിയത് ആരൊക്കെയാണ്? അപ്പോൾ അദ്ദേഹം ഫുലാനുൻ ഫുലാനുൻ ഇന്നിന്ന വ്യക്തികളൊക്കെ മരണപ്പെട്ടു ഷഹീദായി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പേരുകളൊക്കെ ഖലീഫയ്ക്ക് പരിചയമുള്ള പേരുകളാണ്. അപ്പോൾ പരിചയമുള്ള ധാരാളം ആളുകൾ എവിടേക്ക് പോയിട്ടുണ്ട്, ഖാദിസിയയിലേക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ ഖലീഫയ്ക്ക് പരിചയം ഉണ്ടായിട്ടുള്ളൂ. ആ പരിചയമുള്ള ആളുകളുടെ ഷഹീദായ ആളുകളുടെ പേരുകൾ ഈ മനുഷ്യൻ എങ്ങനെ എടുത്തു പറഞ്ഞു, അവരിൽ പ്രസിദ്ധരായ ആളുകൾ. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ വീണ്ടും ചോദിച്ചു, വേറെ ആരാണ്, മറ്റാരൊക്കെയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അഖ്വാമുൻ ആഖറുൻ ലാ യഅരിഫുഹും ഉമർ, വേറെയും കുറേ ആളുകളുണ്ട് ഖലീഫ, പക്ഷെ അവരും നിങ്ങൾക്ക് പരിചയമല്ല, ഒരു പരിചയമല്ലാത്തവർ, സാധാരണക്കാരായ ആളുകൾ. തങ്ങളുടെ എഫേർട്ടുകൾ, തങ്ങളുടെ പരിശ്രമങ്ങൾ എവിടെയും എത്താതെ പോയവർ. എന്നാൽ അവരാകട്ടെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയവരുമാണ്. ഒരിക്കലും അറിയപ്പെടാതെ പോയ തിരശ്ശീലക്ക് പിന്നിൽ നിൽക്കുക, സ്ക്രീനിൻ്റെ മുമ്പിൽ തെളിയുന്ന പലരെയും നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഒരുപാട് കരങ്ങൾ, ഒരുപാട് പരിശ്രമങ്ങൾ, എഫേർട്ടുകൾ നമുക്ക് അറിയാതെ പോകും. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല ഖലീഫ, വേറെയും കുറേ ആളുകളും ഷഹീദായിട്ടുണ്ട്, അവയൊന്നും നിങ്ങൾക്ക് അറിയില്ല. കണ്ണുനീരോടുകൂടി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇന്നും സുലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ തങ്കലിപികളാൽ കൊത്തിവെക്കപ്പെട്ട വാക്കാണ്, ലാ യദുർഹും അല്ലാ യഅരിഫുഹും ഉമർ വലാക്കിന്നല്ലാഹു യഅരിഫുഹും. ഉമർ അവരെ അറിയില്ല എന്നത് അവർക്കൊരു ദോഷം വരുത്തൂല, ഈ ഉമർ അവരറിയില്ല എന്നുള്ളത് അവർക്കൊരു കുഴപ്പമില്ല, വലാക്കിന്നല്ലാഹു യഅരിഫുഹും, അല്ലാഹു അവരറിയുമല്ലോ. അപ്പോ അള്ളാന്റെ അടുക്കൽ പ്രസിദ്ധി നേടുക,
3: ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ, അള്ളാഹുവിനെ നല്ല പോലെ അവരറിയാമല്ലോ.
2: അതെ, ആ ഒരു മറുപടിയാണ് ഉമർ അള്ളാഹുവിന്
3: നൽകിയത്. അപ്പൊ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ, അതായത് ഒരു പദവിയോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ ത്യാഗി മനോഭാവത്തോടുകൂടി ജീവിച്ച ആളുകളുടെ പേരാണ് സലഫു സാലിഹ് എന്നുള്ളത്. അവരാണ് സ്വർഗീയ ഭവനങ്ങളുടെ അനന്തരാവകാശികൾ. അവരാണ് ഇസ്ലാമിനെ അവരുടെ ജീവനേക്കാളേറെ സ്നേഹിച്ച ആളുകൾ, റളിയല്ലാഹു അൻഹും എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള, സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ജീവിതത്തിൽ നമുക്കൊക്കെ പാഠങ്ങൾ നൽകുന്ന, ത്യാഗമനോഭാവം നൽകുന്ന ഒരുപാട് അധ്യാപനങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ചരിത്രത്തിൽ
2: നമ്മുടെയൊക്കെ ജീവിതത്തിൽ
3: കാണാൻ കഴിയും.
2: വളരെ പ്രധാനപ്പെട്ട രണ്ട് വേർഡുകളാണ് എഫേർട്ടും റിസൾട്ടും. ഒരു കുട്ടി പരീക്ഷയ്ക്ക് നല്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് ഉന്നത വിജയം കിട്ടാൻ വേണ്ടി ആ കുട്ടി രാത്രി അർദ്ധരാത്രി വരെ ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ നേരം പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് ആ കുട്ടി പാത്രത്തിൽ വെള്ളം വെച്ച് കാലുകൾ ഇറക്കി വെച്ച് ഉറങ്ങാതിരിക്കാൻ, ഉറക്കം വരാതിരിക്കാൻ അങ്ങനെയൊക്കെ എഫേർട്ട് നടത്തി പരിശ്രമിച്ച് പഠിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും ആ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാലും എന്താ സംഭവിക്കുക? ആ കുട്ടിയുടെ എഫേർട്ടുകൾ, മാസങ്ങളായുള്ള അധ്വാനങ്ങൾ, ഉറക്കൊഴിച്ചുള്ള പഠനങ്ങൾ, ആ പരിശ്രമങ്ങളൊന്നും ഒരാളും കാണൂല, അതിനൊന്നൊരു വിലയുണ്ടാവില്ല. ആ കുട്ടിയുടെ റിസൾട്ട് എന്താണ് എന്നേ നോക്കുള്ളൂ. ശരിക്ക് സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ നമുക്ക് പ്രകടമാകുന്നത്. സൃഷ്ടികൾ അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവ് നേരെ തിരിച്ചാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ്റെ എഫേർട്ടുകളെ, പരിശ്രമത്തെ അല്ല കാണുന്നതാണ്. അന്ന സഅയഹു സൗഫ യുറ, അവൻ്റെ പരിശ്രമങ്ങളെ, അവൻ ചെയ്ത ത്യാഗസന്നദ്ധതകളെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പരിശ്രമങ്ങൾ, ദീനിനു വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്ത്, ചിലവഴിക്കുന്ന സമയം, അതുപോലെ തന്നെ നമ്മുടെ അധ്വാനങ്ങളും, അതൊരു പക്ഷേ മറ്റു പലരാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ആഗ്രഹിക്കാനും ഒരു വിശ്വാസിക്ക് പാടുമില്ല. പക്ഷെ ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അറിയപ്പെടും, അത് പ്രശസ്തിയാകും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാളും അറിഞ്ഞില്ലെങ്കിലും, ഒരാളുടെ അടുക്കലും ഫേമസ് ആയിട്ടില്ലെങ്കിലും, വാനലോകത്ത് അറിയപ്പെടുന്ന ഫേമസ് ആകുന്ന ആളാകാൻ എനിക്ക് കഴിയുമല്ലോ എന്ന ഒരു ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിശ്രമങ്ങൾക്ക് വിലയേകാൻ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ഏറ്റവും വലിയ ഒരു മാർഗം. അതാണ് ഈ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി റിയാളു സ്വാലിഹീൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലഹിയുടെ റിയാളു സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥം വിശദമായി പഠിപ്പിക്കുന്ന ഈ പരിപാടിയിൽ വിഷാദവും പാപമോചനവും എന്ന വിഷയമാണ് ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സലാഹി ഇന്ന് അവതരിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽആലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. وعن أبي سعيد وأبي هريرة رضي الله عنهما عن النبي صلى الله عليه وسلم قال ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم حتى الشوكه يشاكها الا كفر الله بها من خطاياه. متفق عليه. والوصب المرض. ابو سعيد الخدري سعد بن مالك بن سنان അതുപോലെ അബു ഹുറൈറ അദ്ദൗസി അബ്ദുറഹ്മാൻ ബിൻ സുഹർ ഈ രണ്ട് പ്രഗത്ഭരായ സ്വഹാബികളാണ് ഈ ഹദീസ് റിവാജ് ചെയ്തിട്ടുള്ളത്, റസൂലിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് ആ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുഖാരിയിലെ 5641 നമ്പർ ഹദീസായും മുസ്ലിമിൽ 2573 നമ്പറായി ചേർത്തിട്ടുള്ള ഹദീസുമാണ് ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ യുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമിനെ ബാധിക്കുന്നില്ല, മിൻ നസ്വബിൻ, നസ്വബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നർത്ഥം, യാതൊരു ക്ഷീണവും. വലാ വസ്വബിൻ, വലാ വസ്വബിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഇമാം നവവി റഹിമഹുല്ലാ കൊടുത്തിട്ടുണ്ട് അൽ മറൽ, രോഗം എന്നാണ്. ഒരു ചില പണ്ഡിതന്മാർ വജ്ഉൻ ദാഇം, നിരന്തരമായ വേദന, വിട്ടുമാറാത്ത വേദന എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ക്ഷീണവും, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ഏത് ക്ഷീണവും, അതുപോലെ വല വസ്വബിൻ, ഏതൊരു രോഗവും അല്ലെങ്കിൽ വിട്ടുമാറാത്ത വേദന. വലാ ഹമ്മിൻ, ഹമ്മ് എന്ന് പറഞ്ഞാൽ ദുഃഖം, ഹസൻ എന്ന് പറഞ്ഞാൽ രണ്ടായാലും ദുഃഖം എന്ന് തന്നെയാണ് അർത്ഥം പറയാറുള്ളത്, ചെറിയ വ്യത്യാസമുണ്ട്. ഹമ്മ് എന്ന് പറയുന്നത് ഭാവിയുമായി ബന്ധപ്പെട്ട ദുഃഖമാണ്, ഭാവിയെ സംബന്ധിച്ചുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് ഹമ്മ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹസന് എന്ന് പറയുന്നത് ഗതകാലത്ത് സംഭവിച്ച, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ദുഃഖമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഹമ്മ് എന്നുള്ളത് ഭാവിയുമായി ബന്ധപ്പെട്ടതും, ഹസന് എന്ന് പറയുന്നത് ഗതകാലവുമായി ഭൂതകാലവുമായി ബന്ധപ്പെട്ട കാര്യവുമാണ് എന്നർത്ഥം. വലാ അതൻ, യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും അവനെ ബാധിക്കുന്നില്ല. വലാ ഗമ്മിൻ, ഗമ്മ് എന്ന് പറഞ്ഞാലും അത് തീവ്രമായ ദുഃഖമാണ്,
6: അഥവാ ദുഃഖം ബാധിച്ച്, പ്രയാസം ബാധിച്ച് അയാൾക്ക് ബോധക്ഷയമുണ്ടാകാവുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരവസ്ഥയിലെത്തുന്ന വിധത്തിലുള്ള ദുഃഖം എന്നാണ് ഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എന്തൊരു പ്രയാസം, അതൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്ത് തന്നെയായാലും ശരി. ഹത്ത ശൗക്കത്തു, ഒരു മുള്ളു വരെ. യുഷാക്കുഹ, അതവനെ ബാധിക്കുന്നു, അവനെ കാലിലോ മറ്റോ തറക്കുന്നു, ഏൽക്കുന്നു. അങ്ങനൊരു ശൗക്കത്താണെങ്കിൽ പോലും ഇല്ല കഫറല്ലാഹു, അല്ലാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു താല പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ബിഹാ, മുകളിൽ പറയപ്പെട്ട ഈ കാരണങ്ങളാലെല്ലാം നസബും വസബും ഹമ്മും ഹുസനും അതയും ഗമ്മും അതുപോലെ ശൗക്ക, ശൗക്കത്ത് എന്ന് പറയാനാണ് കാരണം, അത് ബാധിക്കുന്ന പ്രയാസം അതെത്ര ചെറുതാകട്ടെ എന്ന് പഠിപ്പിക്കാനാണ്. എത്ര ചെറുതായാലും ശരി, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, അതുവഴി അല്ലാഹു സുബ്ഹാനഹു വതആൽ അവന് കഫാറ, പാപമോചനം നൽകും. മിൻ ഖതായാഹു, അവൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നാണ്. മിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, മിന്ന് ബാൾ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് കൂടുതൽ ശരിയായി പറയുന്നത്. മറ്റ് ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ ഇവിടെ മിൻ എന്നുള്ളതിന് ബാൾ, ചിലത് മിൻ തബീലിയ, തബീലിയായ ബാളിൻ്റെ അർത്ഥത്തിലുള്ള മിൻ ആണ് എന്ന അർത്ഥം കൽപ്പിക്കുന്നതാണ് ഏറ്റവും യോജിക്കുന്നത് എന്നതാണ് പണ്ഡിതന്മാർ പലരും സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന ഏതൊരു പ്രയാസവും അതവനെ ആത്യന്തികമായി, ഗുണമായി, പ്രയോജനകരമായി കലാശിക്കുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിലും ദറജ കൂടണമെങ്കിലും അവന് ക്ഷമ അവലംബിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണത് പരിപൂർണമായ പ്രതിഫലം കിട്ടുവാൻ അവന് അർഹത ഉണ്ടാകൂ, യോഗ്യനായി മാറുകയുള്ളൂ. മുസീബത്തുകളെ പൊതുവെ രണ്ടായി, അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് രണ്ടായി തിരിക്കാറുണ്ട്. ഫൽ മസ്വായിബു തകൂനു അലാ വജ്ഹൈൻ, തന്നെ ബാധിക്കുന്ന വിപത്തുകൾ അത് രണ്ട് രീതിയിലാവാം. താറത്തന്നിതാ ഉസീബൽ ഇൻസാനു തദക്കറൽ അജ്റ വഹ്തസബ ഹാദിഹിൽ മുസീബ അലല്ലാഹ് ഫയകൂനു ഫീഹാ ഫായിദത്താൻ തക്ഫീറു ദുനൂബ് വസിയാദത്തുൽ ഹസനാത്ത്. ഒരു മനുഷ്യനെ ബാധിക്കുന്ന വിപത്ത്, അങ്ങനെ വിപത്ത് ബാധിച്ചാൽ അവനതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഓർക്കും. അതേപോലെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തനിക്കുണ്ടായിട്ടുള്ള ഈ മുസീബത്ത്, അള്ളാഹുത്താൽ എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ള ഈ ഒരു വിപത്ത് വഴി ഞാനത് ക്ഷമിച്ചാൽ തനിക്ക് പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും സമ്മേളിച്ചാൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഓർക്കുകയും അതുപോലെ അതോടൊപ്പം ക്ഷമാവലംബിക്കുകയും രണ്ടാമതായി പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്താൽ രണ്ട് നേട്ടമാണ് അവനുള്ളത്. അതിലൊന്ന്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നതാണ് ഒന്ന്. രണ്ടാമത്, അവന് ഹസനാത്തുകൾ വർദ്ധിക്കാൻ ഇത് കാരണമാകും എന്നതാണ് രണ്ടാമത്തെ ഫായിദയായി, നേട്ടമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു വിപത്തുള്ളത് താറത്തൻ യഫഖലു അൻഹാദാ, അവൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെ അവൻ അശ്രദ്ധനാകും. കാരണം അവൻ്റെ ഹൃദയം ഈ ഒരു ഇടുക്കവും ഈ പ്രതിസന്ധിയിൽ അവൻ്റെ ഹൃദയം ഞെരുക്കവും ഇടുക്കവുമൊക്കെ അനുഭവിക്കുന്ന കാരണത്താൽ പൂർണ്ണ വിശ്വാസി അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ നിന്ന് ഈ പ്രതിഫലവും പ്രതിഫലേച്ഛയുമൊക്കെ അവന്റെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകുകയും അത് കടന്നു വരാതിരിക്കുകയും ചെയ്യും. അഥവാ മുസീബത്ത് ബാധിക്കുമ്പോൾ ഇത് ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന ഒരു ബോധം, എഹ്തിസാബ്, പ്രതിഫലേച്ഛ അതവൻ്റെ മനസ്സിൽ കടന്നു വരാതെ പോയാൽ അതുകൊണ്ട് അവൻ ഈ പറഞ്ഞ നേട്ടങ്ങൾ പൂർണ്ണമായും ലഭിക്കുകയില്ല. ഈ പറഞ്ഞ പരിപൂർണമായ നേട്ടങ്ങൾ അവന് ലഭിക്കുവാൻ അതുവഴി സാധ്യമല്ല. നേരെ മറിച്ച് ക്ഷമ അവലംബിക്കുകയും അതോടൊപ്പം അവൻ പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്താലാണ് അവന് പാപമോചനം ലഭിക്കുന്നതും ഹസനാത്ത് വർദ്ധിപ്പിക്കുവാൻ അവന് സാധിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ വിപത്തുകളുണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും അതിനെ ഗുണകരമാക്കി മാറ്റാൻ അവന് സാധിക്കണം. നേരത്തെ വിശ്വാസികളെ സംബന്ധിച്ച് പരിപൂർണനായ വിശ്വാസിയുടെ ജീവിതം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസ് ഇതിനോട് ചേർത്ത് നമ്മൾ വായിച്ച് പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. അവ ഈ രണ്ട് നിബന്ധനകളുണ്ടെങ്കിലാണ് അവനത് കിട്ടുക. ഇനി ഇതൊക്കെ ഉണ്ടായാലും അവന് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത് അവൻ്റെ മിൻ ഖതായാഹു എന്നാണല്ലോ റസൂലുള്ള പറഞ്ഞത്, അവൻ്റെ പാപങ്ങളിൽ നിന്ന് പുറത്തു കൊടുക്കും എന്നാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ മുഴുപാപങ്ങളുമല്ല, എല്ലാ പാപങ്ങളുമല്ല, എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കില്ല, അത് സ്വഹായിർ, ചെറിയ പാപങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശ്യം എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിന് ഹദീസിൻ്റെ പിമ്പലവുമുണ്ട് എന്നവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അസ്സലവാത്തുൽ ഖംസ് വജുമുഅത്തുൻ ലിൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ കഫാറത്തുൻ ലിമാ ബൈനഹുന്ന ഇദ മജ്തുനിബത്തിൽ കബായിർ എന്ന ഹദീസ് അവർ അതിന് തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അഞ്ചു നേര നമസ്കാരം ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ, ഒരു റമദാൻ അടുത്ത റമദാൻ, ഇവക്കിടയിൽ സംഭവിക്കുന്ന പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. മജ്തുനിബത്തിൽ കബായിർ, മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ, അവയെ ഒഴിവാക്കിയാൽ, അവയെ അകറ്റി നിർത്തപ്പെടുന്ന കാലത്തോളം എന്ന ഹദീസ് ഇതിന് തെളിവായി അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ സ്വലാത്ത് കൊണ്ട്, ജുമുഅ കൊണ്ട്, അതേപോലെ റമദാൻ കൊണ്ട്, വേറെ റിവായത്തിൽ ഉംറ കൊണ്ട്, ഇതുകൊണ്ടൊക്കെ ചെറുപാപങ്ങളാണ് പുറത്തു കിട്ടുന്നത്. ചെറുപാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ തന്നെ അവൻ മഹാപാപങ്ങൾ ഒഴിവാക്കുക കൂടി വേണം. എല്ലാ പാപങ്ങളും ചെറുതും വലുതുമൊക്കെ ഇതുകൊണ്ട് പൊറുക്കപ്പെടുമെങ്കിൽ പിന്നെ മജ്തുനിബത്തിൽ കബായിർ എന്ന് പറയുന്ന ഒരു ഖൈദ്, ഒരു ഉപാധി വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ് അതിൻ്റെ ന്യായമായി, അതിൻ്റെ വജിഹായി അവർ പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ അത് സഹനപൂർവം നേരിട്ടാൽ അവന് ബഹുമുഖ നേട്ടങ്ങളുണ്ട്, ഒമ്പിച്ച പ്രതിഫലം അതുവഴി അവന് കിട്ടാനുണ്ട് എന്ന് മാത്രമല്ല, ജീവിതമെന്ന് പറയുന്നത് സദാസമയവും സന്തോഷം നിറഞ്ഞതായിരിക്കുകയില്ല, സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം. അതിനെയെല്ലാം ഗുണകരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമ്മൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വിധിച്ചത് വരും. അതുകൊണ്ട് അതിനെ ഗുണകരമാക്കി മാറ്റുക എന്നതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഈ ഹദീസിൽ അടങ്ങിയിട്ടുള്ള സുപ്രധാനമായ പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നിങ്ങൾ കേട്ടത് റിയാദു സ്വാലിഹീൻ. റിയാദു സ്വാലിഹീൻ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ മുദ്ദസ്സിർ

0: മാഷാ ജസാഖല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസ്സിറാണ് പാരായണം ചെയ്തത്.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്? ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമുക്കൊപ്പം ചേരുന്നു.
2: കുറെ ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കണ്ണട ഒഴിവാക്കി എന്നുള്ളത്. എങ്ങനെയാണ് അവരവരുടെ ആ ഒരു കാഴ്ച നേരെയാക്കുന്നത്, എങ്ങനെയാണ് അവർ കണ്ണട ഒഴിവാക്കുന്നത് എന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കണ്ണിൻ്റെ വലുപ്പമോ വളവോ ഇതൊന്നും നമുക്ക് മരുന്നുകൊണ്ടൊന്നും നേരെയാക്കാൻ സാധിക്കില്ല. പൊതുവെ കാഴ്ച കണ്ണട ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രൊസീജിയറാണ്, അവർ വിധേയമാകുന്ന പ്രൊസീജിയറാണ് ലേസിക് എന്ന് പറയുന്ന പ്രൊസീജിയർ. അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് പോലെ ഉയർത്തിയിട്ട് ലേസർ അടിച്ചുകൊണ്ട് ആ കൃഷ്ണമണിയുടെ വളവിൽ മാറ്റം വരുത്തുന്ന അത്തരം ലേസിക് ചികിത്സ ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ ആ ഒരു കണ്ണടയുടെ പവർ അവർക്ക് ഈ ലേസർ വഴി ലഭിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളാണ് അവരുടെ കൃഷ്ണമണിയുടെ ആ വളവൊക്കെ നേരെയാക്കി, അവർക്ക് എത്രയാണോ കാഴ്ചക്കുറവുള്ളത് ആ അളവിലുള്ള ഒരു വളവ് നേരെയാക്കിക്കൊണ്ടാണ് അവർ അവരുടെ കാഴ്ച ശരിയാക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക്, പ്രായം കൂടിയ ആളുകൾക്ക്, അവരും തന്നെ ഞങ്ങൾ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കും തന്നെ തിമിരം വരുന്ന ആളുകൾക്ക് അവരുടെ തിമിരം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണിനകത്ത് നമുക്ക് ദൂരക്കാഴ്ചക്കും അടുത്ത കാഴ്ചക്കുമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ലെൻസുകളിടാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്, മൾട്ടി ഫോക്കൽ ലെൻസസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഓപ്പറേഷന് ശേഷം അവർക്ക് കണ്ണട ഇല്ലാതെ തന്നെ ദൂരെയും അടുത്തുമൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ രീതിയിൽ അല്ലാത്ത ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും അവർക്ക് അവരുടെ ആ ഒരു കാഴ്ചയെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ചില കാഴ്ചക്കുറവുകളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ എടുത്തുകൊണ്ട്, കുറച്ച് പ്രയാസപ്പെട്ട് സ്ട്രെയിൻ എടുത്തുകൊണ്ടൊക്കെ നമ്മൾ വായിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരം ആളുകൾക്കും തന്നെ അവർക്ക് കൂടുതൽ സമയം വായിക്കാൻ പ്രയാസമുണ്ടാകും, തലവേദന വരും. അപ്പോൾ നോർമലായ രീതിയിൽ നമുക്ക് ഈ ഒരു കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ കണ്ണട ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിമിര ഓപ്പറേഷന് ശേഷമൊക്കെ കാഴ്ച നമുക്ക് ദൂരക്കും അടുത്തൊക്കെ കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കാണ് ഇങ്ങനെ കണ്ണട വേണ്ടിയിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് പിന്നീട് കണ്ണട ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്.
1: മാഷാ അല്ലാഹ് ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്. ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.
3: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ടൈമിലേക്കാണ് പോകുന്നത്. പീസ് ടൈം ഞാനൊന്ന് വായിക്കാം അല്ലേ. പീസ് റേഡിയോ കേൾക്കുമ്പോൾ ഒരു കുടുംബാന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നത്. അവതാരകരും പ്രഭാഷകരും ശ്രോതാക്കളൊക്കെ ചേർന്നൊരു വലിയ കുടുംബം പോലെ തോന്നുന്നു. ഞങ്ങളുടെ മക്കൾക്കും ഇസ്ലാമിക അറിവുകൾ ലഭിക്കാൻ പീസ് റേഡിയോ സഹായിക്കുന്നു. നല്ലൊരു തലമുറയെ വളർത്തുന്നതിൽ ഈ റേഡിയോ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നതാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മൾ വായിക്കുന്ന മെസ്സേജ്. അപ്പോൾ പീസ് ടൈമിൽ വായിച്ചിട്ടുള്ള മെസ്സേജ്, റേഡിയോ എന്ന് പറയുന്നത് ഒരു കുടുംബാന്തരീക്ഷം ഫീൽ ചെയ്യുന്നു എന്നാണ് ഒരു ശ്രോതാവ് പീസ് ടൈമിലൂടെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും ഇത് നമ്മെ പറഞ്ഞ പോലെ പിന്നെ പീസ് ടൈമിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ നമ്മുടെ നമ്മളെപ്പോലുള്ള പിന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠനരംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി.
4: ഞാൻ UAE സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത്. എന്റെ ഡ്യൂട്ടിക്ക് അടുത്തുള്ള പള്ളിയിൽ ജമാഅത്തിനായി പോകാറുണ്ട്. ഇത് കമ്പനിയിലുള്ള സൂപ്പർവൈസർ അറിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല എനിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണോ എന്നാണ്.
5: ഒരുപക്ഷേ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹം ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം ജമാഅത്തിന് പോകേണ്ടതില്ല. അതോടൊപ്പം തന്നെ അയാൾ അറിയേണ്ടത് ജമാഅത്തിന് പോകാൻ കഴിയാത്ത ഒരു ജോലി ഇപ്പോൾ ചില പ്രയാസകരമായ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനേക്കാൾ നല്ലൊരു സാഹചര്യവും നല്ലൊരു ജോലിയും പള്ളിയിലേക്കും ജമാഅത്തിനുമൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ജോലിയും ഉണ്ടാകുമ്പോൾ അതിലേക്ക് മാറും എന്ന നീയത്തോടുകൂടി അത്തരം ജോലികൾ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും താൻ ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ അത് കമ്പനിക്കും സ്ഥാപനത്തിനുമൊക്കെ വലിയ അനർത്ഥങ്ങളും നഷ്ടങ്ങളും വരുത്തുമെങ്കിൽ അവിടെ ജമാഅത്തിന് പോകേണ്ടതില്ല. അതല്ലാത്ത രൂപത്തിലാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തിന് ജമാഅത്തിന് പോകാം. കമ്പനിയുടെ ഉടമകളുമായി അന്വേഷിച്ച് തീർച്ചയായും ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ജോലികളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്.
4: 7 വയസ്സിന് താഴെയുള്ള ആൺകുട്ടി മരണപ്പെട്ടപ്പോൾ പുരുഷന്മാർ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കുട്ടിയുടെ മാതാവിനും മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. എന്നാൽ കുട്ടിയുടെ മാതാവിന് മഹറമില്ലാതെ പുരുഷന്മാരാണ് കുട്ടിയെ മയ്യത്ത് കുളിപ്പിക്കുന്നതെങ്കിൽ മാതാവിന് അവരുടെ കൂടെ നിന്ന് മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നാണ്.
5: 7 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയാണ് മരണപ്പെട്ടത് എങ്കിൽ അവൾ ഉമ്മാക്ക് കുളിപ്പിക്കാം. ഇനി അതല്ല പെൺകുട്ടിയാണ് എങ്കിൽ വാപ്പാക്ക് കുളിപ്പിക്കാം. ഏഴ് വയസ്സിന് താഴെയാണ് എങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് മഹറമല്ലാത്ത പുരുഷന്മാരുണ്ട് എങ്കിൽ അവിടെ സ്വാഭാവികമായും ഈ സ്ത്രീയുടെ മഹറമായ ആളുകളുണ്ടാകും, അല്ലാത്ത ആളുകളും ഉണ്ടാകും. അങ്ങനെ ഒരു ഇടകലർന്ന രൂപത്തിലല്ലാതെ, കൂടിക്കലർന്ന രൂപത്തിലല്ലാതെ, ഒരു പക്ഷേ അല്പം മാറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിന് സഹായിക്കുവാൻ വെള്ളം ഒഴിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള മഹറമല്ലാത്ത ആളുകൾ ആ രൂപത്തിൽ നിൽക്കുവാൻ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാകട്ടെ അല്ലാത്ത സാഹചര്യങ്ങളാകട്ടെ പാടില്ലാത്തതുമാണ്.
4: മാതാപിതാക്കളെ പരിചരിക്കുന്നത് സംബന്ധിച്ചാണ് ചോദ്യം. വിദേശത്തോ നാട്ടിൽ തന്നെ ദൂരസ്ഥലങ്ങളിലോ ജോലി ചെയ്യുന്നവർ മാതാപിതാക്കളെ തങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർ വീട് വിട്ടുപോരാൻ തയ്യാറല്ല. പെർമനന്റ് വിസ എടുത്ത് കൊണ്ടുപോകാനോ ജോലിസ്ഥലത്തെ വീട്ടിലോ ഫ്ളാറ്റിലോ ഒക്കെ അവർക്ക് റൂം തയ്യാറാക്കുകയോ ഒക്കെ ചെയ്യാൻ റെഡിയാണ്. അവർ അതിന് തയ്യാറല്ലാത്തതിനാൽ ഒന്നുകിൽ ഭാര്യയെ അവരുടെ കൂടെ നിർത്തി ഭാര്യാഭർത്താക്കന്മാർ വേറിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ മറ്റോ അവരെ സന്ദർശിക്കണം. അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ഈ സാഹചര്യത്തിൽ അവരെ വിട്ട് ജോലിസ്ഥലത്ത് കുടുംബമായി നിൽക്കുന്നതിൽ അപാകത ഉണ്ടോ എന്നാണ് ചോദ്യം.
5: മാതാപിതാക്കളെ പരിചരിക്കണം, അവർക്ക് ബിർറും ഇഹ്സാനും പുണ്യവും നന്മയും ചെയ്തു കൊടുക്കണം. ഇസ്ലാം അടിക്കടി ഉണർത്തുന്ന കാര്യമാണ്. അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ജീവിക്കേണ്ടതുണ്ട്, അവർക്ക് ചിലവിന് കൊടുക്കേണ്ടതുണ്ട്, അതിന് പണം ആവശ്യമാണ്. അതിനുവേണ്ടി ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നുവെങ്കിൽ അത് അവരുടെ നന്മ കൂടി ഉദ്ദേശിച്ചിട്ടാണ്. മാതാപിതാക്കളെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വരികയും പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന വേളയിൽ ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, അല്പം ശമ്പളം കുറഞ്ഞാലും ശരി, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും സഹായിക്കുവാനും അവരുടെ അടുക്കിലേക്ക് വരുവാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ജോലിയുണ്ട് എങ്കിൽ അങ്ങോട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ ഒരിക്കലും അവഗണിക്കുവാനും പാടില്ല. വിദേശത്ത് ഉള്ള ജോലി ഒഴിവാക്കിയാൽ കുടുംബവും മാതാപിതാക്കളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഭാര്യയെ കൂടെ നിർത്താം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും സംരക്ഷിക്കുവാനും ആവശ്യമായ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ആളുകളെയും സഹായികളെയും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്ത് അതോടൊപ്പം നിരന്തരമായുള്ള ബന്ധങ്ങളുമുണ്ടായാൽ മതിയാവും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അതൊക്കെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കി സംതൃപ്തരായിരിക്കണം എല്ലാവരും എന്നും മനസ്സിലാക്കുക.
4: നമ്മുടെ കയ്യിലുള്ള ഹലാലായ പൈസ നാം തൽക്കാലം നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വായ്പയായി കൊടുത്താൽ അവർ തിരിച്ചു തരുമ്പോൾ

0: ോട് ആവശ്യപ്പെടുക. തീർച്ചയായും അദ്ദേഹം തിരിച്ചുകൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലോ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തും വിശദമായി പറഞ്ഞൊരു വിഷയമാണ് കടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ തിരിച്ചു തരാൻ ഇല്ല എങ്കിൽ, കഴിയുമെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുകയോ ഉള്ള സംഖ്യ കമ്മി വരുത്തി കൊടുക്കുകയോ ചെയ്യുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ അദ്ദേഹം അത് ലോണെടുത്തുകൊണ്ടോ മറ്റേതെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ട വഴിയിലൂടെയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ, അതിൻ്റെ വിഷയത്തിൽ പണം കൊടുത്ത വ്യക്തി ഒരിക്കലും കുറ്റക്കാരനാകുകയില്ല. കാരണം അദ്ദേഹമല്ലല്ലോ ഈ പലിശ ഇടപാടുമായി ബന്ധപ്പെടുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്.
1: വിവാഹിതനായ വ്യക്തി ഭാര്യയിൽ നിന്നും 40 ദിവസത്തിൽ കൂടുതൽ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഇസ്ലാമിക നിലപാട് എന്താണ്? ഞാൻ ഗൾഫിലാണ്. നിലവിൽ നല്ല ജോലിയും സാലറിയുമുണ്ട്. കുടുംബത്തെ കൂടെ നിർത്തിയാൽ കിട്ടുന്നതിൻ്റെ പകുതിയും ഇവിടെ ചിലവാകും. അതിനാൽ മാതാപിതാക്കൾക്ക് അതിൽ ചെറിയ അതൃപ്തിയുണ്ട്. എന്താണ് ഈ അവസ്ഥയിൽ ഞാൻ ചെയ്യേണ്ടത്?
0: ഭാര്യ ഭർത്താക്കന്മാര് ഒന്നിച്ച് ജീവിക്കുക എന്നതാണല്ലോ അടിസ്ഥാനം. എന്നാൽ ഭാര്യയുടെ അനുമതിയോടുകൂടി ഭർത്താവിന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല. ഇസ്ലാം വിരോധിച്ചിരിക്കുന്നത് ഭാര്യയുമായി ഒരിക്കലും ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതിനെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ 4 മാസം വരെ ഭാര്യയ്ക്ക് കാത്തു നിൽക്കാം എന്നാണ്. അതും കഴിഞ്ഞ് അയാൾ തൻ്റെ പ്രതിജ്ഞയുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തലാഖ് ചൊല്ലേണ്ടതുണ്ട് എന്നാണ്. പൊതുവെ 6 മാസത്തിലധികം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരിൽ പിരിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ശകലങ്ങൾ അതാണ് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ മാന്യമായ രൂപത്തിൽ ജോലിയുള്ള വ്യക്തി അദ്ദേഹം ഭാര്യയെ ഗൾഫിലേക്ക്, അദ്ദേഹം ജോലി ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അല്പം വരുമാനം കുറഞ്ഞാലും ശരി, ഭാര്യയുമായി സംതൃപ്തമായി കൂടുതൽ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കേട്ട് ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത്. ആ ഒരു തലത്തിലേക്ക് മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ബോധ്യപ്പെടുത്തി അവരുടെ തൃപ്തിയോടുകൂടി തന്നെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിയുള്ള നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്.
1: വിവാഹ ദിവസം കല്യാണ പെണ്ണ് കയ്യിൽ ഫ്ലവർ ബോക്കറ്റ് പിടിക്കുന്നതിൻ്റെ വിധി എന്ത്? അത് അന്യമതസ്ഥരുടെ ആചാരമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു.
0: വിവാഹത്തോടനുബന്ധിച്ചുള്ള അനാചാരങ്ങളും ആഭാസങ്ങളും അമിത വ്യയങ്ങളും ധൂർത്തുമൊക്കെ ഒരു മുസ്ലിം ഒഴിവാക്കേണ്ടതാണ്. വലീമ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വിവാഹത്തോടനുബന്ധിച്ച് നൽകുന്ന ഭക്ഷണമാണ്. അതിൽ തന്നെയും ധൂർത്തുണ്ടാകാൻ പാടില്ല എന്നാവുമ്പോൾ പിന്നെ എങ്ങനെയാണ് വിവാഹത്തിന് മുമ്പേ നടക്കുന്ന മിഠായി കൊടുക്കുക എന്ന ഇസ്രാഫിൻ്റെ ധൂർത്തിൻ്റെ ഭാഗം ഒരു മുസ്ലിമിനുണ്ടാകുക? വലിയ വില കൊടുത്ത് ബൊക്കെ വാങ്ങി അത് അല്പം കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുന്ന ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് അതിനുവേണ്ടി പണം വിനിയോഗിക്കുക? അതുകൊണ്ട് തന്നെ മുസ്ലിം എല്ലാ വിഷയത്തിലും മാതൃകയാവേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി ആയിരിക്കണം വിവാഹമാകട്ടെ വിവാഹേതര ചടങ്ങുകളാകട്ടെ അവിടെയൊക്കെ അവൻ്റെ ചിലവ് നടത്തേണ്ടതും പണം ചിലവഴിക്കേണ്ടതും.
1: നിക്കാഹിന് മുമ്പ് വരൻ അല്ലെങ്കിൽ വരൻ്റെ വീട്ടുകാർ കൊടുത്ത സാധനങ്ങൾ ഉപയോഗിക്കാമോ എന്നാണ്.
0: വിവാഹത്തിന് മുമ്പ് വധുവിന് വരനാകാൻ പോകുന്ന വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ നൽകുന്ന സമ്മാനങ്ങൾ അത് സമ്മാനങ്ങളാണ് എന്നതുകൊണ്ട് സ്വീകരിക്കാം. പക്ഷേ അവിടെ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന ബോധമുണ്ടായിരിക്കണം. അഥവാ വിവാഹം നടക്കാതിരുന്നാൽ ഇതൊരു മഹറിൻ്റെ ഭാഗമായി തന്നതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു കൊടുക്കേണ്ടി വരും. അതല്ലാതെ എല്ലാ പല ആളുകൾക്കും കൊടുക്കുന്ന പോലൊരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുകയല്ല. അതൊരു മഹറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മഹറായിട്ടോ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം സമ്മാനങ്ങൾ കൊടുക്കുന്നത്, കൊടുക്കേണ്ടതും. ഇനി അതല്ല, അതിലപ്പുറം വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ശരി ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ അപ്പോൾ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരികയില്ല. സമ്മാനത്തിൻ്റെ അടിസ്ഥാനം കൊടുത്തത് തിരിച്ചു ചോദിക്കുവാൻ പാടില്ല എന്നാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം.
1: വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ കാര്യങ്ങൾ

0: നോക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതലയല്ലേ? പെൺകുട്ടിയുടെ ഭർത്താവ് ഗൾഫിലാണ്, വീടുണ്ടാക്കിയ കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെയും മകളുടെയും എല്ലാ ചെലവുകളും അവളുടെ അനിയനും വാപ്പയും ഉമ്മയും കൂടി നിർവഹിക്കുന്നു. ഈ അനുജൻ അയാൾ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അയാൾ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. മുൻകൂട്ടി എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചാൽ തന്നെ ഉമ്മയുടെ വാക്കു കേട്ട് അത് വേണ്ട എന്നും വെക്കുന്നു. ഈ വക സ്വഭാവങ്ങൾ ഇസ്ലാമികമായി തെറ്റല്ലേ എന്നാണ്.
1: ഈ ചോദ്യത്തിലുള്ളത് ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള പ്രശ്നങ്ങളാണ്. വീട്ടിൽ ഉമ്മയുടെ വാക്ക് കേട്ട് മകൻ ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നും, എന്നാൽ ആ വീട്ടിലുള്ള മകൾ അഥവാ ഈ സഹോദരൻ്റെ സഹോദരി, ഇദ്ദേഹത്തിൻ്റെ സഹോദരി, അവരെ ശ്രദ്ധിക്കേണ്ട ഭർത്താവ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഈ സഹോദരനാണ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, അവരുടെ ഉമ്മയാണ് വാപ്പയാണ് എന്നൊക്കെയാണ്. ഇവിടെ ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഫഅഅതികുല്ലദീ ഹഖിൻ ഹഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ആർക്കെല്ലാം എന്തെല്ലാം അവകാശങ്ങൾ നൽകാനുണ്ട്, അവകാശങ്ങൾ നൽകുക. അതിലുള്ള ഔലവിയത്ത് ആദ്യം ആർക്ക് നൽകണം, പിന്നെ ആർക്ക് നൽകണം എന്ന ആ മുൻഗണനാക്രമം അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഭർത്താവിൻ്റെ ജോലിയാണ്. ഭാര്യയുടെ അനുമതിയോടുകൂടി അദ്ദേഹം ഗൾഫിൽ പോയി കഴിഞ്ഞാലും വീടുണ്ടാക്കലാകട്ടെ മറ്റു ചെലവുകളാകട്ടെ അത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനല്ല, മറിച്ച് ഭർത്താവിനാണ്. അതുപോലെ തന്നെ വിവാഹം കഴിച്ച വ്യക്തി സഹോദരൻ ഉമ്മയും വാപ്പയും പറയുന്ന കാര്യങ്ങൾ അറിയണം, അനുസരിക്കണം എന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് തൻ്റെ ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ. ആ അവകാശങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും അത് ഉമ്മയുടെ അവകാശങ്ങളെ ഹനിക്കലല്ല, ഹനിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പരസ്പരം അവകാശങ്ങളൊക്കെ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ കുടുംബ ജീവിതം സന്തോഷകരമായി തീരുകയുള്ളൂ.
0: എൻ്റെ ഭർത്താവ് കുറച്ചു കാലമായി ഫോണിൽ ക്യാഷ് ഇട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഒരു അഡിക്ഷൻ പോലെയാണ്, കളിക്കാതെ ഇരിക്കില്ല. പൈസ കുറേ പോയി എന്നാലും പിന്നെയും കളിക്കും, പൈസ കിട്ടുകയും ചെയ്യും. മിക്കപ്പോഴും എനിക്കും മക്കൾക്കും ചെലവിന് തരുന്നത് ഇങ്ങനെ കളിച്ചു കിട്ടുന്ന ക്യാഷ് ആയിരിക്കും. ഞങ്ങൾക്ക് പണം വാങ്ങാതിരിക്കാനും നിവൃത്തിയില്ല. വീട് പണിയാനും മറ്റും ഞാൻ എന്തു ചെയ്യും? വീട് പട്ടിണിയാവും. ഈ അവസ്ഥയിൽ ഞാൻ എന്തു ചെയ്യും എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
1: ഭർത്താവിനോട് അദ്ദേഹം ചെയ്യുന്ന ആ വൻ പാപത്തെക്കുറിച്ച് കൃത്യമായ ബോധം കൊടുക്കേണ്ടതുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. തീർച്ചയായും മദ്യവും ചൂതാട്ടവും അങ്ങനെ പറഞ്ഞ് അതൊക്കെ പൈശാചികമാവുന്നു. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ അത് അതിൽ നിന്നും പൂർണ്ണമായും വെടിഞ്ഞു നിൽക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിനോട് ഇതിനോടനുബന്ധിച്ച് ഇത് അനുസ്യൂതമായി മുന്നോട്ട് പോയി ഉപദേശങ്ങളും സ്വീകരിക്കുന്നില്ല എങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം. ഏതായിരുന്നാലും ശരി, ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് തരൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയായതുകൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ടുവരുന്ന ഉപജീവന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. തീർത്തും അത് പിടിച്ചുപറി പോലുള്ള ഒരു സമ്പാദ്യം പോലെയല്ല, എന്നാൽ അതോടൊപ്പം ഹറാമാണ്, നിഷിദ്ധമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വരുമാനത്തിൻ്റെ കൂടെ തന്നെയും മറ്റ് ഹലാലായ വരുമാനങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കാവുന്നതാണ്, അല്ലാഹു തആല ആലം.
0: എനിക്ക് വളരെയധികം മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരനുഭവം ഇന്നലെ വെള്ളിയാഴ്ചയുണ്ടായി. ജീവിതത്തിൽ ഒരുപാട് കാലത്തിനു ശേഷം ജുമാ മിസ്സായിപ്പോയി. തികച്ചും മനഃപൂർവ്വമല്ല, മറവി കൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണ്. അതിനുശേഷം അത്രയ്ക്ക് മനപ്രയാസം തോന്നി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വേറെ എന്തെങ്കിലും പ്രത്യേക ദുആയുണ്ടോ, അതോ അതിനുശേഷം സാധാരണ പോലെ ലോഹർ നിസ്കരിക്കലാണോ? മുന്നേ ദിവസം പെരുന്നാളായതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയോ അറിയാതെ വിട്ടുപോയി. അതിനുശേഷം വല്ലാതെ ഒരു മനപ്രയാസം. ഈ അടുത്ത കാലത്തായി ജുമാ നഷ്ടമായത് ഓർമ്മയില്ല. തികച്ചും വിഷമവും തോന്നുന്നു. ഒരു പരിഹാരമാർഗം നിർദ്ദേശിച്ചു തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ശ്രോതാവിൻ്റെ ചോദ്യം.
1: തനിക്ക് ജുമാ നഷ്ടപ്പെട്ടു എന്നതിൽ അഗാധമായ ദുഃഖം തന്നെ ഈമാനിൻ്റെ വലിയ ഒരു അടയാളമാണ്. എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ കൊണ്ടോ മനഃപൂർവമോ ഒഴിവാക്കിയതല്ല. പ്രതിബന്ധം എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അദ്ദേഹം മറന്നുപോയി. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് വല്ല അബദ്ധങ്ങൾ സംഭവിച്ചാലോ മറവി സംഭവിച്ചാലോ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ എന്നാണ്. അതോ ആ മറവി കാരണത്താൽ ഒരാൾ എന്തെങ്കിലും ദീനിയായ കാര്യത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ചില സന്ദർഭങ്ങളിൽ നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. അവ ഏതായിരുന്നാലും ഇനി ഭാവിയിൽ ജുമാ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭവും ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ ബോധത്തോടുകൂടി കഴിഞ്ഞു പോയതിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തി മുന്നോട്ട് പോകുക. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണല്ലോ.
0: യാഥാസ്ഥിക വിശ്വാസമനുസരിച്ച് നടത്തുന്ന മഹല്ലിലെ ഉലൂഹിയത്തിൽ പങ്കുചേരാമോ എന്നാണ് ചോദ്യം.
1: ഉലൂഹിയത്ത് അറുക്കേണ്ടത് മുസ്ലിമാണ്. മുസ്ലിമാണെന്ന് പറയുന്ന, നമസ്കരിക്കുന്ന, പ്രത്യക്ഷമായി വ്യക്തമായ ഷിർക്കുകൾ ചെയ്യാത്ത ആളുകൾ ആരായിക്കോട്ടെ, അവരുടെ കൂടെയൊക്കെ ഉദൂഹിയത്തിന് പങ്കെടുക്കാം. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള നിലക്ക് അവരുടെ പിന്നിൽ നമസ്കരിക്കാൻ പാടില്ല എന്നോ അവരുടെ കൂടെ ഉദൂഹിയത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നോ തീരുമാനിക്കുവാൻ പാടില്ല. മറിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിതം എങ്ങനെയാണ്, അള്ളാഹുവല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് ഘോരഘോരം സംസാരിക്കുന്ന വ്യക്തിയാണോ, അതല്ല എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചെറിയ പല ബിദ്അത്തുകളും ചെയ്യുന്ന വ്യക്തിയാണോ എന്നൊക്കെ വേർതിരിച്ച് വ്യക്തിപരമായി ഓരോരുത്തരെയും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകൾ അവർ മുസ്ലിങ്ങളാണ് എന്ന പരിഗണന വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്.
0: ഭാര്യയുടെ ഫോൺ പിടിച്ചു വലിച്ച് ചാറ്റിങ്ങും വാട്സപ്പും നോക്കുന്നു. ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പയുടെ വാട്സപ്പും എല്ലാം നോക്കുന്നു. ഭർത്താവിൻ്റെ ഫോൺ തൊടാൻ പോലും വിടാറില്ല. ഭാര്യ ഒന്നും തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഭർത്താവിന് അറിയാം. പക്ഷേ അവർ ഉമ്മയോടും ഉപ്പയോടും സംസാരിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി മാത്രമാണ്. അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചത്, ചങ്ങാതിമാർ സംസാരിച്ചത് കാണാൻ വേണ്ടി മാത്രമാണ് വാട്സപ്പ് തപ്പുന്നത്. രണ്ടുപേർക്കും അറിയാം തെറ്റ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഭർത്താവ് ഇങ്ങനെ എല്ലാം പിടിച്ചു നോക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു അവൾക്ക്. ഞാൻ ഭർത്താവാണ്, എനിക്കെല്ലാം ആവാം എന്ന ഒരു ഭാവമാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം.
1: ഇസ്ലാം ഓരോ വ്യക്തികളുടെയും സ്വകാര്യത സൂക്ഷിക്കുകയും മനുഷ്യൻ്റെ അഭിമാനത്തിന് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വല തജസ്സസു, നിങ്ങൾ ചാരപ്രവൃത്തി നടത്തരുത് എന്ന് പറഞ്ഞത്. ഇന്നബഅദല്ലന്നിസ്മുൻ, ഊഹങ്ങളിൽ മിക്കതും പാപമാകുന്നു എന്ന് പറഞ്ഞത്. രണ്ടാളുകൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാൾ ചെവി കൊടുത്തിരിക്കുവാൻ പാടില്ല എന്ന് ഇസ്ലാം നിരോധിച്ചത്. ഭാര്യ ഭർത്ത ജീവിതം തെറ്റിദ്ധാരണകളുടെയും ദുർവിചാരങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലായാൽ ഒരിക്കലും കുടുംബജീവിതം സന്തോഷകരമാകുകയില്ല. ഭാര്യയുടെ അടുത്ത്, ഭർത്താവിൻ്റെ അടുത്ത് പല തെറ്റുകളും കണ്ടാൽ അത് മാന്യമായ രൂപത്തിൽ അറിയിക്കുകയും അതിൽ നിന്ന് പിന്തിരിയുവാൻ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയും താക്കീത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. ചോദ്യകർത്താവ് സൂചിപ്പിച്ചത് ഭാര്യ അത്തരം തിന്മകളിലൂടെ നീങ്ങുന്നവളല്ല എന്ന് ഭർത്താവിനറിയാം. എന്നിട്ടും ഇത്തരം സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം നടത്തുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഭർത്താവിനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫോൺ ഈ രൂപത്തിൽ മറ്റാരെങ്കിലും സ്വകാര്യതകൾ എത്തിനോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തുകയും മനുഷ്യൻ്റെ അഭിമാനം പവിത്രമാണ് എന്ന ഇസ്ലാമിൻ്റെ സന്ദേശം അദ്ദേഹം പാലിക്കേണ്ടതുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ ഭർത്താവിനെ, ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനോട് ആരെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കുന്ന രൂപത്തിലുള്ള പല ആളുകളോടുമൊക്കെ ഈ കാര്യം പറഞ്ഞ് ശരിയാക്കുകയാണ് ചെയ്യേണ്ടത്.
0: ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി മരണപ്പെട്ടാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡയാലിസിസ് ചെയ്ത ഭാഗത്ത് പഞ്ഞ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ഞി മാറ്റിയാൽ വീണ്ടും രക്തം ശക്തിയായി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പഞ്ഞി വെച്ച ഭാഗത്തെ പഞ്ഞി മാറ്റാതെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടുണ്ടോ? അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കൽ അനുവദനീയമാണെങ്കിൽ പഞ്ഞി വെച്ച ഭാഗത്ത് പൂർണ്ണമായി വെള്ളം തട്ടിയിട്ടില്ല എന്നതിനാൽ മയ്യത്തിന് തയമ്മം കൂടി ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം.
1: ഡയാലിസിസ് ചെയ്ത ഭാഗത്ത് രക്തം വരുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് ചോദിച്ചറിയണം. ഒരു പക്ഷേ ഒരല്പം കഴിഞ്ഞാൽ അത് ബ്ലഡ് നിലക്കുവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ ഈ തുണിയോ മറ്റോ പഞ്ഞിയോ ഒക്കെ വെച്ച് അവിടെ കെട്ടാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായി തീരുമെങ്കിൽ എല്ലാ ഭാഗത്തും മയ്യത്ത് കുളിപ്പിക്കുകയും ആ ഭാഗത്ത് തടവുകയും ചെയ്താൽ മതിയാകുന്നതാണ് അല്ലാഹു തആല ആലം.
2: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: قبل منامي مر ببالي وحي سؤال
7: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
4: പീസ് റേഡിയോ.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: അടുത്തതായി സ്വരം. കണ്ണടച്ചുറങ്ങൂ വേഗം. ഈ വരികൾക്ക് ഈണം നൽകിയതാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്.

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്റ്റാർ കോസ്റ്റ് പെരുന്നാൾ സുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്നും ക്ഷണിച്ച ഒട്ടനേകം പ്രോഗ്രാമുകൾ, അതിൽ അന്നേ ദിവസം നമ്മൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയ ഒട്ടനേകം പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ ഒരു അവതരണമാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റാർ കോസ്റ്റിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ വളരെ മനോഹരങ്ങളായ പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേർന്നിരുന്നു. അന്ന് കുറേ അധികം പ്രോഗ്രാമുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇനിയും നമ്മൾ കേൾക്കാനിരിക്കുന്നത് പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിലൂടെ. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നത് ഒരു മലയാള ഗാനവുമായിട്ട് നമ്മുടെ റോയ റസാഖാണ്. റോയ റസാഖ് അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. മാട്ടൂൽ അന്നൗറ ഇസ്ലാമിക് സ്കൂളിൽ നിന്നാണ് ഈ ഒരു പാട്ടുമായി നമ്മോടൊപ്പം ചേർന്നത്. കേൾക്കാം മനോഹരമായ ഒരു ഗാനം.
1: അസ്സലാമു അലൈക്കും.

0: മാഷാ അല്ലാ. അഞ്ചാം ക്ലാസ്സിലെ ഒരു കൂട്ടുകാരിയാണെങ്കിൽ പോലും അവൾ പാടുന്നത് ഒരു പത്താം ക്ലാസ്സുകാരിയുടെ കോൺഫിഡൻസോട് കൂടെയാണ്. ഈ ഒരു പാട്ട് നമ്മൾ ശരിക്കും കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഉത്ഭവം, അവിടെ വന്ന ആളുകൾ, അല്ലേ, ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ റോയ റസാഖ് പാടിയിട്ടുള്ള ഒരു പാട്ടിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ പാട്ടുകളുമായിട്ട് നമ്മോടൊപ്പം ചേരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിന് അല്ലാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. റോയ റസാഖിൻ്റെ ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കേൾക്കാം നമുക്ക് റദ്വ മൊയ്തീൻ പി അവതരിപ്പിക്കുന്ന ഒരു മലയാള പ്രസംഗം. UKG വിദ്യാർത്ഥിയാണ്, സോറി, റദ്വ മൊയ്തീൻ അവതരിപ്പിക്കുന്ന ഒരു മലയാള പ്രസംഗം നമുക്ക് കേൾക്കാം. UKG വിദ്യാർത്ഥിനിയാണ്, കേൾക്കാം നമുക്ക് മലയാള പ്രസംഗം.
1: ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നമ്മൾ ഓരോ ദിവസവും പല കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം നല്ലതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്നറിയാമോ? നല്ല അറിവ്, നല്ല ഉപജീവനം, നല്ല പ്രവൃത്തികൾ. ഇവയെ എല്ലാം ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായ ചെറിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകയിൽ മന്നാഫിയാ വരിസ്കൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. അള്ളാഹുവേ, ഉപകാരപ്രദമായ അറിവും ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന പ്രവൃത്തികളും ഞാൻ ചോദിക്കുന്നു. കൂട്ടുകാരെ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ 3 തവണ മുടങ്ങി പ്രാർത്ഥിച്ചാൽ ഇരുലോകത്തെയും വിജയികളാവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.
0: മാഷാല്ലാ, റദ്വ മൊയ്തീൻ്റെ ഒരു മലയാള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി അവതരിപ്പിച്ചതല്ലേ. മുക്കം വലിയ പറമ്പ് NHS റോസ് ഗാർഡൻ സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയാണ് നമ്മുടെ റദ്വ മൊയ്തീൻ. മലയാള പ്രസംഗമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അറിവും നല്ല ഉപജീവനവും നല്ല പ്രവൃത്തികളും നമ്മളിൽ ഉണ്ടായിരിക്കണമെന്നാണ് നമ്മളോട് നമ്മുടെ കൊച്ചുകൂട്ടുകാരി ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. മാഷാല്ലാ, കൂടുതൽ നല്ല മെസ്സേജുകളുമായിട്ട് ഇനിയും റേഡിയോയുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഉണർത്തുന്നു റദ്വ മൊയ്തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അടുത്തതായി പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ പോകുന്നത് കണ്ണൂർ മാട്ടൂൽ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ ഒരു കൊച്ചു കൂട്ടുകാരനിലേക്കാണ്. ഷംസുദ്ദീൻ ഹാരിഫ് എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ ഒരു മലയാള ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേട്ടു നോക്കാം നമുക്ക് ഷംസുദ്ദീൻ ഹാരിഫിൻ്റെ മലയാള ഗാനം.
2: അസ്സലാം.

0: കുട്ടികൾ നമ്മൾ കൃത്യമില്ലെല്ലാം ചെയ്തിടും. പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അസ്സലാമു അലൈക്കും.
1: ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന മക്കളായ നമ്മൾക്ക് വേണ്ട ഒരുപാട് ഒരുപാട് മെസ്സേജുകളാണ് നമ്മുടെ ഷംസുദ്ദീൻ ഹാരിഫിൻ്റെ ഗാനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഹയാത്തുൽ ഇസ്ലാം മദ്രസ കണ്ണൂരിൽ നിന്നും അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ് സോറി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ കൊച്ചു കൂട്ടുകാരനാണ് നമ്മൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. കൂടുതൽ കൂടുതൽ നല്ല നല്ല മെസ്സേജുകളുള്ള പാട്ടുകളും സംസാരങ്ങളുമായിട്ട് ഇനിയും നമ്മുടെ കൂടെ തന്നെ വേണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഷംസുദ്ദീൻ ഹാരിഫിന് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗാനമൊക്കെ പഠിപ്പിച്ച, അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, അതൊക്കെ പഠിപ്പിച്ച് റേഡിയോയിൽ അത് അവതരിപ്പിക്കാനുള്ള മോട്ടിവേഷൻ നൽകുന്ന പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ചേരുന്നു അടുത്തതായി നഹ്ല ബിൻത് സൈൻ, ഒരു മലയാള ഗാനവുമായിട്ട് ചേരുന്നു. കേൾക്കാം നമുക്ക് നഹ്ലയുടെ അതിമനോഹരമായ കിടിലൻ ഗാനം.
2: എൻ്റെ പേര് നഹ്ല ബിൻത് സൈൻ, ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു.

0: അസ്സലാമു അലൈക്കും.
1: പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ. ഈ ഒരു പാട്ടിൻ്റെ അതേ ടോണിലാണ് നമ്മുടെ നഹ്ല ബിൻത് സെയിൻ്റെ ഈ ഒരു പാട്ട് വന്നിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണ് മോള് പാടിയത് അല്ലേ. അഞ്ചാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരാണ്, സെൻ്റ് ആന്തോണീസ് യു പി സ്കൂൾ താമരശ്ശേരിയിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാമുമായിട്ട് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത്. മാഷാല്ലാ, നല്ല വൃത്തിയായിട്ട് ചെയ്തു വച്ചിരിക്കുന്ന മനോഹരമായ ഒരു ഗാനം. അത് അതിൻ്റെ അതേ ഫീലോടുകൂടെ അവൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാനും അവിടെ പോയി സന്ദർശിക്കുവാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരവസരത്തിൽ. കൂടുതൽ കൂടുതൽ പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഇനിയും ചേരണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് നഹ്ല ബിൻത് സെയ്നോട്. ഏതായിരുന്നാലും നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടിയാവുക എന്നുള്ളതാണ് എല്ലാ കൂട്ടുകാരോടും നമ്മൾക്ക് പറയാനുള്ളത്. കേൾക്കാം നമുക്ക് സ്റ്റാർ ക്വസ്റ്റിലൂടെ അടുത്തൊരു കൂട്ടുകാരിയെ, ഫാത്തിമ സഫയുടെ ഒരു മനോഹരമായ ഗാനം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.

0: പത്തിരിപ്പാല പേരൂർ ASBS സ്കൂളിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ് നമ്മുടെ ഫാത്തിമ സഫ. അതോടൊപ്പം തന്നെ ഒരു ഏറ്റവും ബുദ്ധിമുട്ടേറിയ പാട്ടിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു പാട്ടാണ് ശരിക്കും മാപ്പിളപ്പാട്ടുകളെന്ന് പറയുന്നത്. അത് പാടുക, അത് നല്ല രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യമാണ്. ആ ഒരു ശ്രമകരമായ കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ഫാത്തിമ സഫ. മനോഹരമായി ഒരു മാപ്പിളപ്പാട്ട് നമ്മോട് അവതരിപ്പിച്ചു തന്നു നമ്മുടെ കൊച്ചുമോൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. കൊച്ചുകൂട്ടുകാരുടെ പ്രോഗ്രാമുകളും പാട്ടുകളും കഥകളുമായിട്ട് നമുക്ക് വളരെ സന്തോഷം നേരുന്ന സമയങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടത്. കേൾക്കാൻ നമുക്ക് ജിസ്രിയ, ഒരു അറബിക് ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിസ്രിയയുടെ ഒരു അറബി ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: കച്ചേരി സൽസബീൽ മദ്രസയിൽ നിന്നും ഒരു കൊച്ചു കൂട്ടുകാരിയാണ് ജിസ്രിയ. അവളുടെ മനോഹരമായ ഒരു അറബി ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എത്ര മനോഹരങ്ങളാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ ഓരോ പ്രോഗ്രാമുകളും അല്ലേ. നമ്മളിങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിന് കുളിരേകുന്ന സന്തോഷമേകുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ കേട്ടിങ്ങനെ ഇരിക്കുക, അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ അറിവുകൾ നമ്മളിങ്ങനെ അറിഞ്ഞ് അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക, എത്ര വലിയ അനുഗ്രഹമാണ് പീസ് റേഡിയോ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു സംരംഭത്തെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ ജിസ്രിയയോട് പറയാനുള്ളൊരു കാര്യം, ഇനിയും കൂടുതൽ കൂടുതൽ പ്രോഗ്രാമുകളുമായിട്ട് നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവരുടെയും ശ്രമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതിയെ, പീസ് റേഡിയോ പ്രോഗ്രാമിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികളിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സ്റ്റാർ റിക്വസ്റ്റ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000 കണക്കിന് ശ്രോതാക്കൾ. 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50-ൽ ഏറെ സ്ഥിരം അവതാരകർ. 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏതു മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده رسل

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: അൻ ഇൻസാൻ എന്ന കവിതയുടെ മലയാള പരിഭാഷ, ഒരു മനുഷ്യനെപ്പറ്റി. വിവർത്തനം ഡോക്ടർ ജമീൽ അഹമ്മദ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നഹസും കർബലയും തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്.
1: സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിത്തറയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന, വിഭാവനം ചെയ്യുന്ന വിശ്വാസകാര്യങ്ങൾ. അത് ശരിയായ രൂപത്തിൽ പഠിച്ചറിഞ്ഞ് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കരുത്തും ജീവിതത്തിൽ ഒട്ടേറെ ഉൾക്കാഴ്ചയും സമ്മാനിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ അത് പ്രമാണബദ്ധമായി പഠിച്ചറിഞ്ഞ് ഉൾക്കൊള്ളണം. അതിലേക്ക് അന്ധവിശ്വാസങ്ങൾ അരിച്ചു കയറുന്നത് ജാഗ്രതയോടെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങൾ എണ്ണിപ്പഠിപ്പിച്ച കൂട്ടത്തിൽ

വിശ്വാസം പൂർണ്ണമാകുന്നത്. ഖൈറും ഷർറും എല്ലാം അള്ളാഹുവിന് നിശ്ചയപ്രകാരമാണ് എന്നർത്ഥം. എന്ന് വെച്ച് നമുക്ക് ആർക്കും ഒരു റോളും അതിലില്ല എന്നല്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് സൂക്ഷിച്ച് പ്രവർത്തിച്ച് അതിനപ്പുറത്ത് റബ്ബിൽ ഏൽപ്പിച്ച് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആത്യന്തികമായി നടക്കുക എന്നുള്ള വിശ്വാസം. നമുക്ക് ചിലപ്പോൾ ചിലത് ഷെറായി തോന്നാമെങ്കിലും ആത്യന്തികമായി അത് തനിച്ച ഷെറായിരിക്കുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു രോഗം വന്നു എങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മൾ പ്രയാസപ്പെട്ട് ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വഴിമാറി, ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ ഷെറായി ദുരിതമായി ദുരന്തമായി തോന്നാമെങ്കിലും ആത്യന്തികമായി അത് തിന്മയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നാണ് ഉത്തരം. കാരണം ഒരുപക്ഷെ അത് നിമിത്തം നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് സ്വർഗത്തിൽ കടക്കാൻ അതായിരിക്കും കാരണമായി തീരുന്നത്. നന്മകൾ ഏതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതികളൊക്കെ നന്മകളായി മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ, ഒരു വിശ്വാസിയെ ബാധിക്കുന്ന ഏതൊരു വിപത്തും ഒരു മുസീബത്തും ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു, അയാളിൽ നിന്ന് അള്ളാഹു പാപങ്ങൾ മായിച്ചിട്ടല്ലാതെ സംഭവിക്കുകയില്ല എന്നാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വേദനയോ പ്രയാസമോ മാനസികമായ ഒരു ടെൻഷനോ പോലും ഈമാനുള്ള വിശ്വാസികളാണ് നമ്മളെങ്കിൽ അത് വൃതാവിലാവുകയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഷെറായിട്ടില്ല എന്നർത്ഥം. ഹത്ത ശൗകത്തി യുഷാക്കുഹ, കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും അത് നിമിത്തം അള്ളാഹുവിന്റെ അടുക്കൽ പദവികൾ ഉയരുവാനും പാപങ്ങൾ പൊറുക്കുവാനും നിമിത്തമായി അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് പറയുമ്പോൾ, രോഗമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും വേദനയാണെങ്കിലും പ്രയാസമാണെങ്കിലും വിശ്വാസികൾക്കത് പ്രയാസമല്ല, അല്ലെങ്കിൽ ആത്യന്തികമായ ഇതൊരു തിന്മയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ അതായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരലോകത്ത് നമുക്കുള്ള ഭാഗധേയം, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് സമ്മാനിക്കാനുള്ള നിമിത്തം എന്നത് നമ്മൾ അറിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒരു വിശ്വാസി നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ സഹോദരങ്ങളെ, ജീവിതത്തിലെ തനിക്ക് സംഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഭാഗ്യം നിർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ജയപരാജയങ്ങൾ, അത് തന്റെ ചെയ്തികൾക്കും പടച്ചറബിന്റെ കലാവിനും കദറിനും അപ്പുറം ചില വ്യക്തികൾക്കും സമയങ്ങൾക്കും ഒക്കെ, അതല്ലെങ്കിൽ ചില പക്ഷി മൃഗാദികൾക്കുമൊക്കെ സ്വാധീനമുണ്ട് എന്നുള്ള തെറ്റായ വിശ്വാസം പലരിലുമുണ്ട്. മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന, കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളിൽ പോലും അത്തരം വഴിതെറ്റിയ അന്ധവിശ്വാസങ്ങൾ ഉള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് തികഞ്ഞ അന്ധവിശ്വാസമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അഥവാ ഏതെങ്കിലും ഒരു പക്ഷി ചിലച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരാളെയോ ഏതെങ്കിലും ഒരു ജീവിയെയോ കണ്ടതിന്റെ പേരിൽ എനിക്ക് ചില ഖൈറുകൾ വരാനുണ്ട്, ചില ദോഷങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ ഖളാഇലും ഖദറിലുമുള്ള വിശ്വാസത്തിന് കടകവിരുദ്ധമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ കണി കണ്ടു എന്നുള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയതായിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊക്കെ ഒരു ദോഷമായി ദുഷ്ശകുനമായി കാണുന്ന രീതി, നമ്മൾ ഈ അടുത്ത് വളരെ വിവാദമായി അല്ലെങ്കിൽ ചർച്ചയായി വന്ന സംഗതിയാണല്ലോ 13-ാം നമ്പർ കാറും റൂമും ഒന്നും ആർക്കും വേണ്ട, മന്ത്രിമാർക്കും അതേപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥർക്കും ഒന്നും അത് വേണ്ട എന്ന് വെക്കാനുള്ള കാരണം അതിലൊക്കെ എന്തോ ഒരു ദുശ്ശകുനം അവർ കാണുന്നു, അതിന്റെ പിന്നിൽ എന്തോ ആപത്തുകളും അപകടങ്ങളും അവർ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഉണർത്തിയത് അത്വീറത്തു ശിർക്കുൻ, അത്തരം ശകുനം നോക്കൽ ബഹുദൈവത്വമാണ്, ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അത്വീറത്തു ശിർക്കുൻ വമാ മിന്നാ ഇല്ലാ വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ, നമുക്കും അങ്ങനെയുള്ള തോന്നലുകൾ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം തെറ്റായ ചിന്താഗതികളെ തവക്കുലിലൂടെ നീക്കിക്കളയുന്നതാണ്. അഥവാ അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, കറകളഞ്ഞ തൗഹീദിന്റെ ആദർശം സ്വീകരിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ ആ തോന്നലുകൾക്കൊരു സ്ഥാനവുമില്ല. ഒരാപത്ത് പറ്റി, ഒരു അപകടം പറ്റി, അത് ഇന്നത് കാരണത്താലാണ് എന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആളുകളെ കണ്ടതുകൊണ്ടോ ഏതെങ്കിലും ദിവസത്തിന്റെയോ ഏതെങ്കിലും ശബ്ദത്തിന്റെയോ ഏതെങ്കിലും ജീവികളുടെയോ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമുക്ക് തോന്നിപ്പോയാൽ ഉടനെ നമ്മൾ തിരിച്ചറിയണം അത് തെറ്റായ പിശാചിന്റെ കൊളുത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് അഊദു ചൊല്ലി അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി

0: പറഞ്ഞു, ശരിയായ തവക്കുൽ, ശരിയായ തൗഹീദ് ഉള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അയാളെ ഒരു കാര്യത്തിലും തടയുകയില്ല എന്നാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വച്ച വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. കുൽ, പറയൂ പ്രവാചകരെ, പറഞ്ഞു കൊടുക്കൂ, ലൈ യുസീബന, ഞങ്ങളെ ബാധിക്കുകയേയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലന, അല്ല ഞങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേയില്ല. അത് പറഞ്ഞു കൊടുക്കൂ, അതാണ് വിശ്വാസികളുടെ പ്രഖ്യാപനം. ഹുവ മൗലാന, ആ റബ്ബാണ്, അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷകൻ. അതിനാൽ നമ്മുടെ സംരക്ഷകനായ കരുണാവാരിധിയായ ആ പടച്ചറബിൽ എല്ലാം വരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോയി കൊള്ളട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ശരിയായ തവക്കുൽ എന്ന് പറഞ്ഞാൽ സിദുഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, അള്ളാഹുവിനെ സത്യസന്ധമായ ആശ്രയിക്കലാണ്, അവലംബിക്കലാണ്. ഫി ജൽബിൽ മനാഫിഇ വദഫ്ഇൽ മളാർ, ജീവിതത്തിൽ ഗുണങ്ങൾ കൊണ്ടുവരാനും ദോഷങ്ങൾ തടയാനും റബ്ബിൽ തവക്കുലാക്കി, റബ്ബിൽ വരമേൽപ്പിച്ചുകൊണ്ട് പോകലാണ്. അത് ശരിയായ തൗഹീദിന്റെയും തവക്കുലിന്റെയും ആശയമാണ്. മഅസ്സിഖത്തി ബില്ലാ, പടച്ച റബ്ബിൽ ഉറച്ച വിശ്വാസമുണ്ടാകണം. എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കുകയില്ല, എന്റെ റബ്ബ് എനിക്ക് ദോഷമായി ഒന്നും വെക്കുകയില്ല, എന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റാരേക്കാളും അറിയുന്നവൻ എന്റെ റബ്ബാണ്, ആ റബ്ബിന് എന്നോട് അളവറ്റ കാരുണ്യവും ദയയുമുണ്ട് എന്ന് മനസ്സിലാക്കി പടച്ചറബിൽ വിശ്വാസമർപ്പിച്ച് അള്ളാഹുവിനെ കൊള്ള അണയുന്ന, പടച്ചറബിൽ എല്ലാം ഏൽപ്പിക്കുന്ന ഒരു വിശ്വാസി. അതോടൊപ്പം വഫിഇലിൽ അസ്ബാബില്ലതി ജഅലഹ അല്ലാഹു അസ്ബാബ, അള്ളാഹു ചില കാര്യങ്ങൾക്ക് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആ നിശ്ചയിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വേണം അള്ളാഹുവിൽ തവക്കുലാക്കാൻ. വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കും വിശപ്പ് മാറാൻ, ദാഹിച്ചാൽ വെള്ളം കുടിക്കും, രോഗം വന്നാൽ ചികിത്സിക്കും, ഇതൊന്നുമില്ലാതെയുള്ള തവക്കുലല്ല ഇസ്ലാം പറഞ്ഞത് എന്നർത്ഥം. അള്ളാഹ് നിശ്ചയിച്ച കാര്യങ്ങളെ കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ സ്വീകരിക്കുകയും അതല്ല ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി ഇത്തരം ഭയപ്പാടുകളിൽ പേടിച്ച് ആകെ പിന്മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാൽ അത് വകവെക്കാതെ മുന്നോട്ട് പോകണമെന്നാണ്. യാത്ര പുറപ്പെടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ കണ്ടു, കൂടെയുള്ള ആരെങ്കിലും പറഞ്ഞു ഇന്ന് പോകണ്ട, അല്ലെങ്കിൽ ആ ഇടപാട് വേണ്ട, കാരണമെന്താ, ന്യായമായ കാരണങ്ങളൊന്നും പറയാനില്ല, ഇങ്ങനെ ആള് പറഞ്ഞതുകൊണ്ട്, ഇങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട്, ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടതുകൊണ്ട് എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റദ്ദതുഹു ത്വീറതു അൻ ഹാജതിഹി ഫഖദ് അശ്റക, ആരെയെങ്കിലും ഈ ദുഷ്ഗുണങ്ങൾ തന്റെ ആവശ്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ, വിലക്കുന്നുവെങ്കിൽ, തീർച്ചയായും അയാൾ അള്ളാഹുവിൽ പങ്കുചേർത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ കഫാറത്തു ദാലിക, അങ്ങനെ മനസ്സിൽ തോന്നിപ്പോയാൽ എന്താണ് പ്രവാചകരെ അതിന്റെ പ്രതിവിധി, കഫാറത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, قال يقول ഇങ്ങനെ പറയണം, اللهم لا طير الا طيرك ولا خير الا خيرك ولا اله غيرك, അല്ലാഹുവേ യാതൊരു ദുഷ്ഗുണവുമില്ല നീ നിശ്ചയിച്ചതല്ലാതെ, യാതൊരു നന്മയുമില്ല നീ നിശ്ചയിച്ചതല്ലാതെ, ഖൈറും ഷർറും നീ നിശ്ചയിക്കുന്നത് മാത്രമാണ്. ولا اله غيرك, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എന്റെ ആവശ്യങ്ങൾ സമർപ്പിക്കാൻ, എനിക്ക് അവലംബിക്കുവാനും ആശ്രയവും അഭയവുമായി നീയല്ലാതെ പടച്ചവന് മറ്റാരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പരിപാടിയുമായി, നിങ്ങൾ ആ ഉദ്യമവുമായി മുന്നോട്ട് പോകണമെന്നാണ്. അതാണ് പ്രതിവിധി. അതല്ലാതെ അക്കാരണത്താൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, രണ്ട് പ്രാവശ്യം ചെയ്തു, മൂന്നാമതും എനിക്കത് കിട്ടുന്നില്ല, കാരണം എന്തോ അതിൽ ഷെറുണ്ട് എന്ന് വിചാരിച്ചു പോലും നമ്മൾ പിന്മാറാൻ പാടില്ല. അതിൽ ന്യായമായ ഖൈറുണ്ടെങ്കിൽ നിനക്ക് ഉപകാരമുള്ളത് നേടിയെടുക്കാൻ നീ പരമാവധി പരിശ്രമിക്കണം, പടച്ച റബ്ബിൽ തവക്കുലാക്കി റബ്ബിനോട് ദുആ ചെയ്ത് അധ്വാനിക്കണം. അതല്ലാതെ ഏതെങ്കിലും തോതലുകളുടെ പേരിൽ, ഏതെങ്കിലും കാഴ്ചകളുടെ പേരിൽ അതൊന്നും ശരിയല്ല, ഗുണമല്ല എന്ന് നീ വിധി എഴുതി പിന്മാറിപ്പോകരുത്, റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം. അതിന് വിരുദ്ധമായി നേരത്തെ പറഞ്ഞതുപോലെ ദുഷ്ഗുണങ്ങൾ കണ്ട് പല പരിപാടികളും വേണ്ട എന്ന് വെക്കുന്ന രീതി ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു, മക്കാ മുശ്രിക്കുകളുടെ ആദർശമായിരുന്നു എന്ന് ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 131-ാമത്തെ ആയത്ത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധിത സമൂഹമായ ആ യഹൂദികൾ അവർ പറയുകയാണ് ഫഇദാ ജാഅതുഹുൽ ഹസനതു ഖാലൂ ലനാ ഹാദിഹി. ജൂതന്മാരുടെ വിശ്വാസം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ എതിരാളികളായിരുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും നന്മ വന്നാൽ, അഥവാ മഴ കിട്ടി, കൃഷികളൊക്കെ നന്നായി, വിഭവങ്ങൾ ഉണ്ടായി, അതിന്റെ ഫലങ്ങൾ ഉണ്ടായി, കച്ചവടത്തിൽ ലാഭങ്ങൾ ഉണ്ടായി, ഭാര്യ പ്രസവിച്ച് മക്കളുണ്ടായി, ഇങ്ങനെ എല്ലാ നന്മകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത്, ഞങ്ങൾക്ക് ന്യായമായും കിട്ടേണ്ടതാണ് എന്നവർ പറയുമായിരുന്നു എന്നാൽ. വയിൻ തുസിബുഹും സയ്യഅത്തുൻ, ഇനി അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മഴ പെയ്യേണ്ട സമയത്ത് മഴ കിട്ടിയില്ല, അതേപോലെ കൃഷി ഇറക്കിയിട്ട് അതിൽ നിന്ന് നല്ല വിളവ് കിട്ടിയില്ല, ഭാര്യ പ്രസവിച്ചില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ, യത്വയ്യറൂ ബി മൂസ വമം മഅഹു, അവർ പറയും ഈ മൂസയാണ് കുഴപ്പം, ഈ മൂസയെ കൊണ്ടാണ് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മൂസയും മൂസയുടെ ആൾക്കാരും വന്നതിൽ പിന്നെ ഒരു ഗതിയില്ല, ഒരു ലാഭമില്ല, നേട്ടമില്ല എന്ന് പറഞ്ഞ് അവരിൽ ദുഷഗുണം ആരോപിക്കുമായിരുന്നു. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാ, അറിഞ്ഞേക്കുക, അവർക്ക് സംഭവിക്കുന്ന എല്ലാം അള്ളാഹുവിന്റെ ഖളാഉം ഖദറുമാണ്, പടച്ചറബ് നിശ്ചയിച്ചതാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും അവരിൽ അത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതേപോലെ മക്കാ മുശ്രിക്കുകളുടെ വാചകം ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൻ നിസായിലെ ആയത്തുകളിലൂടെ. അവർക്കെന്തെങ്കിലും നന്മ വന്നാൽ അവർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. വയിൻ തുസിബുഹും സയ്യഅത്തുൻ, എന്തെങ്കിലും ശർറ അവർക്ക് ബാധിച്ചാലോ, അവർ പറയും ഇത് നിന്റെ കാരണത്താലാണ് മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ ശർറിനെ കെട്ടിവെക്കുമായിരുന്നു എന്നാണ്. ആ ജൂത പാരമ്പര്യത്തിൽ നിന്ന്, മക്കാ മുശ്രിക്കളുടെ വിശ്വാസത്തിൽ നിന്ന് ഷിയാക്കൾ കടം കൊണ്ട അന്ധവിശ്വാസമാണ് നഹ്സ് എന്ന് പറയുന്ന ഈ പിഴച്ച വിശ്വാസം. മുസ്ലിം സമൂഹത്തിൽ പ്രചരിച്ചത് അവരിലൂടെയാണ്. അതാണ് ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈതമി അൽ മക്കി റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അൽ ഫതാവൽ ഹദീഥിയ എന്ന ഫത്വ സമാഹാരത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തോടൊരു ചോദ്യം വരാൻ, നല്ല ദിവസം ഏതാണ്, ചീത്ത ദിവസം ഏതാണ്, യാത്രക്കും മറ്റുമൊക്കെ പോകാൻ പറ്റിയ ദിവസം, അല്ലെങ്കിൽ പോകാൻ പാടില്ലാത്ത ദിവസം, നല്ലൊരു സംരംഭം തുടങ്ങണം, ഒരു ബിസിനസ് ആരംഭിക്കണം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കണം, ഇതിനൊക്കെ പറ്റിയ ദിവസം ഏതാണ്, പറ്റാത്ത ദിവസം ഏതാണ്? ഇന്നും പല ആളുകളും മുസ്ലിയാക്കന്മാരെ ഉസ്താദുമാരുടെ അടുക്കൽ ചെന്ന് ചോദിക്കാറില്ലേ, അന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ലാ യുജാബു ഇല്ലാ ബിൽ ഇഅറാദി അൻഹു, അത്തരം ചോദ്യങ്ങൾക്ക് മൈൻഡ് ചെയ്യാതെ അദ്ദേഹം തിരിഞ്ഞു കളയുമായിരുന്നു എന്ന്. വതസ്ഫീഹി മാ ഫഅലഹു, അത് ചെയ്യുന്ന ആളുകൾ എത്രമാത്രം വിഡ്ഢികളാണ്, വിവരദോഷികളാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. വയുബയ്യിനു ലഹു ഖുബുഹു, അവരുടെ ആ വിശ്വാസത്തിലെ ആ ധാരണയിലെ മ്ലേച്ഛമായ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കും, അങ്ങനെ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന്. തുടർന്ന് അവിടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഇത് മുസ്ലിമിന്റെ വിശ്വാസമല്ല, ജൂതന്മാരുടെ സുന്നത്താണ് എന്നാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുത്തവക്കിലീന അലാ ഖാലിഖിഹിം, എല്ലാ കാര്യങ്ങളും അവരുടെ റബ്ബായ സർത്താവായ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന വിശ്വാസിയുടെ മാതൃകയല്ല, രീതിയല്ല അത്. വമാ യുൻഖലു മിൻ ദാലിക അനിൽ അയ്യാമിൽ മൻഖൂതതി വനഹ്വിഹാ അൻ അലിയ്യ റളിയല്ലാഹു അൻഹു, ചില ദിവസങ്ങൾ ലക്ഷണം കെട്ടതാണ്, നല്ലതല്ല എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില സംഗതികൾ, അതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ബാത്തിലുൻ കദിബുൻ, അത് പച്ച കല്ല് വെച്ച നുണയാണ്. ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഫൽയഹ്ദർ മിൻ ദാലിക്, അതിനാൽ വിശ്വാസികൾ അതിനെ തൊട്ട് സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണമെന്ന്. അപ്പൊ നോക്കൂ, ജൂതന്മാരുടെ വിശ്വാസമായിരുന്നു അത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ആ വിശ്വാസം പകർന്നെടുത്ത ജൂതന്മാരുടെ മസ്തിഷ്ക സന്താനമാണ് ഷിയാക്കൾ എന്നുള്ള കാര്യം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യക്തമായി ഉണർത്തിയ സംഗതിയാണ്. അവരിൽ നിന്ന് ആ ആശയം സ്വീകരിച്ച് അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇല്ലാത്ത വചനങ്ങളിലൂടെ ആരോപിച്ച് അതിന് പ്രാമാണികമായ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഷിയാക്കളുടെ വിശ്വാസം അത് ശരിയല്ല, അതിനെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണം വിശ്വാസികൾ എന്ന് ഉണർത്തിയ പണ്ഡിതന്മാരുടെ കിതാബുകളിലെ വരികൾ അവിടെ ഉണ്ടായിരിക്കെ അത് പൂഴ്ത്തിവെച്ച് മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് അത്തരം ദിവസങ്ങൾ പല കലണ്ടറുകളിലും നമ്മൾ കാണുകയാണ്. ഷിയാക്കൾ ഇന്നും മുഹറം പത്തിന് അപലക്ഷണമായി കണ്ടുകൊണ്ട് അത് ശകുനം കെട്ട അല്ലെങ്കിൽ നന്മയില്ലാത്ത ദിവസമായി കണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും ദേഹപീഡന പീഡയിലൂടെ മുഹറത്തെ ദുശഗുണത്തിന്റെ ദിവസമായി കാണുന്ന അവർ ശരീരം മൂർച്ചയുള്ള അല്ലെങ്കിൽ വാളുകളും അതേപോലെ കത്തിയും കടാരയും ഒക്കെ വെച്ച് മുറിവേൽപ്പിച്ച് തലയിലും ശരീരത്തിലും ഒക്കെ മുറിവേൽപ്പിച്ച് രക്തമൊലിപ്പിക്കുന്ന വലിയ പുണ്യമായി ത്യാഗമായി കാണുന്ന ഷിയാക്കൾ, അവരുടെ ആ വിശ്വാസം അത് മുഹറത്തിൽ എന്നല്ല വിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളെ വരെ നമുക്ക് നോക്കിയാൽ ചില കലണ്ടറുകളിൽ അടയാളപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. നഹസിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഥവാ കൊള്ളരുതാത്ത ദിവസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നന്മകൾ തുടങ്ങാൻ പറ്റാത്ത ശകുനത്തിന്റെ ദിവസങ്ങളായി റമദാനിന്റെ ദിവസങ്ങളെ പോലും എണ്ണിയിട്ടുണ്ട്, ചില കലണ്ടറുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വരുമ്പോൾ ബുദ്ധിയും ബോധവുമുള്ള വിശ്വാസികൾക്ക് അത് മതി കത്താൻ, മനസ്സിലാക്കാൻ. ഇസ്ലാമികമല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്നും ഉള്ളതല്ല, പൈശാചികമാണ് എന്ന് തിരിച്ചറിയാൻ. സഹോദരങ്ങളെ, ഷിയാക്കൾ ഇങ്ങനെ നടത്തുന്ന ഈ ആചാരത്തിന് അവർ പറയാറുള്ള ഒരു ന്യായം കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഷിയാക്കളുടെ ദുഃഖാചരണത്തിന്റെ ന്യായീകരണമായി അവർ പറയാറുള്ളത്, വിശദീകരിക്കാറുള്ളത് അങ്ങനെയാണ്. സത്യത്തിൽ ഹിജറ 61 മുഹറം 10 ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ചില ക്രൂരന്മാരാൽ വധിക്കപ്പെട്ടു എന്നത് ചരിത്ര സത്യമാണ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ വസിയത്ത് പ്രകാരം മകൻ യസീദ് അധികാരമേറ്റപ്പോൾ മിക്കവാറും എല്ലാവരും എന്ന രീതിയിൽ വലിയൊരു മസ്ലഹത്ത് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തിയും പ്രാപ്തികേടും വിഷയമാക്കാതെ ഒരു പ്രയാസവും ഫിത്നയും ഇല്ലാതിരിക്കാൻ വേണ്ടി സ്വഹാബികളടക്കം മഹാഭൂരിപക്ഷം ആളുകളും അയാൾക്ക് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അയാൾ നിയമപ്രകാരം ഭരണാധികാരിയായി കടന്നു വരികയാണ്. എന്നാൽ വളരെ കുറച്ചു പേരൊഴികെ അദ്ദേഹത്തിന്റെ ബൈഅത്ത് ചെയ്തപ്പോൾ യസീദിന് ബൈഅത്ത് ചെയ്യാതിരുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അധികാരത്തെ അംഗീകരിക്കാതെ ഖലീഫയായി അദ്ദേഹത്തെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാതെ മാറി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇറാഖിൽ നിന്ന് നിരവധി കത്തുകൾ, നിരവധി ക്ഷണങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തേടി എത്തുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? നിങ്ങൾ വരണം, നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് കൃഷ്ണമണിയെ പോലെ, ഞങ്ങളുടെ ഭാര്യയെയും മക്കളെയും പോലെ കാത്തു സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഒരു വഞ്ചനയുടെ ഓഫർ കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് അടുപ്പവും സ്നേഹവുമുള്ള പലരും തടഞ്ഞു, ഹുസൈൻ താങ്കൾ ഈ സന്ദർഭത്തിൽ കർബലയിലേക്ക് ഇറാഖിലേക്ക് പോകരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തേക്ക് നോക്കി ഫിത്നയുടെ കേന്ദ്രമാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പല ഇസ്ലാമികമായി പ്രയാസങ്ങളുണ്ടായ ഫിത്നകളുടെയും പ്രഭവ കേന്ദ്രം നമ്മൾ നോക്കുമ്പോൾ ആ ഇറാഖാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇന്നും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഹിജറ 60-ാമത്തെ വർഷത്തിൽ ദുൽഹിജ്ജ 8 മക്കയിലുണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരിൽ പലരുടെയും പ്രലോഭനങ്ങളിൽ വശംവദനായി, അല്ലെങ്കിൽ അവർ ക്ഷണം സ്വീകരിച്ചത് സത്യമാണ് എന്ന് കരുതി കൂഫയിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും കുടുംബക്കാരുമൊക്കെയായി 100-ൽ താഴെ 70-80 ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ ആ നല്ലൊരു ചടങ്ങിന്, അല്ലെങ്കിൽ നല്ല ആ ഒരു സംഭവത്തിന് സാക്ഷികളാകാൻ അവർ പോവുകയാണ്. അത് ചതിയായിരുന്നു എന്നുള്ളത് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കാൻ നോക്കിയപ്പോൾ, ഞാൻ ബന്ധനസ്ഥനാകാൻ റെഡിയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അന്യായമായി ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു എന്നതാണ് ഇസ്ലാമിക ചരിത്രം. അത് ക്രൂരതയാണ്. എന്തുകൊണ്ടും ഒരു നിരപരാധിയായ സാധാരണ ഒരു മനുഷ്യനെ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്യുമ്പോൾ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ക്രൂരതയാണ് എന്നതിൽ ആർക്കും സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ സംബന്ധിച്ച് പറഞ്ഞത് ഹുമാ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നായകന്മാരാണ്, നേതാക്കന്മാരാണ് എന്നാണ്. അങ്ങനെയുള്ള ആ ആളെ യാതൊരു ന്യായവുമില്ലാതെ അന്യായമായി കൊല ചെയ്യുക എന്നത് വലിയ ക്രൂരതയാണ് എന്നുള്ളത് കൊണ്ട് അഹ്ലുസുന്നയുടെ നിലപാട് ഖത്ലുഹു ളുൽമുൻ വഅദ്വാൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് കാണിച്ച ആ ക്രൂരത അന്യായമാണ്, അക്രമമാണ്. വ മഅസിയ പടച്ചറബിന്റെ മുന്നിൽ വലിയ പാതകമാണ്, അപരാധമാണ്. അതുകൊണ്ട് അലൈഹിം മാ യസ്തഹിഖൂന മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർക്ക് അർഹമായത് പടച്ചവൻ കൊടുക്കട്ടെ എന്ന് വിശ്വാസികൾ ആ വിഷയത്തിൽ പറയാറുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം കൂടിയാണത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രു കൊല ചെയ്യപ്പെടുമെന്നുള്ള കാര്യം, ഇന്ന ബിനക ഹാദാ ഹുസൈൻ മഖ്തൂൽ, മലക്ക് വന്ന് അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ കൂഫയുടെ അടുക്കലുള്ള കർബല എന്ന പ്രദേശത്തെത്തിയപ്പോൾ ആ നാടിനെ സംബന്ധിച്ച് ചോദിച്ചു, ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഈ നാടിന്റെ പ്രത്യേകത, ഈ നാടിന്റെ പേര് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് കർബല എന്നാണ് അദ്ദേഹം അതിന് കൊടുത്ത വിശദീകരണം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കർബുൻ വബല, ഇത് ശരിയാണ്, ദുരന്തത്തിന്റെയും ബലായിന്റെയും ഒരു നാട് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വന്ന നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാം, അതല്ലെങ്കിൽ എന്നെ സുരക്ഷിതമായി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ തിരിച്ചുവിടണം എന്നൊന്നും പറഞ്ഞു അതിനൊന്നും അവർ തയ്യാറല്ലാതെ അതിക്രൂരമായി അദ്ദേഹത്തെ പിടികൂടുകയും കൊല ചെയ്യുകയുമായിരുന്നു ചെയ്തത്. അതാണ് കർബല എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു ദുഃഖ യാഥാർത്ഥ്യം. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാമികമായി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ ദിവസങ്ങളെ മോശമായ ദിവസമായി ചിത്രീകരിക്കാനും മുദ്രകുത്തുവാനും നമുക്ക് ആർക്കും അവകാശമില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസ ആദർശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർബല എന്ന ആ ദുഃഖപൂർണമായ സംഭവത്തോടനുബന്ധിച്ച് ഇസ്ലാമിക ലോകത്ത് രണ്ട് ബിദ്അത്തുകൾ രൂപപ്പെട്ടു. ഒന്ന്, മുഹറം പത്ത് ഒരു ദുഃഖാചരണത്തിന്റെ ദിവസമായി ആചരിക്കുന്ന ഒരു പ്രവണത. നമ്മൾ നേരത്തെ പറഞ്ഞു ഷിയാക്കൾ തുടങ്ങിവെച്ച അവർ ഇന്നും കൊണ്ടു നടക്കുന്ന ആ ഒരു ആചാരം ജാഹിലിയത്തിലെ ആചാരമാണ് എന്നത് ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ ദുരന്തമാണ്, പ്രയാസമാണ് നമുക്ക് ബാധിച്ചതെങ്കിലും സമൂഹത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നാട്ടിൽ ഏത് ആപത്തുകളും വിപത്തുകളും ഉണ്ടായാലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ് സാലിഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്. ആരിൽ നിന്ന്? മിനസ് സാലിഖ, ഏതെങ്കിലും ആപത്തുകളും അപകടങ്ങളും ബാധിച്ചതിന്റെ പേരിൽ അലമുറയിട്ട് ഒച്ചയുണ്ടാക്കി കരയുന്ന ആളുകൾ, ഞാനും അവരുമായി ബന്ധമില്ല എന്ന് പറഞ്ഞതാണ്. വൽ ഹാലിഖ, അതേപോലെ ദുരിതത്തിന്റെയും പ്രയാസത്തിന്റെയും പേരിൽ തല മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് ആ ദുഃഖം പ്രകടിപ്പിക്കുന്ന രീതി, അത്തരം ചെയ്തികളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വശാഖ, പ്രയാസങ്ങളുടെയും ദുരന്തത്തിന്റെയും പേരിൽ വസ്ത്രം പിടിച്ച് കീറുന്ന ആ ആളുകളുമായി ഞാൻ ബന്ധം ഉള്ളവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് സ്വഹീഹുൽ ബുഖാരിയിൽ, സ്വഹീഹ് മുസ്ലിമിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ലൈസ മിന്ന മൻ ശഖൽ ജുയൂബ വളറബൽ ഖുദൂദ വദഅ ബിദഅവൽ ജാഹിലിയ, ജീവിതത്തിൽ ഏതെങ്കിലും ദുരന്തങ്ങൾ പ്രയാസങ്ങൾ ബാധിച്ചതിന്റെ പേരിൽ വസ്ത്രത്തിന്റെ മാറ് പിടിച്ച് കീറി മുഖത്തടിച്ച് ഇസ്ലാമികമല്ലാത്ത പലതും വിളിച്ചു പറഞ്ഞ് ഒച്ചയുണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ അത്തരം ചെയ്തികൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആഷൂറയുടെ ദിവസം മുഹറം പത്തിന്റെ അന്ന് വിശ്വാസികൾ അത്തരം ദുഃഖാചരണ പരിപാടികളിൽ പങ്കെടുക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ജാഹിലിയത്തിന്റെ ആചാരമാണ്, ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തുറന്നു പറയും, അതിൽ യാതൊരു മടിയുമില്ല. രണ്ടാമത്തെ ഒരു ബിദ്അത്തിന്റെ ആചാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ നേരെ വിപരീതം, അഥവാ ആഷൂറയിനെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുന്ന ആളുകൾ, നാസിബിയാക്കൾ, അഹ്ലു ബൈത്തിനോട് പ്രത്യേകമായ വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തുന്ന നാസിബിയാക്കൾ എന്ത് ചെയ്തു? ആഷൂറയിനെ ഒരു സന്തോഷ ദിവസമായി കണ്ടു. ഹുസൈൻ കൊല്ലപ്പെട്ടതാണെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് മധുര പലഹാരം വിതരണം ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ട്, ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ. എന്നാൽ അഹുൽസുന്നയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് തലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വസത്തീയത്തിന്റെ മധ്യമ നിലപാടാണ് അഹുൽസുന്നക്ക് സലഫീയത്തിനുള്ളത്. അഹുൽസുന്ന വസത്തുൻ ബൈന റവാഫിദ് വ നവാസിബ്, ആളുകളുടെ വിഷയത്തിൽ അതിരുകവിഞ്ഞു പോകലും ആളുകളോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കുന്ന വിഷയത്തിലും അഹ്ലു സുന്ന റാഫിളിയാക്കളുടെയും നാസിബിയാക്കളുടെയും ഇടയിലുള്ള ഒരു മധ്യമ സ്റ്റാൻഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. നുഹിബ്ബു ആലൽ ബൈത്തി ഹുബ്ബൽ ഇസ്ലാം, നമുക്ക് അഹ്ലു ബൈത്തുകാരോട്, അലി റളിയല്ലാഹു അൻഹുവിനോട്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, അതേപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് എല്ലാം സ്നേഹമാണ്, ആദരവാണ്, ബഹുമാനമാണ്. എന്തിന്റെ പേരിൽ? ഹുബ്ബൽ ഇസ്ലാം. അവർ ഇസ്ലാമിന്റെ വിശ്വാസവും ആദർശവും സ്വീകരിച്ചവരാണ് എന്നതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരാണ് എന്നതിന്റെ പേരിൽ. നേരെ മറിച്ച് വിശ്വാസവും ആദർശവും ഒക്കെ ഒഴിവാക്കി അതിന് വിരുദ്ധമായി അലിയെ റബ്ബായി സ്വീകരിക്കുന്ന അഹ്ലു ബൈത്തിലെ പല ഇമാമിയങ്ങളെയും പടച്ചവന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അവരോട് പ്രാർത്ഥിക്കുകയും അവരിൽ തവക്കുലാക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി നമുക്ക് ബന്ധമില്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനവും ആദരവും ഒക്കെയുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ സ്വർഗത്തിന്റെ അവകാശിയാണ്, പടച്ചറബിന്റെ തൗഫീഖാണ്. സഹോദരങ്ങൾ, അങ്ങനെ സമൂഹത്തിൽ ഭിന്നതകളും വിഭാഗീയതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വഴിവിട്ട രണ്ടറ്റങ്ങളിലേക്കും പോകാതെ ശരിയായ ഹക്കിന്റെ പാതയിലൂടെ മുന്നേറുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നത് പടച്ചറബിന്റെ വലിയൊരു തൗഫീഖാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് മാറി നിൽക്കാതെ, അഥവാ ഇഫ്രാത്തിന്റെയും തഫ്രീത്തിന്റെയും അതിരുകവിച്ചിലിന്റെയും വെറുപ്പിന്റെയും രണ്ടറ്റങ്ങളിലേക്ക് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ നിലകൊണ്ട ആ മധ്യമ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുക എന്നത് വലിയ തൗഫീഖാണ്. അതുകൊണ്ട് ഏത് വിഷയത്തിലും നമുക്ക് ആ ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വരെയും അവൻ പൊരുത്തപ്പെടുന്ന നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. നഹ്സും കർബലയും തൃക്കാക്കര സലഫി ജുമാ മസ്ജിദിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുത്ബയാണ് നാം ഇതുവരെ കേട്ടത്.
2: പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനുദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ. പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCO, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LET ജൂലൈ 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.
3: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1000 അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ്. തുമ്മലും കൂട്ടുവായും ഭാഗം രണ്ട്, ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ മഹത്തായ ഒരനുഗ്രഹമാണ് സംസാരശേഷി എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് അനേകായിരം ജീവജാലങ്ങളുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും വ്യതിരിക്തനാക്കുന്നതും സംസാരശേഷി എന്നുള്ള ഒരനുഗ്രഹം തന്നെയാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ വാക്കുകളായും വാചകങ്ങളായും മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു അർറഹ്മാനിൽ തന്നെ പറഞ്ഞില്ലേ, അല്ലമഹുൽ ബയാൻ, അഥവാ വിശേഷണം, സംസാരശേഷി, വിശദീകരിക്കുവാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകി എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ സംസാരശേഷി എന്ന നിഅമത്തിന് നന്ദി കാണിക്കുവാനും നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ്? അത് സംസാരത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ ഉണ്ട്. സംസാരത്തിൽ വരാൻ പാടില്ലാത്ത ചില രൂപങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സംസാരിക്കുമ്പോൾ അൽ കലിമത്തു ത്വയ്യിബ, ശുദ്ധമായ വാക്കുകൾ, നല്ല സംസാരങ്ങളായിരിക്കണം നമ്മുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ കാൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ നല്ലത് പറയുക, അത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്നതിൻ്റെ ഒരടയാളമാണ് എന്നാണ്. അതുമാത്രമല്ല, നല്ല വാക്കുകൾ അത് സ്വദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖത്തുൻ, നല്ല വാക്കുകൾ അതൊരു സ്വദഖയാണ്. സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അതിനൊരു പ്രാധാന്യമുള്ളേ, പ്രതിഫലാർഹമായ ഒരു പ്രവൃത്തിയല്ലേ, ഇതുപോലത്തെ ഒരു സ്വദഖയാണ്, മീസാനിൽ കനം തൂങ്ങുന്ന ധർമ്മമാണ് നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ. അതുമാത്രമല്ല, നല്ല വാക്കുകൾ നരകത്തിൽ നിന്നും നമുക്കുള്ള രക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖത്തി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. അഥവാ ഈത്തപ്പഴം കഷ്ണമാക്കി അതിൻ്റെ ഒരു കഷ്ണം ദാനം നൽകിയിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷ തേടാൻ ശ്രമിക്കണേ. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഫമല്ലം യജിദ് ശിക്കത തമ്രത്തിൻ, ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു കാരക്കയുടെ ചീള് പോലും സ്വതക്ക നൽകാൻ കിട്ടിയിട്ടില്ല എങ്കിൽ, ഫബി കലിമത്തിൻ ത്വയ്യിബ, അവൻ നല്ല വാക്കുകൾ പറയട്ടെ, അതുകൊണ്ട് നരകത്തിൽ നിന്നും അവൻ രക്ഷ തേടട്ടെ. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല വാക്കുകൾ അത് നരകത്തിൽ നിന്നും നമുക്കുള്ള രക്ഷയാണ്. ഇനി നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ നരകത്തിൽ പ്രവേശിക്കാനും അത് മതി. നരകത്തിലൊരാൾ പ്രവേശിക്കാൻ ചീത്ത വാക്കുകൾ മതി. ബനു ഇസ്രായേലിലെ രണ്ടാളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരാൾ വളരെയധികം പാപങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ്, ധാരാളം തിന്മകൾ ചെയ്തിരുന്ന ഒരു വ്യക്തി. എന്നാൽ മറ്റൊരു വ്യക്തിയോ, അയാൾ നന്മകൾ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം ഈ നന്മകൾ ചെയ്തിരുന്ന വ്യക്തി തിന്മകൾ ചെയ്തിരുന്ന വ്യക്തിയോട് പറയുകയാണ്, നിനക്കൊന്നും അല്ലാഹു പൊറുത്ത് തരില്ല, അല്ലാഹുവിൻ്റെ മഗ്ഫിറത്ത്, അതിനെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള സംസാരം. അങ്ങനെ രണ്ടുപേരും മരിച്ചു, പരലോകത്തെത്തി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ തെറ്റുകൾ ചെയ്തിരുന്ന വ്യക്തിയോട് പറയുകയാണ്, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ബിറഹ്മത്തി, എൻ്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ. നന്മകൾ ചെയ്തിരുന്ന വ്യക്തിയില്ലേ, അയാളോട് അല്ലാഹു ചോദിക്കുകയാണ്, അകുൻ തബി അലിമ, എന്നെക്കുറിച്ച് നിനക്കറിയുമായിരുന്നോ? എന്റെ കഴിവിനെക്കുറിച്ച് നിനക്കറിയുമായിരുന്നോ? ഇത് ഹബൂ ബിഹി ഇലന്നാർ, നീ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോയിക്കോ. അപ്പം നരകത്തിലേക്ക് പോകാനും ഒരു വാക്ക് മതിയെന്നർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ വാക്കും നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹ്. ഒരടിമ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന ഒരു വാക്ക് പറയും. ലായുൽഖീലഹാബാലൻ, എന്നാൽ അതിനയാൾ പ്രത്യേകിച്ചൊരു പ്രാധാന്യം നൽകിയിട്ടുണ്ടാവില്ല. അയാൾ സാധാരണ രൂപത്തിൽ സംസാരിച്ചതാണ്. പക്ഷെ അയാളുടെ സംസാരത്തിൽ വന്ന വാക്ക്, അയാളുടെ സംസാരം അള്ളാഹ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള സംസാരമായിരുന്നുവെങ്കിൽ, അള്ളാഹു അയാളുടെ സ്ഥാനങ്ങൾ ഉയർത്തും. എന്നൊരു പ്രവാചകൻ പറയാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു സംസാരം ഒരാൾ പറയും. ലായുൽഖീലഹ ബാലൻ, അയാൾ അതിനൊരു പ്രാധാന്യം നൽകിയിട്ടൊന്നുമില്ല. അയാൾ സാധാരണ പോലെ സംസാരിച്ചതാണ്. പക്ഷെ സംസാരം വൃത്തികെട്ട ദീനിനെതിരായ രൂപത്തിലുള്ള സംസാരമാണെങ്കിൽ, യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ വാക്കുകൊണ്ട് അയാൾ നരകത്തിലേക്ക് പതിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു പക്ഷേ വിഷമിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസി, അവൻ്റെ ഹൃദയമൊന്ന് തണുപ്പിക്കുവാൻ, അവനൊരൽപ്പം സമാധാനം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, അത് ഒരുപക്ഷെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായേക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, ഹൃദയത്തിന് ആനന്ദം നൽകുവാൻ, വിശ്വാസികളെ ചിരിപ്പിക്കുവാൻ നമ്മൾ പറഞ്ഞ ചില തമാശകൾ, അനുവദനീയമായ രൂപത്തിലുള്ള തമാശകൾ, അതൊക്കെ ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായേക്കാം. എന്നാൽ ദേഷ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ, ചില തെറിവാക്കുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്, ഖുദ്രത്തിന്, മഗ്ഫിറത്തിന് നിഷേധിക്കും രൂപത്തിലുള്ള വാക്കുകൾ, ദീനിനെ പരിഹസിക്കും വിധത്തിലുള്ള വാക്കുകൾ, ഇത്തരം വാക്കുകൾ കൊണ്ട് നരകത്തിലേക്ക് പതിക്കാനും കാരണമാകും. മുനാഫിഖീങ്ങൾ, അവർ പ്രവാചകൻ്റെ സ്വഹാബത്തിനെ പരിഹസിച്ചിരുന്നു. ഒരിക്കൽ തബൂക്ക് യുദ്ധവേളയിൽ സ്വഹാബത്തിനെ കുറിച്ച് ഒരു മുനാഫിക്കായ വ്യക്തി പറയുന്നുണ്ട്, മാ റഅയ്തു മിസ്ല ഖുറായിനാഹ ഉലായി, ഇതുപോലത്തെ ഖുറാഇകളെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു മുനാഫിക്കായ വ്യക്തി സ്വഹാബത്തിനെ കുറിച്ച് പറയാണ്, ഖുർആൻ പഠിച്ച ഈ സ്വഹാബത്തിനെ പോലെയുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല. എന്താണ് ഇവരുടെ പ്രത്യേകത? ലാ അർഗബ ബുതൂനൻ വലാ അക്സബ അൽസിനതൻ വലാ അജ്ബന ഇൻദൽ ലിഖാഇ, ഇവർ തീറ്റക്കുതിയന്മാരാണ്, കളവ് പറയുന്നവരാണ്, ബീരുക്കളാണ്. നഊദു ബില്ലാ. സ്വഹാബത്തിനെ കുറിച്ച് പറയാണേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ആയത്തിറക്കി. അള്ളാഹു പറയാണ്, വൽ ഇൻ സഅൽതഹും, റസൂലെ താങ്കൾ അവരോട്, ആ മുനാഫിഖീങ്ങളോട് ചോദിച്ചാൽ, എന്തിനാണ് ഇങ്ങനൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ലഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, ഇന്നമാ കുന്നാ നഖൂദു വ നൽഅബ്, ഞങ്ങൾ കളിതമാശയായി പറഞ്ഞതാണ്, ഞങ്ങളിങ്ങനെ ഒരു രസത്തിലാണ് പറഞ്ഞതാണ്. അള്ളാഹ് തിരിച്ചു ചോദിക്കുകയാണ്, കുൽ, നബി അവരോട് പറ, ചോദിക്ക്, അബില്ലാഹി വ ആയാത്തിഹി വ റസൂലിഹി കുൻതും തസ്തഹസിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹാസം പറയുന്നത്? ലാ തഅതദിറു, നിങ്ങൾ കാരണങ്ങളൊന്നും പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായിരിക്കുന്നു. ഈമാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിഷേധികളായിരിക്കുന്നു. അപ്പം എന്തേ കാരണം? സംസാരത്തിൽ വന്ന ഒരു പിഴവ്. അപ്രിയമുള്ളവരെ, നമ്മുടെ നാവ് എല്ലില്ലാത്ത അവയവമായതുകൊണ്ട് ഏത് രൂപത്തിലും ചലിപ്പിക്കാം, ഒരു ലൈസൻസും ഇല്ലാതെ സംസാരിക്കാം, തോന്നിയതൊക്കെ ഒരു പ്രയാസമില്ലാതെ ഏത് സമയത്തും ഏതാളുടെ മുന്നിൽ വെച്ചും വിളിച്ചു പറയാം. പക്ഷേ നല്ലോണം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പരലോകത്ത് വെച്ചതൊക്കെ തിരിഞ്ഞു കൊത്തും. അതുകൊണ്ടാണ് ചില കവികൾ പറഞ്ഞത്, അയ്യുഹൽ ഇൻസാൻ ഇഹ്ഫൽ ലിസാനക, ഓ മനുഷ്യ, നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോ, ഫഇന്നഹു സുഅബാൻ, അതൊരു പാമ്പാണ്, അത് തിരിഞ്ഞു കൊത്തും പരലോകത്ത്. ഇവിടെ വെച്ച് നമുക്ക് എന്തും പറയാം, ആരും ചീത്ത പറയാം, ഏത് രൂപത്തിലും പറയാം, എവിടെ വെച്ചും പറയാം, ഒന്നും പ്രശ്നമല്ല. ഒരുപക്ഷെ മുന്നിലുള്ളവൻ ഒരല്പം ഈമാനും വിശ്വാസവും സ്വബുറൊക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ഓനൊക്കെ കേട്ട് നിന്നേക്കും, ക്ഷമിച്ചേക്കും, തിരിച്ചൊന്നും പറഞ്ഞു ഒന്നും വരില്ല. പക്ഷെ പ്രിയമുള്ളവരെ, പരലോകത്ത് ഇത് വലിയ ഖേദങ്ങൾക്ക് കാരണമാകും. ഇതുകൊണ്ട് വലിയ നഷ്ടങ്ങളുണ്ടാകും, നന്മകളെല്ലാം പൊളിഞ്ഞു പോകും. സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അത്തദ്റൂനമാ അക്സറുമായു ദഖിലുന്നാസുന്നാർ, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന അക്സറമായു ദഖിലുന്നാസുന്നാറ അൽജൗഫാനി അൽഫർജു വൽഫമു, ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഒന്ന് ഗുഹ്യാവയവും രണ്ട് വായയുമാണ്, അഥവാ നാവാണ്. അപ്പോൾ നാവിനെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നന്മകളെല്ലാം പൊളിഞ്ഞുപോയി നരകത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അടിസ്ഥാനം ലിയസ്മുത്ത്, പ്രവാചകൻ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കലാണ്. ഇനി നമുക്ക് സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല വാക്കുകൾ പറയാം, അത് സ്വതക്കയാണ്. ചീത്ത വാക്കുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ മോശപ്പെട്ട വാക്കുകളിൽ പെട്ടതാണ് മറ്റൊരാളെ ആക്ഷേപിച്ച് സംസാരിക്കുക, ശപിച്ച് പറയാം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ആനി വലൽ ഫാഹിശി. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ കുത്തി പറയുന്നവനല്ല, ആക്ഷേപിച്ച് പറയുന്നവനല്ല, ശപിക്കുന്നവനല്ല, മ്ലേച്ഛമായത് സംസാരിക്കുന്നവനുമല്ല. അല്ലെ, ചില ആളുകൾ പറയുന്ന വാക്കുകൾ എത്ര മോശമാണ്, ഏയ് പണ്ടോറം. അല്ലെ, ചില ആളുകൾ സംസാരിക്കുന്നതാണ് ഫോണിങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഫോൺ സ്റ്റക്കായി, ഏയ് ഈ പണ്ടാറ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ ചില കുട്ടികളോട് പറയും, കുരുത്തം കെട്ടവൻ, നശിച്ചു പോയവൻ, നീ കുത്തുവാളെടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരം രൂപത്തിൽ മറ്റുള്ളവരെ ശപിച്ച് പറയൽ അതൊരു വിശ്വാസിയുടെ ലക്ഷണം അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വിശ്വാസികളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അത് നമ്മുടെ വാഹനത്തിനെയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത വസ്തുക്കളെയാണെങ്കിലും ശപിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യകൂനു ലഅനൂന ശുഫഅഅ വലാ ശുഹദാ യൗമൽ ഖിയാമ. ശപിച്ച് പറയുന്ന ആളുകൾ അവർ പരലോകത്ത് ശുപാർശകരാകാൻ അവർക്ക് സാധിക്കൂല. ലഅനുൽ മുഅ്മിനിക ഖത്ലിഹി, ഒരു വിശ്വാസിയെ ശപിക്കൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഓ, എത്ര ഗൗരവമാണ് ആ വാക്ക്. ഒരു വിശ്വാസിയെ നമ്മൾ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. വിശ്വാസികളെ മാത്രമല്ല, ഒന്നിനെ ശപിക്കാൻ പറ്റൂല. ചില ആളുകൾ കാലത്തെ ശപിക്കും, ഈ എന്തൊരു ദിവസമാണെന്ന്, ഇതെന്തൊരു മാസ, ഇതെന്തൊരു വൃത്തിയട്ട കാല, ഇങ്ങനൊക്കെ പറയും. അങ്ങനെ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറയാണ്, യുദീനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. അവൻ പറയുന്നു, യാ ഖൈബത ദഹ്ർ, നാശം പിടിച്ച കാലം. ഫലാ യഖൂലന്ന അഹദുക്കും യാ ഖൈബത ദഹ്ർ, നാശം പിടിച്ച കാലം നിങ്ങൾ പറയരുത്. ഫഇന്നി അനദ്ദഹ്ർ, അള്ളാഹു പറയാണ് ഞാനാണ് കാലം. ഉഖല്ലിബു ലൈലഹു വനഹാറഹു, അതിനെ മാറ്റുന്നത്, അതിൻ്റെ പകലുകളെ രാത്രികളെ മാറ്റുന്നത് ഞാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, അഥവാ കാലത്തെ പഴിച്ചു പറയാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുൽ അംവാത്ത്, മരണപ്പെട്ടവരെ നിങ്ങൾ മോശപ്പെടുത്തി പറയരുതേ. അയ്യോ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എന്തൊരിത്, അങ്ങനൊന്നും പറയാൻ പാടില്ല. മരിച്ചു പോയ ആൾക്കാരെ പറയാൻ പാടില്ല. അതേപോലെ ലാ തസുബ്ബു റീഹ്, കാറ്റിനെ ശപിക്കാൻ പാടില്ല. എന്തൊരു വൃത്തിയട്ട കാറ്റ്, അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ ചില ആളുകൾ അസുഖത്തെ പഴിക്കും. റസൂലുള്ളാഹി പറഞ്ഞു ഒരു സ്വഹാബി വനിതയോട്, ലാ തസുബ്ബി അൽ ഹുമ്മ, പനിയെ നീ ചീത്ത പറയരുത്. ചില ആൾക്കാർ പനി, തലവേദനയ്ക്ക് വരുമ്പോൾ അതിനെ ശപിച്ചു പറയും, അങ്ങനെ പറയാൻ പാടില്ല. ലാ തസുബ്ബു ദീക്ക, കോഴിയെ നിങ്ങൾ ശപിച്ചു പറയരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ നല്ലതാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഇൻഷാല്ലാ, വാക്കുകളുമായി സംസാരവുമായി ബന്ധപ്പെട്ട മറ്റു ചില മര്യാദകൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. ശബീലുദ്ദുമൂഇ
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതൊക്കെയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: فاليوم الذين آمنوا من الكفار يضحكون.
1: ഓക്കെ, മധുരം ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽഹംദുലില്ലാ.
2: മുഖമൊഴി. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയുമോ? തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയാത്തതുപോലെ ഇരുട്ടകറ്റാൻ വെളിച്ചം വേണം. അതുപോലെ തിന്മയെ കീഴടക്കാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കൂ. പണ്ടൊരു ഗ്രാമത്തിൽ വലിയൊരു മാന്തോപ്പുള്ള ഒരു സമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്തോപ്പിൽ നിറയെ മധുരമുള്ള മാമ്പഴങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് അതിനരികിലൂടെ നടന്നു പോകവേ ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണ് കരയുന്നത് കണ്ടു. യുവാവ് അതിനെ എടുക്കാൻ തോട്ടത്തിൽ കയറിയത് കാവൽക്കാരൻ കണ്ടു. അയാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച ആളെ കൂട്ടി. ഞാൻ കള്ളനല്ലെന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും ആരും അത് സമ്മതിച്ചില്ല. എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി. പുഴയുടെ അടുത്ത് താമസിച്ചിരുന്ന തോട്ടം കാവൽക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. അയാൾ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഒരു കടത്തിണ്ണയിൽ അഭയം തേടി. ആരും അയാളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് മുമ്പ് കള്ളൻ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ പിടികൂടിയ യുവാവ് വിവരമറിയുകയും തന്റെ ചെറിയ വീട്ടിലേക്ക് ആ കാവൽക്കാരനെയും കുടുംബത്തെയും സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും നൽകി. കാവൽക്കാരൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, ഞാൻ നിന്നെ പണ്ട് നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചതല്ലേ? എന്നിട്ടും നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ചെയ്തത് തെറ്റാണ്. അതിനു പകരമായി ഞാനും തെറ്റ് ചെയ്താൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്?

0: നീയും തമ്മിൽ ശത്രുതയുണ്ടോ? അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41 വചനം 34. തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കഴിവ് വേണം. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് എന്ന തിരുവചനം അവന് സ്ഥൈര്യം നൽകുന്നു. അവിടെ അവൻ തന്റെ ഈഗോ മാറ്റിവെക്കുന്നു, ദേഷ്യം മടക്കിവെക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവർ തന്നെ കഴിവുകെട്ടവൻ എന്ന് ആക്ഷേപിക്കുമല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ മാന്യമായി അയാളോട് പ്രതികരിക്കുക കൂടി ചെയ്താൽ അതോടെ അപമാനിതനായി തലതാഴ്ത്തേണ്ടി വരിക അപരനാണ്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ. Tune to reality.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാ. ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാ.
3: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു, ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം

0: ന്യൂഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണ്. ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല, അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം, സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തുൽ ബഖറ 40-41 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوفي بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് നമ്മൾ ഖുർആൻ നിവർത്തിവെച്ച് ഓതിയ വചനങ്ങളെ ശ്രദ്ധിച്ചും കൂടെ പാരായണം ചെയ്തും അക്ഷരങ്ങൾക്കിടയിൽ കൈവച്ചും പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഇരുത്തം, ഈ കേൾവിയും ശ്രദ്ധയുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞത് 39 വചനമാണ്. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 40-41 വചനങ്ങളാണ് നമ്മൾ ഇന്ന് ആമുഖമായി ഓതിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞ രണ്ട് വചനങ്ങളിലായി നമ്മൾ സൂചിപ്പിച്ചത് രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗം പിൻപറ്റിയ ആളുകൾക്ക് ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നും, നേരെ മറിച്ച് കളവാക്കുകയാണെങ്കിൽ ശാശ്വതമായ നരകമായിരിക്കും അവർക്കുള്ള തിക്തഫലം എന്നുമാണ് കഴിഞ്ഞ രണ്ട് വചനങ്ങളുടെ പൊരുളായി നമ്മൾ സൂചിപ്പിച്ചത്. ശേഷം അള്ളാഹു പറയുന്നു, ആ രണ്ട് വചനങ്ങൾ ഒന്നുകൂടെ പാരായണം ചെയ്യാം, അതിൻ്റെ തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് പാരായണം ചെയ്യുന്ന 40-ാമത്തെയും 41-ാമത്തെയും വചനം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. യാ ബനീ ഇസ്രായീല اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوفي بعهدكم وإياي فارهبون. 40-ാമത്തെ വചനത്തിൽ يا بني إسرائيل, അവിടെ രണ്ട് മദ് ഫറാഴിയിൽപ്പെട്ട അസാമാന്യ ദീർഘം നൽകേണ്ട രണ്ട് സ്ഥലങ്ങളുണ്ട്. യാ ബനി എന്ന നൂനിൻ്റെ ശേഷമുള്ള അയായിലും ഇസ്രായീല, ഇസ്രോ എന്നുള്ള റായിൻ്റെ അലിഫിലും രണ്ടിടത്തും അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോൾ ഇസ്രായീല കൂറു ആ നിലക്കാണ് അവിടെ ഓതേണ്ടത്. അതുപോലെ തന്നെ വ ഔഫു ബി അഹ്ദി, ഊഫി ബി അഹ്ദിക്കും, ബി അഹ്ദി എന്ന് പറയില്ല, ബി അഹ്ദി, ഊഫി ബി അഹ്ദിക്കും, ബി അഹ്ദിക്കും എന്ന് പറയൂല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഖൽഖത്തിൻ്റെ ഹർഫുകൾ മാത്രമാണ് സുക്കൂനായിക്കൊണ്ട് വരുമ്പോൾ ശബ്ദിച്ച് അഥവാ ഉറക്കെ ശബ്ദം നൽകി ഉച്ചരിക്കേണ്ടത്. ഹ അതിൽപ്പെട്ട അക്ഷരമല്ല. 41-ാമത്തെ വചനം നോക്കൂ. വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും, ഇവിടെ ബിമാ അൻസൽതു, അൻസൽതു അവിടെ ഇഖ്ഫാ ബിഗുന്നയാണ്, സാക്കിനായ നൂന്റെ ശേഷം സായ് എന്ന അക്ഷരം വന്ന് മണിച്ച് മറച്ചു ഓതണം എന്നാണ്. വല തകൂനു അവ്വല കാഫിരിൻ ബി, വല തകൂനു അവ്വല എന്നിടത്ത് മദ് മുൻഫസുലാണ്, മദ് ഫറാളിയാണ്, അല്പം നീട്ടി ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാഫിരിൻ ബി എന്ന് പറയുമ്പോൾ ഇഖ്ലാബൻ അവിടെ മണിച്ച് കാഫിരിൻ എന്നുള്ള ആ തൻവീൻ്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ആ തൻവീന് പകരം അതിനെ മീമാക്കി മാറ്റി ഓതണമെന്നാണ്. അതുകൊണ്ടാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. വല തഷ്തറു ബി ആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ, വഇയ്യായ ഫത്തഖൂൻ, ഫത്തഖൂൻ എന്നുള്ളത് ഈ ഫാവും വാവും ഒക്കെ നമ്മൾ ഓതുമ്പോൾ തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഫാ വാവാതെയും വാവ് ഫാ ആവാതെയും പ്രത്യേകം ശ്രദ്ധിച്ച് ഓതേണ്ടതുണ്ട്. ഇനി നമുക്കതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ശേഷം ഈ രണ്ട് വചനങ്ങളിലൂടെ പറയുന്നത് ഇസ്രായേലർക്ക്, ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി അവരോട് അതിനെ സംബന്ധിച്ച് ഓർക്കാനും നിങ്ങൾ എന്നോടുള്ള കരാറിനെ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നും നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിത്തന്ന വേദഗ്രന്ഥം വിശ്വസിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ശേഷം എൻ്റെ പക്കൽ നിന്നും വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളും നിങ്ങൾ പൂർണ്ണമായും അത് നിങ്ങളുടെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് എന്നുമൊക്കെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു, യാ ബനീ ഇസ്രായീല ദ്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈക്കും. യാ ബനീ ഇസ്രായീല, ഇസ്രായീൽ സന്തതികളെ, ബനു ഇസ്രായീൽ, അതിനു മുമ്പ് യാ എന്ന ഹറഫു നിദാ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഹറഫാണ് യാ, ഹറഫു നിദാ എന്നാണ് പറയാം. അപ്പോൾ യാ ബനീ ഇസ്രായീല, ഇസ്രായീൽ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്. ഉദ്കുറു ദക്കറ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്, ഇവിടെ ഓർത്തു എന്നാണ് അർത്ഥം. അതിൻ്റെ അമ്ര ഫിഅലാണ് ഉദ്കുർ, ദക്കറ യദ്കുറു ഉദ്കുർ. ഉദ്കുറു നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, സ്മരിക്കുവിൻ. എന്തിനെ? നിഅമതി, നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. നിഅമതി എൻ്റെ അനുഗ്രഹത്തെ, നിഅമതി എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. എങ്ങനെയുള്ള അനുഗ്രഹമാണ്? അല്ലത്തി എങ്ങനെയുള്ള, അൻഅംതു ഞാൻ അനുഗ്രഹിച്ചു, ഞാൻ അനുഗ്രഹം ചെയ്തതായ. അപ്പോൾ നിഅമതി അല്ലത്തി അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുള്ളതായ എൻ്റെ അനുഗ്രഹത്തെ ഇസ്രായേലിലെ, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ആർക്ക് ചെയ്തു തന്ന? അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം ചെയ്തു തന്നതായ എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതോടൊപ്പം അള്ളാഹു പറയുന്നു, വ ഔഫു ബി അഹ്ദി, വ ഔഫു, ഔഫ എന്ന് പറഞ്ഞാൽ കരാർ നിറവേറ്റുക എന്നാണ്, കരാർ പാലിക്കുക. വ ഔഫു നിങ്ങൾ കരാർ പൂർത്തീകരിക്കുകയും ചെയ്യുവിൻ, നിറവേറ്റുകയും ചെയ്യുവിൻ. എന്ത്? ബി അഹ്ദി, അഹദു എന്ന് പറഞ്ഞാൽ കരാർ, അഹദ് ഉഹൂദ്. വ ഔഫു നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ, ബി അഹ്ദി എൻ്റെ കരാറിനെ, ഞാനുമായുള്ള കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. അങ്ങനെ നിറവേറ്റിയാൽ ഊഫി ബി അഹ്ദിക്കും, അള്ളാഹു പറയാണ് ഊഫി, ഞാനുമായുള്ള എൻ്റെ കരാറിനെ നിങ്ങൾ നിറവേറ്റിയാൽ ഊഫി ഞാൻ നിറവേറ്റുകയും ചെയ്യും, ഊഫി ഞാൻ നിറവേറ്റും. ബി അഹ്ദിക്കും, ബി അഹ്ദിക്കും നിങ്ങളോടുള്ള കരാറിനെ, നിങ്ങളോടുള്ള നിങ്ങളുടെ കരാറിനെ ഞാനും നിറവേറ്റുന്നതാണ്. വ ഇയ്യായ എന്നെ മാത്രം, ഇയ്യായ എന്നെ മാത്രം ഫർഹബൂൻ ഫ, അതിനാൽ ഇർഹബൂൻ, നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുവിൻ. ഫർഹബൂനീ എന്നാണ്, എന്ന ആ ഫർഹബൂനീ, എന്നെ ഭയപ്പെടുവിൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുവിൻ. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഇസ്ഹാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ യാഖൂബ് നബിയുടെ, യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു പേരാണെന്ത് വിളിക്കുന്ന അറിയപ്പെട്ട പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. ആ ഇസ്രായേൽ എന്നുള്ള പേര് അത് ഹിബ്രു ഭാഷയിലുള്ള പേരാണ്. എന്ന് മാത്രമല്ല, ആ പേരിൻ്റെ അർത്ഥം അബദുല്ലാ എന്നാണ്, അഥവാ അള്ളാഹുവിൻ്റെ അടിയാൻ, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ആ വാക്കിന് അർത്ഥമായി വരുന്നത്. അദ്ദേഹത്തിന്, അഥവാ യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 12 മക്കളുണ്ടായിരുന്നു. അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് പിന്നീട് ആ കാലക്രമത്തിൽ കാലം കഴിഞ്ഞിട്ട് 12 ഗോത്രങ്ങളായിത്തീർന്നു. അതെല്ലാം യാഖൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്തതികളായതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും കൂടി മൊത്തത്തിൽ അവർക്കെല്ലാവർക്കും കൂടി ഇസ്രായേൽ സന്തതികൾ, ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് ബനു ഇസ്രായേൽ എന്നും ഇസ്രായേൽ എന്നും ഇസ്രായേലർ എന്നുമൊക്കെ അവരെയാണ് വിളിക്കപ്പെടാറുള്ളത്. അവർക്ക് ശേഷം പിന്നീട് ഖുർആൻ അവതരിപ്പിക്കുന്ന, ഖുർആൻ ഇറക്കിക്കൊടുത്ത കാലമാകുമ്പോഴേക്ക് ഏകദേശം 4000 കൊല്ലത്തെ ചരിത്രം അവർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലർ പൊതുവേ പിന്നെ യഹൂദികളാണെങ്കിലും യഹൂദികളെ എന്നുള്ള വിളിയല്ല ഇവിടെ അള്ളാഹു വിളിക്കുന്നത്, മറിച്ച് യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ എന്നുള്ള വിളിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രവാചകവര്യനുമായ ആ പിതാവിൻ്റെ സന്തതികളായ നിങ്ങൾ അദ്ദേഹം സ്വീകരിച്ച് വന്നിരുന്ന ആ നേർമാർഗം സ്വീകരിക്കേണ്ടവരാണല്ലോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു, ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്തു തന്നതായ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള ഒരു പ്രയോഗം പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുന്നത് കാണാൻ പറ്റും. അഥവാ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറയുന്നത് കാണാൻ പറ്റും. വ അൻസല അലൈഹിമുൽ മന്ന വസ്സൽവ, അവർക്ക് മന്നും സെൽവയും ഭക്ഷണമായിട്ട് അള്ളാഹു ഇറക്കിക്കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ ഫജ്ജർ അലഹുമുൽ ഹജറ, അവർക്ക് പിന്നെ നദികൾ, അരുവികൾ പൊട്ടിയൊഴുകിക്കൊടുത്തു എന്നാണ്. പാറക്കല്ലിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം എന്നോണം അരുവികൾ അവർക്ക് കുടിക്കാനുള്ള ഉറവ ഒഴുക്കിക്കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ വനജ്ജാഹും മിൻ ഉബൂദിയത്തി ആലി ഫിറഔൻ, ഫിറഔന്റെ ആൾക്കാരുടെ അക്രമത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അബുൽ അലി റഹ്മത്തുള്ള പറഞ്ഞത് കാണാം. നിഅമതുഹു അൻജഅല മിൻഹുമുൽ അംബിയാ വർറുസുല, ആ ഇസ്രായേൽ സന്തതികളുടെ കൂട്ടത്തിൽ നിന്ന് അവരിൽ നിന്ന് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു, അംബിയാക്കൾ, നബിമാരെയും ദൂതന്മാരെയും അള്ളാഹു നിശ്ചയിച്ചു. അതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ്. വ അൻസല അലൈഹിമുൽ കുത്തുബ, അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിയോഗിച്ചയച്ച, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട, ആ സന്താന പരമ്പരയിൽപ്പെട്ട ആ പ്രവാചകന്മാർക്ക്, ആ ദൂതന്മാർക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ദൈവിക ഗ്രന്ഥങ്ങൾ വേറെയും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നിലക്കുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. വ ഔഫു ബി അഹ്ദി, ഊഫി ബി അഹ്ദിക്കും, നിങ്ങൾ എന്നോടുള്ള കരാർ നിങ്ങൾ പൂർത്തിയാക്കുവിൻ, ഞാൻ നിങ്ങളോടുള്ള കരാറും ബാധ്യതയും ഞാനും നിറവേറ്റുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുകയും നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യും എന്നെല്ലാമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون وآمنوا. അപ്പോൾ എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്ത് ജീവിക്കുക, ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നിങ്ങൾ റബ്ബിന് ശുക്ർ ചെയ്ത് നിങ്ങൾക്കിറക്കിത്തന്ന വേദഗ്രന്ഥത്തെ അതിലുള്ള ആശയങ്ങളും ആദർശങ്ങളും മുറുകെ പിടിച്ച് എന്നോടുള്ള കരാറിനെ പൂർണ്ണമായും പാലിച്ച് അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഭയപ്പെട്ടുകൊണ്ട് മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച പ്രതിഫലം, പുണ്യം, പുണ്യത്തിനുള്ള ആ പുണ്യങ്ങൾക്കുള്ള പ്രതിഫലമായി നിങ്ങൾക്ക് ഞാൻ വമ്പിച്ച പ്രതിഫലം, മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് സൂചിപ്പിച്ചു. ശേഷം അള്ളാഹു പറയുന്നു, വ ആമീനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ആമന, ആമീനു, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുവിൻ. ബിമാ അൻസൽതു, ബിമാ ഒന്നുകൊണ്ട്, അൻസൽതു ഞാൻ ഇറക്കിയ, ബിമാ അൻസൽതു ഞാൻ ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുകയും ചെയ്യുവിൻ. മുസദ്ദിഖൻ ലിമാ മഅകും, ഞാൻ ഇറക്കി തന്നതിൻ്റെ പ്രത്യേകത എന്താണ്? മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതാണ്. സ്വദ്ദഖ യുസദ്ദിഖു, മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നത് എന്നാണ്. മുസദ്ദിഖൻ, സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്തിനെ? ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിന്. ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ചു തന്നതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ അവതരിപ്പിച്ചു തന്നതെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹു വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ വേദഗ്രന്ഥമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആന പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥമാണ്. ലിമാ മഅകും, നിങ്ങളോടൊപ്പമുള്ളതിന്, അഥവാ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനുമായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആനിലും നിങ്ങൾ തൗറാത്തിൽ എപ്രകാരം വിശ്വസിച്ചു പോ, നിങ്ങൾ ഇഞ്ചിലിൽ എപ്രകാരം വിശ്വസിച്ചു പോ, അതുപോലെ നിങ്ങൾ ഖുർആൻ അതിനെയൊക്കെ അതിലുള്ളതിനെ കൃത്യമായി സത്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്, അതിലും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രവുമല്ല, അള്ളാഹു എല്ലാം അറിയുന്ന ഖബീറായ അലീമായ റബ്ബ് ശേഷം അവരോട് പ്രത്യേകമായി ഉണർത്തുന്നു, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, വലാ തകൂനു, നിങ്ങൾ ആയിത്തീരരുത് അവ്വല കാഫിരിൻ ബിഹി, അവ്വല കാഫിരിൻ, അവിശ്വസിക്കുന്നതിൽ ആദ്യത്തെവർ നിങ്ങളാവരുത്. വലാ തകൂനു, നിങ്ങൾ ആയിത്തീരുകയും ചെയ്യരുത് അവ്വല കാഫിരിൻ, ആദ്യമായി അവിശ്വസിക്കുന്ന ആൾ, അഥവാ അവിശ്വസിക്കുന്ന ഈ വേദഗ്രന്ഥത്തെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെയാൾ നിങ്ങൾ ആവുകയും ചെയ്യരുത് അവ്വല കാഫിരിൻ ബിഹി. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുക്കലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇറക്കിത്തരുന്ന ആ ഖുർആനെ അവിശ്വസിക്കുന്നവരിൽ ആദ്യത്തവർ നിങ്ങളായിത്തീരാനും പാടില്ല. വലാ തഷ്തറൂ ബിആയാതി സമനൻ ഖലീല, ശേഷം അള്ളാഹു പറയുന്നു, വലാ തഷ്തറൂ, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ഇഷ്ടറ ഇഷ്ടറി എന്ന വാങ്ങി. വലാ തഷ്തറൂ, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ. സമനൻ ഖലീല, തുച്ഛമായ. സമനൻ എന്ന് പറഞ്ഞാൽ പ്രൈസ്, വില. ഖലീല, കുറഞ്ഞ, തുച്ഛമായ വിലക്ക് എൻ്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. വ ഇയ്യായ, കൂടെ അപ്പോഴും പറയുന്നു വ ഇയ്യായ, തൊട്ട് മുമ്പത്തെ ആയത്തിൽ വ ഇയ്യായ ഫർഹബൂൻ എന്നായിരുന്നു, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവിൻ എന്നായിരുന്നു. 41-ാമത്തെ ആയത്തിൽ പറയുന്നു വ ഇയ്യായ ഫത്തഖൂൻ, അതേപോലെ മറ്റൊരു പ്രയോഗമാണ് വ ഇയ്യായ, അതോടൊപ്പം നിങ്ങൾ എന്നെ മാത്രം ഫ, അതിനാൽ ഇത്തഖൂനീ, നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിച്ച് ജീവിക്കുവിൻ, എന്നെ മാത്രം ഭയപ്പെടുവിൻ എന്ന അർത്ഥത്തിൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നു എന്ന അർത്ഥത്തിൽ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു തആല പ്രയോഗം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രായേൽ സന്തതികളെ വിളിച്ചുകൊണ്ട് വീണ്ടും ഉണർത്തുകയാണ്, നിങ്ങളുടെ കൂടെയുള്ളത് എന്ന് പറഞ്ഞല്ലോ, അവരുടെ വേദഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാണ്, അഥവാ അതിനെ സത്യമാക്കിക്കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ആ ഖുർആനെ, കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ തൗറാത്ത്, ഇഞ്ചിലി മുതലായ മുൻ വേദഗ്രന്ഥങ്ങളെയെല്ലാം ശരിവെക്കുന്നതാണല്ലോ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ. ആ അതിലുള്ള തത്വങ്ങളെ, അതിലുള്ള മൗലികമായ വിഷയങ്ങളിലും അവ പരസ്പരം എന്താണ്, ഈ തൗറാത്തും ഇഞ്ചിലും ഖുർആനുമായി എന്താണ് യോജിക്കുന്നതാണ്, ഒന്നൊന്നിൻ്റെ സത്യത സ്ഥാപിക്കുന്നതുമാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്രായേലിൻ്റെ കൈവശമുള്ള തൗറാത്ത്, ആ സാക്ഷാൽ തൗറാത്ത് പ്രബോധനം ചെയ്യുന്ന, അതേ സിദ്ധാന്തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഖുർആനെ സ്വീകരിക്കുവാൻ തൗറാത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ മറ്റെല്ലാവരെക്കാളും ആദ്യം മുന്നോട്ട് വരേണ്ടവരാണ്. ശരിക്ക് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ അവരുടെ അടുക്കൽ ചെന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അവരതിൽ അവിശ്വസിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്തത്. അത് സൂചിപ്പിച്ചാണ് വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി എന്ന പ്രയോഗം. അതിൽ അവിശ്വസിക്കുന്ന ആദ്യത്തെ കൂട്ടർ നിങ്ങളാവരുതട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി പറയുകയും ചെയ്തു. അൽ ആയാത്ത് അല്ലേ, വലാതഷ്ടറൂബി ആയാത്തി, ഈ ആയാത്തി എന്നുള്ള പദം, അൽ ആയാത്തി എന്നുള്ള പദം, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, ലക്ഷ്യങ്ങൾ, അടയാളങ്ങൾ എന്നീ അർത്ഥങ്ങളൊക്കെ ആ വാക്കിനുണ്ട്. ആയത്തുൻ എന്ന വാക്കിൻ്റെ ജമാണ്, ബഹുവചന രൂപമാണ് ആയാത്തി എന്നുള്ളത്. സാധാരണയായി നാല് രൂപത്തിലാണ് അത് പറയപ്പെടാറുള്ളത്. ഒന്ന്, പ്രാപഞ്ചികവും പ്രകൃതിപരവുമായ ദൃഷ്ടാന്തങ്ങൾ, അൽ ആയാത്തുൽ കൗനിയ എന്ന് പറയും, മഴ, കാറ്റ്, സൂര്യൻ പോലെയുള്ള. രണ്ടാമത്തത് ഖവാരിഖുൽ ആദാത്ത്, അഥവാ നബിമാർ മുഖേന വെളിപ്പെടാറുള്ള അസാധാരണ സംഭവങ്ങളെ സംബന്ധിച്ച് അൽ ആയാത്ത്. അമാനുഷിക സംഭവങ്ങളെ സംബന്ധിച്ച് അൽ മുഅ്ജിസാത്ത്, അതിനെ സംബന്ധിച്ചും അൽ ആയാത്ത് എന്ന് പറയാറുണ്ട്. മൂന്നാമത് ഖുർആൻ വചനങ്ങളടക്കമുള്ള വേദവാക്യങ്ങൾ, ഖുർആനിലെ ആയത്തിനെ സംബന്ധിച്ച് അൽ ആയാത്ത് എന്ന് പറയും. അതുപോലെ തന്നെ അൽ ആയാത്ത് എന്ന് പ്രയോഗിക്കുന്ന മറ്റൊരു സ്ഥലം, ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് അൽ ആയാത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ നാല് സാഹചര്യങ്ങളിലും അൽ ആയാത്ത് എന്ന പദപ്രയോഗം വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കലും കരാർ നിറവേറ്റലും എല്ലാവരുടെയും കടമയാണ്. അതിൽ പണ്ഡിതന്മാരും അല്ലാത്തവരും എന്ന വ്യത്യാസമില്ല. ആയത്തുകൾക്ക് വളരെ കുറഞ്ഞ വില കൽപ്പിച്ച് ആ ഒരു ഗൗരവം പണ്ഡിതന്മാരെ ബാധിക്കുന്നതായിരിക്കും. അത് ശരിക്ക് പിന്നെ അള്ളാഹുവിൽ നിന്ന് ഇറക്കിത്തന്നിട്ടുള്ള ആയത്തുകളെ നിസ്സാരമായി വില കുറഞ്ഞതായി കാണരുത്. ഭൗതികമായ നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ആയത്തുകളെ അത് പുറന്തള്ളുന്നവരാവാൻ പാടില്ല. വഈയായ ഫർഹബൂൻ, നിങ്ങളെന്നെ ഭയപ്പെടുവിൻ. വഈയായ ഫത്തഖുൻ, നിങ്ങളെന്നെ സൂക്ഷിക്കുവിൻ എന്നൊക്കെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞ് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിലുള്ള മനുഷ്യർക്ക് ആഗമനം എന്തു ചെയ്യാണ്, ആ ഒരു താക്കീത്, ഒരു ബോധ്യപ്പെടുത്തൽ നടത്തുകയാണ് ഇവിടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുന്ന, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമായ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനെയും ആ ഖുർആൻ ഇറക്കിക്കൊടുത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും മുഴുവൻ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളും കൃത്യമായി വിശ്വസിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുൽ ബഖറയിലെ 40-41 വചനങ്ങളാണ് നാം പഠിച്ചത്. ആരാണ് ഇസ്രായേലിയർ? എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിച്ചത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഈവനിങ് ലൈവിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഈ ആങ്കറിംഗ് ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി, എന്നോടൊപ്പം
1: ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്തറ.
0: അതുപോലെ തന്നെ ഇന്ന് രണ്ട് ഗസ്റ്റുകൾ നമുക്കുണ്ട്, അവരൊന്ന് സ്വയം പരിചയപ്പെടുത്തും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഷാമിർ. എൻ്റെ വീട് വരുന്നത് കോഴിക്കോട് പുതിയറയാണ്. ഞാൻ ഇവിടെ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു.
0: എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു?
2: അഞ്ചിൽ ആറില്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ആദം ഫിറാഷ്. ഞാൻ സിക്സ്ത് എയിലാണ്. ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ സ്ഥലം എറണാകുളം ആലുവ ആണ്.
0: എറണാകുളം ആലുവ ആണ്.
1: ആദം മുമ്പ് ഇല്ലേ, മുമ്പ് ഈവനിംഗ് ലൈവിൽ വന്നിട്ടില്ലേ?
0: ഇയാളും വന്നിട്ടുണ്ട്.
1: അവർ ആദ്യമായിട്ടാ?
0: അല്ല, അതിന്റെ മുന്നേ വന്നിട്ടുണ്ട്. അതെ, ഓക്കെ. അപ്പൊ
1: ശ്രോതാക്കൾക്ക്
0: അതെ അറിയണ്ടാവും. ഈ പ്രാവശ്യമാണ് ഹോസ്റ്റൽ
3: കഴിഞ്ഞ
0: വർഷം ഉണ്ടായിരുന്നു. ആലുവാണ് നാട് അല്ലേ? എന്തായാലും രണ്ട് രണ്ടാളും ആറിലാണ് പഠിക്കണല്ലേ, സെയിം ക്ലാസ്സിലാ? ഓക്കെ. അപ്പൊ രണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളും നമ്മളെ ഉണ്ട്. അപ്പൊ എന്നത്തെയും പോലെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് സലാം അടക്കാം അല്ലേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം പറഞ്ഞ ആളുകളെ നമുക്ക് എന്താക്കാം, ഒന്ന് നോക്കാം. എന്നത്തെയും പോലെ സ്ഥിരം നമ്മുടെ ആളുകളൊക്കെ നേരത്തെ തന്നെ വന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം സലാം പറഞ്ഞത് റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, പിന്നെ അമീർട്ടി അടത്തനാട്ടുകര, സൽമാൻ ഓരാടം പാലം, മെഹനസ് ഗഫൂർ പാലത്തിങ്ങൽ, സുബൈദ ഇസ്മായിൽ മാടിക്കേരി, സാജിദ കാലിക്കറ്റ്, ഫൗസിയ മമ്മു, സീനത്ത് പാലക്കാട്, ഉമ്മു കുൽസു ചിറമംഗലം, ഉമ്മു കുൽസു ഷുഹൈബ എം വളപട്ടണം. നമ്മളെ ഈ പേരൊക്കെ ഞാൻ
1: ഹിഫ്ലാക്കിയിട്ടുണ്ട്.
0: സ്ഥിരം ആഴ്ചയിലെ നമ്മളൊരു ഒന്നോ രണ്ടോ തവണ അധികം ഇരിക്കാറുണ്ട്. ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ആളുകളെ നമ്മളിങ്ങനെ ഹിഫ്ലാക്കി കുറെ ആൾക്കാരെ പരിചയമായിരുന്നു. സംഗതി ഒരു ഒരു ഫീഡ്ബാക്ക് എന്താണ്
1: സംഭവം, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പേര്
0: പേരും ഇടപഴകലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ഉത്തരം പറയുന്നത്, എന്തെങ്കിലും കമന്റുകൾ രേഖപ്പെടുത്തണ, അങ്ങനെ തന്നെ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് ശരിക്കും കേരളത്തിൻ്റെ ഒരുപാട് ഭാഗത്തുള്ള സഹോദരങ്ങൾ ഇതിലുണ്ട്. അതിൽ വലിയൊരു നിയമത്താണ്. നമ്മൾ സാധാരണ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന ആൾ കുടുങ്ങൂല അറി കേരളത്തിൽ ഇവിടെ പോയി എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അതുപോലെയാണത്, ഇതെല്ലാം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വൈഡായി കിടക്കും. പുറത്തുണ്ട് കേട്ടോ,
1: സൗദി
0: അതെ റിയാദിലുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് എന്തുണ്ട്, ഒരു എഴുത്തുണ്ട്. നമ്മൾ അമീർട്ടി അടത്തനാട്ടുകാരുടെ ഒരു എഴുത്തുണ്ട്. ഇൻഷാല്ലാ നമുക്കത് വായിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ മക്കളെ കേവലം ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് വളർത്തുന്നതിനപ്പുറം അവരുടെ മാനസികമായ ആവശ്യങ്ങളെ കൂടി തിരിച്ചറിഞ്ഞ് അവരെ കേൾക്കാനും പരിഗണിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. തിരക്കുകൾക്കിടയിൽ മക്കളുടെ കുഞ്ഞു വിശേഷങ്ങളും അവരുടെ ഭയങ്ങളും സ്വപ്നങ്ങളും കേൾക്കാൻ നാം കാണിക്കുന്ന വിമുഖത പരോക്ഷമായി അവർക്ക് നൽകുന്ന സന്ദേശം തങ്ങളുടെ കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ലെന്നതാണ്. ഇന്ന് നാം മക്കളെ ശ്രദ്ധിക്കാതെ അവഗണിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവർ വളർന്നു വലുതാകുമ്പോൾ നമ്മുടെ വാക്കുകൾക്കോ ആവശ്യങ്ങൾക്കോ ചെവി കൊടുക്കാൻ അവർക്ക് സമയമോ താൽപ്പര്യമോ ഉണ്ടാവുകയില്ല. നാം നൽകുന്ന സ്നേഹത്തിൻ്റെയും സമയത്തിൻ്റെയും തോതനുസരിച്ചാണ് നാളെ അവർ നമുക്ക് തിരികെ കരുതൽ നൽകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കരുതലും ശ്രദ്ധയുമാണ് വാർദ്ധക്യത്തിലെ നമ്മുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ നിക്ഷേപം എന്നുള്ളത്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും സോലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
0: ആമീൻ യാ റബ്ബൽ ആലമീൻ. തീർത്തും വ്യത്യസ്ത മേഖലകളിൽ എഴുത്താണ് അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസം ഉണ്ടാകാറുള്ളത്. അപ്പം ഇന്ന് മക്കളെ കുറിച്ചിട്ടാണ്. മക്കളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഇന്ന് സമൂഹത്തിൽ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിലൊരു ആദി രക്ഷിതാക്കളെ മനസ്സിലുള്ള അല്ലേ, അതായത് ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഒരു ഉമ്മ ഒരു കുട്ടീനെ പിടിച്ച് പോകുന്നുണ്ട്. അപ്പം ബസ് കുറച്ച് അപ്പുറത്താണ്, ഉമ്മ ബസ്സിലേക്ക് കുട്ടീനെ ആക്കി കൊടുക്കും. അപ്പം ഈ കുട്ടി ഭയങ്കര തള്ളുന്നുണ്ട് ഓരോ കാര്യം പറഞ്ഞിട്ട്. അപ്പം ഉമ്മ ഇങ്ങനെ ഇതിങ്ങനെ എന്നിങ്ങനെ പിടിച്ച് നിൽക്കണമല്ലോ അപ്പം അത് മുന്നിൽ. അപ്പം യഥാർത്ഥത്തിൽ അത് ശരിക്കും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഭിനയ ജീവിതമാണ് ഉമ്മാൻ്റെ ആവണം. ശരിക്കും ഉമ്മാരെ സംബന്ധിച്ചോളം അടുക്കളയിൽ പണിയുണ്ട്, ചിലപ്പോൾ ചെറുതൊന്നും അടിയിലുണ്ടാവും. ഈ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കഥ പറയാനുണ്ടാവും
1: സ്കൂളിലത്തെ കഥ.
0: ഈ കഥ നമ്മൾ ചെവി കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഭയങ്കര ദോഷം ചെയ്യും. ആ കുട്ടി അതെവിടെയാണോ കേൾക്കുന്ന ഭാഗം അങ്ങോട്ട് ചെല്ലും, അത് വലിയ ട്രാപ്പിലാവും. ഇത് ഒരുപാട് ആളുകൾ അനുഭവം പറയാറുണ്ട്. ചില മക്കളൊക്കെ മദ്രസയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളോടൊക്കെ ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ, അവർ വീട്ടിലുള്ള ഏറ്റു സെറ്റ് കാര്യങ്ങൾ പറയും, ഏറ്റു സെറ്റ് കാര്യം. കാരണം അവർക്ക് പറയാനുള്ള സ്പേസ് വീട്ടിലില്ല. കുട്ടികൾ പറയാണ് നമ്മൾ നല്ല മിങ്കിളാവും കുട്ടികളുടെ. അപ്പോൾ കുട്ടികളെന്താക്കുക, നമ്മളൊന്ന് പറയും ഇന്നലെ അങ്ങനെ ഉണ്ടായി, അവർ തെറ്റിപ്പോയി, ഇവർ വിരുന്നു, ഇതൊക്കെ കുട്ടികൾ ഡീറ്റെയിൽ ആയിട്ട് എന്താക്കും നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുതരും.
1: അതായത് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പോൾ ആ കുട്ടികൾ വലുതായി തിരിച്ച് അതേപോലെ ആയിരിക്കണം പെരുമാറല്ലേ?
0: അതെ, തീർച്ചയായും. അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന തിരിച്ച് നമുക്ക് എന്താക്കും തരും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് വെച്ചാൽ അത് ഒരുപാട് മക്കളങ്ങട്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്ക സ്നേഹിക്കുക അങ്ങനെയല്ല. പക്ഷെ അവർക്ക് മാനസികമായിട്ട് ഒരു നല്ല സോപ്പിടൽ അതാ വേണ്ട. ഈ സോപ്പിടൽ എന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ സാധാരണ പറയും ചില കാര്യങ്ങൾ ഇപ്പം ഷൗട്ട് ചെയ്യാൻ പറ്റില്ല കുട്ടികൾ, ഇവിടെ വാടാ നാളെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇപ്പം മക്കൾ കേൾക്കൂല. അതിന് സോപ്പിട്ടാ ഒരു ഉഷാർ, നാളെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ആരാ ഫസ്റ്റ് എഴുതി കൊടുക്കാൻ ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം പാരൻറ്റിങ് എന്നുള്ള സാധനം ഭയങ്കര ശ്രദ്ധിക്കണം. അത് ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് ബാപ്പാൻ്റെ ഒരു നേല് കണ്ട മക്കൾ പോയും.
1: ഇപ്പം അല്ലേ ആൽഫ ജനറേഷൻ,
0: അതെ അതെ ജെൻസ് അല്ലേ, അത് അങ്ങനെയാണ്. അത് ഇനിയിപ്പോൾ കാലത്തെ പഠിച്ചിട്ട് കാര്യമില്ല, സിസ്റ്റം മൊത്തം അങ്ങനെയാണ്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരു ശ്രദ്ധ പാരൻറ്റിങ്ങിൽ വേണം. അതുമായി ബന്ധപ്പെട്ട എഴുത്താണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലുള്ളത്. അതെ, അതുപോലെ തന്നെ വീണ്ടും സലാം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. സഫ ഇസ്മായിൽ വെട്ടം, നഫീസ കാടാമ്പുഴ, താഹിറ ടി കെ കാസർഗോഡ്, സമീറ കൊയിലാണ്ടി, സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, ഷുഹൈബ എം വളപട്ടണം, സമീജ പാറൽ, സുലൈഖ തിരുവാലി, അങ്ങനെ ഒരുപാട് ആളുകൾ എന്തുണ്ട് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമുക്കൊരു ചോദ്യമുണ്ട്, ഒരു കുസൃതിയായിട്ടുള്ളൊരു ചോദ്യമാണ്, നമുക്കത് ചോദിച്ച് തുടങ്ങാൻ തോന്നുന്നുണ്ട്. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി, അത്ര കുസൃതിയായിട്ട് ചോദിക്കുക, സീരിയസ് ചോദ്യമായിട്ട് തോന്നുന്നു. അതെ, സ്വന്തം മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ആർക്ക്? ചിലപ്പോൾ ആലോചിച്ചാൽ കിട്ടും, അറിയുന്ന ആളുകൾ ഉത്തരം പറയട്ടെ. സ്വന്തം മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ആർക്ക്? എനിക്കൊരു കുസൃതിയായിട്ട് തോന്നണമൊന്നുമില്ലത്, പക്ഷേ
1: സിമ്പിളാണ്,
0: സിമ്പിളാണ്, ഒന്ന് അന്ന് ആലോചിച്ച് കിട്ടും. അറിയുന്ന ആളുകൾ ഉത്തരം ആയിക്കട്ടെ. അതിന് നമുക്ക് എന്തുണ്ട് സാരോപദേശം ഉണ്ട്, നമുക്കത് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചിലരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ, അള്ളാഹു ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് തെളിവ്? ശാസ്ത്രം പറയൂ, അത് പറയൂ, ഇത് പറയൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരല്ലേ. യഥാർത്ഥത്തിൽ അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ കുറേ വലിയ വിജ്ഞാനമോ വലിയ പാണ്ഡിത്യമോ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യലോ ഒന്നും ആവശ്യമില്ല. പടച്ചവൻ തന്ന കണ്ണും കാതും ഹൃദയവും മാത്രം മതി. കണ്ണു തുറന്ന് കണ്ട്, ചെവി തുറന്ന് കേട്ട്, മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പടച്ച റബ്ബിനെ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു, അള്ളാഹു ഉണ്ടോ? എന്താ അതിന് തെളിവ്? അദ്ദേഹം ഒരു മുട്ട എടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഈ മുട്ട കണ്ടോ? ഇതിൻ്റെ പുറം ഭാഗം നേർത്ത വെളുത്ത ഒരു തോടാണ്. അതിൻ്റെ അകമാകട്ടെ പുറം വെളുപ്പ് ഒരു സിൽവറിനോട് സാദൃശ്യം, അകമാകട്ടെ ഗോൾഡാണ്, മുട്ടയുടെ അകത്തെ മഞ്ഞയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതിന് വല്ല ഡോറുമുണ്ടോ? ഇല്ല. മിനുത്ത പുറന്തോട്, ഒരു ഡോറുമില്ല. പുറമേ ഒരു വെള്ളിയുടെ വർണ്ണം, അകമേ ഒരു ഗോൾഡിൻ്റെ വർണ്ണം. അതിനകത്ത് നിന്ന് കേൾവിയും കാഴ്ചയും എല്ലാമുള്ള ഒരു ജീവി ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നു. അതാണ് ഒരു കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ മറ്റു ബേഡ്സും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ. എത്ര അത്ഭുതമാണത്, ആലോചിച്ചു നോക്കൂ. ഒരു മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് കാണുന്നത് എന്താണ്? എന്നാൽ ആ മുട്ട ഒരു തള്ളക്കോഴി അതിൻ്റെ അകിട്ടിൽ വെച്ച് അതിൻ്റെ സമയമാകുമ്പോൾ ആ മുട്ടത്തോട് പൊട്ടി ഒരു ഡോറ് തുറന്ന് ഒരു കണ്ണും അല്പം തുകലുകളും ഒക്കെയുള്ള ചെറിയൊരു ശബ്ദമുണ്ടാക്കുന്ന, ആർക്കും ഒന്ന് തലപെടാനും കയ്യിൽ പിടിച്ച് ഒരു ഉമ്മ വെക്കാനും തോന്നുന്ന ഒരു കോഴിക്കുഞ്ഞിനെ പടച്ചറബ് ആ മുട്ടയിൽ നിന്നാണ് പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം പറയണം, ഈ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളും അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നോക്കൂ, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നു. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഭൂമിയിലെ എല്ലാ ടൈപ്പ് വെള്ളവും സൂര്യൻ്റെ താപമേറ്റ് ആകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെടുകയാണ് അല്ലേ. കടൽ കണ്ടിട്ടില്ലേ? കടലിലെ വെള്ളത്തിൻ്റെ രുചി എന്താണ്? ഉപ്പ് രുചിയാണ്. ആ ഉപ്പ് ജലമടക്കം ആകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെടുന്നു. എവിടെയാണ് ഉപ്പ് പോകുന്നത്? ആരാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്? ഈ പല കളറിലുള്ള പല ചുവയിലുള്ള അല്ലേ നല്ല വെള്ളം, ബേഡായിട്ടുള്ള വാട്ടർ, ഇതെല്ലാം ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. കാർമേഘത്തിൽ വെച്ച് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധജലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ നമുക്ക് ഇറക്കിത്തരാണ്. ആ വെള്ളം ഊറ്റിക്കുടിച്ചിട്ട് ഒന്നുമില്ലാത്ത ഗ്രൗണ്ടിൽ, മൊട്ട ഗ്രൗണ്ടിൽ മഴ പെയ്യുമ്പോൾ വിത്ത് ഇങ്ങനെ മുളക്കുന്ന കണ്ടിട്ടില്ലേ? ചെടികൾ മുളക്കുന്ന കണ്ടിട്ടില്ലേ? അതിൽ നിന്ന് പേരക്ക ഉണ്ടാകുന്നു, അതിൽ നിന്ന് മാമ്പഴമുണ്ടാകുന്നു അല്ലേ. പലതരത്തിലുള്ള തൈകൾ ഉണ്ടായിട്ട് ആ തൈകൾ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ നൽകുന്നു. ഇതെല്ലാം ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മൾ മനുഷ്യന്മാർ, നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മളുണ്ടാക്കിയത് നമ്മളാണോ? നമ്മൾ വെറുതെ ഉണ്ടായതാണോ? നമുക്കൊരു ഉമ്മയും നമുക്കൊരു ഉപ്പയും നമുക്കൊരു നാടും നമുക്കൊരു ശബ്ദവും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിരവധി സംവിധാനങ്ങളും എല്ലാം ഇല്ലേ? ആരാണിതൊക്കെ ഉണ്ടാക്കിയത്? നാളെ എനിക്ക് പനിക്കുമെന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. പനിയായാൽ നമ്മൾ ടീച്ചർ വിളിച്ചു പറയും, ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ല, പനിയാണ്. നമ്മളെങ്ങനെ പനിച്ചു? നമ്മുടെ ബോഡിയുടെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? അള്ളാഹു സുബ്ഹാനഹുവതാല കയ്യിലാണ് അല്ലേ. മെഡിക്കൽ വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചു, ഒരാൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അയാൾക്കൊരു അസുഖവുമില്ല, പിന്നെ എങ്ങനെയാണ് മരിക്കുന്നത്? അപ്പം പറഞ്ഞു, ഫംഗ്ഷൻ നിന്ന് പോവുക എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നവർ പറഞ്ഞു. ഇനി അതിൻ്റെ കോൺസെപ്റ്റ് എന്താകട്ടെ, ഒരാൾക്ക് ഒരു അസുഖവുമില്ലെങ്കിൽ അയാൾ മരിക്കാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അയാൾ പെട്ടെന്ന് മരിക്കുന്നു. യുവാക്കൾ മരിക്കുന്നു, വിദ്യാർത്ഥികൾ മരിക്കുന്നു, ചെറിയ കുട്ടികൾ മരിക്കുന്നു, വയസ്സായവർ മരിക്കുന്നു. അപ്പോൾ ആരാണിതിൻ്റെ പിന്നിൽ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ട് എന്നതിന് എല്ലാം തെളിവാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തെളിവാണ്. ഒരു പണ്ഡിതൻ പറഞ്ഞു, ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകത്തെ അറിയിക്കുന്നു അല്ലേ. റോഡിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ആനയുടെ കാഷ്ടം കാണുമ്പോൾ എന്ത് മനസ്സിലാക്കാം? അതിലൂടെ ആന പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലേ. അതുപോലെ ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകമുണ്ടെന്ന് അറിയിക്കുന്നു. മണലിൽ ഒട്ടകത്തിൻ്റെ ഫൂട്ടിൻ്റെ ആ പാദത്തിൻ്റെ അടയാളം എന്തിന് തെളിയിക്കുന്നു? ഒട്ടകം അതിലൂടെ നടന്നു പോയിട്ടുണ്ടെന്നും ഒട്ടകം അവിടെ ഉണ്ടെന്നും തെളിയിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ചെറിയ വസ്തു മുതൽക്ക് നീലത്തിമീങ്കലം വരെ അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ അടയാളമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടാക്കാനൊരു കമ്പനി ഉണ്ടായിട്ടില്ലേ? അതൊക്കെ വെറുതെ ഉണ്ടായതാണോ? അല്ലല്ലോ. നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന റേഡിയോ, ഈ ഫോണ് വെറുതെ ഉണ്ടായതാണോ? അല്ലല്ലോ. ഈ സ്പീക്കർ വെറുതെ ഉണ്ടായതാണോ? എന്താണ് ഇവിടെ വെറുതെ ഉണ്ടായത്? ഒന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു പടച്ചോൻ ഉണ്ട് എന്നത് സത്യമാണ്. ആ അള്ളാഹ് എവിടെയാണുള്ളത്? അള്ളാഹു ഫിസ്സമ, ആകാശത്തിൻ്റെ ഉപരിയിലാണ്. ആകാശത്തിനുപരിയിൽ അർശിലിരുന്ന് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചോനുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. അള്ളാഹു ഉണ്ട്. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തീർത്തും സൃഷ്ടാവിൻ്റെ, സൃഷ്ടാവുണ്ട് എന്ന് ഏതൊരു സാധാരണക്കാരനും ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്ന കോലത്തിലുള്ള ഒരു അവതരണമായിരുന്നു.
5: അതെ, തീർച്ചയായും.
0: അതെ, പലപ്പോഴും അല്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സൃഷ്ടാവില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ചെറിയ മക്കൾ പോലും ഈ ഒരു ചിന്തക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. നിരീക്ഷണവാദികളൊക്കെ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽമുൽ കലാമിൻ്റെ ആൾക്കാരെന്ന പണ്ഡിതന്മാർ ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് ഇവരോട് ഒരു നിലക്കും സംസാരിക്കാൻ പോകരുതെന്ന്, നമ്മളും അങ്ങനെ ആകും പോകുന്ന. ഇത് വല്ലാത്തൊരു വൈറസ് പോലെയാണല്ലോ ശരിക്കും അല്ലേ,
5: അവസാന കാലഘട്ടത്തിൻ്റെ ഒരു അടയാളമായിട്ട് വേണമെങ്കിൽ പറയാം.
0: അതെ, അതായത് എനിക്ക് തോന്നുന്നു ഇബ്നു ഇമാം ഹനീഫ പോലത്തുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആളുകളായിട്ട് യാതൊരു നിലക്കുള്ളൊരു ബന്ധം ഉണ്ടായതെന്ന്, കാരണം നമ്മളെയും ബാധിക്കുന്നു, ഒരു വൈറസാണ്. അതെ, ഇപ്പം ഈ സോഷ്യൽ മീഡിയ എടുത്തതൊക്കെ തന്നെ ഒരുപാട് ആളുകൾ, ഇപ്പം നമുക്കറിയാം ഇസ്രായേലിൽ പോയി അടി വാങ്ങിയ ഒരു ചെങ്ങൻ്റെ കഥ ഇപ്പം എല്ലാവരും കേട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ സൃഷ്ടാവിനെ കുറിച്ചിട്ട് അറിയുന്ന സമയത്ത് അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും, ആ ഒരു വിശ്വാസം നമുക്ക് ദൃഢപ്പെടുത്താൻ അതൊരു കാരണമാവും. അതിന്

0: ചോദ്യം ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ട്
1: അതെ.
0: പോസ് ചെയ്യുക.
1: ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ,
0: ഓക്കെ ഇൻഷാല്ലാ.
1: മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം.
0: അതെ, പലതരം രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ.
1: തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്. അത് ഒന്ന് ആലോചിച്ചിട്ട് എന്താക്കാം, ഇനി ഉത്തരം പറയാൻ തോന്നുന്നു. അതാണ് ഏറ്റവും ഹൈറാവുക. ഏതായാലും നമ്മുടെ ഗസ്റ്റ് ഇങ്ങനെ ഇവരിങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
0: മറ്റേ
1: വിറകൊള്ളാണ് പറഞ്ഞല്ലേ.
0: അത്
1: അപ്പം നമുക്ക് അവരിലേക്ക് പോവാം. ആദ്യം ആരാണ് അവതരിപ്പിക്കണേ? നിങ്ങളൊരു തീരുമാനം പറ, ആരാണ്? ഓക്കെ, എൻ്റെ പേരെന്തായിരുന്നു?
2: ഷാമിർ.
1: ഷാമിർ. ഷാമിർ പുതിയറ സ്വദേശി അല്ലേ? പുതിയറാണ് വീട് കോഴിക്കോട് അല്ലേ? ഇപ്പം നാട്ടിൽ പോയിട്ട് എത്രയായി?
2: നാട്ടിൽ പോയിട്ടോ?
0: കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളൂ.
2: ഇന്നലെ ഇട്ടെന്ന് വെച്ചുള്ളൂ.
1: ഇന്നലെ വന്നിട്ടുള്ളൂ. എന്തേ
2: എക്സ്ട്രാ ലീവ് എടുത്ത്.
1: ആ എന്താ പറ്റി, പനി പനി വന്നോ?
2: പനി വരുത്തി.
1: ചെറിയൊരു
0: പനി വരുത്തി.
1: ആ പനി വരുത്തിച്ച്. എന്നിട്ട് നാട്ടിൽ പോയിട്ട് എത്ര ദിവസം? ഒരാഴ്ച. ഒരാഴ്ച.
2: ഒരാഴ്ച ഏകദേശം.
1: ഒരാഴ്ച ഏകദേശം. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇവിടെ ഹോസ്റ്റലിൽ നിക്കല് തുടങ്ങിയിട്ട്
2: ഇത് രണ്ടാമത്തെ വർഷം.
1: രണ്ടാമത്തെ വർഷമാണ്. മാഷാല്ലാ. എത്ര യൂസ് ഇഫുള്ളായി?
2: ഒന്നര.
1: ഒന്നര ജ്യൂസ് ഇഫുള്ളായി. ഒന്നര ജ്യൂസ് ഭയങ്കര പക്കായിട്ട് കിട്ടുമോ?
2: രണ്ടാമത്തെ ജ്യൂസ് കുറച്ച്.
1: എവിടുന്ന പഠിക്കണ നിങ്ങള്?
2: ഫസ്റ്റ് അമ്മ ജ്യൂസ്,
1: അമ്മ ജ്യൂസ്,
2: അവിടുന്ന്
1: ആ തബാറക്ക് ജ്യൂസ്, പിന്നെ അങ്ങനെ കദസമിയ, അങ്ങനെ അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരും അല്ലേ? ഓക്കെ. അപ്പോ ഇഫിന്റെ ഉസ്താദ്
2: നേരത്തെ കണ്ടത്
1: ഷമീം ഉസ്താണ് അല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെ ഹോസ്റ്റലിലൊക്കെ റാത്താണ്, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഇടക്ക് ഉമ്മാനെ ഇപ്പൊ എന്നെ കാണാൻ പോകുമ്പോ എന്താക്കും? അങ്ങനെയല്ല, ചെറിയ ചെറിയ
2: വീഡിയോ കോൾ ഉണ്ടാവും.
1: ആ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ആഹാ, അങ്ങനെ സിസ്റ്റം ഉണ്ടോ? നമ്മൾ പഠിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മള് നമ്മളെ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചാണ്, അതുകൊണ്ടാണ്. ഇവിടെ അല്ല, വേറെ കേട്ടോ. അപ്പോ വീഡിയോ കോൾ ചെയ്യാം, അതൊരു സൗകര്യമാണല്ലേ.
0: സൺഡേ ഭയങ്കര സന്തോഷമാണ്.
1: ആ
0: ഇന്ന് കളി ലോസാണ്.
1: അങ്ങനെ ഉണ്ടാവും.
2: കൂടുതൽ സമയം കിട്ടും.
0: കൂടുതൽ സമയം, എക്സ്ട്രാ സമയം കിട്ടുന്ന ദിവസമാണ് സൺഡേ.
1: സൺഡേ. ആ മൊത്തം ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ എന്താ കൂടുതൽ ചെയ്യാ? ഗ്രൗണ്ട് കളിക്കും.
2: ഗ്രൗണ്ട് കളിക്കും. ഒരു അരമണിക്കൂർ ഖുർആൻ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാല് ഡ്രസ് മാറ്റി നേരെ ഗ്രൗണ്ട് കളിക്കും. ഫസ്റ്റ് സീനിയേഴ്സ് പിന്നെ ജൂനിയേഴ്സ്. 12:30 ആവുമ്പത്തിനും ഇറങ്ങണം. 6 മണിക്ക് തുടങ്ങും.
1: ഓക്കെ. ഏത് ഈ കളി? സുബൈന്റെ ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ടാവും. എന്നുണ്ടാവും ഖുർആൻ ക്ലാസ്?
2: എന്നുണ്ട്, പക്ഷെ ഞായറാഴ്ച മാത്രം അരമണിക്കൂർ.
1: അരമണിക്കൂർ.
2: ബാക്കിയുള്ള ദിവസം രാവിലെ 6 മണി to 7:30.
1: ഖുർആൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ ഇഫുള്ളാക്കാണോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കണോ? ഇസ്ലാം
2: 10 മിനിറ്റ് തജ്വീദുണ്ട്, ബാക്കിയുള്ളത് ഖുർആൻ ഇഫുള്ളാക്ക.
1: ഖുർആൻ ഇഫുള്ളാക്ക. ആ സമയത്ത് തന്നെ നിങ്ങള് പഴയ പാഠം കേൾപ്പിക്കും, പുതിയ പാഠം ഓതിക്കൊടുക്കും. മുറാജാക്ക് ആ ടൈമിൽ തന്നെ നടക്കും. ആ ഒരു സമയം കൊണ്ടൊക്കെ തീരുമോ?
2: ഓരോ ദിവസം. ഇന്നിപ്പോ പുതിയ പാഠം ഓതി കൊടുക്കുകയാണെങ്കിൽ നാളെ ജ്യൂസ് പാഠം ഓതി കൊടുക്കേണ്ടി വരും. അതിന്റെ പിറ്റേന്ന് പഴയ പാഠം. അങ്ങനെ ആയിരിക്കും.
1: ഇപ്പോ മഴക്കാലമായിട്ട് കളിക്കാൻ പോകാൻ പ്രയാസല്ലേ?
0: ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും?
1: എന്നാലും കളിക്കും. മഴയും കൊണ്ട്, മഴയും കൊണ്ട്. അപ്പൊ പനി ഒന്ന് നാട്ടിൽ പോവാ, അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടായി. ഓക്കെ. ആ ഷട്ടിലേ കളിക്കും. വീട്ടിലേക്ക് എന്നാ വിളിക്കാം? ഏതാ ദിവസം വിളിക്ക?
2: ഞങ്ങക്ക് ഇന്നാണ് ശരിക്കും വീഡിയോ കോള്.
1: ഇന്നാണ്?
2: ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ്.
1: ആ അപ്പൊ നിങ്ങള് വിളിച്ചോ? ആ ഇനി എന്താ ചെയ്യാ?
2: രാത്രി കോള് കിട്ടും.
1: ആ ഓക്കെ ഓക്കെ. പ്രത്യേക പരിഗണന
0: ഉണ്ടാവും.
1: അതെ അതെ. അതായത് നമ്മളെ ആങ്കർ ആയിട്ട് ഇരുന്നതിന് എന്തുണ്ട്? പ്രത്യേക പരിഗണന ഉണ്ടല്ലേ. അതെന്നാലും ഉഷാറായി. ആയിക്കോട്ടെ, ഇൻഷാല്ലാ. എന്താന്ന് അവതരിപ്പിക്കണേ?
2: ഫസ്റ്റ് ഒരു പാട്ടായിക്കോട്ടെ.
1: പാട്ട്. ഓക്കെ ഇൻഷാല്ലാ.
2: ഇത് കൊറേ പ്രാവശ്യം പാടിയിട്ടുള്ളതാണ്.
1: ആയിക്കോട്ടെ. എന്നാലും
0: പുതിയ സ്വരത്തിൽ കേൾക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവും വിചാരിക്കും. പാടിക്കോ.

0: മഷാ നല്ലൊരു പാട്ട്, ഉമ്മയെ കുറിച്ചുള്ള ഒരു അടിപൊളി പാട്ട്.
1: അതെ, ഓനെ എന്താ വെച്ചാലേ, ഓനൊരു പാട്ട് വേറൊരു പാട്ട് പഠിക്കൽ നിർബന്ധമാണ്.
0: അതെ,
1: അടുത്ത ഈവനിംഗ് ലൈവിൽ അവൻ ഇരിക്കുമ്പോ എന്താക്കും അല്ലേ? അതല്ലേ, അതായിക്കോട്ടെ. ഇൻഷാല്ലാ ഇനി ഈവനിംഗ് ലൈവ് ഈ ഒരു പാട്ടല്ല, വേറെ നല്ല അടിപൊളി പാട്ട്
0: പാട്ട്
1: പഠിച്ചു.
0: പാടിയത്,
1: കാരണം നല്ല വോയിസ് ഉണ്ട്,
0: അതെ,
1: പാടാൻ കഴിവുണ്ട്. അപ്പൊ പാടല് നിർബന്ധമാണ്.
0: അതെ,
1: ഈവനിംഗ് ലൈവില് അവൻ എന്താക്കണ, ഒരു പാട്ട് ഇനി
0: അതെ,
1: പഠിച്ച് നല്ല ഉഷാറായിട്ടുള്ള വേറൊരു പാട്ട്
0: പുതിയൊരു പാട്ട്,
1: പാടണം, പുതിയൊരു പാട്ട്. ഓക്കെ, പ്രോമിസ്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ആള്, അടുത്ത ആൾ എന്താ അവതരിപ്പിക്കണേ? അടുത്ത ആളെ പേരെന്തായിരുന്നു?
2: ആദം.
1: ആദം. ആ ഓക്കെ, ആദം. ആദം പെട്ടെന്ന് പേരിട്ടു. എൻ്റെത് ഫറാ
2: ഷാമിർ.
1: ഷാമിർ, സോറി. ഓക്കെ, ഷാമിറും ആദം. ആദം, ആദം എന്താ ചെയ്യണം? പാടണ പാടുണ്ടോ?
2: ഇല്ല
1: ഇല്ല. എന്താണ്?
2: സ്റ്റോറി.
1: ഒരു സ്റ്റോറിയാണ്. ഓക്കെ,
2: സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റോറി പോലത്തെ ഒരു ഇതാണ്.
1: ഓക്കെ, ഒരു ഒരു ബെനിഫിറ്റ് കിട്ടണം ശ്രോതാക്കൾക്ക്, തിന്നൊരു സാധനം, ഒരു ഖുലാസ, ഒരു സമ്മറി കിട്ടണം. എന്താണ് കറക്റ്റ് പോയിന്റ്? എന്താക്കണം? എന്നെ പറഞ്ഞു കൊടുക്കണം ഇതിൽ നിന്ന് എന്താ കിട്ടണം. ഓക്കെ,
2: എന്റെ പേര് ആദം, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലാണ് വന്നത്. ഞാൻ ഇവിടെ ഒരു സ്റ്റോറി വയ്ക്കാൻ പോവാണ്. ഇറ്റ്സ് സ്പോർട്സ് ഡേ അറ്റ് സ്കൂൾ നെക്സ്റ്റ് വീക്ക്. ഐ ആം ഇൻ ദ റണ്ണിംഗ് റേസ്. ഐ റിയലി വാണ്ട് ടു വിൻ, ബട്ട് ഐ ആം നോട്ട് എ ഗുഡ് റണ്ണർ. സോ ഐ നീഡ് ടു പ്രാക്ടീസ് ആസ് മച്ച് ആസ് പോസിബിൾ, ആൻഡ് ദർ ഇസൻറ്റ് മച്ച് ടൈം. ദ പ്രോബ്ലം ഇസ് ദാറ്റ്സ് ബോറിംഗ് ടു ഗോ റണ്ണിംഗ് ബൈ മൈസെൽഫ്. ഐ തിങ്ക് ഐ വിൽ മൈല എ കോൾ. ഹായ് മൈല, ഡു യു വാണ്ട് ടു പ്രാക്ടീസ് റണ്ണിംഗ് വിത്ത് മീ? ഷുവർ, ഐ നീഡ് ടു ട്രെയിൻ ടു. ഐ ഗോ ആൻഡ് ഗെറ്റ് റെഡി. കം ഓവർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. 10 മിനിറ്റ്സ് ലേറ്റർ, ലുക്ക്, ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഫോർഗോട്ട് ടു ബ്രിങ് സ്വെറ്റ് ടി ഷർട്ട് ആസ് വെൽ. മൈല, ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ ബോറോ വൺ ഹിയർ. ടേക്ക് മൈ ഡാഡ്സ് സ്വെറ്റ് ഷർട്ട്. ലുക്ക്, ഓക്കെ, താങ്ക്സ്. ഹേയ്, ദേർ ഇസ് സം ഇൻ ദിസ് പോക്കറ്റ്, ഇറ്റ്സ് ആൻ ഓൾഡ് കോയിൻ. ഐ തിങ്ക് ഇറ്റ്സ് റോമൻ. ലുക്ക്, ദേർ ആർ റോമൻ നമ്പേഴ്സ് ഓൺ ഇറ്റ്. മൈല, ഐ ടോൾഡ് യു മൈ പേരൻസ് ഐ ഓൾവേസ് ബ്രിങ് ലോട്ട് ഓഫ് അൺയൂഷ്വൽ തിങ്സ് ബാക്ക് ഫ്രം ദർ ട്രിപ്സ്. കം ഓൺ, ഐ റേസ് യു അക്രോസ് ദ പാർക്ക്. ഫസ്റ്റ് വൺ ടു ദ പ്ലേഗ്രൗണ്ട് ഇസ് ദ വിന്നർ. ഐ ആം ഗോയിങ് ടു ബീറ്റ് യു മൈല. ഓ നോ, ലുക്ക്, Wow, we are in the race in ancient Rome. There are a lot of people here. This is so exciting. Cassius, hey, who are you? What are you doing here? Luke, I am Luke and this is Myla. We were practicing for a race and who are you? I am Cassius and you are in a race now. Hold on. We are going around the corner. Look, wow. We are in a race in ancient Rome. The stadium is bigger than 3 football pitches and there are crowds of people here. And look, there's the emperor of Rome with his family. This place is awesome, isn't it? I love this race. I want Marcus to win. Look, he's got beautiful white horses. Make sure you hold on to your new puppy, Flex. He looks excited. You don't want to lose him, do you? The drivers aren't very good today. Expect for me, I am the best. Myla, wow, we are nearly had an accident. That driver almost hit us. Look, Who is he? He is dangerous. Cassius. That's Marcus. He always wins. His horses are strong and he doesn't care about the rules. But I am going to try and beat him. If I win the prize money, I will be rich. And then I wouldn't be a slave anymore. Look, what? You aren't a slave, are you? Cassius. Yes, I am. The emperor bought me when I was a boy. I work for him. He's got lot of slaves. Myla. Cassius. How many times do you have to go around the track? Cassius. 7. We need to go around it one more time. Hold on, kids. You are beating Marcus now. We are going to win the race. Aren't we? Come on, Cassius. Oh, no. My new puppy. He just jumped out of my hands and he's on the track. Naughty dog. There's a puppy on the track. What's it doing here? I don't think this is part of the competition. Myla. Oh, no. We have to save that puppy. Cassius, but I can't stop. I will lose the race. Luke jumped off and get the puppy. Cassius, no, you cannot do that. It's too dangerous. We are going too fast. Myla, I ever got idea. Why don't you ride too close to the puppy and can we pick him up? I'll hold. You, look, I am strong enough, you won't fall. Hey, got my puppy, they saved him. I can see the finish line, we are nearly there. Go, Cassius, go. Cassius, it's not good. I will lost. I will be a slave for the rest of my life. Look, I am sorry, Cassius, but at least we saved the puppy. Haha, those kids saved the dogs and now I won. Umbrella, you saved my son's puppy and my people loved the race. It was exciting. You can have the prize money and a free life, Cassius. Myla, wow, cool. Now you got money and you are free, Cassius.
1: ഓക്കെ, ഇതെന്താന്ന് നമ്മളെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണന്നല്ലേ?
0: അതെ,
1: ഇതിങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത്
2: കാസിയസും പിന്നെ ലൂക്കും മൈലയിട്ടു, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, അത് അവരുടെ ഓപ്റ്റന്റാണ്, പേര് മാർക്കസിനാണ്. അപ്പൊ ഇവര് ഈ ഹോഴ്സ് വെച്ച്, ശരിക്കും ഡ്രീമാണ്, ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എംബ്രറിൻ്റെ, അതിന് വെച്ചാൽ രാജാവിൻ്റെ മോൻ്റെ പപ്പി താഴത്തോട്ട് വീണു. അപ്പം അതിനെ രക്ഷിക്കാൻ വേണ്ടി അവർ രക്ഷിച്ച്, പക്ഷേ അവർ റേസിൽ ജയിച്ചില്ല. അതുകൊണ്ട് കാരണം ഇപ്പം എംബ്രർ വളരെ സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ എംബ്രറിൻ്റെ മോൻ്റെ പപ്പീനെ സേവ് ചെയ്തുകൊണ്ട് കാരണം, അല്ലെങ്കിൽ പപ്പി പോയേനെ. അപ്പം മാർക്കസ് ജയിച്ചു റേസിൽ, അണ്ട് അവരെ കുറേ കളിയാക്കുകയും ചെയ്ത്.
0: ഇതാണ് ആ കഥയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഉത്തരയച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലോ.
1: അതെ. നേരത്തെ ഉത്തരം എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം ശരിയാക്കിയുള്ളൂ
0: തോന്നുന്നുണ്ട്.
1: സ്വന്തം മരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം.
0: അതെ,
1: ഒരാളയച്ചു നമ്മൾക്ക് തന്നെ. എന്ത് ലോജിക്കലാണ്? അതെ, അത് എഴുതിയിട്ടുള്ളതെന്ന് അറിയില്ല. പിന്നെ ഒന്നര ഉത്തരം, വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക്, അതാണ് ഉത്തരം. അത് ശരിയാക്കിയുള്ളത് അമീർ ടി എടത്തനാട്ടുകര. വേറെ ഒരാൾ പറഞ്ഞു നമ്മുടെ മനസ്സിന്. പിന്നെ മെഴുകുതിരി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, കലണ്ടർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഇവരൊക്കെ പറയാനുള്ള ഒരു റീസൺ ഉണ്ടാവട്ടോ, വെറുതെ അങ്ങോട്ട് എന്തായാലും പറയൂല. പിന്നെ അതുപോലെ തന്നെ ഇതിലെ റസിയ ഷംസുദ്ദീൻ ആരാണ്?
2: എന്റെ വല്യമ്മ.
1: വല്യമ്മ പറയുന്നുണ്ട്, ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു സോറി അസ്സലാമു അലൈക്കും ആദമിന്റെ വല്യമ്മയാണ്, ആദമിനോട് ഹാപ്പി ആയിരിക്കാൻ പറയണം, കുട്ടികളോട് അന്വേഷണം പറയണം എന്ന്
0: പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോ വല്യമ്മ റേഡിയോന്റെ ശ്രോതാവാണോ?
2: അല്ല,
1: ഇങ്ങനെ
2: ജസ്റ്റ്
1: എന്റെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്ന് കേറി നോക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ,
2: ഡൗൺലോഡ് ചെയ്തിട്ട്.
1: ആ ഓക്കെ ഓക്കെ, വല്യമ്മക്ക് ഇയാൻ പരിചയപ്പെടുത്തി കൊടുക്കണം. നാട്ടില് ചെന്നിട്ടേ എല്ലാവർക്കും പരിചയപ്പെട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ ഇരിക്കാറുണ്ട് ആങ്കറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ നമ്മളെ അമീർ ടിയർത്തിനായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്നത്തെ എഴുത്തിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഓരോ ദിവസം പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളും അതിലുള്ള കണ്ടന്റ് ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു എഴുത്ത് കൊണ്ട് ഒരാളെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ അത് നമ്മുടെ മരണശേഷം ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ആ നന്മ പുലർത്തുന്ന കാലം അത്രയും നമ്മുടെ ഖബറിലേക്ക് എത്തും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ്. മാത്രമല്ല, അത് ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൂടി എത്തുമ്പോൾ ആ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. യഥാർത്ഥത്തിന് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തും വല്ലാത്ത ഒരുപാട് മെസ്സേജുകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു നീയത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കട്ടെ, അതിനർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട്.
0: അതെ,
1: കാരണം അദ്ദേഹം ബാക്കിയുള്ള ആളുകൾക്ക് ഒരാളെങ്കിലും മാറ്റി ചിന്തിക്കാൻ, അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ഒരാളെങ്കിലും മാറി ചിന്തിക്കാൻ കാരണമായി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ എഴുത്തുകളൊക്കെ അയക്കാറുള്ളത്. എന്നും നമ്മൾ ഈവനിൽ ലൈവിൽ തുടക്കത്തിൽ എഴുത്ത് വായിക്കാതെ തുടങ്ങാറില്ല. എനിക്കെന്നെ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ഇത്ര എവിടെ നിന്നാണ് ഇത്ര തന്നെ, നമ്മുടെ പ്രഭാഷണമാണെങ്കിൽ 1-2 മണിക്കൂറൊക്കെ നിന്ന് പറയും, പക്ഷെ ഈ എഴുത്ത് എഴുതാനുള്ള ഈ ഒരു ചെറിയ കണ്ടന്റ് ആയാലും അത് എവിടെ നിന്ന് കിട്ടണമെന്ന് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. മാഷാല്ലാഹ്, അതെല്ലാം നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
0: പരിപാടികളെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. ഷുഹൈബായും വളപട്ടണം രണ്ടാളും നന്നായി പരിപാടി അവതരിപ്പിച്ച് മാഷാല്ലാഹ് ഇക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, ആദമിന്റെ പരിപാടി നല്ല ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ, മാതാപിതാക്കൾക്ക് സമാധാനവും സന്ദേശവും ഉണ്ടാകട്ടെ, ഉയർച്ചയിലെത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അതുപോലെ വേറൊരു നല്ലൊരു കുസൃതി ചോദ്യം കണ്ടേ ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നു.
0: അതെ,
1: വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ്? എല്ലാവർക്കും കിട്ടുന്ന ഞാൻ മനസ്സിലാക്കണ്, വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയുന്ന ആളുകൾ എന്താക്കട്ടെ, ഫീഡ്ബാക്കിൽ അയക്കട്ടെ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതെന്നുവെച്ചാൽ നിങ്ങൾക്ക് അവസരം തരാം, അവസാനം നിങ്ങളൊന്നും ഉത്തരം പറയേണ്ടി വരിക. ഓക്കെ, അതുപോലെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം, വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഏതായാലും ഒരുപാട് ആളുകൾ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ.
0: അതെ,
1: നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴൊക്കെ ഉത്തരം വന്നിട്ടുണ്ട്, മലക്കുൽ മൗത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ നല്ല ഉത്തരം നമ്മൾ പറഞ്ഞു. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്കാണ് മുൻകൂട്ടി മരണം അറിയാൻ കഴിയണതെന്നാണ്. ശരിക്കും ആ ഒരു സംഗതി ശരിയാണെന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും അഭിപ്രായത്തിൽ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് മരണം മുൻകൂട്ടി അറിയാമെന്ന് പറയണത് ചിലപ്പോൾ എന്തെങ്കിലും റീസൺ കൊണ്ടത് മാറിപ്പോവാം.
0: അതെ,
1: ഒരു ചാൻസ്
0: ചാൻസ് ഉണ്ട്.
1: അതെ, ചാൻസ് ഉണ്ട്. എന്നാലും പറയാം
0: 90%
1: അതെ
0: നടക്കും
1: നടക്കും ആ നടക്കും എന്നുള്ളത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് കോടതി വിധിക്കാം വധശിക്ഷക്കാവും, പക്ഷെ അത് നടപ്പിലാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ ഏതോ ഒരു രാജ്യത്തെ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്, ചൈനയിലോ അല്ലെങ്കിൽ ജപ്പാനിലാണ് വധശിക്ഷ അറിയിക്കൂല. അതായത് എപ്പോഴാണോ കോടതി വിധിച്ചു കഴിഞ്ഞാലും ഇവരറിയില്ല, പ്രതികൾ വധശിക്ഷ വിധേയമാക്കുന്ന ആളറിയില്ല. ആ അറ്റ് ദ ടൈം ആളെന്താക്കും, കാരണം അതിനെക്കുറിച്ച് ഡിപ്രഷൻ ആവാതിരിക്കാന്നാണ് എന്താ വെച്ചാൽ അവർ കാരണം പറയുന്നത്. അവർക്കതിന് കാരണമുണ്ട്. അവർ പറയാന്ന് വെച്ചാൽ അതൊരു സുഖമുള്ള മരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ്. അതെ അതെ, തീർച്ചയായും. എന്താ അപ്പോ മൂപ്പര് അല്ല അവിടുത്തെ ഒരു
0: നിയമം,
1: അതെ നിയമം നൽകുക അങ്ങനെയാണ് ഉള്ളത്. ഓരോ ഓരോ രാജ്യത്തും ഓരോ ഇതാണ്. അവര് ചിന്തിക്കുന്ന വേറെ റൂട്ടിലാണ്. നമ്മളെ നാട്ടിലൊരു നിയമം നടപ്പാക്കണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും അല്ലേ. അപ്പൊ ഏതായാലും ഉത്തരങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ.
0: അതെ അതെ, ഇതിനാണ് നേരത്തെ ഉത്തരത്തെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഉത്തരങ്ങൾ ചോദ്യങ്ങൾ വരുന്നുണ്ട്. മുഗൾ സൂചിറമംഗലം പറയുന്നുണ്ട്, പറ്റൂല, അള്ളാഹുവിന്റെ വിധി തന്നെ വേണമെന്ന് പറയുന്നുണ്ട്.
1: ചോദ്യമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, അത് കുസൃതി ആയിട്ട് തന്നെ എടുക്കണം എന്ന് തിരിച്ചൊന്ന് ഓർമ്മപ്പെടുത്താണ്. കുസൃതി കുസൃതി ആയിട്ട് തന്നെ എടുക്കണം. നേരത്തെ ചോദിച്ച വെച്ചട് വെച്ചട് കയറ്റം കിട്ടുന്ന ജോലി ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഉത്തരം അറിയുന്നവരെന്താക്കട്ടെ,
0: ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ.
1: അത് തീർച്ചയായും ചില ദിവസങ്ങളിൽ അതിന് ഭയങ്കര ക്ഷാമമുണ്ട്, ചില ദിവസങ്ങളിൽ അതിങ്ങനെ ഭയങ്കര വാരി അൺലിമിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലത് നമ്മൾ കേൾക്കാറുണ്ട്, ചില സംഗതികൾ തീരെ നമുക്ക് നമ്മളാ ഭാഗത്ത് ചിന്തിക്കാത്ത തരത്തിലുള്ള. പക്ഷെ എന്തായാലും നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരാളെങ്കിലും ശരിയാക്കാറുണ്ട്.
0: അപ്പോൾ ചോദ്യം നിങ്ങളത് ചോദിച്ചില്ല എന്ന് കരുതിയിട്ട് നിർത്താൻ പാടില്ല, നിങ്ങൾ അടുത്ത ദിവസങ്ങൾ ചോദിക്കും.
1: അതെ, ഒരു പക്ഷേ എന്താ വെച്ചാൽ നിങ്ങൾ അന്ന് ചോദിച്ചില്ലെങ്കിൽ പിറ്റേന്നാ ചോദ്യം തന്നെ ചോദിക്കുക.
0: ചോദ്യത്തിന്റെ ആധിക്യം മൂലം ഒരു പക്ഷേ ഒഴിവാക്കി പോകുന്നതാവും.
1: അതെ അതെ, ചിലപ്പോ കണ്ട്
0: ഇതിൽ കുറേ ചോദ്യങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്.
1: അതെ അതെ അതെ, വളരെ ഈ കുസൃതി ചോദ്യത്തിന്റെ രസം എന്താ വെച്ചാല് പല ആളുകളും പല തരത്തിലും ഉത്തരം
0: ചിന്തിക്കുക എന്നുള്ളത്,
1: പല കോണിൽ. കാരണം അതിന്റെ ഉത്തരം തെറ്റാണെന്ന് പറയാൻ നമുക്ക് എന്താവില്ല, പറ്റൂല എന്നുള്ളത് ശരിയാണ്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഇന്ന് നമ്മുടെ പാഠക്കുറിപ്പിന്റെ സമയത്തിട്ടുണ്ട്.
0: അതെ,
1: നമുക്ക് പാഠക്കുറിപ്പിലേക്ക് പോവാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബാദ്. പ്രിയനിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ പാഠക്കുറിപ്പ് എന്ന ഈ ഒരു സെഷനിൽ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമാനത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അറബി വാക്കാണ്, അതിൻ്റെ മലയാളം ഉത്തരവാദിത്ത നിർവഹണം എന്നതാണ്. ഉത്തരവാദിത്തം നിർവഹിക്കുക, നമ്മളൊരാൾ നമ്മളടുത്ത് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അതിൻ്റെ പല ഏരിയകൾ, പല ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിലൊന്നാമതായി പറയാനുള്ളത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു അമാനത്ത് ഏറ്റെടുക്കുന്ന ആളുകളാകാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അടുത്ത് ധാരാളം അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യണം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അറിയിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്നത് അള്ളാഹു നമുക്ക് അമാനത്ത് ആക്കിയതാണ്. ആ കാര്യങ്ങൾ നമ്മൾ ആദ്യമായി പിന്നെ ഗൗരവത്തോടെ കാണുകയും ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നതാണ്. അപ്പോൾ ഈ ഒരു ഈ നിലക്ക് നമ്മൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാതെ പൊതുവായി നമുക്കിടയിലുണ്ടാകുന്ന ധാരാളം ഏൽക്കലും ഏൽപ്പിക്കലുകളും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലി, ഇപ്പോൾ ഉദാഹരണം പറയണ ക്ലാസ്സിലെ ലീഡർ, ക്ലാസ്സിലെ സ്കൂളിലെ ക്ലാസ്സിലെ ലീഡർ, മദ്രസയിലെ ക്ലാസ്സിലെ ലീഡർ, ലീഡർഷിപ്പ് എന്ന ആ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തു. ക്ലാസ്സിൻ്റെ ലീഡറാണ് ഞാൻ എന്ന ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അപ്പം പിന്നെ അത് കൃത്യമായി നിർവഹിക്കണം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്ലാസ് ടീച്ചറിനെ അറിയിക്കേണ്ട ഡ്യൂട്ടി, ക്ലാസ്സിൻ്റെ ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒരു ലീഡറിൻ്റെ അണ്ടറിലാണ് എല്ലാം വരിക. അപ്പോൾ ആ ലീഡർ എന്ത് ചെയ്യണം, ലീഡർ പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചു മുന്നോട്ട്. അപ്പോൾ അതൊരു ഉത്തരവാദിത്തമാണ്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളത് കൃത്യമായി നിർവഹിച്ചിരിക്കണം എന്നുള്ളതാണ്. വിശ്വാസികളുടെ ഒരു ഗുണമായിട്ടാണ് ഖുർആൻ അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വല്ലദീന ഹും ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ, വിശ്വാസികളെ പറ്റി അള്ള പറയുന്ന എന്താ നിങ്ങൾ തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണെന്നാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്ന സൂറത്തിലാണ് അള്ളാഹ് ഈ ഒരു ഭാഗം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യഉമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ وَإِذَا حَكَمْتُمْ بَيْنَ النَّاسِ أَن تَحْكُمُوا بِالْعَدْلِ إِنَّ اللَّهَ نِعِمَّا يَعِظُكُمْ بِهِ إِنَّ اللَّهَ كَانَ سَمِيعًا بَصِيرًا. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഒരു നേതാവായി നിൽക്കുന്ന ആൾ, അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ശ്രദ്ധിക്കണം ആ ആളുകൾക്കൊക്കെ, ഞാൻ ഒരു നേതാവായി നിന്നിട്ട് ഞാൻ നൽകേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അവർക്ക് നൽകിയിട്ടുണ്ടോ, അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ ഒരു നേതാവിന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു നേതാവായി, നാട്ടിലറിയപ്പെടുന്ന നേതാവായി മാറണം എന്നൊന്നുമില്ല. നമ്മളൊക്കെ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം നമ്മൾ ചെറിയ നിലക്കൊക്കെ ഏറ്റെടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളായിരിക്കാം നമ്മൾ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലത്തെ ലീഡർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നവരാണോ എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് അൽ അമീൻ എന്നായിരുന്നു നബിയെ വിളിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കച്ചവട സംഘം അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകും. നബി കച്ചവടം നടത്തി കൊടുക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ലാഭം കിട്ടുന്ന പൈസയടക്കം എല്ലാം ആ മുതലാളിക്ക് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു പിന്നെ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കളിൽ കളവ് നടത്തി, മോഷണം നടത്തി, മറച്ചുവെച്ച് ഒരു പിന്നെ തട്ടിപ്പ് കാണിക്കുന്ന ഒരു സ്വഭാവം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നബിക്ക് നബിയെ നാട്ടിലുള്ള ആളുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നബിക്ക് അല്ലാമി എന്ന പേര് വരെ വന്നു എന്നുള്ളത് ചരിത്രം അറിയുന്ന നമുക്ക് ഓരോരുത്തർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ പേരില്ലെങ്കിലും അൽ അമീൻ എന്ന ആ ഒരു വിശ്വസ്തൻ എന്ന ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്നതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഖുതുബത്തുൽ വിദാ ഹജ്ജത്തുൽ വിദായിൻ്റെ അവസാനത്തെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ സംസാരത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അമാനത്ത്, ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഗൗരവം വളരെ ശ്രദ്ധയോടുകൂടെ നബി പഠിപ്പിച്ചതായി ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും, നമ്മൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും, നമ്മുടെ വീട്ടിലാണെങ്കിലും, നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ആ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അമാനത്ത് വിശ്വസ്തത ഏൽപ്പി ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അമാനത്തിനെ നഷ്ടപ്പെടുത്തുന്നവൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി പഠിപ്പിച്ചതുപോലെ അതിന് ആ ഈമാൻ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടിയോടുകൂടെ കൃത്യമായി അമാനത്തിനെ ഏറ്റെടുക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനെ നിർവഹിക്കുന്ന മക്കളിൽ, വിദ്യാർത്ഥികളിൽ നമ്മൾ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക. അള്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്താൽ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്.
0: അതെ,
1: അത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, പാഠക്കുറിപ്പിൽ പറഞ്ഞ പോലെ, ഒരു ക്ലാസ് ലീഡർ ആസ് എ ക്ലാസ് ലീഡറാണ് പോലെങ്കിൽ എന്തുണ്ട്, ഉത്തരവാദിത്തമുണ്ട് അല്ലേ. ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂൾ ലീഡറൊക്കെ ആണെങ്കിൽ അല്ലേ, ഒരു ക്ലാസ്സിൻ്റെ ഫുള്ള് എന്താക്കും, ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ എന്താക്കും, ഞാൻ പേരെഴുതണം അല്ലെങ്കിൽ എന്താക്കണം, ക്ലാസ് ഫുള്ള് നോക്കണം, ഉത്തരവാദിത്തമാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ആളുകളൊക്കെ പേര് നമുക്ക് ഇങ്ങനെ എഴുതാൻ എന്തുണ്ടാവും,
0: മടിയുണ്ടാവും,
1: പ്രയാസമാണ്.
0: ഓക്കെ,
1: ആദ്യം ഒരു ക്ലാസ്സിലെ ലീഡറാണ്, അപ്പം ഈ ലീഡറാണോ ഒരു ക്ലാസ്സിലെ, ഓക്കെ, രണ്ട് ലീഡർമാരപ്പോൾ മുന്നിലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഉത്തരവാദിത്തങ്ങളാണ്. ഏ, ജീവിതത്തിൽ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ടൈം ഉണ്ടാവില്ല. ആശയങ്ങൾ എന്താണ്, ഇപ്പോൾ ഒരു മകനാണ്, ഒരു വീട്ടിലെ ഉപ്പാൻ്റെ മകനാണ്. ഇപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ ശരിക്കും? യെസ്, നിങ്ങൾ വിദ്യാർത്ഥി സ്റ്റുഡൻ്റാണ്, പഠിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ആ അതൊരു അമാനത്തായിട്ട് ഏറ്റെടുത്താണ്. കാരണം വാപ്പാക്കും ഉമ്മാക്കും പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഗ്രീൻ വാലിയിൽ അവിടെ ഫീസ് കൊടുത്ത് പഠിക്കണത് എന്തിനാണ്, അടിപൊളിയായിട്ട് പഠിക്കാനാണ്. അവർക്കൊരു നിയത്തുണ്ട്, അതൊരു ഉത്തരവാദിത്തമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താക്കും, ഹയർ സ്റ്റഡീസിന് ഒരു ജോബ് കിട്ടും. അപ്പോൾ ജോബിൽ ഓരോ റോളുകൾ ഉണ്ടാവും, ആ റോൾ എന്താണ്, ഉത്തരവാദിത്തമാണ്. ആ ചിലപ്പോൾ ഒരു കമ്പനി കയറുമ്പോൾ മാനേജർ, അല്ലെങ്കിൽ ഓരോ പോസ്റ്റൽ എച്ച് ആർ, അല്ലെങ്കിൽ അതിൻ്റെ എന്താവട്ടെ. അപ്പോൾ ഓരോ ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. ഉത്തരവാദിത്തം ഇല്ലാത്തൊരു സമയം ഉണ്ടാവുമോ? ഇല്ല. ജസ്റ്റ് ഒരു ഏട്ടനായിട്ട് ഉത്തരവാദിത്തം ഉണ്ടാവും, അനിയനായിട്ട് ഉത്തരവാദിത്തം ഉണ്ടാവും. നിങ്ങൾ വീട്ടിൽ എത്രാമത്തെ മോനായി?
2: രണ്ടാമത്തെ.
1: ആദമോ?
2: ഞാൻ
1: ആദ്യത്തെ കുട്ടി, മൂത്ത കുട്ടിയാണ്. ഭയങ്കര ഉത്തരവാദിത്തം, വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഉപ്പാക്ക് ഇങ്ങനെ മനസ്സിലുണ്ടാവും, പഠിച്ചോനെ, ആദമുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ വീട്ടിൽ ശരിക്കും ആദമാണ്. ഇനി
0: അതെ,
1: ഉപ്പ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ദൂരം പോയാലും വീട് വരിക്കേണ്ടതാരാ? ആദമാണ്. ആദമിന് ഉത്തരവാദിത്തം കൂടുതലുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മളെ പാഠക്കുറിപ്പിൻ്റെ സമ്മറി, ഒരു ഒരു മെസ്സേജ്. അപ്പോൾ ഇതെന്താക്കണം, ഞാനും നിങ്ങളെല്ലാവരും എന്താക്കണത് പാലിക്കണം. ഇപ്പോൾ ഞാൻ ഒരു അധ്യാപകനാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം എന്താ, കുട്ടികളെ പഠിപ്പിക്കുക. ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഉറങ്ങണമെങ്കിലോ ഞാൻ ഉത്തരവാദിത്തം വഞ്ചന വരുത്തി പഠിച്ചോ നാളെ എന്തൊക്കെ എന്നോട് ചോദിക്കും അല്ലേ. ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താ അറിയോ, ഇതിനൊക്കെ അപ്പുറത്തുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനതാല ചില ഉത്തരവാദിത്തങ്ങൾ എന്ത്, നല്ല മുഅ്മിനായി ജീവിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നമ്മളെ ഉത്തരവാദിത്തമല്ലേ. ഒന്ന് തിങ്ക് ചെയ്താൽ നമ്മളതിലെന്തെങ്കിലും വീഴ്ച വരുത്തുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മളെ പടച്ചോനെ വഞ്ചിക്കുന്നതിന് എന്താണ് തുല്യമാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പാഠക്കുറിപ്പാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? കുസൃതി ചോദ്യം ആ പറഞ്ഞു, ആദ്യം പറ വെച്ചടി വെച്ചടി
2: വെച്ചടി വെച്ചടി
1: കേറ്റം കിട്ടുന്ന ജോബ് എന്താണ്,
0: എന്താ ഉത്തരം?
2: പൈലറ്റ്.
1: പൈലറ്റ്, പൈലറ്റ് എന്താ പറയാനുള്ള റീസൺ എന്താ, എന്തെങ്കിലും കാരണം വേണല്ലോ പൈലറ്റ്.
0: ഉയരത്തിൽ പറക്കുന്നു എന്നുള്ളത് കൊണ്ട്
1: വെച്ചടി വെച്ചറിയുമ്പോ ഉയരം ആ ഒരു ഇതില്. എന്റെ അഭിപ്രായത്തിൽ എന്താ ഉത്തരം, എന്റെ മനസ്സിൽ തോന്നിയ ഉത്തരം, വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോബ്. ഒന്നും തോന്നണില്ല, നമ്മള് പിന്നെ അത്രക്കാരൻ താഴെ തട്ടിലുള്ള ആളാണ്. ഞാൻ ഉത്തരം പറയാം, ഉത്തരം തെങ്ങ് കയറുന്ന ആളാണ്. കറക്റ്റ് അല്ലേ ഉത്തരത്തിന്? എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടല്ലേ, എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാ.
0: എതിരഭിപ്രായങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്,
1: അതെ വന്നിട്ടുണ്ട്.
2: താഴോട്ടേക്കൊന്ന് വരുമല്ലോ, അതിനനുസരിച്ച് താഴോട്ടേക്ക് തന്നെ വരുമല്ലോ.
1: പക്ഷെ വെക്കുന്നതനുസരിച്ച് കയറ്റം കിട്ടുന്നുണ്ടല്ലോ.
0: ജസ്റ്റ് പ്രൊമോഷൻ ആണ്, അടുത്തത് പ്രൊമോഷൻ, വീണ്ടും പ്രൊമോഷൻ. വെച്ചടി വെച്ചടി കയറ്റം,
1: വെച്ചടി വെച്ചടി കയറ്റം. താഴെ ഇറങ്ങുന്നൊന്നും നമ്മൾ ആലോചിക്കണ്ട, ശരിക്കും നമ്മൾ സാധാരണ കഥയിലെ ചോദ്യം
2: കേറി അവസാനാണ് മെയിൻ പോലി.
1: ആ ഓക്കെ, ഏതായാലും
0: പല ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്,
1: പല രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഈ അതിന്റെ ഇടക്ക് സലാം പറഞ്ഞ ആളുകളുണ്ട്, തിരക്കില് പെട്ടത്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, ഇമ്രാൻ എൻ വി, കുമരനെല്ലൂർ, ഷംനാദ് ഖാൻ, അവരൊക്കെ നേരത്തെ വരുന്ന ആളുകളാണ്. ഇന്ന് നേരം വൈകിട്ടുണ്ട്
0: ആയിഷ.
1: അതെ, അപ്പം നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, അപ്പൊ അതിന്റെ ഉത്തരം ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ അവര് അയച്ചിട്ടുള്ള തൊട്ടുകൂട്ടുന്ന വസ്തു,
0: അത് വേറെ ചോദ്യമാണ്,
1: വേറെ ചോദ്യം,
0: വേറെ ചോദ്യമാണ് അത്.
1: ആ ഓക്കെ, ആ ഓക്കെ ഓക്കെ, സോറി സോറി, വേറെ ചോദ്യമാണ്. പിന്നെ ആ ഷംനാദ് ഖാൻ മരം കയറ്റം, അതെ അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതെ, തെങ്ങും മരം ഓക്കെ ഓക്കെ, ഒരേ ഒരു പർപ്പസ്, ഒരേ സംഗതിയാണത്. പിന്നെ അടുത്ത് നഫീസ പി എ താമരശ്ശേരി, തെങ്ങ് കയറ്റം, ഉത്തരം ശരിയായിട്ടുണ്ട്. പിന്നെ ഒരാൾ ഈ ഏണിപ്പടി എന്ന് എഴുതിയിട്ടുണ്ട്, വെച്ചടി വെച്ചടി കയറ്റം, തള്ളി തള്ളാനും വിലയാ കൊള്ളാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലാണ്. പിന്നെ ഫൗസിയ മമ്മു ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ശരിയാണ്,
0: ജോലി എന്നുള്ള അർത്ഥത്തില്,
1: അതെ ലൈൻമാൻ വെച്ചടി വെച്ചടി,
0: എപ്പോഴും
1: ലൈൻമാൻ ആ എന്തും പറയാം. പിന്നെ മെഹനാസ് ഗഫൂർ തെങ്ങ് കയറ്റം, അത് ഉത്തരം ശരിയായിട്ടുണ്ട്. ജമീല വി പി കാളികാവ്, അവരിതിനാണ് ഉത്തരം പറഞ്ഞേ,
0: അറിയില്ല.
1: ഓക്കെ, അടുത്ത അടുക്കള ജോലി എന്ന് നഫീസ കാടാ, അടുക്കള ജോലി അത് ഫലം കാരണം
0: സ്ത്രീകൾ എന്താ അടുത്തത്, അടുത്ത ജോലി എന്നുള്ള അർത്ഥത്തിൽ.
1: അതെ അതെ, അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്, ചിലപ്പോ എന്താ മീൻ പിടിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോ അടുപ്പത്താവും, അടുപ്പത്ത് നേരെ വിളമ്പി കൊടുക്കല്. അതെ, വെച്ചടി വെച്ചടി കയറ്റം. പിന്നെ ഒരാൾ അതിന്റെ ഇടയിൽ കേൾക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്,
0: ടെക്നിക്കൽ
1: ഇഷ്യൂ, അവരെ ഫോണിലെ പ്രശ്നവും. നമ്മൾ ഉഷാറായിട്ട് ലൈവ് പോകുന്നുണ്ട്, ഫീഡ്ബാക്ക് വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഉമ്മുകുൽസു ചെറുമംഗലം പറയുന്നുണ്ട്, എന്ത് കാര്യങ്ങളും സത്യസന്ധമായി ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ മക്കൾക്ക് അള്ളാഹു കൊടുക്കട്ടെ, ആമീൻ. മക്കൾക്ക് എന്നല്ല, എല്ലാവർക്കും കിട്ടണം, പ്രായ ഭേദമന്യേ കിട്ടേണ്ടതാണെന്ത് ഈ സത്യസന്ധത, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറയാം, നമ്മുടെ ഉത്തരവാദിത്വ ബോധം, മസ്ഊലിയത്ത് എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ഷംനാദ് ഖാൻ കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റർ
0: തൊട്ടുകൂട്ടാൻ പറ്റാവുന്ന,
1: ആ ഓക്കെ ഓക്കെ ഓക്കെ, അത് ചോദ്യമാക്കി നമ്മൾ കൂട്ടിയിട്ടില്ല വേറെ കാര്യം. അതെ, തൊട്ടുകൂട്ടാൻ പറ്റ അത് കാൽക്കുലേറ്റർ തന്നെയാണ്, ഒരുപാട് ആളുകൾക്ക് അറിയും.
0: അബ്ദുൽ ഹമീദ് സിക്കി അഴിയൂർ, മാഷാല്ലാ, പാഠക്കുറിപ്പിൽ വിവരിച്ച വിഷയം വളരെ ചിന്തിക്കുവാനുള്ള വിഷയമാണ്. അമാനത്ത് വലിയൊരു ബാധ്യതയാണത്, അതിൻ്റെ മുറപ്രകാരം നിറവേറ്റില്ലെങ്കിൽ കാര്യം പോക്കാണ്. നല്ലത് മനസ്സിലാക്കി ചെയ്യാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. അമീൻ.
1: പിന്നെ വേറെ ആൾ പറഞ്ഞു വീട് പണിന്ന്, വെച്ചടി വെച്ചടി കയറ്റ വീട് പണിന്ന്,
0: അതായത് ഒരു കല്ല് വെച്ചു വീണ്ടും അടുത്ത കല്ല് വെച്ചു അടുത്ത കല്ല് വെച്ചു എന്നുള്ള,
1: ഇതൊരു ജോബ്,
0: അതൊരു പല ഉത്തരങ്ങൾ വരാം, പലരുടെയും ചിന്തകൾ വ്യത്യസ്തലത്തിലുള്ളതാണ്,
1: വ്യത്യസ്ത തലത്തുന്ന ചിന്ത. ഈ ഗുസൃതി ചോദ്യത്തിന് ഉത്തരാണ്, അതായത് ഈ
2: ചോദ്യം
1: ഓക്കെ,
2: ഈ ആദം പറഞ്ഞ ഉത്തരം പൈലറ്റ്, ശരിക്കത്തെ ഉത്തരം തെങ്ങ്. ഈ തെങ്ങിനെക്കാട്ടിലും മുകളിൽ പോകുന്നുണ്ടല്ലോ പ്ലെയിന്,
0: വെച്ചടി വെച്ചടി എന്നുള്ള ഒരു
1: പ്രയോഗം ഉണ്ടല്ലോ, അത് ശ്രദ്ധിച്ചാൽ മതി. വെച്ചടി വെച്ചടി,
0: സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്,
1: സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പൈലറ്റ് ആകുമ്പോ അങ്ങനെ ഉണ്ടോ? പൈലറ്റ് ഒറ്റ പോക്ക്,
0: പിന്നെ പ്രൊമോഷൻ അല്ലല്ലോ,
1: പിന്നെ പ്രൊമോഷൻ അല്ലല്ലോ, പൈലറ്റ് ആണ് പൈലറ്റ്.
2: ഓ പിന്നെ ഇങ്ങനെ പൈലറ്റ് പോയി ചെറുതായിട്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടിരുന്നി.
1: എന്നാലും അത് അതൊരു ബന്ധം തോന്നില്ല. ഇപ്പൊ ഇവര് ഇവിടെ കുറെ പറഞ്ഞില്ലേ, നമ്മള് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ ഏകദേശം ഒരു സാമ്യത നമുക്ക് തോന്നി. എന്തായാലും ഓക്കെ, ഇൻഷാല്ലാ പോട്ടെ. വീട് പണി പറഞ്ഞ ആളുകൾ അവർക്ക് വരെ ഇതിനെന്തുണ്ട്, ഒരു കാരണമുണ്ട് എന്നുള്ളത്. അതെ, ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ലൈവിൻ്റെ അവസാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത് ശരിക്കും ഇന്ന് ചോദ്യങ്ങളിലാണ് കുറെ ഒരു തിരിക്കണ കുറെ ചോദ്യങ്ങൾ. ഞാൻ മനസ്സിലാക്കണതേ, സാധാരണ കുസൃതി ചോദ്യം ചോദിക്കുന്ന ആളുകൾ പറയാറുള്ളത് ആളുകൾ തിരിച്ച്, അതായത് മാസ്റ്റർ എന്ന നിലക്ക് പറയാറുള്ളത് എന്താ വെച്ചാല് ഞാൻ ഉദ്ദേശിച്ച ഉത്തരങ്ങൾ പറയണം.
0: അതെ,
1: കുസൃതി ചോദ്യത്തിന്റെ പ്രത്യേകത.
0: അതെ, ഞാൻ ചോദിക്കുന്ന ആൾക്കാണ് അതിന്റെ ഉത്തരത്തിന്റെ ഇതുള്ളത്.
1: അതെ, അപ്പോ ഏതായാലും ഉത്തരം നമ്മൾ പറഞ്ഞു, ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങൾ പറയാൻ പ്രത്യേകിച്ച് എന്തുണ്ട്, ഓരോ കാരണങ്ങളും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതായാലും നമ്മൾ തുടക്കത്തിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് പറയാൻ, അത് കാരുൻ മസാഹ് ചൊല്ലാൻ മറക്കരുത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താക്കുക, പെട്ടെന്ന് തന്നെ അത് കാരുൻ മസാഹ് ചൊല്ലാൻ ഓർമ്മപ്പെടുത്തണം. ഏതായാലും ഇൻഷാല്ലാ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സാരോപദേശമാവട്ടെ, പാഠക്കുറിപ്പാവട്ടെ, നമ്മുടെ അമീർ ടി അടുത്തനാട്ടുകാരുടെ എഴുത്തുകളാവട്ടെ, ഇതൊക്കെ ഏറ്റവും വളരെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും പരിശ്രമവും ഉണ്ടാവണമെന്ന് അവസാനമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഏതായാലും ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാന തആല നമ്മിൽ നിന്ന് ഈ ഒരു അറിവുകളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഇത്രയും സമയം എ ആങ്കർ ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി,
0: ഞാൻ ഷർജ സർവാടി, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകൾ
2: ആദം ഫിറാസ്,
1: ആദമും ഫിറാസും, ഇൻഷാല്ലാ ആദമും ഷാമിറും. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഒരു ഈവനിംഗ് ലൈവിൽ ഒരുമിച്ച് കൂടാം ഒരുപാട് പ്രാർത്ഥനകളുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പീസ് റേഡിയോ ഓർമ്മ. ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം എന്നിവർ.
1: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം.
2: പിന്നെ ഇതെങ്ങനെ ഉണ്ടായി? ഷിയാക്കളിൽ നിന്നുത്ഭവിച്ച അന്ധവിശ്വാസത്തെ സുന്നികൾ മാലയിട്ട് സ്വീകരിച്ചത് തന്നെ. രാഷ്ട്രീയാധികാരത്തിൻ്റെ അനന്തരാവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും ജാമാതാവുമായ അലി റളിയല്ലാഹു അൻഹുവിന് നൽകണമെന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുള്ളതായി ഒരു വ്യാജവചനം നബിയുടേതായി ജൂതന്മാർ പ്രചരിപ്പിച്ചു. ഇതാണ് ആദ്യത്തെ കള്ളഹദീസ്. ശുദ്ധമനസ്കരായ കുറേ പേർ ഇതിൽ കുടുങ്ങി. അങ്ങനെ സമൂഹത്തിൽ കക്ഷിത്വമുണ്ടായി. നാശകരമായ വാശിയും വൈരാഗ്യവുമായി അത് പരിണമിച്ചു.
1: ജൂതന്മാർ എരിയുന്ന തീയിലേക്ക് മാറി നിന്ന് എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു. വികാരപരമായ ഒരു കാര്യം വാശിയോടെ കൈകാര്യം ചെയ്യുകയും പിന്നീടത് കഠിനമായ ശത്രുതയായി വളരുകയും ചെയ്തു. ഒടുവിൽ മൂന്നാം ഖലീഫയും പ്രവാചകന്റെ രണ്ടു പുത്രിമാരെ വിവാഹം ചെയ്ത് അവിടുത്തെ ഇഷ്ടത്തോഴനാവുകയും തൻ്റെ സമ്പത്ത് ഇസ്ലാമിനു വേണ്ടി അളവില്ലാതെ ചെലവഴിക്കുകയും പ്രവാചകന്റെ തിരുനാവിലൂടെ ജീവിതകാലത്ത് തന്നെ സ്വർഗാവകാശിയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അതിദാരുണമായി വധിച്ചുകൊണ്ടാണ് ശത്രുക്കൾ അവരുടെ വാശി നേടിയത്. ഷിയാത്ത് അലി അഥവാ അലി കക്ഷിക്കാർ എന്ന പേരിൽ ഉത്ഭവിച്ച ഈ വിഭാഗം അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെ മഹത്വം വർണ്ണിച്ചു വർണ്ണിച്ചു കാടുകയറി. ഈ മഹത്തുക്കളിൽ ദിവ്യത്വമാരോപിച്ചു. ഏകദൈവാരാധനയിൽ നിന്നും ഈ കൂട്ടർ അങ്ങനെ വ്യതിചരിച്ചു. ക്രമേണ ഷിയാക്കൾ പല അവാന്തര വിഭാഗങ്ങളായി പിരിഞ്ഞു. അലി റളിയല്ലാഹുനു ദൈവാവതാരമാണെന്ന് പോലും വിശ്വസിച്ച വിഭാഗം ഇവരിൽ രൂപം കൊണ്ടു. പ്രവാചക പുങ്കവൻ അള്ളാഹുവിൻ്റെ അറിയിപ്പ് പ്രകാരം സ്വർഗാവകാശികളെന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു, ഉമർ റളിയല്ലാഹുനു എന്നീ മഹാത്മാക്കളെക്കുറിച്ച് ശാപവാക്കുകൾ ചൊരിയുന്നത് ഷിയാക്കളുടെ മുഖ്യ ഇബാദത്ത് ആയിത്തീർന്നു. രാഷ്ട്രീയാധികാരമോഹത്തിൻ്റെ അന്ധതയിൽ നിന്നും കത്തിയുയർന്നുവന്ന ഈ വർഗം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ നാലതിരുകളും ഭേദിച്ച് പുറത്തുപോയി. ഈ വിഭാഗങ്ങൾ ക്രമേണ ശക്തി പ്രാപിച്ചു. പേർഷ്യ അഥവാ ഇറാനിലായിരുന്നു ഇവരുടെ സംഖ്യാവർദ്ധനവ്. പല കക്ഷികളും ഇവരിൽ ഉത്ഭവിച്ചു. മതാചാര്യന്മാർക്ക് ആത്മീയ ശക്തിയും ദിവ്യത്വവും കൽപ്പിക്കുന്ന അതിനാശകരമായ ബഹുദൈവത്വത്തിലും പൗരോഹിത്യത്തിലും അധിഷ്ഠിതമായിരുന്നു എല്ലാ കക്ഷികളും. അപ്രമാദിത്വം വാദിക്കുന്ന ഇത്തരം കുറേ ഷെയ്ഖുമാർ പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി. പലരും പ്രവാചകന്റെ കുടുംബ പിന്തുടർച്ച അവകാശപ്പെട്ടു. അവകാശപ്പെട്ടവർക്കെല്ലാം സമൂഹം അതനുവദിച്ചു കൊടുത്തു. അഹ്ലുൽ ബൈത്ത് അഥവാ പ്രവാചക കുടുംബം എന്ന വിശിഷ്ടനാമത്തിൽ സമൂഹം ഇവരെ ആദരിച്ചു ആത്മീയ പദവികൾ കൽപ്പിച്ചരുളി. ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ തൗഹീദിനെക്കുറിച്ചും പ്രവാചക ചര്യയെക്കുറിച്ചും യാതൊരറിവുമില്ലാത്ത മതപരിവർത്തനം ചെയ്യപ്പെട്ട വരും തലമുറകളിലൂടെ ഈ വിവരദോഷത്തിൽ മുസ്ലിം നാമധാരികളായി പെരുകുകയും ചെയ്ത പാവം സമൂഹത്തെ പണ്ഡിതവർഗം വിവരക്കേടിയിൽ തന്നെ തളച്ചിട്ടു. തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനുവേണ്ടി ഉപയോഗിക്കുവാൻ സമ്പന്നരും പണ്ഡിതരും ചേർന്നുള്ള അവിശുദ്ധ ബന്ധം ഒരുക്കിയ കെണിയിൽ സമൂഹം അജ്ഞതയുടെ ഇരുളുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടി.
2: പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരായി രംഗപ്രവേശനം ചെയ്തവർ ജനങ്ങളുടെ ആത്മീയ നേതാക്കളായി. അതോടെ സമൂഹത്തിൻ്റെ മുഴുവൻ വ്യവഹാരമണ്ഡലങ്ങളിലും ഇവർക്ക് ഔന്നത്യവും ആഢ്യത്വവും ലഭിച്ചു. അങ്ങനെ ഇവർ തങ്ങന്മാരായി. തങ്ങൾ എന്ന ഈ അതിബഹുമാനത്തിൻ്റെ വിളി എങ്ങനെ, എപ്പോൾ, ആര് തുടങ്ങി എന്നൊന്നും ആർക്കുമറിയില്ല. എങ്ങനെയോ പലവിധ ദുരാചാരങ്ങൾ കടന്നു കയറിയതുപോലെ ഇതുമുണ്ടായി. തങ്ങന്മാർ ജനനം മുതൽ മരണം വരെ സമൂഹത്തിൽ ലയിക്കാതെ വേറിട്ടു നിന്നു. വിവാഹബന്ധങ്ങളിലും ഈ നിഷ്കർഷ അവർ പാലിച്ചു വന്നു. മരണപ്പെട്ടാൽ മുസ്ലിങ്ങളെ മറമാടുന്ന പൊതു കബ്രസ്ഥാനിൽ തങ്ങന്മാരെ അടക്കം ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. സമുദായം ഈ ഇഷ്ടക്കേട് സാദരം വകവെച്ചുകൊടുത്തു. തങ്ങന്മാരെ മറമാടാൻ പ്രത്യേക സ്ഥലവും സൗകര്യങ്ങളുമുണ്ടായി. ഇതിന് മക്കാം എന്ന് വിളിക്കപ്പെട്ടു. വെളിയങ്കോട് തങ്ങന്മാരെ മറമാടുന്ന കെട്ടിടം മക്കാം എന്ന പേരിൽ നിലനിന്നു പോരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരികയാണ്. എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ മക്കാമിൻ്റെ താഴികക്കുടം കേടുവന്ന് കിടക്കുകയായിരുന്നു. അക്കാലത്ത് നാട്ടിൽ ഏതൊരു വിഷമസംഭവമുണ്ടായാലും തക്ക സമയത്ത് മഴ കിട്ടാതെ ബുദ്ധിമുട്ടുക, അതിവർഷം മൂലം വെള്ളപ്പൊക്കമുണ്ടാകുക, കൃഷിനാശം സംഭവിക്കുക, ശക്തിയായ കാറ്റടിച്ച് മരങ്ങൾ മറിഞ്ഞു വീഴുക, വസൂരി, കോളറ തുടങ്ങിയ വ്യാധികൾ പരക്കുക, മുസ്ലിങ്ങൾക്കിടയിൽ അടിപിടികൾ ഉണ്ടാകുക, ഒരു പേപ്പട്ടി ഓടി ജനങ്ങളെ ഭയപ്പെടുത്തിയാൽ പോലും ആളുകൾ മക്കാമിന് നേരെ തിരിഞ്ഞ് നെടുവീർപ്പിടും, എന്നിട്ട് പിറുപിറുക്കും. എങ്ങനെയാണ് നാട്ടിൽ ബലാഹു മുസീബത്തുകൾ, ദുരിതങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാകാതിരിക്കുക? മക്കാമിൻ്റെ താഴികക്കുടം കേടുവന്നിട്ട് ഇതുവരെ അത് നന്നാക്കിയോ? യാതൊരുവിധ വിശ്വാസകാര്യങ്ങളും കരുപ്പിടിക്കാത്ത എൻ്റെ പിഞ്ചുമനസ്സിലേക്ക് കടന്നു കയറിയ മതസംബന്ധമായ ആദ്യത്തെ അറിവാണിത്. മക്കാമിൻ്റെ നാലതിരുകളും ഭംഗിയായി സൂക്ഷിക്കുകയും ആദരിച്ചാരാധിക്കുകയും ചെയ്താലേ ജീവിതം സുരക്ഷിതവും സുഭിക്ഷവുമായി തീരുകയുള്ളൂ എന്നത്രേ ജനം വിശ്വസിച്ചിരുന്നത്. കാലം കടന്നുപോയി. ഞാൻ കിതാബോധി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നേരെ വിരുദ്ധമായിട്ടാണ്. ഇത്തരം മക്കാമുകളും ശവകുടീരങ്ങൾ അലങ്കരിക്കുന്ന എടുപ്പുകളും ഇടിച്ചു നിർത്തിയാൽ മാത്രമേ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷയുള്ളൂ. സമൂഹത്തിൻ്റെ വിശ്വാസ ധാരണകൾ തലകുത്തനെയായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി.
1: ആത്മരക്ഷാർത്ഥമുള്ള പാലായന കഥ പറച്ചിലാണല്ലോ നമ്മുടെ വിഷയം. അവിടേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ഒളിച്ചോട്ടത്തിലേക്ക് എന്നെ നയിച്ച വസ്തുതകൾക്ക്, കൊച്ചുനാളുകളിലെ ഓർമ്മകളുടെയും അതിലൂടെ വളർന്നുവന്ന അനുഭവങ്ങളുടെയും ഒരു പശ്ചാത്തലമുണ്ട്. അതേക്കുറിച്ച് ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭിക്കുമ്പോഴേ ഈ കഥയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. നിങ്ങളും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതട്ടെ. എനിക്ക് 6 വയസ്സ് പ്രായമായി. നാട്ടുനടപ്പ് പ്രകാരം എന്നെ ഓത്തുപള്ളിയിലാക്കി. അങ്ങനെ ഖുർആൻ ഓതാൻ പഠിച്ചു. പിന്നീട് എൻ്റെ ഉപരിപഠനം പള്ളി ദർസിലേക്ക് നീങ്ങി. എൻ്റെ മാതാപിതാക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു. എന്നിട്ടും എന്നെ സ്കൂളിൽ അയച്ചില്ല. അതിൻ്റെ കാരണം എനിക്കിപ്പോഴും അജ്ഞാതമാണ്. എൻ്റെ പിതാവ് കടമ്പാളത്ത് അഹമ്മദ് കച്ചവടക്കാരനായിരുന്നു. തേങ്ങയുടെ പച്ചതുണ്ട് വാങ്ങും. അത് വെള്ളത്തിലിട്ട് വെക്കും. അഴുകിയാൽ ചകിരി തല്ലിയെടുത്ത് കയർ പിരിക്കും. അത് വഞ്ചിയിലും വള്ളത്തിലും കയറ്റിക്കൊണ്ടുപോയി മൊത്തക്കച്ചവടക്കാർക്ക് വിൽക്കും. സാമ്പത്തികമായി മോശമില്ലാത്ത സ്ഥിതിയുണ്ടായിരുന്നു. ഉമ്മയുടെ കുടുംബവും നാട്ടിൽ മുഖ്യസ്ഥാനത്തുള്ളവരായിരുന്നു. വ്യാപാരം ക്രമേണ ക്ഷയിച്ചു, നഷ്ടത്തിലായി. വലിയ കട ബാധ്യത വന്നുപെട്ടു. സ്വത്തുക്കൾ വിറ്റ് കടം വീട്ടി. ഒരു തെങ്ങിൻ തോട്ടം മാത്രം ബാക്കിയായി. അതിൽ നിന്നുള്ള വരുമാനം മാത്രമായിരുന്നു പിന്നീട് നിത്യവൃത്തിക്കുള്ള മാർഗം. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് സാമ്പത്തിക സ്ഥിതി നല്ല ക്ഷീണത്തിലായിരുന്നു. ഉമ്മ 10 മക്കളെ പ്രസവിച്ചു. 8-ാമനാണ് ഞാൻ. 2 പേർ ബാല്യത്തിൽ തന്നെ മരിച്ചു. ഏറ്റവും ഒടുവിൽ എന്നെ വിട്ടുപോയത് തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്ത് കുടുംബതാമസമാക്കിയിരുന്ന ജ്യേഷ്ഠൻ അലിയായിരുന്നു. മക്കളും പേരമക്കളും എല്ലാം അവിടെ തന്നെയാണ്. ബന്ധങ്ങൾ നിലനിന്നു പോരുന്നു. ഇതൊരു കുടുംബകഥയല്ലോ, അതിനാൽ ഇത്രയൊക്കെ മതി. എന്നെ സ്കൂളിൽ പഠിക്കാൻ അയച്ചില്ലെന്ന് പറഞ്ഞല്ലോ. മുസ്ലിം സമുദായത്തിൽ അക്കാലത്ത് ഈ പതിവ് പൊതുവെ ഇല്ലായിരുന്നു. നാട്ടിലെ അറിവാളന്മാരെന്ന് ഗണിച്ചിരുന്നവർ സ്കൂൾ പഠനത്തിന് എതിരായിരുന്നു. അക്കാലത്ത് പാതിരാവാളുകളിൽ സാധാരണ കേട്ടിരുന്ന ഒരു നീട്ടുവലിച്ച പ്രാർത്ഥന പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ടതാണ്. കേട്ടോളൂ. ഹോജരാജാവായ തമ്പുരാനെ, പച്ചമലയാളത്തിൽ മോടി വർത്തമാനം പറയണവരുടെ ഷെറിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ. ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയേ വേണ്ട. അത് കാഫിരീറ്റിങ്ങളുടെ ഭാഷയാണ്, ജഹന്നമിലെ ഭാഷ.
0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
3: ദഅൂനി ഉനാജി മൗലൻ ജലീലൻ.
4: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ച്.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ല. ചിരി മാനസികാരോഗ്യത്തെ എങ്ങനെ സഹായിക്കുന്നു? പുഞ്ചിരി സ്വതക്കയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചിരിക്കുമ്പോൾ അത് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകൾ പുറത്തുവിടും. ചിരിക്കുമ്പോൾ തലച്ചോറ് എൻഡോർഫിനുകൾ, ഡോപ്പമീൻ, സെറാട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സന്തോഷം നൽകുകയും വേദന കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ചിരി സഹായിക്കും. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകളുടെ അളവ് കൂടും. ചിരി ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ ശാന്തമാക്കുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. മറ്റൊരു ഗുണം, വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ചിരി സഹായിക്കും. ചിരിയിലൂടെ പുറത്തു വരുന്ന നാഡീരസങ്ങൾ വിഷാദത്തെയും ഉത്കണ്ഠയെയും നേരിടാൻ സഹായിക്കുന്നു. മറ്റൊരു ഗുണമായിക്കൊണ്ട് പറയാവുന്നതാണ്, മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധം മെച്ചപ്പെടുത്താൻ ചിരി സഹായിക്കുന്നു. ഒരു സാമൂഹിക ബന്ധമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് ചിരിക്കുന്നത് പരസ്പരം അടുപ്പം കൂട്ടാനും നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ഈ ചിരി സഹായിക്കും. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചിരി ഒരു സഹായകമാണ്. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും നല്ല മാനസികാവസ്ഥ നൽകുന്നതിലൂടെയും ചിരി ശരീരത്തിൻ്റെ സ്വാഭാവികമായൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരിക ആരോഗ്യത്തെയും മെച്ചപ്പെടുത്താൻ ചിരിക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുഞ്ചിരി ശീലമാക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവരുമായി ഇടപഴകുകയും അങ്ങനെ നല്ല ഒരു രീതിയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിന് പകരം അവരോട് സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും പെരുമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വളരെ നല്ല ഒരു മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മാനസികാരോഗ്യത്തിനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു ടോണിക്കായി നമുക്ക് ചിരിയെ കൊണ്ടുവരാം. അത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ചിരി മാനസികാരോഗ്യത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഡോക്ടർ സ്വാദിക് തിരൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആരാധ്യൻ അല്ലാഹു മാത്രം. നമ്മോടൊപ്പം സഹൽ ആദം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് മനുഷ്യർ. പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയണമെങ്കിൽ അത് ജീവിതത്തിൽ നിന്നും ഇല്ലാതായി പോയാൽ മാത്രമേ അതിൻ്റെ ഒരാഴവും പരിപ്പവും നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു സ്ട്രോക്ക് വരികയും അദ്ദേഹം കിടപ്പിലാകുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ കിടപ്പിലായ ഒരു വ്യക്തി സ്വാഭാവികമായി കൊണ്ടും താനറിയാതെ തനിക്ക് ഇത്രയും കാലം ശ്വസിക്കാനൊരു നല്ല നിലയിൽ ഒരു ശ്വസന ഘടന തനിക്ക് ലഭിച്ചു എന്നുള്ളതും താനറിയാതെ തനിക്ക് ലഭിച്ച ഒരു സിസ്റ്റമാറ്റിക് ഒരു ഹൃദയ പ്രക്രിയ തനിക്കുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. അതാണ് ആ സ്ട്രോക്ക് വരുമ്പോൾ സ്വാഭാവികം കൊണ്ട് മനുഷ്യരേക്ക് ചിന്തിക്കുന്നത്. അഥവാ ഇപ്പം ഭൂമിയിലുണ്ടായിരുന്ന സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ പലപ്പോഴും അവിടെ ഓക്സിജൻ ഇല്ലാത്ത വേളയിൽ അവർ ഇവിടുന്ന് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ഓക്സിജനുമായി കൊണ്ടാണ് അവർ ആകാശത്തേക്ക് പോകുന്നത്. എന്നാൽ ആ സംവിധാനിച്ച ഓക്സിജൻ എങ്ങാനും ബഹിരാകാശത്ത് വെച്ച് പെട്ടെന്ന് പ്രവർത്തനരഹിതമായി പോയാൽ സ്വാഭാവികമായിട്ടും ആ ബഹിരാകാശ സഞ്ചാരികൾ ചിന്തിക്കുക, ഇത്രയൊക്കെ പണം കൊടുത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടും ആ ഒരു ഓക്സിജൻ നമുക്കിവിടെ ശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു പണം പോലും മുടക്കാതെ നമുക്ക് ഭൂമിയിൽ ലഭിച്ചിരുന്ന ഒരു ഓക്സിജൻ സിസ്റ്റത്തെക്കുറിച്ചിട്ട് അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ഒരു തേട്ടമാണ്. അഥവാ മനുഷ്യനെ ജന്മനാ ലഭിച്ച ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം നമുക്ക് കണ്ണുകൾ ലഭിച്ചു, രണ്ട് കണ്ണുകൾ ലഭിച്ചു, ആ നമുക്ക് മൂക്ക് ലഭിച്ചു, നാവ് ലഭിച്ചു. മനുഷ്യൻ്റെ ശരീരത്തെ ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നും ഇല്ലാതായിരുന്നുവെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കുക ഇല്ല. ഈ കണ്ണ് ഏതെങ്കിലും ഒരു ഭാഗത്തായിരുന്നുവെങ്കിൽ, മൂക്ക് നടുവിലാകുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുക പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അത്തരം മനുഷ്യന് ലഭിച്ച സവിശേഷമായ കഴിവുകളാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്നതാണ് സത്യം. അഥവാ പല അനുഗ്രഹങ്ങളും ലഭിച്ച മനുഷ്യന് എന്നാൽ ഭൂമിയിലെ പല കാര്യങ്ങൾക്കും അവന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇപ്പം സൂര്യൻ്റെ ഒരു ആകൃതി, അതിൻ്റെ ഒരു വലിപ്പം, ചൂട് കൂടുമ്പോൾ ആ ഒരു ചൂടിനെ തടുക്കാനുള്ള ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ സൂര്യനെ ഒന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഒരു കഴിവോ മനുഷ്യന് യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളൊന്ന് ആലോചിക്കുക, അന്തരീക്ഷത്തിൻ്റെ ഏതെങ്കിലും ഓസോൺ പാളി നീക്കം ചെയ്തു കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് ഒരു നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു നിമിഷം പോലും മനുഷ്യനവിടെ നിലനിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഇങ്ങനെ സൂക്ഷ്മമായ കൊണ്ട് തന്നിലേക്കും അതേപോലെ തന്നെ തൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചത്തിലേക്കും നോക്കുന്ന മനുഷ്യൻ തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുണ്ട് എന്നുള്ളത് അവൻ സ്വാഭാവികമായിട്ടും അത് തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നും മനുഷ്യന് ഒരുപാട് ചിന്തകൾ ലഭിക്കുന്നു. അഥവാ എന്നെക്കാൾ ശക്തനായ ഒരു കഴിവ് ഉള്ളൊരു സംവിധാനം ആണ് ഈ ഭൂമിയെ ഉണ്ടാക്കിയത് എന്നുള്ളതും അവർക്ക് ആ ശക്തിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അവൻ്റെ ഒരു നൈസർഗികമായ ഒരു സംവിധാനം മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ചുറ്റുപാടുകളെ മാത്രമല്ല, തൻ്റെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ പോലും മനുഷ്യൻ അശക്തനാണ്. തനിക്ക് മൂക്കുണ്ടായി, വലുതായതിനു ശേഷം, താൻ വളർന്നു വലുതായതിനു ശേഷം ആ മൂക്കിനെ മാറ്റി സ്ഥാപിച്ചേക്കാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. ഇത് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നേക്കാൾ കഴിവുള്ള ഒരു ശക്തിയിലേക്ക് ശരണത്തിന് അവലംബിക്കുക അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ ഒരു നൈസർഗികമായ തേട്ടം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. ഈ ശരണം വിളിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധന എന്ന് പറയുന്നത്. അഥവാ തനിക്കൊന്നിനും ആകില്ല എന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ മനസ്സിൽ നിന്നും എല്ലാറ്റിനും കഴിവുള്ള ഒരു ശക്തിയോട് അവൻ പ്രാർത്ഥിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. ഈ തേട്ടം യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതമാണ് എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നിരീശ്വര പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ആദിമ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവമാണ്. അഥവാ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസരത്തിൽ ഹിറ്റ്ലർക്കെതിരെ സഖ്യകക്ഷികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ടോർസ് രഹസ്യാന്വേഷണ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പരമോന്നത ഭരണാധിപനായിരുന്ന ജോസഫ് സ്റ്റാലിൻ പോലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിനോട് ദൈവം ഈ പദ്ധതി വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിച്ച സംഭവം വ്യക്തമാക്കുന്നത് പരമോന്നത ശക്തിയോടുള്ള ആരാധന മനോഭാവം എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഒരു സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യം, അഥവാ പിറന്നു വീണതിന് 10-30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ സ്വതവേ ചിന്തിക്കുകയാണ്, എൻ്റെ കണ്ണുകൾ മുന്നിലുള്ളതിന് പകരം പിന്നിലേക്കാക്കുവാൻ, എൻ്റെ മുന്നിലുള്ള മൂക്ക് പിന്നിലേക്കാക്കുവാൻ. അങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാകാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ ഇടവില്ലാത്ത വിധത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുള്ളത്. അഥവാ ഇതൊന്നും തനിക്ക് കഴിവില്ലാത്തതാണ് എന്നുള്ളതും, താൻ മുന്നിൽ കാണുന്ന സൂര്യനെയും താൻ മുന്നിൽ കാണുന്ന ചന്ദ്രനെയും, തണുപ്പല്പം കൂടുമ്പോൾ ചന്ദ്രനെ ഒന്ന് എന്താണ് നിയന്ത്രിക്കുവാനോ അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം ഒന്ന് ആ ഭൂമിയിൽ നിന്ന് മാറ്റുവാനോ മനുഷ്യന് സാധ്യമല്ല എന്നവൻ തിരിച്ചറിയുകയും ആ തിരിച്ചറിയിൽ നിന്നും തന്നേക്കാൾ കഴിവുള്ളൊരു ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതെന്നുള്ളതും, ആ ശക്തിയോട് അവനൊരു ആരാധന തോടുകയും അവനോട് ശരണം വിളി തേടുകയും എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ തേട്ടമാണ്. ആ തേട്ടം വന്നു കഴിഞ്ഞാൽ അതൊരു യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമേ അല്ല എന്നുള്ളതാണ് വസ്തുത. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധന എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കഴിവിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അവൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിൽ നിന്നും അവൻ ശരണം വിളിക്കുന്നു. ഇതിന് ഇസ്ലാം ആരാധന എന്ന ഒരർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നു. എങ്കിൽ ഈ ആരാധനക്കർഹൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പല ആൾദൈവങ്ങളെയും പല ബിംബങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബിംബങ്ങൾ മനുഷ്യനേക്കാൾ ഒരു താഴ്ന്ന ഒരു സൃഷ്ടിയാണ് ബിംബങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ആരാധന യഥാർത്ഥത്തിൽ നടത്തേണ്ടത് തൻ്റെ കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യങ്ങൾ ഭൂമിയിലുണ്ട് എന്നുള്ളതും, ആ കഴിവ് അതെല്ലാം നിയന്ത്രിക്കുന്നതിന് പിന്നെ ശക്തിയുണ്ടെന്നും അവർക്കാണ് ആരാധന നൽകപ്പെടുന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത്. എന്നാൽ ഒരു ബിംബത്തിന് മുന്നിൽ പോയി അവർ ആരാധന നിർവഹിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് തന്നേക്കാൾ കഴിവില്ലാത്തൊരു ശക്തിക്ക് മുന്നിൽ പോയിട്ടാണ് അവിടെ ആരാധന നിർവഹിക്കുന്നുള്ള ഒരു യുക്തിവിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ കല്ലിനും മുള്ളിനും മേൽ ആരാധന നിർവഹിക്കുമ്പോൾ തന്നേക്കാൾ പോലും കഴിവില്ലാത്തൊരു കല്ലിനും മുള്ളിനും മേലാണ് അവർ ആരാധന നിർവഹിക്കുന്നതെന്നുള്ള യുക്തിരഹിതമായിട്ടുള്ളൊരു സിസ്റ്റം സംഭവമാണ് അവിടെ നിൽക്കുന്നത്. എങ്കിൽ ആരാധനക്കർഹൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഹുവൽ ഹയ്യുൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന, അവനാകുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. സത്യസായിബാബയുടെ ചിത്രം പ്രദർശിച്ച് അതിൽ ആരാധിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയടുത്ത് ഒരു കണ്ണാശുപത്രിയിൽ പോയി ചെന്നപ്പോൾ അവിടെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി അവിടെ നിന്ന് റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ സത്യസായിബാബയെ പ്രദർശിച്ചുകൊണ്ട് അദ്ദേഹം നിർത്തുന്നു. അദ്ദേഹം ഒരു സത്യസായിബാബയുടെ ആരാധകനാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് സത്യസായിബാബ ഇന്ന് ലോകത്തിൽ നിന്നും ഇല്ലാതായിപ്പോയി, എങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. 59-ാമത്തെ 60-ാമത്തെ വയസ്സിൽ സത്യസായിബാബ മരണപ്പെട്ടു പോകുമ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകത്തെയും അതിനു മുമ്പുള്ള മനുഷ്യരുടെയും പൊക്കൽക്കൊടിയെ സൃഷ്ടിച്ചത് ആരാണ്? ഈ എന്നൊന്നും നിലനിന്നിരുന്ന മനുഷ്യൻ, ആദിമകാലഘട്ടത്തിൽ മുതൽക്ക് നിലനിന്നിരുന്ന മനുഷ്യരുടെ പൊക്കിൾക്കൊടിയെ സൃഷ്ടിച്ചത്, പൊക്കിൾക്കൊടിയെ സൃഷ്ടിച്ചത് ആരാണ്? നിങ്ങളൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എങ്കിൽ ആ ദൈവം ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ജനനത്തിന് മുമ്പുള്ളതും മരണത്തിന് ശേഷമുള്ള ലോകത്തെയും മനുഷ്യരെയും സൃഷ്ടികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവർക്കെങ്ങനെയാണ് അതിന് സാധിക്കുന്നുള്ള ചോദ്യം അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ഒരു വൈഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഹുവൽ ഹയ്യുൽ ലാ ഇലാഹ ഇല്ലാ ഫദ്ഉഹു മുഖ്ലിസീന, അവനാകുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിച്ചിരിക്കുന്ന പ്രതിഭാസമാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതാണ് ആരാധനക്കർഹനായ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാന ഗുണങ്ങളിൽ ഒന്നെന്നുള്ളത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറുൻ. വല്ലവനും അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ആരാധ്യരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അതിനവൻ്റെ പക്കൽ യാതൊരു പ്രമാണവും ഇല്ല തന്നെ, അവൻ്റെ വിചാരണ അവൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ വെച്ചു തന്നെയായിരിക്കും. സത്യനിഷേധികൾ വിജയം പ്രാപിക്കുകയില്ല തീർച്ചയായിക്കൊണ്ടും. അഥവാ യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ ബൈബിളിൻ്റെ ആദിമ തിരുത്തലുകൾക്ക് വിധേയമാകുന്നതിന് മുമ്പുള്ള ബൈബിളിനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ യേശു ക്രിസ്തുവിനെ ക്രിസ്തിലെത്തിയപ്പെട്ട യേശുവിനെയോ ആ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വചനത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയില്ല. അവർക്ക് അങ്ങനെ ഒരു പ്രമാണം തന്നെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് ആ പ്രമാണത്തിൽ പറയുന്നു ആരാണ് അള്ളാഹു എന്നുള്ളതും, ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നും. ആ ആരാധന ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ ചിന്ത വന്നു, എന്താണ് അതിനുള്ള തെളിവെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനെ ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ കയ്യും, അള്ളാഹു അവനല്ലാതെ ആരാധനയില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ചൂടൽപ്പം കൂടി കഴിഞ്ഞാൽ സൂര്യൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല. തണുപ്പൽപ്പം കൂടി കഴിഞ്ഞാൽ രാത്രിയിൽ കൂടി നിൽക്കുന്ന മഞ്ഞിൻ്റെ ടെമ്പറേച്ചറിൽ കൂട്ടി മഞ്ഞിനെ ആ മഞ്ഞ് വീഴുമ്പോൾ അധികമായി വീഴുന്ന മഞ്ഞിനെ തടഞ്ഞു നിർത്താൻ മനുഷ്യനൊരിക്കും സാധ്യമല്ല. എന്നാൽ അത് സാധ്യമായ ഒരു കഴിവുണ്ട്, അതാണ് ഹയ്യുൽ കയ്യൂം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കഴിവ്. എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹുവിൻ്റെ സിഫത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അവൻ്റേതാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ അള്ളാഹുവിന് സുബാനത്വാലേക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന 99 നാമങ്ങളുണ്ട്. അത് നാമങ്ങൾ എന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്, അള്ളാഹുവിൻ്റെ കഴിവുകളാണ്. അള്ളാഹു സുബാനത്താല ആരാധ്യൻ എന്നുള്ളൊരു തേട്ടം മനുഷ്യൻ്റെ സ്വാഭാവികമായ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരാണ് താൻ ആരാധിക്കണമെന്നുള്ള ചിന്ത മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ആരാണ് താൻ ആരാധിക്കേണ്ടതെന്നുള്ളത് അടുത്ത ചിന്തയായി കൊണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ പല കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എല്ലാത്തിനും കഴിവുള്ളവൻ, ഹയ്യുൽ കയ്യും, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. തൻ്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ താൻ പിറന്നു വീണ ആ ഒരു 0 മുതൽക്ക് ഇൻബിൽട്ടായി കൊണ്ടുവന്ന കണ്ണും മൂക്കും കാതും ചെവിയും താൻ മരിക്കുന്നതുവരെ അതിന് അതേ ഒരു സംവിധാനത്തിൽ സൃഷ്ടിച്ചു വെച്ചത് ആരാണോ അവനാണ് ആരാധനക്കർഹൻ. തനിക്കൊരു തണുപ്പ് തോന്നുമ്പോൾ ആ തണുപ്പിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല എന്ന് മനുഷ്യൻ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു തേട്ടമാണ്. ആ തേട്ടം മനുഷ്യനെ എത്തുക തന്നേക്കാൾ കഴിവുള്ളൊരു ശക്തിയുണ്ട് എന്നുള്ളതാണ്. ആ തന്നേക്കാൾ ശക്തിയുള്ള ഒരു കഴിവിലേക്ക് സ്വാഭാവികമായിക്കൊണ്ട് മനുഷ്യൻ ശരണം വിളി നടത്തുക എന്നുള്ളത് മനുഷ്യ ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ ഒരു തേട്ടമാണ്. അതാണ് സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെ നേതാക്കൾക്ക് പോലും ദൈവം സഹായിക്കട്ടെ, ദൈവം വിജയിപ്പിക്കട്ടെ എന്നുള്ളൊരു കൽപ്പന അവരിലേക്ക് വന്നു എന്നുള്ളത് ഹൃദയത്തിൻ്റെ സ്വാഭാവികമായ ഒരു തേട്ടമാണ്. ആ തേട്ടത്തെയാണ് ആരാധന എന്ന് പറയുന്നത്. എങ്കിൽ ആ ആരാധന നിർവഹിക്കപ്പെടാൻ അർഹതയുള്ളത് ആരാണ്? അവിടെയാണ് അള്ളാഹു സുബ്ഹാന തആല അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വെച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സവിശേഷതകൾ വെച്ചുകൊണ്ട് അള്ളാഹുവാണ് അതിനർഹൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാന തആലയെ കൂടുതൽ പഠിക്കുവാനും ആ വിളി, അള്ളാഹുവിനോട് നമ്മൾ വിളിക്കുന്ന വിളി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും വരേണ്ട തേട്ടമാണ് എന്നുള്ളതും, അതൊരിക്കലും യുക്തിക്ക് വിരുദ്ധമായി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോകേണ്ട ഒരു പ്രോസസ്സല്ല എന്നുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാന തആലയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതുവഴി ജീവിതത്തിൽ നല്ലൊരു ജീവിതം നിർവഹിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ആരാധ്യൻ അള്ളാഹു മാത്രം. നമ്മോടൊപ്പം ചേർന്നത് സഹൽ ആദം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നമ്മളെ ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് കാലത്തിലാണുള്ളത്. വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും തുടങ്ങിയ വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഫുട്ബോള് ഇസ്ലാമിൻ്റെ ഒരു വിജയപ്രഖ്യാപനമാണ് എന്നുള്ള രൂപത്തിൽ ചില ചാനലുകൾ ഫുട്ബോൾ ജിഹാദ് അവിടെ ഇസ്ലാം കുത്തിക്കയറ്റുകയാണ്. വർഷങ്ങളായിട്ട് ഇസ്ലാം ബോധപൂർവം ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ ടീമുകളുടെ സ്ഥാനത്തേക്ക് മുസ്ലിം രാജ്യങ്ങൾ അതേപോലെ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഫുട്ബോളിനെ വിഴുങ്ങുന്നു എന്ന രൂപത്തിലൊക്കെ വലിയ ചാനൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരു വസ്തുത ഈ ഒരു കാര്യത്തിൽ, ഒരു ഫുട്ബോൾ ജിഹാദ് ഏത് കാര്യവും ജിഹാദാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫുട്ബോൾ ജിഹാദ് എന്നൊക്കെ പ്രയോഗിക്കുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്?
3: ഇത് സത്യത്തിൽ വലിയ തമാശ കൂടിയാണ്. മുസ്ലിങ്ങൾ ഏതെല്ലാം രംഗത്ത് മുന്നിൽ വരുന്നുവോ, മുസ്ലിങ്ങളുടെ ഒരു പ്രകടമായ സാന്നിധ്യം ഏതെല്ലാം തലങ്ങളിലുണ്ടാകുന്നുവോ, അതിനെയെല്ലാം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ അടുക്കൽ നിന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി, പ്രത്യേകിച്ച് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഫാസിസവും അതേപോലുള്ള ഇത്തരം വിനാശകരമായ ആശയങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തി, അപരനെ മുന്നിൽ നിർത്തി നിരന്തരം അവരെ ആക്രമിച്ചുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും, ഇന്ത്യയിലുടനീളം ലോകത്തുടനീളമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും ഫുട്ബോൾ ജിഹാദ് എന്ന് പറഞ്ഞ ഈ ചർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും തമാശയായി തോന്നുന്നൊരു കാര്യം, കേരളത്തിലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസുള്ള ഒരു ചാനൽ അതിൻ്റെ ഫ്ലോർ സമയത്തിൽ ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയം ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എത്രമാത്രം ഒരു തരം താഴ്ന്ന സാഹചര്യമാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത് എന്നത് നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ മുസ്ലിം ഇഷ്യൂ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മായി ബന്ധപ്പെട്ട എത്രയെത്ര ജിഹാദി പരാമർശങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ഇപ്പോൾ ലവ് ജിഹാദാണ് അതിൽ ഏറ്റവും ഒന്നാമതായി ജിഹാദുമായി കൂട്ടിക്കലർത്തി വരുന്ന ഒരു വിഷയം. ഇന്ത്യയിലെ കഴിഞ്ഞ 10-14 വർഷമായി ഇന്ത്യ ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ്. ഒരുപക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങളെ ഏറ്റവും അധികം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമായിരുന്ന അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താമായിരുന്ന ഒരു വിഷയമായിട്ടാണ് ലവ് ജിഹാദിനെ എൽക്കാലത്തും ബി ജെ പി ഉപയോഗിച്ചു വന്നത്. ആ വിഷയത്തിൽ എല്ലാ തലത്തിലുമുള്ള, ഇപ്പോൾ ഇന്ത്യക്ക് IB ഉണ്ട്, പിന്നെ റോയ് ഉണ്ട്, ഇന്ത്യക്ക് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ പല രൂപത്തിലുണ്ട്, CBI സംവിധാനങ്ങളുണ്ട്, NIA ഉണ്ട്, ഇങ്ങനെയുള്ള എത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ വളരെ ആഴത്തിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ ഉപയോഗിച്ച് അന്വേഷിച്ചെങ്കിലും ഉത്തർപ്രദേശിൽ നിന്നോ കേരളത്തിൽ നിന്നോ മുസ്ലിങ്ങൾ മറ്റെവിടെയെങ്കിലും നിന്നോ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കാതെ സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ്. എന്നാലും ഇപ്പോഴും, ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ വീണ്ടും ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിങ്ങൾ ഭൂമി വാങ്ങിക്കൊടുത്തു. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മുസ്ലിം സാന്നിധ്യം കൂടുതലായപ്പോൾ ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞ് വരുന്ന സാഹചര്യം ഉണ്ടായി. +2 അടക്കമുള്ള വർഷങ്ങളായി മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും സാമൂഹിക സംഘടനകളും മുസ്ലിങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ നല്ല വിജയം കാഴ്ചവെക്കുകയും അവർ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വലിയ നല്ലൊരു എണ്ണം അവർ വരികയും ചെയ്തപ്പോൾ ഡൽഹിയിൽ നിന്നൊരു പ്രൊഫസറുടെ അടുക്കൽ നിന്നാണ് മാർക്ക് ജിഹാദ് എന്നുള്ള പദം നമ്മൾ കേൾക്കുന്നത്,
2: എൻട്രൻസ് ജിഹാദ്
3: എന്നുള്ള പദം കേൾക്കുന്നത്. ഇങ്ങനെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് വോട്ട് ഒരു പ്രത്യേക പാർട്ടിക്ക് ചെയ്യുന്നു എന്നുള്ളവർക്കുള്ള ജിഹാദി പരാമർശങ്ങൾ, ഭക്ഷണത്തോട് മുസ്ലിങ്ങൾക്ക് എക്കാലത്തും താല്പര്യം മുസ്ലിങ്ങളാ നിലക്ക് അവരുടെ ബിസിനസ് രംഗത്തും ഹോട്ടൽ വ്യവസായമാണെങ്കിലും ഏത് കാലത്തും മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ അതിപ്രസിദ്ധമായ എല്ലാ ഭക്ഷണ വിഭവങ്ങൾക്കും നോൺ വെജ് വിഭവങ്ങൾക്കും പിന്നിൽ മുസ്ലിം രാജാക്കന്മാരുടെയും അവരുടെ കുശിനിക്കാരുടെയും വലിയ പങ്കുണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അവിടെ ഹലാൽ ജിഹാദും തുപ്പൽ ജിഹാദും കൊണ്ടുവരാൻ ശ്രമിച്ച സാഹചര്യം, ഇങ്ങനെ യൂണിഫോമുമായി ബന്ധപ്പെട്ട, ഹിജാബുമായി ബന്ധപ്പെട്ട ജിഹാദി പരാമർശം, സിവിൽ സർവീസിൽ, സിവിൽ സർവീസിൻ്റെ ചരിത്രമെടുത്താൽ എനിക്ക് തോന്നുന്നത് 5% സിവിൽ സർവീസിൽ മുസ്ലിം പ്രാതിനിധ്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള, 5% താഴെ. അതൊരു എന്തോ ഒരു ബാരിയർ വെച്ചതുപോലെ 1000 ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ 50 ആളുകളിൽ മുസ്ലിങ്ങളവിടെ തടഞ്ഞു നിൽക്കും. 30, 40, 50, 52 മാക്സിമം പോയിട്ടുള്ളത്. അതിനെ സിവിൽ സർവീസ് UPSC ജിഹാദ് എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട മറ്റൊരു ജിഹാദാണ് ജിം ജിഹാദ്. ജിംനേഷ്യത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മധ്യപ്രദേശ് ഉത്തരേന്ത്യയിലുണ്ടായ ഒരു സാധുവായ ഒരു മനുഷ്യൻ്റെ കട ആക്രമിച്ചപ്പോൾ അവിടെ പിന്നെ ഒരു ജിംനേഷ്യം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഇടപെട്ട് അദ്ദേഹം മുസ്ലിം പേര് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലും പിന്നെ ജിംനേഷ്യവുമായി ബന്ധപ്പെട്ട് 1-2 മുസ്ലിം പരാമർശങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലും ജിംനേഷ്യം ചെയ്ത് പാലക്കാടും അവസാനം അത് മറ്റൊരു രൂപത്തിൽ അവതരിക്കേണ്ട ഒരു ബിസിനസ്സിനെ, ഒരു ചെറുപ്പക്കാരൻ എല്ലാവരും അവനവൻ്റെ ബിസിനസ്സിനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എന്ത് കസ്റ്റമൈസ്ഡ് സംവിധാനമാണ് എൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിച്ച ഒരു പാവം ചെറുപ്പക്കാരൻ,
2: ഒരു ബ്രാൻഡിങ്,
3: അയാളുടെ ബിസിനസ് കേന്ദ്രത്തിലേക്ക് കൂടുതൽ അയാളുടെ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരും കൂടുതൽ ഇതുവരെ കടന്നു വരാത്ത ആളുകൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് ശ്രമിച്ചപ്പോൾ അയാൾ മ്യൂസിക് കുറേ ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. ശരി, മ്യൂസിക് ഇല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിക് ഇല്ലാത്ത ശബ്ദങ്ങൾ ഞാൻ എൻ്റെ കാണിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഹിജാബ് ധരിക്കാതെ തുറന്നിട്ട ലൂസായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്. ശരി, എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഹിജാബ് ധരിച്ചിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടത്താം. ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു തൻ്റെ ബിസിനസ്സിനെ വളർത്താനുള്ളൊരു ചിന്തയെ എന്തോ മഹാ അപകടമാക്കി ചിത്രീകരിക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. ഇതിനൊക്കെ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ അതിന് അവരുടെ സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്നുള്ളത്. അത് തള്ളിക്കളയാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ജിഹാദി പരാമർശങ്ങൾ നമ്മളുടെ നാട്ടിൽ ഒരു ചർച്ച വന്നു, ആളുകൾ അതിനുമായി പ്രതികരണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ നേരത്തെ ഉള്ളൊരു ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ട്, ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റ പശ്ചാത്തലമുള്ള ആളുകൾ ഫുട്ബോൾ രംഗത്തേക്ക്, ഇപ്പോൾ യൂറോപ്യൻ ടീമുകളിൽ കുടിയേറ്റ പശ്ചാത്തലമുള്ള ധാരാളം ആളുകൾ വെളുത്ത വർഗ്ഗക്കാർക്കിടയിൽ നമ്മൾ കറുത്ത കളിക്കാരെ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ ഏറ്റവും അവസാനം ഫ്രാൻസിൻ്റെ എംബാപ്പയോടൊപ്പം കളിക്കുന്ന ബാലൻഡിയോർ അവാർഡൊക്കെ നേടിയിട്ടുള്ള ഉസ്മാൻ ഡെംബലെ എന്ന കളിക്കാരൻ, അദ്ദേഹം ഇതുപോലെ ഒരു മാലി സ്വദേശിനിയായ അമ്മയുടെയും അതേപോലെ തന്നെ ഒരു എറിത്രിയനാണ് തോന്നുന്നു അച്ഛൻ്റെ ഗോത്രം, ആ സ്വദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള കളിക്കാരനാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചതൊക്കെ ഫ്രാൻസിലാണ്. പക്ഷെ ഫ്രാൻസ് പോലെയുള്ള ലോകോത്തരമായ ഒരു ടീമിൽ ഒരു കളിക്കാരന് സ്പേസ് കിട്ടുക എന്നുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ സിനദിൻ സിദാൻ എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ എക്കാലത്തെയും മികച്ച പന്തു കളിക്കാരൻ്റെ, ഫുട്ബോളറുടെ 3 മക്കളുണ്ട് അദ്ദേഹത്തിന്. 3 മക്കളും ഫുട്ബോളർമാരാണ്. പക്ഷെ ആ 3 മക്കൾ ഒരാൾക്ക് പോലും ഫ്രാൻസിൻ്റെ ദേശീയ ടീമിലേക്ക് ഒരു സ്പേസ് കിട്ടിയില്ല, ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ അവരുടെ കളിയേക്കാൾ എത്രയോ മുകളിലാണ് മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ അൾജീരിയയുടെ പിതാമഹൻ്റെ അൾജീരിയൻ സ്വദേശമായ അൾജീരിയയിലേക്ക് തിരിച്ചുപോയി അവിടെ നാഷണാലിറ്റി എടുത്ത് അതിൻ്റെ ഗോൾ കീപ്പറായിട്ടാണ് ലോകകപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിയാതെ സ്പെയിനിൽ, പിന്നെ സ്പെയിൻ ഒക്കെ എക്കാലഘട്ടത്തിലും കാളപ്പോരിൻ്റെ നാട് എന്നാണ് സ്പെയിന് പൊതുവെ അറിയപ്പെടുന്നതിന്, അതുപോലെ തന്നെ വംശപുറിയുടെയും വർണ്ണപുറിയുടെയും മൊറോക്കോക്കാരായ ആളുകൾ, ഇസ്ലാമിനോട് ഏറ്റവും വെറിയുള്ള ആളുകൾ, അത് അന്തലുസിയൻ കാലഘട്ടത്തിന് ശേഷം സ്പാനിഷ് ഒരു ക്രൈസ്തവ അധിനിവേശം അവിടെ വന്നതിന് ശേഷം വലിയ അളവിൽ മുസ്ലിം വിരോധമുള്ള ആ നാട്ടിലാണ് ലാമിൻ യമാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കളിമികവ് കൊണ്ട് മാത്രം ടീമിലെത്തുകയും, എത്തിയെന്ന് മാത്രമല്ല തൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി നിരന്തരം അറിയിക്കുകയും, ഇപ്പോൾ ഫലസ്തീനോടൊക്കെയുള്ള ഐക്യദാർഢ്യം നിരന്തരം പറയുകയും, സ്പാനിഷ് ടീമിന് തന്നെ അയാളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തതും, ജർമ്മനി നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ പിന്നെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജമാൽ മുസിയാള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും ഒരു മുസ്ലിം പശ്ചാത്തലവും അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് എന്ന് പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മീഡിയകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ഇപ്പം തമാശയിൽ ഏതോ ഒരു ചർച്ചയിൽ ഞാൻ കേട്ടതുപോലെ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് കേട്ടപ്പോൾ അത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട എന്തോ സാധനമാണെന്നുള്ളത് ഒരാൾ തമാശയിൽ പറയുന്നത് പോലെ ഈ ലീഗ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ഇസ്ലാമിന് എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഏതെങ്കിലുമൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ വല്ല ഇത്തരം ക്ലബ്ബുകളിലോ കാര്യങ്ങളിലോ ഇപ്പോൾ ലോകത്തെ നമ്പർ വൺ ക്ലബ്ബുകളിലൊക്കെ മുസ്ലിം പേരുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പി എസ് ജി പോലുള്ള ക്ലബ്ബുകളൊക്കെ ഖത്തർ വംശജരുടെ അധീനതയിലേക്ക് കഴിഞ്ഞ് ലോകപ്പിനേശൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ തെളിവായി ഉദ്ധരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ ആളുകൾ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്, ആളുകൾ ഈ മതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്, ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്, എന്താണ് ഈ ഈ ഓരോ പദ കേരളത്തിൽ പോലും സംഭവിക്കുന്നു, എന്താണ് ഫുട്ബോൾ ജി, അപ്പോൾ ജിഹാദിനെ കുറിച്ച് കുറച്ചുകൂടി ആളുകൾ പഠിക്കും, കുറച്ചുകൂടി എന്തുകൊണ്ടാണ് മുസ്ലിം പേരുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്, എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിം നാമം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം, അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദ് ഉണ്ട്. ഷെയ്ഖ് സായിദ് മസ്ജിദിലേക്ക് ഏതൊരാളും കടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ അവിടേക്ക് വരുമ്പോൾ ഒരു ഗൗണ് ധരിച്ചിട്ട് കടക്കണം എന്നുള്ളതാണ് അവിടുത്തെ നിയമം, എല്ലാവർക്കും അറിയാം. ആ ഗൗണ് ഇപ്പോൾ യൂറോപ്യൻസായ ധാരാളം ആളുകൾ മിനിസ്കർട്ട് ധരിച്ച് അവിടെ വരുന്നു. അവർ ഒരു ഫ്രഷായ ഗൗണാണ് അവിടെ കൊടുക്കുന്നത്. ഏറ്റവും വൃത്തിയുള്ള ഒരു പർദ്ദ, ഒരു അബായ അവരെ ധരിപ്പിക്കുന്നു. ആ പർദ്ദ ധരിക്കുന്നതുകൊണ്ട് മാത്രം ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് ഒരു വാക്ക് പോലും UAE ഗവൺമെൻറ് ഇസ്ലാമിനെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഗൗണ് ധരിക്കുന്നതോടുകൂടി ഈ വനിതകൾ പിന്നീടും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഇതുവരെ ഒരിക്കലും വിചാരിക്കാത്തൊരു കംഫേർട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മതത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും മുസ്ലിങ്ങളാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ജിഹാദി പരാമർശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധകരും ഇസ്ലാമിക പ്രവർത്തകരൊക്കെ സന്തോഷിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള വഴികളായി മാറുന്നു, ഇസ്ലാമിലേക്ക് ആളുകൾ പഠിക്കാനും അറിയാനുള്ള വഴികളായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജമാഅത്ത് നമസ്കാരം നിർബന്ധം, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ല ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അദ്ധ്യായത്തിൽ 1068-ാമത്തെ ഹദീസ്, വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, വല്ലദി നഫ്സി ബിയദിഹി ലഖദ് ഹമംതു അൻ ആമുറ ബിഹത്വബിൻ فيحتطب ثم آمر بالصلاة فيؤذن لها ثم آمر رجلا فيؤم الناس ثم أخالف إلى رجال فأحرق عليهم بيوتهم. متفق عليه. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ ദൂത റസൂലുള്ളാഹി അലൈഹി സ്വലാമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അള്ളാഹുവാണ് സത്യം. ലഖദ് ഹമംതു, ഞാൻ വിചാരിച്ചു പോയി, തീർച്ചയായും ഞാൻ ആലോചിച്ചു പോയി, ചിന്തിച്ചു പോയി, വിചാരിച്ചു പോയി. അൻ ആമുറ ബിഹത്തബിൻ ഫയുഹ്തതബ, വിറകുകൾ ശേഖരിക്കുവാനും അത് കൊണ്ടുവരാൻ കൽപ്പിക്കാൻ വേണ്ടി. സുമ ആമുറ ബിസ്വലാഹ്, എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കുന്നു. ഫയു അദ്ദന ലഹ, അതിന് ഇഖാമത്ത് വിളിച്ച് ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാൻ കൽപ്പിക്കുന്നു. സുമ്മ ആമുറ റജുലൻ ഫയ ഉമ്മന്നാസ, അങ്ങനെ വേറൊരാളോട് ഇമാമത്ത് നിൽക്കുവാനും കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഇമാമ്, എന്നാൽ പകരം ഒരാളെ ഇമാമ് നിർത്തിയിട്ട് സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ ഫഉഹരിഖ അലൈഹിം ബുയൂതഹും, എന്നിട്ട് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുന്ന ആളുകളിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ വീടുകളടക്കം അവരെ കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിപ്പോയി, വിചാരിച്ചു പോയി. വിറക് ശേഖരിച്ച് അതിൽ തീ കത്തിച്ചിട്ട് പന്തം കൊളുത്തിയിട്ട് അവിടെ വീടുകൾ കത്തിച്ചു കളയാൻ തോന്നിപ്പോയി എന്ന്. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുന്ന ധാരാളം ഹദീസുകൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അന്ധനായ സ്വഹാബിയുടെ ഹദീസ്, യുദ്ധരംഗത്ത് എങ്ങനെ നമസ്കരിക്കണമെന്നറിയിക്കുന്നതായ ആയത്ത്, ഇങ്ങനെ ഓരോ ഹദീസുകളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം, പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകപ്പെടുന്നു എന്ന ഹദീസുകൾ, ഇതെല്ലാം ജമാഅത്ത് നമസ്കാരം ഫർദ് ഐൻ, ഓരോ വ്യക്തിയുടെയും പേരിൽ നിർബന്ധമാണ്, വ്യക്തിപരമായ ഫർദ് ഐനായ നിർബന്ധമായ കാര്യമാണ്. ആരെങ്കിലും നിർവഹിച്ചാൽ പോരെ, ഓരോ ആളുകളും അത് നിർവഹിക്കണം മസ്ജിദിലെത്തിക്കൊണ്ട് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്സമ വഹുവ സ്വാദിഖുൽ ബാറു ബിദൂനി ഖസമിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യസന്ധനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, വല്ലാഹി വല്ലദീ നഫ്സി ബിയദിഹി എന്ന പ്രയോഗം ധാരാളം ഹദീസുകളിൽ കാണാം. ആത്മാവുകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ്, ആ റബ്ബിനെക്കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. വിശ്വാസികൾ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല, അതാണ് ഇസ്ലാമിൻ്റെ നിയമം. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അഷ്റഫ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്? അന്നഹു ഹമ്മ അയ്യമുറ ബിസ്സലാത്തി ഫതുഖാം, നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു പോയി, എന്താണ് നിസ്കരിച്ചോളൂ നിങ്ങൾ, ഇഖാമത്ത് വിളിക്കാൻ, ഒരാളെ ഇമാമാക്കി നിർത്താൻ. എന്നിട്ട് സുമ്മയൻ സലിഖു ബിഹുസമി മിൻ ഹത്തബിൻ, അതെ, വിറകിൽ നിന്നുള്ള വിറകിങ്ങനെ കത്തിച്ചിട്ട് അതിൽ പന്തം കൊളുത്തിയിട്ട് ഇലാ ഖൗമിൻ, ഒരാളുകൾ ചില ആളുകളുടെ അടുക്കിലേക്ക് പോകാൻ. ലാ യശ്ഹദൂന സ്വലാഹ്, അവർ നമസ്കാരത്തിന് വേണ്ടി ഹാജറായിട്ടില്ല. ഫയുഹരിഖ അലൈഹിം ബുയൂത്തുഹും ബിന്നാർ, ആ തീകൾ കൊണ്ട് അവരുടെ വീടുകൾ കരിച്ചു കളയാൻ വേണ്ടി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, വഹാദാ, ഈ ഹദീസ് യദുല്ലു അലാ വുജൂബി സ്വലാത്തിൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുന്നതാണിത്. ലി അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യഹുമ്മു ഹാദൽ ഹമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കുകയില്ല ഇങ്ങനെയുള്ള ഒന്ന്. ഇല്ലാ ലിസർക്കി അംരിൻ വാജിബ്, ഒരു നിർബന്ധമായ കാര്യം ഉപേക്ഷിച്ചാലല്ലാതെ ഇങ്ങനെയൊരു കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുകയില്ല എന്ന്. പക്ഷേ നിസ്സാരമായ കാര്യമായിരുന്നെങ്കിൽ അങ്ങനെ വീടടക്കം അവരെ കരിച്ചു കളയാൻ തോന്നിപ്പോയി, വിചാരിച്ചു പോയി എന്നത് പറയില്ല. വലാ യുഖ്ബിറുന്നാസ, ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയില്ല. ബിദാലിക്ക, അതുകൊണ്ട്. ഇല്ലാ ലിയുഹദ്ദിറഹും മിൻ തർക്കിഹി വ മുഖാലിഫത്തിഹി, അതിനോട് എതിരു നിൽക്കുന്ന, ജമാഅത്തിന് വരാതെ അത് ഉപേക്ഷിക്കുന്ന, അതിനെക്കുറിച്ച് ജാഗ്രത നൽകാൻ വേണ്ടിയല്ലാതെ. വയ്യില്ലാലം യക്കുൻ ഹനാക ഫായിദ, അതില്ലായെങ്കിൽ അവിടെ ഒരു യാതൊരു പ്രയോജനവുമില്ല. അത്രത്തോളം ഗൗരവമുള്ള, പ്രാധാന്യമുള്ള, നിർബന്ധമായ കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കുള്ള ശിക്ഷ, ഹമ്മ അൻ യുആഖിബഹും ഹാദിഹിൽ ഉഖൂബ, ഈ ഒരു ശിക്ഷ അവർക്ക് നൽകാൻ, ദലീലുൻ അലാ തഅക്കുദിൽ ജമാഅ, അതറിയിക്കുന്ന കാര്യമാണ്. എന്ത്? ജമാഅത്ത് നിർബന്ധമാണ് എന്ന്, ശക്തമായ നിർബന്ധമാണെന്നറിയിക്കുന്ന ദലീലാണത്, തെളിവാണത്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹദീസിൽ തന്നെ ളഈഫായ ഒരു സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന്, ലൗല മാഫിൽ ബുയൂത്തി മിനൻ നിസായി ദുരിയ, സ്ത്രീകളും പെൺകുട്ടികളും ഇല്ലായിരുന്നു ആ വീടുകളില്ലായിരുന്നെങ്കിൽ കരിച്ചു കളയുമായിരുന്നു എന്നത് ആ ഒരു റിവായത്ത്. ലൗല മാഫിൽ ബുയൂത്തി മിനൻ നിസായി ദുരിയ, സ്ത്രീകളും കുട്ടികളും വീടുകളില്ലായിരുന്നുവെങ്കിൽ എന്നുള്ളത്, ലാക്കിൻ ഹദ ളഈഫൻ, അത് ദുർബലമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതായ ഈ ഒരു ഹദീസ്, അവരെ വീടുകൾ കരിച്ചു കളയാൻ തോന്നിപ്പോയി ജമാഅത്തിന് വരാത്തവർ, അത് മുത്തഫഖുൻ അലൈഹി സഹീഹുൽ ബുഖാരിയിൽ മുസ്ലിമിലും വന്ന ഹദീസാണ്. ഇത് തന്നെ മതി. വലാക്കിൻ യക്ഫി അൻ യകൂന ഹമ്മ ബിദാലിക വ അഖ്ബറ ലുമ്മത ബിഹി, ഈ ഒരു കാര്യം കൊണ്ട് ഈ ഉമ്മത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രാധാന്യം അത് അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആർക്കാണ് ജമാഅത്ത് നിർബന്ധമുള്ളത്, ആരുടെ മേലാണ് ജമാഅത്ത് നിർബന്ധം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം വിശദീകരിക്കുന്നു, ഹുവല്ലദീ യസ്തതീഉ അൻ യസില ഇലൈഹ, അതിനു വേണ്ടി എത്തിച്ചേരാൻ സാധ്യമാകുന്ന ആളുകൾക്ക്. ഓഹോ യസ്മഉ നിദാ, അയാൾ ബാങ്ക് കേട്ട ആളാണ്, ബാങ്ക് കേൾക്കുന്നുണ്ട് അയാളുടെ വീട്ടിലേക്ക്, അയാളുടെ ഷോപ്പിലേക്ക്, അയാൾ ഉള്ളിടത്തേക്ക്. അല്ലദീ യസ്മഉ നിദാ വയസ്തതീഉ അൻ യഹ്ദുറ, അയാൾ ബാങ്ക് കേൾക്കുന്നവനും അയാൾ അവിടെ ഹാദിറാവാൻ സാധിക്കുന്നവനുമാണ്. ഹുവല്ലദീ തജിബു അലൈഹിൽ ജമാഅ, അങ്ങനെയുള്ളവർക്ക് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്. ولهذا استفتى النبي صلى الله عليه وسلم رجل അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫത്വ ചോദിക്കാൻ വേണ്ടി ഒരാൾ വന്നത്. യാ റസൂല അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നനി റജുലുൻ അഅമ, ഞാനൊരു അന്ധനായ മനുഷ്യനാണ്. വലൈസ ലി ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എനിക്ക് പള്ളിയിലേക്ക് വഴി കാണിക്കാൻ ഒരാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇളവ് ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകി. അയാൾ തിരിഞ്ഞു നടക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഹൽ തസ്മഉ നിദാ, ബാങ്ക് കേൾക്കാറുണ്ടോ, എങ്കിൽ ഫഅജിബ്, എങ്കിൽ അതിന് ആൻസർ നൽകണം. ഫദല്ല ദാലിക അലാ വുജൂബി സ്വലാത്തിൽ ജമാഅ അലൽ അഅമ, അന്ധനായ ആളുടെ മേൽ പോലും ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നത് അറിയിക്കുന്നു ഈ ഒരു കാര്യം, ഈ ഒരു ഹദീസ്. വന്നൽ അഅമ ലൈസ ഉദ്റൻ ഫീ തർക്കിൽ ജമാഅ, അന്ധത എന്നുള്ളത്, കണ്ണ് കാണാതിരിക്കുക എന്നുള്ളത് ജമാഅത്ത് ഒഴിവാക്കാനുള്ള ഒരു എക്സ്ക്യൂസല്ല, ഒരു ഒഴിവ് കഴിവല്ല, ഇളവല്ല എന്ന്. വദല്ല ദാലിക അയ്ദൻ അലാ അന്നഹ തജിബു ഫിൽ മസ്ജിദി, അതറിയിക്കുന്നത് നിശ്ചയമായും മസ്ജിദിൽ വന്നുകൊണ്ട് തന്നെ നമസ്കരിക്കൽ നിർബന്ധമാണ്. വഅന്നഹു ലൈസൽ മഖ്സൂദുൽ ജമാഅത്ത് ഫഖദ്, ജമാഅത്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ബലിൽ മഖ്സൂദുൽ ജമാഅത്ത് വഅൻ തകൂന ഫിൽ മസ്ജിദ്, മസ്ജിദിൽ വന്നിട്ടുള്ള ജമാഅത്താണ്. വീട്ടിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുക എന്നതല്ല ഉദ്ദേശിച്ചത്, മസ്ജിദിലേക്ക് ഇങ്ങോട്ട് വരണമെന്നത്. അതറിയിക്കുന്നത് എന്താണ്? വഅന്നൽ ഇബ്റത ബി സമാഇ നിദായി, ബാങ്ക് കേൾക്കുന്നു എന്നത്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ولكن المراد سماع النداء المعتاد സാധാരണ നിലക്ക് ബാങ്ക് കേൾക്കുക. وليس سماع النداء في مكبر الصوت وان مكبر الصوت يسمع من بعيد لكن المعتاد اذا لم يكن هناك مانع من سماع الصوت فهذا هو الذي يجب عليه حضور الجماعه. ഇവിടെ മൈക്കിലൂടെ കേൾക്കുന്നതും അതുപോലെ തന്നെ അടുത്ത് കേൾക്കുന്നതും, ഈ രണ്ട് കാര്യങ്ങളും ഒക്കെ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രത്യേകം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, വദല്ല ദാലിക അയ്ദൻ, അതോടൊപ്പം തന്നെ ഈ ഹദീസ് അറിയിക്കുന്നത്, അല അന്നഹു ലാ യസിഹു ഇഖ്തിദാഉ മൻ കാന ഖാരിജൽ മസ്ജിദ് ബിമൻ ഫിൽ മസ്ജിദ്, മസ്ജിദിന് പുറത്തുള്ളവനും മസ്ജിദിൻ്റെ ഉള്ളിലുള്ളവനും എന്തല്ല, മസ്ജിദിനുള്ളിലുള്ളവനെ പുറത്തു നിന്നുകൊണ്ട് പിന്തുടരുക എന്നുള്ളത്. മൈക്കിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അത് ശരിയാവുകയില്ല. അപ്പോൾ പള്ളിയുടെ അടുത്ത് ഒരു വീട്ടിലുള്ള ഒരാളാണ്, അവിടേക്ക് ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമും ഓത്തുമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മക്കളോട് പറയുന്ന, നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അത് ശരിയാവുകയില്ല. പിന്നെയോ, ലിഅന്നഹു ലാബുദ്ദ മിൻ ഹുളൂരിൽ മക്കാനില്ലതി തുഖാമു ഫീഹിൽ ജമാഅ, ജമാഅത്ത് നടക്കപ്പെടുന്നതായ സ്ഥലത്തേക്ക് ഹാദിറാകൽ നിർബന്ധമാണ്. ഇല്ല അന്നഹു ഇദം സല അൽ മസ്ജിദ്, മസ്ജിദ് ഫുള്ളായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി, വസല്ല നാസുഫിൽ അസ്വാഖ്, ഹറമിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ കാണാം, അവർ റോഡ് സൈഡുകളിൽ മറ്റൊക്കെയാണ്. അതായത് അവിടെ നിറഞ്ഞ് പിന്നെ അതിൻ്റെ മുറ്റത്തേക്ക് അങ്ങനെ ആ സൊഫുകൾ ആ തുടർച്ചയായി കൊണ്ടുവന്നാൽ അങ്ങനെയൊക്കെ ലഭിക്കുമ്പോഴാണ് ആ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നത്, ആ ജമാഅത്ത് ലഭിക്കുക എന്നുള്ളത് തന്നെ. ഫൈനല്ലദീന ഖാരിജൽ മസ്ജിദ് യക്കൂനൂന തബഅല്ലിൽ മസ്ജിദ് ഫിത്തിസാരി സുഫൂഫ്, സൊഫുകളെല്ലാം ചേരുന്ന രൂപത്തിൽ മസ്ജിദിൽ നടക്കുന്നതായ ജമാഅത്ത് നമസ്കാരത്തെ പിന്തുടർന്നുകൊണ്ട് നമസ്കരിക്കുന്നൊരവസ്ഥയായിരിക്കണം. അതില്ല എങ്കിൽ മസ്ജിദിന് പുറത്തായാൽ ലാത്ത് തസിഹു സ്വലാത്തുഹുമ അഹലിൽ മസ്ജിദ്, പള്ളിയിലുള്ള ആളുകളോടൊപ്പം നമസ്കരിച്ചതായ ആ ഒരു നമസ്കാരം അയാൾക്ക് ഉണ്ടാവുകയില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഹാദിറാവണം, മസ്ജിദിലേക്ക് ഹാദിറാവണം. പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്ത വിഷയങ്ങളാണിതൊക്കെ. റൂമിൽ വെച്ചല്ല നമസ്കരിക്കേണ്ടത്. പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണ്, രോഗിയായാലോ, ഇതാക്കാന മരീദൻ, അയാൾക്ക് അവിടെ പള്ളിയിലേക്ക് ഹാജറാവാൻ സാധ്യമാവുകയില്ല, പക്ഷേ അയാൾ ബാങ്ക് കേൾക്കുന്നുണ്ട് മൈക്കിലും മറ്റുമൊക്കെ, അപ്പോൾ ഇമാമിനെ പിന്തുടരാൻ പറ്റുമോ? അപ്പോൾ ഇമാമിൻ്റെ കൂടെ അയാൾ നമസ്കരിക്കേണ്ടതില്ല, അയാൾ എക്സ്ക്യൂസ് മഅദൂറുള്ള ആളാണ്, ജമാഅത്ത് ഒഴിവാക്കാൻ. അയാൾ സാധാരണഗതിയിൽ ജമാഅത്ത് നമസ്കരിക്കുന്ന ആളാണെങ്കിൽ ഫൈന്നഹു യുക്തബു ലഹു മാ കാന യഅമലു ലമ്മാ കാന സ്വഹീഹൻ, അയാൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്തതായ ആ കാര്യങ്ങൾ പൂർണ്ണമായ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ടല്ലോ, മൻ മരിള ഉസാഫറ കുതിബ ലഹു മാ കാന യഅമലു സ്വഹീഹൻ മുഖീമൻ, ഏതൊരാൾ രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി അയാൾ ആരോഗ്യവാനായിരിക്കെയും നാട്ടിലുള്ള സമയത്തും ചെയ്ത അതേ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. അല്ലാഹു അഅലം. സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അറിയിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഗൗരവത്തോടുകൂടി ഉണർത്തിയത്, നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് വരാതെ അതിൽ നിന്ന് പിന്തി നിൽക്കുന്ന ആളുകളെ, ലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാം, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു, ഇമാമിനെ നിർത്താൻ വേണ്ടി കൽപ്പിക്കുന്നു എന്നിട്ട് ചില ആളുകളോട് വിറകുകളെടുത്തുകൊണ്ട് കത്തിച്ച് പിന്നെ സുമ്മ ഉഖാലിഫയില മനാസിൽ ഖൗമിൻ ലാ യഷ്ഹദൂന സ്വലാ, നമസ്കാരത്തിന് വേണ്ടി വരാത്ത ആളുകളുടെ വീടുകളിലേക്ക് പോയി, ഫഹരിഖ അലൈഹിം, അവരെയും കൊണ്ട് കത്തിച്ച് കളയാൻ തോന്നിപ്പോയി എന്ന്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കൽപ്പിക്കുകയുണ്ടായി. അതിൽ അലസത കാണിക്കുന്ന, അത് ഉപേക്ഷിക്കുന്ന ആളുകളോട് വളരെ ശക്തമായി താക്കീത് നൽകി. അതാണ് തഹദീറുൻ ഷദീദുൻ വഈദുൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ശക്തമായ താക്കീതും വാർണിങ്ങുമാണ്. ലിമൻ യതഖല്ലഫ അൻ സ്വലാത്തിൽ ജമാഅ ബിലാ ഉദ്ർ, ഒഴിവ് കഴിവില്ലാതെ, കാരണങ്ങളില്ലാതെ, ശറഇയായ എക്സ്ക്യൂസ് ഇല്ലാതെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുന്ന ആളുകൾക്ക്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്ത് പറയുന്ന വിഷയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഗൗരവമുള്ള വിഷയങ്ങൾക്കാണ് പറയുന്നത്, വല്ലാഹി അല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, എൻ്റെ ആത്മാവ് അവൻ്റെ കയ്യിലാണ്. വഫീഹി ഇസ്ബാത്തുൽ യദി ലില്ലാഹി തആല അലാമാ യലീഖു ബിജലാലിഹി, അഖീദപരമായ ഒരു വിഷയം കൂടി നമ്മളവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹുവിന് കൈകളുണ്ട് എന്നവിടെ സ്ഥിരപ്പെടുത്തുന്നു. അപ്പം എന്താണ്, ഞാൻ വിചാരിച്ചു പോയി വിറക് കൊണ്ടുവരാം. ലഖദ് ഖസത്തു അൻ ആമുറ ബി ഹത്തബിൻ, ഹത്തബ് എന്ന് പറഞ്ഞാൽ വഹുവ മാ ജഫ മിൻ സറഇ വഷജർ, സറഇൻ വഷജർ, അത് ഉണങ്ങിയതായ മരങ്ങളും മരച്ചില്ലകളും മറ്റൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഫയുജ്മഉ ഹാദൽ ഹത്തബ്, ഈ വിറകുകളൊക്കെല്ലാം ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് തുമ്മ ആമുറ അയ്യു അദ്ദിന അയ്യു അദ്ദന അലി സ്വലാ, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കാൻ, പിന്നെ ഒരാളെ ഇമാമ നിർത്താൻ, ജമാഅത്തായി നിസ്കരിക്കാൻ, എന്നിട്ട് ഈ ജമാഅത്തിന് വരാതെ ഇഖാമത്ത് കൊടുത്തിട്ടും ജമാഅത്തിന് വരാത്ത ആളുകളെ അവരുടെ വീടുകളിലേക്ക് പോയി, ജമാഅത്ത് ഉപേക്ഷിക്കുന്ന ആളുകളെ അവരുടെ വീടുകൾ സഹിതം കത്തിച്ച് കളയാൻ തോന്നിപ്പോയി എന്ന്. സഹോദരങ്ങളെ, അത്രത്തോളം ഗൗരവം ഈ വിഷയത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ജമാഅത്ത് നമസ്കാരം നിർബന്ധം. ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: രാത്രി ഉറങ്ങുമ്പോൾ ഖിബലയ്ക്ക് നേരെ കാല് വെച്ചു കിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്.
3: ഖിബലയ്ക്ക് തലവെച്ച്, കാല് വെച്ച്, ഉടൽ വെച്ച് എങ്ങനെ കിടക്കണം എന്നത് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദീൻ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുവാൻ ഒരു മുഅ്മിന് പാടില്ല. ഖിബലയ്ക്ക് അഭിമുഖമായോ ഖിബലയ്ക്ക് കാൽ നീട്ടി ഒക്കെ ആയിരിക്കാം ഇവിടെ ഒരു ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രശ്നം ഉടലെടുക്കുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു അനാദരവ് എന്ന രൂപത്തിലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖിബലയ്ക്ക് കാൽ നീട്ടിക്കിടക്കുന്നത് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
2: ഒരാൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയാൽ തഹിയത്ത് നിസ്കരിക്കാമോ എന്നാണ്.
4: പള്ളിയിൽ ഏത് സമയത്ത് നമ്മൾ കയറിയാലും തഹിയത്ത് നിസ്കരിക്കുക എന്നത് അത് വലിയ സുന്നത്തായ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തഹിയത്ത് നിസ്കരിക്കൽ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെപ്പോലും കാണാൻ സാധിക്കും. എന്നാൽ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രബലമായ സുന്നത്താണ് എന്നത് തന്നെയാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഐച്ഛികമായ നിസ്കാരങ്ങളാണ് ആ സമയത്ത് പ്രത്യേകമായി വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് കാരണങ്ങളുള്ള നിസ്കാരമാണ്, അതുപോലെ തന്നെ നിർബന്ധ നിസ്കാരമാണ്, അതൊക്കെ നിർവഹിക്കുന്നതിൽ വിരോധമില്ല എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഹിയത്തുൽ മസ്ജിദ് എന്നതൊരു കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമായതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് നമ്മൾ നിസ്കരിക്കാതെ അവിടെ നിൽക്കുകയാണ്, ബാങ്ക് ഉടനെ വിളിച്ചു, എന്നാൽ അവൾ മഗരിബിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള രണ്ടു റക്കാത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കതോടുകൂടെ തന്നെ തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി മഗരിബിൻ്റെ മുമ്പിലുള്ള രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ സമയമുള്ള പള്ളിയല്ല എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗരിബ് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയും തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
2: ചോദ്യം ഇപ്രകാരമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടി. അതിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് എൻ്റെ കയ്യിൽ ഇരിക്കും തോറും വല്ലാത്ത മനഃപ്രയാസം. ആ സ്വർണ്ണാഭരണം എന്തു ചെയ്യണം? അത് എടുത്തതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. മോഷണം എന്ന രൂപത്തിൽ എടുത്തതല്ല, കളഞ്ഞു കിട്ടിയതാണ്. എൻ്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന, എൻ്റെ പ്രയാസത്തെ പോക്കുന്ന മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
3: മൂല്യമുള്ള, വിലപിടിപ്പുള്ള ഏതൊരു വസ്തു, അത് നാണയമാകാം, സ്വർണവും വെള്ളിയുമാകാം, മറ്റ് മൂല്യമുള്ള എന്തൊരു വസ്തു ആകട്ടെ, അവ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ഉടമയ്ക്ക് ലഭിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. പരസ്യം ചെയ്യുക, ഇന്നത്തെ കാലത്ത് വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ

0: എടുക്കാവുന്നതാണ്. എന്നാൽ ശേഷം പിന്നീട് കുറെ കാലത്തിന് ശേഷം ഉടമസ്ഥൻ തിരിച്ചു വന്നാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടാൻ ആവശ്യപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഒരു വർഷമാണ് ഇത്തരം വിളംബരം പരസ്യം പബ്ലിസിറ്റി ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരമാവധി ആ ഉടമസ്ഥന് തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക.
1: ഇസ്ലാമിൽ കളികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ആധുനിക ലോകത്ത് ചെസ്, കാരംബോർഡ് പോലുള്ള ഗെയിം കളിക്കുന്നത് തെറ്റാണോ? മുതിർന്നവർക്ക് പറ്റിയില്ലെങ്കിലും കുട്ടികൾക്ക് കളിച്ചൂടെ എന്നാണ്.
2: ഗെയിമുമായി ബന്ധപ്പെട്ടുള്ളതായൊരു വിഷയം, അതൊരു കുറേ വിവരണങ്ങൾ അർഹിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ, പിന്നെ ഒരു ചോദ്യോത്തരത്തിൻ്റെ സന്ദർഭത്തിൽ അതിനെ വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ, ഇതിന് കുറേ തരം കളികൾ, അതിൽ മതപരമായി ലക്ഷ്യങ്ങളുള്ള കളികൾ, എന്നാൽ കേവല വിനോദങ്ങൾ ആയിട്ടുള്ള കളികൾ, അതിൽ തന്നെയും ചില കളികൾ, ഇപ്പം ഈ കളങ്ങളിൽ പിന്നെ കളം മാറ്റിയുള്ള കളികൾ, ചെസ് പോലുള്ള നെർദ് പോലുള്ളതായ കളികൾ, ഇതൊക്കെ പല അതിനൊക്കെ വ്യത്യസ്ത രീതികളും അതിന് നിയമങ്ങളും തന്നെ മതപരമായിട്ട് ഉള്ളതാണ്. മൊത്തത്തിൽ ഇപ്പം ഈ കളികളിൽ നിർബന്ധ ബാധ്യതകൾ അവയെ സമയം തെറ്റിക്കുന്ന, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ നിഷിദ്ധങ്ങൾ പറയാനും നിഷിദ്ധങ്ങൾ പരസ്പരം പോര്, പക, വിദ്വേഷം, ചീത്ത പരാമർശങ്ങൾ ഇതൊക്കെ ഉള്ള രീതിയിൽ, അതേപോലെ ഈ ചൂതാട്ടം പോലെ കാശ് വെച്ചിട്ടുള്ള രീതിയിലുള്ള കളികൾ, ഇത് പാടുള്ളതല്ല, ഇത്തരം കളികൾ പാടുള്ളതല്ല. എന്നാൽ നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കാത്ത, അതിൻ്റെ സമയം തെറ്റിക്കാത്ത, നിഷിദ്ധങ്ങളും സ്കലിതങ്ങളും പറയുകയോ അല്ലെങ്കിൽ മാനസികമായി വെറുപ്പും പകയും ഉളവാക്കാത്തതോ ആയ, പിന്നെ ഈ പണം വെച്ചുള്ളതല്ലാത്ത വിനോദങ്ങൾ പണ്ഡിതന്മാർ അതിനെ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ നർദിഷ് പോലുള്ളതായ കളികൾ, നബിസ്ലാസ്ലം മാതങ്ങൾ പണ്ട് വല്ലവരും നർദിഷ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ അവൻ പന്നിയുടെ രക്തത്തിൽ മാംസത്തിൽ മുക്കിയവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പം അത് ഈ നർദ് പോലുള്ള കളി എന്നുണ്ടെങ്കിൽ ഈ കളങ്ങൾ മാറ്റി കളി കൊണ്ടുള്ളതായ കളികളാണ്, ചെസ് പോലുള്ളതായ കളികൾ. അതിനൊരു പ്രത്യേക വിധി തന്നെയാണ് പറയപ്പെട്ടുള്ളത്, അത് കളിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ. പക്ഷെ അത് എന്തുകൊണ്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കളികൾ നിർബന്ധമായ ബാധ്യതകൾ, നിസ്കാരം അതിൻ്റെ സമയം തെറ്റിക്കാൻ, അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും വിധം ഏറെ സമയമെടുക്കുന്ന, അതേപോലെ തന്നെ പകയും വിദ്വേഷങ്ങളും ജനിപ്പിക്കുന്ന, പലപ്പോഴും ഇത്തരം കളികളിൽ കാശൊക്കെ വെച്ച് ഉള്ള കളികളായിരിക്കും, ആ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇരിക്കാം പ്രത്യേകം വിരോധം ഇത്തരം കളികളുടെ വിഷയത്തിൽ വന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. അങ്ങനെയില്ലാതെ, അതായത് പിന്നെ നിഷിദ്ധം പറയാനോ നിഷിദ്ധം ചെയ്യാനോ വകുപ്പില്ലാത്ത വിധം, നിർബന്ധ ബാധ്യതകളും കാര്യങ്ങളും കൈമോശം വരാത്ത വിധം, കാശ് വച്ചൊന്നുമല്ലാതെ ഇത്തരം കളികൾ, പെച്ചസ് പോലുള്ളതായ കളികൾ കളിക്കുകയാണ് എങ്കിൽ അതാകാമോ, ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് എങ്കിൽ അത് കളിക്കുന്നതിൽ പിന്നെ വിരോധമല്ല എന്ന് ഉണർത്തിയിട്ടുണ്ട്. ചില ഫുഖഹാക്കൾ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കും വിധവും, അതേപോലെ തന്നെ അതിനെ പിന്നെ സമയം തെറ്റിക്കും വിധവും, പരസ്പര വിദ്വേഷവും പകയൊക്കെ വളർത്തും വിധവും ഒക്കെയാണ് എങ്കിൽ അത്തരം കളികൾ സ്കലിതമാണ്, തെറ്റാണ്, മതപരമായിട്ട് പാടുള്ളതല്ല, അതിൽ മുന്നറിയിപ്പുണ്ട് എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: ഒരു ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫർളാണ് നിസ്കരിക്കുന്നത് എന്ന ധാരണയിൽ ബാക്കിൽ നിന്ന് ഒരാൾ തോണ്ടിയാൽ എന്ത് ചെയ്യണം എന്നാണ്?
0: സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ അയാളുടെ പിന്നിൽ നിന്നും ഫർള് മറ്റൊരാൾ നമസ്കരിക്കുന്നു എങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ആളുകൾ ചെയ്യാറുണ്ട്, ഞാൻ സുന്നത്ത് നമസ്കാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന രൂപത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല. പിന്നിൽ തുടർന്ന ആളുകൾ തുടരട്ടെ, അവർക്ക് ഫർളിൻ്റെതായ നീയത്താണ്, സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്ക് സുന്നത്തിൻ്റെതായ നീയത്താണ്. പക്ഷെ റുക്കുഉവിലും സുജൂദിലുമൊക്കെ പോകുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമസ്കാരത്തിൽ മറ്റ് സൂറത്തുകൾ ഉറക്കെ ഓതേണ്ടതില്ല, കാരണം അവർ സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇനിയുണ്ടാകുന്ന പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർള് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ അയാൾ ഇഷ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അവിടെ ഒറ്റയ്ക്ക് ഇഷ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല, തറാവീഹ് നടക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇഷ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം പൊതുവെ പ്രസക്തമാണ്. അവിടെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല, മറിച്ച് ഇഷ നമസ്കാരം തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ ഇഷ നമസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇമാമത്ത് അതേ നമസ്കാരത്തിന് നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും

0: ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് ഒരാൾക്ക് ഫർള് നമസ്കരിക്കാവുന്നതാണ്, മഅ്മൂമായി തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു.
1: ചോദ്യം ഇപ്രകാരമാണ്: എന്റെ വീടിന്റെ പരിസരത്ത് സലഫി മസ്ജിദ് ഇല്ല, യാഥാസ്ഥിക വിഭാഗം പള്ളിയിൽ പോയി ജമാഅത്ത് നിലനിർത്തണോ എന്നാണ്.
2: മുസ്ലിമായി അറിയപ്പെട്ട ഏതൊരാളുടെ പിന്നിലും നമസ്കരിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു അലം.
1: ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ ബന്ധുവിന് പുതുതായി ഉണ്ടാക്കുന്ന വീട്ടിൽ നിസ്കാര റൂം പണിയുന്നുണ്ട്. വീട്ടിൽ വരുന്ന അതിഥികൾക്ക് നിസ്കരിക്കുവാൻ എന്ന ഉദ്ദേശത്തിലാണ് റൂം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടോയ്ലറ്റ് കിബിലയ്ക്ക് നേരെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കിബിലയ്ക്ക് നേരെയായി ടോയ്ലറ്റ് വരുന്നതിൽ പ്രശ്നമുണ്ടോ എന്നാണ്.
0: മലമൂത്ര വിസർജനം കിബിലയ്ക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് പാടുണ്ടോ ഇല്ലയോ എന്നതാണല്ലോ വിഷയം. ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹു ജമീഅൻ, അവരുടെ അഭിപ്രായ പ്രകാരം കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ചെയ്യൽ നിഷിദ്ധമായി തീരുന്നത് ഒഴിഞ്ഞ വെളിംപ്രദേശത്ത് അവ നടത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ പ്രകാരം മറക്കുള്ളിൽ വെച്ചാണ്, ടോയ്ലറ്റിൽ വെച്ചാണ്, വീട്ടിനുള്ളിൽ വെച്ചാണ് ഈ കൃത്യം നിർവഹിക്കുന്നത് എങ്കിൽ അവിടെ കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, നിഷിദ്ധമില്ല എന്ന അഭിപ്രായമാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹ് ജമീഅൻ അവരുടെ അഭിപ്രായ പ്രകാരം മറ ഉണ്ടെങ്കിലും കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുവാൻ പാടില്ല എന്നതാണ്. ആ വിഷയത്തിൽ വന്ന ചില തെളിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇദാ ജലസ അഹദുക്കും ലിഹാജതി ഫലാ യസ്തഖ്ബിൽ ഖിബല വലാ യസ്തദ്ബിർഹ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടി ഇരിക്കുമ്പോൾ കിബിലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുവാൻ പാടില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഇദാ അതൈതുൽ ഖായിത ഫലാ തസ്തഖ്ബിൽ ഖിബല വലാ തസ്തദ്ബിറുഹ. നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടി നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കിബിലയ്ക്ക് അഭിമുഖമായോ പിന്നിട്ടോ ഇരിക്കാൻ പാടില്ല. വലാക്കിൻ ശരിഖു ഔ ഖരിബു, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് ഇരിക്കുക. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം മക്ക അവരുടെ തെക്കു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ തെക്കു വടക്കായി ഇരിക്കുവാൻ പാടില്ല. അത് കിബിലയ്ക്ക് ഒന്നുകിൽ മുന്നിട്ടോ പിന്നിട്ടോ ആയിരിക്കും. തെറ്റിയിരിക്കണമെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കിബില പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ആശയപ്രകാരം നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരുന്ന് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല, തെക്ക് വടക്ക് ദിശകളിലായി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണുവാൻ സാധിക്കും: റഖൈതു യൗമൻ അലാ ബൈത്തി ഹബ്സ, സഹോദരിയായ ഹബ്സയുടെ വീട്ടിൻ പുറത്ത് ഞാൻ ഒരിക്കൽ കയറി നോക്കിയപ്പോൾ ഫറായിത്തു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാജത്തി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഷാമിലേക്ക് അതോ വടക്ക് ഭാഗത്തേക്ക് മുന്നിട്ടും കഅബയിലേക്ക് പിൻഭാഗമാക്കിക്കൊണ്ടും ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന് ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് ഇവിടെയുള്ളത്. ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ അദ്ദേഹം കിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു: ഖദ് നുഹി അനു ദാലിക, ഇത് വിരോധിക്കപ്പെട്ട കാര്യമല്ലേ? ഇതിന് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി: ഇന്നമാ നുഹി അൻ ഹാദ ഫിൽ ഫലാഇ, വെളിംപ്രദേശത്ത് ഇരിക്കുമ്പോഴാണ് ഇത് നിരോധിക്കപ്പെട്ടുള്ളത്. فإذا كان بينك وبين القبلة شيء يسترك فلا بأس, നിനക്കും ഖിബ്ലക്കും ഇടയിൽ വലമറയുമുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്നാണ്. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തഖ്ബിൽ ഖിബ്ല ബിബൗലിൽ, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഫറായിത്തു ഖബ്ല അൻ യുഖ്ബല ബിആമി യസ്തഖ്ബിലുഹ, എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും വഫാത്തിൻ്റെ ഒരു വർഷം മുമ്പായി ഖിബ്ലക്ക് അഭിമുഖീകരിച്ച് ഇരിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ ഹദീസുകളിൽ നിന്ന് മൊത്തത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാക്കിയൊരു കാര്യം: മറയുള്ള അവസ്ഥയിലാണ് എങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ മറയില്ലാത്ത അവസ്ഥയിൽ അവ വെടിയുകയാണ് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ശരി, ഇത്തരം ഹദീസുകൾ പല രൂപത്തിൽ വന്നുവല്ലോ. അതുകൊണ്ട് ഒരു ഇഷ്കാൽ, ഒരു സംശയം ഇല്ലാതിരിക്കുവാൻ വേണ്ടി വീടുകൾ നിർമ്മിക്കുമ്പോൾ, പള്ളികൾ നിർമ്മിക്കുമ്പോൾ, അവിടെയൊക്കെ ടോയ്ലറ്റ് നമ്മൾ സജ്ജീകരിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാത്ത രൂപത്തിലാണ് ഏറ്റവും ഉത്തമം എന്നത് യാതൊരുവിധ സംശയവുമില്ല.
1: ആർത്തവ സമയം മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്ലൗസ് ഇട്ട് ഖുർആൻ സ്പർശിച്ച് ഓതാൻ പറ്റുമോ എന്നാണ്.
3: അത് നമ്മൾ മനസ്സിലാക്കുക, ഈ പിരീഡ് സമയം എന്ന് പറയുന്നത് ഒരു അശുദ്ധമായ, ഇസ്ലാം അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, അശുദ്ധമായ ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമസ്കാരം മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ അതിൽ ഒരു പ്രതിഫലം കാംക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർദ്ദേശിച്ച അല്ലെങ്കിൽ അവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പന, ആ കൽപ്പന സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് അതിനൊരു പ്രതിഫലം, അതിൽ ഒരു പ്രതിഫലം ആഗ്രഹിക്കുകയാണ് വേണ്ടത്. അഥവാ ഒരു ഇനി ഏതായാലും ഒരാഴ്ചക്ക് നിസ്കാരം മറ്റു കാര്യങ്ങൾ ഈ ജാതി കാര്യങ്ങളൊന്നും നോക്കണ്ട, ഒരാശ്വാസമായി എന്ന ഒരു തോന്നൽ ഒരു പെണ്ണിനുണ്ടാകാൻ പാടില്ല. കാരണം ഈ ഇബാദത്തുകളൊക്കെ ഒരു പ്രയാസമായിട്ട് ഒരാൾക്ക് തോന്നാൻ പാടില്ലല്ലോ, ഒരാൾക്ക് തോന്നാൻ പാടില്ല. മറിച്ച് നേരത്തെ ശുദ്ധിയുള്ള അവസ്ഥയിൽ ഇബാദത്ത് ചെയ്തിരുന്നത് ആ ഇബാദത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു. ഈ സമയത്ത് ഞാൻ ഇബാദത്തുകൾ ചെയ്യാത്തത് ഒരു ആശ്വാസം കിട്ടി എന്ന നിലയ്ക്കല്ല, മറിച്ച് അല്ലാഹ് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് റബ്ബിൻ്റെ ഒരു കൽപ്പന ഞാൻ പാലിക്കുന്നു എന്നതാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ആർത്തവകാരിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇളവുണ്ട്, ഇസ്ലാം അനുവദിച്ച ഇളവുകൾ തന്നെയുണ്ട്. ദിക്റുകൾ ചൊല്ലാം, മനപ്പാഠമാക്കിയ ഖുർആൻ ഓതാം, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ആ സമയത്തും ഖുർആൻ മറിച്ച് പാരായണം ചെയ്യണം എന്നത് അത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടുന്നത്. നമ്മൾ മനപ്പാഠമാക്കി വെച്ചിട്ടുള്ളത് ഇനി ഒന്നും മനപ്പാടല്ലേ, നമ്മൾ മനപ്പാഠമാക്കാൻ ശ്രമിക്കുക. ചെറിയ സൂറത്തുകൾ മനപ്പാഠമാക്കി ശീലിക്കുക, അല്ലെങ്കിൽ ഖുർആൻ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കുക, ഈ രൂപത്തിലൊക്കെ ചെയ്യുക എന്നല്ലാതെ ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഗ്ലൗസ് ധരിച്ചിട്ടെങ്കിലും ഖുർആൻ ഓതുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതില്ല. ഖുർആൻ ഓതാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൂടി ഓതുക എന്നത് ശരിയല്ല. ആ സമയത്ത് കഴിയുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ആ ഒഴിഞ്ഞു നിൽക്കുന്നതിലും ഒരു പ്രതിഫലം കാംക്ഷിക്കുക. ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊരാശ്വാസം കിട്ടിയല്ലോ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഞാൻ അല്ലാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് സ്വീകരിക്കുന്നത്, നടപ്പാക്കുന്നത് എന്ന ആ ഒരു ചിന്തയാണ് ഒരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ ഇബാദത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ടുന്നത്. എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കുകയും ഇബാദത്തുകൾ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ശുദ്ധിയുടെ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ശരിക്കും പഠിച്ച് ജീവിതത്തിൽ പകർത്തുക, ഇബാദത്തുകൾ ആസ്വാദനത്തോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇബാദത്ത് ചെയ്യാൻ പ്രയാസങ്ങൾ നേരിടുന്നത് മാനസികമായൊരു വിഷമമായിട്ട് കാണുകയാണ് ചെയ്യേണ്ടുന്നത്. അല്ലാഹു ആലം.
1: നിസ്കാരത്തിൽ മുട്ടുകാലിന് സുഖമില്ലാത്തയാൾ സുജൂദിന് മാത്രം കസരയിൽ ഇരുന്ന് സുജൂദ് ചെയ്യുമ്പോൾ മുന്നിൽ ഒരു സ്റ്റൂളോ മറ്റോ വെച്ച് അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? സുജൂദ് ചെയ്യുന്ന സമയത്ത് കസരയിൽ നിന്ന് അല്പം ഉയർന്ന് സ്റ്റൂളിന്മേൽ സുജൂദ് ചെയ്യുന്നത് ശരിയാണോ എന്നാണ്.
4: നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്കാണ് ഇരുന്ന് നിസ്കാരം അനുവദനീയമായിട്ടുള്ളത്. അതിൽ തന്നെ സുജൂദിൻ്റെ വിഷയം, ഒരാൾക്ക് സുജൂദ് ചെയ്യുന്നതിന്, ശരിക്കും സുജൂദ് ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കുന്ന സന്ദർഭമുണ്ടാവാൻ, ചിലപ്പം നിൽക്കാൻ ബുദ്ധിമുട്ട് കാരണം ഇരിക്കുന്നുണ്ടാവാം. അതേസമയം ശരിക്കും സുജൂദ് ചെയ്യുന്നതിന് അയാൾക്ക് തടസ്സമില്ല എങ്കിൽ അയാൾ ശരിക്കും സുജൂദ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ആ സുജൂദ് ചെയ്യാൻ തടസ്സമുള്ള ഒരാളാണെങ്കിൽ അയാൾ സ്റ്റൂളിൽ ഇരുന്ന് സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ മുമ്പിൽ ഒന്നും വെക്കേണ്ടതില്ല എന്നതാണ് അടിസ്ഥാനം. ഇനി ഒരാൾ മുമ്പിൽ തലയണയോ സ്റ്റൂളോ വെച്ചു അതിൽ സുജൂദ് ചെയ്താൽ അത് വിരോധവും ഇല്ല. കാരണം സഹാബത്തിൽ നിന്ന് ചിലരൊക്കെ അപ്രകാരം ചെയ്തത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു അലമു ബിസ്സവാബ്.
5: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
7: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
6: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
7: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
6: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
8: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCom, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: BSNL 115 ഒഴിവ്. BSNL രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ July 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ, ശമ്പളം 16,400 തുടക്കം 40,500 രൂപ വരെ. BSNLലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50, ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ BSNL 115 ഒഴിവ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനീ പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 April 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. വീഴ്ച വരുത്തരുത്, ഈ വിഷയത്തിലുള്ള ഒരു അവതരണവുമായി പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ശ്രമിച്ചിട്ടും നമുക്ക് സാധിക്കാതെ വരുന്നു എന്ന തോന്നൽ ചിലപ്പോഴെല്ലാം ഉണ്ടാവാറുണ്ട്. നമ്മുടെ ദീനീ ജീവിതം ക്രമപ്പെടുത്തുന്നതിലും ചിട്ടപ്പെടുത്തുന്നതിലും നമുക്കെല്ലാവർക്കും തോന്നുന്നൊരു പ്രയാസമാണത്. ഒരു ദീനിയായി മതപരമായി ചിട്ടയോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് ആശയങ്ങളാണ്. ഒന്ന്, നാം അള്ളാഹുവിനെ വിസ്മരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർമ്മിക്കുക, അതാണ് ഒരു വശം. എപ്പോഴെല്ലാം തിന്മകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് അള്ളാഹുവിൻ്റെ ഓർമ്മകളെ വിസ്മരിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരങ്ങളും ചിന്തകളും ഓർമ്മകളും പച്ചയായി നിൽക്കുമ്പോൾ തെറ്റുകളിലേക്ക് പോവുക നമുക്ക് സാധ്യമല്ല. തെറ്റുകൾ വെറുപ്പായും നന്മകളോട് സ്നേഹമായും നമുക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ ഓർമ്മ സദാ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളിലാണ് ചിലപ്പോഴൊക്കെ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ദീനിയായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു തലം, അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നാം നന്ദി ചെയ്യുക എന്നതാണ്. അത് ഏറ്റവും പ്രധാനം. അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്ത് തന്നെയാണ്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവൻ വഴികാണിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ദീനിനെ മനസ്സിലാക്കാത്ത, ഈ സൗഭാഗ്യം കൈവരിക്കാൻ അവസരം കിട്ടാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ചുറ്റും ജീവിക്കുമ്പോൾ ഈ സത്യം കിട്ടിയ നാം ആ ഒരു അനുഗ്രഹത്തിന് നന്ദി എന്നോണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവൻ്റെ കൽപ്പനകളെ സ്വീകരിച്ച് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് തന്ന മറ്റനുഗ്രഹങ്ങൾ, കാഴ്ച ഒരു വലിയ അനുഗ്രഹമാണ്, അതിനെ ഒരു തെറ്റായ കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു നന്ദികേടാണ്. നാം പരാജയപ്പെട്ടു പോകുന്ന രംഗങ്ങളാണ്. നമ്മുടെ കാത് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിനെ തിന്മകൾ കേൾക്കാൻ ഉപയോഗിക്കുമ്പോൾ നാം ആ അനുഗ്രഹത്തിന് നന്ദികേടാണ് കാണിക്കുന്നത്. നമ്മുടെ ആരോഗ്യവും പണവും എല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ ചെലവഴിക്കുക, അതിനുവേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നന്ദികേടാണ്. ആ നന്ദികേടാണ്, നന്ദി ചെയ്യാതിരിക്കലാണ് നമ്മുടെ മതജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ മറ്റൊരു പരാജയം. ദീനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും നിസ്സഹായമായി പോകുന്ന മറ്റൊരു രംഗമാണ് നാം ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളെ അതിൻ്റെ ആത്മസംതൃപ്തിയോടുകൂടെ നിർവഹിക്കാൻ കഴിയാതെ വരിക എന്നുള്ളത്. നമസ്കരിക്കുന്നു, പക്ഷെ അത് മനസാന്നിധ്യത്തോടുകൂടെയും ആത്മാർത്ഥതയോടുകൂടെയും ചെയ്യാനാവുന്നില്ല. നോമ്പ് നോൽക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, പക്ഷെ ഇതൊക്കെ എന്താണ്, ഒരു താല്പര്യത്തോടുകൂടെ, ഒരു ആഗ്രഹത്തോടുകൂടെ, ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടെ അത് ചെയ്തു പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരു ദീനി ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാൻ അനിവാര്യമായിട്ടുള്ള കാര്യമാകുന്നു. ഒരു പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഈ രംഗത്ത് ഒരു സഹായം, അള്ളാഹുവിൻ്റേത് നമുക്ക് ലഭിക്കുവാൻ സഹായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കയ്യിൽ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, മുആദേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. തിരിച്ചു അദ്ദേഹവും പ്രതികരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, ഞാൻ താങ്കളെയും ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്ത വാക്കുകളാണ്, മുആദേ, ഒരിക്കലും നീ നിന്റെ നമസ്കാരത്തിൽ വിട്ടുപോവാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഊസീക്കയാ മുആദ്, ഓ മുആദേ, നിന്നോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു. വസീയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ആശയമുള്ള ഒരു വാക്കാണ്. ലാ തദഅന്ന ഫി ദുബ്രി കുല്ലി സ്വലാത്തിൻ അൻ തഖൂല, എല്ലാ നമസ്കാര ശേഷവും നീ പറയാൻ വിട്ടുപോകരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം. അലാ ദിക്രിക നിന്നെ സ്മരിക്കുന്നതിന്, വ ശുക്രിക നിനക്ക് നന്ദി ചെയ്യുന്നതിന്, വ ഹുസ്നി ഇബാദത്തിക നിനക്ക് ഉള്ള ആരാധനകൾ നന്നാക്കുവാനും. മൂന്ന് കാര്യങ്ങൾ. ഇതൊരിക്കലും നിന്റെ പ്രാർത്ഥനയിൽ വിട്ടുപോകരുത് എന്നാണ്. ഒരു മനുഷ്യന്റെ ദീനിയായ ജീവിതം വഴിതെറ്റിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതും. അത് പ്രാധാന്യപൂർവം ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യവും ഇതാണ്. ഈ ഹദീസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. അഹദ ബി യദിഹി യൗമൻ, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മുആദ് ഇന്നി ലഹുബ്ബു ഇന്നി ലഹുബ്ബുക, തീർച്ചയായും ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ സ്വഹാബികളിൽപ്പെട്ട, തൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാളെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഉപദേശം. കൂട്ടത്തിൽ ഒരിക്കലും നീ വിട്ടുപോകരുത്, എപ്പോഴും നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഈ ഒരു പ്രാർത്ഥന നമ്മളും ജീവിതത്തിൽ വിട്ടുപോകാതെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അള്ളാഹുമ്മ അഇന്നി അലാ ദിക്രിക, അള്ളാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക, അള്ളാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക, അള്ളാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക, അള്ളാഹുവേ നിന്നെ സ്മരിക്കുവാനും നിനക്ക് നന്ദി ചെയ്യുവാനും നിനക്കുള്ള ആരാധനകൾ നന്നാക്കുവാനും നീ എന്നെ സഹായിക്കണേ എന്നാണ്. ഒരു വേള സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായിട്ടോ അതല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷമായിട്ടോ രണ്ട് നിലക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ള ഒരു പ്രാർത്ഥനയാണിത്. ഇത് വിട്ടുപോകാതെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണം. മുആദ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മറ്റൊരു സഹാബിക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതിന് മനസ്സിലാക്കേണ്ടത്, ഇത് മുആദ് റളിയല്ലാഹു അൻഹു മാത്രം ബാധകമുള്ള കാര്യമല്ല, എല്ലാവർക്കും ബാധകമുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആത്മീയമായ ചൈതന്യത്തെ സ്ഥായിയായി നിലനിർത്തുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ്
6: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നു ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഫുട്ബോൾ ലഹരിയായി മാറുമ്പോൾ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സുഹേൽ പറവന്നൂരാണ് നമ്മോടൊപ്പമുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഫുട്ബോൾ ലഹരിയായി മാറുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കി വന്നത്. അത് ഗുണത്തിലേറെ നമുക്ക് ദോഷമുണ്ടാക്കുന്നതാണെങ്കിൽ അത്തരം തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നാണ് നാം അവസാനമായി മനസ്സിലാക്കി വന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലഹരിയായിട്ടിത് മാറുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന അപകടങ്ങളെന്ന് നാം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവസ്മരണയിൽ നിന്ന്, അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് നമ്മളെ അകറ്റുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമസ്കാരം നഷ്ടപ്പെടുത്തൽ. രാത്രി സമയങ്ങളിൽ ഇത്തരം വിനോദങ്ങളും കളികളും സജീവമായി കണ്ട് ഏറെ വൈകി കിടന്നുറങ്ങുകയും എന്നിട്ട് സുബഹി പോലെയുള്ള ജമാഅത്ത് നമസ്കാരങ്ങളിൽ എത്തിപ്പെടാതെ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സജീവമാകുന്നവരുടെ ഭാഗത്തു നിന്നും കണ്ടുവരാറുണ്ട്. അത്തരം പ്രയാസങ്ങളെ നാം വളരെ ഗൗരവത്തിൽ കാത്തുസൂക്ഷിക്കേണ്ടതാണ്. രണ്ടാമതായിക്കൊണ്ട് സമയം നിഷ്ഠ പാലിക്കാതിരിക്കൽ. വേണ്ട സമയത്ത് കൃത്യമായിക്കൊണ്ട് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ വരുന്നത് അവർക്ക് വലിയ പ്രയാസങ്ങൾ ശാരീരികമായിട്ടും മാനസികമായും ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ വൈകി ഉറങ്ങുന്നത്, വൈകി എഴുന്നേൽക്കാനും അത് വലിയ പ്രയാസങ്ങളിലേക്ക്, സമയത്തെ അതിൻ്റെ നിഷ്ഠയോടുകൂടി പാലിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഇവ ഒഴിവാക്കുന്ന ഒരു പ്രവണ പതിയെ പതിയെ കടന്നു വരുമെന്നുള്ളതാണ്. കാരണം സുബഹി നമസ്കാര ശേഷവും അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാര ശേഷവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അത്തരം ശീലക്കാർ ഇതെല്ലാം സമയബന്ധിതമായി ചെയ്തിരുന്നത് പിന്നീട് സമയം കൃത്യനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരം ഒരു വലിയ പ്രയാസമുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമസ്കാരങ്ങളെ വൈകിപ്പിക്കുന്നതും ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്നതുമായ അപകടങ്ങൾ വരാതെയുള്ള വിനോദങ്ങളിൽ ആണ് നാം താൽപ്പര്യം കാണിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമതായിക്കൊണ്ട് അമിതമായ ആസക്തി സമയം പാഴാക്കലും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. കുറഞ്ഞ സമയത്തിനിപ്പുറം നമുക്ക് സമയങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്നതോ അല്ല എന്നുള്ളതാണ്. ദീർഘനേരം കളികൾ കാണുകയും അതിലപ്പുറം കൂടുതലായി സമയങ്ങളിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശകലനം നടത്തലും അനാലിസിസ് നടത്തലും തർക്കങ്ങളും ഇതെല്ലാം സമയത്തെ പാഴാക്കലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം ഈ വിഷയത്തെക്കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിഅമത്താനി മഅബൂന ഫീഹിമ കസീറം മിനന്നാസ്, ജനങ്ങൾക്ക് നൽകപ്പെട്ട മഹത്തരമായ രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്ന് അസ്സിഹ, അത് ആരോഗ്യമാണ്, മറ്റൊന്ന് ഫറാ, ഒഴിവ് സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യവും ഒഴിവ് സമയവും നമുക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ ആ നൽകിയ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്നതും വലിയ പ്രയാസമാണ് എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമതായിക്കൊണ്ട് താരാരാധനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കെതിരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ കളിക്കാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താരങ്ങളെ ഭയങ്കരമായ അമിതമായ ഒരു ആരാധന നൽകുകയും അവരെ പിൻപറ്റുകയും അവരെ പോലെ മാതൃക പിൻപറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഖസ്അ എന്നുള്ളത്. തലയുടെ ചില ഭാഗങ്ങൾ വടിച്ച് ചില ഭാഗങ്ങൾ നീട്ടി വളർത്തുന്ന ഒരു പ്രവണത പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സജീവമാകുന്നവരുടെ ഭാഗത്ത് നാം കണ്ടുപോകാറുണ്ട്. നാലാമതായിക്കൊണ്ട് ധൂർത്തും ദുർവ്യായവും. നമ്മുടെ വീട്ടിലേക്കൊരാവശ്യങ്ങൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലേക്കുള്ള ഒരു ധനസഹായത്തിന് ഒരു സമാഹാരം നടത്തുന്ന സമയത്ത്, അതല്ലെങ്കിൽ പള്ളികളിൽ സജീവമായ എന്തെങ്കിലും ഒരു ഫണ്ട് ശേഖരണത്തിലോ, അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു പുണ്യപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു നന്മയിലേക്ക് പണം ശേഖരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സമാഹരിക്കുന്ന സമയത്ത് അതിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന ആവശ്യപ്പെടുമ്പോൾ, ഇല്ല എന്ന് പറയുന്ന ആളുകൾ തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വെറുതെ വിട്ട് കുടുംബത്തിന് നൽകേണ്ട ബാധ്യതകളൊന്നും തീർക്കാതെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വലിയ ഫ്ലെക്സുകൾ വെക്കുന്നതിനും, അല്ലെങ്കിൽ അത്തരം പരിപാടികൾ വെക്കുന്നതിനൊക്കെ വലിയ രൂപത്തിൽ പണം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ സജീവമാകുന്നത് നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ്. അതൊരു ലഹരിയായിട്ട് മാറുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ശബ്ദ കോലാഹലങ്ങൾ, ആർപ്പുവിളികളും അട്ടഹാസങ്ങളും പരിഹാസങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാവിനെ സൂക്ഷിക്കുക എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയെ പലപ്പോഴും നാം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ബെറ്റ് വെക്കലും ചൂതാട്ടവുമാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എളുപ്പമാർഗത്തിലൂടെ ധനം സമ്പാദിക്കാനുള്ള പന്തയങ്ങളും അതുപോലെയുള്ള ചൂതാട്ടങ്ങളും ബെറ്റ് വെക്കലുമൊക്കെ ഇതൊക്കെ വലിയ പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് വളരെ ഗൗരവത്തിലെടുക്കേണ്ടത് ശത്രുതയും തർക്കങ്ങളുമാണ്. കളിയുടെ പേരിൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ആളുകൾ പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുകയും ചെയ്യുന്നത് വലിയ പ്രയാസമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മളെടുക്കേണ്ട ഒരു നിലപാട് എന്നുള്ളത്, വേൾഡ് കപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാലും ഇല്ലെങ്കിലും വിശ്വാസി എന്ന നിലയിൽ എൻ്റെ വിശ്വാസങ്ങളിൽ അനാവശ്യമായ ഒരു കാര്യവും അതിരുവിട്ട ഒരു വിനോദങ്ങളിലും ഞാൻ നിൽക്കുകയില്ല എന്നും, എൻ്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ യഥാർത്ഥമായ ജീവിതം പരലോകത്താണ്, ആ പരലോകത്ത് അവിടെ എനിക്കെൻ്റെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിനോദങ്ങളിലും ഞാൻ ഏർപ്പെടുകയില്ല എന്നുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഒരു പാഠം എന്നുള്ളത്, വമാ ആദിഹിൽ ഹയാത്തി ദുനിയ ഇല്ലാ ലഹ്വം വലഇബൻ, ദുനിയാവ് എന്നുള്ളത് ചില കളികളാണ്, ചില വിനോദങ്ങളാണ്, ചില തമാശകളാണെന്നുള്ളതാണ്. അത് നാം മനസ്സിലാക്കി കൃത്യമായ ബോധ്യത്തോടുകൂടി അനാവശ്യ കാര്യങ്ങളിൽ മുഴുകുന്നതിനപ്പുറം അത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് വെറുതെയല്ല എന്നും അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടി സൽക്കർമ്മങ്ങൾ മുന്നേറുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറുദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഫുട്ബോൾ ലഹരിയായി മാറുമ്പോൾ. രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സുഹൈൽ പറവന്നൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമ്മുടെ പരലോകവും ദീനും നന്നാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടി നമ്മുടെ ദീന് അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ അസ്മതു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫീഹ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതീ ഫീഹ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈറിൻ വജഅലിൽ മൗത റാഹത ലി മിൻ കുല്ലി ശരിൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായത്. എന്നാൽ ഇതേ വിഷയത്തിൽ നമ്മുടെ പരലോക ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള, ദീന് നന്നാവാൻ വേണ്ടിയിട്ടുള്ള മറ്റു ചില പ്രാർത്ഥന കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖി അഹ്യീനി മാ അലിംത അൽ ഹയാത ഖൈറൻ ലി വതവഫനി ഇദാ അലിംത അൽ വഫാത ഖൈറൻ ലി. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ, നിന്റെ അദൃശ്യജ്ഞാനം കൊണ്ടും സൃഷ്ടികളുടെ മേലുള്ള നിന്റെ കഴിവ് കൊണ്ടും എനിക്ക് ജീവിതം നന്മയാകുന്ന കാലത്തോളം എന്നെ നീ ജീവിപ്പിക്കണമേ. ഇനി മരണമാണ് എനിക്ക് നല്ലത് എങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ, അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ, അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക വഖുദ്റതിക വഖുദ്റതിക അലൽ ഖൽഖി വഖുദ്റതിക അലൽ ഖൽഖി അഹ്യീനീ അഹ്യീനീ മാ അലിംത ൽഹയാത ഖൈറൻ ലീ മാ അലിംത ൽഹയാത മാ അലിംത ൽഹയാത മാ അലിംത ൽഹയാത ഖൈറൻ ലീ. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖി أحييني ما علمت الحياة خيرا لي وتوفني وتوفني إذا علمت الوفاة وتوفني إذا علمت الوفاة خيرا لي خيرا لي വതവഫനി ഇദാ അലിംതൽ വഫാത ഖൈറൻ ലീ. ഇതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖി അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ വഖുദ്റതിക അലൽ ഖൽഖി അഹ്യീനി മാ അലിംതൽ ഹയാത ഖൈറൻ ലീ أحييني ما علمت الحياة خيرا لي وتوفني إذا علمت الوفاة وتوفني إذا علمت الوفاة خيرا لي.

0: റേഡിയോ പ്രാർത്ഥനാ പഠനം നമ്മുടെ പരലോകവും ദീനും നന്നാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: ബി എഫ് എ പ്രവേശനം ഇപ്പോൾ അപേക്ഷിക്കാം. 4 വർഷ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് അഥവാ ബി എഫ് എ പ്രവേശനത്തിന് www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് വഴി July 8 വരെ അപേക്ഷിക്കാം. 600 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 300 രൂപ. July 12 പ്രവേശന പരീക്ഷ. അപേക്ഷാ സമയത്തു തന്നെ കോളേജുകളും സ്പെഷ്യലൈസേഷനുകളും സംബന്ധിച്ച ഓപ്ഷൻ നൽകാം. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ച് അലോട്ട്മെന്റ് നടത്തും. +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 2026 December 31 17 വയസ്സ് പൂർത്തിയായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.dtekerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: BSNL 115 ഒഴിവ്. BSNL രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഒഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ July 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ. ശമ്പളം 16,400 ആണ്. തുടക്കം 40,500 രൂപ വരെ. BSNLലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50. ശമ്പളം 225,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ BSNL 115 ഒഴിവ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
4: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി.
6: മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി

0: നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ. ചിരിക്കുന്ന കച്ചവടക്കാരൻ, രചന ഇബ്നു അലി എഴുത്തനാട്ടുകര, ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലി നെടുവാഞ്ചേരി.
3: ചിരിക്കുന്ന കച്ചവടക്കാരൻ, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ശുഭ്രവസ്ത്രധാരിയായാണ് അന്നും അദ്ദേഹം വന്നത്. വെള്ളമുണ്ടും വെളുത്ത ഷർട്ടും വെളുത്ത തലക്കെട്ടും ഭംഗിയുള്ള കറുത്ത താടിയുമായി ഓഫീസ് ക്യാബിനിലേക്ക് വന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹവുമായി ബന്ധമുണ്ട്. സുന്ദരമായ ചിരിക്കുന്ന മുഖം പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായില്ല. കുറേ കൊല്ലങ്ങളായി ഡിപ്പാർട്ട്മെന്റുമായും അപ്പീലും കോടതി വ്യവഹാരങ്ങളുമായി ഏർപ്പെട്ട് തീർപ്പാക്കാതെ കിടക്കുന്ന കുറച്ച് നികുതി കുടിശ്ശിക അടച്ചു തീർത്ത് സമാധാനമായി ഇരിക്കാനാണ് അന്ന് വന്നത്. ഞാനും സഹപ്രവർത്തകനും കുറേയേറെ പണിപ്പെട്ട് പഴയ രജിസ്റ്ററുകളും ഫയലുകളും തപ്പി അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്തായാലും ഇത്തവണ പലിശ ഒഴിവാക്കാനുള്ള പ്രത്യേക ഇളവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കി കുടിശ്ശിക അടച്ചു. ആ സന്തോഷത്തിലാണ് എങ്ങനെ ഒരു മതപണ്ഡിതൻ കച്ചവട രംഗത്തെത്തി എന്ന് എന്റെ സംശയം തീർത്തത്. മദ്രസ അധ്യാപകനായിരുന്നു പിതാവ്. ആദ്യം പിതാവിൽ നിന്ന് പഠിച്ചു, പിന്നെ കോളേജിൽ പഠിച്ച് അദ്ദേഹം പിതാവിന്റെ മതാധ്യാപന രംഗത്ത് തന്നെ എത്തപ്പെട്ടു. നാമമാത്രമായ ജോലിയും വരുമാനവും കൊണ്ട് കുടുംബത്തിലെ ദാരിദ്ര്യം തീരില്ല എന്ന് കണ്ട അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വാങ്ങി. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം സ്വരുക്കൂട്ടിവെച്ചു. അതുകൊണ്ട് രണ്ട് ഓട്ടോ കൂടി വാങ്ങി. എന്നാൽ ഓട്ടോറിക്ഷകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നതോടെ കരുതിവെച്ച കാശ് മുഴുവൻ തീർന്നു. നഷ്ടം വരുന്നതിന് മുമ്പേ ഓട്ടോകൾ വിറ്റു. മദ്രസാ അധ്യാപനം മുടക്കരുതെന്ന നിബന്ധനയോടെ പിന്നീട് പിതാവും ബന്ധുവും നൽകിയ ചെറിയ മൂലധനം കൊണ്ട് ഒരു കുടുസുമുറിയിൽ പുസ്തകക്കട തുടങ്ങി. മദ്രസാ പുസ്തകങ്ങളും മറ്റുമായിരുന്നു പ്രധാനം. എന്നാൽ സീസൺ കഴിഞ്ഞാൽ പിന്നെ കാര്യമായ വരുമാനമില്ല. വാടകയും അന്യസംസ്ഥാന തൊഴിലാളിയായ സഹായിക്ക് കൂലിയും കൊടുത്താൽ പിന്നെ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. പിന്നീട് A4 പേപ്പർ കച്ചവടത്തിലേക്ക് കാൽവെച്ചു. ദൂരജില്ലയിൽ നിന്ന് സാധനം വാങ്ങി ചെറിയ ഒരു വാഹനത്തിൽ അദ്ദേഹം ഡ്രൈവറും പണിക്കാരൻ സെയിൽസ്മാനുമായി കടകളിൽ വിൽപ്പന തുടങ്ങി. കാര്യമായ വരുമാനം കിട്ടിയില്ലെങ്കിലും രംഗത്ത് തുടരാനുള്ള ആത്മവിശ്വാസം അതിൽ നിന്ന് കിട്ടി. ആയിടെ സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരികയും പ്രൊജക്ടുകളും മറ്റും A4 പേപ്പറിൽ അതിന്റെ ആവശ്യം കൂടുകയും ചെയ്തു. കൂടുതൽ വാങ്ങിവിറ്റു. കച്ചവടം ഉഷാറായി. അന്യസംസ്ഥാനത്ത് നിന്ന് പേപ്പർ നേരിട്ട് വരുത്തി വിൽക്കാൻ തുടങ്ങി. പിന്നെ നോട്ടുബുക്ക് കൂടി ഉൾപ്പെടുത്തി. കച്ചവടം പച്ചപിടിച്ചു. അങ്ങനെ കട വിപുലീകരിച്ചു. ഗോഡൌണായി. ലക്ഷങ്ങളുടെ ബിസിനസ്സിലേക്ക് വളർന്നു. കച്ചവടത്തിൽ നിന്ന് സമ്പാദ്യമുണ്ടായി. വാഹനങ്ങൾ വാങ്ങി, തൊഴിലാളികൾ കൂടി, സ്ഥലം വാങ്ങി, വീട് വെച്ചു, ഹജ്ജ് ചെയ്തു. പിതാവിന് അടിയന്തിരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ലക്ഷങ്ങൾ ഉടനടി വേണം എന്ന് ആശുപത്രി അധികൃതർ തിരക്ക് കൂട്ടിയപ്പോൾ പണം കൊണ്ടുവന്നു കൊടുത്ത വ്യാപാരിയെ അദ്ദേഹം ഇന്നും ഓർക്കുന്നു. ചിലരിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. അത് കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് ആശ്വസിക്കുന്നു. ലക്ഷങ്ങൾ നൽകാനുള്ള ഒരാളെ വീട്ടിൽ തിരഞ്ഞു ചെന്നപ്പോൾ വീടിന്റെ ദയനീയ അവസ്ഥ കണ്ട് കുട്ടികളുടെ കയ്യിൽ കുറച്ച് രൂപ ഏൽപ്പിച്ച് മടങ്ങിപ്പോരേണ്ടി വന്ന കാര്യം അയാൾ ഓർത്തു. എല്ലാവർക്കുമുള്ള പോലെ ബിസിനസ് കുറഞ്ഞു, നിഴൽ വീഴുന്നു എന്ന് അദ്ദേഹത്തിനും തോന്നുന്നുണ്ട്. കച്ചവട ഇനങ്ങൾ കുറച്ച് മേഖല ഒന്ന് ചുരുക്കി ഒന്നൊതുങ്ങി സ്വസ്ഥതയും സമാധാനവും കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പരസ്പരം കുടുംബവിശേഷങ്ങളും പങ്കുവച്ചു. പ്രാർത്ഥിക്കണമെന്ന വസീയത്തോടെയാണ് പിരിഞ്ഞത്. ചില മനുഷ്യരങ്ങനെയാണ്. അവർ രൂപം, വേഷം, മനോഭാവം, പെരുമാറ്റം, പുഞ്ചിരി എന്നിവ കൊണ്ട് നമ്മെ സ്വാധീനിക്കും. മദ്രസാ അധ്യാപന ഭൂതകാലത്തെയും അന്നനുഭവിച്ച ദാരിദ്ര്യത്തെയും മറക്കാതെ 40 വയസ്സ് തികയാത്ത യുവത്വത്തിൽ അദ്ദേഹം ആവശ്യത്തിന് സമ്പത്ത് നേടി എന്ന് സ്വയം തീരുമാനിച്ച് തൃപ്തിപ്പെട്ട് സ്വയം ചുരുങ്ങുന്നു. സർക്കാർ ജോലിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കിട്ടുമ്പോഴേക്കും കഴിഞ്ഞ കാലകഥകൾ മാത്രമല്ല സൃഷ്ടാവിനെ പോലും മറന്നു കളയുന്ന ഇക്കാലത്ത് ആ വെള്ളവസ്ത്രധാരിക്ക് മനസ്സിൽ നിന്നുയരുന്ന ആത്മാർത്ഥ പ്രാർത്ഥനകൾ.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് സ്മൃതിപദം, അവതരിപ്പിക്കുന്നത് സഫ്വാൻ മുഹമ്മദ് അൽഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ ഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്മൃതിപദം എന്ന എപ്പിസോഡിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബികളെ കൂടുതൽ അടുത്തറിയുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ്റെ പ്രിയ പത്നിമാർ, സത്യവിശ്വാസികളുടെ ഉമ്മമാരിൽ പ്രഗത്ഭരായ ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ, സൗദ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരെയൊക്കെ കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ നാം ശ്രവിച്ചിട്ടുണ്ട്. ഇന്ന് റസൂലിൻ്റെ ഭാര്യമാരിൽ തന്നെ പ്രഗത്ഭയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടാം ഖലീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളും ഖുർആൻ സൂക്ഷിപ്പുകാരി എന്ന പേരിൽ അറിയപ്പെട്ടവളുമായ ഹഫ്സ ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മഹ്ദി പ്രഗത്ഭമായ ഖുറൈശി ഗോത്രത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. പ്രവാചക നിയോഗത്തിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ജനിച്ചു വീഴുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹ, പിന്നീട് റസൂലിൻ്റെ പത്നിയും ചരിത്രം വരെ ഓർമ്മിക്കപ്പെട്ട മഹത് വ്യക്തിത്വവുമായി മാറുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അറബികളുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മക്കളില്ലെങ്കിൽ കൂടി തന്നെ മകൻ്റെയോ മകളുടെയോ പേരിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള ഒരു വിളിപ്പേര് എല്ലാവരും സ്വീകരിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂലിൽ മക്കളാരും ജനിച്ചിട്ടില്ലെങ്കിൽ കൂടി ഉമ്മു അബ്ദില്ല എന്ന പേര് മഹദി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൻ്റെ കൂടെ അത്തരത്തിലൊരു കുന്യത്ത് ചേർത്ത് വിളിക്കപ്പെട്ടതായോ മഹദി സ്വീകരിച്ചതായോ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ ഏറ്റവും മുതിർന്നവളായിരുന്നു പ്രായം കൊണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന പ്രഗത്ഭ സ്വഹാബിയും ഹദീസ് നിവേദകനുമായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെക്കാൾ മുതിർന്നവളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് മദ്ഊൻ എന്ന് പറയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയിലാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. മഹദിയുടെ ആദ്യ ഭർത്താവായി ഹുനൈസ് ഇബ്നു ഹുദാഫ അസ്സുഹൈമി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മഹദി ഇസ്ലാം സ്വീകരിക്കുന്നത് പ്രവാചകത്വത്തിൻ്റെ നിയോഗത്തിൻ്റെ 5-ാം വർഷം ദുൽഹിജ്ജ മാസത്തിൽ. ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നിടത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ തന്നെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. മഹദി ആദ്യമായി ഹുനൈസ് ഇബ്നു ഹുദാഫത്ത് ഇബ്നു അദി അസ്സുഹൈമി എന്ന സ്വഹാബി വര്യൻ വിവാഹം കഴിക്കുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർഖമിൽ സ്വഹാബികളുമായി ഒരുമിച്ചു കൂടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഹബിഷയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അവിടെ നിന്നും തിരിച്ചു മടങ്ങി വന്നതിന് ശേഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഹിജ്റ പോയതിനു ശേഷം മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹയും ഭർത്താവും ഹിജ്റ മദീനയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് മദീനയിൽ വെച്ച് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഉഹദിൽ പങ്കെടുക്കുന്നുണ്ട്. ഹിജറ മൂന്നാം വർഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് മരണപ്പെടുന്നത്. അദ്ദേഹം ഉഹദിൽ ഒരു മുറിവ് ഏൽക്കുകയും അതുമൂലമാണ് ആ മുറിവ് വലുതാവുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്ത് പിന്നിടന്നുമൂലം അദ്ദേഹം മരണപ്പെടുകയുമാണ് ഷഹീദാവുകയുമാണ് ചെയ്തത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. പിന്നീട് ബക്കയിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിലൂടെ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കൊരു മകനോ മകളോ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കു വേണ്ടി മറ്റൊരു വിവാഹം ആലോചിക്കുന്ന രംഗം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ മകളുടെ വിഷയത്തിൽ വളരെയധികം ആകുലപ്പെടുകയും പ്രഗത്ഭരായ പല സ്വഹാബികളുടെയും അടുത്ത് അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹാഭ്യർത്ഥനയുമായി കടന്നു ചെല്ലുന്നതൊക്കെ ആ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ചെല്ലുന്നുണ്ട്. തൻ്റെ മകളുടെ കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അദ്ദേഹം തനിക്ക് ഈയൊരു സമയത്ത് വിവാഹം ആലോചിക്കുന്നില്ല, ഞാനതിന് താൽപ്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. കുറച്ച് സമയം ആവശ്യമുണ്ടെന്ന് ആദ്യം നീട്ടി ചോദിക്കുകയും പിന്നീട് ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോട് തിരുത്തി പറയുകയുമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. പിന്നീട് അദ്ദേഹം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് സമീപിക്കുന്നുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ ആളുകൾ തന്നെ എൻ്റെ മകളുടെ ഭർത്താവായി വരണമെന്ന ആ ഒരു നല്ല മനസ്സായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് എന്ന ആ ഒരു പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആവശ്യത്തിന് മറുപടി നൽകിയില്ല, മറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയും അദ്ദേഹം ആ ഒരാവശ്യത്തിൽ നിന്നും പിന്മാറുകയുമാണ് ചെയ്തത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ അല്പമൊരു ദേഷ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാര്യം കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിയതുപോലെ അതിനോടൊന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അരീശം. എന്നാൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുകയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടെ അത് സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടി തൻ്റെ മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാം. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് തന്നോട് തനിക്ക് മുമ്പുണ്ടായിരുന്ന ദേശത്തെക്കുറിച്ച് ചോദിക്കുകയും ഞാൻ മിണ്ടാത്തതിൽ വിഷമമുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയുമൊക്കെ ചെയ്യുന്ന രംഗം നമുക്ക് കാണാം. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ആ റസൂലിൻ്റെ രഹസ്യത്തെ വെളിവാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് മൗനം പാലിച്ചത്, ആ വിഷയത്തിൽ മിണ്ടാതിരുന്നത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉണർത്തുന്നതൊക്കെ ആ ഒരു വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹിജ്റ മൂന്നാം വർഷത്തിലാണ് വിവാഹം കഴിക്കുന്നത്, ഹിജ്റ രണ്ടാം വർഷത്തിലാണ് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. അന്ന് മഹദിക്ക് 20 വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ ഭാര്യയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹക്കും സൗദ റളിയല്ലാഹു അൻഹക്കും ആയിഷ റളിയല്ലാഹു അൻഹക്കും ശേഷം 4-ാമതായുള്ള റസൂലിൻ്റെ വിവാഹമായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയുടേത്. 400 ദിർഹമായിരുന്നു മഹറായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഒരു പുതപ്പും 2 തലയിണയും മറ്റൊരു വിരിപ്പും 2 പാത്രങ്ങളുമെല്ലാം വസ്ത്രവുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയിരുന്നു എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിക്കുന്നിടത്ത് മഹദിയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. സൊഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ജൂതന്റെ മകൾ എന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ പേരിൽ സഫിയ റളിയല്ലാഹു അൻഹ കരയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് ആശ്വസിപ്പിക്കുകയും തിരിച്ച് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയതായുമൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ, അത് ഹഫ്സ റളിയല്ലാഹു അൻഹ കൽപ്പം ഗീറത്തുള്ള ഒരൽപ്പം അരിശമുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ തന്നെയാണെന്നറിയിക്കുന്ന ഒരു പ്രകൃതം ആ മഹത് വ്യക്തിത്വത്തിലുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും തേന് കുടിക്കുകയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നും ഒരു മോശമായ മണം, മഗാഫിർ എന്ന് പറയുന്ന മരത്തിൻ്റെ കറയിൽ നിന്നുമുണ്ടാകുന്നൊരു മണം അതുണ്ട് എന്നും നിങ്ങളത് കഴിച്ചോ എന്നും റസൂലിനോട് അവർ ചോദിക്കുകയും റസൂൽ, ഞാൻ സൈനബ് ബിൻത് ജഹ്ഷിൻ്റെ വീട്ടിൽ നിന്നും തേന് കുടിച്ചിരുന്നു, ഇനി ഞാനത് കുടിക്കുകയില്ല എന്ന് ശബദം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തഹ്രീമിലെ ആദ്യ വചനങ്ങൾ യാ അയ്യുഹ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയത് എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ നിഷിദ്ധമാക്കുന്നതെന്ന വചനങ്ങൾ ഇറങ്ങുകയും അല്ലാഹു അവരോട് തൗബ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വചനങ്ങളെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഹഫ്സ റളിയല്ലാഹു അൻഹയുടെയും വിഷയത്തിലാണ് അവതരിച്ചത് എന്നതൊക്കെ തഫ്സീറിൽ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തൊലാക്ക് ചൊല്ലുമാറ് എത്തിയെന്നും റസൂൽ തൊലാക്ക് ചൊല്ലുകയും റസൂൽ തിരിച്ചെടുക്കുകയും നടത്തിയെന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. എന്തായിരുന്നു അതിനുള്ള കാരണമെന്നത് എവിടെയും പരാമർശിക്കപ്പെടുകയോ അത് റസൂലിൻ്റെ ഒരു രഹസ്യമായി ഇന്നും സൂക്ഷിക്കപ്പെടുന്നു എന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നതായിക്കുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുതന്നെയായാലും മഹദി ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹ സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ പ്രഗത്ഭയും നമ്മുടെ ഉമ്മയും മാതൃകാ വനിതയുമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് റസൂലുള്ളാഹി മരിക്കുന്ന സന്ദർഭത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ റസൂലിൻ്റെ ഭാര്യയായിക്കൊണ്ട് തന്നെയാണ്, ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ തന്നെ കഴിയുകയും തൊട്ടടുത്ത് മദീന പള്ളിയുടെ മസ്ജിദുൻ നബവിയുടെ ഓരത്തുള്ള തൻ്റെ വീട്ടിൽ ആയിരുന്നു അവർ അധിക സമയത്തും താമസിച്ചിരുന്നതെന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ ഖുർആൻ പാരായണ വിഷയത്തിൽ അഭിപ്രായ ഭിന്നരായതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഖുർആൻ ശേഖരിക്കാൻ സ്വഹാബികൾ തീരുമാനിക്കുകയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ക്രോഡീകരിച്ച ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഖുർആനിൻ്റെ കോപ്പി അത് കൈപ്പറ്റുകയും പിന്നീടത് വ്യത്യസ്ത കോപ്പികളാക്കി പല നാടുകളിലേക്ക് എത്തിച്ച ഖുർആനിൻ്റെ ആദ്യകാലത്തെ എഴുത്തും വിതരണവുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ സൂക്ഷിപ്പുകാരിയായി അത് തൻ്റെ കയ്യിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുടെ കയ്യിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണശേഷം കാത്തു സൂക്ഷിച്ചു വെച്ചതായൊക്കെ നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ്. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന ഭരണകാലഘട്ടത്തിലുണ്ടായ ഫിത്നകൾ, ജൂതന്മാർ ഇസ്ലാമിലേക്ക് കയറിക്കൂടുകയും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിമീങ്ങളെ തമ്മിൽ തല്ലിക്കുകയും ചെയ്ത സമയത്തൊക്കെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തടഞ്ഞുവെക്കുകയും ആ ഫിത്നയിൽ നിന്നും അവർ മാറി നിൽക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഇത്തരത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയെടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ എഴുത്തിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ വായയുടെ വിഷയത്തിലുമൊക്കെ പ്രഗത്ഭരായിരുന്നു എന്നും എഴുതാനും വായിക്കാനും അറിയുന്ന തുച്ഛമായ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നുമൊക്കെ ഇത്തരത്തിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി നടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു, ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, ഉമറിൻ്റെ മകൾ തന്നെയാണ്, ഇന്നഹ ബിൻതു അബീഹ, അവളുടെ പിതാവിൻ്റെ മകൾ തന്നെയാണവർ എന്ന് വരെ ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളമായി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ധാരാളം നോമ്പനുഷ്ഠിക്കുകയും സ്വതക്കയും ദാനധർമ്മങ്ങളുമൊക്കെ വിശാലമായി നൽകുകയും ചെയ്യുമായിരുന്നു എന്നൊക്കെ ഹഫ്സ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പറയുന്നുണ്ട്. മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ മദീന മുനവ്വറയിൽ ഹിജ്റ 41-ാം വർഷം മഹദിയുടെ 60-ാം വയസ്സിലാണ് മരണപ്പെടുന്നത്. മർവാൻ ഇബ്നു ഹക്കം എന്ന ഉമവി ഭരണാധികാരിയായിരുന്നു മഹദി മരണപ്പെടുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. ബക്കിഅയിൽ സ്വഹാബികളുടെ ഖബറുകൾക്ക് ചാരെ മഹദിയെയും മറവ് ചെയ്തു എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. സഹോദരന്മാരെ, പ്രഗത്ഭരായ സ്വഹാബികളുടെ, റസൂലിൻ്റെ ഭാര്യമാരടങ്ങുന്ന നമ്മുടെ ഉമ്മമാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നിടത്ത് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അവരോട് കൂടുതൽ അടുക്കുവാനും ഇഷ്ടപ്പെടുവാനും അവരെ സ്നേഹിക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ നമ്മെയും അവൻ്റെ സ്വർഗീയ പൂന്തോപ്പുകളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് സ്മൃതിപഥം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പി സി ഡി ശ്രോതാക്കളിനി കേൾക്കുന്നത് നുറുങ്ങുകൾ.
1: വീട് അനുഗ്രഹീതമാകണോ? എഴുത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി. സുരക്ഷയ്ക്കും സന്തോഷത്തിനും വിശ്രമത്തിനും വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഭവനം. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥാനമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 16:80. വീട് എന്നത് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്നുള്ള അകൽച്ചയും മതവിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുകൂടിയതുമാണ് ഇതിന് പ്രധാന കാരണം. ഇന്നത്തെ വീടുകളിൽ ബിഗ് സ്ക്രീനുകളും സാറ്റലൈറ്റ് ചാനലുകളും നിറഞ്ഞിരിക്കുന്നു. മുൻഗാമികൾ അറിയാത്തതും അനുഭവിക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമുക്ക് എങ്ങനെയൊക്കെയോ ബറക്കത്ത് കുറഞ്ഞിരിക്കുന്നു. എത്ര സമ്പാദിച്ചാലും നമുക്ക് മതിയാകുന്നില്ല. ആരോഗ്യം ക്ഷയിക്കുന്നു. മുൻഗാമികളിൽ കാണാത്ത രോഗങ്ങൾ പിടിപെടുന്നു. ആകെ തിരക്കാണ്. സമയം മതിയാകുന്നില്ല. ഇത്തരത്തിൽ സമയത്തിലും സമ്പത്തിലും ജോലിയിലും കുടുംബത്തിലും എവിടെയും ബറക്കത്തില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ബറക്കത്ത് ലഭിക്കുന്ന വഴികൾ മനസ്സിലാക്കി അവയിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വീടുകളിൽ എങ്ങനെ ബറക്കത്തും നന്മയും ആശ്വാസവും ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാം? സൂക്ഷ്മതയോടെ ജീവിക്കുക. അള്ളാഹു നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിക്കൊണ്ടും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ടും സൂക്ഷ്മതയോടുകൂടിയ ജീവിതം നയിക്കുന്ന ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്കനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വച്ചിരുന്നതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. വിശുദ്ധ ഖുർആൻ അധ്യായം 7:96. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. ജാബിർ റളിയല്ലാഹുഅൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ പിശാജ് അവൻ്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടമില്ല, ഭക്ഷണവുമില്ല. എന്നാൽ ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ രാപ്പാർക്കാൻ ഇടം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കാതിരുന്നാൽ പിശാജ് പറയും, നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള ഇടവും ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു. സുഹൈഹ് മുസ്ലിം. അള്ളാഹു സ്മരിക്കപ്പെടുന്ന വീടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിൻ്റെയും സ്മരിക്കാത്ത വീടിൻ്റെയും ഉദാഹരണം ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. സുഹൈഹ് മുസ്ലിം. നമ്മുടെ വീടുകളിൽ ബർക്കത്ത് നിറയേണ്ടത് ചുമരുകളിലെ അലങ്കാരങ്ങൾ കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ടാണ്. ആഡംബരങ്ങളേക്കാൾ പ്രധാനം ആത്മീയമായ ഉണർവാണെന്ന് നാം മനസ്സിലാക്കണം. മനുഷ്യരുടെ കണ്ണിൽ സാധാരണമായൊരു വീട്, എന്നാൽ അതിൽ അള്ളാഹു സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആകാശലോകത്തുള്ളവർക്ക് അത് നക്ഷത്രത്തെപ്പോലെ പ്രകാശിക്കുന്ന ഒന്നായിരിക്കും. അതിനാൽ നമ്മുടെ വീടുകളെ വെറും കെട്ടിടങ്ങളാക്കി മാറ്റാനല്ല, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ കൊണ്ട് ധന്യമായ ഇടങ്ങളാക്കി മാറ്റാനാണ് നാം പരിശ്രമിക്കേണ്ടത്. വീട്ടിലുള്ളവരോട് സലാം പറയൽ. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം തവണ എടുത്തു പറഞ്ഞ വിഷയമാണ് വീട്ടിലുള്ളവരോട് സലാം പറയുക എന്നത്. അള്ളാഹു പറയുന്നു, ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. അതാണ് നിങ്ങൾക്ക് ഗുണകരം. നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണിത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 24:27. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിലും പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരമെന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. അധ്യായം 24:61. വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയുന്നത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും അതിലൂടെ വീടുകളിൽ ബറക്കത്തും സ്നേഹവും അള്ളാഹുവിൻ്റെ സ്മരണയും നിറയുന്നു. സലാം പറയുന്ന വീടുകൾ ജീവിക്കുന്ന ഹൃദയമുള്ള വീടുകളാണ്. സലാമിനേറ്റവും അർഹമായ വീട് സ്വന്തം വീടാണ്. സലാം വ്യാപിപ്പിക്കേണ്ടവരിൽ ഏറ്റവും പ്രഥമർ നമ്മുടെ കുടുംബാംഗങ്ങളുമാണ്. അനസ് റളിയല്ലാഹുഅൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, എന്റെ പ്രിയ മകനെ, നീ നിന്റെ വീട്ടുകാരുടെ അടുക്കൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്തായിരിക്കും. തിർമിതി.

0: പീസ് റേഡിയോ കർമ്മസരണി. ജീവനുള്ള മൃഗത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് ഭക്ഷിക്കുന്നതിൻ്റെ വിധി. ഹദീസ് 14 വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹംസ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുകയാണ്. ഫത്തുഹു ദിൽ ജലാലി വല്ലിഖറാം എന്ന പേരിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ രചിച്ചിട്ടുള്ള ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കർമ്മശാസ്ത്രം പഠിച്ചു പോകുന്നത്. ബുലൂഗുൽ മറാമിലെ 14-ാമത്തെ ഹദീസ്, അൻ അബി വാഖിദിൻ ലൈസി റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖുതിഅ മിനൽ ബഹീമത്തി വഹിയ ഹയ്യ ഫഹുവ മയ്യിത്തുൻ. ഇമാം അബൂദാവൂദും ഇമാം തിർമിദിയുമൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂവാഖിദുൻ ലൈസി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ ഹദീസ് വിശദീകരിക്കാൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. നബി മക്കയിലാണല്ലോ ജനിച്ചതും വളർന്നതുമൊക്കെ. 13 വർഷം പ്രബോധനം മക്കയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അവിടെ മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയുടെ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ്റെ ജീവിതം. അതിൽ നിന്ന് പലപ്പോഴും പല വിഷയങ്ങളിലും വ്യത്യസ്തമാണ് മദീനയിലുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവരുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയുമൊക്കെ പലതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്തതുണ്ടായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിൽക്കും, പക്ഷേ മതപരമായി അനുവദനീയമായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മതപരമായും അനുവദനീയമല്ലാത്തത് അവർക്കിടയിലുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ മുറിച്ച് അതിലെ നല്ല കൊഴുപ്പ് അതെടുക്കുക എന്ന ഒരു സമ്പ്രദായം മദീനക്കാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ആട്, നെയ്യാട് എന്ന് പറയുന്ന ഒരു ആട്, അതിൻ്റെ പിൻഭാഗം അതിങ്ങനെ നെയ്യ് കൂടി വരും, അത് മുറിച്ചെടുത്ത് വീണ്ടും അതേപോലെ വളരുന്ന ഒരു രൂപമുണ്ട്, അത് മുറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ നെയ്യ് അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നെയ്യാട് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ഈ രണ്ട് പ്രവർത്തനവും അവർ ചെയ്തിരുന്നതുകൊണ്ട് ഇത് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്, മദീനയിൽ ഉപയോഗിച്ചിരുന്നത് ഈ രണ്ട് ജീവികളെ മാത്രമായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ മൃഗങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതുണ്ടാകാം എന്ന് ഉള്ളതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തെ എല്ലാറ്റിനെയും എതിർക്കുന്ന രൂപത്തിൽ, അങ്ങനെ ഒരു ജീവി ജീവിച്ചിരിക്കെ അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്ത് മനുഷ്യന് മാംസമായി അല്ലെങ്കിൽ ഭക്ഷണമായി ഉപയോഗിക്കുക എന്നത് പാടില്ലാത്തതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹദീസിൻ്റെ ആശയപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്, ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ ഖുതിഅ മിനൽ ബഹീമത്തി വഹിയ ഹയ്യത്തുൻ. ഒരു ബഹീമത്ത്, ബഹീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മിണ്ടാപ്രാണികൾ എന്ന് പറയുന്ന മനുഷ്യരല്ലാത്ത മറ്റ് ജന്തുക്കൾക്ക് ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് ബഹീമത്ത് എന്ന് പറയുന്നത്. അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും വല്ലതും മുറിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കുമ് അത് ചത്താൽ എന്താണോ അതിൻ്റെ ഹുക്കുമ് അത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാട് അത് ചത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ, അത് ശവമാണല്ലോ. എങ്കിൽ അതേ ഹുക്കുമ് തന്നെയാണ് ആ ജീവി ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും അവയവം മുറിച്ചെടുത്താലും അതിൻ്റെ ഹുക്കുമ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതിലൂടെ. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ പല കാര്യങ്ങളും ഇതുമായി ചേർത്ത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു മത്സ്യമാണെന്ന് കരുതുക, മത്സ്യം ചത്താലും നമുക്ക് തിന്നാമല്ലോ. അതുകൊണ്ട് നമ്മളൊരു മത്സ്യത്തെ പിടിച്ചു, കത്തി കൊണ്ട് വെട്ടിയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പല രൂപത്തിൽ മത്സ്യങ്ങളെ പിടിക്കുന്ന രൂപങ്ങളുണ്ടല്ലോ, ആ രൂപത്തിൽ പിടിച്ചപ്പോൾ ഒരു കഷ്ണമാണ് നമുക്ക് കിട്ടിയത്, അത് നമുക്ക് കഴിക്കാം. കാരണം മത്സ്യം ചത്താലും അത് മനുഷ്യന് ഭക്ഷിക്കാൻ പറ്റിയ ഒരു സാധനമാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കഷ്ണം നമുക്ക് എടുക്കുന്നതിന് വിരോധമില്ല, അത് മയ്യത്തല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ കൈ മുറിക്കാറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കട്ടവനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ കൈ മുറിക്കും. അത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് മനുഷ്യൻ്റെ ഒരിക്കലും ഭക്ഷിക്കൂലല്ലോ, അതിനെപ്പറ്റിയല്ല നമ്മൾ പറയുന്നത്. എന്നാൽ അത് നജസാണോ? നജസല്ല. നേരെ മറിച്ച് ഒരു ആട് ചത്തുകഴിഞ്ഞാൽ അത് നജസും കൂടിയാണ്, നമുക്ക് തിന്നാൻ പാടില്ല, അത് നജസുമാണ്. ഒരു മനുഷ്യനാണെങ്കിലോ? മനുഷ്യനാണെങ്കിൽ അത് നജസല്ല. കൈ മുറിഞ്ഞു അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായി, കൈ മുറിച്ചു അല്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റി, അത് നജസായി നമ്മൾ കാണേണ്ടതില്ല. കാരണം മനുഷ്യൻ മരണപ്പെട്ടാലും ഒരിക്കലും അവൻ നജസാവുകയില്ല. മനുഷ്യൻ മരണപ്പെട്ടാലും അതും ഒരു നജസാവുകയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നജസാകാത്തത് കൊണ്ട് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ മുറിച്ചു മാറ്റപ്പെട്ടതും നജസല്ലാത്ത ത്വാഹിറായതാണ്. എന്നാൽ ഒരു മൃഗമാണ് എങ്കിൽ ആ മൃഗത്തെ നമുക്ക് അറുത്താൽ തിന്നാൻ പറ്റുമെങ്കിൽ അറുത്താൽ നമുക്ക് തിന്നാൻ പറ്റും, പക്ഷേ അത് ചത്തതാണ്. അത് ചത്തതാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ല എങ്കിൽ അത് നജസാണ്. അതിൻ്റെ ഒരു അവയവം ജീവിച്ചിരിക്കുന്ന സമയത്ത് മുറിച്ചെടുത്താൽ അത് നജസുമാണ്, നമുക്ക് തിന്നാൻ പറ്റാത്തതുമാണ്. ഇത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹദീസ് ഇത്രയും പ്രധാനത്തോടുകൂടി ഇവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനുള്ളൊരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ഹദീസ് അത് നമ്മുടെ സാഹചര്യം, സന്ദർഭം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നമുക്ക് അറബികൾ ഒട്ടകത്തിൻ്റെ നെയ്യ് വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്, അതേപോലെ ഈ നെയ്യാടിൻ്റെ നെയ്യും അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അവർ ഇത് മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഇസ്ലാമികമായി പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന് അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ആ മൃഗത്തിന് കാര്യമായിട്ട് കേടുപാടൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അത് മുറിച്ചെടുത്താൽ വീണ്ടും അതേപോലെ വളരുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കുമ് ഹറാം എന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ സന്ദർഭം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ആയത്താണെങ്കിലും ഹദീസാണെങ്കിലും അതിൻ്റെ ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് എന്നുകൂടി നമ്മൾ അറിയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന സ്വഫാ ഉൽ മർവത മിൻ ഷഅഇറില്ല ഫമൻ ഹജ്ജൽ ബൈത അവിഅതമറ ഫല ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ. ഖുർആനിലെ ഒരു ആയത്താണല്ലോ. സഫയും മർവയും അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ടതാണ്. ആരെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ സഅി ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നാണ്. അപ്പോൾ ഈ ആയത്ത് നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് എന്താ മനസ്സിലാകുക? ആർക്കെങ്കിലും ഹജ്ജോ ഉംറോ ചെയ്യുന്ന സമയത്ത് സഫാ മർവക്കിടയിൽ സഅി ചെയ്യുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, ഒരു ജായിസായ ഒരു കാര്യം, ഒരു അനുവദനീയമായ ഒരു കാര്യം ഒഴിവാക്കിയെന്ന് കരുതിയിട്ട് ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല, ഒരു ഫറള് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ ആയത്തിൻ്റെ നേർക്കുനേരെ ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം നോക്കുമ്പോഴാണ് ആ ആയത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അഥവാ നബി മക്കയിൽ ജീവിച്ച് നിൽക്കുന്ന ഒരു സമയത്തും അതിനു മുമ്പുമൊക്കെ സഫാ കുന്നിൻ്റെ മുകളിലും മർവ കുന്നിൻ്റെ മുകളിലുമൊക്കെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളെ മനുഷ്യർ ആരാധിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കഅബ തവാഫ് ചെയ്യുന്ന ആളുകൾ ഇതിനെ ബഹുമാനിച്ചിരുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇസ്ലാം വന്നു, ഷിർക്കിനും കുഫറിനുമൊക്കെ കടുത്ത എതിരായി മാറിയപ്പോൾ ഈ രണ്ട് മലകൾക്കിടയിൽ, ആ രണ്ട് മലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും മുകളിൽ വിഗ്രഹങ്ങൾ നാട്ടിയിരുന്നു. ആ വിഗ്രഹങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നിരുന്നു. അപ്പോൾ സ്വഹാബികളുടെ മനസ്സിൽ ഒരു പ്രയാസം, ഈ രണ്ട് സ്ഥലം ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ തവാഫ് ചെയ്യണോ? ഇത് നേരത്തെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, മക്കം ഫത്തഹിന് ശേഷം അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, നേരത്തെ ആ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന, ഇന്ന വിഗ്രഹങ്ങളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ടൊരു പ്രയാസമുണ്ടായി. ആ പ്രയാസം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇല്ല ഫല ജുനാഹ അലൈഹി തവഫ ബിഹിമ, ആ രണ്ട് മലകൾക്കിടയിൽ കുന്നുകൾക്കിടയിൽ തവാഫ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനൊരു മനസ്സിലൊരു പ്രയാസം കാണേണ്ടതില്ല, അത് അള്ളാഹിൻ്റെ ശരീഅത്ത് നേരത്തെ തന്നെ ഉള്ളതാണ്. അതിനിടയിൽ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നീടാണ് അവിടെ വിഗ്രഹങ്ങളൊക്കെ മനുഷ്യർ കൊണ്ടുവന്ന് വെച്ചത് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ പറയുമ്പോൾ അവിടെ ജായിസാണോ സുന്നത്താണോ ഹറാമാണോ എന്നത് വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ഫറളാണോ എന്നത് പറയാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യൻ്റെ അതായത് സ്വഹാബത്തിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫലാ ജുനാഹ അലൈഹി എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്ദർഭം നോക്കിയപ്പോഴാണ് നമുക്കത് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലായത്. അർത്ഥം മാത്രം നോക്കുകയാണെങ്കിൽ ആ വേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കൂലിയുമില്ല, ഒരു പുണ്യവുമില്ല എന്ന രൂപമാണ്. എന്നാൽ സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുക എന്ന് പറയുന്നത് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സന്ദർഭം നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് അഥവാ ഒരു ജീവി അത് ജീവനുള്ള അവസ്ഥയിൽ അതിൽ നിന്നും മുറിച്ചെടുക്കുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ കൈയാണെങ്കിലും കാലാണെങ്കിലും അതിൻ്റെ മാംസമാണെങ്കിലും അതേപോലെ തന്നെ നെയ്യാണെങ്കിലും എന്താണെങ്കിലും അതിന് മുറിച്ചെടുക്കുന്നത് അത് മയ്യത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ രോമം വെട്ടിയെടുക്കുന്നത് പെടൂല, കാരണം അത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഒരു ഭാഗമായിട്ടുള്ളതല്ല, അഥവാ രക്തം ഓടുന്ന വസ്തുവല്ല രോമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത അതിൻ്റെ തൊലിക്കപ്പുറത്തുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ഹദീസിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ കണ്ട ഒരു കാര്യമാണല്ലോ ഇത്. അപ്പോൾ തന്നെ റസൂൽ അതിനെ എതിർക്കുകയാണ്, അത് പാടില്ല എന്ന് പറയുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ എവിടെ ചെന്നിട്ടുണ്ട് എങ്കിലും നമ്മുടെ മതത്തിന് ചേരാത്ത ഒരു കാര്യം അവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളത് പഠിപ്പിക്കുകയും എതിർക്കുകയും പറഞ്ഞുകൊടുക്കുകയും ചെയ്യൽ അനിവാര്യമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജീവിയുടെ ഒരു ഭാഗം അങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജീവിയെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലോ ഉള്ള പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, ഒന്നുകിൽ ആ ജീവിക്കൊരു ഗുണം വേണം അല്ലെങ്കിൽ ആ ജീവിയുടെ ഉടമസ്ഥന് അതിൻ്റെ ഒരു ഗുണം വേണം. അങ്ങനെയുള്ള ഒരു കാര്യമല്ല എങ്കിൽ അതിൻ്റെ ചെവി മുറിക്കുക, കൊമ്പ് മുറിക്കുക, അതേപോലെ തന്നെ ചെവി ഓട്ടയാക്കുക, മറ്റെന്തെങ്കിലും അതിന് ചൂട് വെച്ചുകൊണ്ടോ മറ്റോ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്തുന്നത് ഇസ്ലാമികമായിട്ട് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ മനുഷ്യന് ഉപകാരമുള്ള അല്ലെങ്കിൽ ആ ജീവിക്ക് ഉപകാരമുള്ള രൂപത്തിലുള്ള വല്ല കാര്യങ്ങളും അത്തരത്തിൽ അതിനെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും അവയവങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നതോ അതിന് പ്രശ്നമില്ല. ഉദാഹരണമായിട്ട് ചില മൃഗങ്ങൾ അതിൻ്റെ വൃഷ്ണം ഉടക്കാറുണ്ട്. അത് നല്ല തടിച്ചു കൊഴുത്ത്, അതിനെ വളർത്തുന്നത് മാംസത്തിന് വേണ്ടിയായിരിക്കും, അത് നല്ല തടിച്ചു കൊഴുത്ത് വരുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ അതിനെ നല്ല രൂപത്തിൽ മെരുക്കിക്കൊണ്ട് നടക്കുന്നതിന് വേണ്ടി, നിലം ഉഴാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, വണ്ടി വലിക്കുന്നതിന് നല്ല ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, ഇത്തരം കാര്യങ്ങളൊക്കെ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്, അത് അനുവദനീയമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയുടെ മൃഗത്തെ അതിന് ചൂട് വെച്ചുകൊണ്ട് അടയാളം നൽകിയതായിട്ട് ഹദീസുകളിൽ കാണാൻ കഴിയും. കാരണം ഇത് സദഖയുടെ മൃഗമാണ് എന്ന് പറയുന്നതോടുകൂടി, അത് തിരിച്ചറിയുന്നതോടുകൂടി അതിൻ്റെ വില വർദ്ധിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാവുന്നതാണ്. എന്നാൽ ആ മൃഗത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ ഷിർക്കിൻ്റെയോ കുഫറിൻ്റെയോ അടയാളമായിട്ടൊക്കെ അടയാളം വെക്കുകയാണെങ്കിൽ അതാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിൽ നിന്ന് പണ്ഡിതന്മാർ ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അഥവാ ഒരു ജീവി, ഇപ്പോൾ കസ്തൂരിമാൻ, അതിൻ്റെ രക്തത്തിൽ നിന്ന് ആണല്ലോ അതിൻ്റെ കസ്തൂരി എടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഒരു ജീവിയെ ഒരുപാട് ആളുകൾ കൂടി ഒരുമിച്ച് വേട്ടയാടുകയാണെങ്കിൽ ഓരോരുത്തരും ആ മൃഗത്തെ വെടിവെക്കുകയോ അല്ലെങ്കിൽ അമ്പെയ്യുകയോ അല്ലെങ്കിൽ ആയുധമുപയോഗിച്ച് വേട്ടയാടുകയോ ചെയ്തത് ചത്തുപോയിട്ടുണ്ട് എങ്കിൽ അത് ഒരു ചത്ത മൃഗത്തെ പോലെയല്ല, അതൊരു വേട്ടയുടെ ഇനത്തിൽപ്പെട്ടതായിട്ടാണ് കണക്കാക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ചുരുക്കത്തിൽ, ഒരു മൃഗത്തെ വേദനിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ഭാഗം എടുക്കാൻ പാടില്ല, നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി എടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന എന്ത് ഭാഗമുണ്ടോ അതാ മൃഗം ചത്താൽ എന്താണോ ഹുക്കുമ്, അതായിരിക്കും അതിൻ്റെ ഹുക്കുമ്. അതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു പൂച്ചയാണ് എന്ന് കരുതുക. ഒരു പൂച്ചയാണ് എങ്കിൽ അത് നജസുമാണ്, അതോടൊപ്പം അത് നമുക്ക് ഭക്ഷിക്കാൻ, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. രണ്ടാമത് ഒരു ആടാണ് എന്ന് കരുതുക, അതുപോലെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയ ജീവികൾ. അപ്പോൾ അറുത്താൽ ഭക്ഷിക്കാൻ പറ്റിയ കാര്യമാണ് എങ്കിലും ഇത് ചത്തുപോകുന്നതോടുകൂടി അത് നജസായി മാറുന്നുണ്ട്. എന്നാൽ ചത്താൽ നജസാകാത്ത ഒരു ജീവിയാണ്, ഇപ്പോൾ ജറാദിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ മത്സ്യം, അത് ചത്താലും നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ, അതിൻ്റെ ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്, അതിൻ്റെ ഒരു കഷ്ണമേ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഈ വലിയ മത്സ്യങ്ങളൊക്കെ, ആ മത്സ്യങ്ങളെ പിടിച്ച് നമുക്ക് കിട്ടുന്നതിന് മുമ്പ് അത് മുറിഞ്ഞു പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാലും നമുക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, കാരണം അത് ചത്താലും നമുക്ക് തിന്നാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒന്ന് മനുഷ്യൻ. മനുഷ്യൻ മരിച്ചാൽ അത് മനുഷ്യനെ ഭക്ഷിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ലല്ലോ. പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു മനുഷ്യൻ അങ്ങനത്തെ മുൾത്തറായി മാറി, ഒന്നും അവൻ്റെ മുന്നിൽ ഭക്ഷിക്കാനില്ല, ഒരു മനുഷ്യൻ്റെ ശവമല്ലാത്തത്, ആ സമയത്ത് അത് ഭക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാലും പറ്റില്ല എന്നതാണ് ഏറ്റവും നല്ല ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം കസറു അളിമിൽ മയ്യത്തി കക്കസ്രിഹി ഹയ്യൻ, ഒരു മനുഷ്യൻ്റെ ഒരു അവയവം, ഒരു എല്ല് മുറിക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യുന്നത് മനുഷ്യൻ മരിച്ചതിന് ശേഷം അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് മുറിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ അത്തരമൊക്കെ ചർച്ചകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടിക്കലാക്കുന്നിടത്ത് ഇത്തരം ചില ഹദീസുകളെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് അത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ

0: ഉണ്ടാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹമർ റഹീമീൻ.
1: മാഷാല്ലാ, പീസ് റേഡിയോ കർമ്മസരണി എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. ജീവനുള്ള മൃഗത്തിന്റെ ഒരു ഭാഗം മുറിച്ച് ഭക്ഷിക്കുന്നതിന്റെ വിധി എന്തായിരുന്നു എന്ന് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹംസ മദീനി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽ ചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രമണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചം അണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് റേഡിയോ മധുരം ഖുർആൻ അധ്യായം 43 സൂറ സുഖ്റുഫ് പാരായണം അഷ്ഷേഖ് അബ്ദുല്ല അൽ ഖലാഫ്.
1: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലാഫ്.
1: പീസ് റേഡിയോയിൽ അടുത്തതായി നാം കേൾക്കുന്നത് ജനക്ഷേമം, മഴക്കാല വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ന വിഷയത്തിൽ. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB പുത്തനത്താണി. അതോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകര.
2: വൈദ്യുതി ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ? മൊത്തം നിശ്ചലമാവും, മൊത്തം ഇരുട്ടിലാവും, അടുക്കളയിൽ പോലും ബന്ധുണ്ടാവും, ഫാക്ടറികൾ ചലിക്കില്ല, ചൂടുകൂടും, വല്ലാത്തൊരവസ്ഥയാവും അത്. വൈദ്യുതിയെക്കുറിച്ച്, അതിൻ്റെ സുരക്ഷയെക്കുറിച്ച്, അതിൻ്റെ നാനാ അർത്ഥങ്ങളെക്കുറിച്ച് ഒരു ചർച്ച ഏറ്റവും പ്രസക്തമാണ്. അത് പറയാൻ ഏറ്റവും അനുയോജ്യരായത് തീർച്ചയായും KSEBയിലെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ്. അത്തരമൊരു അതിഥിയെയാണ് നമ്മളിന്ന് കരുതി വച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി KSEBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ അഷ്റഫ് കെ ആണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ സ്വദേശിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, പീസ് റേഡിയോയിലേക്ക് താങ്കൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മഴക്കാലമാണ് വൈദ്യുതിയുടെ ഒരു അപകടകരമായ കാലം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണ് അങ്ങനെ പല പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഒരു കമ്പി പൊട്ടി വീണ് കണ്ടാൽ ചെയ്യേണ്ടത്?
3: എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ദേശീയ സുരക്ഷാ വാരാചരണമാണ് 2026 ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഈ വർഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രോഗ്രാമുകൾ, വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു അവബോധത്തിക്കുക. സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പലതരത്തിലുള്ള സുരക്ഷകൾ, നമ്മൾ റോഡിൻ്റെ സുരക്ഷ പറയാറുണ്ട്, അതുപോലെ ആരോഗ്യ രക്ഷ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ളൊരു പൊതുജനങ്ങൾക്കിടയിലുള്ളൊരു റേഡിയോ, ഒരു ഓൺലൈൻ റേഡിയോ, അതിൽ ഒരുപാട് മലയാളികളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഒരു ചാൻസായിട്ട് വളരെ സന്തോഷമുണ്ട്. അതിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നതിന്. അപ്പോൾ അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എനർജി, അതിലേറ്റവും പ്രധാനമുള്ളൊരു സാധനം തന്നെയാണ് വൈദ്യുതി എന്നുള്ളത്. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കാത്ത ഒരു സംവിധാനം ഇന്ന് ഒരു പക്ഷേ നമുക്കൊരു ഫോറിൻ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ള ഏത് സാധനം നോക്കിയാലും, നൂൽപുട്ടിന് വേണ്ടിയുള്ള സാധനം പോലും ഇപ്പോൾ മെഷീൻ പോലും മോട്ടറൈസ്ഡായിട്ടാണ്, ചാർജ് ചെയ്യുന്ന മോട്ടറൈസ്ഡായിട്ട് നമുക്ക് കിട്ടും. തേങ്ങ ചരിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് സാധനവും നമുക്ക് അങ്ങനെ അവൈലബിളാണ്. അതിലൊക്കെ നമുക്ക് ഒരു സുരക്ഷ ആവശ്യമുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചത് പുറത്ത് മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും ഈ ഒരു വാരാചരണത്തിൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് സാഹചര്യവശാൽ വന്നിട്ടുള്ളത് ഈ മഴക്കാലത്താണ്, മൺസൂൺ സമയത്താണ്. കമ്പി പൊട്ടുക എന്നുള്ളത് നമുക്കറിയാം, ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ വച്ച് പുറത്തുള്ള ലൈനുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ 11 KV ലൈനുകളും അതുപോലെ LT ലൈനുകളും എന്ന് പറഞ്ഞാൽ മേലെക്കൂടി പോകുന്ന 3 ലൈന്, താഴെ പോകുന്ന 4 അല്ലെങ്കിൽ 5 ലൈന്. അപ്പോൾ 4 ലൈൻ തന്നെ 3 ഫേസ് ഒരു ന്യൂട്രലും, പിന്നെ 5-ാമത്തെ ലൈന് സ്ട്രീറ്റ് മെയിൻ ലൈന്. ഇതിലേതും പൊട്ടാം, 11 KV പൊട്ടാം, ഫേസ് പൊട്ടാം, ന്യൂട്രൽ പൊട്ടാം. അപ്പോൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ അവിടെ അത് സാധാരണ നമുക്ക് പത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, പൊട്ടി വീണ ലൈനിൽ തൊട്ട് അല്ലെങ്കിൽ ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ച് ഈ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ വീട്ടമ്മ മരിച്ചു, അല്ലെങ്കിൽ പത്രക്കാരൻ മരിച്ചു, പാൽക്കാരൻ മരിച്ചു, ഇങ്ങനെ ഒരു മരണം സംഭവിക്കാൻ വളരെ ചെറിയ സമയം മതി. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കമ്പി പൊട്ടി വീണത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള സംഭവം. അതിനടുത്തേക്ക് പോകാതിരിക്കുക, എന്നാൽ അത് കണ്ടിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ ഒരാൾ പോയാൽ ഒരാളുടെ ജീവൻ്റെ വിലയായിരിക്കും അതിനുണ്ടാവുക. കാരണം അതിൽ മറ്റൊരാൾ വന്ന് തൊടാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തൊട്ടടുത്തുള്ള KCB ഓഫീസിൽ ഈ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള KCB ഓഫീസിൽ അറിയിക്കാൻ നമുക്ക് ഒരു പക്ഷേ കോഴിക്കോടുള്ള ഒരാൾ കോട്ടയത്താണിത് കാണുന്നതെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. നമുക്ക് ഒരു എമർജൻസി നമ്പറുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യാം. ഓർത്തെടുക്കാൻ എളുപ്പമുള്ള നമ്പറാണ് 94 96 01 01 01. അപ്പോൾ അത് നമുക്ക് അതിൽ വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. ഇതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പ്രഥമമായും ചെയ്യാൻ പറ്റുന്ന സംഭവം. പിന്നെ ആളുകളോട് അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്.
2: സാറ് KCBയിൽ 10-12 വർഷത്തിലത്തെ സർവീസ് ഉണ്ട്, പലതരം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാറിനോട് പറയുന്നത്, ഇത്തരം അനുഭവങ്ങൾ, അതായത് അപകടകരമായി ബന്ധപ്പെട്ട്, അത് ചിലപ്പോൾ മാങ്ങ അറുക്കാൻ തോട്ടി തട്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ വല്ല പട്ടം പറത്തുമ്പോഴാവാം, അതല്ലെങ്കിൽ മീൻ പിടിക്കുന്ന അവസരത്തിലാവാം, അങ്ങനെ നിരവധി സാധ്യതകളുണ്ട്. ഇങ്ങനെ അപകടങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള സംഗതികൾ എങ്ങനെയൊക്കെയാണ്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് പറയുകയാണെങ്കിൽ.
3: ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ തീർത്ത് ഓരോ എണ്ണി പറയാൻ മാത്രം കഴിയാത്ത അത്രയും എണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മരത്തിൻ്റെ കമ്പ് പൊട്ടി വീണ് അത് ലൈനിൽ തട്ടി ലൈൻ പൊട്ടി താഴെ വീണ് കിടക്കുന്ന സമയത്ത് ഒരാൾ അയാൾ രാത്രി ഓഫീസിൽ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചത് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ആളുകൾ അവിടെ എത്തുമ്പോൾ വിളിച്ച് ഇവിടുന്ന് ആളുകൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. പക്ഷെ അതിന് മുമ്പ് ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ലാൻഡ് ലൈനേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വിളിക്കുന്ന സമയത്ത് കിട്ടാതിരുന്നപ്പോൾ പുള്ളി മൊബൈൽ നമ്പർ സംഘടിപ്പിച്ച് അതിലേക്ക് വിളിച്ചു. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ രാത്രി വെളിച്ചമടിച്ച് അയാളുടെ വണ്ടി ഉപയോഗിച്ച് ആ കമ്പി തൂങ്ങിക്കിടക്കുന്നിടത്തേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അല്ലാതെ അദ്ദേഹം പോയിരുന്നെങ്കിൽ അതൊരു പക്ഷേ വലിയൊരു അപകടമായി മാറുമായിരുന്നു. കാരണം അവിടെ രാത്രിയാണ്, ആളുകൾ പിന്നെയും അതിലൂടെ വരും, അതിൽ തൊട്ടേക്കാം. തൊട്ട് കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് അത് നീങ്ങും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ചില വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളൊക്കെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടു, പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ആൾ വീണു, മോട്ടോർ സൈക്കിളിൻ്റെ വീൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഓഫായിട്ടില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ സ്വിച്ച് ഒന്ന് ഓഫാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മോട്ടോർ സൈക്കിൾ അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ ഒരാളെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കാല് വരെ മുറിഞ്ഞേക്കാം, എന്തേ അപകടം പറ്റിയേക്കാം. പക്ഷെ വൈദ്യുതി അങ്ങനെയല്ല, നമുക്കത് കാണാൻ കഴിയില്ല. അതിൽ വൈദ്യുതി ഉണ്ടോ ഇല്ലേ, പോയിട്ടുണ്ടോ അതോ ലൈവാണോ ഒന്നും അറിയില്ല. അപ്പോൾ അത് ഈ നോക്കി നിൽക്കുന്ന ആൾക്കും അറിയില്ല, ഇനി വരുന്ന ആൾക്കും അറിയില്ല ഇങ്ങനെ സംഭവമുള്ളത്. ഏറ്റവും അപകടമുള്ള സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തൊരു സംഭവമാണ് ഈ വൈദ്യുതി കമ്പി വെട്ടുന്നത്. അപ്പോൾ മറ്റൊരു അനുഭവം എന്താ വെച്ചാൽ, ഇതേതെ ഞാൻ പിറ്റേന്ന് രാവിലെ വിളിച്ച് നമ്മുടെ സ്റ്റാഫാണ് ചെന്നതൊക്കെ കൈകാര്യം ചെയ്തത്. ഞാൻ വിളിച്ച് വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചു ചെയ്യാൻ. അപ്പോൾ വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ 33 KV ലൈൻ, ഞാൻ എൻ്റെ ഓർമ്മ തിരുനാവ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 33 KV ലൈൻ കൊണ്ട് 33,000 വോൾട്ടാണ് 33 KV എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 215 വോൾട്ടാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 33,000 വോൾട്ടാണ്. അവിടെ ഒരു അന്ന് 18-20 വയസ്സുള്ളൊരു കുട്ടി തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ശരിക്കും ആ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ നല്ലൊരു ഷോക്ക് അടിച്ച് തെറിച്ച് വീണതുകൊണ്ടാണ്. കൈ ഇവിടെ വെച്ച് മുറിച്ച് കളയേണ്ടി വന്നു. ആളൊന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ചില കേസുകളിൽ ഇത് തെറിച്ച് വീണിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും മരണം, പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈ വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ
2: കരിഞ്ഞു പോയ
3: ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട കേസുകളുണ്ട്. ചില കേസിലൊക്കെ ഇതുപോലുള്ള മരം വീണ് കമ്പികൾ കൂട്ടി പണിഞ്ഞ് കിടക്കുന്ന സമയത്തുണ്ടായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ അപകടത്തിൽപ്പെട്ട കേസുകൾ അതുണ്ട്.
2: മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്?
3: മീൻപിടുത്തമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ വെള്ളം ഇങ്ങനെ കൂടി വരുന്ന, വെള്ളം വറ്റി കിടക്കുന്ന കുറച്ചും ഇങ്ങനെ കൂടി വരുന്ന സമയത്താണ് ആളുകൾ മീൻ പിടിച്ച് വിൽക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു സമയമായിട്ട് വരും. അപ്പോൾ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, അവിടെ രണ്ടു തരത്തിലുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി വൈദ്യുതി ഉപയോഗിക്കും. ഷോക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ മീൻ എന്ത് ചെയ്യും?
2: പെട്ടെന്ന്
3: ചാവും, എന്നൊരു പൊങ്ങി വരും, അപ്പോൾ എടുക്കാം. അതല്ലാതെ മോട്ടർ അടിച്ച് വെള്ളം വറ്റിച്ച്, ഒരു കോറിയിലായിരുന്നു അത്, വെള്ളം വറ്റിച്ച് അതിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പയ്യൻ ഗൾഫിലേക്ക് പോകാനുള്ള ഒരാഴ്ച എങ്ങാണ്ടുള്ളൂ. അപ്പോൾ കൂട്ടുകാരൻ ഈ മീൻ കോറിയിൽ വളർത്തുന്ന ആളാണ്. അപ്പോൾ ഇതിൽ മീൻപിടുത്തം ഒരു ഹരമാണല്ലോ, ഫുട്ബോൾ ഇത് മീൻപിടുത്തതൊക്കെ ഒരു ഹരമാണല്ലോ,
2: നിരവധി ആരാധകരുള്ളതെന്നൊക്കെ പറയുന്ന രൂപത്തിലും മീൻ പിടിക്കുന്ന കുറേ ടീമുകളുണ്ട്.
3: അതെ അതെ അതെ, അത് ആ ഒരു ഹരമുള്ള ഒരാളാണ്. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ചെന്ന് മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മോട്ടർ അടിച്ച് വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ. അതിനിടയ്ക്ക് തോർത്തുകൊണ്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ആ ഒരു ഒരു വൈബാണല്ലോ അത്. അപ്പോൾ അതുപയോഗിച്ച് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഇവൻ എന്ത് ചെയ്തു, ഇവരൊരു അഞ്ചാറ് പേരുണ്ട്, ഇവങ്ങനെ നീങ്ങുന്ന കണ്ടു ഒരു അരികിലേക്ക്. അപ്പോൾ ആ കോറി ഇങ്ങനെ വറ്റി ഒരു പകുതിയിലേറെ വറ്റിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞാണ് നീങ്ങുന്നത് കണ്ടു. അത് നീങ്ങുമ്പോൾ എവിടേക്കാടാന്ന് ചോദിച്ചു. അത് പറഞ്ഞു ഞാൻ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്നാണ്. അപ്പോൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇരിക്കുന്നിടത്ത് മൂത്രമൊഴിച്ചത് ഇതിലേക്ക് പോകുന്ന വയറിലേക്കായിരുന്നു. അവിടെ ജോയിൻ്റ് ഉണ്ടായിരുന്നു, ഇൻസുലേഷൻ ഉണ്ടായിരുന്നില്ല. വളരെ സിമ്പിളാണ് സംഭവം. അപ്പോൾ ആ ഇൻസുലേഷൻ ഇല്ല എന്നുള്ളത് മാത്രമല്ല, അതിനു മുമ്പ് ഇവിടുത്തെ ബ്രേക്കർ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും സുരക്ഷയുടെ പ്രഥമമായൊരു സംഭവം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ് KCBയെ പോലും, അവരാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത്. അപ്പോൾ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇൻസ്പെക്ഷനും ഞങ്ങളുടെ ഇൻസ്പെക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ബ്രേക്കർ വർക്ക് ചെയ്യുന്ന രൂപത്തിലായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ജോയിൻ്റ് ഉണ്ടായിരുന്നു, ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ അവിടെ നിന്ന് തന്നെ ഷോക്ക് അടിച്ചു. അപ്പോൾ മറ്റൊരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഷോക്കടിച്ച് ഈ പയ്യൻ പടയുന്ന സമയത്ത് ഇവർ CPR കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ CPR കൊടുക്കുന്നതിലുള്ള അവബോധം ഈ കുട്ടികൾക്ക്, ഈ കൂടുതലുള്ളവർക്ക് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന് മുമ്പ് ഈ ഒരു ഇൻസുലേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന, എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ അപകടം ഒഴിവാകുമോ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇവിടെ ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അവിടെ ആ ആൾ ചെയ്തല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞേ ലൈറ്റ് അടിച്ച് കാത്തുനിന്നു. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അപകടം വരുമായിരുന്നു. അവിടെ അപകടം വരാതിരുന്നത് ആ ശ്രദ്ധ കാരണമാണ്. അപ്പോൾ ശ്രദ്ധയ്ക്ക് പകരം അശ്രദ്ധയാണോ നമ്മൾ അത് പരിഗണിക്കുന്നതിന് പകരം അലംഭാവമാണോ, അവിടെ ഒക്കെ അപകടം വന്നിട്ടുണ്ട്.
2: ഇന്നത്തെ അവബോധം നാളത്തെ പ്രതിരോധം എന്നാണ് നമ്മുടെ ഈ വാരാചരണത്തിൻ്റെ മോട്ടോ തന്നെ. സാർ നേരത്തെ പറഞ്ഞതെന്ന് തുടങ്ങാം. നേരത്തെ ഒരു ഓട്ടോമാറ്റിക് കട്ട് ഓഫ് സംവിധാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ, ആ സംഗതികൾ കാര്യക്ഷമമാണെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. ELCB എന്നൊക്കെ പറയുന്ന സംഗതികൾ അവിടെയാണ് വരുന്നത്. എന്താണ് സാർ ELCB അതേപോലെയുള്ള സംവിധാനങ്ങൾ, അതെന്താണ്?
3: ദേശീയ സുരക്ഷാ വാരാചരണമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രമേയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒട്ടുക്കും. ടുഡേയ്സ് അവയർനെസ് ടുമാറോസ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ അവബോധം നാളത്തെ പ്രതിരോധം എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവബോധം തന്നെയാണ്. ഇതുകൊണ്ട് ഈ ഒരു വാരാചരണത്തിൽ ഈ ഒരാഴ്ചയിൽ അവസാനിക്കുന്നതല്ല ഇത്.
2: ഇത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്.
3: അതെ, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് കിട്ടാവുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക. ആളുകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഈ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാവരും, ഒരാൾക്കിപ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വൈദ്യുതി ഉപയോഗിക്കാത്ത ഒരാൾക്ക് ജീവിതം തന്നെ ദുസ്സഹമാണ്,
2: അസാധ്യമാണെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക്
3: എത്തിയിട്ടുണ്ട്. അതെ അതെ. ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം KCB നമ്മൾ ചെയ്തു. അപ്പോൾ കേരളത്തിലൊട്ടുക്കും എല്ലാവർക്കും വൈദ്യുതിയാണിപ്പോൾ, കേരളത്തിലൊട്ടുക്കും എല്ലാവർക്കും വൈദ്യുതി എത്തിച്ചു,
2: 100%
3: വൈദ്യീകരിച്ചാണ്. അപ്പോൾ അവിടെ ഈ ഒരു വൈദ്യുതി ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ഇനി ആ വൈദ്യുതി ഉപയോഗിക്കുന്നത് കൂടാതെ അതിലേക്ക് വരുന്ന ലൈനുകളെ കുറിച്ചാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഒരു വീട്ടിലേക്ക് നോക്കിയാൽ ആ വീട്ടിൽ. അതേപോലെ ഈ കോറിയിലേക്ക് വൈദ്യുതി നേരത്തെ പറഞ്ഞെടുത്ത് എടുത്തത് ഒരു അഗ്രികൾച്ചർ കണക്ഷനിൽ നിന്നാണ്. അവിടെ ഒരുപാട് മിസ്റ്റേക്കുകൾ അവിടെ പറ്റിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ ഏത് വൈദ്യുതി ആണെങ്കിലും ഏത് കണക്ഷനാണെങ്കിലും നമ്മളിപ്പോൾ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊടുത്തതാണെങ്കിലും ഡൊമസ്റ്റിക് വീടിനാണെങ്കിലും കൊമേഴ്സ്യൽ പർപ്പസിൽ നമ്മുടെ വാണിജ്യ ആവശ്യത്തിനാണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് താരിഫുകളുണ്ട്. എവിടെയാണെങ്കിലും പ്രഥമ പ്രധാനമുള്ള ഒരു സംഭവം ബ്രേക്കറാണ്, നേരത്തെ പറഞ്ഞ ആ ഒരു കട്ട് ഓഫ് സംവിധാനം. അത് ഇ എൽ സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അതേപോലെ ആർ സി സി ബി നമ്മളതിനെ ഇപ്പോൾ റെസിജ്വൽ കറണ്ട് ഓപ്പറേറ്റർ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ നമ്മൾ കണക്ഷൻ കൊടുക്കില്ല, അത് വെക്കാതെ കണക്ഷൻ കൊടുക്കില്ല.
4: നിലവിൽ നിയമപ്രകാരം നിർബന്ധമാണ്,
3: നിർബന്ധമാണ്, നിർബന്ധമാണ്. ഇനി അതല്ല വളരെ പഴയ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസ് അവിടെ ഉണ്ടോ, അവിടെ നമ്മൾ ആർ സി സി ബി വെച്ചിട്ട് പുതുക്കി നൽകുള്ളൂ. അതിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം അവിടെ വന്നാൽ, ഒരു ലീക്കേജ് അവിടെ വന്നാൽ, ഒരു ഷോക്കിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ ഇത് പ്രൊട്ടക്ഷൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് വേറെ വിഷയമാണ്. വന്നാൽ ഇത് ട്രിപ്പാകുന്നുള്ളതാണ്, ബ്രേക്കർ ട്രിപ്പാകും. പക്ഷെ അവിടെ ഈ ബ്രേക്കറിൽ നമ്മൾ ഏത് സമയത്തും നമ്മളെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു സംരക്ഷണ കവചമായിട്ട് തന്നെ കാണണം. ആ ബ്രേക്കർ നമ്മുടെ വീട്ടിനകത്തുള്ള എക്യുപ്മെൻറ്റുകളെ, ആ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്ന വയറിങ്ങിനെ മൊത്തത്തിൽ നോക്കിയിരിക്കുകയാണ്. അവിടെ അതിൻ്റെ ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒരു ലീക്കേജ് കറണ്ട് സെൻസ് ചെയ്താൽ ട്രിപ്പാവും, അങ്ങനെ അങ്ങോട്ടുള്ള സപ്ലൈ കട്ട് ചെയ്യും. പക്ഷെ അവിടെ മറ്റൊരു വിഷയം വരുന്നതെന്ന് വെച്ചാൽ, ആ അത് വേണമെങ്കിൽ
4: ഇപ്പോൾ നമ്മൾ ഈ സംഗതി ഇത് ഫിറ്റ് ചെയ്യുന്നു. സാധാരണ ഒരു വീട്ടുകാരെ, ഇപ്പോൾ ഞാനൊരു കൺസ്യൂമറാണ്, ഫിറ്റ് ചെയ്യുന്നു വയറിംഗുകാരൻ പറയുന്ന അനുസരിക്കുന്നു, അതിനപ്പുറം ഒന്നും ചെയ്യുന്നില്ല. ഇത് പ്രവർത്തനക്ഷമമാണ് എന്നെങ്ങനെയാണ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുക? അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് സംവിധാനം ഉണ്ടോ അതിന്?
3: തീർച്ചയായും അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ പലർക്കും അറിയില്ല അത്. അതൊരു പക്ഷേ ഇനിയിപ്പോൾ വയർമാൻ തന്നെ ഏതെങ്കിലും അത് ഫിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞാലും ആളുകൾക്ക് ഒരു പക്ഷേ അത് അത്ര ഓർമ്മയിൽ കിട്ടിക്കോളന്നില്ല.
4: മാത്രമല്ല കറണ്ട് തന്നെ പേടിയാണ് എല്ലാവർക്കും.
3: അതെ അതെ, കറണ്ട് തന്നെ പേടി. അതിന് മറ്റൊരു വശമുണ്ട്, ഇത് ഈ ബ്രേക്കർ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം നമ്മൾ എർത്ത് ചെയ്ത, എർത്തൊരു വിഷയമാണ്, എർത്ത് ചെയ്തത് ഇതിൽ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ ബ്രേക്കറിൽ ഒരു ടെസ്റ്റ് ബട്ടൺ അവിടെ തന്നെ എഴുതി, ആ ടെസ്റ്റ് ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, എർത്ത് ആർ സി സി ബിയുടെ ടെസ്റ്റ് ബട്ടൺ. അപ്പോൾ അത് പിന്നെ ടെസ്റ്റ് പീരിയോഡിക്കലി എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ ടെസ്റ്റ് മന്ത്ലി എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്തായാലും മാസത്തിലൊരിക്കലെങ്കിലും അതൊന്ന് പ്രസ് ചെയ്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ബട്ടൺ ഞെക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലേ ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉള്ളൂ.
4: നമ്മൾ പ്രസ് ചെയ്താൽ എന്താ സംഭവിക്കുക?
3: പ്രസ് ചെയ്താൽ ട്രിപ്പാകുന്നത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഇസ്തിരിപ്പെട്ടിയിൽ നിന്നോ ഫ്രിഡ്ജിൽ നിന്നോ വാഷിംഗ് മെഷീനിൽ നിന്നോ നമുക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി കൂടി ജസ്റ്റ് പറയാം. ആർ സി സി ബിക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതായത് 30 മില്ലി ആംസ് ആണ് നമ്മൾ സാധാരണ ഡൊമസ്റ്റിക് പർപ്പസിന് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ. ഇപ്പോൾ 60 ആംപിയർ അല്ലെങ്കിൽ 40 ആംപിയർ അതിൻ്റെ കപ്പാസിറ്റിയും 30 മില്ലി ആംപിയർ അതിൻ്റെ ലീക്കേജ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഈ പറഞ്ഞാൽ. അപ്പോൾ 30 മില്ലി ആംപിയർ കൂടുതൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോയാൽ അയാൾക്ക് ആ 30-ൻ്റെ മീതേക്ക് വരുമ്പോൾ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക്. അതൊരു 5 മില്ലി ആംപിയർ ആണെങ്കിൽ ഒരു ചെറിയ ഇക്ലി പോലെ തോന്നും, 20-ൻ്റെ റേഞ്ചിലൊക്കെ ആകുമ്പോഴേക്കും മസിലിന് കോൺട്രാക്ഷൻ വരും, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആകുന്നില്ല. അതിൽ 30 മില്ലി ആംപിയർ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് 30 മില്ലി ആംപിയർ കൂടുതൽ വന്നാൽ ഇവൻ ട്രിപ്പാകും നോർമൽ കേസിൽ. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും എക്യുപ്മെൻ്റ് എന്നൊക്കെ ഏതെങ്കിലും എക്യുപ്മെൻറ്റ് അടിച്ചാൽ അത് ഫിറ്റീഷ്യസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ബട്ടൺ ഞെക്കുന്ന സമയത്ത് അത് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതൊരു സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ്, സിമ്പിളാണ് സംഭവം. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് മാസത്തിലൊരിക്കൽ എന്ത് ചെയ്യണം, അതിനെ പ്രവർത്തനക്ഷമമാണെന്ന് പരിശോധിക്കണം. ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം, എപ്പോഴാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രവർത്തനക്ഷമല്ല നമ്മൾ കണ്ടത്, ഉടനൊരു നല്ല ഇലക്ട്രീഷ്യൻ വിളിച്ച് എന്താണ് പ്രശ്നമെന്ന്, ബ്രേക്കർ മാറ്റലാവില്ല ചിലപ്പോൾ അവിടുത്തേത്, വേറെന്തോ വിഷയം അവിടെ ഉണ്ടാവും, എർത്ത് കണക്ഷൻ കിട്ടുന്നുണ്ടാവില്ല.
4: നമ്മൾ സുരക്ഷാ വാരാചരണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശോക് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഈ എപ്പിസോഡിലൂടെ വൻ്റെ പി എം സാർ, ഇനിയും നമുക്ക് തുടരാനുണ്ട്.
1: മാഷാ അള്ളാ, ജസാക്കുമുള്ളാഹു ഖൈറൻ. നാം ഇപ്പോൾ ശ്രവിച്ചത് ജനക്ഷേമം, മഴക്കാല വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ന വിഷയത്തിൽ. നമ്മോട് സംവദിച്ചത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ഇ ബി പുത്തനത്താണി, ഇബിനു അലി എടത്തനാട്ടുകര.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം, മുഅ്ജിദത്തുകൾ ഭാഗം 1. മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന ഫളലുൽ ഹഖ് ഉമരിയുടെ ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ. ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകൾ എന്നുള്ള വിഷയമാണ്. അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകന്മാർ അവരവരുടെ സമൂഹങ്ങളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ് എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനു വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അമ്പിയാക്കന്മാരിലൂടെ പ്രകടമാക്കുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ആളുകൾ മുഅ്ജിസത്ത് ആവശ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ മുഅ്ജിസത്ത് ആവശ്യപ്പെടാതെ തന്നെ ചില കാര്യങ്ങൾ സമർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരിലൂടെ പ്രകടമാക്കിയേക്കാം. മുഅ്ജിസത്ത് അമ്പിയാക്കന്മാരുടെ സ്വയം കഴിവിൽപ്പെട്ട കാര്യമല്ല. കാരണം പതിവിന് വിരുദ്ധമായും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായും അള്ളാഹു പ്രകടമാക്കുന്ന കാര്യങ്ങളാണ് മുഅ്ജിസത്തുകൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ബറക്കത്തിന്റെ ഭാഗമായി ഭക്ഷണം വർദ്ധിച്ചു വന്ന എത്രയോ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിലധികവും ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ തന്നെ കാണുവാൻ സാധിക്കും. 1. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അബ്ദുല്ലാഹി ബിനു അംറുബിനു ഹറാം മരണപ്പെട്ടു. അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് കടം വീട്ടാനുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടി. ഇദ്ദേഹം കടം വീട്ടാനുള്ള ആളുകൾ അത് ഒഴിവാക്കി കൊടുക്കണം എന്നാവശ്യപ്പെടാനായിരുന്നു ഞാൻ നബിയോട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അത് ആവശ്യപ്പെട്ടുവെങ്കിലും അവരാരും അംഗീകരിച്ചില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അല്ലയോ ജാബിർ, നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ഈത്തപ്പഴത്തിന്റെ വിവിധ ഇനങ്ങൾ വേർതിരിക്കുക. അജുവ വേറെയും അദ്ഖ സൈദ് ഒരു തരം ഈത്തപ്പഴം വേറെയും മാറ്റിവെച്ച് എന്റെ അടുക്കിലേക്ക് അയച്ചു തരിക. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അപ്രകാരം ചെയ്യുകയും നബിയുടെ അടുക്കിലേക്ക് ഈത്തപ്പഴങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആ ഈത്തപ്പഴങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ അതിന്റെ മധ്യഭാഗത്ത് കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, കടം വീട്ടാനുള്ള ആളുകൾക്കെല്ലാം അളന്നുകൊടുക്കുക. അങ്ങനെ ഞാൻ എല്ലാവർക്കും അളന്നുകൊടുക്കുകയും അവരുടെ അവകാശം പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്റെ ഈത്തപ്പഴം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നുപോലും കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല. ബുഖാരി 2127 ഹദീസ്. 2. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, ഖന്ദക് കുഴിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന് നല്ല വിശപ്പുള്ളതായി ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഭക്ഷണമായി വല്ലതും നിന്റെ അടുക്കലുണ്ടോ? പ്രവാചകന് നല്ല വിശപ്പുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സാഹ് ബാർലി ഉള്ള ഒരു പാത്രം അവർ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് ചെറിയ ഒരു ആട്ടിൻകുട്ടിയുമുണ്ടായിരുന്നു. ആട്ടിൻകുട്ടിയെ അറുക്കുകയും ബാർലി കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നതിനായി കുഴച്ചെടുക്കാനും പറഞ്ഞു. മാവ് കുഴച്ചു വെച്ചതിനു ശേഷം ഞാൻ നബിയുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നു. ഭക്ഷണമാണെങ്കിൽ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭാര്യ എന്നോട് പറഞ്ഞു, പ്രവാചകന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ വഷളാക്കരുത്. ജാബിർ പറഞ്ഞു, ഏതായാലും ഞാൻ നബിയുടെ അടുക്കൽ ചെന്ന് വളരെ സ്വകാര്യമായി നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ചെറിയ ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ അറുത്തിട്ടുണ്ട്. ഒരു സാഗ് ബാർലി കൊണ്ട് റൊട്ടിക്ക് വേണ്ടി കുഴച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളും താങ്കളുടെ കൂടെ കുറച്ച് ആളുകളും ഭക്ഷണത്തിന് വന്നാൽ അത് കഴിക്കാമായിരുന്നു. ഇത് കേട്ട ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉച്ചത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ ഖന്ദക്കുകാരെ, ജാബിർ നിങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നു, എല്ലാവരും വരിക. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു, ഞാനങ്ങോട്ട് എത്തുന്നതുവരെ കുഴച്ചുവെച്ച മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കരുത്, കറിവെച്ച പാത്രം ഇറക്കി വെക്കുകയും ചെയ്യരുത്. അങ്ങനെ ഞാനും പ്രവാചകനും സഹാബികളും കൂടി എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു. ഞാൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. നബിയുടെ മുമ്പിലേക്ക് കുഴച്ചുവെച്ച മാവ് ഞാൻ കൊണ്ടുവന്നപ്പോൾ നബി അതിലേക്ക് പാറ്റിത്തുപ്പുകയും അഥവാ ഊതുകയും ബർക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രത്തിന്റെ അടുക്കലേക്ക് നബി ചെന്നു. അതിലേക്കും നബി പാറ്റിത്തുപ്പുകയും ബർക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി റൊട്ടി ഉണ്ടാക്കുവാനുള്ള പാചകക്കാരിയെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, ആയിരത്തോളം വരുന്ന ആളുകൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ശേഷം അവർ പിരിഞ്ഞുപോവുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്ത പാത്രം ആദ്യത്തെ അവസ്ഥയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. റൊട്ടിയും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ബുഖാരി 4102 ഹദീസ്, മുസ്ലിം 2039 ഹദീസ്. 3. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, ഇസ്ലാമിന്റെ അതിഥികളായിരുന്നു അഹലുസ് സുഫ. അഭയം തേടാൻ കുടുംബമോ സമ്പത്തോ അവർക്കുണ്ടായിരുന്നില്ല. അള്ളാഹുവാണ് സത്യം, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ വയറ്റത്ത് ഞാൻ കല്ലുവെച്ച് കെട്ടാറുണ്ടായിരുന്നു. ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ദിവസം ഞാൻ ഇരുന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലൂടെ നടന്നു വന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വിശപ്പടക്കാൻ വല്ലതും കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനത് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം മുന്നോട്ടു പോയി. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അതുവഴി വന്നു. അതേ ചോദ്യം ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ആവർത്തിച്ചു. എന്റെ ലക്ഷ്യം വിശപ്പ് മാറ്റൽ തന്നെയായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവും ഒന്നും ചെയ്യാതെ മുന്നോട്ടു പോയി. ശേഷം എന്റെ അടുക്കലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നെ കണ്ടപ്പോൾ അവിടുന്ന് പുഞ്ചിരിച്ചു. അല്ലയോ അബൂഹിർ എന്ന് നബി എന്നെ വിളിച്ചു. ഞാൻ ആ വിളിക്ക് ഉത്തരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൂടെ പോരൂ. അങ്ങനെ ഞാൻ നബിയുടെ കൂടെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിച്ചു. പിറകിൽ നിന്ന് ഞാനും അനുവാദം ചോദിച്ചു. എനിക്ക് അകത്ത് കടക്കുവാനുള്ള അനുവാദം നൽകി. നബി അവിടെ ഒരു പാലിന്റെ പാത്രം കണ്ടു. ആ പാൽ എവിടെ നിന്നാണ് എന്ന് തന്റെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അത് ഇന്ന വ്യക്തി നമുക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. നബി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ അബൂഹിർ, നീ ചെന്ന് എല്ലാ അഹലുസുഫയോടും ഇങ്ങോട്ട് വരാൻ പറയുക. ഇസ്ലാമിന്റെ അതിഥികളാണ് അഹലുസുഫ. അഭയം തേടാൻ കുടുംബമോ സമ്പത്തോ അവർക്കില്ല. നബിയുടെ അടുക്കിലേക്ക് സക്കാത്തിന്റെ സ്വത്തായി വല്ലതും വന്നാൽ അതിൽ നിന്നും ഒന്നും എടുക്കാതെ സുഫക്കാർക്ക് അയച്ചുകൊടുക്കും. എന്നാൽ ഹദിയയായി വല്ലതും വന്നാൽ അതിൽ നിന്ന് അല്പം എടുക്കുകയും ബാക്കി അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ അവരെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത് എനിക്കല്പം പ്രയാസമുണ്ടാക്കി. ഈ അല്പം പാൽ കൊണ്ട് എന്തു ചെയ്യാനാണ് അവർക്കിടയിൽ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവരിലേക്ക് ചെല്ലുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വന്നു. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂഹുർ, പാൽപാത്രം എടുത്ത് അവർക്ക് കൊടുക്കുക. ഞാൻ പാൽപാത്രം എടുത്തു കൊടുക്കാൻ തുടങ്ങി. ഒരു വ്യക്തിക്ക് കൊടുത്താൽ ആ വ്യക്തി തന്റെ വയർ നിറയുവോളം കുടിക്കും. അദ്ദേഹം പാൽപാത്രം മടക്കിത്തന്നാൽ ഞാനത് അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ ഞാൻ പാൽപാത്രവുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ വരെ എത്തി. എല്ലാവരും പാല് കുടിച്ച് വയറു നിറച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ നബി പാൽപാത്രം വാങ്ങുകയും അത് തന്റെ കൈകളിൽ വെക്കുകയും ചെയ്തു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. നബി എന്നെ വിളിച്ചു, അല്ലയോ അബൂഹിർ. ഞാൻ വിളിക്കുത്തരം നൽകി, ലബ്ബൈക്കയാ റസൂലല്ലാ. നബി പറഞ്ഞു, ഇരിക്കൂ, പാൽ കുടിക്കൂ. അങ്ങനെ ഞാൻ ഇരിക്കുകയും പാൽ കുടിക്കുകയും ചെയ്തു. നബി പറഞ്ഞു, കുടിച്ചോളൂ. ഞാൻ വീണ്ടും കുടിച്ചു. നബി പറഞ്ഞു, കുടിച്ചോളൂ. ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. നബി എന്നോട് കുടിക്കാനും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഇനി സ്ഥലമില്ല റസൂലെ. അപ്പോൾ നബി പാൽപാത്രം വാങ്ങി, അള്ളാഹുവിനെ സ്തുതിച്ചു. ശേഷം ബിസ്മി ചൊല്ലുകയും നബി പാൽ കുടിക്കുകയും ചെയ്തു. ബുഖാരി 6452. ഇൻഷാല്ല പ്രവാചക മുഅ്ജിസത്തുകളുടെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
5: മാഷാ അല്ലാഹ്, നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം.
7: Peace Radio. Tune to reality.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. ഏറെ പ്രിയ നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ധാരാളം ഇബാദത്തുകൾ, ധാരാളം സൽക്കർമ്മങ്ങൾ, നബിചര്യകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, ഓരോന്നും നമുക്ക് കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടല്ലോ. എന്നാൽ നാം ഓരോരുത്തരും ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ പലതും നാം പഠിക്കാറുണ്ട്, പലതും നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നൊരവസ്ഥ എന്തെന്ന് വെച്ചാൽ, പഠിച്ച സൽക്കർമ്മങ്ങൾ, പഠിച്ച ഇബാദത്തുകൾ, പഠിച്ച സ്വഭാവങ്ങൾ, പഠിച്ച സൽക്കർമ്മങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ, സ്ഥിരമായി അവരുടെ കൂടപ്പിറപ്പായി കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, ഇതിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു ഹദീസ് നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും. അന ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല. ആയിഷ റളിയല്ലാഹു അൻഹാ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്നുള്ളത് സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്, അതെത്ര കുറച്ചാണെങ്കിലും. അദ്വ മുഹാ വ ഇൻ കല്ല, സ്ഥിരമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, വ ഇൻ കല്ല, അതെത്ര കുറച്ചാണെങ്കിലും. ഈ ഒരു വാക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളും ആവേശത്തോടുകൂടി ഒരു സമയത്തെ ഈമാനിൻ്റെ ആധിക്യത്തിൽ അവർ ധാരാളം സൽക്കർമ്മങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ആവേശത്തിൻ്റെ ആളുകളുണ്ടായിരിക്കും. പക്ഷെ നാം ചിന്തിക്കേണ്ടത്, അത് നല്ലതാണ്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോകാൻ ഒരു സദഖ നൽകുന്ന ആളാണെങ്കിൽ, ധാരാളം നമസ്കരിക്കുന്ന ആളാണെങ്കിൽ, അത് തൻ്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ, ഹച്ചൽ മൗത്ത്, മരണം വരെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ഗുണവിശേഷണം എന്നുള്ളത്. അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഇബാദത്ത്, ഏതൊരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി, അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി, നമ്മുടെ കൂടപ്പിറപ്പായി നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളിലേക്ക് റമദാൻ കടന്നു വരുമ്പോൾ ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ആ റമദാൻ മാസം കഴിയുന്നതോടുകൂടി നമ്മുടെ ഈമാനിൻ്റെ ശക്തി കുറയുകയും നാം ചെയ്ത് പഠിച്ചു പോന്നിരുന്ന ധാരാളം പുതിയ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിന് മുമ്പ് ശീലിച്ചിട്ടില്ലാത്ത ധാരാളം സൽക്കർമ്മങ്ങൾ, ദുഹാ നമസ്കാരം, തഹജ്ജു നമസ്കാരം, അത്തരത്തിലുള്ള വളരെ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങൾ, പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അത് അവരുടെ ജീവിതത്തിൽ നിലനിർത്താറുണ്ടായിരുന്നു. കാരണം അവർക്കൊരു ബോധ്യമുണ്ടായിരുന്നു, അവർക്ക് ഈ സൽക്കർമ്മങ്ങളൊക്കെ അവരുടെ മരണശേഷവും പരലോകത്ത് വിജയം കൈവരിക്കുവാനുള്ള തണലാണ് എന്നുള്ള ബോധ്യം അവർക്ക് ഏവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്, ഒരു ചിന്തയാണ് മരണത്തെക്കുറിച്ച്. മരണം, ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഉണ്ടാകുന്നു, ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക്, ആ ചിന്തയോടുകൂടി നടക്കുന്ന ആളുകൾക്ക്, അവരുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യമാണെങ്കിലും, ഏതൊരു യാത്രക്കിടയിലാണെങ്കിലും, അവരുടെ ആ സൽക്കർമ്മം മുടങ്ങാതെ കൃത്യമായി നിഷ്ഠയോടുകൂടി ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഒരു നിശ്ചിത സമയത്ത് മാത്രം ചെയ്തു പോകുന്ന സൽക്കർമ്മങ്ങളല്ലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളുടേത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ അദ്വമുഹ വഇൻ ഖല്ല, എത്ര കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മമാണെങ്കിൽ ആ സൽക്കർമ്മം നിരന്തരമായി ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആനിലൂടെ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ, നിന്നിലേക്ക് മരണം, യാഥാർത്ഥ്യമായ മരണമെന്നുള്ള, നിന്നെ കണ്ടുമുട്ടുമെന്നുള്ള ഉറപ്പായ കാര്യം, അത് നിന്നിലേക്ക് വന്നെത്തുന്നത് വരേക്കും നീ നന്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, നീ നന്മയിൽ നീ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക, നിന്റെ രക്ഷിതാവിനോട് നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കുക, സൽക്കർമ്മങ്ങളിൽ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക എന്ന് ഈ ആയത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ ആയത്തിൻ്റെയും റസൂലുള്ള പഠിപ്പിച്ചു നൽകിയ ഈ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ അഹബ്ബുല്ല അമാൽ ഇലല്ലാഹ്, ആ അമലുകളിൽ, ആ സൽക്കർമ്മങ്ങളിൽ, ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അത്രത്തോളം ശ്രേഷ്ഠകരമാണ് ഒരു കർമ്മം, ഒരു സൽക്കർമ്മം, അത് നിരന്തരമായി ചെയ്യുക. ഒരു സദഖ നൽകുന്നുണ്ടെങ്കിൽ അത് നിരന്തരമായി നമ്മുടെ സാമ്പത്തിക ശേഷി നിലനിൽക്കുന്ന കാലത്തോളം അത് തുടർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഏത് സൽക്കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും റബ്ബിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്ന ഈ രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ, തുടർച്ചയായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങളായ, തുടർച്ചയായി ചെയ്യുന്ന, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും റബ്ബ് സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം സ്ഥിരതയുള്ളവരാവുക. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അജീബ് കരുവാരക്കുണ്ട്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 98-99 രണ്ട് ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم.

0: وعلى ربهم يتوكلون
1: وعلى ربهم يتوكلون.

0: ഒരാഴ്ച കൂടി അതിലേക്ക് ചേർത്ത് ഇൻഷാല്ലാ പഠിക്കാം.
1: فإذا قرأت القرآن فاستعذ بالله من

0: മൂന്ന് ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കിയത്. കുറച്ചുകൂടി തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നൂറ് ആയത്തുകൾ സൂറത്തുൻ നഹ്‌ലിൽ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ആദ്യ വചനം മുതൽ നന്നായി പാരായണം ചെയ്ത് കൃത്യമായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ പഠനം കൃത്യമായി മനഃപ്പാഠമാക്കിയ ഭാഗങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം കൂടുതൽ നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. ചിരിക്കുന്ന കച്ചവടക്കാരൻ, രചന ഇബ്നു അലി എടത്തനാട്ടുകര, ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലി നെടുവാഞ്ചേരി.
4: ചിരിക്കുന്ന കച്ചവടക്കാരൻ, രചന ഇബ്നു അലി എടത്തനാട്ടുകര. ശുഭ്രവസ്ത്രധാരിയായാണ് അന്നും അദ്ദേഹം വന്നത്. വെള്ളമുണ്ടും വെളുത്ത ഷർട്ടും വെളുത്ത തലക്കെട്ടും ഭംഗിയുള്ള കറുത്ത താടിയുമായി ഓഫീസ് ക്യാബിനിലേക്ക് വന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹവുമായി ബന്ധമുണ്ട്. സുന്ദരമായ ചിരിക്കുന്ന മുഖം പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായില്ല. കുറേ കൊല്ലങ്ങളായി ഡിപ്പാർട്ട്മെൻറ്റുമായും അപ്പീലും കോടതി വ്യവഹാരങ്ങളുമായി ഏർപ്പെട്ട് തീർപ്പാക്കാതെ കിടക്കുന്ന കുറച്ച് നികുതി കുടിശ്ശിക അടച്ചു തീർത്ത് സമാധാനമായി ഇരിക്കാനാണ് അന്ന് വന്നത്. ഞാനും സഹപ്രവർത്തകനും കുറേയേറെ പണിപ്പെട്ട് പഴയ രജിസ്റ്ററുകളും ഫയലുകളും

0: തപ്പി അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്തായാലും ഇത്തവണ പലിശ ഒഴിവാക്കാനുള്ള പ്രത്യേക ഇളവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീർപ്പാക്കി കുടിശ്ശിക അടച്ചു. ആ സന്തോഷത്തിലാണ് എങ്ങനെ ഒരു മതപണ്ഡിതൻ കച്ചവട രംഗത്തെത്തി എന്ന് എന്റെ സംശയം തീർത്തത്. മദ്രസ അധ്യാപകനായിരുന്നു പിതാവ്. ആദ്യം പിതാവിൽ നിന്ന് പഠിച്ചു, പിന്നെ കോളേജിൽ പഠിച്ച് അദ്ദേഹം പിതാവിന്റെ മതാധ്യാപന രംഗത്ത് തന്നെ എത്തപ്പെട്ടു. നാമമാത്രമായ ജോലിയും വരുമാനവും കൊണ്ട് കുടുംബത്തിലെ ദാരിദ്ര്യം തീരില്ല എന്ന് കണ്ട അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ വാങ്ങി. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം സ്വരുക്കൂട്ടിവെച്ചു. അതുകൊണ്ട് രണ്ട് ഓട്ടോ കൂടി വാങ്ങി. എന്നാൽ ഓട്ടോറിക്ഷകൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നതോടെ കരുതിവെച്ച കാശ് മുഴുവൻ തീർന്നു. നഷ്ടം വരുന്നതിന് മുമ്പേ ഓട്ടോകൾ വിറ്റു. മദ്രസാ അധ്യാപനം മുടക്കരുതെന്ന നിബന്ധനയോടെ പിന്നീട് പിതാവും ബന്ധുവും നൽകിയ ചെറിയ മൂലധനം കൊണ്ട് ഒരു കുടുസുമുറിയിൽ പുസ്തകക്കട തുടങ്ങി. മദ്രസാ പുസ്തകങ്ങളും മറ്റുമായിരുന്നു പ്രധാനം. എന്നാൽ സീസൺ കഴിഞ്ഞാൽ പിന്നെ കാര്യമായ വരുമാനമില്ല. വാടകയും അന്യസംസ്ഥാന തൊഴിലാളിയായ സഹായിക്ക് കൂലിയും കൊടുത്താൽ പിന്നെ ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥ. പിന്നീട് A4 പേപ്പർ കച്ചവടത്തിലേക്ക് കാൽവെച്ചു. ദൂരജില്ലയിൽ നിന്ന് സാധനം വാങ്ങി ചെറിയ ഒരു വാഹനത്തിൽ അദ്ദേഹം ഡ്രൈവറും പണിക്കാരൻ സെയിൽസ്മാനുമായി കടകളിൽ വിൽപ്പന തുടങ്ങി. കാര്യമായ വരുമാനം കിട്ടിയില്ലെങ്കിലും രംഗത്ത് തുടരാനുള്ള ആത്മവിശ്വാസം അതിൽ നിന്ന് കിട്ടി. ആയിടെ സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരികയും പ്രൊജക്റ്റുകളും മറ്റും A4 പേപ്പറിൽ അതിന്റെ ആവശ്യം കൂടുകയും ചെയ്തു. കൂടുതൽ വാങ്ങിവിറ്റു. കച്ചവടം ഉഷാറായി. അന്യസംസ്ഥാനത്ത് നിന്ന് പേപ്പർ നേരിട്ടു വരുത്തി വിൽക്കാൻ തുടങ്ങി. പിന്നെ നോട്ടുബുക്ക് കൂടി ഉൾപ്പെടുത്തി. കച്ചവടം പച്ചപിടിച്ചു. അങ്ങനെ കട വിപുലീകരിച്ചു. ഗോഡൗണായി. ലക്ഷങ്ങളുടെ ബിസിനസ്സിലേക്ക് വളർന്നു. കച്ചവടത്തിൽ നിന്ന് സമ്പാദ്യമുണ്ടായി. വാഹനങ്ങൾ വാങ്ങി, തൊഴിലാളികൾ കൂടി, സ്ഥലം വാങ്ങി, വീട് വെച്ചു, ഹജ്ജ് ചെയ്തു. പിതാവിന് അടിയന്തിരമായി ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ലക്ഷങ്ങൾ ഉടനടി വേണം എന്ന് ആശുപത്രി അധികൃതർ തിരക്ക് കൂട്ടിയപ്പോൾ പണം കൊണ്ടുവന്നു കൊടുത്ത വ്യാപാരിയെ അദ്ദേഹം ഇന്നും ഓർക്കുന്നു. ചിലരിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടാനുണ്ട്, അത് കച്ചവടത്തിന്റെ ഭാഗമാണെന്ന് ആശ്വസിക്കുന്നു. ലക്ഷങ്ങൾ നൽകാനുള്ള ഒരാളെ വീട്ടിൽ തിരഞ്ഞു ചെന്നപ്പോൾ വീടിന്റെ ദയനീയ അവസ്ഥ കണ്ട് കുട്ടികളുടെ കയ്യിൽ കുറച്ച് രൂപ ഏൽപ്പിച്ച് മടങ്ങിപ്പോരേണ്ടി വന്ന കാര്യം അയാൾ ഓർത്തു. എല്ലാവർക്കുമുള്ള പോലെ ബിസിനസ് കുറഞ്ഞു, നിഴൽ വീഴുന്നു എന്ന് അദ്ദേഹത്തിനും തോന്നുന്നുണ്ട്. കച്ചവട ഇനങ്ങൾ കുറച്ച് മേഖല ഒന്ന് ചുരുക്കി ഒന്നൊതുങ്ങി സ്വസ്ഥതയും സമാധാനവും കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പരസ്പരം കുടുംബവിശേഷങ്ങളും പങ്കുവച്ചു. പ്രാർത്ഥിക്കണമെന്ന വസീയത്തോടെയാണ് പിരിഞ്ഞത്. ചില മനുഷ്യരങ്ങനെയാണ്. അവർ രൂപം, വേഷം, മനോഭാവം, പെരുമാറ്റം, പുഞ്ചിരി എന്നിവ കൊണ്ട് നമ്മെ സ്വാധീനിക്കും. മദ്രസാ അധ്യാപന ഭൂതകാലത്തെയും അന്നനുഭവിച്ച ദാരിദ്ര്യത്തെയും മറക്കാതെ 40 വയസ്സ് തികയാത്ത യുവത്വത്തിൽ അദ്ദേഹം ആവശ്യത്തിന് സമ്പത്ത് നേടി എന്ന് സ്വയം തീരുമാനിച്ച് തൃപ്തിപ്പെട്ട് സ്വയം ചുരുങ്ങുന്നു. സർക്കാർ ജോലിയോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കിട്ടുമ്പോഴേക്കും കഴിഞ്ഞ കാലകഥകൾ മാത്രമല്ല, സൃഷ്ടാവിനെ പോലും മറന്നു കളയുന്ന ഇക്കാലത്ത് ആ വെള്ളവസ്ത്രധാരിക്ക് മനസ്സിൽ നിന്നുയരുന്ന ആത്മാർത്ഥ പ്രാർത്ഥനകൾ.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറ ആലുംറാനിലെ 135 വചനം, ഭാഗം 4, തിന്മകളിൽ ഷഠിച്ചു നിൽക്കാത്തവർ. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇമ്രാനിൽ നിന്നുള്ള 135 വചനത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിക്കുവാനുള്ളത്. ആയത്ത് നമ്മൾ നേരത്തെ പാരായണം ചെയ്തതാണ്. സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോവാൻ അവസരം ലഭിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായ മുത്തഖികളായ ആളുകളുടെ, മഹ്സനീയങ്ങളായ ആളുകൾ, അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നീചകൃത്യങ്ങളോ അല്ലെങ്കിൽ വല്ല സ്വന്തത്തോട് വല്ല അക്രമങ്ങളോ ചെയ്താൽ അവർ അള്ളാഹുവിനെ ഓർത്ത് റബ്ബിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവരാണ്. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ആ ചോദ്യത്തിന് അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കുന്നവൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ അവനോട് ഇസ്തിഗ്ഫാറിന് തേടുന്ന ആളുകൾ. മാത്രമല്ല, അവരുടെ ഒരു പ്രത്യേകത, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വലം യുസിറു, അവർ ഷടിച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലു, അവർ പ്രവർത്തിച്ചതിൽ, അവർ ചെയ്ത തിന്മകളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല, ഷടിച്ചു നിൽക്കുകയില്ല. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്. അറിഞ്ഞുകൊണ്ടവർ ഒരിക്കലും തന്നെ തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന തിരിച്ചറിവോടുകൂടി അവർ ചെയ്ത തിന്മകളിൽ ഒരിക്കലും അവർ അസറ യുസിറു എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, ഷടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. സ്വാദാണ് വലം യുസിറു. അസറ യുസിറു എന്നത് സ്വാദാണ്. സീനാണെങ്കിൽ സന്തോഷിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ് സുറൂർ. അതുപോലെ തന്നെ രഹസ്യമാക്കി എന്നുള്ള അർത്ഥങ്ങളൊക്കെ ആ സീന് വരുന്ന സന്ദർഭത്തിൽ അവിടെ വരും. ഇവിടെ വലം യുസിറു, അവർ ഷടിച്ചു നിൽക്കുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. അലാ മാ ഫഅലു, അവർ ചെയ്യുന്ന ആ തിന്മകളിൽ, വഹും യഅലമുൻ, അവർ അറിവുള്ളവരായിരിക്കും. അൽ ഇസ്റാറു ഹുവൽ അസ്മു ബിൽ ഖൽബ്. ഇസ്റാർ എന്ന് പറഞ്ഞാൽ ഖൽബ് കൊണ്ട് ഊരിയെടുക്കലാണ്. അലൽ അംരി വതർക്കുൽ ഇഖ്ലാഇ അൻഹു, ഒരു കാര്യത്തിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ച് അത് ആ കാര്യം ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഊരിയെടുക്കലാണ്. സ്വറുദ്ദനാനീർ എന്ന് പറയും, അറബുത്തു അലൈഹ, അത് കൊടുത്ത് ഒഴിവാക്കലാണ് എന്നൊക്കെ പറയുന്നത് പോലെ അവരൊരിക്കലും തന്നെ തങ്ങൾ ചെയ്ത തിന്മകൾ തുടർത്തിക്കൊണ്ടുപോകുന്നവരല്ല, മറിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഒരിക്കലും അത് തുടർത്തിക്കൊണ്ടുപോകുന്നവരല്ല. അതുകൊണ്ടാണല്ലോ ലാ തൗബത്തമായ ഇസ്റാർ, ആ ചെയ്യുന്ന തിന്മ തന്നെ അതിൽ കണ്ടിന്യൂ ചെയ്ത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ചെയ്യുന്നതോടൊപ്പം അയാൾക്ക് തൗബയില്ല എന്നുള്ളതാണ്. തൗബയുടെ ഷർത്തുകളിൽ തന്നെ പറയുന്നത് ആ ചെയ്യുന്ന തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കണം, അത് പിന്നെ ചെയ്യാൻ പാടില്ല. തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അവർ അറിഞ്ഞിരിക്കെ, അവർക്ക് അറിവുള്ളവരായിരിക്കെ, അവർ ചെയ്ത തിന്മകളിൽ ഷടിച്ചു നിൽക്കുകയില്ല. താബു മിൻ ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്നവർ പശ്ചാത്തപിക്കും. വറജഉ ഇലല്ലാഹി അൻ ഖരീബ്, വളരെ വേഗത്തിൽ തന്നെ റബ്ബിലേക്ക് അവർ ഖേദിച്ചു മടങ്ങും. വലം യസ്തമിറു അലൽ മഅസിയത്തി വയസിറു അലൈഹ, ആ തിന്മകളിൽ തുടരുകയോ അതിൽ ഉറച്ചു നിൽക്കുകയോ ചെയ്യില്ല. ഗൈറ മുഖ്ലിഇൻ അൻഹ, അതിൽ നിന്ന് ഊരി എടുക്കാതെ, അതായത് അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ ഇരിക്കുകയില്ല. വലൗ തകററ മിൻഹു ദംബു താബു അൻഹു, പാപങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിൽ നിന്നെല്ലാം അവർ പശ്ചാത്തപിക്കുന്നവരാണ്. വഹും യഅലമൂൻ, അവർ അറിയുന്നവരായിരിക്കെ എന്നതിന് അബ്ദുല്ലാഹി ബിൻ ഉബൈദ് ബിൻ ഉമേർ, മുജാഹിദ് റഹ്മഹുല്ലാ ഇവരൊക്കെ പറഞ്ഞത് അന്നമൻ താബ താബല്ലാഹു അലൈഹി, ഏതൊരാൾ പശ്ചാത്തപിക്കുന്നു അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നുള്ള അറിവോടുകൂടി. അലം യഅലമു, അവരറിയുന്നില്ലേ, അന്നല്ലാഹു വയഖ്ബലു തൗബത അൻ ഇബാദിഹി, അടിമകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന്. വമൻ യഅമൽ സൂഅന അവ യളിം നഫ്സഹു തുമ്മ യസ്തഗ്ഫിറില്ലാഹ് യജിദില്ലാഹ ഗഫൂറർ റഹീമ, നിശ്ചയമായും ഏതൊരാൾ തിന്മ ചെയ്യുന്നു, സ്വന്തത്തോട് അക്രമം ചെയ്യുന്നു, പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ അള്ളാഹുവിനെ ഗഫൂറായി റഹീമായി കണ്ടെത്താവുന്നതാണ് എന്ന്. ഈ രൂപത്തിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിൽ കൊണ്ടുവന്ന ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല വഹുവ അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലായിരിക്കെ പറയുകയുണ്ടായി, ഇർഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിക്കുക, നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ സൃഷ്ടികളോട് കരുണ കാണിക്കുക, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെറിയവരോടും വലിയവരോടും, അടിമകളോടും സ്വതന്ത്രരോടും, അതെ വൃദ്ധന്മാരോടും, ഏത് ജീവികളോട് വരെ കാരുണ്യം കാണിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതുപോലെ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. വഖ്ഫിറു യുഗ്ഫർലക്കും, നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾക്ക് പുറത്തു നൽകപ്പെടുന്നതാണ്. സൃഷ്ടികളുമായി കൊണ്ടുള്ള കാര്യങ്ങളിൽ മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, തീർച്ചയായും ദുനിയാവിലും അങ്ങനെ ചെയ്താൽ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് അവന് നമുക്കുമെല്ലാം മാപ്പാക്കി തരുന്നതാണ് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലി അഖ്മാഇൽ ഖൗല്, അതായത് അഖ്മാഉൽ ഖൗലിന് നാശം. എന്താണത്? അവര് അല്ലദീന യസ്മഊന അൽ ഖൗല വലാ യഅമലു നബി, കാര്യങ്ങൾ കേൾക്കും പക്ഷെ അമൽ ചെയ്യുകയില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് നാശമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ പറഞ്ഞത് വൈലുല്ലിൽ മുസിറ്റീന അല്ലദീന യുസിറൂന അലാ മാ ഫഅലു വഹും യഅലമൂൻ, അതെ, തങ്ങൾ ചെയ്ത തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരായ ആളുകൾ, അവർക്ക് അറിവുള്ളവരായിരിക്കെ, അവര് അലദ്ദുനൂബി ആസിമീൻ അലൽ മുദാമമതി അലൈഹ, അവർക്കറിയാം ഇത് തെറ്റാണ് തിന്മയാണ്, വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുഖീമൂൻ അലൽ ദംബി ഫലാ യതൂബൂന മഅ ഇൽമിഹിം ബിഹുർമതി ദംബി വൽ ജസായി അലൈഹി, അതെ, പാപങ്ങളും അതിൻ്റെ ഗൗരവവും അതിനുള്ള ശിക്ഷയും എല്ലാം അറിവുള്ളവരായൊക്കെ തന്നെ പശ്ചാത്തപിക്കാതെ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അതൊരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ്. തിന്മകൾ മനുഷ്യ സഹജമാണ്, കുല്ലു ബിനി ആദമ ഖത്വാഉൻ, എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ വഖൈറുൽ ഖത്വാഇന അത്തവാബുൻ, പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, അവരാണ് ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകൾ. വഹും യഅലമൂൻ എന്നതിന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഈ ആയത്തിന് നൽകിയ സലാസത്ത് അഖ്വാൽ, മൂന്ന് ഖൗലുകളുണ്ട്. അഹദുഹ, അതിലൊന്ന്, വഹും യഅലമൂന അന്നൽ ഇസ്റാറ യദുറു വ അൻ തർകഹു ഔലാ മിന അത്തമാദി, അവർക്കറിയാം എന്ത്, ആ തിന്മകളിൽ പാപങ്ങളിൽ ഷഠിച്ചു നിൽക്കുക എന്നുള്ളത് ഉപദ്രവം ചെയ്യുന്ന കാര്യമാണ്, അത് ഒഴിവാക്കലാണ് ഏറ്റവും ഖൈർ എന്നുള്ളത്. രണ്ടാമത്തേത്, യഅലമൂൻ അന്നല്ലാഹ യതൂബു അലാ മൻ താബ, തൗബ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹ് പശ്ചാത്താപം നൽകുമെന്നത് അവർക്കറിയാം, ആ നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ മൂന്നാമതായി, യഅലമൂന അന്നഹും ഖദ് അദ്നബു, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവർക്ക് അറിയാം. ആ മൂന്ന് നിലക്ക് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് മൂന്നും എന്താണ്, ശരിയാണ്, അവർക്ക് ഈ മൂന്ന് രൂപത്തിലുള്ള ഇൽമും അവർക്കുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, തിന്മകളിൽ ഷഠിച്ചു നിന്നാൽ അത് ഉപദ്രവം ചെയ്യുമെന്നതിലുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു പൊറത്തു കൊടുക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതേപോലെ തന്നെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് തങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതും അവർ അറിയുന്നവരാണ്. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ തിന്മകളിൽ ഉറച്ചു നിന്നാണത് വലിയ കബായറുകളിലേക്ക് എത്തുന്നത്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇഅലം അന്ന സഗീറത തക്ബുറു ബി അസ്ബാബി മിൻഹ അൽ ഇസ്റാർ വൽ മുബാദബ, ഈ ചെറിയ തിന്മകൾ വലുതായി പോകാനുള്ള കാരണങ്ങൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, അതിൽ ഷഠിച്ചു നിൽക്കുക, അതൊഴിവാക്കുന്നില്ല. ലാ സഗീറത മഅ അൽ ഇസ്റാർ വലാ കബീറത മഅ അൽ ഇസ്തിഗ്ഫാർ ഫഖദ് റാത്തു മിനൽ മാഇ തഖവ അൽ ഹജരി അലാ തവാലി ഫതുഅസ്സിറു ഫീഹി, ഒരു കല്ലിലേക്ക് ഇങ്ങനെ ഒരു ഓരോരോ വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ ഉറ്റു വീണുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു അസറ് കാണാം. ഫകദാലിക്കൽ ഖലീലു മിന സയ്യആത്ത് ഇദാ ജാമഅതു മതഅസീറുഹു ഫീ ളലാമിൽ ഖൽബ്, ചെറിയ ചെറിയ തിന്മകൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത് വലുതായി അതിൻ്റെ ഒരു അസർ, അതിൻ്റെ അടയാളം ആ കൽബിനെ ഇരുട്ടാക്കി കളയുന്നതാണ് എന്ന്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, തിന്മകളിൽ ഉറച്ചു നിൽക്കുക എന്നത് വിശ്വാസിക്ക് പാടുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ല മുജാഹിരീൻ, എല്ലാ എൻ്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതാണ് മുജാഹിരീങ്ങൾക്കൊഴികെ. വൈന മിനൽ മുജാഹറ, മുജാഹറയിൽപ്പെട്ടതാണ് ഈ അമൽ റജുലുൽ ബില്ലൈലി അമലൻ, രാത്രിയിൽ ഒരാളൊരു അമൽ ചെയ്തു, സുമ്മാ യുസ്ബിഹ വഖദ് സത്രഹുല്ലാഹു അലൈഹി, അയാളൊരു തിന്മയാണ് ചെയ്തത്, അള്ളാഹു സുബഹിയായപ്പോൾ അത് മറച്ചുവെച്ചു, അത് കവർ ചെയ്തിട്ടുണ്ട് അവനിൽ നിന്ന്. പക്ഷേ ഫയഖൂലു, അവൻ പറയുന്നു, യാ ഫുലാൻ, വേറൊരാളോട്, അമിൽ ചുൽ ബാരിഹച്ച കഥാ വക്കഥാ, ഞാൻ ഇന്നിന്നെ കാര്യങ്ങൾ ചെയ്തു തെറ്റ് എന്നുള്ളത്. വക്കത് ബാത്തയസ്തുറുഹു റബ്ബു റബ്ബുഹു, അവൻ്റെ റബ്ബവനത് മറച്ചുവെച്ചതാണ്. വയുസ്ബിഹു യക്ഷിഫു സത് സിത്തറല്ലാഹി അൻഹു, അള്ളാഹു മറച്ചുവെച്ചതിനെ അവനെ വെളിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, തിന്മകൾ സംഭവിച്ചു പോയാൽ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നതാണ്. വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അന്നഫ്സ അല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാസാമ എന്ന് പറഞ്ഞല്ലോ. വലിയ പാപങ്ങൾ, അതുപോലെ എന്ത്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, മനുഷ്യരെ കൊല്ലുക, അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹുവിനെ പാപം ചെയ്തവരായി കണ്ടുമുട്ടും. യുദാഫ് ലഹുൽ അദാബ് യോമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, അവർക്ക് ഇരട്ടി ശിക്ഷ കിട്ടും, അവർ നരകത്തിൽ ശാശ്വതരാകുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിൽ അറിയിക്കുന്നത്, ഇല്ലാ മൻ തബ വ ആമന വ അമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. എന്നാൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ, ആ തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയ ആളുകൾ, അവരുടെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മാറ്റുന്നതാണ്. ഒമൻ താബ വഅമില സ്വാലിഹ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. ആര് പശ്ചാത്തപിച്ച് സൽക്കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നോ അള്ളാഹു

അല്ലാഹു അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, തിന്മകളെ നമ്മൾ സൂക്ഷിക്കണം. ചെറുതും വലുതുമായ പാപങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടിയാണ് കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചല്ലോ, ഇന്നൽ അബദ ഇദാ അഖ്തഅ ഖതീഅതൻ, ഇന്നൽ അബദ ഇദാ അദ്നബ ദംബൻ, ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഒരടിമ, നുക്തത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ഡോട്ട് വീഴുന്നതാണ്. ഒരു പോയിന്റ്, ഫൈദാഹു വനസ വസ്തഗ്ഫർ വതാബ സുഖില ഖൽബുഹു, എന്നാൽ അവൻ അതിൽ നിന്ന് വിട്ടുനിന്ന് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാറിനെ തേടി അത് മായ്ക്കപ്പെടുന്നതാണ്. എന്നാൽ വൈൻ ആദ, അവൻ വീണ്ടും ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് മടങ്ങി, സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബുഹു, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ട് അവൻ്റെ കൽബ് നിറയും. വഹുവ റാൻ അല്ലദീ ദക്കറല്ലാ, അല്ലാ പറഞ്ഞ ആ ഒരു അവസാനം ഒരു വലിയ അവൻ്റെ കൽബ് തന്നെ ആ ഒരു തിന്മ കൊണ്ട് മൂടി കറുത്തിരുണ്ടു പോകും. കല്ലാ ബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ കറവ് വീണിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. കൽബ് തന്നെ തിന്മകൾ നമ്മൾ നിസ്സാരമായി കണ്ടാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക്കും വമുഹഖ്ഖിറാത്തി ദുനൂബ്, പാപങ്ങളെ നിസ്സാരമാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഫഇന്നമാ മസലു മുഹഖ്ഖിറാത്തി ദുനൂബ്, പാപങ്ങളെ തിന്മകളെ ചെറുതായി നിസ്സാരമായി കാണുന്നതിൻ്റെ അതിൻ്റെ ഉദാഹരണം, കമസലി ഖൗമിൻ, അതൊരു വിഭാഗത്തെപ്പോലെയാണ്. നസലൂബത്തിനവാദിൻ, ഒരു താഴ്വരയിൽ അവർ ഇറങ്ങിയ ഒരു വിഭാഗം ആളുകൾ. വജാഅദാബിഊദിൻ, ഒരാളൊരു വിറക് കഷ്ണം കൊണ്ടുവന്നു, വേറൊരാൾ വേറൊന്നു കൊണ്ടു വന്നു. ഹച്ച ഹമലൂമ അന്തജൂബിഹി ഖുബുസഹും, അങ്ങനെ അവരെല്ലാം അത് ഒരുമിച്ച് കൂട്ടി അത് തീ കത്തിച്ച് അവരുടെ ഖുബുസ്, അവരുടെ റൊട്ടി വേവിച്ചെടുത്തു. ഇന്ന മുഹഖിറാത്തി ദുനൂബ് മതാ യുഖദ് ബിഹാ സാഹിബുഹ, അറിയില്ല എപ്പോഴാണ് ഈ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് അതിനെ ആ ചെയ്ത വ്യക്തിയെ പിടിക്കപ്പെടുക, അയാളെപ്പോൾ ഹലാക്കാവുമെന്ന് പറയപ്പെടാൻ കഴിയില്ല, പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഇതിനെ താക്കീത് ചെയ്ത്, യാ ആയിഷ, അല്ലയോ ആയിഷ, ഇയാക്കി വ മുഹഖ്ഖറാത്തി ദുനൂ അൽ അഅമാൽ, കർമ്മങ്ങളെ നിസ്സാരമായി കാണുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നലഹ ത്വാലിബം മിനല്ലാ എന്ന് പറഞ്ഞാൽ, മലക്കൻ മുക്കല്ലഫൻ ബിഹസ്ദിഹ അലാ അസ്ഹാബിഹ ഫയക്തുബുഹ, ചെയ്യുന്ന കാര്യങ്ങൾ അത് എഴുതുന്ന ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഫഹിയ ഇന്ദല്ലാഹി തആല അദീമ, ചെറിയ കാര്യങ്ങളോ അത് വലിയ വിഷയമാണ്. അതെ, നന്മക്ക് നന്മതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതിഫലമുണ്ട്, തിന്മക്ക് അതിൻ്റേതായ ശിക്ഷയും കിട്ടും. ചെറുതല്ലേ നിസ്സാരമായി കാണുന്നത്? അതുകൊണ്ടാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അയുനികും മിന അശ്ശഅർ ഇൻ കുന്നാ ലനഅദുഹ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്, നിങ്ങളിതാ ചില കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണിൽ അതൊരു രോമത്തെക്കാൾ നിസ്സാരമാണ്, പക്ഷേ ഞങ്ങളൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വലിയ തിന്മകളിലായിരുന്നു അതിനെ കണക്കാക്കിയിരുന്നത്, എണ്ണിയിരുന്നത്. ഇന്ന് തിന്മകൾക്ക് യാതൊരു ഒരു ഗൗരവവും ആളുകൾ കാണുന്നില്ല, വ്യാപകമായിട്ടുണ്ട്, അതെല്ലാവരും ചെയ്യുന്നതല്ലേ, അതൊക്കെ ഇപ്പോൾ ഒരു തെറ്റാണോ എന്നുള്ള നിലക്കാണ്. സഹോദരങ്ങളെ, നന്മക്ക് നന്മതയായ പ്രതിഫലമുണ്ട്, നന്മ നിസ്സാരമാക്കരുത്. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നന്മയിൽ നിന്നൊന്നും നിസ്സാരമായി കാണേണ്ടതില്ല. തൻ്റെ ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും ഒരു വിശ്വാസിക്ക് സദഖയാണ്, ഒരു നന്മയാണ്, ഒരു പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ. ഫമയ അമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയറ, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവനെ അവിടെ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് തിന്മയും. തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും അവിടെ കാണാം എന്നതാണ്. അതിനെ നമ്മൾ നിസ്സാരമാക്കേണ്ടതില്ല. അത് ചെറിയ ചെറിയ തെറ്റുകളാണ്, വലിയ പർവ്വതങ്ങൾ പോലെ. അതെ, തഖ്‌വയെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കവി പാടിയത് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും തിന്മകളെയും നീ ഉപേക്ഷിക്കണം. കുൻ ഫൗക മാഷിൻ ഫൗക അർളി ഷൗക്കി അഹദറുമാ എറ, ഒരു മുള്ളുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നീ എത്ര ജാഗ്രതയോടുകൂടിയാണ് നീ മുന്നോട്ട് പോകുന്നത്, സൂക്ഷിച്ചല്ലേ. അതുകൊണ്ട് ലാ തഹഖിറന്ന സഗീറതൻ, ചെറിയ തിന്മകളെ നീ നിസ്സാരമായി കാണരുത്. ഇന്നൽ ജിബാല മിനൽ ഹസ, ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിന്മയെ നിസ്സാരമായി കാണാൻ പാടില്ല, അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിയുകയും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും നന്മയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾക്ക് നിർവഹിക്കുവാനുള്ളത്. ഒരിക്കലും തന്നെ അതിൽ ഷടിച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്നത് അവർക്ക്, വിശ്വാസികളായ ഈ പറയപ്പെട്ട തഖ്‌വയുടെ ഉടമസ്ഥരായ ആളുകൾക്ക്

0: അവർക്കതിന് സാധ്യമല്ല. അവരതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങും. അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടും. അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഒരിക്കലും തന്നെ അവരുടെ ആ പാപങ്ങളിൽ മുന്നോട്ടു പോവുക എന്നത്, ആ തിന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല എന്നത്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ ലം യുഖീമു അലാ മഅസിയതി. അവരാ തിന്മയിൽ ഒതുങ്ങിക്കൂടുകയില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കുകയില്ല. അൽ ഇസ്റാർ എന്നുള്ളതിന് ചിലർ വ്യാഖ്യാനം നൽകിയത് അസുക്കൂത്തു അലദംബ്, പാപങ്ങളിൽ സൈലൻ്റായിരിക്കുക. വതർക്കുൽ ഇസ്തിഗ്ഫാർ, അത് ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള. ഫയസ്കുത്തു വലാ യസ്തഗ്ഫിറു, അവരതിനെക്കുറിച്ച് സൈലൻ്റാകുന്നു, അവർ അതിനെക്കുറിച്ച് യാതൊരു ഇസ്തിഗ്ഫാറും അവർക്ക് അതിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും യോജിച്ച ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുള്ള വ ഔല ലഖ്വാൽ ഫീ ദാലിക ബിസ്സവാബി ഇന്ദന, ഈ ഇസ്റാറിൻ്റെ തിന്മയിൽ ഷടിച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക എന്നതിൻ്റെ മാനങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം അവസാനം പറയുന്നത് നമുക്ക് ശരിയോടെ ഏറ്റവും അടുത്തായി തോന്നുന്നത്, അൽ ഇഖാമത്തു അല ദംബി ആമിദിൻ, മനഃപൂർവ്വം ആ തിന്മയിൽ ഉറച്ചു നിൽക്കുക, വതർക്കു തൗബ മിൻഹു, അതിൽ നിന്ന് പശ്ചാത്തപിക്കാതിരിക്കുക എന്നതാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പശ്ചാത്തപിക്കുന്ന, തിന്മയിൽ ഉറച്ചു നിൽക്കാതെ തെറ്റുകൾ എങ്ങനെയെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: അല്ലാഹു ബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തു ആലു ഇംറാനിലെ 135-ാം വചനം, ഭാഗം 4, തിന്മകളിൽ ഷഠിച്ചു നിൽക്കാത്തവർ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
5: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
5: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
4: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
5: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
4: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
5: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
4: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
5: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
4: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പ്രാമാണികമായ പഠനം,
5: പ്രായോഗികമായ പഠനക്രമം,
4: പണ്ഡിതോചിതമായ പ്രതിപാദനം,
5: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
4: ലളിത സുന്ദരമായ അവതരണം.
5: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
5: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും

പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.
1: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് നേർരേഖ. അൽ കബീർ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഒക്കെ വരാറുള്ള ചില പദങ്ങൾ, മഹത്വത്തിൻ്റെ പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒരുപക്ഷെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുകയില്ല. അൽ കബീർ, അൽ കബീർ എന്ന് പറയുന്നത് വലിയവൻ, മഹാൻ എന്നൊക്കെ പറയുന്ന വാക്ക് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽപ്പെട്ട ഒരു പദമാണ് അൽ കബീർ. അൽ കബീർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്നീ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ബാങ്കിലും അല്ലാതെ തന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലാറുള്ള ഒരു പദമാണ് അൽ അക്ബർ എന്നതും അൽ കബീർ എന്നതും. അൽ കബീർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലുമൊക്കെ വന്നിട്ടുള്ള ഒരു നാമമാണ്. ആറു സ്ഥലങ്ങളിൽ

0: അള്ളാഹുവിൻ അൽ കബീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ തൻ്റെ വലത്തെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനം തന്നെ നമുക്ക് എത്രയോ മതി. അൽ അലീം എന്ന അള്ളാഹുവിനെക്കുറിച്ച് പറയാറുണ്ട്. അൽ അലീം എന്നുള്ളതിൽ അൽ കബീർ എന്നതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കൂടുതലായി വന്നിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമായ ഒരു പദമാണ് അൽ കബീർ. നമസ്കാരത്തിലും ബാങ്കിലും ഒക്കെ അതാണല്ലോ പറയണത്. ഈ ആശയം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, വലഹുൽ കിബിരിയാഉ ഫിസ്സമാവാത്തി വലർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം എന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വത്തെ വലിപ്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ഈ നാമത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശയപരമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രായോഗികമായ ഒരു സംഗതിയാണ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത്. എന്തൊക്കെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തൻ്റെ ദാസന് നൽകിയ നിസ്സാരങ്ങളിൽ നിസ്സാരങ്ങളായ ചില അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കുവാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിനയാനുതരാകും. വകുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദൻ വലം യക്കുൻ ലഹു ശരീക്കും ഫിൽ മുൽക്ക് വലം യക്കുൻ ലഹു വലിയുൻ ഫിദ്ദുല് വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിനു മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുക, അവനെ ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്ന് 17:111 അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈ നാമവിശേഷണത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിനയാനുതരാകുന്നു എന്നതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണമാണ് അവൻ മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹനുള്ളൂ എന്ന് വിശ്വസിക്കൽ കൂടെ ഇതാണ്. അതായത് നാം മഹത്വം കൽപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഏതർത്ഥത്തിൽ? അഭൗതികമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉന്നതനും മഹാനുമായിരിക്കുന്നവൻ അള്ളാഹുവാണ്. ദാലിക്കും ബി അന്നഹു ഇദാ ദുഅ അല്ലാഹു വഹ്ദഹു കഫർതും വ ഇൻ യുശ്രിക് ബിഹി തുഅ്മിനു ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം എന്ന അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോഴുണ്ടാവേണ്ട ഈ ഒരു ആശയപരമായ അറിവിനെയാണ് ഈ ഗാഫിറിലെ 12-ാമത്തെ ആയത്ത് കുറിക്കുന്നത്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമത്രയത്. എന്നാൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു എന്നാണ്. അപ്പോൾ ഈ മഹത്വം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. നാം അവന് കീഴൊതുങ്ങുകയും അവനെ പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അതിൻ്റെ പേരിലാണ് അള്ളാഹുവിനെ നാം മഹത്വപ്പെടുത്തുന്നത്. അവൻ നമുക്ക് ഹിദായത്ത് തന്നു, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. വലി തുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രയും ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അൽബക്കറ 185-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം ഉച്ചരിക്കുന്നതിനും പറയുന്നതിനും വലിയ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമായി, ഞാൻ ദുർബലയായി, അതുകൊണ്ട് തന്നെ ഫമുർനി ബി അമലിൻ അഅ്മലുഹു, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയൊരു പ്രവർത്തികൾ പറഞ്ഞുതരണം. ജാലിസത്തുൻ വ അനജാലിസത്തുൻ, ഇരുന്നു കൊണ്ട്, എനിക്ക് വല്ലാതെ ഒന്നും ആരോഗ്യപരമായൊരവസ്ഥപ്പല്ല, അതുകൊണ്ട് എനിക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം. ജീവിതത്തിൽ പലപ്പോഴും മറ്റ് ആരോഗ്യാവസ്ഥകളൊക്കെ നശിച്ച ആളുകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശമാണ്. കാല സബ്ഹില്ല മിഅത്ത തസ്ബിഹ, നൂറു വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അത് തഅദിലു ലക്കി മിഅത്ത റഖബ, റഖബത്തിൻ തുഅതിഖിഹ തുഅതിഖിനഹ, നീ നൂറ് അടിമകളെ മോചിപ്പിക്കുന്നതിന്. മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്ധികൾ, അത് മൊത്തം അറബികളിൽ നൂറ് അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാകുന്നു അത് എന്നാണ്. പിന്നെ വഹ്മദി അൽഹംദുലില്ല എന്ന് പറയാം മിഅത്ത നൂറ് പ്രാവശ്യം. തഅദുല്ലക്കി മിഅത്ത ഫറസിൻ മുസ്റജത്തിൻ മൂൽജമത്തിൻ, നല്ല കടിഞ്ഞാണണിഞ്ഞ ഏറ്റവും തയ്യാറാക്കപ്പെട്ട നൂറ് കുതിരകളെക്കാളും ഉത്തമമാണ്. പിന്നെ പറഞ്ഞു വക്കബിരില്ല, അള്ളാഹു അക്ബർ എന്ന് പറയാം മിഅത്ത തക്ബീറ നൂറ് പ്രാവശ്യം. ഫ ഇന്നഹ തഅദുല്ലക്കി മിഅത്ത ബദനത്തിൻ മുഖല്ലദത്തിൻ മുതഖബ്ബലത്തിൻ, നൂറ് ഒട്ടകങ്ങൾക്കു തുല്യമാണ്, തയ്യാറാക്കി നിർത്തപ്പെട്ട നൂറ് ഒട്ടകങ്ങൾക്ക് തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു അക്ബർ എന്ന് നൂറ് പ്രാവശ്യം പറയുമ്പോൾ, നൂറ് ഒട്ടകങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, നബി സ്വഹാബത്തിനോടൊപ്പം നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലിയെന്ന് ഇമാം മുസ്ലിം ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്രതം വഅസീല. അല്ലാഹു അക്ബർ കബീറൻ എന്ന് ഞാൻ തക്ബീർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹി കതീറൻ എന്ന് ഞാൻ ഹംദ് ചൊല്ലുന്നു, അല്ലാഹുവിൻ്റെ പരിശുദ്ധി പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആശയം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്രതൻ വഅസീല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു ദിക്ര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും ഞാൻ നമസ്കാരശേഷം അതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഈ നാമത്തെ അൽ കബീർ, ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഈ നാമത്തെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ വിനയാനുതരാവുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈ പ്രകീർത്തനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി അനുഷ്ഠിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും അറിഞ്ഞ് ഭക്തിയോടുകൂടെ അവനെ ആരാധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളിൽ അൽ കബീർ എന്ന നാമമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാർ വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار
5: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് സെഷൻ അവസാനിച്ചു. ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വൈബ്സിലേക്കാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ, എന്നോടൊപ്പം മുസ്തഫ അൻസാരി ആണ് കൂടെയുള്ളത്. എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വൈബ്സിൽ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഇൻസൈറ്റിൽ യേശു പറഞ്ഞ സുവിശേഷങ്ങളുമായി സജ്ജാദ് ബിൻ അബ്ദുൽ റസാഖ് നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വകഫ വസ്സലാമുൻ അലാ മല്ലാ നബിയല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال عيسى بن مريم يا بني إسرائيل إني رسول الله إليكم مصدق لما بين يديه من التوراة ومبشرا برسول يأتي من بعد اسمه أحمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا رب بهمانم الله പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലൊക്കെ വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്രയേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രവാചകനാണ് മഹാനായ ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാമക്ക് മുമ്പ് ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം, അതായത് മോശെ പ്രവാചകൻ. മൂസ അലൈഹിസ്സലാമക്ക് അള്ളാഹു താല അവതരിപ്പിച്ചു കൊടുത്ത ദൈവീക വേദഗ്രന്ഥമായിരുന്നു തൗറാത്ത്, തോറ. ആ തൗറാത്തിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ച ദൈവീകമായ അധ്യാപനങ്ങളുടെ വലയങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ അതിപ്രസരം കാരണം അതിൽ നിന്ന് മാർഗഭ്രഷ്ടരായി പോയ ആളുകൾ ഉണ്ടായിരുന്നു. ആ മാർഗഭ്രഷ്ടരായി പോയ ആളുകളെ ദൈവീകമായ സൽപന്താവിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്രായേൽ സന്തതികളിലേക്ക് മോശെ പ്രവാചകന് ശേഷം, മൂസ അലൈഹിസ്സലാമക്ക് ശേഷം നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഈസ അലൈഹിസ്സലാം, യേശു ക്രിസ്തു. ആ ഈസ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിച്ച ഒരു സുവിശേഷം, ആ സുവിശേഷം എന്താണ് എന്ന് വളരെ കൃത്യമായി

കൊണ്ട് ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് രംഗം പ്രവേശനം ചെയ്തു എന്നൊക്കെ ബൈബിളിൻ്റെ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിലെല്ലാം വിശദമായി ചർച്ച ചെയ്തതായി കാണാൻ കഴിയും. ക്രിസ്തു യേശു സംസാരിച്ച ദൈവത്തിൻ്റെ സുവിശേഷം അതേതാണ്? അത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈസ അലൈഹിസ്സലാം കടന്നു വന്നത് ആരിലേക്കാണ് എന്നും ഈസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, മഹാനായ ഈസ അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അതാണ്, ഖുർആനിൻ്റെ 61 അധ്യായം സൂറത്ത് സൊഫിൻ്റെ 6 വചനം. വഇദ് ഖാല ഈസ ബ്നു മറിയം, മറിയമിൻ്റെ മകൻ മസീഹ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. യാ ബനി ഇസ്രായീൽ, എൻ്റെ ഇസ്രായേൽ സന്തതികളെ, എൻ്റെ ഇസ്രായേൽ മക്കളെ, ഇന്നീ റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. ഈസ അലൈഹിസ്സലാമയെ ഒരു ലോകരക്ഷകനായിക്കൊണ്ട് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന് പറയാനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ്? ഈസ അലൈഹിസ്സലാമയുടെ നേർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നേർക്ക് അത്തരമൊരു ആരോപണം നമ്മൾ വെച്ച് കെട്ടിക്കൊടുക്കും മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഈസ അലൈഹിസ്സലാമക്ക് അത്തരം ഒരു വാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന് താൻ ലോകത്തേക്കുള്ള എല്ലാ മനുഷ്യരിലേക്കുമായി കടന്നു വന്ന പ്രവാചകനാണ് എന്ന വാദമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ക്രിസ്തു യേശു എപ്പോഴെങ്കിലും, ഈസ അലൈഹിസ്സലാം എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. പരിശുദ്ധ ഖുർആനൊന്ന് പരിശോധിച്ച് നോക്കുക, ഇല്ല. എന്നാൽ ക്രിസ്തു യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആട്ടിൻ പറ്റങ്ങളുടെ അടുക്കലേക്കാണ് ഞാൻ കടന്നു വന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള വചനങ്ങൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മത്തായി സുവിശേഷത്തിൻ്റെ 5 അധ്യായത്തിൻ്റെ 17 വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇസ്രായേൽ സന്തതികൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ കടന്നു വന്നത് എന്ന് പരിശുദ്ധ ഖുർആനും ഇതേ കാര്യമാണ് പ്രതിപാദിക്കുന്നത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ തോറയുടെ തൗറാത്തിൻ്റെ സത്യ സന്ദേശത്തിൽ നിന്ന്, അതിൻ്റെ ദൈവീക വലയത്തിൽ നിന്ന് തെറ്റിപ്പോയ ആ ഇസ്രായേൽ സന്തതികളെ രണ്ടാമതും സത്യപന്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഈസ അലൈഹിസ്സലാം. ആ ഈസ അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ അടിസ്ഥാന പാഠങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പിൻപറ്റൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നെഞ്ചിലേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മരണാനന്തര ലോകത്ത് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള മാർഗം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാം പഠിപ്പിച്ച 1 പാഠം എന്തായിരുന്നു? ഇസ്രായേൽ മക്കളെ, കേട്ടാലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഫെരിസയക്കാരെ കൂടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ജ്ഞാനി, ഒരു പണ്ഡിതൻ ക്രിസ്തു യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിസ്തുവെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മോശെ പ്രവാചകനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ തോറയിൽ പ്രതിപാദിക്കപ്പെട്ട അതേ കാര്യം തന്നെയാണ് ഈസ അലൈഹിസ്സലാം ക്രിസ്തു യേശു ആവർത്തിച്ചത്. തൗറാത്തിൻ്റെ, അതായത് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ പഞ്ചപുസ്തകങ്ങൾ എന്ന് പറയുന്നതാണല്ലോ അവർ വിശ്വസിക്കുന്ന തോറ. അതിലെ പഞ്ചപുസ്തകങ്ങളിൽ ആവർത്തന പുസ്തകം, ആവർത്തന പുസ്തകത്തിൻ്റെ 6 അധ്യായത്തിൻ്റെ 4 വചനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഇതേ കാര്യം തന്നെയാണ് ക്രിസ്തു യേശു ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ മാർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12 അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ ആവർത്തിക്കുന്നത്. ഫരിസേക്കാരിൽപ്പെട്ട ഒരു ജ്ഞാനി ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ക്രിസ്തു യേശു പറഞ്ഞത്, ഇസ്രായേൽ മക്കളെ, കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇവിടെ യേശു ക്രിസ്തു ഏതൊരു ദൈവത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്? ഇസ്രായേലരെ, കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ചില്ലേ? അതേതൊരു ദൈവത്തെക്കുറിച്ചാണ്? അതേതൊരു സ്രഷ്ടാവിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ സൃഷ്ടിച്ച, കന്യാമറിയമ്മനെ സൃഷ്ടിച്ച, മോശെ പ്രവാചകനെയും അബ്രഹാം പ്രവാചകനെയും ഒക്കെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവില്ലേ? ആ സ്രഷ്ടാവാണ് സാക്ഷാൽ ഈശ്വരനായ അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സന്ദേശമാണ് ഏകദൈവാരാധന എന്ന് പറയുന്നത്. ആ ഏകദൈവ വിശ്വാസത്തെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ വരച്ച് കാണിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനാണ് ഈസ അലൈഹിസ്സലാം. ആ ഈസ അലൈഹിസ്സലാമയുടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളിൽ മുഴച്ചു നിന്ന 1 കാര്യം തന്നെ എന്താണ്? ഏകദൈവാരാധന.

0: ആരാധനയും ഏകദൈവ ആരാധനയുടെ പ്രബോധന പ്രവർത്തനവുമാണ്. ഇനി പരിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് വന്നു നോക്കൂ നിങ്ങൾ. ഖുർആൻ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം എന്താ, ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞു, ഇൻ അള്ളാഹ റബ്ബി വ റബ്ബുക്കും, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅബുദു ഹാദാ സിറാത്തു മുസ്തഖീം, അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, ഇതാകുന്നു നേരായ മാർഗം. ഈസാ അലൈഹി ഇസ്ലാം നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നത്, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക, എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക. ഖുർആനിൻ്റെ 3-ാം അധ്യായം ആലോ ഇമ്രാനിൻ്റെ 51-ാമത്തെ വചനത്തിലും 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 36-ാമത്തെ വചനത്തിലും ഇത് പ്രതിപാദിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അവർ പറയുകയാണ്, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ആയിട്ടുള്ള ആളുകൾ, അഹ്ലു കിതാബിൻ്റെ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. വക്കാലു, അവർ വാദിക്കുകയായിരുന്നു, ലഖദ് ഖഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്, അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നിങ്ങളുടെ ആരാധ്യൻ അള്ളാഹു ഏക ആരാധ്യനല്ലാതെ മറ്റൊരു ആരാധ്യനം നിങ്ങൾക്കില്ല തന്നെ. അപ്പോൾ അള്ളാഹു ഏകനാണ്, ത്രിയേകത്വമല്ല ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്, നേരെ മറിച്ച് ഏകദൈവ വിശ്വാസമാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളിൽ, ആ മഹാപ്രവാചകൻ്റെ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നതും വായിക്കുന്നതും. ആ ഈസാ അലൈഹി ഇസ്ലാം തൻ്റെ ജനങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഏകനായ അള്ളാഹുവിന് പകരം ത്രിയേകത്വം ഉൾക്കൊണ്ടാൽ, അല്ലെങ്കിൽ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനു പകരം അവൻ്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അത് ഷിർക്കാണ്, ഏറ്റവും വലിയ പാപമാണ്. വമൻ യുഷ്രിക് ബില്ല, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവൻ്റെ മേലിൽ നൽകുന്ന ശിക്ഷ എന്താണ്? അവന് സ്വർഗം നിഷിദ്ധമാക്കും. വമവാഹു നാർ, നരകം അവന് ശാശ്വതമാക്കും. വമാരി ദ്വാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് പരലോകത്ത് സഹായികളായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ക്രിസ്തു യേശു തൻ്റെ ജനതയെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാന പാഠമെന്ന് പറയുന്നത് ത്രിയേകത്വമോ, എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാനാണ് ഈ ലോകത്തിൻ്റെ രക്ഷകനെന്നോ ഒന്നുമല്ല, നേരെ മറിച്ച് എന്നെയും നിങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ, അവനെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവനോട് സഹായം തേടൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷങ്ങളെ കൃത്യമായി വായിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് പോലും ഈ കാര്യം ബോധ്യമാകും എന്നുള്ളതാണ്. വേദഗ്രന്ഥങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന ദൈവീക വേദഗ്രന്ഥമായി അവശേഷിക്കുന്ന ഏക വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ആ വേദഗ്രന്ഥത്തെ നിങ്ങൾ തുറന്നൊന്ന് വായിച്ചു നോക്കൂ. അതിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഈസാ അലൈഹി ഇസ്ലാമിയുടെ മാതാവിൻ്റെ പേരാണ്, 19-ാം അധ്യായം മറിയം. ഈസാ അലൈഹി ഇസ്ലാമിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആശയങ്ങളെ ഒന്ന് അറിയാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾക്ക് കാര്യം ബോധ്യമാകുമെന്നുള്ളതാണ് യേശു സംസാരിച്ച സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം, അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ സുവിശേഷമാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അധ്യാപനങ്ങളാണ്, അള്ളാഹു നൽകിയ ഉത്ബോധനങ്ങളാണ് അദ്ദേഹം തൻ്റെ ജനതയോടും തൻ്റെ ജനങ്ങളോടും പറഞ്ഞത്. അതറിയാൻ നാം കൃത്യമായി വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ, ദൈവീക വേദഗ്രന്ഥമായ ഖുർആൻ ആ കാര്യം നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അറിയാനുമുള്ള ഒരു സന്മനസ്സ് കാണിക്കണം. സർവലോക രക്ഷിതാവായ അള്ളാഹു നമുക്കതിനെല്ലാമുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, ഇന്ന് ഇൻസൈറ്റ് പ്രോഗ്രാമിൽ സജ്ജാദ് ബിൻ അബ്ദുറസാഖ് ആണ് നമ്മുടെ കൂടെ ചേർന്നത്. യേശു പറഞ്ഞ സുവിശേഷങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ നാം കേട്ടത്. നാം ഇനി ഒരു സ്വരത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: സ്വരത്തിൽ റിയ ഇടവണ്ണ ആലപിച്ച അള്ളാഹു അള്ളാ എന്ന് പറയുന്ന മനോഹരമായൊരു ഗാനം കേൾക്കാം.

0: മാഷാല്ല, വളരെ മനോഹരമായൊരു ഗാനം കേട്ട് കഴിഞ്ഞു. ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ഒരു ആനന്ദം നൽകുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്വരം. ഏതായാലും ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. ഇനി നാം പ്രവേശിക്കുന്നത് ഡോക്ടർ സുമിത് മാലിക്, തൈറോയിഡ് വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്ത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ തൈറോയിഡ് ഗ്രന്ഥിയും അനുബന്ധ അസുഖങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കുന്നത് കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റൽ ജനറൽ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സുമിത് എസ് മാലിക്. താങ്കൾക്ക് ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൈറോയിഡ് ഗ്രന്ഥിയും അതിനോട് സംബന്ധിച്ചുള്ള അസുഖങ്ങളെക്കുറിച്ചുമാണ്. തൈറോയിഡ് നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. അതിനാൽ അവയ്ക്കുണ്ടാകുന്ന അസുഖങ്ങളും പ്രാധാന്യമേറിയതാണ്. ശരീരത്തിൽ കഴുത്തിൻ്റെ നടുക്കായി മുൻവശത്തായി ശ്വാസനാളിയോട് ചേർന്ന് ആണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാനം തൊലിയോട് വളരെ അടുത്താണ് എന്നതിനാൽ കാഴ്ചയിൽ ഇതിൽ വരുന്ന മുഴകളും വീർപ്പുകളും വളരെ എളുപ്പം കാണാൻ സാധിക്കുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതുപോലെയുള്ള ഗ്രന്ഥികൾക്ക് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം അവ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും രക്തത്തിലേക്ക് നേരിട്ട് അതിനെ ഇറക്കി വിടുകയും ചെയ്യുന്ന ഗ്രന്ഥികൾക്കാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോക്സിൻ എന്നാണ് പറയുന്നത്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ പോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിക്കും അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഇങ്ങനെ വരുന്ന അസുഖങ്ങളെ

നമുക്ക് മൂന്നായി തിരിക്കാം. ഈ വേർതിരിവ് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾ. രണ്ടാമത്തത്, ഗ്രന്ഥിക്ക് വരുന്ന മുഴകൾ. മൂന്നാമതായി, ക്യാൻസർ രോഗങ്ങൾ. ഇന്നത്തെ ചർച്ച പ്രധാനമായും ആദ്യത്തെ രണ്ട് തരം അസുഖങ്ങളെക്കുറിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൈറോയ്ഡ് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ്. അവയിലെ പ്രധാനമായും വരുന്ന രോഗം ഹോർമോൺ സംബന്ധമായതാണ്. ഇത് ഒന്നുകിൽ ഹോർമോൺ കൂടുകയോ അല്ലെങ്കിൽ ഹോർമോൺ കുറയുകയോ ചെയ്യലാവാം. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പ്രധാനമായും രണ്ടാണ്, T3 T4 എന്ന് അറിയപ്പെടും. ഇത് അയോഡിൻ എന്ന ലവണം എത്ര എണ്ണമുണ്ട് എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തത. ഈ രണ്ട് ഹോർമോണിനും ശരീരത്തിൽ ഏകദേശം ഒരേ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ അളവിൽ മാത്രം ഇത്തിരി വ്യത്യാസമുണ്ട്. T3 T4 കൂടാതെ കാൽസിറ്റോണിൻ എന്നൊരു ഹോർമോണും തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രാധാന്യം കുറവാണ്. തൈറോയ്ഡിനുണ്ടാവുന്ന അസുഖങ്ങൾ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന് ഉള്ള കൃത്യമായ ഒരു കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഹോർമോൺ കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഹോർമോൺ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. ഇതിൽ ഹൈപ്പോ തൈറോയിഡിസം ആണ് കൂടുതലായും നാം ഇവിടെ കണ്ടുവരുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിലെ മിക്ക കോശങ്ങൾക്കും അവയുടെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. അത് തലച്ചോറ് മുതൽ കരൾ, വൃക്ക, കുടൽ, ഗർഭാശയം, അണ്ഡാശയം മുതൽ തുടങ്ങിയ എല്ലാവയുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിക്കുന്നതാണ്. നമ്മൾ ഇതുപോലെയുള്ള ഇനി സാങ്കേതിക ഭാഷയിൽ മെറ്റബോളിസത്തിന് ആവശ്യമുള്ള ഹോർമോൺ എന്ന രീതിയിലാണ് ഇതിനെ പറയുന്നത്. ഈ ഹോർമോണിൻ്റെ അഭാവം കൊണ്ട് മെറ്റബോളിസം കുറയുകയാണ് ചെയ്യുക. ഹോർമോൺ കൂടുമ്പോൾ മെറ്റബോളിസം കൂടും. അതിനാൽ അതിൻ്റെ ലക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെയായിരിക്കും. ആദ്യം ഹൈപ്പോ തൈറോയിഡിസത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: ക്ഷീണം, ഉറക്കം കൂടുതൽ, ഭക്ഷണത്തിനോട് വിരക്തി അല്ലെങ്കിൽ ഭക്ഷണം അധികം ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ തൂക്കം കൂടുന്നു, തണുപ്പിനോട് വെറുപ്പ്, തണുപ്പ് സഹിക്കാൻ പറ്റാതിരിക്കുക, മലബന്ധമുണ്ടാവുക, മാസമുറയിൽ സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസങ്ങളുണ്ടാവുക, സാധാരണ ബ്ലീഡിങ് കൂടുകയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ചെയ്യുക. ഇതുകൂടാതെ മാനസിക രോഗം പോലെയും തൈറോയിഡ് ഹോർമോൺ കുറവ് അസുഖം

പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. രണ്ടാമത്തെ കാരണം സർജറിയാണ്. എന്തെങ്കിലും കാരണത്തിനായി തൈറോയ്ഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗ്രന്ഥി ശരീരത്തിൽ ഇല്ലാതാവുന്നു. അതിനാൽ ഹോർമോണിൻ്റെ അഭാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഏകദേശം വിപരീതമാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിലും ശരീരത്തിലും കൂടുകയാണ് ചെയ്യുന്നത്. ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉറക്കം കുറയുകയാണ് ചെയ്യുക, കൂടുതൽ വിയർക്കും, ആളിനൊരു അസ്വസ്ഥതയുണ്ടാവും, എപ്പോഴും കിതപ്പുണ്ടാകും, തടി കുറയും, ഭക്ഷണം കഴിക്കുന്നത് കൂടുതലായിരിക്കും, എന്നാലും തടി കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുക. സ്ത്രീകളിൽ മാസമുറയിൽ വ്യത്യാസമുണ്ടാവും. സാധാരണ മാസമുറ ബ്ലീഡിങ് കുറയുകയാണ് ചെയ്യുക. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും ഒന്നുകിൽ അതിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം ഗ്രന്ഥി മുഖേന കൂടുക, അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ കിടക്കുന്ന ഹോർമോൺ അളവിൽ കൂടുതൽ രക്തത്തിലേക്ക് അലിയുക. ഇങ്ങനെ ചെയ്യുന്ന രണ്ട് സിറ്റുവേഷനിലാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത്. ഉൽപ്പാദനം കൂടുന്ന കാരണങ്ങളിൽ ഒന്ന് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. ഇതും ഒരു പ്രത്യേകതരം അസുഖമാണ്. വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ടില്ല. സ്ത്രീകളിലാണ് ഗ്രേവ്സ് ഡിസീസ് കൂടുതൽ കാണുക. തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ഇഷ്ടത്തിന് തൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് കാണാൻ സാധിക്കും. കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീർപ്പും അതിനൊപ്പം കാണാം. പിന്നെ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം നോർമലോ അതോ ചിലപ്പോൾ കുറവോ ആയിരിക്കാം, സാധാരണഗതിയിലായിരിക്കാം, പക്ഷേ അത് രക്തത്തിലേക്ക് വരുന്നത് അളവ് കൂടും. ഇത് തൈറോയിഡൈറ്റിസ് എന്നൊരു അവസ്ഥയിലാണ് ഇങ്ങനെ കാണുന്നത്. തൈറോയിഡൈറ്റിസിലെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരികയാണ് ചെയ്യുക. തുടക്കത്തിൽ നീർക്കെട്ട് വരുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക, അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി അലിയുകയാണ് ചെയ്യുക. രക്തത്തിലേക്ക് ഹോർമോൺ കൂടുതലായി അലിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുക. ഈ രോഗികൾക്ക് ശരിക്കും തൈറോയ്ഡ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം ശരിക്കും കുറയുകയാണ് ചെയ്യുക. പക്ഷേ നേരത്തെ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന ഹോർമോൺ ശരീരത്തിലേക്ക് അലിയും, കൂടുതലായി അലിയും. ഈ രോഗികൾ 5-6 മാസം കഴിയുമ്പോൾ സ്റ്റോക്ക് വെച്ചിരിക്കുന്ന ഹോർമോൺ കംപ്ലീറ്റ് തീരുകയും പിന്നീട് ഹൈപ്പോ തൈറോയിഡിസം അഥവാ ഹോർമോൺ കുറഞ്ഞ അവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇനി ഈ രണ്ടവസ്ഥ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാനാകും എന്നുള്ളതാണ്. ഹോർമോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് അളന്നു നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ടെസ്റ്റ്. ഇതിനെ കോമണായി TFT എന്നാണ് പറയുക, അഥവാ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനുള്ള. ഈ ടെസ്റ്റിൽ പ്രധാനമായും ചെയ്യുന്ന 3 ഹോർമോണുകളുടെ അളവാണ്: 1 T3, 2 T4, പിന്നെ TSH. ഇതിൽ T3 ഉം T4 ഉം തൈറോയ്ഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. TSHO തലച്ചോറിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. TSHന്റെ ജോലി തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം അതിൻ്റെ കൃത്യ അളവിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറഞ്ഞാൽ തലച്ചോറിൽ നിന്ന് TSH കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിക്കും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുന്ന അവസരങ്ങളിൽ T3 T4 കുറയുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള TSHന്റെ അളവ് കൂടും. അപ്പോൾ രക്തപരിശോധന

0: പരിശോധനയിൽ T3 T4 കുറഞ്ഞിരിക്കുകയും TSH കൂടിയിരിക്കുകയും ചെയ്യുകയാണ് കാണുക. ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുക. T3 T4 കൂടുകയും TSH കുറയുകയുമാണ് അതിൽ ചെയ്യുക. ഇതുകൂടാതെ ഉള്ള ടെസ്റ്റുകൾ ഒന്ന് കഴുത്തിലെ സ്കാൻ ചെയ്യുക എന്നാണ്. അൾട്രാസൗണ്ട് സ്കാൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്ന കഴുത്തിലെ സ്കാനിങ്. അതിന് പ്രകാരം വേറെ സ്കാനുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. ഇതുകൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് കുത്തിയെടുത്തുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. അത് മുഴയുള്ള തൈറോയ്ഡിന് വീർപ്പോ മുഴയോ ഉള്ളൊരു കണ്ടീഷനിലാണ് അത് ചെയ്യുക. ഇതുകൂടാതെ ഒരു വരുന്ന സ്പെഷ്യൽ ടെസ്റ്റുകൾ ഒന്നാണ് റേഡിയോ അയോഡിൻ ടെസ്റ്റ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുന്ന സമയത്ത് അയോഡിൻ ശരീരത്തിൽ നിന്ന് തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതലായി വലിച്ചെടുക്കും. ഈ സന്ദർഭങ്ങളിൽ റേഡിയോ ആക്റ്റീവ് അയോഡിൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ പ്രോപ്പർട്ടിയുള്ള അയോഡിൻ ശരീരത്തിലേക്ക് കഴിക്കുകയാണെങ്കിൽ ഇവ കൂടുതലായി തൈറോയ്ഡിലേക്ക് കയറിപ്പോകുന്നത് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാകും. ചില അവസരങ്ങളിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന അസുഖമാണോ കൂടുതൽ രക്തത്തിലേക്ക് അലിയുന്ന അസുഖമാണോ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി റേഡിയോ അയോഡിൻ സ്കാൻ ചെയ്യാനൊക്കും. ഇത് ഹോർമോൺ കൂടുന്ന അവസ്ഥയിലാണ് കൂടുതലും ഉപകരിക്കുക. ഇനി ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയിൽ എന്തെല്ലാം ചികിത്സാ രീതികളാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷനാണെങ്കിൽ അഥവാ ഹോർമോൺ കുറവാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാനുള്ളത് ശരീരത്തിലുള്ള T4 എന്ന അതേ കെമിക്കൽ നമുക്ക് ഗുളിക രൂപത്തിൽ അവൈലബിളാണ്. പലതരം പേരുകളിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൽ പ്രധാനപ്പെട്ടത് എൽട്രോക്സിൻ, തൈറോനോം, തൈറോക്സ് എന്നീ പേരുകൾ ആണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇവ ദിവസം ഒരു നേരം എന്ന കണക്കിൽ കഴിക്കുക എന്നാണ് ചെയ്യുന്നത്. ഈ ഹോർമോൺ മറ്റു ഹോർമോണുകളെ, പ്രത്യേകിച്ചും ഇൻസുലിൻ എന്ന ഹോർമോണുമായിട്ടുള്ള വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഗുളിക രൂപത്തിൽ കഴിക്കാം. ഇൻസുലിനാണെങ്കിൽ കുത്തിവെക്കുക തന്നെ ചെയ്യണം. ഹോർമോൺ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതും രക്തത്തിൽ കാണുന്നതും. അതിനാൽ ഏറ്റവും ഉത്തമമായ സമയം രാവിലെ നേരത്തെ കഴിക്കുക എന്നതാണ്. ഹോർമോൺ ഗുളികയുടെ മറ്റൊരു ആവശ്യം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുകയോ അതോ മറ്റു ഗുളികകളോടൊപ്പം കഴിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്ന അളവിൽ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും ഇത് വെറും വയറ്റിൽ കഴിക്കാനാണ് ആവശ്യപ്പെടുക. ഇനി ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷനായ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നതാണോ അതോ ഉൽപ്പാദനം കൂടുകയല്ല ശരീരത്തിലെ രക്തത്തിലേക്ക് അലിയുന്നത് കൂടുന്നതാണ് എന്നതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള ഗുളികകളുണ്ട്. അതിനെ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് എന്ന് പറയും. ഈ ഗുളികകൾ തുടർച്ചയായി ആറുമാസമോ ഒരു വർഷമോ കഴിക്കുകയാണെങ്കിൽ മിക്കവാറും പലതരം ഹൈപ്പർ തൈറോയിഡിസം നമുക്ക് നിയന്ത്രിക്കാനാവും. മിക്ക അവസരങ്ങളിലും ഹൈപ്പർ തൈറോയിഡിസം ഗുളികകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒന്നുകിൽ തൈറോയിഡ് ഗ്രന്ഥി ശാസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റേഡിയേഷൻ എന്നുദ്ദേശിക്കുന്നത് അയോഡിൻ കൊണ്ടുള്ള റേഡിയേഷനാണ്. ഈ റേഡിയോ അയോഡിൻ കൊടുത്തു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി അവിടെ നശിച്ചു പോകും. അങ്ങനെ തൈറോയിഡിൻ്റെ ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉള്ള അവസ്ഥയിൽ നമ്മൾ ഈ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ് ഉപയോഗിച്ച് ആദ്യം നോർമൽ ലെവലിലേക്ക് എത്തിക്കേണ്ടത് തൈറോയിഡ് റേഡിയേഷൻ തെറാപ്പിക്കും സർജറിക്കും ആവശ്യമുള്ളതാണ്. തൈറോയിഡ് കൂടുതൽ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അലിയുന്ന അവസ്ഥയിൽ ഈ മേൽപ്പറഞ്ഞ ചികിത്സകളുടെ ആവശ്യം ഇല്ല. തൈറോയിഡ് ഹോർമോൺ ഉണ്ടാവും, ഹോർമോൺ കൂടുതലുള്ളതിൻ്റെ ലക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ മതിയാവും. സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന ഹൈപ്പർ തൈറോയിഡിസം താൽക്കാലികമായിരിക്കും. 6 മാസം മുതൽ 1 വർഷം വരെയേ അങ്ങനെയുള്ള ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അതിൻ്റെ ലക്ഷണം ഒഴിവാക്കാനുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള രോഗികളെ 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ലാബിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. എപ്പോഴാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് തൈറോയിഡ് ഹോർമോൺ ഗുളികകൾ അവർ കഴിക്കേണ്ടി വരും. തൈറോയിഡ് ഗ്രന്ഥിക്ക് വരാവുന്ന മറ്റു പല അസുഖങ്ങളെക്കുറിച്ച് ഇനി പറയാം. ഇതിലൊന്ന് തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന വീർപ്പാണ്. വീർപ്പ് വരുന്ന ചില അവസരങ്ങൾ അത് രോഗങ്ങളല്ല, അത് ശരീരത്തിൻ്റെ തന്നെ ഉള്ള ഒരു മാറ്റം മാത്രമാണ്. ഇങ്ങനെ കാണുന്ന സന്ദർഭങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത്, വളർച്ച കൂടും. തൈറോയിഡ് ഹോർമോൺ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ ഒരു ഹോർമോണാണ്. അതിനാൽ കൂടുതൽ ശരീരത്തിന് ഹോർമോൺ ആവശ്യം വരുമ്പോൾ ഹോർമോൺ ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ടാണ് അതിന് വീർപ്പുണ്ടാവുന്നത്. ഇതൊരു അസുഖമായ അവസ്ഥയല്ല. ഇതേപോലെ സ്ത്രീകൾ ഗർഭിണിയാവുമ്പോഴും നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഗർഭിണിയാവുന്ന അവസ്ഥയിൽ കൂടുതൽ ഹോർമോൺ ആവശ്യമുള്ളതിനാലാണ്. പിന്നെയുള്ള ഒരു അസുഖം ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ അധികം കാണാത്ത ഒരു അസുഖമാണ് അയോഡിൻ്റെ കുറവ് മൂലമുള്ള തൈറോയിഡ് അസുഖങ്ങൾ. ഇന്ന് നാം ഉപയോഗിക്കുന്ന എല്ലാ ഉപ്പിലും അയോഡിൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ കേരളം മൊത്തം കടൽക്കരയോ അടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായതുകൊണ്ട് അയോഡിൻ്റെ അളവ് നമ്മുടെ വെള്ളത്തിലും അത്യാവശ്യം ഉണ്ട്. ഇത് കാരണം അയോഡിൻ്റെ കുറവ് കൊണ്ടുള്ള തൈറോയിഡ് അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തീരെ കാണാനില്ല എന്ന് വേണം പറയാൻ. തൈറോയിഡിന് പിന്നെ വരാനുള്ളത് തൈറോയിഡിൽ വരുന്ന മുഴകളാണ്. അതിൽ MNG എന്ന് പറയുന്ന കണ്ടീഷൻ അഥവാ മൾട്ടി നോഡുലാർ ഗോയിറ്റർ, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ചെറു ചെറിയ മുഴകൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു മുഴ കാണാൻ സാധിക്കും. ഈ രോഗികൾക്ക് ഹോർമോണിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. പകരം കഴുത്തിൽ മുഴ മാത്രമേ കാണുകയുള്ളൂ. ഈ മുഴയുടെ വലിപ്പമനുസരിച്ചാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ അത് ശ്വാസനാളയോട് അന്നനാളത്തിനോടും ശ്വാസനാളത്തിനോടും ചേർന്നിരിക്കുന്നതുകൊണ്ട് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടും ഭക്ഷണം ഇറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുമാണ് സാധാരണയായി കണ്ടുവരിക. പിന്നെ തൈറോയിഡ് മുഴ, ഇത്രങ്ങനൊരു മുഴ കഴുത്തിൻ്റെ മുമ്പിലായിട്ട് വരുന്നത് ചിലവർക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു അതൃപ്തി ഉണ്ടാവാനും കാരണമാകുന്നു. MNG എന്ന കണ്ടീഷനിൽ ഹോർമോണിന് വ്യതിയാനമൊന്നുമില്ലെങ്കിൽ അതിൻ്റെ വലിപ്പമനുസരിച്ചുള്ള ലക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുക. ചെറിയ MNG ആണെന്നുണ്ടെങ്കിൽ ചികിത്സയുടെ ആവശ്യമില്ല. കൂടുതൽ വലിപ്പം വയ്ക്കുമ്പോൾ ശാസ്ത്രക്രിയ വഴി അത് നീക്കം ചെയ്യൽ മാത്രമേ ഒരു പരിഹാരമുള്ളൂ. തൈറോയ്ഡിൻ്റെ അസുഖം വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. രോഗികൾ പല സംശയങ്ങളും ഇതിനെക്കുറിച്ചുണ്ടാവാറുണ്ട്. സാധാരണമായി ഉണ്ടാവുന്ന ചില സംശയങ്ങളും ദൂരീകരിക്കുന്നതാണ്.
1: കഴുത്തിൽ ഒരു ചെറിയ വീർപ്പ് അഥവാ മുഴ പോലെ കാണുന്നു. ഇത് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വലുതുമാണോ? ഇത് കണ്ടുപിടിക്കാൻ രക്തപരിശോധനയോ മറ്റോ ഇതിലൂടെ കഴിയുമോ?
0: പലപ്പോഴും പല രോഗികളും തൈറോയിഡ് ഉണ്ടോ എന്നൊരു സംശയം പറഞ്ഞ് ഡോക്ടർമാരെ സമീപിക്കാറുണ്ട്. ആരെങ്കിലും കഴുത്തിന് വീർപ്പുണ്ട് എന്ന് പറയുമ്പോഴാണ് അവരിതിലേക്ക് ശ്രദ്ധിക്കുക. മിക്ക ആളുകളും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് അതിന് ചെയ്യുന്നത്. കഴുത്തിന് വീർപ്പ് കണ്ടിട്ട് തൈറോയിഡാണോ എന്നൊരു സംശയം വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മിക്കവാറും അത് അറിയാൻ സാധിക്കുകയില്ല. കാരണം ബ്ലഡ് ടെസ്റ്റ് അതിൻ്റെ ഹോർമോൺ അളവിനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഹോർമോണിൻ്റെ അളവിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടുള്ള തൈറോയിഡ് അസുഖങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ളൂ. ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അസുഖമല്ലാതെ ഒരുപാട് അസുഖങ്ങൾ തൈറോയിഡിന് വരാം. അതിലെ പ്രധാനപ്പെട്ടതാണ് തൈറോയിഡ് ഉണ്ടാവുന്ന വീർപ്പ്. ഈ വീർപ്പ് പലതരമുണ്ട്. അതിൽ കുഴപ്പമില്ലാത്തവ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്തവയുണ്ട്, ക്യാൻസർ ആയവയുണ്ട്. ക്യാൻസർ ആയവയോ ക്യാൻസർ അല്ലാത്തതോ ആയ മുഴകളെക്കുറിച്ച് അതെന്ത് അസുഖമാണെന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റിലൂടെ സാധ്യമല്ല. അതിനാൽ ബ്ലഡ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നത് തൈറോയിഡ് അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ളൊരു പരിഹാരമല്ല. ഹോർമോണിൽ വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് വഴി അറിയാൻ പറ്റും.
1: ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്ന് രക്തപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ ഒരു രോഗി ഇനി എന്താണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്ത് ചികിത്സാരീതിയാണ് ഞാൻ തുടരേണ്ടത് എന്നാണ് അറിയേണ്ടത്?
0: ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ തൈറോയിഡ് ഹോർമോൺ കൂടുന്ന ഒരവസ്ഥയാണ്. അത് രണ്ട് തരമാണ്. ഒന്ന്, തൈറോയിഡ് ഗ്രന്ഥി ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളൊരവസ്ഥ. രണ്ടാമത്തത്, ഹോർമോൺ ഉൽപ്പാദനം കൂടുതലല്ല, പക്ഷേ തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്തിരിക്കുന്ന ഹോർമോൺ രക്തത്തിലേക്ക് കൂടുതലായി ലയിച്ചു തീരുന്നു എന്നുള്ളതാണ് അവസ്ഥ. ഇത് രണ്ടിലും ലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും. ഹോർമോൺ ഉൽപ്പാദനം തൈറോയിഡിൽ കൂടുന്നത് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പിന്നെ വളരെ അപൂർവമായി തലച്ചോറിൻ്റെ അസുഖങ്ങൾ കൊണ്ടും ഉണ്ടാവാം. തലച്ചോറിൻ്റെ അസുഖം വരുമ്പോൾ TSH എന്ന ഹോർമോൺ അളവിൽ ശരീരത്തിൽ കൂടുകയും അത് തൈറോയിഡ് ഹോർമോൺസ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിനെക്കുറിച്ച് അധികം നമ്മൾ ആലോചിക്കേണ്ടതില്ല. രണ്ടാമത്തെ അവസ്ഥ, തൈറോയിഡിൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് കൂടുതലായി കണ്ടുവരുന്നത് ഹൈപ്പർ തൈറോയിഡ്. ഈ സിറ്റുവേഷനിൽ അത് എക്സാക്ട്ലി എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തത്. ഒന്ന്, തൈറോയിഡിൽ വല്ല മുഴയുണ്ടോ എന്നുള്ളതാണ്. ഈ മുഴയാണോ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിനായി അൾട്രാസൗണ്ട് സ്കാനിങ്ങും റേഡിയോസ് അയോഡിൻ സ്കാനിങ്ങും ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. ഈ മരുന്നുകൾ സാധാരണഗതിയിൽ നമ്മൾ ഹോർമോൺ നോർമലാക്കുന്നത് വരെയേ ഉപയോഗിക്കാറുള്ളൂ. അതിനുശേഷം ശാശ്വതമായ പരിഹാരം കിട്ടുന്ന മറ്റ് ചികിത്സയിലേക്കാണ് പോവുക. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, ശാസ്ത്രക്രിയയും രണ്ട്, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിയെ റേഡിയേഷൻ വഴി കരിച്ചു കളയുക. ഈ ഒരു ചികിത്സ, രണ്ട് ചികിത്സയാണുള്ളത്. തൈറോയിഡ് ഗ്രന്ഥിക്ക് മുഴകളോ അതിൽ ക്യാൻസർ ഉണ്ടോ എന്ന് സംശയിക്കുകയോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള രീതിയിൽ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ ചികിത്സ സർജറിയാണ്. ഇതില്ലാതെ തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടും വീർപ്പ് വന്നിരിക്കുകയാണ്, അതിൽ മുഴകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രന്ഥിക്കുള്ള വലിപ്പം വലിപ്പ കൂടുതൽ അധികമില്ല, ചെറിയ വലിപ്പേ ഉള്ളൂ, ഒരു ചെറിയൊരു വീർപ്പേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റേഡിയോ അബ്ലേഷൻ, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് വെച്ചാൽ റേഡിയോ അയോഡിൻ, റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയോഡിൻ കഴിക്കുക, ഗുളിക രൂപത്തിലാണ് അതുണ്ടാവും അല്ലെങ്കിൽ തുള്ളിമരുന്ന് രൂപത്തിൽ ഇത് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഇത് തൈറോയിഡ് ഗ്രന്ഥിയുടെ അകത്ത് ചെന്ന് അവിടെ ആ ഗ്രന്ഥിയെ മുഴുവനായിട്ടും കരിച്ചു കളയാണ് ചെയ്യുക. ഈ ഒരു ചികിത്സാ രീതിയാണ് ചെയ്യുക. ഈ രണ്ട് ചികിത്സാ രീതിയിലും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നീട് തൈറോയിഡ് ഹോർമോൺ ഒട്ടും തന്നെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുവരിക. ഹോർമോൺ കൂടുന്നതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാലാണ് ചികിത്സിക്കാൻ എളുപ്പം. അങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അഭാവം പരിഹരിക്കാൻ തൈറോയിഡ് ഹോർമോണിൻ്റെ ഗുളിക, തൈറോക്സിൻ ഗുളികകൾ നമ്മൾ ദിവസം ഓരോന്ന് വെച്ച് കഴിക്കേണ്ടി വരും. ഇത്രയും ചികിത്സാ അവസ്ഥകളാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗിക്ക് ഉള്ളത്.
1: ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ക്യാൻസറും ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അവക്കുള്ള മറുപടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം പ്രോഗ്രാമായിരുന്നു. തൈറോയിഡ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം കേട്ടത്. നമ്മുടെ കൂടെ ചേർന്നത് ഡോക്ടർ സുമിത് മാലിക് ആയിരുന്നു. ഇനി നാം പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. മയ്യത്ത് നിസ്കാരത്തിലെ അധിക പ്രാർത്ഥന, അത് ഭാഗം ഒന്ന് ആണ് ഇന്ന് നാം കേൾക്കുന്നത്. സഫീർ അൽഹിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ജനാസ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ജനാസ നമസ്കാരം നമുക്കറിയാം, ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും രണ്ടാം തക്ബീറിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തും മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചത്. അതല്ലാതെയും വേറെയും പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മൂന്നാമത്തെ തക്ബീറിന് ശേഷമോ അല്ലെങ്കിൽ നാലാം തക്ബീറിന് ശേഷമോ ഒക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ്. ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മൂന്നാമത്തെ തക്ബീറിലോ അതല്ലെങ്കിൽ നാലാം തക്ബീറിന് ശേഷമോ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന മറ്റു പ്രാർത്ഥനകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ ഈ എപ്പിസോഡ് മുതൽ നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥന വളരെ എളുപ്പമാണ്. സമാനമായ ആവർത്തിച്ചു വരുന്ന തരത്തിലുള്ള ചില പദങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഒന്ന് ശ്രദ്ധ വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്നതായ ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ തുടക്കവാചകം ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന. അല്ലാഹുമ്മ ഗ്ഫിർ ലിഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന. അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുമ്മ ഗ്ഫിർ, ഗൈൻ എന്ന അക്ഷരമാണ്, ഇഗ്ഫിർ, ഗൈൻ പുള്ളിയുള്ള ഐനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നുമാണ് പുറപ്പെടേണ്ടത്. ഇഗ് അല്ലാഹുമ്മ ഗ്, അത് ഗൈനിന് സുക്കൂനാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ചേർത്തി പറയുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ എന്നാണ്, ഒറ്റയ്ക്ക് പറയുമ്പോൾ ഇഗ്ഫിർ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലാഹുമ്മ ഗ്ഫിർ, അല്ലാഹുവേ നീ പുറത്ത് കൊടുക്കണമേ എന്നാണ് അതിന് അർത്ഥം. ലിഹയ്യിന, ഹയ്യിന, ഹ എന്ന അക്ഷരം തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടേണ്ടതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന അൽഹംദു എന്നുള്ളിടത്തുള്ള ഹ ആണ്. ലിഹയ്യിന, അല്ലാഹുവേ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ. വമയ്യിതിന, അല്ലാഹുവേ മരണപ്പെട്ടു പോയ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. മയ്യിതിന, അവിടെ യാ ഇനി സുക്കൂനുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. മയ്യി, മയ്യിതിന. വശാഹിദിന, അല്ലാഹുവേ ഇവിടെ ഹാജറുള്ള ആളുകൾക്ക്, ഷാഹിദായ ഇവിടെ നമ്മളിൽ ഹാജറായ ആളുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. ഷാഹിദിന എന്നത് കെട്ടുള്ള ഹ ആണ്, തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. വഗായിബിന, വഗായിബിന, അല്ലാഹുമ്മ ഗ്ഫിർ എന്നിടത്തുള്ള അതേ ഗൈനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. ഗായിബിന, ഗായി, ഗായി, രണ്ടാമത്തെ ഇ എന്ന ഹംസയാണ്. ഇ ഗായിബിന, ബ ഇനി കസ്റത്താണ്, ഗായിബിനാണ്, ഗായിബ് ന എന്നല്ല, സുക്കൂനല്ല ബ എന്നുള്ളത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഗായിബിന, ഇവിടെ ഹാജർ ഇല്ലാത്ത ആളുകൾക്കും അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വ ശാഹിദിന വ ഗായിബിന. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന, അല്ലാഹുവെ നമ്മളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും നീ പുറത്തു കൊടുക്കണമേ. വ ശാഹിദിന വ ഗായിബിന, ഇവിടെ ഇപ്പോൾ ഹാജരുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും റഹ്മാനെ നീ പുറത്തു കൊടുക്കണമേ എന്നാണ്. അള്ളാഹുവെ മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഹാജരുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വ ശാഹിദിന വ ഗായിബിന. ഇനി എൻ്റെ കൂടെ നിങ്ങൾ ഉച്ചരിക്കണം, അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വ ശാഹിദിന വ ഗായിബിന. അല്ലാഹുമ്മ ഗഫിർ ലി ഹയ്യിന വ മയ്യിതിന വ ശാഹിദിന വ ഗായിബിന. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ മക്കളും മറ്റു പ്രിയപ്പെട്ടവരും ഒക്കെ ഏറെ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായൊരു വിഷയമാണ് മയ്യത്ത് നമസ്കാരം, അതിലെ പ്രാർത്ഥനകൾ. അത്തരമൊരു പ്രാർത്ഥനയാണ് എൻ എസ് സഫീർ അലിക്കമി പ്രാർത്ഥനാ പഠനത്തിൽ നമുക്ക് നൽകിയത്. ഇൻഷാല്ലാ, ഇനി നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കുട്ടികളുടെ വിഷയത്തിലൊക്കെ ആശങ്കകളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കൾക്ക് ഏറെ സന്തോഷം നൽകുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
4: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ പ്രോഗ്രാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഇന്നും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പൂമരത്തണലിലെ കൂട്ടുകാരൻ നിങ്ങളോടൊപ്പം ഈ സമയം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ, കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകൾ കാതോട് ചേർത്ത് വച്ച് നന്മയുടെ നേർവഴിയുടെ വരകൾ വരച്ചു കാണിച്ചു തരുന്ന പൂമരത്തണലിൻ്റെ ആ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടുവർത്തമാനങ്ങൾ? പറയൂ കൂട്ടുകാരെ. പല ആളുകളും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളുമായി തങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളും കഴിച്ചു കൂട്ടുകയാണല്ലേ കൂട്ടുകാരെ. അതിനിടയിൽ ഒരല്പം ഏത് സമയത്തും അസ്തമിക്കാവുന്ന ഒരു ജീവനുമായാണ് കൂട്ടുകാരെ നമ്മളെല്ലാവരും ഈ ഭൂമി ലോകത്തുള്ളത് അല്ലേ. ഈ ലോകത്തിൽ നിന്ന് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകണ്ടേ അല്ലേ.

കൂട്ടുകാരെ, നമ്മുടെ ദിനത്തിൻ്റെ ഓരോ ദിനങ്ങളും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കോഴികൾ കൊക്കരക്കോ വിളിച്ചുകൂവി കോഴികൾ ഉണരുമ്പോൾ പാറിപ്പറക്കുന്ന കിളികൾ ശബ്ദങ്ങളുണ്ടാക്കി മനോഹരമായ പാട്ടുകൾ പാടി തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കിളികളും കോഴികളും പക്ഷികളുമെല്ലാം പരക്കമ്പായും ഓരോ ദിനത്തിൻ്റെ പ്രഭാതത്തിലും. കൂട്ടുകാരെ അല്ലേ, എല്ലാവരും പക്ഷികളും എന്ത് രസമാണല്ലേ, നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ മാ

അല്ലെ കൂട്ടുകാരെ, അതിശയത്തോടു കൂടി നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. രാവിലെ കിളികളൊക്കെ ഇങ്ങനെ പാറി നടക്കുന്ന സാഹചര്യം നമ്മളൊന്ന് രാവിലെ എഴുന്നേറ്റുന്നു നോക്കി നോക്കിയേ, എന്ത് രസമാണ് കാണാൻ അല്ലേ. കിളികളെല്ലാം ഇങ്ങനെ മനോഹരമായ മാനത്ത് പാറി പറക്കും കിളി അല്ലേ, കിളികളൊക്കെ ഇങ്ങനെ മാനത്ത് പാറി പറക്കൺ. മാനത്ത് പാറി പറക്കും കിളി, ആ കിളികൾ ഇങ്ങനെ മാനത്ത് പാറി പറക്കുമ്പോ അത്ഭുതത്തോടു കൂടി കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. എന്തപ്പ ഇത്, എന്ത് രസാണ്, ഇതെല്ലാം ആരാ പടച്ചത് കൂട്ടുകാരെ, ആരാ പടച്ചത്, ആരാ കൂട്ടുകാരെ ഓടിച്ചാടി നടക്കാൻ നമുക്ക് കാല് നൽകിയതും അള്ളാഹുവാണ് അല്ലേ. അല്ലേ, നമ്മുടെ കാഴ്ചകൾ കാണാനുള്ള നമുക്ക് കണ്ണു നൽകിയത് ആരാണ് കൂട്ടുകാരെ, അള്ളാഹുവാൻ. ഈ സുന്ദരമായ ഈ ലോകം മുഴുവനും ഒന്ന് കാണുവാൻ അതൊന്ന് ആസ്വദിക്കുവാനുള്ള തൗഫീഖു ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ചത് ആരാണ് കൂട്ടുകാരെ, ആരാ ആരാണ് പറയൂ, അള്ളാഹു അല്ലേ. എല്ലാം എല്ലാം സൃഷ്ടിച്ചവനാം അല്ലാഹുവിനെ വണങ്ങേണം. എങ്ങനെയുണ്ട്, എല്ലാം പടച്ചു പരിപാലിക്കുന്ന വളരെ സുന്ദരമായ ഈ ഭൂമി ലോകത്തെ കാണാൻ കണ്ണു നൽകിയ ആ ഭൂമി ലോകത്തിലെ പച്ചപ്പുകളും പാറിപ്പറക്കുന്ന കിളികളും അതിനുള്ള ചിറകുകളും ആ ചിറകുകൾക്ക് ചാരുത നൽകിയ അല്ലാഹു, ആ അല്ലാഹുവിനെ, ആ അല്ലാഹുവിനെ നമുക്ക് സ്നേഹിക്കാം എന്നതാണ് കൂട്ടുകാരെ ഇന്ന് ഈ പൂമരത്തണലിൻ്റെ തണലത്തിരിക്കുന്ന നമ്മൾ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ ചുറ്റിലുമിരുത്തി പറഞ്ഞു തരുന്ന കാര്യം കേട്ടോ, ആ അല്ലാഹുവിനെ നമുക്ക് സ്നേഹിക്കാം. സ്നേഹിക്കണ്ടേ, സ്നേഹിക്കണ്ടേ, എല്ലാം നൽകിയതാരാ, അല്ലാഹുവാൻ, അൽഹംദുലില്ലാം അല്ലേ. എല്ലാം നൽകിയതിന് അല്ലാഹുവിന് നമുക്ക് സ്തുതി പാടാം.

0: അലഹംദു പാടി അള്ളാഹുവിനോട് പാപമോചനം നമുക്ക് തേടാം കൂട്ടുകാരെ. വേണ്ടേ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ കഴിവുള്ളവൻ അള്ളാഹു. നമുക്കെല്ലാം അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നത് അള്ളാഹു. ആ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ ഇങ്ങനെ ഓതിട്ട് അല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവേ ഈ സർവലോക രക്ഷിതാവായ, ഈ സർവലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവേ നിനക്കാകുന്നു അല്ലാ സർവസ്തുതിയും. ആ റബ്ബിന് മാത്രം, ആ റബ്ബിനോട് മാത്രം, ഈ അള്ളാഹുവിനോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം, ആ അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂട്ടുകാരെ, നമ്മൾ ഇനി കുറേ ജീവിതത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും ചവിട്ടി ചവിട്ടി നമ്മുടെ ജീവിതത്തെ നന്നാക്കാനുണ്ട്. ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം കടപ്പാട് ഉള്ളത് ആരോടാണ് കൂട്ടുകാരെ? നമ്മുടെ ഈ ജീവിതമല്ലേ, ഈ നൈമഷികമായ ഏത് സമയത്തും അവസാനിക്കാവുന്ന അല്ലേ, ആരും വിളിക്കാതെ ആരും ക്ഷണിക്കാതെ ആരാരും ഒരക്ഷരം മിണ്ടാതെ നമ്മളടുക്കലേക്ക് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടും എവിടെ പോകും? അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകും. ഇല റഫീഖില്ല, ഉന്നതനായ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക്. കൂട്ടുകാരെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. അപ്പോൾ അതിനു മുമ്പുള്ള നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വായു നൽകിയത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. വാപ്പ നമുക്ക് എന്തെങ്കിലും വാങ്ങിത്തരുമ്പോൾ വാപ്പാനോടുണ്ടാകുന്ന നമ്മുടെ സ്നേഹം, എൻ്റെ വാപ്പച്ചി വല്ലാത്ത സ്നേഹമാണ് എന്നോട് അല്ലേ, എൻ്റെ ഉപ്പച്ചി എന്നോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ ഉമ്മച്ചി എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഉമ്മച്ചിക്കൊരു ഉമ്മ എടുത്ത്, വാപ്പച്ചിക്കൊരു ഉപ്പാക്കൊരു ഉമ്മ എടുത്ത് അല്ലേ, വല്ലാത്ത സ്നേഹമാണ് ഉമ്മാനോടും വാപ്പാനോടും, കൂട്ടുകാരന്മാരോട് എന്തോരം സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കണം എല്ലാവരെയും, അകമടിഞ്ഞ് നമ്മൾ സ്നേഹിക്കണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. സ്നേഹത്തിൻ്റെ പ്രവാചകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കൂട്ടുകാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമുക്കും ആരെ സ്നേഹിക്കാം? അള്ളാഹുവിനെ സ്നേഹിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിനോട് തന്നെ, അവനാണല്ലോ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് ആവശ്യമായ വിഭവങ്ങളെല്ലാം ഒരുക്കി നൽകിയത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അല്ലേ കൂട്ടുകാരെ. ആ അള്ളാഹുവിനോടാണ് നമുക്ക് ധാരാളം ധാരാളം സ്നേഹം ഉണ്ടാകേണ്ടത്. കാരുണ്യവാനായ അള്ളാഹ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്നു. അവൻ ഒരുക്കി തന്നതും അവൻ തന്നെ അവനെ ധിക്കരിക്കുന്നത് പോലും കാരുണ്യവാനായ അള്ളാഹു ധാരാളം ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ സദാ ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹിനെ അനുസരിക്കാത്തവനും അള്ളാഹുവിനെ അനുസരിക്കുന്നവനും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനും അള്ളാഹുവിനെ വെറുക്കുന്നവനും അള്ളാഹു ഒരേപോലെ അനുഗ്രഹങ്ങളിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹ്, ആ അള്ളാഹുവിന് നമുക്ക് ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു ചൊരിഞ്ഞു തരുന്നുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ നന്ദിയായിട്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം, അകമഴിഞ്ഞ് സ്നേഹിക്കണം. നോക്കൂ കൂട്ടുകാരെ, ആ സൃഷ്ടാവിനെ നാം അങ്ങേയറ്റം സ്നേഹിക്കണം. അത് വിശ്വാസ പൂർത്തീകരണത്തിന് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാം. അള്ളാഹുവും അവൻ്റെ പ്രവാചകരെയും മറ്റാരെക്കാളും അവന് പ്രിയപ്പെട്ടവരായിരിക്കുക. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിന് സ്നേഹിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവന് വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാം. അള്ളാഹുവും അവൻ്റെ പ്രവാചകരും മറ്റാരെക്കാളും അവന് പ്രിയപ്പെട്ടവരായിരിക്കുക. ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, കൂട്ടുകാരേക്കാൾ, കൂട്ടുകാരികളെക്കാൾ, നമ്മുടെ ജീവിതത്തിലെ ഈ എല്ലാരെക്കാളും നമ്മൾ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് മരിക്കണമെങ്കിൽ കൂട്ടുകാരെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുട്ടികളായി മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി നമ്മൾ തീരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? റബ്ബ് സുബ്ഹാനഹു തആലയുടെ തൃപ്തി കിട്ടണം. അതിനെന്തു ചെയ്യണം? മറ്റെല്ലാരെക്കാളും ആരെ സ്നേഹിക്കണം? നമ്മൾ നമ്മുടെ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. നോക്കൂ കൂട്ടുകാരെ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എപ്പോഴാണ് പ്രവാചകരെ അന്ത്യനാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല, ഒരക്ഷരം പ്രതിമിണ്ടാതിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നേരത്തെ അന്ത്യനാളിനെക്കുറിച്ച് ചോദിച്ചയാളെവിടെ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാ പ്രവാചകരെ, ഞാനിവിടെ ഉണ്ടിട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, അന്ത്യനാളിനായി നീ എന്താണ് ഒരുക്കി തയ്യാറാക്കിയിട്ടുള്ളത്? നോക്കൂ കൂട്ടുകാരെ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, പ്രവാചകരെ, എന്ന അന്ത്യനാൾ? അപ്പോൾ അന്ത്യനാളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരെ എന്താ അവസ്ഥ അല്ലേ? ഈ ലോകമാകെ എല്ലാവരും, ലോകത്തുള്ള സർവജീവങ്ങളും നശിച്ചു പോകുന്ന, എല്ലാവരും മണ്ണായി മാറുന്ന അല്ലേ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്ന, ഒരവശിഷ്ടം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ ലോകം അവസാനിക്കുന്ന ഒരു നാൾ, അന്ത്യനാൾ, ആ നാളിനെക്കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താൻ എന്താ ഉണ്ടാക്കി വച്ചിട്ടുള്ളത്? അന്ത്യനാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കുറേ സ്വത്തുക്കളാണോ? അല്ലെങ്കിൽ നമുക്ക് വാപ്പജി ഉമ്മജി വാങ്ങിത്തന്ന, ഉപ്പയും ഉമ്മയും വാങ്ങിത്തന്ന കളിപ്പാട്ടങ്ങളാണോ ഉള്ളത്? കളിക്കോപ്പുകളാണോ നമ്മൾ അന്ത്യനാളിന് വേണ്ടി ഒരുക്കി വെക്കേണ്ടത്? ആണോ കൂട്ടുകാരെ? അല്ല. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ എരിവരി കൊള്ളുന്ന ആ അള്ളാഹുവിൻ്റെ കോടതിയിൽ അല്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ ഒരുക്കി വെച്ചിട്ടുള്ളത് അന്ത്യനാളിന് വേണ്ടിയിട്ട്? അപ്പോൾ കൂട്ടുകാരെ നോക്കണേ, അദ്ദേഹം മറുപടി പറഞ്ഞു, അധികം നിസ്കാരമോ നോമ്പോ ഒന്നും ഞാൻ ഒരുക്കി വച്ചിട്ടില്ല, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും നീ. ഒരാൾ ആരെ സ്നേഹിക്കുന്നുവോ അവനോടൊപ്പമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായ പാഠം? ഇതൊരു കഥയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു കഥ. ആ ഒരാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, അന്ത്യനാൾ എന്നാണ്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതേപോലെ അന്ത്യനാളിന് വേണ്ടി താൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകനോട് മറുപടി പറയുകയാണ്, അധികമൊന്നും പ്രവാചകരെ നമസ്കാരമോ നോമ്പോ ഒന്നുമില്ല, പക്ഷേ ഞാൻ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടുന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകിയ അള്ളാഹുവിനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് ആൾ പറയുകയാണ്, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ആരാരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പം ആയിരിക്കും അവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ നമ്മുടെ വാപ്പയെയും ഉമ്മയെയുമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ ആരൊപ്പം ആയിരിക്കും? വാപ്പാടെയും ഉമ്മാടെയും ഒപ്പം. വാപ്പ തെറ്റ് ചെയ്താൽ നമ്മളും തെറ്റ് ചെയ്തവനായി അല്ലേ? ഇന്നത്തെ കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയണോ കാര്യം, അവരൊക്കെ ഇങ്ങനെ കളിക്കാരന്മാരെയും സിനിമ നടന്മാരെയും നടിമാരെയും ഒക്കെ ഇങ്ങനെ ആശ്രയിച്ചും അവരെ പോലെ ആയിത്തീരാൻ അവരോട് കൂടുതൽ ഇമ്പം കാണിച്ച് അവരോട് കൂടുതൽ സ്നേഹം കാണിച്ച് അവരെ പോലെ ഇങ്ങനെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആരെപ്പോലെ ആയിത്തീരും? ആരെപ്പോലെ ആയിത്തീരും? അവരെപ്പോലെയായി മാറും. അവരെപ്പോലെയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയാണ് സ്നേഹിച്ചതെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. മറിച്ച് അതല്ല നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ലോകത്തുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിലോ നമുക്ക് നരകമായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൽ പ്രകടമാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കലും അവൻ വിലക്കിയ കാര്യങ്ങളെയും വർജിക്കലുമാണ് അതിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങൾ. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിലുപരി അത് നമ്മുടെ പ്രാവർത്തിയത്തിലുണ്ടാകണം, നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും എന്തെങ്കിലും ചെയ്യാൻ പാടില്ല അല്ലേ? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം? ചെയ്യണം. റബ്ബിന് വേണ്ടി നമ്മൾ നമസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് നൽകണം, ഹജ്ജ് ചെയ്യാൻ പോകണം അല്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്താകുള്ളൂ, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുള്ളൂ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിനോട് കാണിക്കുന്ന സ്നേഹം അത് പ്രകടമാക്കണമെന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ അടയാളങ്ങളെക്കുറിച്ചും ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന സൂറത്തു അന്നൂറിലെ 51-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, തങ്ങൾക്കിടയിൽ റസൂൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസിയുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുക മാത്രമായിരിക്കും അവർ തന്നെയാണ് വിജയികൾ. കൂട്ടുകാരെ, നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലേ ഒരു പരിഹാരം എന്താ? നമ്മുടെ അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണിച്ചു തന്ന, അവർ പഠിപ്പിച്ചു തന്ന, അവർ നമ്മളോട് കാണിച്ച് പഠിപ്പിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന ആ മാതൃക, ആ ഒരു ശൈലി ഈ ലോകത്തിൻ്റെ ഏക സൃഷ്ടാവായ അള്ളാഹു, അവനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ടും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ട കാര്യം എന്തെന്നാണെന്നറിയോ? ആദ്യമായി ഈ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ പാടണം. നമ്മൾ ശുക്ർ പാടിക്കൊണ്ട് നന്ദി പാടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകണം എന്നതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തയ്യാറാകണമെന്നതാണ് ഒന്നാമത്തെ കാര്യം. ഈ ലോകത്തിൻ്റെ ഏക സൃഷ്ടാവായ അള്ളാഹു അല്ലേ? നമ്മൾ ആലോചിക്കുക, ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു. കടൽ കണ്ടിട്ടുണ്ടോ നമ്മൾ? ഉണ്ടോ? ഉണ്ടല്ലേ. ആ കടലിൻ്റെ വലിപ്പം എത്രയാണ്? ആ കടൽ കടന്ന് ചെല്ലുന്ന സ്ഥലം എവിടെയാണ്? എത്രത്തോളം എത്രയോ വലുതാണ് കൂട്ടുകാരെ കടൽ. ആ കടലിൻ്റെ ആഴങ്ങൾ അതിൻ്റെ ആഴമെത്രയാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്രത്തോളമാണ് വലുത് ആ കടൽ? അത് അല്ലാഹു സൃഷ്ടിച്ചതല്ലേ കൂട്ടുകാരെ? അതുപോലെ തന്നെ പുഴകൾ എത്ര മനോഹരമാണ്! പുഴകൾ കളകളാ ഒഴുകുന്ന ശബ്ദം അല്ലേ, അത് കാണാൻ, ആ കാഴ്ച കാണാൻ എന്ത് മനോഹരമാണത് കൂട്ടുകാരെ! എത്രയോ സുന്ദരമാണ് ഈ അല്ലാഹുവിൻ്റെ ഈ ഭൂമിലോകം. ഇത് സംവിധാനിച്ചത് കൂട്ടുകാരെ ആരാ? നമുക്ക് വേണ്ടി. അപ്പോൾ ആ ഏകനായ അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കുവാനും അതിലുപരി ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. പൂമരത്തണലിലെ കൂട്ടുകാർ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന കുട്ടികളായി മാറാൻ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാന തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹുവിനെ സ്നേഹിക്കാം എന്ന വിഷയത്തിലുള്ള മനോഹരമായൊരു അവതരണമാണ് അൽഫാദ് പുന്തറ പൂമരത്തണിലൂടെ അവതരിപ്പിച്ചത്.
2: നാം ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇൻഷാല്ലാ, നമ്മളെ ജീവിതത്തിലേറെ സുപ്രധാനമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം നമുക്കറിയാം, വായനയുടെ ലോകം വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ വായിക്കാനുള്ള പലതും നമുക്ക് കേൾവിയിലൂടെ അത് എളുപ്പമാക്കി തരുന്ന മറ്റൊരു പ്രോഗ്രാമാണ് നുറുങ്ങുകൾ.
2: അതെ, നുറുങ്ങുകളിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സാദിഖ് ബിനു സലീം ആണ്. നമ്മോടൊപ്പം ചേരുന്നത് സനാഥരായ അനാഥകൾ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ നുറുങ്ങുകൾ. കേട്ടുവരാം.
5: സനാഥരായ അനാഥകൾ. രചന ഇബിനു അലി ഇടത്തനാട്ടുകര. ആ കണ്ണുകൾ എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നി. ആ വെളുത്തു തുടുത്ത മുഖമൊന്നാകെയും കട്ടിലിൻ്റെ നാലിലൊന്നിലേക്ക് ചുരുങ്ങിയാണ് അയാൾ കിടക്കുന്നത്. വളഞ്ഞു ചുരുങ്ങി കിടക്കയിലെ പുതപ്പിനുള്ളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു അയാൾ. ഒരു ഭാഗം തളർന്നു കിടക്കുന്ന അയാളെ സ്ഥാപനത്തിൻ്റെ മാനേജർ പരിചയപ്പെടുത്തി, അഡ്വക്കേറ്റെന്ന്. ഓർമ്മപ്പിശകില്ലാത്ത അദ്ദേഹം തളരാത്ത വലതുകൈ ഉയർത്തി, പിന്നെ ഞങ്ങളെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ പ്രദേശത്തെ അയാളുടെ പരിചയക്കാരെക്കുറിച്ച് അന്വേഷിച്ചു. പതിയെ അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകനും കരുണയുള്ള വക്കീലുമായിരുന്ന അയാളെ പരിചരിക്കാൻ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരില്ലാത്തതിനാലാണ് ആ ഓൾഡ് ഏജ് ഹോമിൽ അയാൾ എത്തപ്പെട്ടത്. കൂടുതൽ നേരം ആ ദയനീയ സ്ഥിതി കണ്ടിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ആറുപേരടങ്ങിയ ഞങ്ങളിലെ മൂന്നു പേരും അക്കാരണത്താൽ തന്നെ നേരത്തെ മുറി വിട്ടിരുന്നു. വക്കീലിനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചു. തിരക്ക് പിടിച്ച റോഡിൽ വെച്ചാണോ, അതോ കോടതിക്ക് സമീപത്തെ ഇടുങ്ങിയ വഴിയിലാണോ? പുഞ്ചിരി എറിഞ്ഞുകൊണ്ട് ധൃതിയിൽ നടന്നുപോയിരുന്ന അയാളെ ഞാൻ കണ്ടിരുന്നത് കുടുംബമൊത്ത് ചെറിയ ഒരു യാത്രയിലാണ്. അങ്ങനെ ഒരാശയം വന്നത്. മൂത്ത മകൻ്റെ ആദ്യ വരുമാനത്തിൽ നിന്ന് പരിശീലനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന സ്റ്റൈപ്പൻഡിൽ നിന്ന് ഒരു ചെലവ്, അത് അശരണരുടെ അത്താണിയായ ഒരു സ്ഥാപനത്തിൽ ഒരു നാൾ ഭക്ഷണം നൽകിയാവാം. അവരോടൊത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ചു. ഭാര്യയും രണ്ട് മക്കളും അടുത്ത രണ്ട് കൂട്ടുകാരുമൊത്താണ് ആ വൈകുന്നേരം അവിടെ എത്തിയത്. ആണും പെണ്ണുമായി 50 അന്തേവാസികൾ. ശരീരം പാടെ തളർന്നു കിടക്കുന്നവർ കുറവാണ്. കൈകാൽ അവശതകൾ അനുഭവിക്കുന്നവർ കുറച്ചുണ്ട്. പ്രായത്തിൻ്റെ ആകുലതകളും പ്രയാസങ്ങളും അനാഥത്വവും അലട്ടുന്നവരാണ് കൂടുതൽ. മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന ചെറുപ്പക്കാരികളുമുണ്ട് കൂട്ടത്തിൽ. സ്ഥാപനത്തിലെ ജീവനക്കാർ ഓരോരുത്തരെയും വിശദമായി നാടും വീടും സവിശേഷതകളും വിവരിച്ച് പരിചയപ്പെടുത്തി. പരിചരിക്കാൻ വീട്ടിൽ ആളില്ലാത്തതിനാൽ അഥവാ അവരെ പരിപാലിക്കാൻ വീട്ടിലിരുന്നാൽ തൊഴിലിന് പോകാനാവാതെ കുടുംബം മൊത്തം പട്ടിണിയാവും. ഞങ്ങളെ അടുത്തു വിളിച്ച് വീട്ടുവിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി കാണുകയാണെന്നതോ ഇനിയൊരിക്കലും കാണാമെന്ന പ്രതീക്ഷയില്ലെന്നതോ അവരെ പിന്തിരിച്ചില്ല. കൂടുതൽ നേരം അവർക്കൊപ്പം ചെലവഴിക്കാൻ ധൈര്യം കിട്ടാത്തതുകൊണ്ട് പുറത്തിറങ്ങി. ഹൗസ് അർജൻസി ചെയ്യുന്നതുകൊണ്ടാവാം മൂത്ത മകൻ വീണ്ടും അവരോട് കാര്യങ്ങൾ കാര്യമായ ടെൻഷനില്ലാതെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ഓഫീസിൽ മകൻ ഒരു നാളത്തെ ചെലവിന് പണമടച്ചു. കൂടെ വന്ന ജ്യേഷ്ഠ സുഹൃത്ത് ഒരു അഞ്ചക്ക സംഖ്യ സംഭാവന നൽകി. പതിവു പോലെ ഞങ്ങളെ ഞെട്ടിച്ചു. പണം, കുടുംബം, ജോലി, ആരോഗ്യം, പദവി, സ്വാധീനങ്ങൾ എല്ലാം നിഷ്ഫലമായി പോകുന്ന ചില അവസരങ്ങൾ ആർക്കും വന്നേക്കാമെന്ന സന്ദേശമാണ് ആ യാത്ര പകർന്നു നൽകിയത്. ഇടക്ക് വരണം, അവരെ സ്നേഹത്തോടെ തലോടണം, അവരോട് വിശേഷം പറഞ്ഞ് കൂടെ ഇരിക്കണം. പണത്തേക്കാൾ അവരതാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. നടത്തിപ്പുകാരൻ്റെ വാക്കുകൾ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല.
1: മാഷാല്ലാ, വളരെ വിശേഷമായ ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇപ്പോൾ നിർമ്മകളിൽ കേട്ടത്.
2: സനാഥരായ അനാഥകൾ,
1: യെസ്,
2: ശബ്ദം നൽകിയത് സാദിഖ് ഇബ്നു സലീം.
1: മാഷാല്ലാ, റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്.
2: അസ്മാഉൽ ഹുസ്ന
1: ഷമീർ മദീനിയാണ് നമുക്ക് ഇന്നത്തെ വിശാചനം നടത്തുന്നത്.
2: അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ട അൽ അദീം എന്ന നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അത് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുക, മനസ്സിലാക്കുക, അതുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ചു കൊണ്ട് ജീവിക്കുക, ഇതെല്ലാം പുണ്യകരമായ കാര്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന അള്ളാഹുവിൻ്റെ നാമമെന്നുള്ളത് അൽ അലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു അൽ അലീമാണ് ഈ നാമം നമുക്കറിയിച്ചു തരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അതുപോലെ തന്നെ പരമോന്നമായ അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ്. വിശാലമായ അള്ളാഹുവിൻ്റെ ജ്ഞാനം അതെത്ര ആഴത്തിലും പരപ്പിലും ഉണ്ട് എന്നതാണ് നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ അള്ളാഹു അൽ അലീം എന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ അൽ അലീം എന്ന നാമം അത് നേർക്കുനേർ തന്നെ വന്നിട്ടുണ്ട്. ആശയങ്ങൾ വന്ന മറ്റു ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്, ആയത്തുകളുണ്ട്. എന്നാൽ നേർക്കുനേർ അൽ അലീം എന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ 32 സ്ഥലങ്ങളാണുള്ളത് വിശുദ്ധ ഖുർആനിൽ. 32 സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ തന്നെയും സൂറത്തുൽ ബഖറയിലെ 32-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവിടെ അള്ളാഹു ഹക്കീമാണ്, അലീമാണ് എന്ന് അവനെക്കുറിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയാഇൽ വഹുവ സമീ ഉൽ അലീം, അള്ളാഹു കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ അലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 32 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യമാക്കി വച്ചതും പരസ്യമാക്കി വച്ചതും നമ്മുടെ നെഞ്ചകങ്ങൾക്കുള്ളിൽ ചിന്തിച്ചതും ഇങ്ങനെ തുടങ്ങിയെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നാം ചിന്തിച്ചതും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതുമായ കാര്യങ്ങളെ വരെ അറിയാൻ കഴിയുന്നവൻ ഏഴാനാകാശത്തു നിന്നപ്പുറം അർശിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിനറിയും. അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. വ ഇൻ തജ്ഹർ ബിൽ ഖൗൽ, ഒരു വാക്ക് അത് നമ്മൾ രഹസ്യമാക്കി വച്ചാലും ശരി, ഫ ഇന്നഹു യഅലമു സിർറ വ അഖ്ഫ, ഗോപ്യമാക്കിയതും രഹസ്യമാക്കിയതും അള്ളാഹു അറിയുന്നു എന്നതാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ മനസ്സകങ്ങളിൽ ചിന്തിക്കുന്നത് പോലും നമ്മൾ രഹസ്യമായി ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ, ഒരു നാലഞ്ചാൾക്കാരുള്ള സന്ദർഭത്തിൽ പോലും ഒരാൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള മൂന്ന് പേർ കേട്ടിട്ടില്ലെങ്കിലും മൂന്നാമനായി അള്ളാഹു സുബ്ഹാനഹു വതാല കേൾക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാല അതറിയുന്നു, അങ്ങനെയുള്ളവനാണ് അൽ അലീം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ സൃഷ്ടിക്കണമെന്നും എപ്പോൾ സൃഷ്ടിക്കണമെന്നും ഏത് രൂപത്തിൽ സൃഷ്ടിക്കണമെന്നും എവിടെ സൃഷ്ടിക്കണമെന്നും ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്, മുൻകൂട്ടി അറിയുന്നവനാണ്. ഇനി സൃഷ്ടിപ്പ് നടന്നാൽ തന്നെയും അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുപോലും അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതാല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് പറയുന്ന സന്ദർഭം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ കാണാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാനിതാ ഭൂമിയിൽ ഇതാ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് പറയുമ്പോൾ, ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയഫ്സിഖു ദിമാ വനഹ്നു നസബ്ഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഈ മലക്കുകളുടെ പ്രതികരണം എന്തായിരുന്നു? എന്തിനാണ് ഭൂമിയിൽ രക്തം ചിന്തുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ഞങ്ങളിതാ നിനക്ക് സുജൂദ് ചെയ്തുകൊണ്ട്, തസ്ബീഹ് ചെയ്തുകൊണ്ട്, ദിക്റെടുത്തുകൊണ്ട് ജീവിക്കല്ലേ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കാത്ത, അറിയാത്ത കാര്യങ്ങളെ ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും, അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ ജ്ഞാനം അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മുൻകൂട്ടി ഉണ്ട് എന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്താൻ കഴിവുള്ള, അങ്ങേയറ്റം സൃഷ്ടിപ്പ് നടത്തുന്നവനും അതോടൊപ്പം ആ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുള്ളവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആ സൃഷ്ടികൾക്കുള്ള ജ്ഞാനമെന്ത്, അവരെന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിയും, അവർക്കെന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി അറിയും, അവർക്കാവശ്യമുള്ള

ഓരോ ചലനങ്ങളെക്കുറിച്ചും കൃത്യമായി അവൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്, സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു അന്നഅമിൻ്റെ 59-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഗൈബിയായ അദൃശ്യമായ മനുഷ്യനല്ല ഏതേത് സൃഷ്ടികൾക്കും അദൃശ്യമായ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോൽ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അതായത് അദൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ലാ യഅലമുഹ ഇല്ലാഹു, അവനല്ലാതെ അത് അറിയുകയുമില്ല. വയഅലമു മാ ഫിൽ ബറ്റി വൽ ബഹർ, ഭൂമിയിലും അതായത് കരയിലും കടലിലും എന്താണ് ഉള്ളത് എന്നത് കൃത്യമായി അറിയുന്നവൻ. ഭൂമിയിലെ ഓരോ മണൽത്തരികളെക്കുറിച്ചും അറിയും, അതുപോലെ തന്നെ കടലിലെ മത്സ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയും. അങ്ങനെ കൃത്യമായി അറിയുന്നവൻ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല കൊഴിയുന്നത് പോലും, എത്രയെത്ര വൃക്ഷങ്ങളാണുള്ളത്, എത്രയെത്ര ചെടികളാണുള്ളത്, അതിൽ നിന്ന് ഒരു ഇല ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ അതുപോലും അറിയുന്നവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനം എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ ജ്ഞാനമെന്നുള്ളത് അള്ളാഹു അൽ അലീം എന്ന നാമത്തെ ശരിക്കും മനസ്സിലാക്കി തരുന്ന ആയത്താണിത്. അള്ളാഹു ഈ ലോകത്ത് കൊഴിഞ്ഞു വീഴുന്ന കോടാനു വൃക്ഷങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന് ഒരു ഇല, അങ്ങനെ കോടാനുകോടി വൃക്ഷങ്ങൾ ചെടികളിൽ അതിൻ്റെ എത്രയോ ഇരട്ടി ഇലകളുണ്ടാകും, അതിൽ നിന്ന് ഒരു ഇല ഈ ഭൂമിലോകത്തേക്ക് പഴുത്തങ്ങ് വീഴുമ്പോഴേക്ക് അല്ലെങ്കിൽ അത് കൊഴിഞ്ഞങ്ങ് പോകുമ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ അള്ളാഹു അതിനെക്കുറിച്ചറിയും. അത് ഇതാ കൊഴിയാനായിരിക്കുന്നു എന്നറിയും, കൊഴിഞ്ഞു വീഴുമ്പോൾ അറിയും, കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ അറിയും. ഇങ്ങനെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് അറിവുണ്ട് എന്നതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. മാത്രമല്ല ഈ ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചറിയുന്നവൻ. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ബല ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തൊന്നാണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചറിയുന്നവൻ അലീമാകുന്നു അള്ളാഹു. അള്ളാഹു അൽ അലീമൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, അങ്ങനെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് അള്ളാഹു. നമ്മുടെ ഹൃദയാന്തരങ്ങളിലുള്ളതുപോലും അള്ളാഹു അറിയുന്നു എന്നാണ്. അതാണ് അൽ അലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാം ആരുമറിയാതെ നാം തൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് അല്ലെങ്കിൽ തൻ്റെ കൂടെ കിടക്കുന്നവൾ, കിടക്കുന്നവൻ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചത് അതുപോലും അറിയുന്നവനാരാ? ഏഴാൻ ആകാശത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് അർശിൻ്റെ മുകളിലിരിക്കുന്ന റബ്ബാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിഞ്ചകങ്ങൾക്കുള്ളത്, ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹു ആകുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നാം തേടിക്കഴിഞ്ഞാൽ അതറിഞ്ഞ് നമുക്ക് നൽകാൻ കഴിവുള്ളവൻ. അത് നമ്മൾ തേടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് തരപ്പെടുത്തി തരാൻ കഴിവുള്ളവനാകുന്നു, അറിയുന്നവനാകുന്നു, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാകുന്നു അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പണിതു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും കൂടി കഅബ പുതുക്കി പണിതതിനു ശേഷം, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മളൊരു പുണ്യകർമ്മമാണ് ചെയ്തതെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ടില്ല. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതൊന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ ഒരു നാമം, രണ്ടു നാമങ്ങളെ എടുത്തു വച്ച് മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻത സമീഉൽ അലീം, അള്ളാഹുവേ നീ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. അൻത സമീഉ, നീ കേൾക്കുന്നവനാണ്. അതുപോലെ തന്നെ അലീം, ഞങ്ങളുടെ ഈ തേട്ടത്തെക്കുറിച്ച് നീ അറിയുന്നവനുമാണ്. അതുകൊണ്ട് റബ്ബേ നീ സ്വീകരിക്കണേ, നീ ഞങ്ങളുടെ ഈ പ്രയത്നത്തെ നീ സ്വീകരിക്കണേ, സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അവിടെയും ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അൽ അലീം എന്ന നാമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ നാമം മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ നന്മകൾ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഈ പ്രാർത്ഥന ഏറെ കരുണീയമാണ്.

0: തക്കബ്ബൽ മിന്ന. അള്ളാഹുവേ, നീ ഞങ്ങളിൽ നിന്നത് സ്വീകരിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ രണ്ടു നാമങ്ങൾ. ആ പ്രാർത്ഥന കേൾക്കാനും അറിയാനും കഴിവുള്ളവൻ ആരുമാത്രമാണ്? അല്ല മാത്രമാണ്. ഒരു കബറാളിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല, ഒരു നബിയും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി കേട്ടു എന്ന് വിചാരിച്ചാൽ പോലും ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുവാനും നമ്മുടെ തേട്ടത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു തരുവാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ ഈ വിശുദ്ധ ഖുർആനിൽ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ അറിവ് എന്നത് വളരെ നിസാരമാണ്, വളരെ കുറഞ്ഞത് മാത്രമാണ്. അറിവുകൊണ്ട് അഹങ്കരിക്കുന്ന ചില ആളുകൾ കാണാൻ സാധിക്കും. ഒരിക്കലും അറിവുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല എന്നതാണ് അൽ അലീം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അറിവ് അല്ലാഹു സുബ്ഹാനു തആല ഈ ലോകത്തുള്ള ആളുകൾക്ക് എത്ര വലിയ അറിവുള്ള ആളുകളാണെങ്കിലും ശരി, വളരെ കുറച്ചു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഈ ദുനിയാവിൽ ആരെടുത്തു വെച്ച് നോക്കിയാലും ശരി, എത്ര വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാലും ശരി, എത്ര വലിയ കൊടുമുടി അടക്കി ഭരിച്ചവനാണെന്ന് പറഞ്ഞാലും ശരി, അവനൊക്കെ കിട്ടിയത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ചരിത്രം വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രവും കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാം ആരാ? തൗറാത്ത് ലഭിച്ച, അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനാണ്. ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഖിദർ അലൈഹി സ്സലാം എന്ന മറ്റൊരു ഒരു നബിയെ നമുക്ക് കാണാൻ സാധിക്കും. നബിയാണോ അല്ലയോ എന്നതിൽ ചർച്ചയുണ്ട് എങ്കിലും, ഏതായാലും ഖിദർ അലൈഹി സ്സലാമിൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി സ്സലാം പോകുന്നുണ്ട്. എന്തായിരുന്നു കാരണം? മൂസാ നബി അലൈഹി സ്സലാമിനോട് തൻ്റെ സമുദായം ചോദിച്ചു, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ സംശയം ഏതുമില്ലാതെ ഞാനാണെന്ന് പറഞ്ഞു. പറയാൻ വകുപ്പുണ്ടായിരുന്നു, കാരണം നബിയാണ്, വഹി ലഭിക്കുന്നു, തൗറാത്ത് ലഭിച്ച വ്യക്തിയാണ്. എന്നാൽ ആ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തി മൂസാ നബി അലൈഹി സ്സലാം തന്നെയാണ്. പക്ഷേ അത് അള്ളാഹുവിലേക്ക് ചേർത്തു പറയാതെ മടക്കാതെ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല തിരുത്തി കൊടുത്തു. മൂസ അങ്ങനെ പറയാൻ പാടില്ല. മൂസാ നബി അലൈഹി സ്സലാമിനെ പിന്നെ ഖിദർ അലൈഹി സ്സലാമിനെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞയച്ചു. ഖിദർ അലൈഹി സ്സലാം പിന്നീട് കണ്ടുമുട്ടി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാരുണ്യം നൽകിയതും അതുപോലെ തന്നെ അവനിൽ നിന്നുള്ള ഇൽമ് പകർന്നു നൽകിയതും ആർക്കാണ്? ഖിദർ അലൈഹി ഇസ്ലാമിനാണ്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഖിദർ അപ്പുറത്തു മൂസ, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. അവർ രണ്ടുപേരും അവസാനം ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു കുരുവി വന്ന് ആ കപ്പലിൻ്റെ ഓരത്തിരുന്ന് കൊടുക്കുന്നു. ആ ഓരത്തിരുന്ന് കടലിലേക്ക് തലയിട്ട് രണ്ടു പ്രാവശ്യം അതിൻ്റെ കൊക്കിലേക്ക് വെള്ളം നിറച്ചു. ഖിദർ അലൈഹി സ്സലാം അവിടെ വലിയ അറിവുള്ള വ്യക്തിയാണ്. മൂസാ നബി അലൈഹി സ്സലാം തൗറാത്ത് കിട്ടുകയും അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. അങ്ങനെ അറിവിൻ്റെ വിഷയത്തിൽ ഉന്നവരായ രണ്ടാളുകൾ, അവർ ഒരുമിച്ച് സമ്മേളിച്ച സമയം ഈ കുരുവിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ ഖിദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് പറയാണ്, മാ നഖസ ഇൽമി വ ഇൽമുക്, എൻ്റെയും നിങ്ങളുടെയും ഇൽമു കൊണ്ട് കുറയുകയില്ല. മിൻ ഇൽമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു കുറവും സംഭവിക്കുകയില്ല. ഇല്ലാ മിസ്ലു മാ നഖസ ഹാദൽ ഉസ്ഫൂറു മിനൽ ബഹരി, ഈ കടലിൽ നിന്ന് ഈ കുരുവി എത്രയാണോ അതിൽ നിന്ന് വെള്ളം ഒപ്പിയെടുത്തത് അത്രമാത്രമല്ലാതെ കുറയുകയില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം, അള്ളാഹുവിൻ്റെ അറിവ് എന്നത് ഈ കടലോളം വിശാലമാണ്. നമ്മുടെ അറിവ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പ്രവാചകനാണ്, ഇപ്പുറത്ത് അള്ളാഹു ഇൽമ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മഹത് വ്യക്തിയാണ്. ഇങ്ങനെ രണ്ടുപേരുടെയും ഇൽമിനെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പോലും ആ കുരുവി വിശാലമായ കടലിൽ നിന്നൊരൽപ്പം വെള്ളം അതിൻ്റെ വായിലേക്ക് ഒപ്പിയെടുത്തതുപോലെ മാത്രമാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ് എത്ര വിശാലമാണ്! അള്ളാഹുവിൻ്റെ അറിവ് എന്നത് എത്ര വിശാലമായ ജ്ഞാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനാണ് ഈ ഒരു ചരിത്രം ഞാനിവിടെ ഉദ്ധരിച്ചത്. ഏതായാലും അള്ളാഹു അൽ അലീം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന നാമം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തേട്ടം, അള്ളാഹുവിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിനേക്കാളും വലിയ ജ്ഞാനം. അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ഈ ലോകത്തുള്ള സർവർക്കും ലഭിച്ചിട്ടുള്ളൂ. ഈ ഭൂമിയിൽ, അതുപോലെ തന്നെ കടലിൽ അതിൻ്റെ സമുദ്രത്തിലെ വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ഒരു വിരലൊന്ന് മുക്കി തിരിച്ചെടുക്കുമ്പോഴേക്ക് എത്രയാണോ ആ വിരലിൽ പറ്റിയിരിക്കുന്ന ജലകണികകൾ, അത്രമാത്രമാണ് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നൽകിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ അള്ളാഹുവിൻ്റെ അറിവാണ്. ആ അറിവ് അള്ളാഹു സുബ്ഹാനഹു തആല പരമോന്നതിയിലാണ്. ആ അറിവ് കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് പോലും അറിയുന്നു, രഹസ്യമാക്കി വയ്ക്കുന്നതറിയുന്നു, പരസ്യമാക്കിയതറിയുന്നു, ഒറ്റയ്ക്ക് ചെയ്യുന്നതറിയുന്നു, റൂമിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ചെയ്യുന്നതറിയുന്നു, മനസ്സിൽ ചിന്തിച്ചതറിയുന്നു. ഇങ്ങനെ എല്ലാം അറിയുന്നവൻ എത്രത്തോളം ഒരു ഇല കൊഴിഞ്ഞ് വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ മഹനീയമായ പ്രവിശാലമായ അറിവിനെക്കുറിച്ചാണ് നമുക്കിവിടെ അൽ അലീം എന്ന നാമം പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവ്, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നാണ്. അള്ളാഹു അറിയാത്ത ഒരു സംഗതിയും ഈ ലോകത്ത്, പ്രപഞ്ചത്ത് നടക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞതായി ഒന്നുമില്ലതാനും. അതുകൊണ്ട് റബ്ബ് നമ്മെ കാണുന്നു എന്ന ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. രഹസ്യത്തിലും പരസ്യത്തിലും സദാ നമ്മെ അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കുതകുന്ന ഏറ്റവും നല്ല പാഠമാണ് അൽ അലീം എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നന്മയിൽ മുന്നേറാൻ, അള്ളാഹു എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അള്ളാഹ്, അസ്മാൽ ഹുസ്നയിൽ നാം കേട്ടത് ഷമീർ മദീന അവതരിപ്പിച്ച അൽ അദീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള അവതരണമാണ്.
2: അതെ, ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. കുട്ടികളുടെ അങ്കിൾ വീട്ടി അങ്കിളാണ് എന്നും നമ്മോട് കഥ പറയുന്നത്. വീട്ടിനകത്ത് ഒരു പൂന്തിരാവ്, ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 13 ഇന്ന് കഥ പറയാൻ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 13. വീട്ടിനകത്ത് ഒരു പൂനിലാവ്. ചെറിയപ്പക്ക് മധുരം പറ്റുമോ? പറ്റുമോളെ, പടച്ചോൻ്റെ കൃപ കൊണ്ട് രോഗങ്ങളൊന്നുമില്ല. സുമയ്യ അകത്തുപോയി. ചായയും ഒരു വലിയ പ്ലേറ്റ് നിറയെ ചൂടുള്ള നെയ്യപ്പവും ചെറിയാപ്പയുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. അദ്ദേഹത്തിന് അത്ഭുതമായി. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് നീ നെയ്യപ്പം ചുട്ടത്? എവിടെയും പോയി വാങ്ങിക്കൊണ്ടുവരാൻ സമയവും ആയിട്ടില്ല, വേറെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അയാൾ അത്ഭുതപ്പെട്ടു. ചെറിയാപ്പയുടെ ചോദ്യം സുമയ്യയെ പരുങ്ങലിലാക്കി. നെയ്യപ്പ കച്ചവടക്കാരിയായതുകൊണ്ട് കൂട്ടിവെച്ച മാവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നെയ്യപ്പം ചുട്ടത് എന്നാണ് പറയേണ്ടത്. പക്ഷേ തൻ്റെ ദയനീയാവസ്ഥ ചെറിയാപ്പയെ അറിയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവൾ പ്രയാസപ്പെട്ടു. പെട്ടെന്ന് ഒരു മറുപടി മനസ്സിലുദിച്ചു. അത് ചെറിയാപ്പ നെയ്യപ്പം തിന്ന ശേഷം സാവധാനത്തിൽ പറയാം, അവൾ പറഞ്ഞു. ഉപ്പയും ചെറിയാപ്പയും ജാഫർ മോനും ചായയും നെയ്യപ്പവും കഴിക്കുന്നത് സുമയ്യ സന്തോഷത്തോടെ നോക്കി നിന്നു. റുഷ്ടമോളെ ചെറിയാപ്പ വിളിച്ചെങ്കിലും അവൾ കൂടെ ഇരുന്ന് കഴിക്കാൻ മടിച്ചു. എന്തൊക്കെയാ അഹമ്മദലിക്ക നിങ്ങളെയും പെണ്ണുങ്ങളെയും വർത്താനം? ചെറിയാപ്പ കുശലാന്വേഷണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ സുമയ്യ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണു തറപ്പിച്ച് ചുമരിൽ ചാരി നിന്നു. ഞങ്ങൾക്ക് രോഗം വന്നും പോയും അങ്ങനെ കളിക്കുക. എന്നാലും പടച്ചോൻ വല്ലാതെ കുഴക്കിയിട്ടില്ല. മോനിപ്പം എവിടെയാ? മോൻ കുറച്ച് ദൂരെയാ. ദൂരാന്ന് വെച്ചാൽ ഗൾഫിലോ? ഗൾഫിൽ നിന്നും എത്രയോ ദൂരെയാണ് എൻ്റെ മോൻ. അത് പറയുമ്പോൾ അഹമ്മദലിക്കയുടെ തൊണ്ട ഇടറുന്നത് അയാൾ ശ്രദ്ധിച്ചു. റുഷ്ദ ഉപ്പയുടെയും ചെറിയാപ്പയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഉപ്പയുടെ വാക്ക് അവളുടെ കണ്ണു നനയ്ക്കാൻ തുടങ്ങി. ഹസനലി, ഒക്കെ വിധിയാ, എൻ്റെ മോനിപ്പം കബറില. കണ്ണീരിൻ്റെ ഒരു പേമാരി ഭയന്ന് ഹസനലി കൂടുതലൊന്നും ചോദിച്ചില്ല. കൈ കഴുകി മുറ്റത്തേക്കിറങ്ങി. സദസ് പിരിയലാണ് ഉദ്ദേശ്യം. കൂടിയിരുന്നാൽ കൂട്ടക്കരച്ചിലായെന്ന് വരും. മുറ്റത്ത് കിടന്നിരുന്ന ഷട്ടിൽ ബാറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോനെ ഇതിൻ്റെ കണ്ണി പൊട്ടിയല്ലോ, ഞാൻ പുതിയ ബാറ്റും ഷട്ടിലും വാങ്ങിത്തരാം. മോൻ ഷർട്ടെടുത്തിട്. അവൻ ഉമ്മയുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി. പൊയ്ക്കോളൂ, ഷർട്ട് മാറ്റിക്കോ, ഇത്താത്താനും കൂട്ടിക്കോ, സുമയ്യ പറഞ്ഞു. ചെറിയാപ്പ ഇത് പറഞ്ഞപ്പോൾ റുഷ്ത അകത്തേക്കൂടി. രണ്ട് മിനിറ്റ് കൊണ്ട് ഒരുങ്ങി മുറ്റത്തെത്തി. മോള് പോരുന്നോ? ഹസനലിക്ക സുമയ്യയോട് ചോദിച്ചു. ഓല് രണ്ടും പോന്നാ മതി ചെറിയാപ്പ. മക്കളെയും കൂട്ടി ചെറിയാപ്പ നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ അല്പനേരം മുമ്പുണ്ടായ ദുഃഖത്തിൻ്റെ കാർമേഘങ്ങൾ സുമയ്യയുടെ മനസ്സിൽ നിന്നും നീങ്ങി. മരിച്ച ഉപ്പ തിരിച്ചു വന്ന പോലെയാണ് ചെറിയാപ്പയെ കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത്. മോള് പോരുന്നോ എന്ന ചോദ്യത്തിന് എന്തൊരു മധുരം! അത് കേട്ടപ്പോൾ ചെറിയാപ്പയുടെ കൈപിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നടക്കാൻ തോന്നിയതാണ്. ഉമ്മയെയും ഉപ്പയെയും തനിച്ചാക്കി കുട്ടികളോടൊപ്പം താനും പോകുന്നത് ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. മാത്രമല്ല, ചെറിയാപ്പക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം. കാര്യമായി ഒന്നും വീട്ടിലില്ല. മോളെ, ഞാനൊന്ന് പുറത്തിറങ്ങി വരട്ടെ, ഒരു കോഴിനെ വാങ്ങണം, വല്യപ്പ പറഞ്ഞു. ബാപ്പ അവിടെ ഇരുന്നോളി, അധികം നടക്കാനായിട്ടില്ല, ഞാൻ കുറച്ചു കഴിഞ്ഞ് പോയി കൊണ്ടുവന്നോളാം, സുമയ്യ പ്രതികരിച്ചു. അവൾ മുറ്റത്തേക്കിറങ്ങി. പച്ചക്കറിത്തോട്ടത്തിൽ നീളൻ പയറും വെണ്ടയുമുണ്ട്. ചെറിയാപ്പക്ക് ഇത് രണ്ടും ഇഷ്ടമാണ്. കൈ നിറയെ വെണ്ടയും പയറും പറിച്ച് ഉമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉമ്മ ഇത് നുറുക്കുമ്പോൾ ഞാൻ കോഴി വാങ്ങി വന്നാലോ, അവൾ ചോദിച്ചു. ഉമ്മ തലയാട്ടി. അവൾ പർദ്ദയും മഫ്തയും അണിഞ്ഞ് മുറ്റത്തേക്കിറങ്ങി. ഒരു ഓട്ടോറിക്ഷ വരുന്നത് കണ്ടു. മടക്ക് ട്രിപ്പിൽ അതിൽ കയറാമെന്ന് വിചാരിച്ച് റോഡിലേക്ക് ധൃതിയിൽ നടന്നു. ഉമ്മ, ഉമ്മ, ഓട്ടോറിക്ഷ മുന്നിൽ നിർത്തി. ചെറിയാപ്പയും കുട്ടികളുമായിരുന്നു അതിൽ. മോളെ എവിടുക്കാ പോകുന്നത്? ചെറിയാപ്പ ചോദിച്ചു. ഒന്ന് രണ്ട് അത്യാവശ്യ സാധനം വാങ്ങാനുണ്ട് ചെറിയാപ്പ. ഈ വീട്ടിൽക്ക് നടക്ക്, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിത്തരാം, ചെറിയാപ്പ പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ കേസ് അവളുടെ കയ്യിൽ കൊടുത്തു. റുഷ്ദയും ജാഫർ മോനും ചെറിയ കേസുമായി പുറത്തിറങ്ങി. പിറകെ കനമുള്ള രണ്ട് കേസുകളുമായി ഹസനലിക്കയും. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ സുമയ്യ എല്ലാ കവറുകളിലേക്കും നോക്കി. ഒന്ന് തുണിഷാപ്പിൽ നിന്നുള്ളതാണ്. ജാഫറിൻ്റെ കയ്യിലുള്ളത് നുറുക്കിയ കോഴി. ഒരാഴ്ചത്തേക്കുള്ള എല്ലാ സാധനങ്ങളുമുണ്ട് ചെറിയാപ്പയുടെ കേസിൽ എന്നവൾക്ക് മനസ്സിലായി. വരാന്തയിലേക്ക് കയറുമ്പോൾ അവൾ ഓർത്തു, കുട്ടികളുടെ ഉപ്പ മരിച്ചതിനു ശേഷം വന്ന ആദ്യത്തെ സന്തോഷ ദിവസമാണിന്ന്. മനസ്സിൽ നിറയെ സ്നേഹവുമായിട്ടാണ് ചെറിയാപ്പ വന്നിരിക്കുന്നത്. ഉമ്മയും ബാപ്പയും ഭർത്താവും നഷ്ടപ്പെട്ട തനിക്ക് ചെറിയാപ്പയെ കണ്ടപ്പോൾ കൂടുതൽ ആരോഗ്യം വെച്ച പോലെ തോന്നുന്നു. ഭക്ഷണമുണ്ടാക്കി കഴിച്ചിട്ട് വേണം ചെറിയാപ്പയുടെ കുടുംബകാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ, അവൾ മനസ്സിൽ വിചാരിച്ചു.
1: മാഷാല്ലാ, വളരെ മനോഹരമായൊരു കഥ നാം കേട്ടു കഴിഞ്ഞു. കുട്ടികളുടെ മനസ്സുകളിലേക്ക് ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല അനുഭൂതി നൽകുന്ന മറ്റൊരു കഥയുമായിട്ടാണ് ഇന്ന് വി ടി അബ്ദുസലാം നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ
2: ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. യൂനുസ് അത്തിക്കോട്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടിയാണ് ഇന്നത്തെ ജനക്ഷേമ പ്രോഗ്രാമിൽ.
1: കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ജനക്ഷേമത്തിൽ ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തും കൃഷിയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഭാഗമാണല്ലോ. പക്ഷേ കാലോചിതമായ മാറ്റങ്ങൾ കൃഷി രീതിയിലും പ്രവർത്തനത്തിലൊക്കെ സ്വാഭാവികമായും വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇന്ന് ജനക്ഷേമ പരിപാടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത് കൃഷി രീതിയിലുള്ള ആധുനിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിലുള്ളത്. ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ അതിഥിയായി വന്നിട്ടുള്ളത് കാർഷിക എഞ്ചിനീയറിംഗിൽ ബിരുദവും കാർഷിക യന്ത്രവൽക്കരണത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള ഇപ്പോൾ വയനാട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിംഗ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമായിട്ടുള്ള യൂനുസ് അത്തികാട്ടാണ് നമ്മുടെ യൂനുസ് അത്തിക്കോട്ടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമലൈക്കും.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ
4: സർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം പരിപാടിയിൽ താങ്കളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള കൃഷി അല്ലെങ്കിൽ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രോതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന് മുമ്പായിട്ട് സാറുടെ ഒരു ചെറിയൊരു പ്രൊഫൈൽ എന്താണ് ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത നന്നാവും.
5: ഞാൻ നരിക്കുനി സ്വദേശിയാണ്, കോഴിക്കോട് ജില്ല നരിക്കുനി സ്വദേശിയാണ്. എൻ്റെ ഹൈസ്കൂൾ ജീവിതമൊക്കെ നരിക്കുനി ഇളറ്റിൽ വട്ടോളി സ്കൂളായിരുന്നു. അതിനുശേഷം പ്ലസ് ടു കാലഘട്ടത്തിലായിരുന്നു എനിക്ക് താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു വെറ്റിനറി ഫീൽഡായിരുന്നു. അപ്പം വെറ്റിനറി അത് ചില കാരണത്താൽ കിട്ടിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു ഫീൽഡാണ് അഗ്രികൾച്ചർ. വെറ്റിനറിയോട് കമ്പയർ ചെയ്യാൻ പറ്റിയ അഗ്രികൾച്ചർ. അങ്ങനെയാണ് അഗ്രികൾച്ചർ മേഖലയിൽ പ്ലസ് ടുവിന് ശേഷം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അത് മലപ്പുറം ജില്ലയിൽ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് എന്നുള്ള മലപ്പുറം ജില്ലയിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കോളേജാണ്, ഗവൺമെൻറ് കോളേജാണ്. അതിനുശേഷം 4 വർഷം അവിടെ ബിരുദം കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ യന്ത്രവൽക്കരണത്തോടൊരു താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ബിരുദത്തിന് ശേഷം 2 വർഷം അവിടെ തന്നെ കാർഷിക യന്ത്രവൽക്കരണം ഫാമഷനറിയിൽ എംടെക്കും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ കുറച്ചു കാലം വർക്ക് ചെയ്തു, പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി വയനാട് ജില്ലയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിങ്ങിൽ വർക്ക് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു.
4: അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു മേഖല തന്നെയാണ് പറഞ്ഞല്ലോ. അപ്പോൾ യന്ത്രവൽക്കരണം എന്ന് പറയുമ്പോൾ പിന്നെ ഇന്ന് പലപ്പോഴും നമ്മളൊരു ട്രഡീഷണൽ കൃഷി രീതിയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിയാത്തത് കൊണ്ട് എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷൻ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്താണ് ശരിക്കും ഈ കാർഷിക യന്ത്രവൽക്കരണം? യന്ത്രവൽക്കരണം എന്ന് കേൾക്കുന്നുണ്ടാവുള്ളൂ, എന്താണ് യന്ത്രവൽക്കരണം? അത് എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്? യന്ത്രവൽക്കരണം എല്ലാറ്റിലും ഉണ്ടാവും, അതൊക്കെ പാടെ നമുക്ക് പറ്റുമോ, അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് തന്നെ മതി. പക്ഷെ എന്തുകൊണ്ട് ഇത് പ്രധാനമാവുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും?
5: നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എല്ലാവരും കർഷകരാണ്. ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്നവരാണ്. ഒരു ചെറിയ പച്ചക്കറിയോ പച്ചമുളകോ അതേപോലെ വലിയ രീതിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി, തെങ്ങ്, അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന എല്ലാവരും കർഷകരാണ്. പക്ഷെ പലപ്പോഴും പല ആളുകളും പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇപ്പം കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പല കാര്യങ്ങളിലും യന്ത്രവൽക്കരണം വന്നു. കാർഷിക യന്ത്രവൽക്കരണം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ആധുനിക കാലത്ത് ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. ആ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ അതിൽ കൃഷിക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും, അതേപോലെ ആധുനിക കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് യന്ത്രങ്ങളുണ്ട്. പല പല യന്ത്രങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ ആധുനിക സാങ്കേതിക വിദ്യയും ആധുനിക കാർഷിക യന്ത്രങ്ങളും കൃഷിയിലേക്ക് മാക്സിമം ഉപയോഗിക്കുന്നതാണ് കാർഷിക യന്ത്രവൽക്കരണം എന്ന് പറയാം. എന്താണ് ഇതിന് പ്രാധാന്യം ചോദിച്ചു? ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്നതാണ് മണിക്കൂറുകളോളം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ കർഷകർ അല്ലെങ്കിൽ തൊഴിലാളികൾ പണിയെടുക്കും. ആ ഒരു പണി നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം ചെയ്യുന്ന ഒരു തൊഴിലാളി ചെയ്യുന്ന ഒരു അധ്വാനം, വളരെ അധ്വാനം പിടിച്ച പണി നമുക്കൊരു മണിക്കൂർ കൊണ്ടോ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ കുറഞ്ഞ സമയം കൊണ്ട്
4: കൂടുതൽ
5: ചെയ്യാൻ പറ്റും. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം.
4: അപ്പോൾ അതവിടെ കുറച്ച് ചോദ്യങ്ങൾ ബാക്കിയോട് നമുക്ക് ഉണ്ടാവും, നമുക്ക് കടന്നു പോകാം. അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് ഒന്നുകൂടിയും ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ കാർഷിക യന്ത്രവൽക്കരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാധാന്യം പറഞ്ഞു, അത് എന്തിനു എന്നുള്ളൊരു ചോദ്യം കൂടി ചേർത്തിട്ട് എങ്ങനെ പറയാൻ പറ്റും?
5: അതെ അതെ, എന്തിനു വെച്ചാൽ ഇന്ന് നമുക്കറിയാം കൃഷിയുടെ ചിലവ് വളരെ കൂടുതലാണ്, ഒരുപാട് കാര്യങ്ങൾ ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രാധാന്യം എന്ന് വെച്ചാൽ കൃഷിയുടെ ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നൊരു കാര്യമാണ് തൊഴിലാളികളെ ലഭ്യത. നമുക്ക് കൃഷി മേഖല എന്നല്ല, ബാക്കി എല്ലാ മേഖലയിലും തൊഴിലാളികൾ ലഭ്യത കുറവാണ്. അപ്പോൾ തൊഴിലാളികൾ ലഭ്യത കുറവ് നമുക്ക് പരമാവധി പരിഹരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഭയങ്കര അധ്വാനമാണ്. ഒന്നാമത്തെ പുറമ്പിലാണ്, ഔട്ട്സൈഡാണ്. അപ്പോൾ സൂര്യപ്രകാശം, അധ്വാന ചളി കാര്യങ്ങൾ, അങ്ങനത്തെ അധ്വാനം, കാർഷിക നല്ല ശാരീരിക അധ്വാനം വേണ്ട ഒരു ജോലിയാണ് കൃഷി. അപ്പോൾ അത് പരമാവധി യന്ത്രവൽക്കരണം വന്നു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആധുനിക കാര്യങ്ങൾ വരുമ്പം യുവാക്കൾ ഒരുപാട് കൃഷിയിലേക്ക് ആകർഷിക്കാൻ പറ്റും. മറ്റിന്ന് പരമ്പരാഗതമായിട്ട് ഒരുപാട് പ്രായം ചെന്ന ആൾക്കാരാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി നമുക്ക് അവരെയും
4: തലമുറയെ
5: നമുക്ക് ഈ കൃഷിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ അധ്വാനം, വളരെ അധ്വാനം നമുക്ക് ഇപ്പോൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ സമയവും, വലിയൊരു മേഖലയിൽ ചെയ്യുന്ന വലിയൊരു സമയം ചെയ്യുന്ന പരിപാടികൾ നമുക്ക് ചെറിയൊരു സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്തിനാണ് വെച്ചാൽ അതാണ് മെയിൻ, നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റും, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. നമ്മൾ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതേപോലെ തന്നെ ഉൽപ്പാദന ശേഷമുള്ള നഷ്ടങ്ങളുണ്ടാവും, മൂല്യവർദ്ധന ശേഷമുള്ള നഷ്ടങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാനും പറ്റും. ഇതാണ് എന്തിനു എന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുക്കി പറയാം.
4: എനിക്ക് തോന്നുന്നു സാറേ, ഇപ്പോൾ പിന്നെ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയായിട്ട് മറ്റൊരു ജോലിയൊന്നും ഇല്ലാതെ കൃഷി മാത്രമായിട്ട് പോകുന്നൊരു തലമുറ അതിന് മുമ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ യന്ത്രവൽക്കരണം ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് പിന്നെ തോന്നിയൊരു ചിന്ത വെച്ചാൽ, നമ്മൾ വേറെ എന്ത് ജോലി എടുക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ സമയമുള്ളതുകൊണ്ട് നമുക്ക് കൃഷിക്കാരനെ കൂടി ആവാം.
5: അതെ അതെ, നമുക്ക് അതിനെ കൂടെ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് രാവിലെ കുറച്ച് സമയം മാറ്റി വെച്ചോ, വൈകിട്ട് ആഴ്ചകളിലൊക്കെ സമയം മാറ്റി വെച്ച് നമുക്ക് കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.
4: അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിപ്പോൾ എങ്ങനെയാണ്, എന്താണിത് എന്ന് അറിയാനുള്ള, ഏത് രൂപത്തിലാണ് യന്ത്രവൽക്കരണം? അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ ഈ കാർഷിക യന്ത്രവൽക്കരണം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെയാണ് അത് യന്ത്രങ്ങൾ എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം.
5: തീർച്ചയായും. ഇപ്പം നമുക്കിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കൃഷിയാണ് നെല്ല്. നെല്ല് തെങ്ങ് ഒരുപാടുണ്ട്, നമുക്ക് നെൽകൃഷി മാത്രമേ
4: നെൽകൃഷി
5: നെൽകൃഷി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നതല്ലെ അവിടെ ചെയ്യേണ്ട പണി ജോലികൾ എന്തൊക്കെ വെച്ചാൽ, ആദ്യമായി ചെയ്യേണ്ട ജോലി എന്താണെന്ന് വെച്ചാൽ നിലം ഒരുക്കുക എന്നുള്ളതാണ്. നിലം നല്ല വൃത്തിയാക്കണം. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാളകൾ വെച്ച് ഉയ്ത് മറിക്കുക എന്നുള്ളതാണ് പണ്ടത്തെ രീതിയിൽ. അത് നല്ല സമയമെടുക്കും. നമുക്ക് ആ ഒരു ജോലി നമുക്ക് വലിയ യന്ത്രങ്ങൾ, ട്രാക്ടർ പോലത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന പണികൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം ചെയ്യുന്നത് ജോലി.
4: ഒന്നാമത്തെ നിലവിൽ ഒരുവിധൊക്കെ കാളകൾ കുറഞ്ഞ് ട്രാക്ടറിലൂടെ പോകുന്നുണ്ട്.
5: അതിനുശേഷം രണ്ടാം ചെയ്യുന്നതാണ് ഈ ചളിപ്പൂട്ട്. നെല്ല് ചളിയിലാണ് നടുക. അപ്പൊ ആ ചളി ഒരുക്കുന്നതിന് അത് ഇംഗ്ലീഷിലാണ് പഡ്ലിംഗ് എന്ന് പറയും. അപ്പൊ അത് ഒരുക്കുന്നതും അതും കാളകളെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ട്രാക്ടറിൽ വേറെ യന്ത്രങ്ങൾ, റോട്ടവേറ്റർ, കേജ് വീല്, പഡ്ലർ അങ്ങനെ ചില യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷമുള്ള പരിപാടിയാണ് വരമ്പെടുക്കുക. നെല്ല് ഓരോ കണ്ടം കായിട്ട് വരമ്പെടുക്കണം. വരമ്പെടുക്കുന്ന ആൾക്കാർ കൈക്കോട്ട് കൊണ്ട് നിന്ന് കളിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇത് വരമ്പെടുക്കുന്ന മെഷീൻ ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്, റിഡ്ജ് പ്ലാസ്റ്റിക് മെഷീൻ.
4: പക്ഷെ അത് അങ്ങനെ കാണലില്ലല്ലോ.
5: അത് പലതും വന്ന് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്ത് വരമ്പത്തൂടെ റിഡ്ജ് പ്ലാസ്റ്റർ ചെയ്ത് വരമ്പ് ആൾക്കാർ കൈക്കോട്ടോണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിലും ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട്
4: കുറഞ്ഞ
5: സമയത്ത് റിഡ്ജ് പ്ലാസ്റ്റിക് മെഷീൻ. അതാണ് വരമ്പെടുക്കുക എന്നുള്ളതാണ് അടുത്ത്. പിന്നെ അടുത്ത കാര്യം ഞാറ് നടുക എന്നുള്ളതാണ്. ഞാറ് നടുക എന്നുള്ള കാര്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ മറ്റൊരു സ്ഥലത്ത് ഞാറ്റിഴി തയ്യാറാക്കിയിട്ട് അവിടുന്ന് പറിച്ച് വിടുന്ന അത് വളഞ്ഞു നിന്ന് കുഴിഞ്ഞു നിന്ന് ചെയ്യേണ്ട ശാരീരിക അധ്വാനം ഉണ്ടാവും. അതേപോലെ ഒരുപാട് സമയം എടുക്കും. അതിന് ഇന്ന് യന്ത്രം അവൈലബിൾ ആണ്, ട്രാൻസ്പ്ലാന്റർ എന്ന് പറയും. ട്രാൻസ്പ്ലാന്റർ തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് നമുക്ക് നടന്നുകൊണ്ട്, ചെറിയതൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒന്ന് ഇരുന്ന് വലിയൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് ഓടിക്കുമ്പോൾ അല്ല, നമ്മളെ ഓടിച്ചാൽ മതി, എന്റെ ബാക്കിൽ ഞാറ് നട്ടോളൂ. നമ്മളിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ ഞാറ്റടി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കും.
4: മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വീഡിയോസിൽ നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ
5: ഇന്ന് കോഴിക്കോട്, പേരാമ്പ്ര, വയനാട്, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വന്നു തുടങ്ങി ഞാറ്റടി. അതേപോലെ ഞാറ്റടി തയ്യാറാക്കാനും യന്ത്രം വന്നു കഴിഞ്ഞു. നേഴ്സറി റൈസിംഗ് മെഷീൻ എന്ന് പറയും. നമ്മൾ ഒരുപാട് ട്രേകളായിരിക്കും. അതിൽ ഒരു ട്രേ നമ്മൾ ഒരു നെല്ല് വെച്ചുകൊടുക്കുക, മണ്ണ് വെച്ചുകൊടുക്കുക, വളം വെച്ചുകൊടുക്കുക. ഈ ട്രേ ഇങ്ങനെ പോകുമ്പം അത് മൂന്നും ഫില്ലായിട്ട് ഞാറ്റടിയുടെ ട്രേ ആവും. അത് ഏഴാം ദിവസം മുളച്ചു വരും. അതിന്റെ പ്രായമാകുമ്പോൾ അതെടുത്തിട്ട് ഈ മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കും. നമുക്ക് അതിന്റെ സ്പീഡുകൾ കൺട്രോൾ ചെയ്യാം, ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാം, നമുക്ക് ഏതാണോ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാറ് നട്ട് കഴിഞ്ഞു, ഞാറ് നട്ട് കഴിഞ്ഞാൽ അടുത്തത് കള പറിക്കുക എന്നുള്ളതാണ്. കള പറിക്കുന്നത് ആൾക്കാരെ കൈകൊണ്ട് പോയി പറിക്കുന്ന രീതിയാണ് ചെയ്തിരിക്കും. ആ സ്ഥാനത്ത് ഇന്ന് പല പല വീഡറുകൾ, മാനുവലി ഉപയോഗിക്കുന്ന ചെറിയ യന്ത്രങ്ങൾ, കോണോ വീഡർ പോലത്തെ വീഡറുകൾ ഉണ്ട്. മോട്ടോർ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി പവർ വീഡറുകൾ അവൈലബിൾ ആണ്, അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നെല്ലിന് ഉപയോഗിക്കുന്നതാണ് മരുന്നടിക്കും. മരുന്നടിക്കുന്ന ആൾക്കാർ പോയിട്ട് മരുന്ന് അത് നമുക്ക് പറമ്പിൽ വരമ്പത്ത് നിന്നുകൊണ്ട്, ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് പവർ സ്പ്രേയർ ഉപയോഗിച്ച് വലിയൊരു ഏരിയ തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും സ്പ്രേയറുകൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നാണ് ഹാർവസ്റ്റിംഗ്, കൊയ്യ എന്നുള്ളത്. അതൊരു ഉത്സവം പോലെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതും വളരെ
4: ഒരു
5: ആധുനിക അധ്വാനം വരുന്നൊരു ഇതാണ് കൊയ്ത്ത് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് യന്ത്രം അവൈലബിൾ ആണ്, കൊയ്യുന്നതിന് വേണ്ടി റീപ്പർ എന്ന് പറഞ്ഞ യന്ത്രമുണ്ട്. കൊയ്ത് ഒരു സൈഡിലേക്ക് വെച്ച് തരും. അതിനും പുതിയ യന്ത്രമാണ് റീപ്പർ ബൈൻഡർ. നെല്ല് കൊയ്ത് കെട്ടിത്തരുന്ന യന്ത്രം അവൈലബിൾ ആണ്, കറ്റ കെട്ടിത്തരും. അതും ഇപ്പൊ അതും മാറിക്കഴിഞ്ഞ് കൊയ്ത്ത് മെതിയന്ത്രം വന്നു കഴിഞ്ഞു. ഈ വലിയൊരു യന്ത്രം പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നെല്ല് കൊയ്ത് മെതിച്ച് നെല്ല് വേറെയും പുല്ല് വേറെ ആക്കി തരും. നെല്ല് ടാങ്കിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് വലിയൊരു ഏക്കർ, ഒരു അഞ്ചാറ് ഏക്കർ കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് സൈഡ് കൊണ്ട് കൊയ്ത് തട്ടിയാൽ മതി. ആ ഒരു യന്ത്രം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ അടുത്തതാണ്, ഇപ്പം നെല്ല് കൈകൊണ്ട് കൊയ്യുകയാണെങ്കിൽ അത് പിന്നെ മെതിക്കണം. ആൾക്കാർ തച്ചിട്ടാണ് മെതിക്കുക. അതിന് പകരം ത്രഷറുകൾ വന്നു കഴിഞ്ഞു, മെതിയന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ നെല്ലും പതിരും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒന്നുകിൽ ഫാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ പഴയ ഓല വെച്ച് കാറ്റ് പോലെ ആക്കും, മെതിക്കാന്ന് പാറ്റിയാന്ന് പറയും. അപ്പൊ അതിന് ഇന്ന് വിന്നോവറുകൾ, വിന്നോവർ മെഷീൻ അവൈലബിൾ ആണ്.
4: നെല്ലും
5: പതിരും നെല്ലും പതിരും വേർതിരിക്കാൻ പറ്റും. പിന്നെ വൈക്കോല ആൾക്കാർ പാടത്ത് കൊയ്തിട്ടും മെതിച്ചതിന് ശേഷം അത് ഇന്ന് കെട്ടും. അത് കെട്ടാൻ യന്ത്രം അവൈലബിൾ ആണ്, ബെയിലർ. ട്രാക്ടറിന്റെ ട്രാക്ടർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നെല്ല് കെറ്റാക്കിയിട്ട് ബെയിൽ ചെയ്യാൻ പറ്റും, ബെയിലറുകൾ. അങ്ങനെ തുടങ്ങി നെൽകൃഷിയിൽ ഇന്ന് ഏകദേശം
4: വന്നു
5: കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും.
4: അതിൽ നമുക്ക് അവരവരുടെ സാമ്പത്തിക ഇതനുസരിച്ച് എന്തും വാങ്ങിയെടുക്കാം, ഉപയോഗിക്കാം.
5: എല്ലാം ഒരാൾക്ക് എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരാൾക്ക് അതിൽ വേണ്ട ഏതെങ്കിലും ട്രാക്ടർ ഉപയോഗിച്ച് ആദ്യത്തെ ഓപ്പറേഷനുകൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ട്രാൻസ്പ്ലാന്റർ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാടക എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെല്ലാം ചെയ്ത് ഒരുക്കി കഴിഞ്ഞൊരാൾക്ക് കമ്പനി ഹൗസ് വാങ്ങിക്കാനോ വാടക എടുക്കാനോ ഉപയോഗിക്കാൻ പറ്റും.
4: ഓക്കെ, പിന്നെ അപ്പൊ ഇതിലിപ്പോ ഉള്ളത് ചിലപ്പോ ഇങ്ങനെ ഇതൊക്കെ യന്ത്രമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെന്താ പണി എന്നുള്ള ചോദിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവിടെ ഓരോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരാൾക്ക് ഇതിനായിട്ട് ജോലി എടുക്കണ്ട, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സമയത്തെ ലാഭിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിനി അടുത്തത് ഈ ചെറുകിട കർഷകരായിരിക്കുമല്ലോ, പിന്നെ വലിയ വലിയ ഇപ്പോൾ പിന്നെ ഒരു വലിയ സാമ്പത്തിക പിന്നെ ലാഭം ആഗ്രഹിച്ചുകൊണ്ട് വലിയ കർഷകരാകുന്നതിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷേ ചെറിയ കർഷകരെ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ യന്ത്രവൽകൃത സമീപനം സഹായകമാവുക?
5: തീർച്ചയായും ഇപ്പം നമ്മൾ ഒരുപാട് വലിയ വലിയ യന്ത്രങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ ചെറിയ ചെറിയ യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതേപോലെ ചെറിയ ചെറുകിട ആൾക്കാർക്ക് ചെറിയ ചെറിയ സ്ഥലം ഉണ്ടാകാം, ഒരു ഏക്കർ രണ്ട് ഏക്കർ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകാം. അങ്ങനത്തെ അവർ അത് മൊത്തമായിട്ട് അവരൊറ്റക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളി വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് വളരെ സമയം ഉപയോഗിക്കും, എടുക്കും. ആ സ്ഥാനത്ത് അവർക്ക് ചെറിയൊരു ട്രാക്ടറോ അല്ലെങ്കിൽ ചെറിയ മണ്ണളക്കുന്ന ഗാർഡൻ ടില്ലറുകളുണ്ട്, അതേപോലെ പവർ ടില്ലറുകൾ, ചെറിയ ട്രാക്ടറുകൾ, അതേപോലെ കുയ്യെടുക്കുന്ന യന്ത്രങ്ങൾ, മരം മുറിക്കുന്ന യന്ത്രങ്ങൾ, കാട് വെട്ടുന്ന, അങ്ങനെ ചെറിയ ചെറിയ യന്ത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കും വലിയൊരു സമയം ചെയ്യുന്ന അധ്വാനം ചെറിയൊരു സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും.
4: അതാണ് ഒരു ചെറുകിട കർഷകരെ സഹായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ കൂടാതെ ഈ യന്ത്രവൽക്കരണത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് കാർഷിക യന്ത്രങ്ങൾ, ഇപ്പം നെൽകൃഷിൻ്റെ നമ്മൾ ഏറ്റവും ഇതിന് നമ്മൾ പറഞ്ഞു, പക്ഷേ നെൽകൃഷി മാത്രമല്ല, വാഴയുണ്ട്, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ വൈവിധ്യമാർന്ന കേരളത്തിൻ്റെതായ കുറേ സംഗതികളുണ്ട്. അപ്പം ആ അതിലെന്തൊക്കെ ഇതുപോലെ അപ്ഡേഷൻ അതിൽ യന്ത്രവൽകൃത മേഖലയിൽ വന്നിട്ടുണ്ടോ?
5: അതുപോലെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെല്ലാണ്. അപ്പോൾ നെല്ലിൻ്റെ നമ്മൾ ഏറ്റവും സെറ്റ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേ നെല്ല് പോലെ തന്നെയുള്ള ഒരു പ്രധാനമാണ് തെങ്ങ്. തെങ്ങ് കേരളത്തിൽ നല്ലൊരു കൃഷിയാണ്. അപ്പോൾ തെങ്ങിൽ ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെങ്ങിൽ കയറുന്നൊരു ബുദ്ധിമുട്ടാണ്. തെങ്ങിൽ കയറാൻ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ തെങ്ങിൽ കയറുന്ന പല പല മെഷീൻസ് ഉണ്ട്, പല നമ്മളെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തും പുറത്ത് ഡെവലപ്പ് ചെയ്തതായിട്ട് പല പല യന്ത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മറ്റവർക്ക് തെങ്ങിൽ കയറുന്ന ആൾക്കാർക്ക് അധ്വാനം കുറയ്ക്കാൻ പറ്റും, വളരെ ആയാസരഹിതമായിട്ട് കയറാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി യുവാക്കളൊക്കെ ഇതിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും മെയിൻ പ്രശ്നം തെങ്ങുമായി ബന്ധപ്പെട്ട്. അതൊരു വിധം ഒരു
4: പരിധിവരെ
5: പരിഹരിച്ചു വന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യമാണ് അത്, അതിന് കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് മെഷീൻ വെച്ച് ആൾക്കാർ കയറുന്നത്. ഇത് ആൾക്കാർ കയറാതെ തന്നെ മോട്ടറൈസ്ഡ് മെഷീൻ ഇന്ന് വന്നു തുടങ്ങി. നമ്മൾ കയറി ഇരുന്നാൽ മതി, ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ബൈക്കിൻ്റെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ തെങ്ങിന് മുകളിൽ പോയിട്ട് തേങ്ങ പറിച്ച് ഇത് ഇത് കേരളത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്നിനെ കുറച്ച് ഡെമോൺസ്ട്രേഷൻ നടന്നു. ഏകദേശം 100,000 രൂപേൻ്റെ അടുത്ത് വില ഉണ്ട്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു പുതിയ സാധനം വരുമ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ടാവും. അപ്പോൾ അതും കേരളത്തിൽ വന്നു തുടങ്ങി. ഡെമോൺസ്ട്രേഷൻ മലപ്പുറം പല ഭാഗങ്ങളായിട്ട് വന്ന് കഴിഞ്ഞു, ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. കയറി ഇരുന്നാൽ മതി, അത് തന്നെ നമുക്ക് കവുങ്ങിലും ഉപയോഗിക്കാം. അതിൻ്റെ ചെറിയ ഡയമെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്ത് തെങ്ങിനെ മുകളിൽ കയറാൻ പറ്റും. പിന്നെ തെങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തെങ്ങ് തുറക്കുക എന്നുള്ളത്, നമ്മൾ വർഷാവർഷം ഒരു വർഷത്തിൽ രണ്ട് വർഷത്തിൽ തെങ്ങ് തുറന്ന് വളം. അപ്പോൾ ഇത് ആൾക്കാർ കൈക്കോട്ടോണ്ട് ചെയ്യുന്നതാണ്. അതായത് പക്ഷേ ഒരു മണിക്കൂർ അര മണിക്കൂറൊക്കെ എടുക്കുന്ന പണിയാണ്. അതിന് യന്ത്രങ്ങളുണ്ട്, ഗാർഡൻ ടില്ലറുകൾ അല്ലെ പവർ ടില്ലർ. പവർ ടില്ലറിന്റെ മുകളിൽ ചെറിയൊരു അറ്റാച്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് തുറക്കാൻ പറ്റും. ഒരാൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ചെയ്യുന്ന പരിപാടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉണ്ടോ തെങ്ങ് തുറക്കാൻ പറ്റും. തെങ്ങ് ബന്ധം ഈ രണ്ട് കാര്യമാണ് ഉള്ളത്. പിന്നെ ഒന്നുള്ള കാര്യം തേങ്ങ പൊളിക്കുക എന്നുള്ളത്. തേങ്ങ പൊളിക്കുക, നമുക്ക് വീട്ടിൽ ചെറിയ തേങ്ങ പൊളിക്കാം. അതും ഈ ഒരു കാർഷിക യന്ത്രമാണ്, കേരമിത്ര എന്ന് പറയും. കേരമിത്ര എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്തൊരു യന്ത്രമാണ്, നമ്മൾ വീട്ടിൽ കാണുന്ന കേരമിത്ര. പക്ഷെ ഒരു കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ സദാ പാര, പാരന്റെ മുകളിൽ ആൾക്കാർ ഇരുന്നിട്ട് ചെയ്യാണ്. അപ്പോൾ അത് കുറച്ച് അപകടം പിടിച്ച പണിയാണ്. അതിന് ഇന്ന് കാർഷിക യന്ത്രം തേങ്ങ പൊതിക്കുന്ന യന്ത്രങ്ങൾ അവൈലബിൾ ആണ്. ഒരു മണിക്കൂറിൽ 300 മുതൽ 500 വരെ തേങ്ങ പൊളിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ തെങ്ങുമായി ബന്ധപ്പെട്ട്, പിന്നെ അതേപോലെ തേങ്ങ ഉണക്കുന്നതിന് പണ്ടൊക്കെ ആണെങ്കിൽ ചേ എന്ന് പറയും, തേങ്ങ ഇങ്ങനെ കൊപ്ര തേങ്ങ കമത്തി വെച്ച് അടിയിൽ തീ കൊടുക്കും. അപ്പൊ അതും ചില അപകടങ്ങൾ ചേ മൊത്തം കത്തിപ്പോകാനുള്ള പല സ്ഥലങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിന് ഡ്രയറുകൾ അവൈലബിൾ ആണ്, ചെറിയ ഡ്രയർ 100 തേങ്ങ ഉണക്കണമെങ്കിൽ ചെറിയ ഡ്രയർ ഉണ്ട്, 1000 തേങ്ങ ഉണക്കണമെങ്കിൽ അങ്ങനത്തെ ഡ്രയർ, വലിയ വലിയ ഡ്രയറുകൾ, അത് ഇലക്ട്രിക് ഓപ്പറേറ്റഡ് ഉണ്ട്, വിറക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ വെളിച്ചെണ്ണ ആട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ എക്സ്പെല്ലറുകൾ, പല ടൈപ്പുള്ള ചെറുതും വലുതുമായ എക്സ്പെല്ലർ, നമ്മുടെ വീട്ടിൽ ചെറിയ കൊപ്ര ആട്ടണമെങ്കിൽ ചെറുത് അവൈലബിൾ ആണ്, വീട്ടിൽ തന്നെ എക്സ്പെല്ലറുകൾ അവൈലബിൾ ആണ്.
4: നമ്മളെ
5: നമുക്ക് കുറച്ചൊരു കിലോ കൊപ്ര ഉണക്കി വെച്ചാൽ ആവശ്യ സമയത്ത് ആട്ടിയെടുക്കാൻ പറ്റുന്ന എക്സ്പെല്ലറുകൾ അവൈലബിൾ ആണ്. വലിയ നമുക്കൊരു മില്ലായി തുടങ്ങണമെങ്കിൽ പലതല എക്സ്പെല്ലറുകളും അവൈലബിൾ ആണ്. ഇത് തെങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയണേ. പിന്നെ നമ്മുടെ, ഞാൻ വയനാടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം വയനാടിനെ മരിച്ചുകൊണ്ട് തന്നെ തേയില, ഏറ്റവും കൂടുതൽ തേയിലുള്ള ഒരു സ്ഥലമാണ് വയനാട് മൂന്നാർ മംഗല്. തേയില ആൾക്കാർ പോയിട്ട് കൈകൊണ്ട് തളിര് നുള്ളിയെടുക്കണം, അതിന് മെഷീൻസ് യന്ത്രം അവൈലബിൾ ആണ്, ടീ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന മെഷീൻസ്. അത് ഏകദേശം ഒരു തൊഴിലാളി ഒരു ദിവസം ചെയ്യുന്നത് പണി 1 മണിക്കൂർ കൊണ്ട് അത്രയ്ക്ക് കിട്ടും, തേയില നുള്ളിയെടുക്കാൻ പറ്റും, തേയില ഹാർവെസ്റ്റിങ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വാഴക്കൃഷി, കേരളത്തിലുള്ളൊരു വാഴക്കൃഷിയാണ്. വാഴക്കൃഷിയിൽ ഇപ്പോൾ വാഴൻ്റെ ഊന്ന് കൊടുക്കുന്നതിന് കുഴിയെടുക്കാൻ യന്ത്രം, അല്ലെങ്കിൽ വാഴക്കന്ന് കുഴിച്ചിടാൻ യന്ത്രം, കുഴിയെടുക്കുന്ന യന്ത്രങ്ങൾ അവൈലബിൾ ആണ്. വാഴക്കുല മൂടുന്നതിന്, വാഴക്കുല മൂടി തുണി പോലത്തെ ക്ലോത്ത് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ എലി തത്ത അങ്ങനത്തെ അറ്റാക്കുകൾ കുറയ്ക്കാൻ പറ്റും. അതേപോലെ ആ കായയുടെ തനി കളറും അതിൻ്റെ ക്വാളിറ്റിക്ക് കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള വാഴക്കുല മൂടുന്നതിനുള്ള യന്ത്രം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതാണ് കാള വെച്ച് നിലം ഉയ്യുന്നത്, അതിന് ട്രാക്ടർ വെച്ച്, ട്രാക്ടർ ഓപ്പറേറ്റർ വെച്ച് നിലം ഉയ്യുന്ന യന്ത്രങ്ങൾ, ട്രാക്ടർ ഓപ്പറേറ്റർ റോട്ടവേറ്റർ വെച്ച് നിലം ഉയ്യാൻ പറ്റും. നിലം അതേപോലെ വരമ്പെടുക്കുന്നത്, നേരത്തെ പറഞ്ഞ റിഡ്ജ് ബ്ലാസ്റ്റിംഗ്, അതുപോലെ തന്നെ വേറൊന്ന് ഫെറോ ഓപ്പണർ അല്ലെങ്കിൽ റിഡ്ജർ, ബണ്ട് ഫോർമർ അങ്ങനെ പറഞ്ഞാലുമ്പോൾ ഇപ്പോൾ വരമ്പെടുത്ത് കൃഷി നടന്ന് ഇപ്പോൾ കൃഷികളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം മഞ്ഞൾ, കപ്പ, കൂർക്ക അങ്ങനത്തെ വരമ്പെടുത്തിട്ടാണ് നടണ്ട്. അപ്പോൾ അതിന് ബണ്ട് ഫോർമർ വിളണം. ഇപ്പോൾ ട്രാക്ടർ അങ്ങോട്ട് ഓടിച്ചു പോയി കഴിഞ്ഞാൽ പുറകിൽ ഒരു വരമ്പായി നട്ടാൽ മതി. അങ്ങനത്തെ യന്ത്രം ഇന്ന് കേരളത്തിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ നമ്മളെല്ലാം കാണുന്നതാണ് പുല്ല് വെട്ടുന്നത്, കാട് റോഡ്സിലൊക്കെ കാണാൻ കാട് വെട്ടുന്ന യന്ത്രം, ബ്രഷ് കട്ടർ. അത് സുലഭമായി കഴിഞ്ഞു, പക്ഷെ അതിൻ്റെ ലേറ്റസ്റ്റ് ഉണ്ട്, ട്രാക്ടറിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന യന്ത്രങ്ങളുണ്ട്. അത് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ കാട് വെട്ടാൻ പറ്റും, ഫ്ലെയിൽ മോവർ എന്ന് പറയും. കാട് മൊത്തം വലിയൊരു ഏരിയയിൽ ചെറിയ സമയം കൊണ്ട് കാട് വെട്ടാൻ പറ്റുന്ന യന്ത്രങ്ങളുണ്ട്. പിന്നെ മരുന്ന് തളിക്കുന്നതിന് സ്പ്രെയറുകൾ, മാനുവൽ സ്പ്രെയറുകൾ, എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന സ്പ്രെയറുകൾ, അങ്ങനെ സ്പ്രെയറുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് കമ്പ് വെട്ടുന്ന നിലത്ത് നിന്നുകൊണ്ട് തന്നെ പ്രൂണറുകൾ അവൈലബിൾ ആണ്. പിന്നെ പലതല തോട്ടികൾ, ഫുഡ് പ്ലക്കർ, ചക്ക മാങ്ങ പറിക്കുന്നതിനുള്ള തോട്ടികൾ നിലത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആണ്. പിന്നെ നെല്ല് ഉണക്കുന്നതിന്, നെല്ല് മാത്രമല്ല പല ഭാരങ്ങൾ, ജാതി, ഏലം തുടങ്ങിയ കാര്യങ്ങൾ ഉണക്കുന്നതിന് ഡ്രയറുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് വറക്കുന്നതിന് വറക്കുന്ന റോസ്റ്ററുകൾ അങ്ങനെ തുടങ്ങിയാണ്. പിന്നെ അത് കവുങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കവുങ്ങുമായി ബന്ധപ്പെട്ട് ഇതേപോലെ കവുങ്ങിൽ കയറുക എന്നുള്ളതൊരു അധ്വാനം ഉള്ള പണിയാണ്. കവുങ്ങിൽ കയറാതെ തന്നെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടക്ക വറയ്ക്കാൻ പറ്റും. പിന്നെ അടക്ക പൊളിക്കുക എന്നുള്ളത് അതിലും വലിയൊരു പണി, അതിന് അടക്ക പൊളിക്കുന്ന ചെറിയ യന്ത്രങ്ങളും അതേപോലെ വലിയ യന്ത്രങ്ങളും, അടക്കം ഇട്ടുകൊടുത്താൽ പൊളിച്ചു തീരുന്ന യന്ത്രങ്ങളും അവൈലബിൾ ആണ്. പിന്നെ അർബാന, നമ്മളെല്ലാം സുലഭമായി കാണുന്നതാണ്, അതിന് മോട്ടോർ വന്നു കഴിഞ്ഞു, നമ്മൾ വെയിറ്റ് നമ്മൾ എടുക്കണ്ട, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു 4 ചാക്ക് തേങ്ങയോ വളോ എന്ത് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഇരുന്ന് ഉപയോഗിക്കുന്ന വന്ന് ഐറ്റി പോലത്തെ ഇരുന്ന് ഉപയോഗിക്കുന്ന മോട്ടോ കാർട്ടുകൾ വന്നു കഴിഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞു വരമ്പെടുക്കുന്ന, അതേപോലെ തന്നെ ചാലെടുക്കുന്ന യന്ത്രം, ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ചാലെടുത്ത് അതിനും ട്രാക്ടറിൻ്റെ ഉപയോഗത്തിൽ ഫെറോ ഓപ്പണറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാലെടുക്കുന്ന യന്ത്രം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇന്നിപ്പം നിൽക്കുന്ന ഏറ്റവും ഒരു മോഡേൺ യന്ത്രമാണ് അഗ്രികൾച്ചർ ഡ്രോൺ. ഡ്രോൺ വന്ന് ഇതൊക്കെ ചെറിയ ചെറിയ യന്ത്രങ്ങളാണ്, കാർഷിക ഡ്രോൺ. അപ്പം നമ്മൾ കാണുന്നത് ക്യാമറ ഡ്രോൺ ആണ്, അഗ്രികൾച്ചർ ഡ്രോൺ വന്നു കഴിഞ്ഞു. ഡ്രോൺ വന്നു കഴിഞ്ഞാൽ ഡ്രോൺ മെയിൻലി ഉപയോഗിക്കുന്നത് വെച്ചാൽ വളം തളിക്കുന്നതിന്, അതേപോലെ മരുന്ന് തളിക്കുന്നതിന്. ഇപ്പം നെല്ലിനൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് 500 മീറ്റർ റേഡിയസിൽ മരുന്ന് തളിക്കാൻ പറ്റും, വലിയൊരു ഏരിയ. അതും 1 ഏക്കർ നമുക്ക് 8 മിനിറ്റ് കൊണ്ട് മരുന്ന് തളിക്കാൻ പറ്റും. 1 ഏക്കർ അല്ലാതെ ജനങ്ങൾ കർഷകൻ ചെയ്യുകയാണെങ്കിൽ ദിവസത്തെ സാധ്യമാണ്, നമുക്ക് 8 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഈ ഡ്രോൺ ഉപയോഗിച്ച് വിത്തിടുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. അപ്പം വരും കാലഘട്ടത്തിൽ അത് വിത്തിടുന്നത് വരെ
4: ഇതൊക്കെ വൻകിട കൃഷി രീതികൾക്കാണ് കൂടുതൽ.
5: അതെ അതെ, ഈ ഡ്രോണൊക്കെ വലിയൊരു ഏരിയയിലേ ചെയ്യാൻ പറ്റും. ഡ്രോൺ മെയിൻലി ഡ്രോൺ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റൂല, നെൽകൃഷി അതേപോലെ തേയിലക്ക് മരുന്നടിക്കുക, ഹൈറ്റ് കുറഞ്ഞ കൃഷികൾക്ക് മരുന്നടിക്കാനാണ് ഡ്രോൺ പോയത്.
4: റബ്ബറിന്
5: നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡ്രോൺ നമുക്ക് കാണണം. റബ്ബറിന്റെ ഇടയിൽ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഡ്രോൺ കാണില്ല, മരത്തിന് പേടിക്കും. അപ്പൊ പരന്ന മെയിൻലി നെല്ലാണ് നമുക്ക് ഏറ്റവും സൂട്ട്, നെല്ല്, പച്ചക്കറികൾ, ഇഞ്ചി, അതങ്ങനത്തെ തേയില, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡ്രോൺ നമുക്ക് കണ്ടാലേ ഉപയോഗിക്കാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റും. റബ്ബർ ആണെങ്കിൽ റബ്ബറിന്റെ റബ്ബർ നിൽക്കുന്നതിന്റെ മുകളിലൊരു സ്ഥലം നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
4: ഈ റബ്ബറിന് പണ്ട് ഹെലികോപ്റ്ററിൽ റബ്ബറിന് അങ്ങനെ ചെയ്യുന്ന
5: രീതി, അതത്രയും മുകളിലാണ്. അത്രയും ചുരുക്കി പറയുകയാണെങ്കിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ചില ചില യന്ത്രങ്ങളാണ്, കുറച്ച് യന്ത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞത്.
4: അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് യന്ത്രവൽക്കൃതവുമായി ബന്ധപ്പെട്ട ചെറുകിട വൻകിട കൃഷിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ വിപുലമായ സംവിധാനങ്ങളും സാങ്കേതിക രീതികളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ജനക്ഷേമ പരിപാടി നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള യൂനുസ് അത്തിക്കോട് സാറിന് ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ജനക്ഷേമം പ്രോഗ്രാമായിരുന്നു. കർഷകർക്കായി യന്ത്രവൽകൃത സൗകര്യങ്ങൾ എന്ന വിഷയത്തിൽ യൂനുസ് അത്തിക്കോടും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. നാം ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
1: മാഷാല്ല, ഇനി നമ്മൾ ഏവരും ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിക്കൊണ്ട് നമ്മുടെ മനസ്സുകൾക്ക് കുളിർത്തന്നലായി നമ്മോടൊപ്പം എന്നും നിലകൊള്ളുന്ന സ്നേഹക്കൂട് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലാഹി, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്ര.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല അലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്, സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ സ്നേഹക്കൂട് നമ്മൾ ചർച്ചക്കെടുക്കാറുള്ളത് റേഡിയോ ശ്രോതാക്കളും റേഡിയോയെ ആദ്യമായി അറിഞ്ഞ ആളുകളുമൊക്കെ അവരുടെ മാനസിക വിഷമങ്ങൾ അയച്ചു തരുന്നത്, അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ സ്നേഹക്കൂടിൻ്റെ ചർച്ചകൾ എടുക്കാറുള്ളത്. ആർക്കും റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ, പരിസര പ്രദേശത്തുള്ള അറിയുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ സമൂഹത്തിന് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഏത് വിഷയവും റേഡിയോയോട് തുറന്ന് ചോദിക്കാനുള്ള അവസരമുണ്ട്. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു സ്നേഹക്കൂട് എന്നുള്ള പ്രോഗ്രാം മാത്രമല്ല, ധാരാളം ഉപകാരപ്രദമായ പരിപാടികൾ റേഡിയോയിലുണ്ട്. അതിൻ്റെ യൂട്യൂബ് ചാനൽ പീസ് റേഡിയോ എന്ന പേരിൽ, അതുപോലെ തന്നെ സ്നേഹക്കൂട് മാത്രമായി സംപ്രേഷണം ചെയ്യുന്ന സ്നേഹക്കൂട് പീസ് റേഡിയോ എന്ന ചാനൽ, അതുപോലെ തന്നെ പീസ് റേഡിയോയുടെ ഫേസ്ബുക്ക് പേജ്, ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയും അതിലൂടെ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കാനും പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ്. നമുക്ക് ഇന്ന് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ കടന്നു പോകാമെന്ന് തോന്നുന്നു. റേഡിയോയിലേക്ക് ഒരു സഹോദരൻ അയച്ചത് ഇങ്ങനെയാണ്, ഒരു ആയത്ത് തുടക്കത്തിൽ എഴുതിക്കൊണ്ടാണ് അതിലുള്ളത്. വൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഐബാദിക്കും വ ഇമാഇക്കും എന്ന് തുടങ്ങുന്നൊരു ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയണത് ഇത് സൂറത്തു നൂറിലെ ആയത്താണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? ഇന്ന് വിവാഹ ചെലവുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഒരു സത്യവിശ്വാസിയായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സാധാരണക്കാരനാണെങ്കിൽ വിവാഹം ഒരൽപ്പം പ്രയാസമായി തോന്നുന്നു. അള്ളാഹുവിനറിയാം, പ്രവാചകൻ്റെ ചരിത്രത്തിലും ഒന്നുമില്ലാത്തവരെ പ്രവാചകൻ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഫിത്നകളുള്ള കാലത്ത് ഒരു സത്യവിശ്വാസിയായ വ്യക്തിക്ക് വളരെ പ്രയാസമാണ് കല്യാണം കഴിക്കാതെയുള്ള ജീവിതം, അല്ലെങ്കിൽ കല്യാണം വൈകിപ്പിക്കുന്നത്. പക്ഷേ ആരും ഇന്നത് കണ്ടറിയുന്നില്ല. അല്പം ദീനുള്ളവർ പോലും ഇത്തരം വിഷയത്തെ പറ്റി പറയുമ്പോൾ അവർ ഭൗതികത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്നു. വീടായിട്ടില്ലല്ലോ, ജോലിയായിട്ടില്ല, അല്ലെങ്കിൽ പ്രായം 22-23 ആയിട്ടല്ലേ ഉള്ളൂ, ഇനിയും ധാരാളം സമയമുണ്ട്. അവർ അവരുടെ പഴയ ചിന്ത വെച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്നാൽ അവർ ഇതിൻ്റെ ഗാംഭീര്യത്തെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ഒരു ദീനുള്ള കുടുംബത്തോട് വിവാഹത്തെപ്പറ്റി അന്വേഷിച്ചാൽ തന്നെ അവരുടെ മകളും ഉപ്പയും ഉമ്മയും ദീനുള്ളവരാണെങ്കിലും മാതാപിതാക്കളും ഭൗതിക കാര്യത്തിൻ്റെ പേരിൽ ഭയപ്പെടുന്നു. എന്താണിതിന് പ്രതിവിധി? എൻ്റെ ഒരു നിഗമനമാണ്, നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൻ്റെ പേരിൽ ഇപ്പോഴും ക്ലാസുകൾ അല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ ആയി വരുന്നേയുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ പണ്ടു മുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കുകയും ആ കാലഘട്ടത്തിലുള്ള ഫിത്നകളെ ഭയന്ന് നിങ്ങൾ വേഗം കല്യാണം കഴിക്കുകയും കല്യാണം കഴിക്കാത്തവരെ കഴിപ്പിച്ചു കൊടുക്കുകയും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് നിലവിൽ അവർക്ക് ജോലിയൊന്നുമില്ലെങ്കിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും തവക്കുലും കൊണ്ട് വിവാഹം അന്വേഷിച്ചുകൂടെ?
7: വളരെ ഡീറ്റെയിലായ ക്വസ്റ്റ്യനാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം, ഈ കുറേ പുര നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്നതാണ്. സാധാരണ ഈ പെൺകുട്ടികളെ കല്യാണ കാര്യത്തിൽ പാരൻസിന് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ തന്നെ ആകെ ബേജാറിൽ തുടങ്ങും. മാത്രമല്ല ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ കെട്ടിക്കാനുള്ളതാണ് അതുകൊണ്ട് അടിച്ചവർ, പിന്നെ നിന്നെ കെട്ടിക്കാനുള്ളതാണ് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനെ പഴമക്കാരങ്ങനെ പറഞ്ഞ് ഇന്ന് വളരെ നെഗറ്റീവായി പെൺകുട്ടികളെ അതെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സന്ദർഭത്തിൽ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് അത്ര തന്നെ ടെൻഷൻ ഇല്ല. അത് പിന്നെ ഒരു ടെൻഷനിലേക്ക് എത്തലെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് 25 പിന്നിട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു 27 ആകുമ്പോൾ പെൺകുട്ടികളെ കാര്യത്തിൽ ഒരു 16 ടെൻഷനായതുപോലെ എന്ത് ചെയ്യും, ടെൻഷനാണ് ഒരു ചുറ്റുപാടാണ് ഉള്ളത്. അത് ഉത്ബോധനങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നിനക്ക് അഭിപ്രായമല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ആവേണ്ട ഒരളവിൽ ചർച്ചയാവുന്നുണ്ട്, നിക്കാഹിൻ്റെ സദസ്സുകളിലും ബാക്കിയൊക്കെ പൊതുവെ. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിലുള്ള സ്കോളേഴ്സ്, പ്രഭാഷകർ, സഹപ്രവർത്തകരൊക്കെ അത് പൊതുവെ നന്നായി പറയുന്ന ആൾക്കാരാണ്. എന്നാൽ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹം ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങളിൽ സാമ്പ്രദായികമായ കുറേ രീതികൾ സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, ആ സുഹൃത്ത് ഇതിൽ ഉത്ബോധനങ്ങളില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഉത്ബോധിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തന്നെ കോട്ടിയതായത്തുണ്ടല്ലോ, വങ്കിഹുൽ അയാമാമിക്കും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും ഈയക്കുൻ ഫുഖറ യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലി. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ അടിമകളെയും അല്ലാത്തവരെയൊക്കെ വിവാഹം കഴിച്ച് കൊടുക്കുക, സ്വതന്ത്രന്മാരെയും അടിമകർക്കൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുക. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ മദീനയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് കുറേ പെൺകുട്ടികളെ ഫോട്ടോ ഒരു ആൽബം ഇങ്ങനെ തൊക്കത്തും വെച്ചിട്ട് ഒരാളിങ്ങനെ നടക്കുക, അയാൾക്ക് ബ്രോക്കർ എന്നാണ് പേര്, അയാൾ 100 നുണ പറഞ്ഞ് പറ്റിച്ച് ഒപ്പിച്ച് ഒരു കല്യാണം ഉണ്ടാക്കി അതിൽ നിന്നുള്ളൊരു പൈസ വാങ്ങി അങ്ങനെ പോവുക എന്നതല്ല. അല്ലെങ്കിൽ വളരെ ബ്ലാങ്ക് സ്പേസിലേക്ക് മെസ്സേജ് അയച്ചിട്ടിട്ട് അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതുമല്ല. അതിലൂടെ പരിശോധിച്ച് ശരിയായ ഒരാളെ കണ്ടെത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. മറിച്ച് ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ വിവാഹകാര്യത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബമാണെങ്കിൽ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, സമൂഹമാണെങ്കിൽ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ, അവർക്ക് യുവതീ യുവാക്കളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ ശരിയായ ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ കുടുംബത്തിലുണ്ട്, അയൽപ്പക്കത്തുണ്ട്, നമ്മുടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ പരിസരത്തുണ്ട്. ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹകാര്യത്തിൽ ഒന്ന് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അതൊരു സാമൂഹിക ബാധ്യതയാണ്. സാമൂഹിക ബാധ്യത വ്യക്തിബാധ്യതയായി മാറുന്നത് വിവാഹം കഴിക്കേണ്ട വ്യക്തിയുമായുള്ള ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് കൂടുതൽ കടപ്പാടായി വരിക.
6: ഈ സാമൂഹിക ബാധ്യത എന്ന് പറഞ്ഞത് ശരിക്ക് ഫർള് കിഫായ,
7: ഫർള് ഐൻ, അതെ,
6: ആ രൂപത്തിൽ തന്നെയുള്ള നിലവാരത്തിലേക്ക് അത് എത്തുന്നതാണ്.
7: അങ്ങനെ ഖുർആന്റെ വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. രണ്ടാമത്തൊരു കാര്യം അത് അങ്ങനെ തന്നെയാണെന്ന് പറയാനുള്ള ഒരു കാര്യം, വിവാഹം എന്നുള്ളത് ഇസ്ലാമിൽ മുമ്പ് നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ചോയ്സ് അല്ല. യാ മാഅശറ ശബാബ് മനിസ്തത അമിൻകും ഫലിയതസവ്വജ്. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരോട് വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് അതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫൈനഹു അഖല്ലുൽ ബസർ വ അഹ്സനുൽ ഫർജ്, അത് കണ്ണിനെ അടച്ചു കളയുന്നതാണ്. അതേപോലെ തന്നെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുന്നതാണ്. ഇത് പാരൻസ് മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാർ അവർ പാറി പറന്ന് നടക്കണം, അവരവരുടെ ജോലിസ്ഥലത്തും ബാക്കിയുള്ളടത്തൊക്കെ അവർക്ക് അവരുടേതായ പ്രൈവസികളുണ്ട്. അപ്പം നമ്മൾ ഒരു ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ടും അവരെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടും താല്പര്യപ്പെടുത്താത്തത് കൊണ്ടും അവസരം ഒരുക്കാത്തത് കൊണ്ടും അവർ ഇതുപോലത്തെ കാര്യങ്ങളിൽ ലൈംഗിക രംഗത്തൊക്കെ അവർക്ക് വീഴ്ച പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും
6: മാതാപിതാക്കൾക്കായിരിക്കും.
7: മാതാപിതാക്കൾ അതിൽ കണിശമായ വിഷയം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, പാനീയന്മാരൊക്കെ ഉണ്ടാവും, ജ്യേഷ്ഠന്മാർക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. ജ്യേഷ്ഠന്മാർക്കതിൽ ഉത്തരവാദിത്തമുണ്ട്. ജ്യേഷ്ഠന്മാർ ആ കാര്യം സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോഴൊക്കെ വരുന്നൊരു പ്രശ്നം സാമ്പത്തിക സാഹചര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു തൊഴിലുമില്ല, കൂലിയില്ല, ഉത്തരവാദിത്വമില്ല, ചുമതലയില്ല, അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. കാരണം മനിസ്തതാമിൻ കുമൽ ബാ, ഈ ബാഅത്ത്, നിങ്ങളിൽ ബാഅത്ത് എത്തിയവർ കല്യാണം കഴിക്കാന്നാണല്ലോ. ബാഅത്ത് എന്ന് പറയുന്നത് വെറും ലൈംഗികത മാത്രമല്ല, പണ്ഡിതന്മാരുടെ ഒരു വിശദീകരണ പ്രകാരം താൻ വിവാഹം കഴിച്ച് ഏറ്റെടുക്കുന്ന കുട്ടിയെ സംരക്ഷിക്കാനുള്ള ആരോഗ്യവും അനുബന്ധങ്ങളും സാമ്പത്തികമൊക്കെ ഉണ്ടാവുക എന്നുള്ളതും അതിൽ പെട്ട തന്നെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ പ്രായമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഓൻ്റെ പരിപാടി ടി വി എസ് ആണ്, തെക്ക് വടക്ക് സർവീസാണ്. നേരം വെളുക്കുമ്പോൾ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പോകാനുണ്ട് ഇറങ്ങും, എന്നിട്ട് ഉച്ചക്ക് ചോറയക്കാനാകുമ്പോൾ വരും, എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇറങ്ങിങ്ങാണ്ട് വേറൊരു കുപ്പായിട്ട് കണ്ടാണ് പോവും, പിന്നെ രാത്രി ആകുമ്പോൾ വരും. അയ്യമ്മ ഇപ്പം കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായൊരു എന്തെങ്കിലും ഒരു 10 rupees അവസാനം അവൻ്റെ വൈഫിന് അവളുടെ ഇന്നർവെയേഴ്സ് വരെ വാങ്ങാനും വാപ്പാൻ്റെ അടുത്ത് എങ്ങാണ്ട് പൈസ വയ്ക്കാൻ പറ്റില്ലല്ലോ, അതിലൊന്നും സംശയമല്ല. അതൊരു പ്രശ്നമാണ്. എന്നാൽ അതേ സമയത്ത് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവനാകെ 10-25 rupees സാലറി ഉള്ളൂ, അതൊരു പ്രശ്നമാണ്. അവന് പി എസ് സി കിട്ടട്ടെ, അവന് പി എസ് സി കിട്ടുന്നെന്ന് ഉറപ്പ്,
6: അതെ,
7: അവന് അങ്ങനൊരു ജോലി കിട്ടട്ടെ, ഇങ്ങനൊരു ജോലി കിട്ടട്ടെ, എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കുറേ വൈകും. പ്രായം കുറേ വൈകിയ പിന്നെ ഈ വിവാഹ അന്വേഷിച്ചെല്ലണ കുട്ടികൾ ഇയാൾക്ക് എന്തുകൊണ്ട് ഇത്രയും കാലം പെണ്ണ് കിട്ടിയില്ല, അപ്പോൾ അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണ് എത്തുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബിയാനോട് പറഞ്ഞൊരു സംഭവം കഴിഞ്ഞൊരു നമ്മുടെ എപ്പിസോഡിൽ അബ്ദുറഹ്മാൻ കോട്ട് ചെയ്തിരുന്നല്ലോ. ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പ്രവാചകൻ ചോദിച്ചു, അലാ തതസവ്വജ് യാ റബിയാ, റബിയാ നീ കല്യാണം കഴിക്കണില്ലേ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, മാ ഉരീദു അൻ അതസവ്വജ്, വിവാഹം എൻ്റെ പ്ലാനിലില്ല. അപ്പോൾ റസൂലുള്ള വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, മാ ഇന്ദി മാ യുഖീമുൽ മർആ, ഒരു പെണ്ണിനെ കൊണ്ട് നടക്കാനുള്ളത് കാമറണ നിന്നു എന്നാണ്. കാമ യുഖീമു പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ, കൊണ്ട് നടക്കാനുള്ള സംഗതികൾ എൻ്റെ അടുത്തില്ല. വമാ ഉഹിബ്ബു അൻ യുഷ്ഗിലനി അൻകശൈ, അങ്ങനെ കൊണ്ട് നടക്കാനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഞാൻ സമ്പാദിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സേവനം ചെയ്യുക, നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് നഷ്ടപ്പെടും. ഞാൻ ജോലിക്കൊക്കെ പോകേണ്ടി വരും, ഇപ്പോൾ ഫുൾ ടൈം നിങ്ങളെ കൂടെയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത്, ഫഇന്നക ഇൻ തസവ്വജ്ത ജാഅക റിസ്ഖുഹ, നീ അവളെ കല്യാണം കഴിച്ചാൽ അനക്കുള്ള റിസ്ക് വരും, അനക്കുള്ള റിസ്ക് വരും. അപ്പം വിവാഹം എന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാമ്പത്തിക ജീവിതത്തിനും മുന്നോട്ട് പോക്കിനൊക്കെ വഴി തുറക്കുന്ന ഒന്നാണ്. അത് ഖുറാനിലെ നമ്മൾ ഈ ആദ്യത്തെ ആയത്തിലുണ്ട്, ഇയക്കൂനു ഫുഖറ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി, അവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ എന്ത് ചെയ്യും, സമ്പന്നരാക്കും എന്നാണ്. സലാസത്തുൻ ഹഖുൻ അലല്ലാഹി ഔനുഹു, മൂന്ന് വിഭാഗത്തെ അള്ളാഹു സഹായിക്കുന്നു പറഞ്ഞാൽ ഒരു വിഭാഗം, അന്നാക്കിഹു യുരീദുൽ അഫാഫ്, ചാരിത്രം വിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട്, ലൈംഗിക രംഗത്തെ ശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നതാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അത്യാവശ്യം ഒരു കുട്ടിയെ തീറ്റിപ്പോറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരവസ്ഥയിൽ അവൻ്റെ കൂടെ ചേരുന്ന ഒരു കുട്ടിക്കും കുടുംബത്തിനും അവൻ പിന്നീട് വികസിക്കുമ്പോൾ അതെന്തല്ല, ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, രക്ഷിതാക്കൾ ഇതിൽ ഗൗരവതരമായ ചിന്തക്ക് വിധേയമാകണം. പിന്നെ ഈ ചെറുപ്പക്കാരും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു പക്വത എത്തി, ഇവനിപ്പോൾ കെട്ടിക്കാനൊക്കെ ആയി എന്ന് രക്ഷിതാക്കൾക്ക് തോന്നിയപ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞ തെക്ക് വടക്ക് സർവീസ് മാത്രമാകാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങി, പാരൻസിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അധ്വാനിച്ച് അര കിലോ ഇറച്ചിയും 2 കിലോ കോഴിയും കുറച്ച് പച്ചക്കറിയൊക്കെ പെരിയൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പാരൻസിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഇവനതിനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആകുള്ളൂ. പൂതിയും വെച്ച് മാത്രം നടന്നുകൊണ്ട് എന്ത് ചെയ്യില്ല, പെണ്ണ് കിട്ടൂല, ഉറപ്പാണ്. അവൻ എന്താണ് ഏർപ്പാട് എന്ന് എന്ത് ചെയ്യും, കെട്ടിക്കണൊരു ആളുടെ പിന്നെ
6: രക്ഷിതാക്കൾ
7: അന്വേഷിക്കും. അത് വലിയൻ്റെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടിക്ക് ഈ വീട്ടിൽ കിട്ടണ സൗകര്യമെങ്കിലും അവിടെ കിട്ടുമോ എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫേക്കായിട്ട് അതും ഇതും അറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിച്ച് കെട്ടരുത്. കാരണം രാവും പകലും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരാളാണ് കൂടെ വരുന്നത്. അവിടെ തൊഴിലുകൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർ പഠിച്ച കോഴ്സിലെ തൊഴിൽ മാത്രം തിരഞ്ഞ് നടക്കുന്ന കുറേ ടീമുണ്ട്. അങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യൂല, വേറെ എന്ത് തൊഴിൽ കിട്ടിയാലും അതൊന്നും എടുക്കില്ല. വേറൊരു എക്സ്റ്റെൻഡ് ഉള്ളത് പഠിച്ചൊരു കോഴ്സ് അവിടെ കിടക്കുന്നുണ്ടാവും, അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകാൻ വേറെ ഒരു സാധനത്തേക്ക് പോകും. ഇത് രണ്ടും പ്രശ്നമാണ്. ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സ്റ്റാൻഡാണ് വേണ്ടത്. ധാരാളം തൊഴിലുകളുണ്ട്, ആ തൊഴിലുകൾ ശരിയായി പരിശോധിച്ച് പോകുക. വേറൊരു ടീമുണ്ട്, എവിടെയെങ്കിലും ഒന്ന് കയറിയാൽ പിന്നെ അവിടെ നിന്ന് പോകില്ല. ഞാൻ പറയണ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു സംഗതിയിൽ എത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റൈൽസിലോ ഷോപ്പ് കീപ്പറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ഷോപ്പ് ഫുൾ ഓനായിരിക്കും കൊണ്ടെടുക്കുന്നത്. ഒരു വേറെ വേറെ ബ്രാഞ്ച് തുടങ്ങി തുടങ്ങി തുടങ്ങി പോകും. അവനീ സാലറി തന്നെ എപ്പോഴും ഉണ്ടാവുള്ളൂ. മുതലാളി ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ടാകും, അവനാ കൃത്യം പൈസ എന്തിനുണ്ടാവുള്ളൂ, കിട്ടുന്നുണ്ടാവുള്ളൂ. വേറെ ടീമുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കും, ഒന്നൊന്നൊന്നൊക്കെ ഇങ്ങനെ ചാടും, അടുത്ത ടീമും അടുത്ത ടീമൊക്കെ ചാടും, ഇഷ്ടംപോലെ കട ഉണ്ടാകും. ഇതൊന്നും ശ്രദ്ധിക്കാത്തവരുണ്ടാകും. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കാവുന്ന വിധമുള്ള സുരക്ഷിതമായ ഒരു തൊഴിൽ, ഒരു ധന സമ്പാദന മാർഗം അതുണ്ടാക്കി വെക്കണം. അപ്പോഴേ കുടുംബത്തിനും അതേപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടിക്കും അവരുടെ കുടുംബത്തിനൊക്കെ അത് ബോധ്യപ്പെടുള്ളൂ. ആവർത്തിച്ച് പറയുന്നു, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഈ ആൺകുട്ടികളുടെ കല്യാണ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ റൂം ഇങ്ങനെ കുറേ കുറേ സാധനങ്മുണ്ട്. റൂമുള്ള റൂമും ഉള്ള സൗകര്യവും മതി. മുമ്പൊരിക്കെ വിവാഹം ഏകദേശം 26-27 വയസ്സൊക്കെ ആയിട്ടും മോനെ കല്യാണം കഴിപ്പിക്കാൻ ഒരു ചെറിയ ചിന്ത പോലും നടത്താത്തൊരു വാപ്പാനോട് നിങ്ങളും മോൻ്റെ അമ്മയും മാറിക്കിടന്നല്ലി അല്ലാമെന്ന കാട്ടുക എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ പറയേണ്ടി വന്നു. കാരണം അവന് അത്രയും ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്, ഭയങ്കര ഡിപ്രസ്ഡാണ് അവന്. ഫുള്ളിങ്ങനെ താടിക്കും കൈ കൊടുത്തിങ്ങനെ ഇരിക്കും ഇയാൾ. വളരെ നമുക്ക് അടുത്തറിയുന്ന ആളാണ്. അപ്പോഴാണ് മൂപ്പർക്ക് എന്തു ചെയ്യണത്, മനസ്സിലാണ് വിഷയങ്ങളൊക്കെ കുറച്ച് ഗൗരവമാണ്. അടുത്താഴ്ച മൂപ്പര് ചാടി പുറപ്പെട്ട് കാര്യങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തു, അത്രേ ഉള്ളൂ. വീട്ടിൽ അസൗകര്യങ്ങളുണ്ടെങ്കിൽ അവൻ്റെ ജോലി സ്ഥലത്ത് ഓരോ വാടകയ്ക്ക് എടുത്ത് താമസിച്ചോട്ടെ. എന്നാ ഈ ജീവിതത്തിൽ എന്താ പറയുക, ഒരു ശരിയായ സംസ്കൃതമായ ജീവിതം പാലിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നമാണ് എന്ന് ആണ് ആ സുഹൃത്തിനോട് പറയാനുള്ളത്. അപ്പോൾ തവക്കുല് മാത്രം പോരാ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. തവാക്കുല് എന്നാണ് അതിന് പറയാം. അള്ളാഹു നമ്മളെ സമ്പന്നരാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേഗം ഒരു പെണ്ണൊക്കെ പോയി കെട്ടിയിട്ട് അള്ളാഹു സമ്പന്നനാക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നാൽ അതിന് തവാക്കുല് എന്നാണ് പറയുക. നമ്മളായിട്ട് എടുക്കേണ്ട സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ പഠിച്ചവൻ എന്ത് ചെയ്യും, എവിടെയും കുടുങ്ങാതെ നമ്മളെ കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കി തരുന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം.
6: ഈ ചോദ്യത്തിൽ സൂചനയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് ഇപ്പോൾ വിവാഹം ഇങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇത്ര ഇത്ര വലുപ്പുണ്ടാവണം, അതിൻ്റെ ചിലവുകളെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ സമൂഹം ഒരാളുടെ വിവാഹം ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന ജോലി ഉണ്ടായിരിക്കണം, ഇന്നൊരു നിലവാരത്തിലെത്തണം, ഇത്ര ശമ്പളം ഉണ്ടാവണം, അത് രക്ഷിതാക്കൾക്കൊക്കെ അമിതമായ ചില പ്രതീക്ഷകളും താല്പര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ കാരണത്താൽ വിവാഹം വൈകിപ്പോകുന്നതിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ.
7: തീർച്ചയായും. ഇപ്പോൾ ഇതേപോലെ വളരെ അടുത്തറിയണ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ കല്യാണം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാരൻസ് ഭയങ്കരമായി ചിന്തിക്കുകയാണ്, 4 പവൻ 3 or 4 പവൻ മെഹർ കൊടുക്കണം, കാരണം ആർക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അന്ന് കൊടുക്കുന്ന കാലത്ത് 10,000 rupees, ഇപ്പം 75,000 rupees. അപ്പോൾ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും, പിന്നെ കല്യാണം ഇത്ര ഇത്രയൊക്കെ വലിയ കല്യാണം വേണം, അതിന് പറ്റൂലെങ്കിൽ നജ്ജാൻ്റെ കാര്യം നോക്കിക്കോ, ഇതൊക്കെ ആരാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോധമുള്ള ആളാണ്. അപ്പോൾ ഈ കുട്ടിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചോളാം, വിളിച്ചാൽ ഞങ്ങൾ വിളിച്ചു നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെ വീട്ടിൽ അടിയാവും.
6: അതെ.
7: അപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു രക്ഷിതാവാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ എന്തിക്കണത്. അയാൾ വളരെ ഉയർന്ന് ചിന്തിക്കുന്നു വിചാരിക്കണ രക്ഷിതാവാണ്. ഞാൻ പറഞ്ഞ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം പറയണേ. അപ്പോൾ ഈ കല്യാണം ആകെയുള്ളൊരു കല്യാണമാണ്, ഒന്നാമത്തെ ഒരു കല്യാണമാണ്. അപ്പോൾ 2000 ആളെ വെച്ച് നടത്തണം, 3000 ആളെ വെച്ച് നടത്തണം. പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ പിന്നെ പെങ്ങന്മാർക്കും മൊത്തം പെങ്ങന്മാരെ കുട്ടികൾക്കും പെന്നാളാരെ പറഞ്ഞിട്ടു. പിന്നെ ഞാൻ കാക്കൂനോട് പറയാതെ ഒരു കൂട്ടം കൊണ്ട് എടുത്തു, അല്ല ബില്ലണിൽ കൂടെ കഴിച്ചിലായി പോയിക്കോളോ. ഡിഗ്രി പ്രായത്തിലൊക്കെയുള്ളൊരു പെൺകുട്ടിയാണ് ഈ പറയണത്. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം വരുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ സംഗതികൾ വലിച്ചു കൂട്ടി ലക്ഷങ്ങൾ കണക്ക് കൂട്ടി അതാകാത്തതുകൊണ്ട് കല്യാണം നടത്താതിരിക്കുക. ഈ പറയണ ചെറുപ്പക്കാരന് ഓനിപ്പോൾ കല്യാണത്തിൻ്റെ നേരമൊന്നും ആയിട്ട്

0: ഓർമ്മിപ്പിക്കാളെ ഇതാ ജാഅക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു, നിങ്ങളെടുത്ത് സ്വഭാവം കൊണ്ടും ദീനു കൊണ്ടും പൂർണ്ണമായും തൃപ്തിപ്പെട്ട ഒരാൾ വന്നാൽ നിങ്ങളെ മോളെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കൂ. ഇല്ലാ തഫ്അലു, നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ തക്കും ഫിൽ അർളി ഫിത്തനത്തിനു ഫസാദുൻ അരിയൽ, ഭൂമിയിൽ പലതരം കുഴപ്പങ്ങളും അതുകൊണ്ട് ഉണ്ടാകും എന്നാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ്റെ തൊഴിലെന്താണ്, അവൻ്റെ ഫാമിലി സ്റ്റാറ്റസ് എത്രയാണ്, ഈ സാധനങ്ങളൊക്കെ വളരെ ചെറിയ ലെവലിൽ മാത്രമേ നമ്മളെ മോളെ ലൈഫിനെ സ്വാധീനിക്കുള്ളൂ. അടിസ്ഥാനപരമായി വേണ്ടത് അവൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഒരു ചേർച്ച, മനസ്സിൻ്റെ ചേർച്ച, അവരുടെ ബെഡ്റൂം, അവർ തമ്മിലുള്ള പെരുമാറ്റം. അതുകൊണ്ടാണ് മൻ തർലൗന ദീനഹു വഖുലുഖഹു, സ്വഭാവം ദീനും, ഈ ദീനിൽ നിന്ന് സ്വഭാവത്തെ വേറെടുത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു മുഖ്യ വിഷയമാണ്. അപ്പോൾ ആ വ്യക്തിയിൽ പരിശോധിക്കേണ്ടത്, ആ വ്യക്തിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, വളർച്ചാ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച് അയാൾ ആരൊക്കെ കൂടെയാണ് ജീവിച്ചത്, അയാളുടെ രീതി എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അയാൾ ഒരു വ്യക്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച രണ്ട് മൂന്ന് മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങളിൽ അയാളുമായി ഇടപെട്ട വ്യക്തികളുമായിട്ടുള്ള സംഭാഷണങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇതൊന്നുമില്ലാതെ വേറെ ആകെ വീടും പറമ്പും സംഗതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് പൊട്ടിയാൽ ഇത് ഫുള്ള് പോവും. ഇത് കണ്ടാണ് കെട്ടിച്ചതെങ്കിൽ അല്ലേ. എന്നാൽ ദീന് അടിസ്ഥാനമാക്കുമ്പം ആ അവനെന്തുണ്ടാവും, തൻ്റെ ഭാര്യയോടുള്ള കടപ്പാടുകളും അതിൻ്റെ ഉജൂബിയത്തും അതിൻ്റെ നിർബന്ധാവസ്ഥയൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതുണ്ട്, അതിമ കല്യാണങ്ങൾ മുടങ്ങാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ ഓരോ കുട്ടികളും ജീവിച്ചൊരു ജീവിതാവസ്ഥ ഉണ്ടാകും. ആ ജീവിതാവസ്ഥക്ക് അനുസൃതമായ സംഗതികൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത്ര തന്നെ ദീനിയല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, അവർ പ്രയാസപ്പെടും. ഇപ്പോൾ വീട്ടിൽ ഫുള്ള് സെർവൻറ്റിനൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടി, അങ്ങനത്തെ ഒന്നുമില്ലാത്ത ആ സെർവൻ്റ് എടുക്കണയിലേറെ പണിയെടുക്കേണ്ട ഒരു വീട്ടിൽ വരുമ്പോൾ ഉണ്ടാണ് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ധാരണയാക്കി വരുന്നതിന് പ്രശ്നമല്ല, അതൊന്നും ധാരണയാക്കാതെ വരുമ്പോൾ അതൊക്കെ വലിയ ക്ലാഷുകൾക്ക് എന്ത് ചെയ്യും, കാരണമാകും. ഫുഡിൻ്റെ ഒരു മെനു, അത്യാവശ്യം ഭയങ്കര മെനുള്ള ഫുഡൊക്കെ മാത്രം കഴിച്ച് ശീലിച്ചൊരു കുട്ടി, അത്ര തന്നെ മെനു ഒന്നും ശക്തമല്ലാത്തൊരു സ്പേസ്, അതാണ് കുഫു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാ കുഫുവുകളെയും നേടിത്തരുന്ന കാര്യമാണ് ദീനു എന്ന് പറയുന്നത്. ഉള്ളിൽ ദീനും നിലപാടും വിശ്വാസമുള്ള ആളുകൾക്കൊക്കെ ഇതായിട്ടൊക്കെ മാച്ചാകാനും ഭയങ്കര ആനന്ദത്തിൽ ജീവിക്കാനൊക്കെ പറ്റുമെന്നുള്ളതാണ് തോന്നുന്നത്.
1: ഈ ഇപ്പോൾ പുര നിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അവർക്ക് വിവാഹം കഴിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അത്തരം ദീനുള്ള ആളുകൾ വിവാഹം അന്വേഷിച്ചു വന്നാൽ അവരെ കുറേ ന്യായങ്ങളും കാരണങ്ങളും പറഞ്ഞ് അവരുടെ വിവാഹവും മകളുടെ വിവാഹവും രണ്ടും വൈകിപ്പിക്കാതെ സമൂഹത്തിൽ വിവാഹങ്ങൾ വേഗം നടക്കാനുള്ള പ്രവർത്തനത്തിലാണ് എല്ലാവരും ഇടപെടേണ്ടത്. അവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സംശയമുള്ളത്, ഇവർ വിവാഹത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലെങ്കിൽ വിവാഹം അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ അന്വേഷിക്കേണ്ടത്, എന്താണ് അയാളുടെ ഒരു നിലപാടുണ്ടാവേണ്ടത്?
0: ഭയങ്കര ക്വസ്റ്റ്യനാണത്. അതെ, ചില 8 കൊല്ലം 10 കൊല്ലമൊക്കെ തരും. അതിൻ്റെ കാരണം കൃത്യമായൊരു പ്ലാന് തിരച്ചിലുണ്ടാവില്ല. 100-200 ആളുകളൊക്കെ കാണും, അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും പെണ്ണിട്ടില്ല. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പെണ്ണ് അന്വേഷിക്കുന്ന ദൂരത്തിനൊരു പരിധി ഉണ്ടാകും. കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അതിർത്തിയിട്ടാൽ ഒരു നിശ്ചിത ദൂരത്തായിരിക്കും പെണ്ണ് അന്വേഷിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഒരു 100-200 ആളെ കണ്ടു പറഞ്ഞാൽ, ഒരു 50 മുതൽ 200 വരെയുള്ള ആളുകളെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഒരു 5-6 വ്യക്തികളോട്, ആ പ്രദേശത്തെ ആളുകളോട് ഈ സാധനം ചോദിച്ചിട്ടുണ്ടാവും. ചോദിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് പൊതുവെ ചോദിക്കുക ഏകദേശം ഒരാൾക്കാരോടെ ആയിരിക്കും. അപ്പോൾ ഇവനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോസിറ്റീവായ മറുപടി ഇൻബിൽട്ടായിട്ട് വരും, ഉള്ളെന്ന് വരില്ല, മീൻസ് ജനറലി നോർമലി വരില്ല. അതിപ്പോ ആ ഇതിമ്മേ കല്യാണം തുടങ്ങും, ഏയ്മേ അതിപ്പോ ആരെ നമ്മളെ മറ്റേയാളെ മോനാ, ആ ഇത് മതി കല്യാണം തുടങ്ങാന്, മനസ്സിലല്ലേ. അപ്പോ നമ്മൾ ചെറുപ്പക്കാരോട് അവരുടെ കുടുംബങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങുകയാണെങ്കിൽ അതിനെത്ര റാമുണ്ട്, അതിൻ്റെ കോൺഫിഗറേഷൻ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ, നല്ലൊരു ഷർട്ട് വാങ്ങുകയാണെങ്കിൽ ഒക്കെ നല്ല നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക,

0: അത് വാങ്ങുക. അപ്പം നമ്മളുടെ കൺസെപ്റ്റിൽ നമ്മുടെ ഇണ ആരാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെൺകുട്ടികളോടും പറയണത് ആരാണ് എൻ്റെ ഇണ എന്നതിൽ ഒരു നല്ല വ്യക്തത വേണം. ആ വ്യക്തതയിൽ നമുക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരണം. അപ്പം ആ വ്യക്തതയിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സൗന്ദര്യം സംബന്ധിച്ച കുറേ സങ്കല്പ പ്രശ്നങ്ങളുണ്ടാവും. സോഷ്യൽ മീഡിയയൊക്കെ സ്ഥിരമായി വാച്ച് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് പൊതുവേ സൗന്ദര്യത്തെക്കുറിച്ച സങ്കല്പം എന്ന് പറയുന്നത് ഭയങ്കര ഈ ചർമ്മങ്ങൾക്കൊക്കെ ചില പ്രത്യേകതകൾ, ഗ്ലാസി ആയിട്ടുള്ള ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ തൊട്ടാലിവിടെ ഇങ്ങനെ അവിടെ അങ്ങനത്തെ ഈ കൊറിയൻ കെ ഡ്രാമ ഒക്കെ പോലുള്ളതൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഈ കുട്ടികൾ പോലും വിചാരിക്കാതെ അവരുടെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു ചിന്ത ഉണ്ടാവും.
1: അതെ,
0: ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടൊരു സാധനം ഇങ്ങനെ കാണുമ്പോൾ അതാകും നമ്മുടെ ഒരു കൺസെപ്റ്റ്, അതാകും നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഇണയെ സംബന്ധിച്ച ജീവിച്ചവരുടെ വിവാഹത്തിലൂടെ വിജയിച്ച് ജീവിച്ചവരുടെ അനുഭവങ്ങളും ഇസ്ലാമികമായ പ്രമാണങ്ങളും നമ്മളെന്ന വ്യക്തിയുടെ ബയോളജിക്കൽ ഫിസിക്കൽ പശ്ചാത്തലങ്ങളൊക്കെ വെച്ചിട്ട്, ജീവശാസ്ത്രവും ശാരീരശാസ്ത്രവുമായ ഒക്കെ വെച്ചിട്ട് ഈ മൂന്നിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഇണയെ നമ്മൾ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ആ ഇണയെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോധ്യം വേണം, നമ്മൾക്കെത്ര നിറമുണ്ട്, നമ്മൾക്കെത്ര നീളമുണ്ട്, നമ്മൾ ആരാണ് എന്നൊക്കെ നമുക്ക് ബോധ്യം വേണം. ഹീറോയിനുകളെയും സെലിബ്രിറ്റികളെയൊക്കെ കണ്ട് അതെന്നെ കണ്ട്, അവരുടെ ശരീരം കണ്ട്, അവരുടെ കട്ടിമീശ കണ്ട്, അവരുടെ മുടി കണ്ട്, അവരുടെ കോലം കണ്ട്, അവരുടെ മൂക്ക് കണ്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇണയെ തിരയുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിയുടെ വയസ്സ് തൊട്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വയസ്സ്, നീളം, ഈ സാധനങ്ങളൊന്നും അറിയണമെങ്കിൽ അവിടെ പോയി കാണുന്നു വേണ്ട. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. ഞാൻ അങ്ങനെ തന്നെയാണ് ഈ വിഷയം പറയുക. ശരിയായ ഒരു ചെക്ക് ലിസ്റ്റ് വേണം. ആ ചെക്ക് ലിസ്റ്റ് അതന്നെയാണോ വേണ്ടതെന്ന് എന്ത് ചെയ്യണം, ശരിക്ക് പഠിച്ചുറപ്പ് വരുത്തണം. 18-ാം വയസ്സിലെ ചെക്ക് ലിസ്റ്റ് ആവില്ല 22-ാം വയസ്സിലുണ്ടാകുക. 22-ാം വയസ്സിലെ ചെക്ക് ലിസ്റ്റ് ആവില്ല 28-ാം വയസ്സിലുണ്ടാകുക. ഈ അടുത്ത ദിവസം നമ്മുടെ അടുത്തൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. 7 വർഷമായിട്ട് രണ്ടാളും പ്രണയത്തിലാണ്. വാപ്പാക്കും മാക്കും അറിയില്ല. എല്ലാ നിലക്കും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം രണ്ടാളും വീട്ടിൽ പോയി പറഞ്ഞു. അറിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ, ആര്, പാരൻസ് അറിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഒറ്റ ചോദ്യം നമ്മൾ ചോദിച്ചുള്ളൂ, ഇത് നിങ്ങളുടെ 1 പ്രായത്തിൽ ആരംഭിച്ച ബന്ധമാണ്. ഈ 1 പ്രായം രണ്ടാക്കും ദീനൊന്നും പറഞ്ഞാൽ മനസ്സിലാണ് ആൾക്കാരല്ല, ഭയങ്കര ബുദ്ധിജീവികളാണ് രണ്ടാളും. അപ്പോൾ അവരോട് അവിടെ ദീന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അവരോട് ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, 21-ാം വയസ്സിൽ നിങ്ങളുടെ തലച്ചോറിനുള്ള ഒരു പരിമിതിയുണ്ട്, നിങ്ങൾ ഒരു ടീനേജ് കടന്നു വരുന്ന ഒരു ഏജാണ്, ആ ഒരു ഏജിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി 100% തലച്ചോറിനില്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എടുക്കാൻ ക്രിട്ടിക്കൽ തിങ്കിങ് താരതമ്യേന ഒരു വളരെ ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു ഏജാണത്. അപ്പം അന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ കുട്ടി പറഞ്ഞു അതുണ്ടാവില്ല, കാരണം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചാണ്, അപ്പോൾ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്ലൈൻഡായിട്ട് വളരെ അന്ധമായി ഇഷ്ടപ്പെട്ടു പോയാൽ ചിലതൊന്നും കാണില്ല, ഒന്നും കാണില്ല. ഇനി ഇത് രണ്ടാളും നിങ്ങൾ കാണും, നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ. ഇപ്പോൾ രണ്ടാളും ഒന്നിച്ചുറങ്ങുകയോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടായിട്ടില്ല, രണ്ടാളും അങ്ങനെ സംസാരിക്കും, വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പിണങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒറ്റപ്പെട്ട പിണങ്ങാൻ വന്ന എല്ലാ സമയത്തും നിങ്ങൾ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് കത്തിത്തുടങ്ങി, വിഷയം കത്തിത്തുടങ്ങി. അപ്പം രണ്ടാളോ അപ്പുറത്ത് പോയിരുന്ന് ഒരു 10 മിനിറ്റ് വരെ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ രണ്ടാളും ആ ഏജ് മുതൽ അമ്മയിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വിലയിരുത്തുമ്പോൾ ഞങ്ങൾ രണ്ടാളെയും പ്രൊഫഷൻ അടക്കം പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ കാഴ്ചപ്പാടിൽ വിഷയങ്ങളുണ്ട്. ഒരാൾക്കൊരിക്കലും ഇന്ത്യയിൽ ജോലി കിട്ടൂല, അങ്ങനത്തതാണ്. ഒരാൾക്ക് ഏകദേശം ഇന്ത്യയിൽ മാത്രമേ എന്തുള്ളൂ
1: കിട്ടുള്ളൂ,
0: നല്ല തൊഴിൽ സാധ്യതയുള്ളൂ. അപ്പോൾ രണ്ടാളും ഒന്നിച്ചൊരിക്കലും ഉണ്ടാവില്ല, രണ്ടാളും ജോലി കോംപ്രമൈസ് റെഡിയല്ല. അങ്ങനെയുള്ള വളരെ ഭൗതികമായ, അപ്പം എന്നുവെച്ചാൽ നമ്മളെ ഇണയെ കൂട്ടുമ്പോൾ നമുക്ക് മക്കളുണ്ടാകും, നമ്മൾ ഒറ്റക്ക് താമസിക്കും, ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റൊരു പ്ലാന് വേണം ആരെയാണ് നമ്മൾ കാണേണ്ടത്. ആ പ്രൊഫൈലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, കാണേണ്ടുള്ളൂ. ആ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോൾ ആ പ്രൊഫൈലിൽ തന്നെ രണ്ട് തരം സംഗതികളുണ്ടാവും. ഒന്ന്, വളരെ താൽക്കാലികമായ പ്രശ്നങ്ങൾ. രണ്ട്, കുറച്ചൊരു ലോങ് ടൈം ഇഷ്യൂസ്. ഇപ്പോൾ ഞാൻ താൽക്കാലിക പ്രശ്നം എന്നുള്ളത് പറയുകയാണെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കുട്ടിക്ക് ഒരു 3 വർഷത്തേയും കൂടി പഠനമുണ്ട്. ലോങ് ലൈഫ് കാണുമ്പോൾ ജീവിതം ഒരു ദീർഘമായ സാധനമാണ്. കല്യാണം കഴിച്ചൊരു വ്യക്തിയുടെ ജീവിതം ഒരിക്കലും ഈ ലോകത്ത് തീരണില്ല. ദുഖുലുൽ ജന്നത്താനത്തും വസ്വാജുക്കും തുഹബറും, നിങ്ങൾ നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളൂ. അപ്പം അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആ 3 വർഷം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താവില്ല, ബാക്കി എല്ലാം ഓക്കെയാണ്. 3 വർഷത്തെ കോഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ അതിനൊരു താൽക്കാലിക വിഷയമായിട്ടേ കാണേണ്ടുള്ളൂ. ആ 3 വർഷം കുറച്ച് സഹിക്കേണ്ടി വരും, അതെങ്ങനെയെല്ലാം സഹിക്കേണ്ടി വരും എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ 3 വർഷം നല്ല ടൈമായിരിക്കും. ചില ആളുകൾക്ക് 3 വർഷം ഒരു 3 മാസത്തിൻ്റെ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റും. ചില ആളുകൾക്ക് 3 വർഷം ഒരു 30 കൊല്ലത്തിൻ്റെ ഫീലിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല ധാരണേൻ്റെ ശേഷം കാണാൻ എന്തിനേ പോകേണ്ടുള്ളൂ, ശരീരത്തിൻ്റെ അവസ്ഥയും മീൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ. പിന്നെ വീട്, അതിൻ്റെ ചുറ്റുപാട് കാര്യങ്ങൾ, ആരോഗ്യം, അനുബന്ധങ്ങൾ, ഇങ്ങനത്തതൊക്കെ നേരത്തെ ഉറപ്പ് വരുത്തി ഓക്കെ ആയതിൻ്റെ ശേഷമേ പോകേണ്ടുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ജീവിതത്തിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ വേണ്ടത് സ്വാലിഹത്തായ സ്വാലിഹായ ഇണയെ വേണമെന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പഠിച്ചവൻ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് തരും. അപ്പോൾ അവിടെ പോയി സംസാരിച്ച് ആ സംസാരിച്ചതിൽ നിന്ന് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ആ നിലക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പറഞ്ഞതിൽ ചുരുക്കത്ര ഉള്ളൂ, നല്ലോണം ധാരണയാക്കി വേണം കാണാൻ പോകാൻ. കാണാൻ പോകുക എന്നുള്ളത് ഇപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുക എന്നുള്ളത് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് അതിൽ കുറേ ടെൻഷൻ ഉണ്ട്. 3-4 ആളെ മുന്നിൽ പോയി നിൽക്കുന്നതോടുകൂടെ തന്നെ കുട്ടികളൊക്കെ വിഷമിക്കും. അപ്പം അത് പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ആണിനെക്കുറിച്ച് ശരിക്കും അന്വേഷിച്ച് എല്ലാ ഭാഗവും അന്വേഷിച്ച് ഓക്കേൻ്റെ ശേഷം കാണേണ്ട ഘട്ടാകുമ്പോൾ എന്ത് ചെയ്താൽ മതി, വന്ന് കണ്ടാൽ മതി തന്നെയാണ് വിചാരിക്കേണ്ടത്.
1: അപ്പോൾ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പെണ്ണന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെക്കനന്വേഷിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അത് വളരെ വിശദമായി നമ്മുടെ മഹബ്ബ പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പ് സെഷനുകളിൽ പിന്നെ എടുക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് പിന്നെ ഒപ്പം ഇരുത്തി പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്, എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി അത് പറയാം. നമ്മുടെ ഫീഡ്ബാക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് പിന്നെ നിങ്ങൾ അവതരിപ്പിക്കാറുള്ള ആ ഒരു ഏരിയ, കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നല്ലൊരു ഫീഡ്ബാക്ക് ലഭിക്കാറുള്ളതാണ്. അപ്പോൾ അത് പൂർണ്ണമായി ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് ഇൻഷാല്ലാ നമുക്ക് മഹബ്ബ വർക്ക്ഷോപ്പ്
0: ആളുകൾ വേറെ തെറ്റിദ്ധരിക്കും. അതായത് നമ്മൾ ഈ മഹബ്ബ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഈ മഹബ്ബ വർക്ക്ഷോപ്പ് നമ്മൾ നടത്തുമ്പോൾ ചെറിയൊരു ഫീസ് വാങ്ങലുണ്ട്. എന്തിനാ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും പിരിച്ചാണ് നടത്തുന്നത്. ഈ പിരിവ് നടത്താൻ ആകെ നിശ്ചിത ആൾക്കാരുള്ളൂ, വാങ്ങാനും നിശ്ചിത ആൾക്കാരുള്ളൂ, കൊടുക്കാനും നിശ്ചിത ആൾക്കാരുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തികച്ചും ഇൻഡിവിജ്വൽസ് ശരിക്കും പഠിച്ച് മനസ്സിലാക്കേണ്ടതിനാണ് ഒരു നിലയും വലിയ ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ട് തന്നെയാണ് ഫീസ് വാങ്ങണത്. ഭയങ്കര ഫീസൊന്നുമില്ല, ചെറിയ പൈസ 1000-1500 ആ എമൗണ്ടൊക്കെ മഹബ്ബക്ക് വരാറുള്ളൂ.
1: അതെ, അതതിൻ്റെ ഹാളും അതുപോലെ ഭക്ഷണവും ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെലവിന് വേണ്ടി തന്നെയാണ് നമ്മളത് സംഘടിപ്പിക്കാറുള്ളത്. ഇതിൽ മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഒരു രക്ഷിതാവ് ഒരു കുട്ടി, ആ കുട്ടി നല്ലൊരു ചെക്കനാണ്, അപ്പോൾ നമ്മളെ പരിചയത്തിലുള്ളൊരു കൂട്ടുകാരൻ, അടുത്തറിയണൊരു ചങ്ങാതി, അപ്പോൾ അവൻ്റെ ഒരു കല്യാണം ഉണ്ടാക്കണ്ടേ എന്ന നിലക്ക് പിന്നെ അവൻ്റെ നാട്ടുകാരനായ ഒരു നമ്മളെ പരിചയക്കാരനായ ഒരാളോട് ഞാൻ സംസാരിച്ചു, അവനക്ക് കല്യാണം അന്വേഷിക്കണ്ടേ അങ്ങനെ നോക്കണ്ട. അപ്പോൾ ഓല് കല്യാണം അന്വേഷിക്കുന്നുണ്ട്, പിന്നെ അദ്രഹ്മാൻ എന്തായാലും ഇടങ്ങാറായി ഓൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങണ്ട, ഓൻ്റെ വാപ്പാക്ക് കുറേ നിബന്ധനകളുണ്ട്, ആ നിബന്ധനകളൊന്നും പാലിച്ചിട്ട് ഓനക്ക് ഇപ്പോഴത്തൊന്നും കല്യാണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ഇദ്ദേഹം കല്യാണമൊക്കെ ഉണ്ടാക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ കുറേ അന്വേഷണങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് എൻ്റെ ഒരു അധ്വാനം വെറുതെ നഷ്ടാവും എന്ന ഒരു ടോണിലേക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം മാറി, അതൊരു വശത്ത്. അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരാൾക്ക് കല്യാണം അന്വേഷിക്കാനായി എന്നതിൽ കുറേ നിബന്ധനകൾ, മറ്റു നിബന്ധനകൾ, കസിൻസിൻ്റെ കല്യാണം കഴിയണം, സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠാനിയന്മാരുടെ കാര്യം മാത്രമല്ല കസിൻസിൽ മൂത്ത ആളുകളുടെ ആദ്യം കഴിയണം, അങ്ങനത്തെ കുറേ നിബന്ധനകളുള്ള ആളുകളുണ്ടാവും. അത്തരക്കാരോടൊരു ചെറിയൊരു നിർദ്ദേശം കൂടി ആവശ്യമുണ്ട് തോന്നുന്നു.
0: ഈ കല്യാണം മുടങ്ങണതിൻ്റെ അല്ലെങ്കിൽ നടക്കാതെ പോണതിൻ്റെ ഒരു കാരണമാണിത്. അതായത് ഈ രക്ഷിതാക്കൾ ഇതിനെ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ചങ്ങാതി കാണാൻ പോയി സൗന്ദര്യം പറ്റാതെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഈ രക്ഷിതാക്കളുടെ ആവശ്യമില്ലാത്ത നിബന്ധനകൾ, അതുകൊണ്ട് എന്ത് ചെയ്യും, ആ കുട്ടിക്ക് തിരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളടത്തേക്ക് എത്തും. ഈ കുട്ടി പിൻകാരൻ്റെ ഒരു കുട്ടിയുണ്ട്, അങ്ങനെ ദീനിയാണ്, നല്ല കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പഠിക്കും ഒക്കെയാണ്. അപ്പോൾ ഏത് കല്യാണം കൊണ്ടുവന്നാലും പിന്നെ മൗനമായിരിക്കും. അതിനൊറ്റ കാരണമുള്ളൂ അവർ നല്ല സാമ്പത്തികമായിട്ട് മെച്ചമുള്ളതാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ നല്ല പ്രായമായി തുടങ്ങി. ഇനി നല്ലൊരു ബന്ധമൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കാരണം പെൺകുട്ടികളൊരു നിശ്ചിത പ്രായത്തിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇന്ന് ആൺകുട്ടികളൊരു 23-24 കല്യാണം കഴിഞ്ഞ് പോവുകയാണ്, കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. എന്നെ അവരവരുടെ ഒരു പവിത്രത വിചാരിച്ചിട്ട് രക്ഷിതാക്കളും പൊതുവെ അതിന് തയ്യാറാണ്. ഇപ്പോൾ എനിക്കറിയുന്ന ഒരു കേസിലെ ഒരു കുട്ടി, അവൾ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളായിരുന്നു. അപ്പോൾ നല്ല ദീനീ രംഗത്തൊക്കെ ഉള്ള ആളായതുകൊണ്ട് നമ്മുടെ ക്യാമ്പുകളിലും പരിപാടികളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവളുടെ കാര്യം പൊതുവെ എല്ലാവരും ഡിസ്കസ് ചെയ്യും, അവൾക്ക് കല്യാണം വേണമല്ലോ, M.Tech കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്. അപ്പോൾ വാപ്പാക്കാണെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ഒരാൾ തന്നെ കിട്ടണം, എഞ്ചിനീയർ മാത്രമായ പോരാ, എഞ്ചിനീയറിൽ എഞ്ചിനീയറിങ്ങിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് തന്നെ വേണം. അപ്പോൾ ആ കുട്ടി നമ്മുടെ അടുത്ത്, എൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്, ഞാനത് ഇടയ്ക്ക് പറയലുണ്ട്. എനിക്കൊരു മീൻ കച്ചവടക്കാരനായാലും കുഴപ്പമില്ല, പക്ഷേ ദീന് വേണം, എനിക്ക് ഈ ബ്രാഞ്ച് ഇതൊന്നും വിഷയമല്ല. അപ്പം ആ മനസ്സാ കുട്ടിക്കുള്ളതുകൊണ്ട് ആ കുട്ടിക്ക് അവളുടെ ഉപ്പ ആഗ്രഹിച്ച പോലത്തെ ഒരു ബന്ധം അവസാനം കിട്ടി. പക്ഷെ എത്രയോ വിവാഹങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു, ആർക്കും ആ കുട്ടിക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് എത്തിയിരുന്നു. ചുറ്റും ജീവിക്കുന്നവർ ഒരാൾക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക്, കല്യാണം കഴിക്കേണ്ട ആണും പെണ്ണും എത്തിക്കും, അവരുടെ പാരൻസും എത്തിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ ഒരാൾ ഉണ്ടായിരിക്കെ ഒരാളുടെ വിവാഹം, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്ററാണ്. അപ്പോൾ സ്വന്തം വീട്ടിൽ ഇപ്പോൾ പെങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഇടങ്ങാറാണ് അവസ്ഥയാണ് ഉണ്ടാകുക. ഈ പെൺകുട്ടിയുടെ കല്യാണം അത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ സമയത്ത് നോക്കൂല.
1: അതെ,
0: പഠനം പഠനം പഠനം പഠനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടാക്കിയിട്ട് സമയം തെറ്റും.
1: അത് രക്ഷിതാക്കളും ചിലപ്പോൾ കാരണക്കാരും ചിലപ്പോൾ കുട്ടികളും
0: കാരണക്കാരാവും. കുട്ടികളിപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ നേരത്തെ വേണം, താല്പര്യം ഉണ്ടാകും. പക്ഷെ രക്ഷിതാക്കൾ ഇതിങ്ങനെ പി ജി കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ താത്താൻ്റെ അത് എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത്, താത്താക്ക് വൈകുന്നേരമായിട്ട് ചോറ് മതിയാവും, അല്ലെങ്കിൽ കാക്കാക്ക് ചിലപ്പോൾ രാത്രി ചോറ് മതിയാവും. ഈ കുട്ടിക്ക് ഉച്ചക്കന്നെ വേണ്ടി വന്നാൽ താത്തക്ക് രാത്രിയാണ് വെഹിക്കലെന്ന് പറയില്ലല്ലോ. അതേപോലത്തെ കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയലുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം, നമുക്ക് സംസാരിക്കാമെന്നൊക്കെ നമ്മളൊക്കെ പറയും. പൊതുവേ അതുതന്നെ അറിയില്ല, നമ്മളെ ടീമിലെ ആളുകളൊക്കെ പറയും. അങ്ങനെ പറയാറുണ്ട് കുട്ടികൾ, ഞെട്ടലോടുകൂടെ രക്ഷിതാക്കൾ കേൾക്കാറുമുണ്ട്, സന്തോഷത്തോടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇതിൽ പക്ഷേ ചില കുടുംബങ്ങൾ വളരെ ഇഴ ചേർന്ന് ജീവിക്കുന്നവരായിരിക്കും. അപ്പോഴാണ് ഈ കസിൻസ് ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ പോവുക. അതിൻ്റെ മതപരമായ എൻ്റെ ആവശ്യമല്ല, അതെല്ലാവർക്കും വളരെ പേഴ്സണലാണ്. ഓരോരുത്തർക്കും കല്യാണം ഉണ്ടാകാൻ പഠിച്ചൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെയും വിഷമിപ്പിച്ച് കണ്ട് ആക്കരുത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തി. അത് ഈ കല്യാണം ആരതാണോ നടത്തേണ്ടത് അവർ മുന്നിട്ടിറങ്ങണം വേണ്ടത്. പെങ്ങന്മാർ ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട്, കാക്കൻ്റെ കല്യാണം നടന്നോട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്ന് പറയണേ. പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി വീട്ടിലിരിക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ഭാര്യയും അയാളും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അത് അവരുടെ ഇടപെടലിലും വളരെ പബ്ലിക്കായി ഭാര്യ ഭർത്താക്കന്മാരാകാൻ പാടില്ല. അങ്ങനത്തെ വീട്ടിൽ വളരെ പബ്ലിക്കായി ഭാര്യ ഭർത്താക്കന്മാരായ കാരണം മനസ്സിലായല്ലോ, അത് മനസ്സിലാക്കാനുള്ള വിവേകം സ്നേഹക്കൂടിൻ്റെ ശ്രോതാക്കൾക്ക് ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ, അനാഥ കുട്ടിയുടെ മുന്നിൽ സ്വന്തം കുഞ്ഞിന് ഉമ്മ കൊടുക്കരുത് എന്നൊരു അടിസ്ഥാനം ഉണ്ടല്ലോ, അതേ അടിസ്ഥാനം ഇതിലൊക്കെ ബാധകമാണ്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും.
1: യെസ്, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ വിവാഹം അന്വേഷിച്ച സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന് മറ്റൊരാൾ വിവാഹ അന്വേഷണത്തിൻ്റെ സമയത്ത് പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് അത് പറഞ്ഞു തന്നു. അത് ഇതാണ്, നമുക്ക് കുറേ നിബന്ധനകൾ ഉണ്ടാകണം. ആ നിബന്ധനകളിൽ നമ്മൾ ചുവന്ന വര കൊണ്ട്, ചുവന്ന നിറം കൊണ്ട് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിബന്ധനകൾ നമ്മൾ ആദ്യം എഴുതണം. ബാക്കി പിന്നെ കറുപ്പ് കൊണ്ടും മറ്റു നിറങ്ങൾ കൊണ്ടും നീല കൊണ്ടൊക്കെ എഴുതാം. അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നിബന്ധനകളാണ് എഴുതേണ്ടത്. അപ്പോൾ അത് വിവാഹം അന്വേഷിക്കുന്നവർക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിബന്ധനകൾ. അതിവിടെ പറഞ്ഞ പോലെ ദീനും സ്വഭാവവും ഒക്കെയാണ് ശരിക്കായി വരേണ്ടത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിശ്ചയിക്കുകയും ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്ത് വിവാഹങ്ങൾ വേഗം യുവാക്കളുടേത് യുവതികളുടേത് നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിൽ തന്നെ നമ്മുടെ ചോദ്യത്തിൽ വന്ന മറ്റൊരു വശം, സമൂഹം അതിൽ ശ്രദ്ധിക്കേണ്ട സഹായിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ മറ്റു എപ്പിസോഡുകളിൽ നമുക്ക് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഏതായാലും പുര നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരോട് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ഇത്തരത്തിലുണ്ടെങ്കിൽ അത് പീസ് റേഡിയോയിലേക്ക് അയക്കുക. നിങ്ങളുടെ വിഷയത്തിലുള്ള കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ ഇൻഷാല്ല സ്നേഹക്കൂടിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ല, സ്നേഹക്കൂടി നല്ലൊരു വിഷയത്തെക്കുറിച്ചുള്ള അവതരണമാണ് ബഹുമാനരായ താജുദ്ദീൻ സുലായിയും ജംഷീർ സുലായിയുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ജീവിതത്തിലുടനീളം മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ സ്നേഹക്കൂടി നമുക്ക് കാരണമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അൽ ഉസൂൽ.
3: അതെ, ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സുന്നത്തുകൾ പഠിച്ച രീതി എന്നാണ് ഇന്ന് അൽ ഉസൂലിൽ നാം കേൾക്കുന്നത്.
2: അബ്ദുൽ മാലിക് സലഫിയാണ് നമുക്ക് വിഷയം അവതരിപ്പിച്ചു തരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞു. പ്രധാനമായും രണ്ടു രീതികളാണ് നാം വിശദീകരിച്ചത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും പല സംഭവങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. പല കാര്യങ്ങളും അവർ കേൾക്കും. പല വിഷയങ്ങൾക്കും അവർ സാക്ഷികളാകും. ചിലപ്പോഴെങ്കിലും പല സംശയങ്ങളും അവരുടെ മനസ്സുകളിൽ മുളപൊട്ടിയേക്കാം. അങ്ങനെ സംശയങ്ങളുണ്ടാകുമ്പോൾ അവർ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംശയങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുമാർ മറുപടികൾ നൽകും. സാന്ദർഭികമായ വിശദീകരണങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ട്. അങ്ങനെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ വഹയിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും അത് സംഭവിക്കുക. ആ നിർദ്ദേശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ക്രോഡീകരിച്ച് അത് മനഃപ്പാഠമാക്കി നമുക്ക് വിശദീകരിച്ച് നൽകും. ഇങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് വ്യക്തി, കുടുംബം, സമൂഹം എന്ന വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന വിഷയത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അതല്ലെങ്കിൽ വൈയക്തിക പശ്ചാത്തലമോ പരിഗണിക്കാതെ ആ വിഷയത്തിലുള്ള മർമ്മമെന്താണ് എന്നതാണ് അവർ ചോദിച്ച് പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മുതൽ അന്താരാഷ്ട്ര തലത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ വരെ, സ്വന്തം കിടപ്പറയിൽ നിന്ന് ഒരു രാജ്യാന്തര നിയമങ്ങൾ വരേക്കുമുള്ള നിയമങ്ങളൊക്കെ തന്നെയും സ്വഹാബത്ത് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരുന്നു. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇൽമു പഠിക്കുന്നതിൽ ഒരു ലജ്ജ അവർക്കുണ്ടായിരുന്നില്ല. ഇൽമിനെ ഹയാ തടഞ്ഞിരുന്നില്ല എന്നർത്ഥം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മദിയെ ധാരാളമായി വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു.
5: അങ്ങനെയുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വുളുവിൻ്റെയും വിഷയത്തിൽ അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായി. അത് വസ്ത്രത്തിലായാൽ, അത് പുറത്തേക്ക് വന്നാൽ വുളു ചെയ്യേണ്ടതുണ്ടോ, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കാൻ, നേരിട്ട് അന്വേഷിക്കാൻ ഒരു ലജ്ജ തോന്നി. കാരണം മരുമകനാണ്. മിഖ്ദാദ് ബിൻ അൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിനോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ഒരു വിഷയം ചോദിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൃത്യമായ മറുപടിയും കൊടുത്തു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ യഖ്സിൽ ദഖറഹു വയതവല്ലാ, അവൻ്റെ ഗുഹ്യഭാഗം അവൻ കഴുകുകയും അവൻ വുളു എടുക്കുകയും ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ച് പഠിച്ചിരുന്നു. പ്രത്യേകിച്ചും അറബികളായ ആളുകൾ, ഗ്രാമീണ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. ചോദ്യങ്ങളുമായി കടന്നു വരുമ്പോൾ സഹാബത്ത് ഉത്സാഹത്തോടുകൂടി അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം സഹാബത്തിന് ചോദിക്കാൻ പേടിയുള്ള പലതും അറബികൾ ചോദിക്കാറുണ്ട്. അവർക്കൊരു പക്ഷേ പ്രവാചകന്റെ സദസ്സിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചോ, അതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സംസാരത്തിൻ്റെ അദബുകളെക്കുറിച്ചോ വേണ്ടത്ര അറിവുള്ളവരായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സഹാബത്ത് കൂടി പഠിച്ചിരുന്ന ഒരു ചര്യ, ഒരു രീതി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സംഭവം നോക്ക് നിങ്ങൾ. ലമാം ബിൻ സഅലബ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു, എന്നിട്ട് തൻ്റെ ഒട്ടകത്തെ കെട്ടിയിട്ടു, എന്നിട്ട് ചോദിച്ചു, അയ്യുക്കു മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ ചാരിയിരിക്കുന്ന വെളുത്ത് തുടുത്ത മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദാണോ? അതെ, അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങളാണ്, നിങ്ങൾ എന്നോട് കോപിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോടൊന്നും മനസ്സിൽ നിങ്ങൾക്ക് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ അമ്മാ ബദാലക്, നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബിറബ്ബിക വറബ്ബി മൻ ഖബലക, അല്ലാഹു അർസലക ലിന്നാസി കുല്ലിഹിം, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവാണോ നിങ്ങളെ ഈ ജനങ്ങൾക്കിടയിലേക്ക് മുഴുവനും അയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസേന 5 വക്ത് 5 സമയത്ത് നിർവഹിക്കണം, നമസ്കാരം നിർവഹിക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. മാസത്തിൽ 1 തവണ നോമ്പ് നോൽക്കണം എന്ന് അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, അതെ. സദഖ, ധനികരിൽ നിന്ന് പിടിച്ചെടുത്ത് പാവപ്പെട്ടവരിലേക്ക് വിതരണം ചെയ്യണം എന്ന് അല്ലാഹു അമറക്ക്, അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, നാം. അങ്ങനെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടുകഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമന്തു ബിമാ ജിതബി, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലുമൻ വറായി മിൻ ഖൗമി, എൻ്റെ ഖൗമിലേക്കുള്ള, എൻ്റെ സമൂഹത്തിലേക്കുള്ള ഒരു ദൂതനാണ് ഞാൻ, അഥവാ ഈ ഒരു കാര്യം ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്ന് ലമാം ബിൻ സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഉള്ള ചോദ്യോത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ നടക്കാറുണ്ട്. ഈ രീതിയിലും പ്രവാചകൻ്റെ സ്വഹാബത്ത് ഹദീസുകൾ മനഃപ്പാഠമാക്കി പഠിച്ച് വരാറുണ്ട്. അഥവാ സാന്ദർഭികമായി ചോദ്യരൂപേണയോ, അതല്ലെങ്കിൽ പ്രവാചകൻ്റെ സവിധത്തിലോ സന്നിധാനത്തിലോ നടന്ന സംഭവങ്ങൾ മുഖേനയൊക്കെ പുതിയ പുതിയ അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് ലഭിക്കാറുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കാറുണ്ട്. വീട്ടുകാര്യങ്ങളാണെങ്കിലും ഖുർആനികമായ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രവാചകനോട് ചോദിച്ച് അവർ പഠിക്കാറുണ്ട്. മറ്റു സഹാബിമാരുടെ രീതിയും വ്യത്യസ്തമല്ല. ഇനി അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ സംസാരത്തിലോ വീക്ഷണത്തിലോ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമോ വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും വന്നാൽ അവർ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലാറുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു ആയത്ത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയിലായി. രണ്ടു കൂട്ടരും ഒരായത്തെ വ്യത്യസ്തമായ രീതിയിലാണ് പാരായണം ചെയ്തത്. രണ്ടുപേരും പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേർ ഓതിയതും ശരിയാണ്. ഇൻ ഹദൽ ഖുർആൻ ഉൻസില അലാ സബഅത്തി അഹ്റുഫ് ഫഖ്റഉ മാ തയസ്സർ. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ ഏഴ് രൂപേണ ഏഴ് ഹറഫുകളിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. ഈ രൂപത്തിലുള്ള ഫത്വകളെക്കൊണ്ടും അതുപോലെ തന്നെ ഖളാഅകളെക്കൊണ്ടും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായും പ്രവർത്തനങ്ങളായും ഫത്വകളായും നിർദ്ദേശങ്ങളായുമൊക്കെ സഹാബത്ത് കേട്ട് പഠിച്ചു മനസ്സിലാക്കിയ അവർ ഒരിക്കലും മറന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പഠിച്ച് സഹാബത്ത് രേഖപ്പെടുത്തി നമുക്ക് കൈമാറി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ അവർ സ്വായത്തമാക്കുകയും ഹദീസുകൾ അവർ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഒരു രീതി. നാലാമത്തേത് വഖായിഉ വഹവാദിസ് ഷാഹദ ഫീഹ അസ്സഹാബ തസറുഫാത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തസറുഫാത്തുകൾ, പ്രവാചകൻ്റെ ഇടപെടലുകൾ, ഇടപാടുകൾ, അതിനൊക്കെ സഹാബത്ത് സാക്ഷികളാണ്. ആ സാക്ഷികളായ രീതി എന്താണ്? പ്രവാചകൻ ഇന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു? പ്രവാചകൻ ഇന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് അതിന് സാക്ഷികളായ പ്രവാചകൻ്റെ അനുചരന്മാർ നമുക്കത് കൃത്യമായി പഠിപ്പിച്ചു തരും. പ്രവാചകൻ്റെ നമസ്കാരം, പ്രവാചകൻ്റെ നോമ്പ്, യാത്ര, താമസം, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകൾ, പ്രത്യേകിച്ചും ഇബാദത്തുകളും മുആമലാത്തുകളും പ്രവാചകൻ്റെ സീറത്തും അടക്കമുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള, പ്രവാചകൻ ജീവിതത്തിൽ ശീലിച്ചിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാം. അലി ബിൻ നബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. كان آخر كلام رسول الله صلى الله عليه وسلم الصلاة الصلاة اتقوا الله فيما ملكت أيمانكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ, ആ വാക്കുകളിൽ ഇങ്ങനെയും ഉണ്ടായിരുന്നു, നമസ്കാരം നമസ്കാരം, നിങ്ങൾ നിങ്ങളുടെ അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് പ്രവാചകൻ്റെ ഒരു അവസാന നിമിഷം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരികയാണ്. ഇങ്ങനെ പ്രവാചകൻ്റെ മരണമാണെങ്കിലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളാണെങ്കിലും, പ്രവാചകൻ്റെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നൃത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, തമാശകൾ, ഖുതുബകൾ, അതുപോലെ തന്നെ യാത്രകൾ, റസൂലുള്ളാഹിൻ്റെ എഴുത്തുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തന്നെയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് തന്നത് നമുക്കുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതിന് സാക്ഷികളായി. പ്രവാചകൻ എങ്ങനെയാണ് ജനാസയിൽ പങ്കെടുത്തത്? ജനാസയിൽ പങ്കെടുത്തപ്പോൾ പ്രവാചകൻ എന്തു ചെയ്തു? അവിടെ നിന്ന് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്. എന്തൊക്കെയാണ് പ്രവാചകൻ മയ്യത്ത് നമസ്കാരത്തിൽ ചെയ്തത്?
6: രോഗിയെ സന്ദർശിക്കുമ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? റസൂലുള്ളാഹിയുടെ യാത്രയിലൂടെ സുന്നത്ത് നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവും പ്രവാചകൻ എത്ര നമസ്കരിച്ചു? എന്നിത്യാദി മുഴുവൻ കാര്യങ്ങളും പ്രവാചകന്റെ സഹാബത്ത് സാക്ഷികളായതിനെ അവർ നമുക്ക് റിവായത്ത് ചെയ്തിരുന്നു. ഇങ്ങനെ പ്രവാചകനിൽ നിന്ന് ദൃശ്യരൂപേണ സുഹബത്തിലൂടെ അഥവാ പ്രവാചകനുമായിട്ടുള്ള സഹവാസത്തിലൂടെ സഹാബത്ത് പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തെ ഒപ്പിയെടുത്തിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രവാചകന്റെ സഹാബത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കടുത്ത ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ. അലുസൂലിൽ നാം ഇതുവരെ കേട്ടത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തുകൾ പഠിച്ച രീതിയെ സംബന്ധിച്ചാണ്. വളരെ ഗ്രാഹ്യമായ, ഗഹനമായ, അങ്ങേയറ്റം ആഴത്തിലുള്ള വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിനുള്ള അവസരമാണ് അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിലൂടെ നമുക്ക് നൽകിയത്.
3: നാം ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
7: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
6: അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്ന അള്ളാഹുവിന്റെ വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതോടൊപ്പം ആ നാമങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നുള്ള തേട്ടം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതിൻ്റെ ആശയസമ്പുഷ്ടമായ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ഹിഫ്ള് ചെയ്യുക എന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമായിക്കൊണ്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു മഹത്തായ പഠനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നാമങ്ങളിൽ അൽ ഹയ്യു എന്ന് പറയുന്ന നാമം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അൽ ഹയ്യു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അതായത് അവിടുത്തെ ഹയ്യു എന്ന് പറയുമ്പോൾ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ്. ഒരന്ത്യമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് അൽ ഹയ്യു എന്ന നാമത്തിൻ്റെ അർത്ഥം. എന്നാൽ നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അൽ ഹയ്യു എന്നതാണ്. അൽ ഹയ്യു എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ നാമം അതിൽ ഹാ കഴിഞ്ഞിട്ട് യാ പിന്നെ ഒരു ലൊമ്മാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്ന നാമത്തിൽ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ ഹാ കഴിഞ്ഞ് പിന്നെ യാ ഇന് സുക്കൂന് ശേഷം യാ ഇന് ലൊമ്മ്, ഇങ്ങനെയാണ് അതിൻ്റെ നാമം എഴുതുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാനും എഴുത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയാനും കൂടിയിട്ടാണ് ഇതാദ്യമേ ഉണർത്തിയിട്ടുള്ളത്. എന്നാൽ അർത്ഥത്തിലും അതുപോലെ വ്യത്യാസമുണ്ട്. അർത്ഥം നോക്കുമ്പോൾ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ലജ്ജിക്കുന്നവനാണ്, ലജ്ജയുള്ളവനാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നാമം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഹദീസുകളിൽ ധാരാളമായി വന്ന ഒരു നാമമാണ് ഹയ്യു എന്നത്. മാത്രമല്ല അള്ളാഹു അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് എന്നുള്ളത് അവൻ മാന്യനും ഔദാര്യവാനും അതുപോലെ തന്നെ ലജ്ജിക്കുന്നവനുമാകുന്നു എന്ന്
9: പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ് യസ്തഹി മിൻ അബിദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി അൻ യുറദ്ദഹുമാ സിഫ്രാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവൻ്റെ അടിമ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൈകൾ ഇരു കരങ്ങൾ താഴ്ത്തുന്നത് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ എൻ്റെ അടിമ താഴ്ത്തുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്, അവൻ ലജ്ജിക്കുന്നു എന്നാണ്. അതായത് അള്ളാഹുവിലേക്ക് നമ്മൾ ആരെങ്കിലും ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് കൈകൾ താഴ്ത്തുമ്പോഴേക്ക് അത് ആ പ്രാർത്ഥനയ്ക്ക് ഒന്നും നൽകാതെ ആ കൈ മടങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മുടെ അടുക്കലേക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വരുമ്പോൾ നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഇടങ്ങേറുണ്ടാവാറുണ്ട്. എന്നാൽ അള്ളാഹു, ഔദാര്യവാനായ അള്ളാഹു, ഈ ലോകത്തിൻ്റെ തന്നെ ഖജനാവ് നിയന്ത്രിക്കുന്ന റബ്ബ്, ഖസാഇനു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുള്ള റബ്ബ്, ആ റബ്ബിനോട് ചെറിയ നിസാരമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും നൽകാതെ അടിമകളെ നിസാരന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ നിരാശയാക്കിക്കൊണ്ട് വിടുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് തന്നെ. ഒന്നാമത്തത് നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കണം എന്നുള്ളതാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, എന്നാൽ കൈകൾ ഉയർത്താതെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുമുണ്ട്. അതിൽ സാധിക്കുന്നിടത്തെല്ലാം നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന സംഭവം അത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ സ്വീകരിക്കാൻ കാരണമാകും. കാരണം ഒരു വഴിയാത്രക്കാരൻ്റെ സംഭവം പറഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന അഞ്ചു കാരണങ്ങൾ അതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ എണ്ണിയപ്പോൾ അതിലൊന്ന് എണ്ണിയത് കൈകൾ ഉയർത്തിയെന്നാണ്. റഫഅയദൈഹി ഇലസ്സമാ, ആകാശത്തിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ടാണ് യാ റബ്ബി എന്ന ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാകുന്നതാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ പരമാവധി നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്നത് നമുക്കിതിൽ നിന്ന് തിരിച്ചറിയാനും സാധിക്കും. ഒരു മനുഷ്യൻ മറയില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് തന്നെ മിമ്പറിലേക്ക് കയറി സഹാബത്തിനെ വിളിച്ചുകൂട്ടി, എന്നിട്ട് അവിടെ ഉപദേശം നൽകുകയാണ്. ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയ വത്തസത്തുറ ഫഇദഗ്തസല അഹദുക്കും ഫൽയസ്തതിർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഹയ്യുൻ, അള്ളാഹു ലജ്ജയുള്ളവനാകുന്നു. അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നവനാകുന്നു. സിത്തീറുൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അള്ളാഹു മറച്ചു വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു, മറച്ചു വയ്ക്കുന്നവനാകുന്നു എന്നാണ്. യുഹിബ്ബുൽ ഹയാ, അതുപോലെ തന്നെ ഹയാഇനെ, ലജ്ജയെ ഇഷ്ടപ്പെടുന്നു. അതായത് അടിമകൾക്ക് ഈ ലജ്ജ എന്ന സ്വഭാവം ഉണ്ടാകണം എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ സ്വീകരിക്കുക എന്നതും മറച്ചു വയ്ക്കുക എന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാണ് ഫഇദഗ്തസല അഹദുക്കും ഫൽയസ്തതിർ, നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണ് എങ്കിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം എന്നാണ്. അതായത് ലജ്ജയോടുകൂടി തൻ്റെ അവയവങ്ങൾ മറ്റുള്ള ആളുകൾ കാണാത്ത രൂപത്തിൽ മറ സ്വീകരിച്ചുകൊണ്ട് കുളിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഹാരിസ് ഇബ്ന ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ് ബൈന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഇദാ അഖ്ബല സലാസു നഫർ. അദ്ദേഹം പറയാണ് ഞങ്ങൾ പ്രവാചകൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് മൂന്നാളുകൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് ആ മൂന്ന് കൂട്ടരിൽ അതിലൊന്നാമത്തെ വ്യക്തി അദ്ദേഹം നോക്കിയപ്പോൾ ആ സദസ്സിൽ പ്രവാചകൻ്റെ സന്നിധിയിൽ ഇടയിലൊരു വിടവ് കണ്ടു, ആ വിടവിലേക്ക് കയറിയിരുന്നു. രണ്ടാമത്തെ വ്യക്തി അതിൻ്റെ ആളുകളുടെ പിന്നിലേക്കിരുന്നു. മൂന്നാമത്തെ വ്യക്തി ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മൂന്നാളുകളെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിച്ചു തന്നത് അല ഉനബ്ബി ഉക്കും ബിഖബരിൻ സലാസത്തിൻ, മൂന്നാളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അവരുടെ വാർത്ത ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അമ്മൽ ഔവലു, ഒന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഫആവാ ഇലല്ലാഹി ഫആവാഹുല്ലാഹ്, അത് അള്ളാഹുവിലേക്ക് അടുത്തു. അപ്പോൾ അള്ളാഹു അവനിലേക്കും അടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാ അമ്മസാനി ഫസ്തഹിയ അള്ളാഹു മിൻഹു. അവൻ മുന്നോട്ട് കടന്നു വന്നിരിക്കാൻ ലജ്ജിച്ചു. ഇൽമിൻ്റെ വിഷയത്തിൽ ലജ്ജ പാടില്ല എന്നാണ്. മതം പഠിക്കുന്ന വിഷയത്തിൽ അത് പ്രായഭേദമന്യേ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കാം എന്നാണ്. ചെറിയ കുട്ടിയുടെ അടുത്ത് ഇപ്പോൾ എങ്ങനെ നമ്മൾ ചോദിക്കുക, അവൻ ചെറിയ ചെക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് മുതിർന്ന ആളുകൾ ഒരു പക്ഷേ മടി കാണിച്ച് പിന്തിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പ്രവാചകൻ പറയാണ്, ലജ്ജ അത് ദീനിൻ്റെ വിഷയത്തിൽ, അതായത് മതം പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഖൈറുൻ നിസാഇ എന്ന് പറഞ്ഞ് മദീനത്തെ പെണ്ണുങ്ങളെക്കുറിച്ച് സഹാബി വനിതകളെക്കുറിച്ച് പറഞ്ഞതിന് കാരണം അവർ ലജ്ജയില്ലാതെ ദീനിൻ്റെ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും ആ മനുഷ്യൻ, രണ്ടാമത്തെ വ്യക്തി, ലജ്ജ കാരണം ആളുകൾക്കിടയിൽ മുന്നോട്ട് വരാൻ മടി കാണിച്ചു, അതുകൊണ്ട് അള്ളാഹുവും അവൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചു എന്നാണ്. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, ഫഅമ്മസാലിസു ഫഅഅറദ. ആ മൂന്നാമത്തെ വ്യക്തി എന്താ ചെയ്തത്? ആ സദസ്സൊക്കെ കണ്ടപ്പോൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഫഅഅറദ അല്ലാഹു അൻഹു, അവനിൽ നിന്ന് അള്ളാഹുവും പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം, ദീനിൻ്റെ മേഖലയിൽ പിന്തിരിഞ്ഞു കളയാൻ പാടില്ല എന്നാണ്. എങ്കിൽ അള്ളാഹു നമ്മുടെ വിഷയത്തിലും പിന്തിരിഞ്ഞു നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല ലജ്ജിക്കുന്നു എന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയുടെ സംഭവം പറഞ്ഞപ്പോഴേക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി. ആ ആൾക്കൂട്ടത്തിനിടയിൽ നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് വരാതെ ഏറ്റവും പിന്നിലേക്കിരുന്നപ്പോൾ, അവൻ ലജ്ജിച്ചപ്പോൾ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവും ലജ്ജിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ലജ്ജയുണ്ട് എന്നും അള്ളാഹു ലജ്ജിക്കുന്നവനാണ് എന്നും ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുമെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജിക്കുന്നവനാണ്. ആ ലജ്ജ അടിമകൾക്കുണ്ടാവുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ നാമം പഠിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായും നമുക്ക് കിട്ടുന്ന അതിൻ്റെ തേട്ടമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും ലജ്ജയുണ്ടായി ഇരിക്കണം എന്നുള്ളതാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയ. അള്ളാഹു ഹയാ ഉള്ളവനാണ്, അവൻ മറച്ചു വയ്ക്കുന്നവനാണ്, അവൻ ഹയാഇനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അടിമകൾക്ക് അള്ളാഹു ലജ്ജിക്കുന്നു എന്നതുപോലെ അടിമകളും അവരിലും ലജ്ജയുണ്ടാകണം, നമ്മുടെ മേലും ലജ്ജയുണ്ടാകണം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. കാരണം നമ്മൾ അസ്മാഉൽ ഇസ്ലാം പഠിച്ച സമയത്ത് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച വിഷയമാണ് അള്ളാഹുവിനുള്ള ചില ഗുണങ്ങൾ, അത് അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ നാമം തന്നെ അള്ളാഹു ഹയ്യുൻ എന്ന് പറയുമ്പോൾ അള്ളാഹു ഹയാ ഉള്ളവനാണ്, അവൻ അടിമകളിൽ ആ ഹയാ ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ കരുണാനിധിയാണ്, കരുണ ചെയ്യുന്നവനാണ്, റഹ്മാനാണ്, റഹീമാണ്. ആ കരുണ അടിമകൾക്കും ഉണ്ടാകണമെന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് കരുണ കാണിക്കൂ, എങ്കിൽ ആരാ ആകാശത്തിനുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹു ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ നമ്മൾ ശുദ്ധി ഉള്ളവരായി മാറണം, നമ്മുടെ വസ്ത്രം ശുദ്ധിയുള്ളവ ആയി മാറണം, നമ്മുടെ ഇടപാടുകളെല്ലാം ശുദ്ധിയുള്ളതാകണം, നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാകണം, അള്ളാഹു ആ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നാമങ്ങളുടെ വിശേഷണങ്ങൾ അത് അടിമകളിലും ഉണ്ടാകണമെന്ന് നമുക്ക് ചില നാമങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നാമമാണ് അൽ ഹയ്യുൻ എന്ന നാമം. ആ നാമത്തിൽ നിന്നും നമുക്ക് പ്രധാനമായും ഉൾക്കൊള്ളേണ്ട തേട്ടം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുണ്ടാകണം എന്നത് അതിപ്രധാനമാണ്. കാരണം ലജ്ജ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം ഈമാനിന് 70 പരം ശാഖകളുണ്ട് എന്നും അതിൻ്റെ ഏറ്റവും ടോപ്പ് ദറജ എന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ് എന്നും, എന്നാൽ ഏറ്റവും അദ്നാ ഏറ്റവും താഴെത്തട്ടിലുള്ള ദറജ എന്നത് അത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാർഗ തടസ്സം മാറ്റുക എന്നതാണ് എന്നും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ഹയാ ലജ്ജയുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തീർന്നില്ല, ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് ലജ്ജ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ പറയാണ്, ഇന്നലി കുല്ലി ദീനിൻ ഖുൽഖൻ, എല്ലാ മതത്തിനും അതിൻ്റേതായ സംസ്കാരമുണ്ട് അല്ലെങ്കിൽ സ്വഭാവമുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വ ഇന്ന ഖുലുഖൽ ഇസ്ലാമി അൽ ഹയാഉ, ഈ ദീനിൽ ഇസ്ലാമിൻ്റെ ഖുലുഖ് എന്നത് സ്വഭാവമെന്നതുള്ളത് അത് ഹയാ ആകുന്നു, ലജ്ജയാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ കണിശത കാണിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതിലേറ്റവും നിഴലിച്ചു നിൽക്കേണ്ടത്, ഏറ്റവും മികച്ചു നിൽക്കേണ്ടത് അത് ലജ്ജയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മകളിൽ നിന്ന് മാറി നടക്കാൻ, നന്മകളിലേക്ക് ചേക്കേറാൻ, അതുപോലെ തന്നെ നന്മകളുടെ വിഷയത്തിൽ മുന്നേറാൻ, തിന്മകളോട് നോ എന്ന് പറയാൻ നമുക്ക് ലജ്ജയുണ്ടാകണം എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ ഏറ്റവും ബൃഹത്തായ അധ്യാപനമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ ലിബറലിസവും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വാചകം വളരെ പ്രസക്തമാണ്. ഇദാലം തസ്തഹി ഫസ്ന മാഷ്ത, നിനക്ക് ലജ്ജയില്ലേ, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോന്നാണ്. കാരണം ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ നാണവും മാനവും വിറ്റുകൊണ്ട് ജീവിക്കുന്നവർ. ലജ്ജയില്ലാത്ത ആളുകളാണ് അവരുടെ സ്ഥാനവും മാനവും നോക്കാതെ എന്തും പ്രവർത്തിച്ചു പോകുന്നവർ. ലജ്ജ നഷ്ടപ്പെട്ടയാളുകളാണ് പിന്നെ അടിവസ്ത്രം പോലും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് റോഡിലൂടെ അഴിഞ്ഞാടി നടക്കുന്നത്. ഈ രൂപത്തിൽ ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടോ പിന്നെ അവൻ്റെ ജീവിതത്തിൽ തോന്നിവാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ലജ്ജ നഷ്ടപ്പെട്ട ഒരു സമൂഹമായിക്കൊണ്ട് ഈ നാടും അതുപോലെ തന്നെ ആളുകളും അതിൻ്റെ വക്താക്കളും വെസ്റ്റേൺ കൾച്ചറിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വലിച്ചെറിഞ്ഞതിനെ ഇവർ സ്വീകരിച്ചു വാരിയെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ലജ്ജ എന്നത് അത് ധാർമ്മിക ബോധമുള്ള ഒരാൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. തിന്മകളിൽ നിന്നു മാറി നിൽക്കാൻ അത് ഉപകരിക്കും. മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നു മാറി നിൽക്കാൻ ലജ്ജ കാരണമാകും. ലജ്ജയില്ലെങ്കിലോ ആര് കണ്ടാൽ എനിക്കെന്താ, ആരറിഞ്ഞാൽ എനിക്കെന്താ, ആരെങ്കിലും എന്നെ പിടിച്ചു വിഴുങ്ങാൻ പോകുന്നുണ്ടോ, ഇതൊക്കെയായിരിക്കും പിന്നെ അവൻ്റെ ചിന്തകൾ. അതുകൊണ്ട് പിന്നെ അവൻ തോന്നിവാസിയായി തോന്നിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാതെ കഞ്ചാവും മദ്യവും അതും മയക്കുമരുന്നും അങ്ങനെ തുടങ്ങി എല്ലാവിധ തിന്മകളിലേക്കും പോകാൻ ലജ്ജ നഷ്ടപ്പെടുന്നതിലൂടെ കാരണമാകും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രഹസ്യമായി കൊണ്ട് സിഗരറ്റ് വലിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി അപ്രതീക്ഷിതമായി കൊണ്ട് മറ്റൊരു വ്യക്തി ഈ വ്യക്തി സിഗരറ്റ് വലിക്കുന്നത് കണ്ടു, പിന്നെന്താ സംഭവിക്കുക? ഈ കണ്ട വ്യക്തിയുടെ മുന്നിൽ പിന്നെ മറ സ്വീകരിക്കാതെ തന്നെ സിഗരറ്റ് വലിക്കും. അതോടുകൂടി അവൻ്റെ ലജ്ജ നഷ്ടപ്പെട്ടു, മറ്റവൻ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അവൻ്റെ ലജ്ജ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ തുടങ്ങി അവിടെ നിന്നങ്ങോട്ട് പിന്നെ തിന്മകളുടെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ലജ്ജ എന്നത് അവനെ സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥ ലജ്ജ നമുക്കുണ്ടാകണം. ലജ്ജ ഒരു പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജകൾ ഉണ്ടാകും. എന്നാൽ ശരിയായ ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇസ്തഹ്യൂമിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ ശരിയാവണ്ണം ഹയാ ഉള്ളവനായി ലജ്ജയുള്ളവനായി മാറണം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയാണ്. അപ്പോൾ സ്വഹാബത്ത് പറയാണ്, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഇന്ന നസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങൾ ലജ്ജയുള്ളവരാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവർ ആത്മനിർവൃതി അടയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കണം. സ്വാഭാവികമായി ഉണ്ടാകുന്ന ലജ്ജയ്ക്കപ്പുറം നമുക്ക് ചില ലജ്ജകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ലൈസദാക, നിങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യം, അങ്ങനെയല്ല വേണ്ടത്, അതിൻ്റെ അപ്പുറം വേണം എന്ന് പറഞ്ഞ് വലാക്കിന്നൽ ഇസ്തിഹ്യ മിനല്ലാഹി ഹഖൽ ഹയാ, ശരിയായ രൂപത്തിലുള്ള ഹയാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ, അൻ തഹ്ഫല റസ, നീ എന്ത് ചെയ്യണം, നിന്റെ തലയെ സംരക്ഷിക്കണം. തിന്മകളിൽ നിന്ന്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഒമാവ ആ, അതോ അതിനു ചുറ്റുമുള്ള കാര്യങ്ങൾ, അതായത് തലയെന്ന് പറയുമ്പോൾ അതിൽ കണ്ണുപെട്ടു, നാവുപെട്ടു, ചുണ്ടുപെട്ടു, ചെവിപെട്ടു, കേൾവി, കാഴ്ച, അതുപോലെ തന്നെ മൂക്ക്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ബ്രെയിന്, ഇതെല്ലാം തലയിൽ പെട്ടു. ഇതെല്ലാം നന്മയുടെ വിഷയത്തിൽ മാത്രം ഉപയോഗിക്കണം, തിന്മയുടെ വിഷയത്തിൽ ഉപയോഗിക്കരുത്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ലജ്ജയോടുകൂടി ഈ തിന്മകളുടെ വിഷയത്തിൽ മാറി നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ തലയെ സംരക്ഷിക്കണം. തീർന്നില്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഹ്ഫദൽ ബതൻ, നീ നിന്റെ വയറിനെ സംരക്ഷിക്കണം, വമാ ഹവ, അതിന് ചുറ്റുപാടുമുള്ള അതിൻ്റെ ഹവയെയും നീ എന്തു ചെയ്യണം, ആ വയറിനു ബാധിക്കുന്ന ഹവയെയും നീ സംരക്ഷിക്കണം. കാരണം വയറിൽ നിറയ്ക്കുന്നത് അത് നന്മ മാത്രമായിരിക്കണം, വയറിലേക്ക് പോകുന്നത് അത് തൊഹൂറായതും അതുപോലെ തന്നെ ശുദ്ധിയുള്ളതും മാന്യവും ഏറ്റവും നല്ലതുമായിരിക്കണം. ഒരിക്കലും പലിശ പോകാൻ പാടില്ല, മറ്റുള്ളവരെ അപഹരിച്ചതാകാൻ പാടില്ല, മോഷ്ടിച്ചതോ അങ്ങനെയുള്ള ഒരു നിലക്കുമുള്ള തിന്മകളിലൂടെ സമ്പാദിച്ചതാകാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, തുദക്കിർ അൽ മൗത, പ്രവാചകൻ പറയാണ് നീ മരണത്തെക്കുറിച്ച് ഓർക്കണം. ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ നല്ലൊരു അധ്യാപനം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഈ രൂപത്തിൽ ശരീരത്തെ മുഴുവൻ സംരക്ഷിച്ച് അതിൻ്റെ ഓരോ അവയവങ്ങളും ലജ്ജയോടുകൂടി അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ലജ്ജിച്ചുകൊണ്ട് തിന്മകളുടെ വിഷയത്തിൽ നിന്നു മാറി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഈ അൽ ഹയാഉ എന്ന് പറയുന്ന ഈ ലജ്ജ എന്ന സ്വഭാവം മനുഷ്യനുണ്ടാകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ പറഞ്ഞത് അള്ളാഹു അൽ ഹയ്യു എന്ന് പറയുന്ന നാമത്തെ പഠിച്ചപ്പോഴാണ്. അള്ളാഹു അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അള്ളാഹു ലജ്ജയുള്ളവനാണ്, അവൻ ലജ്ജിക്കുന്നു. അടിമകൾക്ക് ലജ്ജയുണ്ടാകണമെന്ന് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ലജ്ജയുള്ളവനാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അല്ല കാണുന്നില്ലേ, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ അത് വേറൊരു വ്യക്തി കാണുമ്പോഴേക്ക് നമുക്ക് അതിലൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ, അവർ കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു എല്ലാം കാണുന്നില്ലേ, ആ വിഷയത്തിൽ നമുക്ക് ലജ്ജയില്ലേ? ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയും ലജ്ജയോടുകൂടി ജീവിക്കുവാനും ഈമാനിനെ പൂർത്തീകരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
10: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു ലജ്ജാലുവാണ്. അള്ളാഹുവിൻ്റെ നാമ വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
11: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദ് 45 മുതൽ 66 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് മുഹമ്മദ് അൽ ബാറക്.
1: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അറിവിന് വില കൽപ്പിക്കുക. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ജാസിം കരുളായി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിന് ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്ന ഒരു രംഗം മഹാനായ ഹദീസ് പണ്ഡിതൻ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് നമുക്കിങ്ങനെ കാണാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാലി അറാക് ഖദ് ശഇത്ത വഗബറത്ത മുൻസു തൂഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയ്യ തുൽഹ തങ്ങൾക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകരി ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം അങ്ങ് വല്ലാതെ ജടകുത്തി പൊടിപുരണ്ട് വല്ലാത്ത അവസ്ഥയിലായിത്തീർന്നിരിക്കുകയാണല്ലോ, എന്താണ് താങ്കൾക്ക് പറ്റിയത്? തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പിതൃവ്യൻ്റെ മകൻ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ താങ്കൾക്ക് വിമിഷ്ടമുണ്ടായിട്ടാണോ ഇങ്ങനെ ഈ ഒരു കോലത്തിലേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നത്? മുടിയെല്ലാം ജടപിടിച്ച് ശരീരമാസകലം പൊടിപുരണ്ട് വളരെയധികം വിഷമത്തിലായ രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. എന്നാൽ ആ സമയത്ത് തുൽഹ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് ഒരിക്കലുമല്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൽ ഏറ്റവും അധികം തൃപ്തിപ്പെടേണ്ടതും അതിൽ അംഗീകാരം കൊള്ളേണ്ടതും ശരിക്കും പറഞ്ഞാൽ ഞാനാണല്ലോ, അതുകൊണ്ട് ആ കാര്യത്തിലല്ല മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് തൊട്ടു മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുന്നെന്നോട് എനിക്കൊരു കെലിമത്തറിയാം, ഇന്നീ ലഅഅലമു കെലിമതൻ ലാ യഖൂലുഹു അഹദുൻ ഇൻദ ഹളറത്തിൽ മൗത് ഇല്ലാ വജദ റൂഹഹു ലഹാ റൂഹൻ ഹീന തഖ്റുജു മിൻ ജസദിഹി വകാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കൊരു കെലിമത്തറിയാം, ഒരു വാചകമറിയാം, ഒരു മനുഷ്യൻ തൻ്റെ റൂഹ് തൻ്റെ ശരീരത്തിൽ നിന്നും എടുക്കുന്ന വേളയിൽ ഹളറത്തിൽ മൗത്തിൽ ഒരു മനുഷ്യൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നിന്നും റൂഹെടുക്കുന്ന വേളയിൽ അവനൊരാശ്വാസമുണ്ടാകും, മാത്രമല്ല നാളെ പരലോകത്തവന് ആ ഒരു വാചകം അവന് പ്രകാശമായിക്കൊണ്ട് അവനോടൊത്തുണ്ടാവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കെലിമത്ത് ഏതെന്നു പറയുന്നതിനു മുമ്പേ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ചെയ്തു. ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന കോലത്തേക്ക് എന്നെ മാറ്റിയിട്ടുള്ളത്, ഈ ഒരു അവശതയിലേക്ക് ഞാൻ വന്നെത്തിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. അതല്ല എങ്കിൽ പ്രവാചകന ആ ഒരു കാര്യം പറഞ്ഞു തരുന്നതിനു മുമ്പേ വഫാത്തായി പോയല്ലോ എന്നുള്ള വിഷമമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ടത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു അറിവിൻ്റെ ഒരു ശകലം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതം തന്നെ അപ്പാടെ മാറിമറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം അറിവിന് ഇൽമിന് കൽപ്പിച്ചിട്ടുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയാണ്. ഖാല ഉമർ ഫഅന അഅലമുഹ, എന്നാൽ ആ കെലിമത്ത് ഏതെന്ന് എനിക്കറിയാമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് കേൾക്കേണ്ടുന്ന താമസം മഹാനായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് പറയുകയാണ്, ഫലില്ലാഹിൽ ഹംദ് ഫമാഹിയ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, ഏതാണ് ആ വാചകം, താങ്കൾ എനിക്ക് പറഞ്ഞു തരുവിൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിയൽ കലിമത്തുൽ ലതീ ഖാലഹാ ലിഅമ്മിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതൃവിനോട് അദ്ദേഹത്തിൻ്റെ മരണശയ്യയിലായിരിക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള ആ വാചകമുണ്ടല്ലോ, അതുതന്നെയാണ് ഈ വാചകവും എന്നിട്ട് പറയുകയാണ് ആ വാചകമെന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ, അത് കലിമത്ത് തൗഹീദായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനമാണ് ആ ഒരു കലിമത്ത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് സ്വദക്ത താങ്കൾ പറഞ്ഞത് അത് ശരിയാണ് എന്ന് ശരിവെച്ചുകൊണ്ട് സന്തോഷത്തിലേക്ക് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തുൽഹ റളിയല്ലാഹു അൻഹു മാറുകയാണ്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു വെക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ പ്രവാചകൻ്റെ അനുചരന്മാരെല്ലാം തന്നെ അറിവിന് കൽപ്പിച്ചിട്ടുള്ള ഒരു പ്രാധാന്യവും മഹത്വവും വിലയും എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്നു കൊണ്ട് പ്രവാചകൻ്റെ അതിരങ്ങളിൽ നിന്നും ഉരുവിടുന്ന ഓരോ അറിവിൻ്റെ ശകലവും അത് ചേർത്തു വെക്കുവാൻ അത് ശേഖരിക്കുവാൻ വല്ലാതെ തിടുക്കം കാട്ടിയിരുന്നവരായിരുന്നു സഹാബാക്കൾ എന്നുള്ളത് കാരണം അവർക്കറിയാമായിരുന്നു അറിവിൻ്റെ സ്ഥാനം, അറിവിൻ്റെ വില എത്രത്തോളമാണ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ ദിനേനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളെല്ലാം കണ്ണോടിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുൻപിലൂടെ കടന്നുപോകുന്ന ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ ദിനേനെ കടന്നു പോവുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കതിനോട് എത്രത്തോളം മഹത്വം കൽപ്പിക്കുവാൻ, അതിനെത്രത്തോളം വില കൽപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും കേട്ടുപോവുക എന്നതിനപ്പുറം പല അറിവുകളും നമ്മളിന്ന് അതിന് വേണ്ടുന്ന വില കൽപ്പിച്ച് ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ ആരും തന്നെ വല്ലാതെ ശ്രമിക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമുക്കറിവ് നേടുവാൻ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് വരെ അത് നേടുവാനുള്ള ഒരുപാട് സാഹചര്യവും ഒരുപാട് സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബാക്കളും അതുപോലെ അവരെ പിന്തുടർന്ന് വന്നിട്ടുള്ള താബിഈങ്ങളും അതുപോലെ തന്നെ ലോകം കണ്ടിട്ട് വലിയ പണ്ഡിതന്മാരെല്ലാം തന്നെ അറിവിന് വേണ്ടിക്കൊണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ കാണാം. അതേറ്റവും പ്രധാനമാണ് ഹിജ്റ 200-കളിൽ ജീവിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള മുഹദ്ദിസ് ഹദീസ് പണ്ഡിതൻ ഫഖീഹ് ഇബ്നു മഖ്ലദ് റഹിമഹുള്ള. അദ്ദേഹം ജീവിച്ചിരുന്നത് സ്പെയിനിലാണ്. അന്നത്തെ ഉന്ദുലസിൽ നിന്നും അദ്ദേഹം ഇറാഖിലെ ബഗ്ദാദിലേക്ക് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയെ കാണുവാൻ വേണ്ടിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഹദീസ് സ്വീകരിക്കുവാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹം നടന്നുപോയത് പ്രിയപ്പെട്ടവരെ ഏകദേശം 6,000-ലധികം കിലോമീറ്ററുകളാണ്. അത് ഇന്നത്തെ പോലെ റോഡ് മാർഗം പോകുവാനുള്ള കൃത്യമായിട്ടുള്ള വഴികളോ രേഖകളോ ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം അത്രമേൽ വലിയ ദൂരം ആഫ്രിക്കൻ രാജ്യങ്ങൾ താണ്ടിയിട്ട് വേണം ഇന്നത്തെ ഇറാഖിലെ ആ ഒരു ബഗ്ദാദിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിക്കൊണ്ട്. എന്നാൽ അവിടെ എത്തിയപ്പോൾ സ്ഥിതി മറ്റൊന്നാണ്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയെ ഖൽഖുൽ ഖുർആനിൻ്റെ വിഷയത്തിൽ അവിടെ വീട്ടു തടങ്കിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ളത്, എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ വേഷം ധരിച്ചുകൊണ്ട് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയുടെ വീടിൻ്റെ അടുക്കിലേക്ക് വരിക, എന്നിട്ട് ആ ഭിക്ഷ വാങ്ങുന്നതുപോലെ ആ ഒരു സമയത്തിനിടെ 1, 2, 3 ഹദീസുകൾ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കിൽ നിന്ന് കേൾക്കുക. കാരണം അറിവ് പകർന്നു കൊടുക്കുന്നതിൽ നിന്നും മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയെ അന്നത്തെ ഭരണാധികാരികൾ തടഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ അദ്ദേഹം ഹദീസുകൾ സ്വീകരിക്കുകയും പിന്നീട് ലോകം കണ്ട വലിയ ഒരു മുസ്നദ് ഈ ഫഖീഹ് ഇബ്നു മഖ്ലദ് റഹിമഹുള്ള രചിക്കുകയും ചെയ്തതെല്ലാം ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ ശകലങ്ങൾക്ക്, പ്രവാചകൻ്റെ ഹദീസുകൾക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ദീനീ വിജ്ഞാനങ്ങൾക്ക് മുൻഗാമികളും സഹാബാക്കളും പ്രവാചകനുമെല്ലാം അവർ കണ്ടിട്ടുള്ള ഒരു വിലയുണ്ട്, നിലയുണ്ട്. പക്ഷേ പലപ്പോഴും കൺമുന്നിലൂടെ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഈ ഒരു അറിവിനെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പകർത്തുവാനും അതുപോലെ തന്നെ അതിനെ വേണ്ടുന്ന വില കൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനീ വിജ്ഞാനങ്ങളൊന്നും തന്നെ ചെറുതല്ല. അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ അത്രമേൽ വില കൽപ്പിച്ചെന്നൊരു ഒരു വിജ്ഞാനത്തിൻ്റെ ശകലം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ, തുൽഹ റളിയല്ലാഹുവിൻ്റെ വേഷത്തെയും കോലത്തെയും വരെ അത് ബാധിച്ചെന്ന് പറയുമ്പോൾ അവരെല്ലാം അറിവിന് കൽപ്പിച്ചിട്ടുള്ള വില എത്രയാണ്, പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ആമുഖമായിക്കൊണ്ട് സൂചിപ്പിച്ച ഹദീസിൽ നിന്നും കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വല്ലാത്തൊരു മഹത്വവും ആ ഹദീസിൽ തെളിഞ്ഞു കാണുവാൻ നമുക്ക് സാധിക്കും. അഥവാ ഒരു മനുഷ്യൻ മരിക്കുന്ന വേളയിൽ അല്ല ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, മുൻപോട്ടുള്ള ജീവിതം വളരെയധികം എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അല ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് മരിക്കുന്ന വേളയിൽ പറയണമെങ്കിൽ ജീവിതം അത് വെച്ചുകൊണ്ട് തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അല ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നുള്ളത്. അല ഇലാഹ ഇല്ലാത്തവരൊരിക്കലും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സ്വർഗം അവൻ്റെ പേരിൽ നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ കാര്യവും നമ്മൾ ഉൾക്കൊള്ളുക. തൗഹീദിന് കടകവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് പാടെ വിട്ടുമാറ്റി നിർത്തുക. അതുപോലെ തന്നെ വിജ്ഞാനത്തെ, ദീനി വിജ്ഞാനത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി നുകരുവാനും അത് ശേഖരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സ്വർഗത്തിലെ വലിയ വലിയ ദരജകളിൽ എത്തിപ്പിടിക്കുവാനും വേണ്ടിക്കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസാഇലിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ വസ്തഗ്ഫിറു ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അറിവിന് വില കൽപ്പിക്കുക ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് ജാസിം കരുളായി.
2: നീതിനിഷേധത്തിൻ്റെ 17 വർഷങ്ങൾ എന്ന വിഷയത്തിൽ നടത്തിയ സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
3: ഏതൊരു ജനങ്ങളുടെയും ഏതൊരാളുടെയും അവസാനത്തൊരത്താണി എന്ന് പറയുന്നത് നീതിപാഠത്താണ്. നീതി കോടതിയിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസ്യത പലപ്പോഴും ആളുകൾക്കുണ്ട്. അതിനെ എതിരായിക്കൊണ്ട് ചില കാര്യങ്ങൾ ഇന്ത്യയിൽ പലപ്പോഴായി സംഭവിക്കാറുണ്ട്. 17 വർഷമായ ഒരു ചെറുപ്പക്കാരൻ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ നടന്നു, വിധി പറയാനിരിക്കെ കോടതി മാറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ സംഭവിച്ചു പോയി. ഇപ്പോൾ അടുത്ത് ജാമ്യാപേക്ഷ നിരസിക്കുന്നൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് സക്കരിയ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ജയിലുകളിൽ കഴിയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാവേണ്ട ഒന്നാണ് കോടതികൾ എന്നുള്ളത്. അവയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനല്ലേ ഇത് യഥാർത്ഥത്തിൽ ഉപകരിക്കുക?
4: അല്ല, ഭരണകൂടം പ്രത്യേകിച്ചും ഒരു ജനാധിപത്യ സംവിധാനത്തിലൊരു ഭരണകൂടത്തെ ജനം തിരഞ്ഞെടുക്കുന്നതാണ്. അത് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന്, സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിന്, നീതിയുക്തമായ ഒരു സംവിധാനം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ജനങ്ങളത് ചെയ്യുന്നത്. പക്ഷെ അത്തരം ഭരണകൂടങ്ങൾ പലപ്പോഴും സ്ഥാപിത താല്പര്യങ്ങളുള്ള, സ്വകാര്യമായ ഇൻട്രസ്റ്റുകളുള്ള, അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള പല പദ്ധതികളൊക്കെ ഉള്ള ഒരു ഭരണകൂടമായി മാറുമ്പോൾ അതിന് ഏറ്റവും ഭയപ്പെടേണ്ടി വരുന്നത് ഈ കോടതിയും നിയമ സംവിധാനങ്ങളുമൊക്കെ അതിൻ്റെ കുടലൂത്തുകാരായിട്ട് മാറുമ്പോഴാണ്. അപ്പോൾ ഭരണകൂടത്തെ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഭരണകൂടത്തിനൊരു നമ്മൾ ചെക്ക് വെക്കേണ്ടത് ഇത്തരം നിയമ സംവിധാനങ്ങളാണ്. പക്ഷേ അവർ കൂടെ ഈ സംവിധാനങ്ങൾക്ക് അരു നിൽക്കുന്ന, പിന്തുണ നൽകുന്ന, നീതിരഹിതമായിട്ട് പെരുമാറുന്നൊരവസ്ഥ വരിക എന്നുള്ളത് അതീവ ഭീകരമായൊരവസ്ഥയാണ്. നമ്മൾക്ക് അത്ഭുതം തോന്നേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വളരെ ആധുനികമെന്ന് നമ്മൾ പറയുന്നൊരു കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലും ഒരു 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പഴയ രാഷ്ട്രീയ മീമാംസകരൊക്കെ പറഞ്ഞു വെച്ച തന്ത്രങ്ങൾ അതൊക്കെ അതേപോലെ ഇവിടെ വീണ്ടും പ്രയോഗിക്കപ്പെടുകയും അതിനൊന്നും ഒരു ജനങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ അതിനെ മൂടി വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രതികരണങ്ങളെപ്പോലും ഭീകരവാദമായിട്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പം നോയിഡയിൽ അദാനിയുടെ ഒരു പ്ലാന്റിലെ വർക്കേഴ്സ് അവരുടെ പല പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പിന്നെ കലാപം പോലെ നടത്തിയവർ, പക്ഷേ അതിൻ്റെ പിറകെ നടന്ന, പിന്നീട് നടന്ന അന്വേഷണങ്ങൾ, ഇതിൻ്റെ നേതാവിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടിക്കുന്നത്, അദ്ദേഹം പാകിസ്ഥാൻ ഏജൻ്റാണ് എന്നൊക്കെ രീതിയിലുള്ള വലിയ ചിത്രീകരണം ആണ് നടക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഈ മാസം തന്നെയാണ്, അതെ, ജൂൺ 17 ഭരത് ഭൂഷൺ തിവാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജ് സ്റ്റുഡൻ്റാണ് ആ ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ, ഈ ഭരണകൂടത്തിന് നടക്കുന്ന കറപ്ഷൻസ്, ശരിക്കും ഭരണകൂടം എന്ന് പറയാൻ പറ്റില്ല, അതിന് അണ്ടറിലുള്ള പല സംവിധാനങ്ങളിൽ നടക്കുന്ന കറപ്ഷൻസിനെതിരെ ശബ്ദിക്കുകയും അവിടുത്തെ ഗ്രാമീണരായ ജനങ്ങളെ ഇതിൻ്റെ പേരിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, അവൻ ഒരു സ്വയം പോരാളിയാണെന്ന്, ഭഗത് സിംഗിൻ്റെ അനുയായിയാണെന്നൊക്കെ എന്താണ് മൂപ്പർ പ്രഖ്യാപിച്ചിരുന്നു. ഒരു തോക്കൊക്കെ വെറുതെ എന്താണ് കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നു, കീഴടങ്ങി ആ ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊന്നു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇത്തരത്തിലുള്ള ഈ എക്സ്ട്രാ ജുഡീഷ്യൽ എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻകൗണ്ടർ ഡെത്തുകൾ എന്ന് പറയുന്നത് വളരെ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു കണക്കനുസരിച്ചെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മൾ വിശ്വസിക്കുന്നില്ല, 2022 കണക്കനുസരിച്ചെന്ന് വെച്ചാൽ ഒരു ദിവസം ഇന്ത്യയിൽ 3 ഇത്തരത്തിൽ എൻകൗണ്ടർ ഡെത്തുകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 3.5-4 ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ഭീകരമായ തോതിലാണ് ഈ പോലീസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേനകൾ, അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ അവർക്കില്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നത്. അത് ആർക്കെതിരെയാക്കാരം? വളരെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രം എന്തുണ്ടാകാം, ചിലപ്പോൾ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. ബാക്കിയെല്ലാം തന്നെ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും ഈ UAPA പോലുള്ള പല കിരാത നിയമങ്ങൾ. ഇത് ആദ്യത്തെ ഒരു സാധനം ഒന്നുമല്ല, അതിന് മുമ്പ് പോട്ട ഉണ്ടായിരുന്നു, പിന്നെ അതിനു മുമ്പ് മിസ ടാട ഉണ്ടായിരുന്നു, മിസ് ടാട അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോട്ട പോലുള്ള കിരാത നിയമങ്ങൾ വരുന്നതോടെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവർ സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതെയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസിൽ, ഇപ്പോൾ ഈ സക്കരിയുടെ കേസിൽ വൃദ്ധയായിട്ടുള്ള ആ ഉമ്മ കൊടുത്ത ഒരു മറ്റേ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉണ്ട്. അത് അതിലെന്താണ്, ഇതിനെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് അവർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മലപ്പുറം ജില്ലയിൽ ഒരു സാധാരണ മുസ്ലിം സ്ത്രീക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇത്, മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെ അനുവദിക്കാത്ത ഒരു നിയമമാണെന്ന്. അതിങ്ങനെ 4 വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് കോടതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് മാത്രം, ഒന്നും ആകുന്നില്ല. എന്തായാലും നമ്മൾ ആലോചിച്ച് നോക്കൂ, 2008 ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു ബ്ലാസ്റ്റ് കേസിലാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് നടക്കുന്ന വെച്ചാൽ, അതിൻ്റെ മുൻപത്തെ വർഷത്തിൽ 10 വർഷത്തിലധികം 11 വർഷത്തിലധികമായിട്ട് വിചാരണ നടത്തപ്പെട്ടിരുന്ന ഒരു കേസ്, അതായത് കോയമ്പത്തൂർ ഇത് ഒരു സ്ഫോടന കേസ്. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന കേരളീയനായ മലയാളിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ മത നേതാവായിരുന്ന അബ്ദുൽ നാസർ മദനി, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. ഈ കുറ്റവിമുക്തനാക്ക ശേഷം ഉടനെയാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഇയറിലാണ് ഈ ബാംഗ്ലൂർ ബ്ലാസ്റ്റ് നടക്കുന്നത്, അതിലേക്ക് ഇദ്ദേഹത്തെ പ്രതി ചേർക്കുന്നു. അപ്പോൾ ആലോചിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു കാലില്ല, അദ്ദേഹം മറ്റേ രോഗിയാണ്, പ്രമേഹ രോഗിയാണ്, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ഇദ്ദേഹം 3 തവണ കൊടുകിൽ പോയിട്ട് ഒരു ഭീകരവാദിയായ തടിയൻ്റെ നസീറുമായിട്ട് ഗൂഢാലോചന നടത്തി ഇങ്ങനൊരു ബ്ലാസ്റ്റ് സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റിന് അങ്ങനെ ഒരു വിശ്വാസ്യത വരുത്തണല്ലോ, ഇതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പിന്നെ ആളുകളെ പിടിച്ചു കൊണ്ടുവരാൻ കൂട്ടത്തിൽ ആണ് ഈ പരപ്പനങ്ങാടിയുള്ള ഈ ഒരു ചെറുപ്പക്കാരൻ. ഇവൻ്റെ പേരിൽ ആദ്യം ആരോപിക്കപ്പെട്ടത് മറ്റേ ഈ ടൈമറ് ഉള്ള ബോംബുണ്ടാക്കാൻ വേണ്ടിയുള്ള മറ്റേ
5: മൊബൈൽ സിം കാർഡ്
4: ഇത് കൊടുത്തു, അതുപോലെ ബാറ്ററി വിറ്റു എന്നൊക്കെയായിരുന്നു. പിന്നീട് ഈ ടൈമർ സെറ്റ് ചെയ്യാൻ ഇവനൊരു ഇലക്ട്രോണിക് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അല്പന്തോ പഠിച്ചിട്ടുള്ള ആ ഇലക്ട്രോണിക് ഇത് പഠിച്ചിട്ടുള്ള പയ്യനാണ്. അപ്പോൾ അതിന് അത് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കി കൊടുത്ത് വളരെ കൃത്യമായി 19 വയസ്സാണെന്ന് ഈ കുട്ടിക്ക് പ്രായം, അപ്പോൾ കൃത്യമായിട്ടും ഇന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനത്തിന് വേണ്ടിയുള്ളതാണെന്നും അല്ലെങ്കിൽ മദനിയുമായിട്ടും ആ സംഘവുമായിട്ടൊക്കെ അത്രയും അടുത്ത ബന്ധമുണ്ടാവണല്ലോ. അപ്പോൾ ഇവൻ അതിൻ്റെ ഒരു പ്രീ ഹിസ്റ്ററി ഉണ്ടാവണം. കാരണം ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു സംഘടനയുടെ ഭാഗമാവുകയും ഒരു ഇത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാകുന്നില്ല.
5: അതെ,
4: അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു 1-2 കൊല്ലത്തെങ്കിലും ഇതുണ്ടാവണം. പക്ഷേ 1-2 കൊല്ലം മുമ്പ് ഈ കുട്ടി എന്ത് ചെയ്തില്ല, ഇലക്ട്രോണിക് പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് ബി കോം പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്, ബി കോം പഠനം ഉപേക്ഷിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. കാരണം ഇവന് 10 വയസ്സാകുന്ന സമയത്താണ് ഉപ്പ മരിക്കുന്നത്, പിന്നെ ഈ 4 കുട്ടികളെയും ഉമ്മയാണ് വളർത്തുന്നത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊക്കെ ഒരു ജോലി വേണമെന്നുള്ള ആഗ്രഹത്തിനാണ്. എന്തായാലും ഈ ഒരു ഈ അറസ്റ്റ് തൊട്ടടുത്ത വർഷം, അതായത് 2019 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 സാക്ഷികളായിരുന്ന ഒരു ഹരിദാസനും ഒരു നിസാമുദ്ദീനും, ഈ 2 സാക്ഷികളെ ചില പേപ്പറുകളിൽ പോലീസ് ഒപ്പിടിപ്പിക്കുന്നു. അത് കർണാടകയിലൊരു പോലീസ് മറ്റേ സ്റ്റേറ്റ്മെൻ്റായിരുന്നു ഒന്ന്, രണ്ടാമത്തേത് അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന പേരിൽ ഉള്ള ഒരു സാധനവും. പക്ഷേ ഈ ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ ഈ കന്നഡയിലുള്ള സാധനത്തിൻ്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആയിരുന്നില്ല എന്നും തങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഒപ്പിടിപ്പിച്ചതെന്ന് അവർ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു. എന്നുവെച്ചാൽ സാക്ഷികൾ കൂറുമാറി എന്നർത്ഥം. അപ്പോൾ ഇവിടെ അതോടെ തന്നെ ശരിക്കും എന്താണ് ഈ കേസ് നിലനിൽക്കാൻ ഇടയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാമൂൽ FIR ഉണ്ടാക്കിയിട്ട് ഒരു പ്രതിയെ സൃഷ്ടിച്ചെടുത്താണ് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ പോലും ഈ പറയുന്ന വിചാരണയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പോലും ഒരു ജാമ്യം അനുവദിക്കാൻ, ആ ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മ അസുഖക്കാരിയായിട്ടാണ്. അതായത് എൻ്റെ ഓർമ്മ ശരിച്ചാൽ 9 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു ജാമ്യം കൊടുക്കുന്നത്, 2016. അത് ഈ ഒരു സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടിയാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത വർഷം ആ സഹോദരൻ മരിച്ചിട്ടും എന്താണ് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, ഒരു പരോളം തീയുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത്രയൊരു പരോള് പോലും അനുവദിക്കാതിരിക്കാൻ മാത്രം വളരെ ശക്തനായ ഒരു പ്രതിയാണെന്നാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. 19 വയസ്സുകാരനിൽ നിന്ന് മനസ്സിലാക്കണം. അതിന് കാരണമുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ എന്നിട്ട് ഈ പ്രോസിക്യൂഷന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രതി വീണ്ടും പഴയ പ്രതികളുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളോ അല്ലെങ്കിൽ മറ്റേ ഈ വിദ്വേഷ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കോടതി എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അത്ര
5: പോലീസ് എഴുതി കൊടുക്കുന്ന എല്ലാ കാര്യവും
4: അതുപോലെ വിശ്വസിക്കാൻ തക്ക ബുദ്ധി വൈഭവമുള്ള കോടതികളാണ് എന്നർത്ഥം. എന്തായാലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇന്ത്യയിൽ ഇന്നുള്ള തടവുകാരിൽ 68% മുതൽ 70% വരെ വിചാരണ തടവുകാരാണെന്നാണ്. അത് പല രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാളും കൂടുതലാണെന്നാണ്. ലോകത്തിലെ പല രാജ്യത്തിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളാണ് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്നത്. ഇതിൽ തന്നെ 70% ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ.
2: നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്, നീതി നിഷേധത്തിൻ്റെ 17 വർഷങ്ങൾ എന്ന വിഷയത്തിലെ സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗം. അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, അബ്ദുൽ അഹദ് ചുങ്കത്തറ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഹല്ലക സിർറുൻ ഇൻദല്ലാഹ്.
7: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1,25,00,000 കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1,000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓർമ്മ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിഫ്, ഈ ഗ്രന്ഥത്തിൽ നിന്നും ആ വിടവ് എങ്ങനെ നികത്തും? സമുദായ നേതൃത്വത്തിൻ്റെ എല്ലാവിധ സ്ഥാനങ്ങളും വഹിച്ചിരുന്ന അഭിവന്ദ്യ ഗുരുനാഥനും സംഘടനാ നേതാവുമായ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ വിടവ് ആര് നികത്തും എന്ന ചോദ്യം മുന്നിൽ വച്ചുകൊണ്ട് അലി അബ്ദുറസാഖ് മദനി എഴുതിയ ഓർമ്മക്കുറിപ്പ്. ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിഫ്. ശബ്ദം നൽകുന്നത് നസറുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്നറിയപ്പെട്ടിരുന്ന അഭിവന്യ പണ്ഡിതൻ, മതപാണ്ഡിതത്തോടൊപ്പം തന്നെ സാമൂഹിക, സാംസ്കാരിക, ഭൗതിക മേഖലകളിൽ വിളങ്ങി നിൽക്കുകയും സമൂഹത്തിനുവേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്തിരുന്ന മഹാപണ്ഡിതൻ, ധാരാളം സ്ഥാപനങ്ങളുടെ മേധാവിയായിരുന്നപ്പോഴും സാമൂഹിക മേഖലകളിൽ തൻ്റെതായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിയ മഹനീയ വ്യക്തിത്വം. അതെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഓർമ്മ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാഅള്ളാഹ് അതിൻ്റെ തുടർച്ചയെന്നോണം അലി അബ്ദുറസാഖ് മദനി എഴുതിയ ഓർമ്മയാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വഇൻഷാ അൽ ഇലാഹു ഫഅൻ ഖരീബിൻ യസുദ്ദു ഫറാഹു ഷെയ്ഖൻ ഹമീദ് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം നാം കേൾക്കുകയാണ്. വിടവ് നികത്തുക എന്ന ശീർഷകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഓർമ്മക്കുറിപ്പ് നാം കേട്ടു തുടങ്ങുന്നു.
4: അള്ളാഹു തുണച്ചാൽ അദ്ദേഹത്തിൻ്റെ വിടവ് അടുത്തു തന്നെ അഭിവന്ദ്യനായൊരു ഷെയ്ഖ് നികത്തും. 1948 നവംബറിലക്കം അൽമുർഷിദിൽ മർഹൂം KKM ജമാലുദ്ദീൻ മൗലവി മർഹൂം MCC ഹസൻ മൗലവിയുടെ അവധാനങ്ങൾ വാഴ്ത്തുന്നതാണ് കവിത. അദ്ദേഹത്തിൻ്റെ നിര്യാണം മുസ്ലിം കേരളത്തിന് മൊത്തത്തിലും മദീനത്തുലുലും അറബിക് കോളേജിന് പ്രത്യേകമായും സൃഷ്ടിച്ച നഷ്ടത്തെപ്പറ്റി പരാമർശിക്കുകയായിരുന്നു അദ്ദേഹം. പാണ്ഡിത്യത്തിലും അധ്യാപന വൈശിഷ്ട്യത്തിലും സുസമ്മതനായ ഹസൻ മൗലവിയുടെ വിടവ് മദീനത്തുൽ ഉലൂമിൽ അഭിവന്ദ്യനായ ഒരു പണ്ഡിതൻ നികത്തുമെന്ന് കവി പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. അഭിവന്ദ്യനായ ഷെയ്ഖ് എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെയാണെന്നാണ് അന്ന് മദീനത്തുൽ ഉലൂമിൽ പരക്കെ കേട്ട അഭിപ്രായം. അദ്ദേഹം പ്രഗത്ഭനായ പണ്ഡിതനാണ്, കഴിവുറ്റ അധ്യാപകനാണ്, വാചാലനായ ഉപദേഷ്ടാവാണ്, സർവോപരി ഹദീസ് വിജ്ഞാനീയത്തിൽ അദ്വിതീയനാണ് എന്നെല്ലാം കേട്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഷെയ്ഖ് മൗലവി അവിടെ അധ്യാപകനായി വരികയും ചെയ്തു. ഉയർന്ന ക്ലാസുകളിൽ മാത്രമാണ് അദ്ദേഹം അധ്യാപനം നടത്തിയിരുന്നത്. അന്ന് മദീനത്തുൽ ഉലൂമിലെ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥിയായ ഈ ലേഖകന് മൗലവി സാഹിബിൻ്റെ വൈജ്ഞാനിക സമ്പത്തോ അധ്യാപന ചാതുരിയോ അനുഭവിക്കാനുള്ള അവസരമോ മനസ്സിലാക്കാനുള്ള കഴിവോ ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളോട് പോലും വളരെ സൗമ്യമായി കുശലാന്വേഷണങ്ങൾ നടത്തുകയും പുറത്തു തട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന സ്നേഹശീലനായ ഷെയ്ഖ് മൗലവിയോടുള്ള ബഹുമാനം അന്നു തന്നെ ഹൃദയത്തിൽ വേരുപിടിച്ചിരുന്നു. അവരുടെ മത്സരം. അദ്ദേഹത്തിൻ്റെ സേവനം മദീനത്തുൽ ഉലൂമിൽ അധികം തുടർന്നില്ല. ഉന്നത മതവിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നവരെല്ലാം മൗലവിയുടെ പരിചയസമ്പത്ത് ചൂഷണം ചെയ്യുന്നതിൽ പരസ്പരം മത്സരിക്കുന്നതായിട്ടാണ് കണ്ടിരുന്നത്. വിശിഷ്യ സ്ഥാപനത്തിൻ്റെ അല്ലലുകളും അലട്ടലുകളും നിറഞ്ഞ ശൈശവദശ ക്ഷമാപൂർവം തരണം ചെയ്യുന്നതിന് ആ വിദ്യാഭ്യാസ വിചക്ഷണൻ്റെ വിദഗ്ധമായ നേതൃത്വം അവർക്ക് ആവശ്യമായിരുന്നു. അരീക്കോട് ജംഇയ്യത്തുൽ മുജാഹിദീൻ സുല്ലംസുലം അറബിക് കോളേജ് സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ പദവിയിൽ മൗലവി അവരോധിക്കപ്പെട്ടു. എന്നാൽ കൊല്ലങ്ങൾ കഴിഞ്ഞു കേരള നദ്വത്തുൽ മുജാഹിദീൻ എടവണ്ണയിൽ ജാമിഅ തുടങ്ങിയപ്പോൾ നദ്വത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിന് അതിൻ്റെ നായകത്വമേൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വളവന്നൂർ അൻസാർ അറബിക് കോളേജ് കമ്മിറ്റിക്കാരുടെ നിർബന്ധമായി അൻസാറിൻ്റെ ശൈശവദശ തരണം ചെയ്യാൻ മൗലവിയുടെ സേവനം കൂടിയേ കഴിയൂ. സന്തോഷപൂർവ്വം അദ്ദേഹം അൻസാറിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം ഏറ്റെടുത്തു. അതിനകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓറിയൻ്റൽ ഫാക്കൽറ്റിയുടെ ആദ്യത്തെ ഡീനായി കേരള സർക്കാർ നോമിനേറ്റ് ചെയ്തതും അദ്ദേഹത്തെയായിരുന്നു. എന്നാൽ അൻസാറിൻ്റെ പ്രിൻസിപ്പൽ ആയിരിക്കെയാണ് മൗലവി അവറുകൾ അധ്യക്ഷനായ കേരള ജംഇയ്യത്തുൽ ഉലമ മോങ്ങം വനിതാ അറബി കോളേജ് ഏറ്റെടുത്തത്. അതോടെ ആ സ്ഥാപനത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് മൗലവിയുടെ സേവനം അൻസാറിൽ നിന്ന് ജംഇയ്യത്തുൽ ഉലമ കടമെടുത്തു. 1977 മാർച്ച് 16 രാത്രി 11:30 അൻവാറിൽ അന്ധകാരം പരത്തിക്കൊണ്ട് മൗലവി അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. ഉത്തരവാദിത്തങ്ങളുടെ അട്ടിപ്പേർ. ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കുള്ള ഭാരിച്ച ചുമതലകൾക്കു പുറമെ സമുദായത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉന്മൂലനം ചെയ്യാനുള്ള നിരന്തരമായ ശ്രമത്തിലേർപ്പെട്ട ഒരു ധീര മുജാഹിദ് കൂടിയായിരുന്നു ഷെയ്ഖ് അവറുകൾ. ഒഴിഞ്ഞിരിക്കാനോ വിശ്രമിക്കാനോ പോയിട്ട് സ്വന്തം കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം ലഭിച്ചിരുന്നില്ല. ഒഴിവ് ദിവസമായ വെള്ളിയാഴ്ച ദൂരദേശത്ത് ജുമാ ഖുതുബ, രാത്രികാലങ്ങളിൽ വഅള് യോഗങ്ങൾ, പുറമെ ഫത്വക്ക് വേണ്ടി സമീപിക്കുന്ന ആളുകളും. തിരക്കി പിടിച്ച ദിവസങ്ങളായിരുന്നു മൗലവിയുടേത്. സ്വന്തം കുട്ടികളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുന്നതിനുകൂടി സമുദായം അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. ഏതാനും വർഷം കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രസിഡന്റായിരുന്ന മൗലവി കെഎൻഎം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ കൂടിയായിരുന്നു. ജനാബ് പി ഉണ്ണി മുഹീദ്ദീൻ കുട്ടി മൗലവിയുടെ ചരമത്തെ തുടർന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മൗലവി മരിക്കുവോളം ആ സ്ഥാനം തുടർന്നു. കോഴിക്കോട് രൂപം കൊണ്ട കേരള ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹമായിരുന്നു. ആ വിടവാർ നികത്തും. MCC ഹസൻ മൗലവിയുടെ നിര്യാണം മൂലം മദീനത്തുൽ ഉലൂമിന് ഭവിച്ച നഷ്ടം നികത്താൻ ഷെയ്ഖ് മൗലവിയുണ്ടെന്ന് ജമാലുദ്ദീൻ മൗലവി സമാശ്വസിച്ചു. അതിനുശേഷം പണ്ഡിതവൃത്തത്തിനേറ്റ ക്ഷയത്തിന് കണക്കു നോക്കൂ. MCC അബ്ദുറഹ്മാൻ മൗലവി, അഹമ്മദ് മൗലവി, KM മൗലവി, ജമാലുദ്ദീൻ മൗലവി, PN മുഹമ്മദ് മൗലവി, PP ഉണ്ണി മുഹീദ്ദീൻ മൗലവി, കുറ്റ്യാടി അബ്ദുള്ള കുട്ടി മൗലവി, EK മൗലവി, അവസാനം എടവണ്ണ അലവി മൗലവിയും. ഇവരോരുത്തർ മരിക്കുമ്പോഴും ജമാലുദ്ദീൻ മൗലവിയുടെ മാതൃക സ്വീകരിച്ചു ഷെയ്ഖ് മൗലവി ഇവിടെയുണ്ടല്ലോ എന്ന് സമാശ്വസിക്കാമായിരുന്നു. ഇനിയോ? മുജാഹിദ് നേതാക്കൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. മേൽപ്പറഞ്ഞ പണ്ഡിതന്മാരെക്കാൾ ഒരുപക്ഷെ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്നവർ നമ്മളിൽ കാണും, എഴുതാൻ കഴിയുന്നവർ കാണും, പഠിപ്പിക്കാൻ കൊള്ളുന്നവരും കണ്ടേക്കും, നേതൃത്വം കൊടുക്കാൻ പറ്റിയവരുമുണ്ടാവും. പക്ഷേ പാണ്ഡിത്യത്തിൽ അവരോട് സമീപത്തു നിൽക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എത്ര പേർ?
3: മാഷാ അല്ലാ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വരുത്തി തീർത്ത ഒരുപാട് ആന്ദോളനങ്ങൾ, സമൂഹത്തിൻ്റെ നല്ല നടപ്പിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴും സ്വന്തം കുടുംബത്തെപ്പോലും മറന്ന്, അതല്ലായെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തേക്കാൾ സമൂഹത്തിൻ്റെ കാര്യത്തിന്, സമുദായത്തിൻ്റെ കാര്യത്തിന് വില കൽപ്പിക്കുകയും അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്തിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ലേഖകൻ നമ്മോട് പറഞ്ഞു തന്നത്. അതെ, ഒരുപാട് ശിഷ്യസമ്പത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൈമുതലായി ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകുമ്പോൾ അവസാനം ബാക്കി വെക്കുന്ന അടയാളങ്ങൾ, ആസാറുകൾ തീർച്ചയായും അവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളായി പരിണമിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലേഖകൻ പറഞ്ഞവസാനിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഒരുപാട് പണ്ഡിതന്മാരുടെ കണ്ണികളിൽ അവസാന കണ്ണിയായി ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെ എണ്ണുമ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ കേരളം കാണേണ്ടതുണ്ട് എന്ന ആശയും ആശങ്കയുമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ അവസാനത്തിൽ നാം കണ്ടത്. അതെ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെപ്പോലുള്ള പണ്ഡിതന്മാരെ അനുധാവനം ചെയ്യുന്ന, അവരുടെ പിൻഗാമികളായി കേരള ജനതക്ക് മലയാളി മനസ്സിന് സമാശ്വസിക്കാൻ പറ്റുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരും ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. നമുക്കത് കേൾക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ. നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും, ആ വിടവ് എങ്ങനെ നികത്തും എന്ന അലി അബ്ദുറസാഖ് മദനിയുടെ ഓർമ്മകളിൽ നിന്നും ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കേട്ടത്. ശബ്ദം നൽകിയത് നസ്രുള്ള സ്വലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുവര.
5: മുഖമൊഴി. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയുമോ? തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് മാറ്റാൻ കഴിയാത്തതുപോലെ ഇരുട്ടകറ്റാൻ വെളിച്ചം വേണം. അതുപോലെ തിന്മയെ കീഴടക്കാൻ നന്മയ്ക്ക് മാത്രമേ സാധിക്കൂ. പണ്ടൊരു ഗ്രാമത്തിൽ വലിയൊരു മാന്തോപ്പുള്ള ഒരു സമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാന്തോപ്പിൽ നിറയെ മധുരമുള്ള മാമ്പഴങ്ങൾ കായ്ച്ചു നിന്നിരുന്നു. ഒരു ദിവസം ഒരു യുവാവ് അതിനരികിലൂടെ നടന്നു പോകവേ ഒരു പക്ഷിക്കുഞ്ഞ് താഴെ വീണ് കരയുന്നത് കണ്ടു. യുവാവ് അതിനെ എടുക്കാൻ തോട്ടത്തിൽ കയറിയത് കാവൽക്കാരൻ കണ്ടു. അയാൾ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച ആളെ കൂട്ടി. ഞാൻ കള്ളനല്ലെന്ന് വിളിച്ചു പറഞ്ഞുവെങ്കിലും ആരും അത് സമ്മതിച്ചില്ല. എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി. പുഴയുടെ അടുത്ത് താമസിച്ചിരുന്ന തോട്ടം കാവൽക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. അയാൾ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം ഒരു കടത്തിണ്ണയിൽ അഭയം തേടി. ആരും അയാളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് മുമ്പ് കള്ളൻ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ പിടികൂടിയ യുവാവ് വിവരമറിയുകയും തന്റെ ചെറിയ വീട്ടിലേക്ക് ആ കാവൽക്കാരനെയും കുടുംബത്തെയും സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവർക്ക് കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും നൽകി. കാവൽക്കാരൻ അത്ഭുതത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു, ഞാൻ നിന്നെ പണ്ട് നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചതല്ലേ, എന്നിട്ടും നീ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? യുവാവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോട് ചെയ്തത് തെറ്റാണ്. അതിനു പകരമായി ഞാനും തെറ്റു ചെയ്താൽ നമ്മൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്മ ചെയ്യുക എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് വലിയൊരു മാനസിക കരുത്താണ്. നമുക്ക് ദോഷം ചെയ്യുന്നവരോട് തിരിച്ച് നന്മ ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കാൾ എത്രയോ ഉന്നതരാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. പ്രതികാരത്തിന്റെ വഴി എന്നും നാശത്തിലേക്ക് നയിക്കൂ. എന്നാൽ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വഴി ശത്രുവിനെപ്പോലും മിത്രമാക്കാൻ സഹായിക്കും. നല്ലതും ചീത്തയും സമമാവുകയില്ല. ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അപ്പോൾ ഏതൊരുവനെയും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണം ആയിത്തീരുന്നു. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല. വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 41 വചനം 34. തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് അത്ര എളുപ്പമല്ല. അതിന് അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കഴിവ് വേണം. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ് എന്ന തിരുവചനം അവന് സ്ഥൈര്യം നൽകുന്നു. അവിടെ അവൻ തന്റെ ഈഗോ മാറ്റിവെക്കുന്നു, ദേഷ്യം മടക്കിവെക്കുന്നു, മനസ്സിനെ നിയന്ത്രിക്കുന്നു. മറ്റുള്ളവർ തന്നെ കഴിവുകെട്ടവൻ എന്ന് ആക്ഷേപിക്കുമല്ലോ എന്ന് ചിന്തിക്കാതിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ മാന്യമായി അയാളോട് പ്രതികരിക്കുക കൂടി ചെയ്താൽ അതോടെ അപമാനിതനായി തലതാഴ്ത്തേണ്ടി വരിക അപരനാണ്.
6: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തു സ്വാദിന്റെ പാരായണവുമായി അഷ്ഷേഖ് മുഹമ്മദ് അൽ ബറാഖ് ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
1: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: ഇശ നമസ്കാരം പിന്തിക്കൽ ഉത്തമം. വിഷയം അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹിനിൽ ഇമാം നവവി റഹിമഹുല്ലാ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ബാബിൽ നിന്നുള്ള 1063 ഹദീസ്. വഅൻ അനസിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറ ലൈലത്തൻ സ്വലാത്തുൽ ഇശാഇ ഇലാ ശത്വരിൽ ലൈൽ ثم اقبل علينا بوجهه بعدما صلى فقال صلى الناس ورقدوا ولم تزالوا في صلاه منذ انتظرتموها رواه البخاري. സഹോദരങ്ങളെ, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ ശിഷ്യനായ, അവിടത്തേക്ക് 10 വർഷം ഖിദ്മത്ത് സേവനം അനുഷ്ഠിച്ചതായ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖറ ലൈലത്തൻ സ്വലാത്തുൽ ഇശാഇ ഇലാ ശത്വരിൽ ലൈൽ. ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരം അർദ്ധരാത്രി വരയിലേക്കും പിന്തിക്കുകയുണ്ടായി. സുമ അഖബൽ അലൈന ബി വജീഹിഹി ബഅദമാ സ്വല്ല, നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഞങ്ങളുടെ നേർക്ക് മുഖം തിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലന്നാസു വറഖദു, ആളുകൾ നമസ്കരിച്ചു കഴിഞ്ഞു, ആളുകൾ ഉറങ്ങുന്നു. വലം തസാലു ഫി സ്വലാത്തിൻ, അവർ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും. മുന്തുന്തതർത്തുമൂഹ, അവരാ നമസ്കാരത്തെ കാത്തിരുന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയം മുതൽക്ക്. മാരിബ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ എത്ര സമയം വരെയാണോ ഉണ്ടായിരുന്നത് കാത്തിരുന്നത് ജമാഅത്ത് നടക്കാൻ വേണ്ടിയിട്ട്, അത്രയും സമയം അവർക്ക് അവർ നമസ്കാരത്തിലാണ്. അതായത് നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രതിഫലമുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരം പിന്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, അന്നഹു ലം യൻതഹി മിൻഹ ഹത്ത തൻതസഫ അല്ലൈൽ, മിഡ് നൈറ്റ് അർദ്ധരാത്രി വരെയേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിക്കാതെ നീട്ടിക്കൊണ്ടുപോയി. വസ്സഹാബത്തു യൻതദിറൂൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. ഫലം മൻസറഫ മിൻ സ്വലാത്തി, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നന്നാസ സ്വല്ലൗ വനാമു, ആളുകൾ നമസ്കരിച്ചു അവരുറങ്ങി. വൈനക്കും ലാ തസാലൂന ഫീ സ്വലാത്തിൻ, നിശ്ചയമായും നിങ്ങൾ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും. മൻസലർത്തുമു സ്വലാഹ്, നമസ്കാരം കാത്തിരിക്കുന്ന സമയമത്രയും. ഫക്കാനത്ത് മിൻ വഖ്തിൽ ഇശാ ഇലാ നിസ്ഫില്ലൈൽ, ഇശാ നമസ്കാരത്തിൻ്റെ സമയം അർദ്ധരാത്രി വരെയാണ്. യഅനി ഇലാ അൻ സ്വല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഹാബത്തു ഫി ഇൻതിളാരിഹി, അർദ്ധരാത്രിയാകുന്നതുവരെയും കാത്തിരുന്നു. വലാ യസാലൂന ഫീ സ്വലാത്തിൻ മൻസദറു സ്വലാഹ്, അവർ കാത്തിരുന്ന സമയമത്രയും അവർ നമസ്കാരത്തിലാണ്, അതിൻ്റെ പ്രതിഫലം ലഭിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, വഫീ ഹാദൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്. അല അന്നല്ല ഫുദല തഅഖീറു സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരം പിന്തിപ്പിക്കുക വൈകിപ്പിക്കുക എന്നതാണ് ശ്രേഷ്ഠമായ കാര്യം എന്നതിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വഹുവ കദാലിക ഇല്ല ഇദാ കാന യശുഖു അലന്നാസ്, ജനങ്ങൾക്ക് പ്രയാസമില്ലായെങ്കിൽ. ഔ അലാ ബഅദിഹിം, ജനങ്ങളിൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരത്തെ നിർവഹിക്കുക. ഫല അഫ്ദലു അയ്യു ഖദ്ദിമു, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജമാഅത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് അത് പ്രയാസമാണ് എങ്കിൽ അത് നേരത്തെ ചെയ്യുന്നതാണ് ഖൈർ. എന്നാൽ അമ്മാ ഇദാ കാന ലാ യശുഖു ഫല അഫ്ദലു അയ്യു അഖിറു, ജമാഅത്തിന് വരുന്നവർക്കൊന്നും പ്രയാസമില്ല ലേറ്റായിട്ട് ഇശാ നമസ്കാരം നിർവഹിക്കുന്നതിന് എങ്കിൽ അതാണ് ഖൈറായിട്ടുള്ളത്, അതാണ് അഫ്ദലായിട്ടുള്ളത്. അലാ ഹാദാ ഫഇദാ കാനു ജമാഅത്തൻ ഫീ സഫർ ഔ ഫീ ഗൈരി സഫർ, ഇനി ഒരു കൂട്ടം ആളുകൾ സഫറിൽ യാത്രയിലാണ് അല്ല യാത്രയിലല്ല. ഔ ഫീ ബലദിൻ ലാ തുഖാമു ഫീഹൽ ജമാഅത്ത്, അതല്ല ഒരു നാട്ടിൽ അവിടെ ജമാഅത്തുകൾ നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഫൈനൽ അഫദലായി വഹ്റ സ്വലാത്ത് ഇല ഖരീബിൻ മിൻ മുൻതസിഫില്ലെ, അർദ്ധരാത്രി വരേക്കും വൈകിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഈ ഹദീസിന്

വൈകിപ്പിക്കുക, അർദ്ധരാത്രി വരേക്കും പിന്തിപ്പിക്കുക എന്നത് അഫ്ളായ കാര്യമാണ് എന്നറിയിക്കുന്നതായ ഹദീസുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഒക്കാനല്ല യുഹിബുന്നൗമ കബുലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. വലൽ ഹദീസ ബഅദഹ, ഇഷ കഴിഞ്ഞിട്ട് വെറുതെ അനാവശ്യമായി അതല്ലെങ്കിൽ ആവശ്യമില്ലാതെ വെറുതെ സംസാരിച്ചിരിക്കുക എന്നുള്ളതും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിക്കും, എന്നിട്ടതിൽ 60 മുതൽ 100 ആയത്തുകൾ വരെയൊക്കെ ഓതാറുണ്ട്. ളുഹർ നമസ്കരിക്കും, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ. അതേപോലെ അസർ നമസ്കരിക്കും അതിൻ്റെ സമയത്ത്. ഇഷാ നമസ്കാരം മാരിബ് അതിൻ്റെ സമയത്ത് നമസ്കരിക്കും. ഇഷാ ശത്രുല്ലയിൽ രാത്രിയുടെ പകുതിയിലേക്ക് വരെയൊക്കെ മുന്തിപ്പിക്കാറുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അങ്ങനെ അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ സുലുസുല്ലയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക്, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ അതല്ലെങ്കിൽ പണ്ഡിതന്മാർ കൂടുതലും പറഞ്ഞിട്ടുള്ളത് അർദ്ധരാത്രി വരെയാണ് ഇഷ നമസ്കാരത്തിൻ്റെ സമയം എന്നുള്ളത്. സഹോദരങ്ങളെ, ഖൈറുൽ ഹദി ഹദിയു ഹദിയു നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച് ഏറ്റവും ഖൈറായ ചര്യ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. അവിടുന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയുണ്ടായി ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അതിൽപ്പെട്ടതാണ് നമസ്കാരം, അതിൻ്റെ സമയങ്ങൾ, അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ സ്ഥലം, ഷറഈൽ അതിനുള്ള പ്രാധാന്യം, അത്തരത്തിലുള്ള ഒന്നാണ് ഹദീസുകളിൽ ഇവിടെ ഈ ഒരു വിഷയം പറയപ്പെട്ടിട്ടുള്ളത്. അബൂ ബർസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കുന്നതിൻ്റെ സമയവും രൂപവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടത്, ഹലിത്തഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ധരിക്കാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ വിഷയങ്ങളിലും നാം ചേർന്നു നിൽക്കണം, അനുധാവനം ചെയ്യണം അവിടുത്തെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ആരാധനാകർമ്മങ്ങളെയും മുഴുവനായും. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ധരിക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, നഅം. എന്നിട്ടാണ് തുടർന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുൽ ഇശാ ശത്രുല്ലയിൽ അർദ്ധരാത്രി വരേക്കും പിന്തിക്കുകയുണ്ടായി. എന്നിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. പിന്നെ നമസ്കാരം നിർവഹിച്ച് സ്വഹാബത്തിനു നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, സ്വല്ലന്നാസു വറഖദോ, ആളുകൾ നമസ്കരിച്ചു കടന്നുറങ്ങി. ഒലം തസാലു, നിങ്ങൾ ആയിക്കൊണ്ടേയിരിക്കുന്നു, ഫീ സ്വലാത്തിൻ, നമസ്കാരത്തിലാണ്. ഉൻസദർത്തുമുഹ, നിങ്ങളാ നമസ്കാരത്തെ കാത്തിരുന്നു, പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അപ്പോൾ ജമാഅത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടിയ ആളുകൾ, അതല്ലാതെ വേറൊരു ആവശ്യത്തിനുമല്ല. ആൾക്കാരെ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ വീടുകളിൽ വെച്ച് നിസ്കരിച്ചു, അവരുറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവർ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഫക അന്നി അന്തുറു ഇലാ വബീദ് ഖാതമിഹി, ആ ഓതിരത്തിൻ്റെ കളറിലേക്ക്, വെളുപ്പിലേക്ക് ഞാനിങ്ങനെ നോക്കിയതുപോലെ. ഒരുപാട് മസലകൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർണം കൊണ്ടുള്ളതല്ല, വെള്ളി കൊണ്ടുള്ള ഖാത്തമുകൾ, മോതിരങ്ങൾ ഇസ്ലാമിൽ പുരുഷന്മാർക്ക് ധരിക്കൽ മുബാഹാണ്, അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദ്ദത്ത് കൊണ്ട്, സിൽവർ കൊണ്ട് ഖാത്തമ് സ്വീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയുടെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. ആ ഹദീസിൽ തന്നെ നമസ്കാരത്തിൻ്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇഷാ നമസ്കാരത്തിൻ്റെ, നമസ്കാരം കാത്തിരിക്കുന്നതിൻ്റെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്, അർദ്ധരാത്രി വരേക്കും ഒരിക്കൽ നമസ്കാരം പിന്തിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അതിൻ്റെ പ്രതിഫലം കൂടി പറയുകയാണ്, അവർ നമസ്കാരത്തിനാണ്, നമസ്കാരം നിർവഹിച്ച അതേ കൂലി എത്ര സമയം അവിടെ ഇരുന്നിട്ടുണ്ടോ അതിന് അതവന് ലഭിക്കും. അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ വൈകിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളല്ലാത്ത ആളുകൾ നമസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിൽ അവർ കിടന്നുറങ്ങി, എന്നാൽ നിങ്ങൾ നമസ്കാരത്തിൻ്റെ പ്രതിഫലം നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടും, അത് എല്ലാ സമയത്തും നിങ്ങൾ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അർദ്ധരാത്രി വരെ ജമാഅത്ത് അപ്പോഴാണ് അവിടെ നടക്കുന്നത് എങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റസൂലുള്ളാഹി

0: സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം ഇഷ നമസ്കാരം ഭിന്ദിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അർദ്ധരാത്രി വരേക്ക് വരെ ജനങ്ങൾക്ക് പ്രയാസമില്ല എങ്കിൽ അത് നീട്ടി കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ ജനങ്ങൾക്ക് പ്രയാസമുള്ളൊരവസ്ഥയാണ് എങ്കിൽ അത് നേരത്തെ തന്നെ നിർവഹിക്കുന്നതിൽ തെറ്റില്ല. നമ്മളേതായിരുന്നാലും മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നമസ്കാരം കാത്തിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക എന്നതിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയുമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യങ്ങളും നേടിയെടുക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ, ഇശാ നമസ്കാരം പിന്തിക്കൽ ഉത്തമം, വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല, നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിന്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: Peace Radio. Tune to reality.

0: ഇൻഷാല്ലാ ഇനി നമ്മൾ
1: സ്വരത്തിലേക്ക് പോലെ
0: തീർച്ചയായിട്ടും സ്വരത്തിലേക്ക് പോകാം. കനിവുള്ള നാഥ എന്ന് തുടങ്ങുന്ന വരികളുമായി അസ്ബഖ് അൽ ഹിക്കമിയാണ് നമ്മുടെ മുമ്പിലുള്ളത്.

0: അൽഹംദുലില്ല, നല്ലൊരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സംഗീതമില്ലാതെ ഒരു നല്ലൊരു ആസ്വാദനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടുപോയി.
1: ഇപ്പോൾ നാം കേൾക്കുന്നത് കഥ പറയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ. സാരോപദേശ കഥകളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി.
2: പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്കപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിലെ പരിഷ്കാരങ്ങളുണ്ട്. ഈജിപ്തിലേക്ക് സൈനിക മുന്നേറ്റം നടത്താൻ ഈജിപ്തിനെ കുറിച്ച് നന്നായി അറിയാവുന്ന അമ്ര ഇബ്നു ആസ് ഉമർ റളിയല്ലാഹുവിനോട് സമ്മതം ആവശ്യപ്പെട്ടു. ഏറെ ചിന്തിച്ച ശേഷം ഉമർ സമ്മതിച്ചു. റോമക്കാരുടെ കോളനിയായിരുന്നു അന്ന് ഈജിപ്ത്. അവരുടെ ഭരണത്തിൽ അടിമകളായി ജീവിച്ചിരുന്ന അവിടുത്തെ ജനങ്ങൾക്ക് അമ്ര റളിയല്ലാഹു അൻഹുവിൻ്റെ വരവ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അമ്ര ഈജിപ്ത് കീഴടക്കി, കിബിത്തികൾക്ക് മതസ്വാതന്ത്ര്യം നൽകി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചു, നൈൽ നദിയെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നൊരു കനാൽ പുനഃസ്ഥാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? പറയട്ടെ, ഈജിപ്ത്, ഇറാഖ്, ഫലസ്തീൻ, പേർഷ്യ, സിറിയ. ഓ, എത്രയെത്ര രാജ്യങ്ങളല്ലേ. പിന്നെ അവർ സ്ഥാപിച്ച പട്ടണങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ഥാപിച്ച പട്ടണങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? കൂഫ, ബസറ, ഫുസ്താത്ത്. ശ്രദ്ധേയമായ കുറേ പരിഷ്കാരങ്ങളുണ്ട്. കൃഷിക്കാവശ്യമായ കനാലുകൾ, പൊതു റോഡുകൾ, പാലങ്ങൾ, അഭയകേന്ദ്രങ്ങൾ, അതിഥി മന്ദിരങ്ങൾ, കിണറുകൾ, ഭക്ഷണശാലകൾ, കാരാഗ്രഹങ്ങൾ, പട്ടാളത്താവളങ്ങൾ, ഇതെല്ലാം നിർമ്മിച്ചു. പട്ടാളം, പോലീസ്, വിദ്യാഭ്യാസം, നീതിന്യായ വകുപ്പ്, പൊതുനിർമ്മാണം, പൊതുഖജനാവ്, ഈ വകുപ്പുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് പുതിയൊരു ഭരണവ്യവസ്ഥയും സ്ഥാപിച്ചു. ന്യായാധിപന്മാരുടെ യോഗ്യത, സത്യസന്ധതയും ഇസ്ലാമിക നിയമവ്യവസ്ഥയിലുള്ള അറിവുമാക്കി മാറ്റി. 4 മാസത്തിൽ കൂടുതൽ കുടുംബത്തിൽ നിന്ന് പട്ടാളക്കാർ അകന്നു നിൽക്കരുത് എന്ന് നിയമം കൊണ്ടുവന്നു. സത്യസന്ധരും യോഗ്യരുമായവർക്ക് മാത്രം ഉന്നത സ്ഥാനങ്ങൾ നൽകി. സാധാരണ ശൈലിയിൽ ജീവിതം നയിക്കണമെന്ന് അവരോട് ഉറപ്പു വാങ്ങുകയും ചെയ്തു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത ഉപദേശം അറിയോ? ഓർക്കുക, ഞാൻ നിങ്ങളെ ജനങ്ങളെ നിയന്ത്രിക്കുന്നവരോ ഭരിക്കുന്നവരോ ആയിട്ടല്ല നിയോഗിക്കുന്നത്. ജനങ്ങൾക്ക് മാതൃകയുള്ള നേതാക്കന്മാരായാണ് നിയോഗിക്കുന്നത്. നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന് കരുതരുത്, അത് അനീതിക്ക് കാരണമാകും. ഗവർണർമാരും ഉദ്യോഗസ്ഥന്മാരും അവർക്കൊക്കെയുള്ള ചുമതലകൾ പരസ്യമായിട്ടാണ് ഏൽപ്പിച്ചിരുന്നത്. കാവൽക്കാരൊന്നുമില്ലാതെ ഉദ്യോഗസ്ഥരുടെ വാതിലുകൾ പരാതിക്കാരൻ്റെ മുമ്പിൽ എപ്പോഴും തുറന്നിടണം എന്നതായിരുന്നു നിയമം. നിയമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സ്വത്ത് വിവരങ്ങൾ രേഖയാക്കി സൂക്ഷിച്ചു. ജോലി ഏറ്റെടുത്ത ശേഷം സമ്പത്ത് വർദ്ധിച്ചാൽ ശമ്പളവും ചെലവും കൂട്ടിനോക്കി കൂടുതലുള്ളത് അന്യായമാണെങ്കിൽ അത് പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കുമായിരുന്നു. ഹജ്ജിന് എല്ലാ ഉദ്യോഗസ്ഥരും മക്കയിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമായിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ ആർക്കും പരാതി ബോധിപ്പിക്കാൻ തുറന്ന അവസരമുണ്ടായിരുന്നു. പരാതികൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഗവർണർമാരെ പറ്റി അന്വേഷിക്കുവാനായി ദൂതന്മാരെ നിയോഗിച്ചു. പ്രജകളുടെയും ഭരണകാര്യത്തിലുള്ളവരുടെ ശ്രദ്ധ അളക്കാനായിരുന്നു ഇത്. ദൂതന്മാരുടെ വിവരങ്ങൾക്കനുസരിച്ച് ചില ഗവർണർമാരോട് ഭരണം തുടരാനും മറ്റു ചിലരോട് പദവി ഒഴിയാനും അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം നിയമം നിർമ്മിക്കുക മാത്രമല്ല, അവ നടപ്പിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുകയും ചെയ്തു. ഖലീഫ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒരിക്കലും അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയിരുന്ന ഖലീഫ വളരെ ചെറിയ ശമ്പളമാണ് ഖലീഫ പിൻപറ്റിയിരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഔദ്യോഗിക ഉത്തരവുകളും അറിയിപ്പുകളും എത്തിക്കാൻ ആവശ്യമായ തപാൽ സംവിധാനം ഏർപ്പെടുത്തി. അളവും തൂക്കവും പരിശോധിക്കാനും കൊള്ളയും വഞ്ചനയും പൂഴ്ത്തിവെപ്പും തടയാനും ശുചീകരണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഒരു പ്രത്യേക വകുപ്പിനെ അധികാരപ്പെടുത്തി. ഹിജറയെ അടിസ്ഥാനമാക്കി ഇസ്ലാമിക് കലണ്ടറിന് തുടക്കം കുറിച്ചു. ഒന്ന് ഓർത്തു നോക്കേ, എന്തെല്ലാം പരിഷ്കാരങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അത്ഭുതം തോന്നുന്നു അല്ലേ? ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. മറ്റൊരു ചരിത്രകഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ കഥയിലൂടെ അബ്ദുസ്സലാം വീട്ടി നമ്മെ ഉണർത്തിയത്.
0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
1: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: Peace Radio. Tune to reality.

0: ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കാതോർക്കാം. അദ്ധ്യായം 4 സൂറ നിസാ 78 മുതൽ 84 വരെയുള്ള വചനങ്ങൾ. ഖാരി റഅദൽ ഖുർദിയുടെ ഖിറാഅത്താണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള നല്ല ഒരു ശബ്ദമാധുരിയിൽ നമുക്ക് ഇൻഷാല്ലാ കാതോർക്കുന്ന ഒരു ഖിറാഅത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മധുരം ഖുർആൻ അദ്ധ്യായം 4 സൂറ അന്നിസയിൽ 78 മുതൽ 84 വരെയുള്ള വചനങ്ങൾ റഅദൽ ഖുർദിയുടെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ബഹുമാന്യനായ ഖാരി റഅദ് അൽ ഖുർദിയുടെ സൂറത്ത് അന്നിസയിലെ 78 മുതൽ 84 വരെയുള്ള ആയത്തുകളുടെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: നമുക്ക് കാത്തിരുന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുമൊഴികൾ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
4: തിരുമൊഴികൾ നമ്മൾ എല്ലാ ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. കെവി മുഹമ്മദ് അലി സലഫിയാണ് നമുക്കത് പറഞ്ഞു തരാറുള്ളത്. ഇപ്പോൾ ഇസ്ലാമിൽ ദുശകനവും പക്ഷി ലക്ഷണവും നോക്കലുമില്ല എന്ന ഒരു കാര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിച്ചു തരികയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا عدوى ولا طيرة ولا هامة ولا صفر. പ്രിയശ്രോതാക്കളെ, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഒരേപോലെ വന്നിട്ടുള്ള ഒരു നബി വചനമാണ് വായിച്ചത്. അബു ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഹർ അദ്ദൗസി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്ന സഹാബി. നമുക്കറിയാം യമനിലെ ദൗസ് ഗോത്രക്കാരനാണ് അദ്ദേഹം. ഹിജ്റ ഏഴാം കൊല്ലമാണ് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരുന്നത്. പിന്നീട് നബിയുടെ യോഗം വരെയും നബിയോടൊപ്പം പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും മനഃപ്പാഠമാക്കിയും മഹാനായ വ്യക്തി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിച്ചു എന്നതാണ് ചരിത്രം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹം ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചുകൊണ്ട് തന്നെ കാലം കഴിച്ചുകൂട്ടി എന്നതൊക്കെയാണ് നാം മനസ്സിലാക്കുന്നത്. മാതാവ് ഉമൈമ എന്നവരാണ്. മാതാവിൻ്റെ പേര് മൈമൂന എന്നാണെന്നും അഭിപ്രായമുണ്ട്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമ്മെ അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ അദ്വ വലാ തീറത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ അദ്വ വലാ തീറത്ത വലാ ഹാമത്ത വലാ സഫർ. ലാ അദ്വ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയില്ല, പകർച്ചവ്യാധിയില്ല, കാരണമില്ലാതെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും എന്നൊരു അബദ്ധവിശ്വാസം മുമ്പുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, റബ്ബാണ് രോഗത്തെ കണക്കാക്കുന്നത്, രോഗമിറക്കുന്നവനാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ആണ് ഇവിടെ. അല്ലാതെ സ്വയം നിലക്ക് മറ്റാരുടെ ഇടപെടലില്ലാതെ ഒരിക്കലും പകർച്ചയുണ്ടാവുകയില്ല എന്ന അങ്ങനെയുള്ള അബദ്ധവിശ്വാസത്തെ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നിരാകരിക്കുകയാണ്. അതാണ് ലാ അദ്വ. പിന്നെ പറയും വല തുയ്യറത്ത്. തുയർത്തി എന്ന് പറഞ്ഞാൽ ദുശകുനത്തിനാണ് പറയുക. പക്ഷിലക്ഷണം നോക്കൽ, ഭാഗ്യദോഷം. അപ്പോൾ അതും ജാഹിലിയകാലത്തുണ്ടായിരുന്ന ഒരു മറ്റൊരു അന്ധവിശ്വാസമാണ്. പക്ഷിലക്ഷണം നോക്കലും ദുശകുനവുമൊക്കെ ജാഹിലിയകാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമായിരുന്നു. ഏതു കാലത്തും ഉള്ളതാണല്ലോ അത്. ഇസ്ലാം അതിനെ നിരാകരിച്ചു. അതൊരിക്കലും അങ്ങനെയൊന്നില്ല. ദുശകുനമില്ല, ഭാഗ്യദോഷമെന്നതില്ല, പക്ഷിലക്ഷണം നോക്കലില്ല. അതൊക്കെ വിശ്വാസത്തിനെതിരാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പറഞ്ഞു വല ഹാമത്ത്. ഹാമത്തുമില്ല. ഹാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തഫ്സീറുകളിൽ കാണാം, രാത്രി സഞ്ചരിക്കുന്ന പക്ഷിയാണ്. അവർ അതിനെ ദുശകുനമായി കണ്ടിരുന്നു, അതിൻ്റെ ശബ്ദം. അത് ഇന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന മൂങ്ങ, നത്ത് എന്നൊക്കെ അറിയാം, ഭൂമത്ത്, ആ പക്ഷിക്കാണത് പറയുന്നത് എന്നും അഭിപ്രായമുണ്ട്. അതല്ല മറ്റേതോ ശബ്ദമുണ്ടാക്കുന്ന, രാത്രി സഞ്ചരിക്കുന്ന ശബ്ദമുണ്ടാക്കുന്നൊരു പക്ഷി. അതിൻ്റെ ശബ്ദം ദുശകുനമായി അവർ കണ്ടു. അതുപോലെ വീടിൻ്റെ പരിസരത്ത് വന്ന് ശബ്ദമുണ്ടാക്കിയാൽ ആപത്ത് പറന്നിറങ്ങുമെന്ന് അവർ വിശ്വസിച്ചു. മരണപ്പെട്ടവൻ്റെ ആത്മാവാണ് എന്ന് ചിന്തിച്ചു. ഇതൊക്കെ ഈ ജാഹിരിയ വിശ്വാസങ്ങളെല്ലാം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർത്ത് കളയുകയാണ്. അപ്പോൽ ലാ അദ്വ വലാ തുയ്യറത്ത് വലാ ഹാമത്ത്. പിന്നെ പറഞ്ഞത് വലാ സഫർ. സഫറുമില്ല എന്നതാണ്. സഫറില്ല എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ ഒരു മാസമാണ് സഫർ. മുഹറം മാസത്തിന് ശേഷമുള്ള മാസമാണല്ലോ സഫർ. സഫറില്ല എന്നിവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ മാസത്തെ ദുശകുനമായി ഭാഗ്യക്കേടായി കണ്ടിരുന്നു ജാഹിലിയ കാലത്തെ അറബികൾ. ഒരു നല്ല കാര്യവും അവർ സഫർ മാസത്തിൽ ചെയ്തിരുന്നില്ല. മാത്രമല്ല വിവാഹം, അതേപോലെ തന്നെ യാത്ര, ഇതൊക്കെ ജാഹിലിയ കാലക്കാർ സഫറിൽ ഒഴിവാക്കിയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മുഹറമിൻ്റെ സ്ഥാനവും പ്രത്യേകതയും അവർ സഫറിലേക്ക് നീക്കുകയാണ് ചെയ്തത്. മുഹറം എന്ന് പറഞ്ഞാൽ പവിത്രമാസമാണ്. എന്നാൽ മുഹറമല്ല സഫറാണ് അതിന് യോഗ്യത എന്ന് മനസ്സിലാക്കുകയും മുഹറത്തിൽ അവർ തോന്നിയതുപോലെ ജീവിക്കുകയും സഫറിനെ പവിത്രമാസമായി കാണുകയും എന്നാൽ അവിടെ ആ മാസത്തെ ദുശകനമായി ഇന്നത്തെ പല ആളുകളും കാണുന്നത് പോലെ മുഹറമിനെ കാണുന്നത് പോലെ നെഹ്സിൻ്റെ മാസമായി കാണുകയും ഒരു നന്മയും ചെയ്യാതെ ഭയപ്പാടോടുകൂടി ആ മാസത്തെ കാണുകയും ആ മാസത്തിലേക്ക് നീങ്ങുകയും ഈ മാസം തന്നെ മുഴുവൻ ദുർശകുനമായ ദുർലക്ഷണമായി ഭാഗ്യക്കേടായി കാണുകയും ചെയ്തിരുന്നു. നെഹ്സിൻ്റെ മാസമായി സഫറിനെ അവർ കണ്ടതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലാ സഫർ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് നമുക്കറിയാം ഷിയാക്കളുടെ വിശ്വാസങ്ങൾ അവരുടെ അന്ധവിശ്വാസങ്ങൾക്ക് പേറി മുഹറമാണ് നെഹ്സിൻ്റെ മാസമായി പിന്നീട് ആളുകളൊക്കെ കാണാൻ തുടങ്ങിയത്. എല്ലാ നല്ല കാര്യങ്ങളും യാത്രയടക്കം വിവാഹമടക്കമെല്ലാം ഒഴിവാക്കുന്ന മാസമായി സഫറിനെ കണ്ടിരുന്നു അവർ. അപ്പം അങ്ങനെ ഒരു മാസത്തിനോ ദിവസത്തിനോ സമയത്തിനോ നെഹ്സ് കാണുന്നത് തന്നെ ദുശ്ശകുനമായി കാണുന്നത് ഭയപ്പാടോടുകൂടി മാസത്തെ കാണുന്നതൊക്കെ ഇസ്ലാം അന്ധവിശ്വാസമായി കാണുന്നു, ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്, അത് അവൻ്റെ വിശ്വാസത്തിനെതിരാണ് എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത് മുഹറമിൽ ജീവിക്കുന്ന നമ്മൾ. എത്രയോ ആളുകൾ ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ശരിയായ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുകയും എല്ലാ നന്മയും അവനിൽ നിന്നാണ്, അതേപോലെ തന്നെ എല്ലാ ഷെറിൻ്റെയും കവാടവും അവനാണ് തീരുമാനിക്കുന്നത്, ഷെറും തീരുമാനിക്കുന്ന അവനാണ്, എല്ലാ മാസവും അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാകണം. ഇസ്ലാമിൽ ഒരിക്കലും ദുശ്ശകുനവും പക്ഷിലക്ഷണവും നോക്കലില്ല, നഹ്സില്ല എന്ന് തിരിച്ചറിവുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
5: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സന്ദേശം തന്നെയാണ് അല്ലേ?
5: അതെ അതെ.
4: പക്ഷി കൂവിയാൽ പോലും മലയാളികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയമുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ ഇനി കുറവുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വേറെ രൂപത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കയറി വരുന്നു,
5: രൂപവും ഭാവമൊക്കെ മാറി വരുന്നുണ്ടല്ലേ. കാരണം മുഹറത്തിനെ ഒരു ശകുനമായി കാണുന്നുണ്ട്.
4: അതെ,
5: ആളുകള്
4: മുഹറം, മുഹറത്തെ കുറിച്ച് ഷെഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് അള്ളാഹു റസൂൽ പരിചയപ്പെടുത്തുന്നുള്ളത് അല്ലേ. അപ്പൊ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ,
5: പക്ഷെ നിങ്ങൾ നോക്ക്, കല്യാണങ്ങള് പ്രോഗ്രാമുകള് കുറവല്ലേ?
4: കുറവല്ല എന്ന് മാത്രമല്ല, നടത്താൻ പാടില്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്.
5: അതെ അതെ. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് ശക്തമായിട്ട് അത് നടപ്പിലാക്കുന്നുണ്ട്, അത് വേണ്ട, ഇനി നേരെ എന്തിലേക്ക് വേണം, റബിയുൽ
4: അവ്വലിലേക്ക്
5: വരണം, അപ്പോഴാണ് വീട്ടിൽ
4: പോകുന്നത്. സഫറും, സഫറിനെ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല എന്നറിയോ, അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്താറില്ല. പക്ഷെ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ട്, ഈ സഫർ മാസത്തിൽ കാര്യമായിട്ട് കല്യാണം കാര്യമൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ മുഹറത്തിലോ, മുഹറം കഴിയട്ടെ, മുഹറം പത്തെങ്കിലും കഴിയട്ടെ, മുഹറം പത്ത് കഴിയാതെ ഒരു കാര്യവും നമ്മളെ ഉമ്മമാരെ അല്ലെങ്കിൽ നമ്മളെ പ്രായം ചെന്ന ആളുകളൊന്നും തീരുമാനിക്കാറുണ്ടായിരുന്നില്ല.
5: അപ്പം നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ, നമ്മളെന്തേ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നടത്തണം.
4: അതെ,
5: നടത്തണം
4: തീർച്ചയായിട്ടും. ആ ഒരു സന്ദേശമാണ് ഒന്നാമത്, നമ്മൾ അങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു ജിഹാദ് നമ്മുടെ മനസ്സിൽ വരുന്നത്.
6: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്, നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം കേൾക്കാം. സൂറ സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. സത്യത്തോടാണ് പ്രതിബദ്ധത എന്ന ഭാഗം ക്ലാസ് എടുക്കുന്നത് ജാസിൽ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ മുസ്തഫ വഅല ആലിഹി അഹ്ലി സിദ്ഖി വൽ വഫ. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 48-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. 45, 46, 47 എന്നീ ആയത്തുകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളും അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള എന്നാൽ അവർ ഉന്നയിക്കാതെ പോയ ആരോപണങ്ങളും എല്ലാത്തിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മറുപടി എന്നോണമാണ് 46-ാമത്തെയും 47-ാമത്തെയും ആയത്തിനെ നമ്മൾ വായിച്ചത്. 48-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചര്യയെക്കുറിച്ച് പറയുകയാണ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖി അല്ലാമുൽ ഗുയൂബ്. ഖുൽ എന്ന കൽപ്പനയുടെ അതേ ക്രിയയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയേണ്ടുന്ന, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ വളരെ ഗൗരവപ്പെട്ടതും പ്രധാനമായതുമാണ് ഈ കാര്യമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, യഖ്ദിഫു ബിൽ ഹഖി, സത്യത്തെ ഇട്ടിരിക്കുന്നു, സത്യത്തെ ഇട്ടുതരുന്നു. അല്ലാമുൽ ഗുയൂബ്, ആരാണ് ആ റബ്ബ്? അദൃശ്യകാര്യങ്ങൾ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഹഖ് അല്ലാഹു വെളിവാക്കുമെന്നത്. ബാത്തിലിന് എത്ര തന്നെ സ്ഥാനം ലഭിച്ചാലും ഹക്കിനെ മറച്ചു കടക്കുന്ന, ഹക്കിനെ പൊതിയുന്ന, അതിനെ ആവരണം ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബാക്കളെ, അനുചരന്മാരെ വിട്ടേച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് തറക്തു മഅലൽ ബൈദ, വളരെ വ്യക്തമായ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹ കനഹാരിഹ, അതിൻ്റെ രാത്രി എന്നത് പകലുകൾക്ക് സമാനമാണ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ഹക്ക് അത് വെളിവാകും. എത്ര തന്നെ ബാത്തിലിൻ്റെ ആളുകൾ എല്ലാവരും ഒത്തുകൂടി സത്യത്തെ തമസ്കരിക്കാൻ എത്ര തന്നെ പരിശ്രമിച്ചാലും സത്യത്തെ തമസ്കരിക്കാൻ സാധിക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് മുൻതൂക്കം നൽകുന്ന, സത്യത്തോട് കൂറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സമാധാനമേകുന്ന ആയത്താണ് സൂറത്തു സബയിലെ നമ്മൾ ഓതി വെച്ച 48-ാമത്തെ ആയത്ത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന റബ്ബി, എൻ്റെ റബ്ബ്, ഖദഫ യഖ്ദിഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയാന്നാണ്. അല്ലാഹു ഹക്കിനെ ഇട്ടുകൊടുക്കും, അതിനല്ലാഹു മുൻതൂക്കം നൽകും. അല്ലാഹു അല്ലാമുൽ ഗുയൂബാൻ, എത്ര തന്നെ ബാത്തിലുകളൊക്കെ കടന്നു വന്നാലും ആ ബാത്തിലുകളിൽ എന്തൊക്കെ സത്യങ്ങളും അസത്യങ്ങളുമെല്ലാം കൂട്ടിക്കലർത്തി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും എല്ലാ ഗൈബും അറിയുന്ന, എല്ലാ ബാത്തിലിൻ്റെ ആളുകളുടെയും അതീവ രഹസ്യങ്ങളും സംസാരങ്ങളും എല്ലാം അറിയുന്ന ആ റബ്ബ് ഹക്കിനാണ് മുൻതൂക്കം നൽകുക. അവൻ അദൃശ്യകാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു എന്നാണ് ആയത്തിൻ്റെ സാരം. 49-ാമത്തെ ആയത്തും ഹക്കുമായി ബന്ധപ്പെട്ട അതേ വിഷയമാണ്. ഖുൽ ജാഅൽ ഹഖു വമാ യുബ്ദിഉൽ ബാത്തിലു വമാ യുഈദ്. ഖുൽ ജാഅൽ

യുഈദ്. ആയത്തിൻ്റെ സാരം: നീ പറയുക, സത്യം വന്നു കഴിഞ്ഞു, അസത്യം യാതൊന്നിനും തുടക്കം കുറിക്കുകയില്ല, യാതൊന്നും പുനർസ്ഥാപിക്കുകയുമില്ല. കുൽ നബിയെ, താങ്കൾ പറയുക. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുൽ എന്ന ഫിഅലു അമ്ര്, അമ്രിൻ്റെ സ്വരത്തിലുള്ള ക്രിയയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ജാ അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. ജാ അ വന്നു, അൽ ഹഖു സത്യം വന്നിരിക്കുന്നു. വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ്. ബാത്തിൽ വന്നിട്ടുമില്ല, വരാത്തതുകൊണ്ട് തന്നെ അത് പുനർസ്ഥാപിക്കുകയുമില്ല എന്നാണ്. ബാത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് പുനർസ്ഥാപിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. സൂറത്തുൽ അംബിയയിലെ 18-ാമത്തെ ആയത്തിൽ: ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, ഹഖ്ഖിനെ നാം എടുത്തുകൊണ്ട് ബാത്തിലിൻ്റെ മേലെറിയും. ഫയദുമഗുഹു, അങ്ങനെ ആ ഹഖ് ബാത്തിലിനെ ഇല്ലാതാക്കും. ഫഇദാ ഹുവ സാഹിഖ്, അങ്ങനെ ബാത്തിൽ നിഷ്പ്രഭമാകും. ബാത്തിൽ അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലാതെയാകും എന്ന ഒരാശയം വരുന്ന ആയത്ത് സൂറത്തുൽ അംബിയയിലെ 18-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ സമയത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ച് കഅബയുടെ ചുറ്റുമായി 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. കഅബയുടെ അങ്ങും ഇങ്ങുമൊക്കെ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി ഉപയോഗിച്ച് എല്ലാത്തിനെയും നശിപ്പിക്കുകയും എന്നിട്ട് പാരായണം ചെയ്ത ആയത്ത് വഖുൽ ജാ അൽ ഹഖു, സത്യം വന്നിരിക്കുന്നു. വസഹഖൽ ബാത്തിലു, ബാത്തിൽ നിഷ്പ്രഭമായിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിൽ മങ്ങുന്നതും നിഷ്പ്രഭമാകുന്നതും നശിച്ചു പോകുന്നതുമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഓതി വെച്ച സൂറത്തു സബയിലെ 49-ാമത്തെ ആയത്തും പാരായണം ചെയ്തു. ഖുൽ ജാ അൽ ഹഖു, സത്യം വന്നു കഴിഞ്ഞു. വമാ യുബ്ദി ഉൽ ബാത്തിലു വമാ യുഈദ്, ബാത്തിൽ ഇനി തുടക്കം കുറിക്കുകയുമില്ല, പുനർസ്ഥാപിക്കുകയുമില്ല എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്: ലം യബ്ഖലിൽ ബാത്തിലി മഖാലതൻ വലാ റിയാസതൻ വലാ കലിമ. അതായത് ബാത്തിലിന് യാതൊരു വഴിയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ്. ആ രൂപത്തിൽ ബാത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിഷ്പ്രഭമായി എന്നാണ് ആയത്തിൻ്റെ സാരം. ഈ പറഞ്ഞ നമ്മൾ ഓതി വെച്ച ഈ ആയത്തുകളിലെല്ലാം ഹക്കിനെക്കുറിച്ചും ആ ഹക്കിനാണ് മുൻതൂക്കം ലഭിക്കുക, ബാത്തിലിന് മുൻതൂക്കം ലഭിക്കുകയില്ല എന്നുമാണ് രണ്ട് ആയത്തും മുന്നോട്ട് വെക്കുന്ന ആശയം. അടുത്ത ആയത്ത്: ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി വഇനിഹ്ത

0: കുൽനബിയെ, താങ്കൾ പറയുക, ഇൻ ദലൽതു, ഞാൻ വഴിപിഴച്ചു പോയിക്കഴിഞ്ഞാൽ, ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ പിഴച്ചതിൻ്റെ ദോഷം എനിക്ക് തന്നെയാണ്, ഞാൻ പിഴച്ചു പോകാനുള്ള കാരണം ഞാൻ തന്നെയാണ്. വ ഇനിഹ്തദൈതു, ഇനി എനിക്ക് നേർമാർഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, നേർമാർഗം ലഭിച്ചു കഴിഞ്ഞാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ രക്ഷിതാവ് എനിക്ക് വഹി നൽകിയതിൻ്റെ ഫലമാണത്. ഇന്നഹു സമീഉൻ ഖരീബ്, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും ഏറ്റവും സമീപസ്ഥനുമാണ് റബ്ബ്. ഇവിടെയും കുൽ എന്ന അതേ ക്രിയ വെച്ചുകൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്ന കാര്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇനി അതല്ല, ഇനിഹ്തദൈതു, ഞാൻ നേർമാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്, അവൻ്റെ അനുഗ്രഹം മൂലമാണ്. ഇന്നഹു സമീഉൻ ഖരീബ്, അള്ളാഹു എല്ലാം കേൾക്കുകയും ഏറ്റവും സമീപത്താണ് അള്ളാഹു ഉള്ളതും. ഈ പറഞ്ഞ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിലൊന്നാമത്തെ പാഠം, ഹഖിനായിരിക്കും എപ്പോഴും വിജയമുണ്ടാവുക. സമൂഹത്തിലെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ബാത്തിലിന് വേണ്ടി ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവരൊക്കെ സമൂഹത്തിൽ നിന്ദ്യരായ ചരിത്രം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുള്ളൂ. എത്ര ആളുകളുണ്ടെങ്കിലും, എത്ര കോപ്പുകളുണ്ടെങ്കിലും, എത്ര സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും, ബാത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണോ അത് എങ്കിൽ അതിൻ്റെ കൂടെ ആളുകൾ ഉണ്ടാവുകയില്ല. അത് നിഷ്പ്രഭമായി പോകും. ആദ്യമൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടായി എന്ന് വരാം. എന്നാൽ കാലവും സമയവും കഴിയുന്തോറും അതിൻ്റെ പൊള്ളത്തരങ്ങളും അതിലടങ്ങിയിട്ടുള്ള വിഡ്ഢിത്തരവും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാമുഖ്യം നൽകേണ്ടത് ഹഖിനാണ്, സത്യത്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പാഠം, സത്യം അത് സത്യമാണ്, അത് പ്രചരിക്കുകയും അസത്യത്തിന്മേൽ വെളിപ്പെടുകയും തന്നെ ചെയ്യും എന്നത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അതുകൊണ്ട് സമൂഹത്തിൽ എത്ര വലിയ തിന്മകൾ പടർന്നു പന്തലിച്ചാലും, എത്ര വലിയ സത്യം ആളുകൾ ഏറ്റെടുക്കാൻ ഒരുങ്ങിയാലും, സത്യം വെളിപ്പെടുന്ന ഒരു കാലം വരും എന്ന റബ്ബിൻ്റെ വാഗ്ദാനം അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രബോധകനും തൻ്റെ പ്രബോധനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. രണ്ടാമത്തെ പാഠമെന്നത്, ഹക്കിന് നമ്മൾ മുൻതൂക്കം നൽകണമെന്ന് പറയുമ്പോൾ, ഹക്ക് എന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായത്തിനനുസൃതമായിട്ടോ അല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅ സത്യവും അസത്യവും തീരുമാനിക്കുന്നത്. മറിച്ച് മാ വാഫഖൽ ഖുർആന വമാ വാഫഖസ് സുന്ന, ഖുർആനിനോട് യോജിച്ചതും സുന്നത്തിനോട് യോജിച്ചതും അതാണ് ഹഖ്. മൂന്നാമത്തേത്, അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് വ്യക്തികളെ നോക്കിയിട്ടല്ല അഹ്ലു സുന്ന ഹഖ് മനസ്സിലാക്കുക, മറിച്ച് ഹഖിനെ വെച്ചിട്ടാണ് വ്യക്തികളെ മനസ്സിലാക്കുക എന്നാണ്. ആള് എത്ര വലിയ ആളായാലും, നല്ല വലിയ അറിയപ്പെട്ട പ്രാസംഗികനായാലും, മുഖാമുഖത്തിലും ഗണ്ണനങ്ങളിലുമെല്ലാം അറിയപ്പെട്ട വ്യക്തിയായാലും ശരി, അദ്ദേഹം അസത്യത്തിൻ്റെ മേലാണ് നിലകൊള്ളുന്നതെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സഹായിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിലും ശത്രുതയിലും നമ്മൾ പരസ്പരം സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ പാഠമെന്നത്, വ്യക്തികളെ നോക്കിയിട്ടല്ല സത്യം മനസ്സിലാക്കുക, സത്യത്തെ നോക്കിയിട്ടാണ് വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ പാഠമെന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയിച്ചടക്കിയപ്പോൾ തൻ്റെ കയ്യിലേക്ക് അധികാരം ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തപ്പോൾ ബാത്തിലിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും തച്ചുടച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിലുള്ള എന്തൊക്കെ ബാത്തിലുകൾ നമ്മുടെ വീടുകളിലോ സമൂഹത്തിലോ നമുക്ക് തടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെയെല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ തടുക്കേണ്ടതുണ്ട്. നന്മ വിരോധിക്കുക എന്നതും തിന്മ നന്മ കൽപ്പിക്കുക എന്നതും തിന്മ വിരോധിക്കുക എന്നതും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. എന്നാൽ ആ അടിസ്ഥാനം പലപ്പോഴായി പല ആളുകളും അശ്രദ്ധയിലാവുകയോ അതല്ലെങ്കിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായിട്ടുണ്ട്. ഹക്ക് അത് തുറന്നു പറയാൻ സാധിക്കണം. ബാത്തിൽ അതിനെ വിമർശിക്കാൻ, അതിനെ നഖശിഖാന്തം എതിർക്കാൻ, അതിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുമ്പാകെ തുറന്ന് കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അടുത്ത പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. അതായത് നമുക്ക് ഹിദായത്ത് ലഭിച്ചത് അത് അള്ളാഹുവിൻ്റെ വഹി കൊണ്ട് മാത്രമാണ്. അത് അള്ളാഹുവിൻ്റെ വഹി കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വ്യക്തിയുടേതോ ഏതെങ്കിലും ശക്തിയുടേതോ യാതൊരു കഴിവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ഫദ്ലാണ് നമുക്ക് ലഭിച്ച ഹിദായത്ത്. വ ഇനിഹ്തദൈതു, എനിക്ക് ഹിദായത്ത് ലഭിച്ചാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഹി മുഖേന അറിയിച്ചു തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വഹി അത് നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഹിദായത്തിൻ്റെ മാർഗത്തിലാണ്. ഹിദായത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്മാർഗത്തിൻ്റെ മാർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഖുർആനും സുന്നത്തിൻ്റെയും മാർഗമാണ്. നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് ബുദ്ധിയെ അളവുകോലാക്കി അത് സ്വീകരിക്കുന്നതല്ല ഹിദായത്തിൻ്റെ മാനദണ്ഡം. ഈ ആയത്ത് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വ ഇനിഹ്തദൈതു, ഞാൻ ഹിദായത്തിലായാൽ, ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, ഞാൻ ഹിദായത്തിലായിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ്? ഫബിമാ യൂഹി ഇലയ്യ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് ബോധനം നൽകിയതുകൊണ്ടാണ്, വഹി നൽകിയതുകൊണ്ടാണ്. ഇവിടെ രണ്ട് ഫിഇലുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഖുൽ ഇൻ ദലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി, ഞാൻ വലാലത്തിലായിക്കഴിഞ്ഞാൽ അതെൻ്റെ നഫ്സിനെ മാത്രമാണ് ബാധിക്കുക. ഞാൻ ഹിദായത്തിലായാലോ, അത് അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടാണ്. ഇവിടെ ദലാലത്ത് എന്ന് പറയുമ്പോൾ ഫിഇല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫിഇല് മുദാരി ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആയാൽ എന്നാണ്, ആവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതേ സമയത്ത് ഹിദായത്തിലായിട്ടുണ്ട് എന്ന പദം ഉപയോഗിച്ച സമയത്ത് മാളിയായിട്ടാണ്, പാസ്റ്റായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് ലഭിക്കുകയും ആ ഹിദായത്ത് മറ്റുള്ള ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനാണ്. മറ്റൊരു പാഠം 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് ഇന്നഹു സമീഉൻ ഖരീബ്, ആര് നമ്മെ കേൾക്കാനില്ല എങ്കിലും, നമ്മുടെ വേവലാതികളും നമ്മുടെ ആവലാതികളും ആരും ചെവി കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ചെവി കൊടുക്കുന്നുണ്ട്. അള്ളാഹു സമീഉആണ്, നമ്മുടെ എല്ലാ വിളികളും അള്ളാഹു കേൾക്കുന്നുണ്ട്. എത്ര നേരിയ ശബ്ദം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതെങ്കിലും അത് അള്ളാഹു അറിയുന്നുണ്ട്. അതിന് അള്ളാഹുവിന് ഉത്തരം നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുമ്പോൾ ചില ആളുകളുടെയും മനസ്സിൽ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എല്ലാം കേൾക്കുക? അള്ളാഹു വിദൂരത്തല്ലേ എന്നൊക്കെ. അതിനെ, ആ സംശയത്തെ ഇല്ലാതാക്കുകയാണ് അടുത്ത വാചകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഖരീബ്, അള്ളാഹു കേൾക്കുന്നവനുമാണ്, അള്ളാഹു സമീപസ്ഥനുമാണ്. അള്ളാഹു കേൾക്കുന്നവനും അള്ളാഹു സമീപസ്ഥനുമാണ്. ഇതാണ് സൂറത്തു സബയിൽ 50-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അള്ളാഹു അടുത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോജിച്ച രൂപത്തിലുള്ള അടുപ്പമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരിക്കലും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവനെ സൃഷ്ടികളോട് തുലനം ചെയ്യുവാനോ സൃഷ്ടികൾക്കുള്ള വിശേഷണം അവന് ചേർത്ത് വെച്ച് കൊടുക്കുവാനോ പാടില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബയിലെ 48 മുതൽ സൂറത്തു സബയിലെ 48 മുതൽ 50 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ.
2: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക ശരീഅത്തിൽ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടൊരു തത്വമാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയും അവൻ്റെ കർമ്മങ്ങളും അതിനനുസരിച്ചായിരിക്കും അവനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുക എന്ന തത്വം ഇസ്ലാമിക ശരീഅത്തിൽ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളും പരതിയാൽ ഈ ഒരു തത്വം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ 152-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്മരിച്ചാൽ, അദ്കുറുക്കും, അല്ലാഹു നിങ്ങളെയും സ്മരിക്കുന്നതാണ്, അല്ലാഹു നമ്മളെയും ഓർക്കുന്നതാണ്, നമ്മളെയും അല്ലാഹു പരിഗണിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങോട്ട് അള്ളാഹുവിനോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതിനനുസരിച്ചായിരിക്കും അങ്ങോട്ടും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക എന്നാണ് അതറിയിക്കുന്നത്. ഒരു ഹദീസിൽ ഇപ്രകാരം നമുക്ക് കാണാം, അന മഅഹു ഇദാ ദക്കറനി. ഒരടിമ, ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹു അവൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നാണ്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം അവനിലുണ്ടാകും, അത് അള്ളാഹുവിനെ അവൻ സ്മരിക്കുമ്പോഴാണ് എന്നാണ്. ഇത് ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ തത്വം പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കെതിരെ മിസ്തഹ് ബിൻ ഉസാസ മഹദിക്കെതിരെ വന്ന വിചാരാരോപണം വ്യാപിച്ചപ്പോൾ

0: വിശദീകരിച്ച് പറയാണ്, ഫഇന്നൽ ജസാ മിൻ ജിൻസിൽ അമൽ, കർമ്മങ്ങൾക്കനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമുണ്ടാവുക എന്ന തത്വം അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഫകമാ നഗ്ഫിർ അനിൽ മുദ്നിബി ഇലൈക നഗ്ഫിർ, ഇങ്ങോട്ട് തിന്മകൾ ചെയ്തവൻ, ഇങ്ങോട്ട് അക്രമം കാണിച്ചവൻ, അവൻ അങ്ങോട്ട് പുറത്തു കൊടുത്താൽ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും പുറത്തു തരും. ഫഇൻദ ദാലിക ഖാല സിദ്ദീഖ്, ഈ ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ്, ബല, അതെ അള്ളാഹുവേ, അള്ളാഹു പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹി ഇന്നാ നുഹിബ്ബു യാ റബ്ബന അൻ നഗ്ഫിറന, അള്ളാഹു നമുക്ക് പുറത്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മിസ്തഹ് ബിൻ വസാസയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാസം കൊടുത്തിരുന്ന ആ തുക കൊടുക്കാൻ വീണ്ടും അദ്ദേഹം ആരംഭിച്ചു എന്ന് കാണാം. ഇത് ഒരു തത്വമായി സഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നു. ഒരുപാട് ഹദീസുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള കാരുണ്യവാനായ റബ്ബ് നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കാര്യം ആരെങ്കിലും ഏറ്റെടുക്കുകയും ഫഷക്ക അലൈഹിം, എന്നിട്ട് അനുയായികളോട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ വർത്തിക്കുകയും ചെയ്താൽ ഫഷ്കുക അലൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അത്തരക്കാരോട് അള്ളാഹു അത്തരക്കാർക്ക് നീയും ബുദ്ധിമുട്ടുണ്ടാക്കണമേ. അതുപോലെ തന്നെ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ, ആരെങ്കിലും ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു കാര്യം ഏറ്റെടുക്കുകയും ഫറഫഖ ബിഹിം, എന്നിട്ട് അനുയായികളോട് കരുണ കാണിക്കുകയും അനുകമ്പ കാണിക്കുകയും ചെയ്താൽ ഫറഫഖ ബിഹി, അള്ളാഹുവെ അത്തരക്കാരായ നേതാക്കന്മാരോട് അള്ളാഹുവെ നീയും കരുണ കാണിക്കണമേ, അനുകമ്പ കാണിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായും കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു തത്വം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും അത് വെറുതെയല്ല, അതിനനുസരിച്ച് തക്കതായ കാര്യങ്ങൾ, തക്കതായ പ്രതിഫലങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് നൽകിക്കൊണ്ടിരിക്കുമെന്ന ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ ശരീഅത്തിലെ എല്ലാ തത്വങ്ങളെയും അടിസ്ഥാനങ്ങളെയും മനസ്സിലാക്കി നല്ല മുത്തഖിയായി മുഖ്ലിസായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله سبحانه وتعالى اعلم وصلى الله وسلم على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته
1: wisdom islamic organization അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബ രംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക നേർവഴി. peace radio. Tune to reality.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 11 തീയതി 2026 ജൂൺ 26 തീയതി മസ്ജിദുൽ ഹറാമിൽ മാലി ഷെയ്ഖ് അൽസ്താദ് ഡോക്ടർ അബ്ദുറഹ്മാൻ അദുസ്സദ് അസ്സുദൈസ് ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവറുകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.